ആകാശവാണി 102.7 മഞ്ചേരി എഫ് എം. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 58 മിനിറ്റും 23 സെക്കൻഡും. നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഏവർക്കും നമസ്കാരം. ഇന്ന് ശകവർഷം 1948, ആഷാഢം 28. കൊല്ലവർഷം 1201, കർക്കടകം 3. 2026 ജൂലൈ 19, ഞായറാഴ്ച.

ഇപ്പോൾ നിലയം ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ് പറയാം. 6:10 കേൾക്കാം സുഭാഷിതം, തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് അമ്പിളി പാലൂർ. 6:15 രാമായണ പാരായണം, 6:25 ട്രെയിൻ സമയം ചരിത്രപഥം. 6:30 കേൾക്കാം കണ്ടംകുളത്തെ ആയുർവേദ ഹോസ്പിറ്റൽ എയർപോർട്ട് ജംഗ്ഷൻ കൊണ്ടോട്ടി കാർഷിക വൃത്താന്തം. ഇതിൽ ചെണ്ടുമല്ലി കൃഷിയിലെ വിജയവഴികൾ, മഞ്ചേരി നെല്ലിക്കുത്ത് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ അഗ്രികൾച്ചർ വിഭാഗം അധ്യാപകനും കേരള കൃഷി വകുപ്പിലെ മുൻ കൃഷി ഓഫീസറുമായ ബി വി പ്രദീപ് സംസാരിക്കുന്നത്. തുടർന്ന് കാലാവസ്ഥാ അറിയിപ്പ്. 6:35 അൽ റെഹാൻ ഐ ഹോസ്പിറ്റൽ ബൈപ്പാസ് റോഡ് കൊണ്ടോട്ടി ദൃഷ്ടി. തുടർന്ന് ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ പെരിന്തൽമണ്ണ വിപണി. 6:55 എഫ് എം ശുഭദിനം. ഇതിൽ ആദ്യം കേൾക്കാം വിദ്യാഭ്യാസ വാർത്തകൾ. 7:00 വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ. 7:05 ചിന്താവിഷയം ഇന്നത്തെ ചോദ്യം. തുടർന്ന് റീഗൽ ജ്വല്ലേഴ്സ് പൊന്നാനി റോഡ് എടപ്പാൾ മധുരം ഗീതം. തുടർന്ന് കേൾക്കാം ട്രെയിൻ സമയം. 7:10 മൌലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ആരോഗ്യജാലകം. കുട്ടികളുടെ പാൽപ്പല്ലുകളുടെ സംരക്ഷണവും ഗർഭകാലത്തെ ദന്താരോഗ്യവും. ദന്തരോഗ ചികിത്സാ വിദഗ്ധൻ ഡോക്ടർ കെ എ ഹാഷ്മി സംസാരിക്കുന്നത്. 7:15 എ ബി സി ഓർത്തോപീഡിക്സ് ഹോസ്പിറ്റൽ കാലിക്കറ്റ് റോഡ് മഞ്ചേരി നോവൽ വായന. യോസേ മൌര്യോദേ വാസ്കോൺസെലോസ് എഴുതിയ നോവൽ എന്റെ പഞ്ചാര ഓറഞ്ച് മരം. മലയാള പരിഭാഷ വി എം ഗിരിജ, അവതരണം ബോബി.

7:20 നോവിഷൻ കണ്ണാശുപത്രി പാണ്ടിക്കാട് റോഡ് മഞ്ചേരി. തൊഴിലവസര വാർത്തകൾ 7:35 MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ഇന്നത്തെ ഗാനം. 7:40 അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി ആയുരാരോഗ്യം. 7:45 ദൃശ്യം ഐകെയർ ഹോസ്പിറ്റൽ തൃശൂർ അഞ്ചാവക്കാട് കാവ്യധാര. വള്ളത്തോൾ നാരായണമേനോന്റെ മലയാളത്തിന്റെ തല എന്ന കവിതയിൽ നിന്നൊരു ഭാഗം ആലാപനം കീർത്തന ശിവൻ. 7:50 സൈമൺസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ റോഡ് കുന്നംകുളം ജാഗ്രത. 7:55 കൊരമ്പയിൽ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് റോഡ് മഞ്ചേരി പാട്ടുപൊലിമ. 8:00 FM പ്രധാന വാർത്തകൾ. 6 ഐകെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ ട്രെയിൻ സമയം. തുടർന്ന് CH സെന്റർ നിയർ മെഡിക്കൽ കോളേജ് മഞ്ചേരി കരിയർ ടിപ്സ്. 8:10 റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ സൈബർ ജാലകം. 8:15 റേഡിയസ് ഹെൽത്ത് സെന്റർ കച്ചേരിപ്പടി വേങ്ങര രസമുകുളം. 8:20 ലളിതഗാനം. 8:23 ശ്രീകാന്ത് നേത്രാലയ പട്ടാമ്പി പെരിന്തൽമണ്ണ റോഡ് വിളയൂർ ഇന്നത്തെ ചോദ്യം ഉത്തരം. 8:25 ആശാ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ. 8:30 ചിത്രമഞ്ചേരി. 9:20 FM പ്രധാന വാർത്തകൾ ട്രെയിൻ സമയം നാട്ടുവൃത്താന്തം. 9:30 പരസ്പരം. 9:55 ഇന്നത്തെ പരിപാടികൾ. FM പ്രധാന വാർത്തകൾ ട്രെയിൻ സമയം 10:00 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. തുടർന്ന് നവഗീതങ്ങൾ. 10:15 ഫുട്ബോൾ ബീറ്റ്സ്. 10:50 FM പ്രധാന വാർത്തകൾ ട്രെയിൻ സമയം നാട്ടുവൃത്താന്തം. പതിനൊന്ന് മണിക്ക് പാദമുദ്ര. 11:15 മഴവില്ല്. 11:30 ബാലലോകം. 12:00 FM പ്രധാന വാർത്തകൾ ട്രെയിൻ സമയം. 12:10 ഇശൽ. 12:25 ജാലകം. 12:40 പ്രകാശധാര. 1:00 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. തുടർന്ന് ചലച്ചിത്രഗാനങ്ങൾ. 1:55 FM പ്രധാന വാർത്തകൾ ട്രെയിൻ സമയം. 2:15 കേൾക്കാം ഗാനമഞ്ജുഷ. 2:45 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. FM പ്രധാന വാർത്തകൾ ട്രെയിൻ സമയം. 3:00 ചലച്ചിത്രഗാനങ്ങൾ. 3:15 സ്നേഹദൂത്. 3:57 FM പ്രധാന വാർത്തകൾ ട്രെയിൻ സമയം. 4:00 4 മണിപ്പൂക്കൾ. 4:55 FM പ്രധാന വാർത്തകൾ ട്രെയിൻ സമയം നാട്ടുവൃത്താന്തം. 5:00 മുതൽ തിരുവനന്തപുരം റിലേ പരിപാടികൾ. ഇതിൽ 5:35 രാമായണ പാരായണം. 6:10 വയനാട് ജില്ലാ വൃത്താന്തം. 6:50 വയലും വീടും.

നിലയം ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്. സമയം 6 മണി കഴിഞ്ഞ് 4:35. ഇനി 6:05 കേൾക്കാം ഇംഗ്ലീഷിൽ വാർത്തകൾ. ഡൽഹി റിലേ.

0: സമയം 6 മണി കഴിഞ്ഞ് 10 മിനിറ്റ്. സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് അമ്പിളി പാലൂർ.
1: സ്നേഹത്തിന്റെ ഭാഷയാണ് പുഞ്ചിരി. പുഞ്ചിരിച്ച മുഖവുമായി സദാസമയവും ഇരിക്കാൻ കഴിയുക എന്നത് ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഏറെ ആനന്ദദായകമാണ്. ചിരി മനുഷ്യന്റെ ആയുസ് തന്നെ വർദ്ധിപ്പിക്കും. എന്നാൽ ഉള്ളു തുറന്ന് ചിരിക്കാൻ പലർക്കും കഴിയാറില്ല. സാഹചര്യങ്ങൾ തന്നെയാണിതിന് കാരണം. ഓരോ വ്യക്തിയുടെയും ജീവിത സാഹചര്യങ്ങൾ പല പ്രതിസന്ധികളിലൂടെയാണ് കടന്നുപോകുന്നത്. ആ പ്രതിസന്ധികൾ തരണം ചെയ്യാനുള്ള നെട്ടോട്ടത്തിനൊടുവിൽ മനസ്സ് തുറന്ന് ചിരിക്കാൻ പോലും നമുക്ക് കഴിയുന്നില്ല. പരാജയങ്ങളെ പുഞ്ചിരി കൊണ്ട് നേരിട്ട വ്യക്തിയായിരുന്നു മദർ തെരേസ. ഹൃദയം തുറന്നുള്ള ഒരു പുഞ്ചിരി മതി, അത് മുഖത്തിന്റെ ഭംഗി തന്നെ കൂട്ടും. പുഞ്ചിരി കൊണ്ട് മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അതിനാവും ഏറ്റവും സൗന്ദര്യം. മറ്റുള്ളവരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ഒരു പക്ഷേ നമ്മുടെ ഒരു പുഞ്ചിരിക്ക് കഴിഞ്ഞേക്കാം. അതിലൂടെ കിട്ടുന്ന ആനന്ദവും ഏറെ പ്രിയപ്പെട്ടതാവും. ഇന്നത്തെ കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും വീട്ടിലുള്ളവർക്ക് തന്നെ പരസ്പരം മനസ്സു തുറന്ന് സംസാരിക്കാൻ പോലും നേരമില്ലെന്നതാണ് വാസ്തവം. അച്ഛനും അമ്മയ്ക്കും മക്കൾക്കുമിടയിൽ സൗഹൃദ സംഭാഷണങ്ങൾക്ക് പോലും നേരമില്ലാതായി നമ്മുടെ സമൂഹം വഴിമാറിക്കഴിഞ്ഞു. അയൽവാസികൾ തമ്മിലുള്ള കുശലാന്വേഷണവും നമുക്ക് കാണാൻ കഴിയുന്നില്ല. കുടുംബാംഗങ്ങൾക്കിടയിൽ തന്നെയുള്ള മിക്ക അനുഗ്രഹീത ചടങ്ങുകളിലും നേരിട്ടുപോയി അഭിനന്ദിക്കുന്നതിനും അനുഗ്രഹിക്കുന്നതിനും നേരമില്ലെന്ന് മാത്രമല്ല, അതെല്ലാം വാട്സപ്പ് സന്ദേശങ്ങളായി മാറിക്കഴിഞ്ഞു. ഇതിനെല്ലാം സമയം കണ്ടെത്തേണ്ടത് നമ്മൾ തന്നെയല്ലേ? മറ്റുള്ളവരോട് മത്സരിച്ച് മുന്നിലെത്താനുള്ള തത്രപ്പാടിൽ നമ്മൾ നമ്മളെ തന്നെ മറന്നുപോകുന്നു. മനസ്സാണ് നമ്മുടെ ഏറ്റവും വലിയ ശത്രുവെന്നും അതേ മനസ്സാണ് നമ്മുടെ ഏറ്റവും വലിയ മിത്രമെന്നും ഭഗവത്ഗീതയിൽ ശ്രീകൃഷ്ണൻ അർജുനനോട് പറയുന്നുണ്ട്. മാതാ പിതാ ഗുരു ദൈവം എന്നു പറയുന്ന പോലെ ലോകാ സമസ്ത സുഖിനോ ഭവന്തു. എല്ലാവരോടും ചിരിച്ചും സന്തോഷിച്ചും സ്നേഹത്തോടെയും നമുക്ക് കഴിയാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മുടെ മിക്ക പ്രതിസന്ധികൾക്കും ഒരു മറുമരുന്നുണ്ടാവും. നമ്മൾ ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതും ഒരുപോലെയാവണം. ധനവും പദവിയും അധികാരവും ഒന്നുമല്ല, മനസ്സിന്റെ ശുദ്ധി തന്നെയാണ് പ്രധാനം. പ്രശ്നങ്ങളെല്ലാം സാധാരണമാണ്, പക്ഷേ അതിനോടുള്ള മനോഭാവമാണ് പരിഹാരങ്ങളിൽ വ്യത്യാസമുണ്ടാക്കുന്നത്. ഇന്ത്യൻ മിസൈൽ സ്വപ്നങ്ങൾക്ക് ചിറകുകൾ പാകിയ നമ്മുടെ മുൻ രാഷ്ട്രപതി ഡോക്ടർ APJ അബ്ദുൽ കലാമിന്റെ വാക്കുകൾ എത്ര അർത്ഥവത്താണ്! ചിരിയിലൂടെ ആനന്ദം കണ്ടെത്തുന്ന എത്രയോ പേർ നമുക്ക് ചുറ്റിലുമുണ്ടാവും. നമുക്കെല്ലാവർക്കും ചിരിക്കാനുള്ള കഴിവുണ്ട്. മാനസിക സമ്മർദ്ദം കുറയ്ക്കാനും രക്തസമ്മർദ്ദം കുറയ്ക്കാനും നമുക്ക് ചിരിയിലൂടെ സാധിക്കും. നമ്മൾ ചിരിക്കുമ്പോൾ എൻഡോർഫിൻ എന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. ഇത് മാനസിക സമ്മർദ്ദത്തെ കുറയ്ക്കാൻ സഹായിക്കുന്ന ഒന്നാണ്. സുഖവും സന്തോഷവും അനുഭവിക്കുന്ന വ്യക്തികളിൽ സാധാരണയായി എപ്പോഴും പുഞ്ചിരി പ്രകടമാവാറുണ്ട്. അപരിചിതരാണെങ്കിൽ പോലും അവരുടെ ചിരിയും പുത്തൻ ഉണർവാണ് നമുക്ക് നൽകുന്നത്. നമ്മുടെ നീണ്ട തിരക്കുകൾക്കിടയിലും ഒത്തിരി സമയം മാറ്റിവെച്ച് വീട്ടുകാരുമായി സംഭാഷണത്തിലേർപ്പെടാൻ പറ്റിയാൽ നമ്മുടെ ജീവിതത്തിലും അഴകാർന്ന മഴവില്ലുകൾ വിടരും. ചിരിച്ചുല്ലസിച്ച ആ മനോഹര നിമിഷങ്ങൾ എന്നും നമ്മുടെ ഓർമ്മയിലുണ്ടാവും. എല്ലാം നമുക്ക് പുഞ്ചിരിയോടെ നേരിടാം.
0: അമ്പിളി പാലൂർ തയ്യാറാക്കി അവതരിപ്പിച്ച സുഭാഷിതമാണ് കേട്ടത്. അവരുടെ ഫോൺ നമ്പർ 9048640863. നമ്പർ ആവർത്തിക്കാം: 9048640863.

0: രാമായണ മാസത്തിൽ ഭക്തിസാന്ദ്രമായ രാമായണം പ്രായോജകർ മലയാള മനോരമ. രാമായണ മാസത്തിൽ ഭക്തിപൂർവം വായിക്കാൻ മനോരമയിൽ നിന്നും തുഞ്ചത്തെഴുത്തച്ഛന്റെ അധ്യാത്മ രാമായണം. 30 ദിവസത്തെ പാരായണത്തിനായി സി രാധാകൃഷ്ണൻ തയ്യാറാക്കിയത്. ഏറ്റവും വലിപ്പമുള്ള അക്ഷരങ്ങൾ, സുഖമായി വായിക്കാൻ വരികൾക്കിടയിൽ കൂടുതൽ അകലം, ആകർഷകമായ ബൈൻഡിംഗ്. മനോരമ അധ്യാത്മ രാമായണം, ശുദ്ധം, സുഗമം, സമ്പൂർണ്ണം. കൊല്ലവർഷം 1202 മനോരമ പഞ്ചാംഗം കാണിപ്പയർ നാരായണൻ നമ്പൂരിപ്പാട് ഗണിച്ചത്. 1 വർഷത്തെ നക്ഷത്ര ഫലം, ഓരോ ദിവസത്തെയും നക്ഷത്രത്തിന്റെ മണിമിനിട്ട്, വിവാഹ വിഷയം വിശദമായി ചേർക്കാവുന്ന നക്ഷത്രക്കാർ, ഞാറ്റുവേലകളിൽ ചെയ്യേണ്ട കൃഷികൾ, രത്നജ്യോതിഷം, സംഖ്യാജ്യോതിഷം. മനോരമ പഞ്ചാംഗം മനോരമ ഏജന്റിൽ നിന്നോ മനോരമ ഓഫീസിൽ നിന്നോ സ്വന്തമാക്കൂ.
1: രാമായണ പാരായണം 3ാം ദിവസം.
2: ശ്രീരാമ രാമ രാമ
1: വിശ്വാമിത്രന്റെ യാഗരക്ഷ, താടകാവധം തുടങ്ങിയ കഥാഭാഗങ്ങൾ ഇന്ന് പാരായണം ചെയ്യുന്നത് ഡോക്ടർ

0: രാമായണ ഭാഗങ്ങൾ ഇന്ന് പാരായണം ചെയ്തത് ഡോക്ടർ ബി അരുന്ധതി.
1: രാമായണ മാസത്തിൽ ഭക്തിസാന്ദ്രമായ രാമായണം, പ്രായോജകർ മലയാള മനോരമ.
2: ആകാശവാണി മഞ്ചേരി FM.

0: ട്രെയിൻ സമയം. ആദ്യം തിരൂർ സ്റ്റേഷനിലെ സമയക്രമം. ട്രെയിൻ നമ്പർ 165/27 യശ്വന്തപൂർ കണ്ണൂർ എക്സ്പ്രസ് 6:48, ട്രെയിൻ നമ്പർ 163/08 കണ്ണൂർ ആലപ്പുഴ എക്സ്പ്രസ് 7:33, ട്രെയിൻ നമ്പർ 19578 ജാംനഗർ തിരുനെൽവേലി എക്സ്പ്രസ് 7:59 എത്തിച്ചേരും. അങ്ങാടിപ്പുറത്ത് ട്രെയിൻ നമ്പർ 566/07 പാലക്കാട് നിലമ്പൂർ പാസഞ്ചർ 7:50, 56322 നിലമ്പൂർ ഷൊർണൂർ പാസഞ്ചർ 7:51 എത്തിച്ചേരും.
1: ട്രെയിൻ സമയം.

ഒരു അറിയിപ്പ് ശ്രദ്ധിക്കൂ. യോസേ മൗരോ ദേവാസ് കോൺസലോസ് എഴുതിയ വി എം ഗിരിജ പരിഭാഷപ്പെടുത്തിയ ബ്രസീലിയൻ നോവൽ എന്റെ പഞ്ചാര ഓറഞ്ച് വരം അവസാനിക്കുന്നു. ഈ നോവൽ വായനയെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ പ്രതികരണങ്ങൾ നാളെ രാവിലെ 11 മണി മുതൽ 12 മണി വരെ ശബ്ദലേഖനം ചെയ്യുന്നു. ഇതിലേക്ക് ശ്രോതാക്കൾ വിളിക്കേണ്ട നമ്പറുകൾ പറയാം. 0483295003000. ഒരു നമ്പർ കൂടിയുണ്ട്, 0483295008000. ശ്രോതാക്കളുടെ പ്രതികരണങ്ങൾ വാട്സാപ്പ് വഴി ടൈപ്പ് ചെയ്തും അയക്കാവുന്നതാണ്. നമ്പർ 9495050600. മറക്കാതെ വിളിക്കുക. ജൂലൈ 21 മുതൽ പ്രതികരണങ്ങൾ കേൾക്കാം. പുതിയ നോവൽ ഉടൻ ആരംഭിക്കും. കാത്തിരിക്കുക.

0: ചരിത്രപഥം.
1: ചരിത്രത്തിൽ ഇന്ന് 1969 ജൂലൈ 19 അർദ്ധരാത്രിയിലാണ് 14 സ്വകാര്യ മേഖലാ ബാങ്കുകൾ ദേശസാൽക്കരിച്ച് രാഷ്ട്രപതിയുടെ നിർണായക ഓർഡിനൻസ് ഇറങ്ങിയത്. ബാങ്കുകളുടെ ഏറ്റെടുക്കലും ഉടമസ്ഥതാ കൈമാറ്റവും ഉറപ്പുവരുത്തുന്ന ഓർഡിനൻസ് ലോക ബാങ്കിംഗ് ചരിത്രത്തിലെ നാഴികക്കല്ലായി. രാജ്യത്തെ 85% നിക്ഷേപവും ഈ ബാങ്കുകളിലായിരുന്നു. വിഭവ വിനിയോഗത്തിലും വായ്പാ വിതരണത്തിലും സാധാരണ ജനവിഭാഗങ്ങൾക്ക് നീതി ഉറപ്പാക്കാനായിരുന്നു ബാങ്കുകൾ ദേശസാൽക്കരിച്ചത്.
0: ചരിത്രപഥം.

ഇന്ന് രാവിലെ 7:40 ആയുരാരോഗ്യത്തിൽ വർഷകാലത്തെ ആഹാരരീതികളും ഔഷധവും കോട്ടയ്ക്കൽ ആര്യവൈദ്യശാലയിലെ മുൻ ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ദേവികൃഷ്ണൻ സംസാരിക്കുന്നത് കേൾക്കാം.

0: കാർഷിക വൃത്താന്തം.
1: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ എയർപോർട്ട് ജംഗ്ഷൻ കൊണ്ടോട്ടി സമർപ്പിക്കുന്നു
0: കാർഷിക വൃത്താന്തം.
1: പ്രായോജകർ
0: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
1: ടീച്ചറെ, എങ്ങോട്ടാ രാവിലെ തന്നെ?
0: മോളുടെ പ്രസവത്തിയത്തേക്ക് അടുത്ത് വരല്ലേ. കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റലിൽ പോയിട്ടേ നേരത്തെ തന്നെ കണ്ടംകുളത്തി പ്രസവരക്ഷാ പാക്കേജ് അങ്ങോട്ട് എടുക്കാന്ന് കരുതി. വിദേശത്തുള്ള മരുമാനും ഒരേ നിർബന്ധം, കണ്ടംകുളത്തി പ്രസവരക്ഷാ പാക്കേജ് തന്നെ എടുക്കണം.
1: ശരിയാ ടീച്ചറെ, അതാകുമ്പോ മോളുടെ ആരോഗ്യത്തെ കുറിച്ച് കൂടുതലൊന്നും ചിന്തിക്കണല്ലോ.
0: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ കൊണ്ടോട്ടി.
2: ചെണ്ടുമല്ലി കൃഷിയിലെ വിജയവഴികളെക്കുറിച്ച് കാർഷിക വൃത്താന്തത്തിൽ ഇന്ന് നമ്മളോട് സംസാരിക്കുന്നത് മുൻ കൃഷി ഓഫീസറും മഞ്ചേരി നെല്ലിക്കുത്ത് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ അഗ്രികൾച്ചറൽ വിഭാഗം അധ്യാപകനുമായ വി വി പ്രദീപ്.
3: ശ്രോതാക്കൾക്ക് നമസ്കാരം. കുറഞ്ഞ ചെലവിൽ കൂടുതൽ ലാഭം തരുന്ന ചെണ്ടുമല്ലി അഥവാ ബന്ദിപ്പൂ കൃഷിയെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. നമ്മുടെ നാട്ടിൽ വാണിജ്യാടിസ്ഥാനത്തിൽ വളരെ വിജയകരമായി ചെയ്യാൻ കഴിയുന്ന ഒരു പുഷ്പവിളയാണ് ചെണ്ടുമല്ലി അഥവാ ബന്ദി. ശാസ്ത്രീയമായി ഇതിനെ ടാജറ്റസ് സ്പീഷീസ് എന്ന് വിളിക്കുന്നു. വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ പൂക്കൾ ലഭിക്കുമെന്നതും വിപണിയിൽ എപ്പോഴും നല്ല ഡിമാൻഡ് ഉള്ളതും ആണ് ഈ കൃഷിയുടെ ഏറ്റവും വലിയ ആകർഷണം. അതുകൊണ്ടുതന്നെ കൃത്യമായ പരിചരണം നൽകിയാൽ കർഷകർക്ക് മികച്ച വരുമാനം ഇതിലൂടെ ഉറപ്പാക്കാം. നമുക്ക് പ്രധാനമായും രണ്ട് തരം ചെണ്ടുമല്ലി ഇനങ്ങളാണ് ഉള്ളത്. ഒന്ന്, വലിപ്പമുള്ള പൂക്കൾ തരുന്ന ആഫ്രിക്കൻ ഇനങ്ങളും രണ്ട്, അല്പം വലിപ്പം കുറഞ്ഞ കടും നിറങ്ങളുള്ള ഫ്രഞ്ച് ഇനങ്ങളും. ആഫ്രിക്കൻ മെരിഗോൾഡ്, ഫ്രഞ്ച് മെരിഗോൾഡ്, ഇങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയുന്നത്. ആഫ്രിക്കൻ വിഭാഗത്തിൽ ആപ്രിക്കോട്ട്, പ്രിംറോസ്, സൺ ജയന്റ്, ഡബിൾ, ഹവായി, ക്രൗൺ ഓഫ് ഗോൾഡ്, ഹണി കോംബ്, ക്യൂപ്പിഡ്, പ്യൂസ നാരങ്ങി ഗൈന്ത, പ്യൂസ ബസന്തി ഗൈന്ത തുടങ്ങിയ മികച്ച ഇനങ്ങളുണ്ട്. ഫ്രഞ്ച് ഇനങ്ങളിൽ റസ്റ്റി റെഡ്, നോട്ടി, മെരിറ്റ, ഫ്ലെയിം, സ്റ്റാർ ഓഫ് ഇന്ത്യ, ഹാർമണി തുടങ്ങിയവയാണ് പ്രധാനപ്പെട്ടവ. നമ്മുടെ നാട്ടിലെ നീർവാർച്ചയുള്ള എല്ലാ മണ്ണിലും ഇവ നന്നായി വളരും. ഗ്രോ ബാഗ് ആണെങ്കിൽ ലൂസ് ആയ മണ്ണ് ഒരുക്കി കൊടുക്കുവാൻ നമുക്ക് സഹായിക്കും. മണ്ണിന്റെ പി എച്ച് മൂല്യം 5.6-6.5 ഇടയിൽ ആയിരിക്കുന്നതാണ് ഏറ്റവും അനുയോജ്യം. വിത്ത് പാകി മുളപ്പിച്ചാണ് നമ്മൾ ഇതിന്റെ തൈകൾ തയ്യാറാക്കുന്നത്. വാരങ്ങൾ കോരി വിത്ത് പാകാം. സാധാരണയായി തൈകൾ പാകി ഒരു മാസം പ്രായമാകുമ്പോൾ അവ പറിച്ചു നടാൻ പാകമാവും. അടുത്തതായി നിലമൊരുക്കുന്നതിനെക്കുറിച്ചും നടീലിനെക്കുറിച്ചും നോക്കാം. നല്ലപോലെ വെയിൽ കിട്ടുന്ന, വെള്ളം കെട്ടിക്കിടക്കാത്ത സ്ഥലം വേണം കൃഷിക്കായി തെരഞ്ഞെടുക്കാൻ. വെള്ളക്കെട്ടും വരൾച്ചയും ഒരുപോലെ ചെണ്ടുമല്ലി കൃഷിക്ക് അപകടമാണ്. നിലമൊരുക്കുമ്പോൾ ഹെക്ടറിന് 20 ടൺ എന്ന തോതിൽ കാലിവളം ചേർത്ത് മണ്ണുമായി നന്നായി യോജിപ്പിക്കണം. അടിവളമായി ഹെക്ടർ ഒന്നിന് 112.5 kg നൈട്രജനും 60 kg വീതം ഫോസ്ഫറസും പൊട്ടാഷും മണ്ണിൽ ചേർക്കേണ്ടതുണ്ട്. തൈകൾ നടുമ്പോൾ ഇനങ്ങൾക്കനുസരിച്ച് അകലം പാലിക്കേണ്ടത് വളരെ പ്രധാനമാണ്. ചെറിയ ഇനങ്ങളായ ഫ്രഞ്ച് ചെണ്ടുമല്ലി 30 cm അകലത്തിലും വലിയ ഇനങ്ങളായ ആഫ്രിക്കൻ ചെണ്ടുമല്ലി 45 cm അകലത്തിലും വേണം നടാൻ. തൈകൾ നട്ടയുടൻ തന്നെ നന്നായി നനച്ചു കൊടുക്കുവാൻ ശ്രദ്ധിക്കണം.
2: ചെണ്ടുമല്ലി കൃഷിയിലെ വിജയവഴികൾ. മഞ്ചേരി നെല്ലിക്കുത്ത് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ അഗ്രികൾച്ചർ വിഭാഗം അധ്യാപകനും സംസ്ഥാന കൃഷി വകുപ്പിലെ മുൻ കൃഷി ഓഫീസറുമായ ബി വി പ്രദീപാണ് കാർഷിക വൃത്താന്തത്തിൽ ഇതുവരെ നമ്മളോട് സംസാരിച്ചത്. അദ്ദേഹത്തിന്റെ ഫോൺ നമ്പർ 9446488806. ഈ പരിപാടിയുടെ തുടർന്നുള്ള ഭാഗം കാർഷിക വൃത്താന്തത്തിൽ നാളെ കേൾക്കാം.
1: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ എയർപോർട്ട് ജംഗ്ഷൻ കൊണ്ടോട്ടി
0: കാർഷിക വൃത്താന്തം സമാപിക്കും.

കാലാവസ്ഥ അറിയിപ്പ് പറയാം. സംസ്ഥാനത്ത് വ്യാപകമായി മഴ പെയ്തു. നാളെ രാവിലെ വരെ ഇത് തുടരാൻ സാധ്യതയുണ്ട് എന്നും ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട്.

0: Al Rehan Eye Hospital, Bypass Road, Kondoti.
1: Drishti.
2: Prayojaka.
0: Al Rehan Eye Hospital, Kondoti. Kuranya Chelavil, Pragalbha Netra Roga Vidagdharude Nethrathwathil Chikitsa.
3: Ente Muthushi Ippozhum Ethra Anga?
4: Al Rehan Ullappo, Thimir Ulpadeyulla Nethra Rogangale Enthina Pedikane? No tension.
5: 20 വർഷത്തെ സേവന പാരമ്പര്യവും നൂതന സാങ്കേതിക വിദ്യയുമായി അൽ റെഹാൻ കണ്ണാശുപത്രി ബൈപ്പാസ് റോഡ് കൊണ്ടോട്ടി ബ്രാഞ്ചുകൾ എടപ്പാൾ തിരൂർ ആൻഡ് ത്രിപ്രയ
0: ഫോൺ 0483271439
6: ദൃഷ്ടി
1: ദൃഷ്ടിയിലേക്ക് സ്വാഗതം. മലയാളത്തിന്റെ മഹാനടൻ മമ്മൂട്ടിക്ക് മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം. ഭ്രമയുഗത്തിൽ കൊടുമൺ പോറ്റി എന്ന കഥാപാത്രത്തെ അനശ്വരമാക്കിയതിനാണ് പുരസ്കാരം. സംസ്ഥാനം നേരിടുന്ന വൈദ്യുതി പ്രതിസന്ധി മറികടക്കാൻ 200 മെഗാവാട്ട് വൈദ്യുതി വാങ്ങാൻ വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷന്റെ അനുമതി. വയനാട് കൽപ്പറ്റയിലെ ആദിവാസി ബാലന്റെ മരണത്തിൽ സ്വമേധയാ കേസെടുത്ത് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ. കടുത്ത ആരോപണങ്ങൾ നേരിടുന്നതിനിടെ പിഎസ്സിക്ക് വീണ്ടും പാളിച്ച. 10th level കോമൺ പ്രിലിംസ് പരീക്ഷയുടെ ചോദ്യപേപ്പർ മാറി നൽകി പരീക്ഷ റദ്ദാക്കി. ഇന്ത്യയുടെ ആദ്യ തദ്ദേശീയ നിർമ്മിത സ്വകാര്യ സബ് ഓർബിറ്റൽ റോക്കറ്റ് വിക്രം 1 വിജയകരമായി വിക്ഷേപിച്ചു. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുള്ള നിരാഹാര സമരത്തിന്റെ 21-ാം ദിവസം ആക്ടിവിസ്റ്റ് സോനം വാങ്ചുക്കിനെ പോലീസ് ബലം പ്രയോഗിച്ച് ആശുപത്രിയിലേക്ക് മാറ്റി. ഇറാൻ നഗരങ്ങളിൽ ബോംബിട്ട് അമേരിക്ക, ഇറാനും തിരിച്ചടിക്കുന്നു. ലോകകപ്പ് ഫുട്ബോൾ ഫൈനലിൽ ഇന്ന് അർദ്ധരാത്രി 12:30 അർജന്റീനയും സ്പെയിനും തമ്മിൽ ഏറ്റുമുട്ടും. ഇംഗ്ലണ്ടിനെതിരായ ഏകദിന പരമ്പരയിലെ 3-ാമത്തെയും അവസാനത്തെയും മത്സരം ഇന്ന് ലോർഡ്സിൽ നടക്കും. ജപ്പാൻ ഓപ്പൺ ബാഡ്മിന്റൺ ടൂർണമെന്റിന്റെ ഫൈനലിൽ പ്രവേശിച്ച് ഇന്ത്യൻ താരം PV സിന്ധു.
0: അൽ റെഹാൻ കണ്ണാശുപത്രി ദൃഷ്ടി സമാപിക്കുന്നു. പ്രായോജകർ
5: അൽ റെഹാൻ കണ്ണാശുപത്രി, കൊണ്ടോട്ടി, എടപ്പാൾ, തൃപ്രയാർ, തിരൂർ, ചെമ്മാട് ആൻഡ് മുക്കം റോഡ്, അരീക്കോട്.
7: റേഡിയസ് ഹെൽത്ത് സെന്റർ, കച്ചേരിപ്പടി, വേങ്ങര, രസമുകുളം, എന്നും രാവിലെ 8:15.
8: വേങ്ങരയുടെ ആരോഗ്യത്തിന് പുതിയ മുഖം റേഡിയസ് ഹെൽത്ത് സെന്റർ. ഫോൺ 7558852664.
9: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി സമർപ്പിക്കുന്നു. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
10: ഇതിപ്പോ ആദ്യത്തെ അനുഭവം ഒന്നല്ലല്ലോ, അതിനിപ്പോ സമയമായില്ല എന്ന് കരുതി നീ ഒന്ന് സമാധാനിക്കി.
11: എന്നാലും എത്രയാന്ന് വെച്ചാ എത്ര കാലം ശ്രമിക്കുന്നു, പോരാത്തതിന് നാട്ടുകാരുടെയും ബന്ധുക്കളുടെയും വിശേഷം ഒന്നും ആയില്ലേ എന്നുള്ള ചോദ്യങ്ങളും കുത്തുവാക്കുകളും.
10: അവരൊക്കെ അങ്ങനെ പലതും പറയും, അതിന് നീ ഇങ്ങനെ വിഷമിച്ചാലോ? ഒക്കെ ശരിയാവൂടോ?
9: ഇനി വിശേഷങ്ങൾക്ക് സമയമായി. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. വിളിക്കൂ 9400-181-000.
1: സ്വർണം പവന് 1,05,080 രൂപ, തങ്കം 10 ഗ്രാമിന് 1,39,600 രൂപ, വെള്ളി കിലോയ്ക്ക് 2,24,000 രൂപ. വെളിച്ചെണ്ണ ക്വിന്റലിന്റെ വില കോഴിക്കോട് 24,200, വടകര 26,500, മാനന്തവാടി 26,800, കൊപ്ര ക്വിന്റലിന് കോഴിക്കോട് എടുത്തപടി 14,800, വടകര 15,500, തേങ്ങാപിണ്ണാക്ക് ക്വിന്റലിന് കോഴിക്കോട് റോട്ടറി 4,300, നാളികേരം 1,000 എണ്ണത്തിന് പാലക്കാട് 26,500, പൊന്നാനി 17,500, കയർ ക്വിന്റലിന് കോഴിക്കോട് ബേപ്പൂർ 6,000, റബ്ബർ ക്വിന്റലിന്റെ വില കോഴിക്കോട് 27,600, മാനന്തവാടി 23,500, ഏലം ഗ്രീൻ കിലോഗ്രാമിന് കോഴിക്കോട് 3,000, മാനന്തവാടി 3,500, അടയ്ക്ക 1,000 എണ്ണത്തിന് പാലക്കാട് 3,500, പൊന്നാനി 4,000, കൊട്ടപ്പാക്ക് ക്വിന്റലിന് കോഴിക്കോട് പഴയത് 37

0: ആയിരം, കോഴിക്കോട് പുതിയത് 37,000. കുരുമുളക് ക്വിന്റലിന് മഞ്ചേരി നാടൻ 68,500, കോഴിക്കോട് നാടൻ 67,000, കോഴിക്കോട് ചേട്ടൻ 67,500, കോഴിക്കോട് വയനാടൻ 67,000, മാനന്തവാടി ചേട്ടൻ 69,500, മാനന്തവാടി വയനാടൻ 69,000. ചുക്ക് ക്വിന്റലിന്റെ വില പാലക്കാട് 28,500, കോഴിക്കോട് 26,000, മാനന്തവാടി 26,200. ഇഞ്ചി ക്വിന്റലിന് കോഴിക്കോട് പുതിയത് 15,000. ശർക്കര ക്വിന്റലിന് പാലക്കാട് 4,200, കോഴിക്കോട് 5,400. നിലക്കടല ക്വിന്റലിന് പാലക്കാട് 17,000. കോഴിമുട്ട 100 എണ്ണത്തിന് കോഴിക്കോട് ലഗോൺ 760, മാനന്തവാടി ലഗോൺ 760. പഞ്ചസാര ക്വിന്റലിന് പാലക്കാട് 4,940, മഞ്ഞൾ ക്വിന്റലിന് കോഴിക്കോട് 16,500. നേന്ത്രക്കായ ക്വിന്റലിന് മഞ്ചേരി 4,000. അരി കോഴിക്കോട് ക്വിന്റലിന് മീഡിയം ജീരകശാല 18,300, പാലക്കാട് മട്ട 4,800. അരി പാലക്കാട് ക്വിന്റലിന് മട്ട 4,700, പൊന്നി 3,900. അരി ചിറ്റൂർ ജയ് പൊന്മണി 4,200. കടല ക്വിന്റലിന് കോഴിക്കോട് 7,400.
1: ഫെർട്ടിലിറ്റി സെന്റർ വിപണി സമർപ്പിച്ചത് ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
2: സിഎച്ച് സെന്റർ മഞ്ചേരി കരിയർ ടിപ്സ് എന്നും രാവിലെ 8:05
3: ഡോക്ടർമാരുടെ സായാഹ്ന ഒപികൾക്ക് സിഎച്ച് സെന്റർ മഞ്ചേരി. ഫോൺ 9495777174.

ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം. പാടിയത് യേശുദാസ്, ഗാനത്തിന്റെ രചന ONV കുറുപ്പ്, സംഗീതം നൽകിയത് MS ബാബുരാജ്. ചിത്രം ഭാര്യയെ ആവശ്യമുണ്ട്.

ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം. പാടിയത് യേശുദാസ്, ഗാനത്തിന്റെ രചന ഒ എൻ വി കുറുപ്പ്, സംഗീതം നൽകിയത് എം എസ് ബാബുരാജ്. ചിത്രം ഭാര്യയെ ആവശ്യമുണ്ട്.

0: യേശുദാസ് പാടിയ ഗാനമാണ് കേട്ടത്. ചിത്രം ഭാര്യയെ ആവശ്യമുണ്ട്. ഇനി അല്പസമയത്തിനകം പ്രാദേശിക വാർത്തകൾ കേൾക്കാം. തിരുവനന്തപുരം കോഴിക്കോടറിലെ
1: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2322105 2325142.
2: സാമ്പത്തിക അടിയന്തരാവസ്ഥകൾ എപ്പോഴും അപ്രതീക്ഷിത സമയങ്ങളിലാണ് വരുന്നത്. അത്തരം സമയങ്ങളിൽ നിങ്ങൾ ബുദ്ധിപൂർവമായ തീരുമാനങ്ങൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും എളുപ്പത്തിൽ പുറത്തു വരാൻ കഴിയും.
3: ബുദ്ധിപൂർവമായ തീരുമാനങ്ങൾ എടുക്കുന്ന ആളുകൾക്ക് മണപ്പുറം ഫിനാൻസിൽ ഒരു എളുപ്പ EMI ഗോൾഡ് ലോൺ സ്കീം ഉണ്ട്. അവിടെ നിങ്ങൾക്ക് പ്രതിമാസ തവണകളായി പലിശ അടയ്ക്കാം. അങ്ങനെ നിങ്ങൾക്ക് കൂടുതൽ ബുദ്ധിമാനാകാം.
2: കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങളുടെ അടുത്തുള്ള മണപ്പുറം ബ്രാഞ്ച് സന്ദർശിക്കുക, അല്ലെങ്കിൽ 1800-420-2233 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിക്കുക.
4: ചേച്ചി, ജോലി കിട്ടി.
5: കൊള്ളാം, കൺഗ്രാറ്റ്സ്. ഇനി ഒരുപാട് ഷോപ്പിംഗ്.
4: ആഹാ, പുതിയ മൊബൈൽ, ജീൻസ്, ജാക്കറ്റ്.
5: നിൽക്കുമോനെ, സാലറിക്ക് മുമ്പേ ചെലവോ?
4: ഇൻസ്റ്റന്റ് ലോണും കിട്ടും.
5: ആദ്യം ബജറ്റ് ഉണ്ടാക്കാൻ പഠിക്കൂ, പിന്നെ ചെലവ് ചെയ്യൂ.
4: പക്ഷേ ചേച്ചി,
5: നോക്ക്, വരുമാനത്തിന്റെ ഒരു ഭാഗം എപ്പോഴും കരുതി വെക്കണം. പക്ഷെ പാർട്ടി തരാതെ പറ്റില്ല.
4: ശരി ചേച്ചി, എന്റെ പാർട്ടി ചേച്ചിയുടെ ബജറ്റ്.
6: RBI പറയുന്നു,
7: ശരിയായ സാമ്പത്തികം, ജീവിതം സുരക്ഷിതം.
0: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് നിഷിതകുമാരി. പ്രധാന വാർത്തകൾ. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ ത്രിരാഷ്ട്ര സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. നാളെ ആരംഭിക്കുന്ന പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായി ഗവൺമെന്റ് വിളിച്ച സർവകക്ഷിയോഗം ഇന്ന് ന്യൂഡൽഹിയിൽ. റബ്ബറിന്റെ താങ്ങുവില 300 രൂപയാക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ഫൈനലിൽ രാത്രി 12:30 അർജന്റീന സ്പെയിൻ പോരാട്ടം. ലൂസേഴ്സ് ഫൈനലിൽ ഇംഗ്ലണ്ടിന് ജയം. വാർത്തകൾ വിശദമായി. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ ത്രിരാഷ്ട്ര സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. ഈ മാസം 25 വരെ നീളുന്ന യാത്രയിൽ മാൾഡോവ, നോർത്ത് മാസിഡോണിയ, റൊമാനിയ എന്നീ രാജ്യങ്ങൾ രാഷ്ട്രപതി സന്ദർശിക്കും. ഈ രാജ്യങ്ങളിലെ പ്രസിഡന്റുമാരുടെ ക്ഷണപ്രകാരമാണ് ഔദ്യോഗിക സന്ദർശനം. മാൾഡോവയിലേക്കും നോർത്ത് മാസിഡോണിയയിലേക്കും

0: ഇന്ത്യൻ രാഷ്ട്രപതി നടത്തുന്ന ആദ്യ ഉഭയകക്ഷി സന്ദർശനം എന്ന നിലയിൽ ഇതിന് വലിയ ചരിത്ര പ്രാധാന്യമുണ്ട്. 1994 ശേഷം ഇന്ത്യൻ രാഷ്ട്രപതി റൊമാനിയയിലേക്ക് നടത്തുന്ന ആദ്യ ഔദ്യോഗിക സന്ദർശനവുമാണിത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136-ാം പതിപ്പ് ഈ മാസം 26-ന് ആകാശവാണിയിലും ദൂരദർശനിലും. പരിപാടിയിലേക്ക് ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, മൈ GOV എന്നിവയിലൂടെയും 1-800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും ഈ മാസം 24 വരെ പങ്കുവയ്ക്കാം. ഇന്ത്യയും എസ്റ്റോണിയയും തമ്മിൽ വാണിജ്യം, നിക്ഷേപം, നൂതന ആശയങ്ങൾ, സാങ്കേതികവിദ്യ എന്നീ മേഖലകളിൽ കൂടുതൽ ശക്തമായ സഹകരണം സാധ്യമാക്കുമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ പറഞ്ഞു. ടാലിനിൽ ഇന്ത്യ എസ്റ്റോണിയ ബിസിനസ് ഫോറത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു ഗോയൽ. നാളെ ആരംഭിക്കുന്ന പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായി ഗവൺമെന്റ് വിളിച്ച സർവകക്ഷി യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ ചേരും. ഇരുസഭകളുടെയും സുഗമമായ പ്രവർത്തനം ഉറപ്പാക്കുന്നതിന് ഗവൺമെന്റ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും സഹകരണം തേടും. അടുത്ത മാസം 13 വരെയാണ് വർഷകാല സമ്മേളനം. NCPIയിൽ ചേർന്ന 20 വിമത തൃണമൂൽ കോൺഗ്രസ് MPമാർക്ക് ലോക്സഭയിൽ പ്രത്യേക ഇരിപ്പിടം അനുവദിക്കാൻ സ്പീക്കർ ഓം ബിർള അനുമതി നൽകി. മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെയുടെ നേതൃത്വത്തിലെ ശിവസേനയിൽ 6 ശിവസേന MPമാർ ലയിക്കുന്നതിനും അദ്ദേഹം അംഗീകാരം നൽകി. ലയനത്തോടെ പാർലമെന്റിന്റെ അധോസഭയിൽ ശിവസേനയുടെ അംഗബലം 7-ൽ നിന്ന് 13-ആയി ഉയർന്നു. റബ്ബറിന്റെ താങ്ങുവില 300 രൂപയാക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞു. കോട്ടയം കടുത്തുരുത്തി ടൌൺ ബൈപ്പാസ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഈ ഗവൺമെന്റിന്റെ ആദ്യ ബജറ്റിൽ റബ്ബറിന് 250 രൂപ താങ്ങുവില പ്രഖ്യാപിച്ചിരുന്നു. അടുത്ത ഘട്ടമായി അത് 300 ആക്കും. കേരളത്തിന്റെ മണ്ണിൽ കർഷകന്റെ കണ്ണീര് വീഴരുതെന്നാണ് ഗവൺമെന്റ് നിലപാടെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി. അടിസ്ഥാന സൌകര്യ വികസനം, കൃഷി, തുറമുഖ വികസനം തുടങ്ങി കോട്ടയം ജില്ലയുടെ സമഗ്ര പുരോഗതിക്ക് ഉപകരിക്കുന്ന നിരവധി പദ്ധതികൾ നടപ്പാക്കും. ബൈപ്പാസിന് സ്ഥലം വിട്ടുനൽകിയവരെയും നിർമ്മാണം പൂർത്തീകരിച്ച കരാറുകാരനെയും ചടങ്ങിൽ മുഖ്യമന്ത്രി ആദരിച്ചു. ദേശീയ ചലച്ചിത്ര പുരസ്കാര ജേതാക്കളെ മുഖ്യമന്ത്രി VD സതീശൻ അഭിനന്ദിച്ചു. ദേശീയ പുരസ്കാരത്തിൽ മലയാള സിനിമ തലയുയർത്തി നിൽക്കുന്നുവെന്നും മമ്മൂട്ടി മലയാളിക്ക് വെറുമൊരു പേരല്ല, ഒരു ശീലമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കഥാപാത്രത്തിന്റെ പൂർണ്ണതയ്ക്ക് വേണ്ടി ഏതറ്റം വരെ പോകാൻ മനസ്സും പുതിയ വേഷങ്ങൾ കണ്ടെത്താനുള്ള ചെറുപ്പവുമാണ് മമ്മൂട്ടിയെ ഇന്ത്യൻ സിനിമയിലെ പ്രതിഭാസമാക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. ഛായാഗ്രാഹകൻ ഷഹനാദ് ജലാൽ, ഗായിക വൈക്കം വിജയലക്ഷ്മി, മികച്ച മലയാള ചിത്രം ഫെമിനിച്ചി ഫാത്തിമയുടെ സംവിധായകൻ ഫാസിൽ മുഹമ്മദ്, അണിയറ പ്രവർത്തകർ, നോൺ ഫീച്ചർ വിഭാഗത്തിൽ പ്രത്യേക ജൂറി പരാമർശം നേടിയ ഭദ്രകാളി നാടകത്തിന്റെ അണിയറ പ്രവർത്തകർ എന്നിവരെയും മുഖ്യമന്ത്രി അഭിനന്ദിച്ചു. സംസ്ഥാനത്തെ 38 തദ്ദേശ ഭരണ വാർഡുകളിലെ വോട്ടർ പട്ടിക സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുതുക്കുന്നു. കരട് പട്ടിക ഈ മാസം 21-നും അന്തിമ പട്ടിക അടുത്ത മാസം 19-നും പ്രസിദ്ധീകരിക്കുമെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എൻ ശേഷാദ്രിനാഥൻ അറിയിച്ചു. തിരുവനന്തപുരത്തുനിന്ന് രജു കോലിയക്കോട്.
1: തിരഞ്ഞെടുത്ത അംഗങ്ങളുടെ അയോഗ്യത, രാജി, മരണം എന്നിവ വഴിയുണ്ടായ ആകസ്മിക ഒഴിവുകളിലേക്ക് ഉപതെരഞ്ഞെടുപ്പ് നടത്തുന്നതിനാണ് വോട്ടർ പട്ടിക പുതുക്കുന്നത്. കരട് പട്ടികയിൽ പേരുൾപ്പെടാത്തവർക്ക് ഈ മാസം 21 മുതൽ അടുത്ത മാസം 5 വരെ അപേക്ഷ നൽകാം. 2026 January 1 അതിനു മുൻപോ 18 വയസ്സ് തികഞ്ഞവർക്ക് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാം. പേര് ചേർക്കുന്നതിനായി www.scc.kerala.gov.in എന്ന വെബ്സൈറ്റിലൂടെ ഓൺലൈനായി അപേക്ഷിക്കാം. പട്ടികയിലെ ഉള്ളടക്കത്തിൽ ഭേദഗതി വരുത്തുന്നതിനും നിയോജകമണ്ഡലം, വാർഡ് എന്നിവയിൽ സ്ഥാനമാറ്റം വരുത്തുന്നതിനുള്ള അപേക്ഷകളും ഓൺലൈനായി നൽകാം. എന്നാൽ പട്ടികയിൽ നിന്നും പേരൊഴിവാക്കാൻ ഓൺലൈനായി രജിസ്റ്റർ ചെയ്ത അപേക്ഷകളുടെ പ്രിന്റൌട്ട് നേരിട്ടോ തപാൽ വഴിയോ ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർക്ക് നൽകണം. കരട് പട്ടിക അതത് തദ്ദേശ സ്ഥാപനങ്ങളിലും താലൂക്ക് ഓഫീസുകളിലും വില്ലേജ് ഓഫീസുകളിലും കമ്മീഷന്റെ വെബ്സൈറ്റിലും പ്രസിദ്ധീകരിക്കും.
0: സംസ്ഥാനത്ത് കുട്ടികളെ കുത്തിനിറച്ച് ഓട്ടോറിക്ഷകൾ സർവീസ് നടത്തരുതെന്ന് കർശന നിർദ്ദേശം നൽകിയതായി മന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. ഓപ്പറേഷൻ തൂഫാന്റെ കണ്ണൂർ ഇരിക്കൂർ നിയോജകമണ്ഡലതല പരിപാടി ശ്രീകണ്ഠപുരം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. മയക്കുമരുന്ന് ലഹരിക്കെതിരായ പോരാട്ടം ഇന്ന് നടത്തിയില്ലെങ്കിൽ നാളെ നാം പശ്ചാത്തപിക്കേണ്ടി വരുമെന്നും കേരളം നേരിടുന്ന ഏറ്റവും വലിയ വിപത്താണ് മയക്കുമരുന്നുൾപ്പെടെ ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗമെന്നും മന്ത്രി പറഞ്ഞു. CBSE 10-ാം ക്ലാസ് 2-ാം ബോർഡ് പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. വിദ്യാർത്ഥികൾക്ക് റിസൾട്ട്സ് .digilocker.gov.in എന്ന ലിങ്ക് വഴി ഡിജിലോക്കർ പോർട്ടലിൽ ഫലം പരിശോധിക്കാവുന്നതാണ്. ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ ശുപാർശകൾക്കനുസൃതമായി ഈ വർഷം മുതൽ 10-ാം ക്ലാസിന് 2 ബോർഡ് പരീക്ഷകൾ CBSE ഏർപ്പെടുത്തിയിരുന്നു. വ്യത്യസ്ത ക്വാട്ടകൾ വേണമെന്ന നിബന്ധന തെറ്റിച്ചാണ് നിലവിലെ വഖഫ് ബോർഡിനെ പ്രഖ്യാപിച്ചതെന്ന് മന്ത്രി എൻ ഷംസുദ്ദീൻ പറഞ്ഞു. ബോർഡിനെ റെഗുലറൈസ് ചെയ്യാൻ നടപടികൾ ഗവൺമെന്റിന് സ്വീകരിക്കാമെന്നാണ് കോടതി പറഞ്ഞത്. വഖഫ് ബോർഡ് പുനഃസംഘടിപ്പിക്കാൻ എല്ലാ അവകാശവും ഗവൺമെന്റിനുണ്ടെന്നും

0: കോഴിക്കോട്ട് പറഞ്ഞു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർകോട് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. വടക്കൻ കേരളത്തിനും അതിനടുത്ത പ്രദേശങ്ങൾക്കും മുകളിലായി ചക്രവാത ചുഴി രൂപപ്പെട്ടതിനാൽ ഈ മാസം 22 വരെ മഴ തുടരുമെന്നും മുന്നറിയിപ്പുണ്ട്. കെഎസ്ആർടിസിയുടെ പ്രിയദർശിനി സൌജന്യ യാത്രാ പദ്ധതിയെ തുടർന്ന് സ്വകാര്യ ബസ് മേഖലയിലുണ്ടായ വിവിധ പ്രശ്നങ്ങൾ പഠിച്ച് ഗവൺമെന്റിന് ശുപാർശ സമർപ്പിക്കുന്നതിന് രൂപീകരിച്ച വിദഗ്ധ സമിതിയുടെ ആദ്യ മേഖലായോഗം എറണാകുളത്ത് ചേർന്നു. പാലക്കാട്, എറണാകുളം, ഇടുക്കി, കോട്ടയം ജില്ലകളിലെ സ്വകാര്യ ബസ് ഉടമകളുടെ വിവിധ അസോസിയേഷൻ പ്രതിനിധികൾ യോഗത്തിൽ പങ്കെടുത്തു. ബസ് ഉടമകളുടെയും മറ്റ് ബന്ധപ്പെട്ട കക്ഷികളുടെയും അഭിപ്രായങ്ങൾ വിദഗ്ധ സമിതി നേരിട്ട് കേട്ടു. ഇവർ സമർപ്പിച്ച നിവേദനങ്ങളും ജില്ലാടിസ്ഥാനത്തിലെ ഫീൽഡ് വിവരങ്ങളും ശേഖരിച്ചു. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ കലാശപ്പോരാട്ടത്തിൽ രാത്രി 12:30 അർജന്റീന സ്പെയിനെ നേരിടും. ന്യൂയോർക്കിലെ ന്യൂജേഴ്സി സ്റ്റേഡിയത്തിലാണ് മത്സരം. പുലർച്ചെ നടന്ന ലൂസേഴ്സ് ഫൈനലിൽ ഇംഗ്ലണ്ട് ഫ്രാൻസിനെ തകർത്തു. മിയാമിയിൽ 4-6 ഇംഗ്ലണ്ടിന്റെ ജയം. കൂടുതൽ വിവരങ്ങളുമായി സുരേഷ് എടപ്പാൾ.
1: ഗോൾ മഴ പെയ്ത മത്സരത്തിൽ മിയാമിയിലെ ഹാർഡ് റോക്ക് സ്റ്റേഡിയത്തിൽ പിറന്നത് എണ്ണം പറഞ്ഞ 10 ഡി റേസിലൂടെ കളിയുടെ 3 ഗോൾ വേട്ട തുടങ്ങിയ ഇംഗ്ലണ്ട് ആദ്യ പകുതി അവസാനിച്ചപ്പോൾ മറുപടിയില്ലാത്ത 4 മുന്നിൽ. രണ്ടാം പകുതിയിൽ സടകുടഞ്ഞെഴുന്നേറ്റ ഫ്രാൻസ് ശക്തമായി തിരിച്ചടിച്ചപ്പോൾ ഇംഗ്ലണ്ട് വലയിൽ തുടർച്ചയായി പന്തെത്തി. ഇരട്ട ഗോൾ നേടി എംബാപ്പെ ഫ്രഞ്ച് ആക്രമണത്തിന് അക്കം കൂട്ടി. 48-66 ഗോൾഡൻ ബൂട്ടിനുള്ള മത്സരത്തിൽ മെസ്സിയെ പിന്തള്ളി മുന്നേറാൻ വഴിയൊരുക്കിയ എംബാപ്പെ ഗോളുകൾ പിറന്നത്. തകർപ്പൻ ഫോമിലേക്ക് ഇറങ്ങുന്ന ഇംഗ്ലണ്ട് മുന്നേറ്റതാരം ബുക്കയ സാക്ക ഹാട്രിക് നേടി ഫ്രാൻസിനെ വിറപ്പിച്ചു. മത്സരത്തിന്റെ അവസാന മിനിറ്റിൽ ഡംബലെ ഫ്രാൻസിന് വേണ്ടി ഗോൾ നേടിയപ്പോൾ ജൂഡ് ബെല്ലിംഗ്ഹാം ഇംഗ്ലണ്ടിന്റെ 6 ഗോൾ നേടി. 6 ലോകകപ്പിൽ ഇംഗ്ലണ്ടിന് മറ്റൊരു മെഡൽ സമ്മാനിച്ചു.
0: ഇന്ത്യ ഇംഗ്ലണ്ട് ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരം ഇന്ന് ലോർഡ്സിൽ. ഉച്ചകഴിഞ്ഞ് 3:30 മത്സരം. ഇരു ടീമുകളും ഓരോ ജയം നേടി പരമ്പര സമനിലയിലാണ്. വനിതാ ഗുസ്തിയിൽ 76 വിഭാഗത്തിൽ ഇന്ത്യൻ താരം കാജൽ സ്വർണ്ണ മെഡൽ കരസ്ഥമാക്കി. ഹംഗറിയിലെ ബുഡാപെസ്റ്റിൽ അമേരിക്കൻ താരത്തെ പരാജയപ്പെടുത്തിയാണ് കാജൽ സ്വർണം നേടിയത്. ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ വള്ളസദ്യയ്ക്ക് ഇന്ന് തുടക്കം. ഉച്ചയ്ക്ക് 12 മന്ത്രി കെ മുരളീധരൻ വള്ളസദ്യ ഉദ്ഘാടനം ചെയ്യും. കേന്ദ്രസഹമന്ത്രി സുരേഷ് ഗോപി മുഖ്യാതിഥിയാകും. ആറന്മുള പള്ളിയോട സേവാ സംഘത്തിന്റെയും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെയും നേതൃത്വത്തിൽ 16 വരെയാണ് വള്ളസദ്യ. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലെ 2 നമ്പർ പ്ലാറ്റ്ഫോമിലെ നവീകരണ ജോലികൾ പുരോഗമിക്കുന്നതിനാൽ ട്രെയിൻ സർവീസുകൾ താൽക്കാലിക ക്രമീകരണം ഏർപ്പെടുത്തിയതായി പാലക്കാട് റെയിൽവേ ഡിവിഷൻ ഓഫീസ് അറിയിച്ചു. കണ്ണൂർ കോഴിക്കോട് റൂട്ടിൽ സർവീസ് നടത്തുന്ന 5-6-6-3-2, 5-6-6-1-7 നമ്പർ ട്രെയിനുകൾ ഇന്നു മുതൽ ഈ മാസം 26 വരെ കോഴിക്കോടിന് പകരം വെസ്റ്റ്ഹിലിൽ സർവീസ് അവസാനിപ്പിക്കും. പത്തനംതിട്ട റാന്നി കണമലയിൽ ഫയർഫോഴ്സ് വാഹനം നിയന്ത്രണം വിട്ടുമറിഞ്ഞ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ മരിച്ചു. തിരുവല്ല ഫയർ ആന്റ് റെസ്ക്യൂ ഓഫീസിലെ ഉദ്യോഗസ്ഥൻ കൊല്ലം ആയൂർ സ്വദേശി SR രഞ്ജിത്താണ് മരിച്ചത്. 6 പരിക്കേറ്റു. പത്തനംതിട്ടയിൽ ഷട്ടിൽ കളിക്കുന്നതിനിടയിൽ ടെറസിന്റെ മുകളിൽ നിന്ന് വീണ് 13 മരിച്ചു. തട്ട പടവുങ്കൽ മേലേമ്പുറി വിനോദ് ഭവനിൽ അർജുനാണ് മരിച്ചത്. ഇന്ന് വൈകിട്ടായിരുന്നു അപകടം. പത്തനംതിട്ട അടൂരിൽ 1.5 തെരുവ് നായ്ക്കളുടെ ആക്രമണത്തിൽ ഗുരുതര പരിക്കേറ്റു. ഏഴംകുളം പ്ലാന്റേഷൻ മുക്കിൽ മുഹമ്മദ് റംസാനാണ് കടിയേറ്റത്. പ്രധാന വാർത്തകൾ വീണ്ടും. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ ത്രിരാഷ്ട്ര സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. നാളെ ആരംഭിക്കുന്ന പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായി ഗവൺമെന്റ് വിളിച്ച സർവകക്ഷി യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ. റബ്ബറിന്റെ താങ്ങുവില 300 മുഖ്യമന്ത്രി VD സതീശൻ. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ഫൈനലിൽ രാത്രി 12:30 അർജന്റീന സ്പെയിൻ പോരാട്ടം. ലൂസേഴ്സ് ഫൈനലിൽ ഇംഗ്ലണ്ടിന് ജയം. വാർത്തകൾ കഴിഞ്ഞു.
2: ആകാശവാണി 102.7 മഞ്ചേരി FM മലയാളത്തിന്റെ ഹൃദയത്താളം. സമയം 6 കഴിഞ്ഞ 55 മിനിറ്റും 13 സെക്കൻഡ്.

0: FM ശുഭദിനം.
1: FM ശുഭദിനത്തിന്റെ പുതിയ പതിപ്പിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ആദ്യം കേൾക്കാം വിദ്യാഭ്യാസ വാർത്തകൾ. അരീക്കോട് ഗവൺമെന്റ് ഐടിഐയിൽ ഡിപ്ലോമ ഇൻ ഓയിൽ ആൻഡ് ഗ്യാസ് ടെക്നോളജി കോഴ്സിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. SSLC പ്ലസ് ടു ഡിഗ്രി, ഡിപ്ലോമ എന്നിവയാണ് അപേക്ഷിക്കാനുള്ള യോഗ്യത. ഫോൺ നമ്പർ പറയാം, 9526411

5698. ബി എസ് സി നഴ്സിംഗ് മറ്റ് അലൈഡ് ആൻഡ് ഹെൽത്ത് കെയർ ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിന് ഈ മാസം 22 വരെ അപേക്ഷിക്കാം. എൽ ബി എസ് സെന്റർ ഡയറക്ടറുടെ lbscenter.kerala.gov.in വഴി, അപേക്ഷാ ഫീസ് ഓൺലൈനായോ ഫെഡറൽ ബാങ്കിന്റെ ശാഖ വഴിയോ ഈ മാസം 21 വരെ അടയ്ക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് 04-7125-6-0-361 എന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്. നമ്പർ ഒരിക്കൽ കൂടി 04-7125-60-361. സീഡിറ്റിൽ ഡിപ്ലോമ ഇൻ ഡിജിറ്റൽ മീഡിയ പ്രൊഡക്ഷൻ, ഡിപ്ലോമ ഇൻ ഡിജിറ്റൽ വീഡിയോഗ്രഫി, ഡിപ്ലോമ ഇൻ വീഡിയോ എഡിറ്റിംഗ്, സർട്ടിഫിക്കറ്റ് ഇൻ വീഡിയോ എഡിറ്റിംഗ്, സർട്ടിഫിക്കറ്റ് കോഴ്സ് ഇൻ ഡിജിറ്റൽ സ്റ്റിൽ ഫോട്ടോഗ്രാഫി എന്നീ കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. അവസാന തീയതി ഈ മാസം 25. 8547-7201-67 എന്ന നമ്പറിൽ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാണ്. നമ്പർ ഒരിക്കൽ കൂടി 8547-7201-67. പെരിന്തൽമണ്ണ കോളേജിലെ ഗവൺമെന്റ് പോളിടെക്നിക് തുടർ വിദ്യാഭ്യാസ ഉപകേന്ദ്രത്തിന് കീഴിൽ 6 മാസം ദൈർഘ്യമുള്ള റെഫ്രിജറേറ്റർ എയർ കണ്ടീഷനിംഗ് എന്ന കോഴ്സിന് SSLC യോഗ്യതയുള്ളവരിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. ഫോൺ നമ്പർ 04-9-3-3-2-2-8-0-4-5. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന് കീഴിലുള്ള മലപ്പുറം PM ശ്രീ ജവഹർ നവോദയ വിദ്യാലയത്തിൽ 2027-28 അധ്യയന വർഷത്തെ 6-ാം ക്ലാസ് പ്രവേശന പരീക്ഷയ്ക്കുള്ള ഓൺലൈൻ അപേക്ഷ ക്ഷണിച്ചു. നവംബർ 28 പ്രവേശന പരീക്ഷ നടക്കുന്നത്. അപേക്ഷകർ മലപ്പുറം ജില്ലയിലെ സ്ഥിരതാമസക്കാർ ആയിരിക്കണം. താൽപര്യമുള്ളവർക്ക് cbseitms.rcil.gov.in എന്ന വെബ്സൈറ്റ് ലിങ്ക് വഴി ഓൺലൈനായി ഈ മാസം 31 വരെ അപേക്ഷിക്കാവുന്നതാണ്. വിദ്യാഭ്യാസ വാർത്തകളാണ് നിങ്ങൾ കേട്ടത്.

0: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ആരോഗ്യജാലകം തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 7:10.
1: കുട്ടികളിലെ കാഴ്ച വൈകല്യങ്ങൾ, നേത്രരോഗങ്ങൾ എന്നിവ കണ്ടെത്തി ചികിത്സിക്കുന്ന കുട്ടികൾക്കായുള്ള നേത്രരോഗ ചികിത്സാ വിഭാഗം.
2: കൊരമ്പയിൽ ഹോസ്പിറ്റൽ മഞ്ചേരി പാട്ടുപൊലിമ എന്നും രാവിലെ 7:55.
3: വേദനരഹിത പ്രസവത്തിന് കൊരമ്പയിൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി. ഫോൺ 7510 7333 4.

ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 59:34 സെക്കൻഡും. ഇനി 7 മണിക്ക് കേൾക്കാം വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ.

0: ആകാശവാണി.
1: രാമായണ പൊരുൾ, പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്.
2: അക്ഷരങ്ങളുടെ പവിത്രതയും വായനയുടെ പുണ്യവുമായി വിദ്യാരംഭം പബ്ലിഷേഴ്സ്, മുല്ലയ്ക്കൽ, ആലപ്പുഴ.
3: ഇനി ഓരോ ദിനവും രാമായണ പാരായണത്തിലൂടെ, ഭാഗവതത്തിന്റെ ഈരടികളിലൂടെ, സഹസ്രനാമ ജപത്തിലൂടെ ഐശ്വര്യമാകട്ടെ. തലമുറകളെ വിജ്ഞാനത്തിലൂടെ, ഭക്തിയിലൂടെ വളർത്തുന്ന വിദ്യാരംഭം പബ്ലിഷേഴ്സ് പ്രസാധന രംഗത്ത് പതിറ്റാണ്ടുകൾ പിന്നിടുന്നു. തെറ്റില്ലാത്ത അച്ചടിയും ഉള്ളടക്കത്തിലെ സത്യവും വായനക്കാരുടെ വിശ്വാസവുമാണ് വിദ്യാരംഭത്തെ എന്നും മുന്നിൽ നിർത്തുന്നത്.
1: രാമായണ പൊരുൾ അവതരിപ്പിക്കുന്നത് ഡോക്ടർ വി ആർ പ്രബോധചന്ദ്രൻ നായർ.
4: കഴൽ പല്ലവം തൊട്ടാൽ കല്ലും കാമിനിയായിടും. ശ്രീരാമചന്ദ്രന്റെ പരിശുദ്ധമായ കാലടി പതിഞ്ഞപ്പോൾ ശിലാരൂപം കൈവടിഞ്ഞ് അഹല്യ എന്ന ത്രിലോകസുന്ദരി ഉയർത്തുവന്ന രാമായണ കഥയാണ് ഇവിടെ അനുസ്മരിക്കുന്നത്.

0: പറയുന്നത്. കഴൽ പല്ലവം എന്നാൽ കാൽ തളിർ, അതായത് ഇളം തളിരുപോലെ മാലിന്യലേശ സ്പർശമില്ലാത്ത കാലടി. അത് മെല്ലെ പതിയുകയേ വേണ്ടു. അന്നോളം ചെയ്തുപോയ പാപമെല്ലാം ഒഴിവായി ആരും എല്ലാവിധത്തിലുമുള്ള പരിശുദ്ധിയോടെ പുനർജനിക്കാൻ. സംസർഗം മൂലം ഒരാൾ നന്നാവും, നശിച്ചെന്നും വരും. ആരോടാണ് സംസർഗം ഉണ്ടാവുന്നത് എന്ന വസ്തുതയാണ് പ്രധാനം. അന്യൻ്റേതെങ്കിൽ ആയിക്കോട്ടെ, സത്യം പാലിക്കും ഉത്തമൻ. ശ്രീരാമൻ കാട്ടിലേക്ക് പോയതിൻ്റെ കാരണം എന്താണ്? അച്ഛൻ കൈകേയി മാതാവിന് പണ്ടു നൽകി എന്ന് ആ സ്ത്രീ തന്നെ പറഞ്ഞു കേട്ട വരപ്രതിജ്ഞ പാലിക്കാൻ. തന്നെ ബന്ധനസ്ഥനാക്കിയിട്ട് രാജ്യം നീ തന്നെ ഭരിക്ക് എന്നുവരെ ദശരഥ മഹാരാജാവ് രാമനോട് പറയുകയുണ്ടായി. രാമൻ സ്വന്തം സൗകര്യം നോക്കി ആ നിർദ്ദേശം പാലിച്ചു കളയാമെന്നല്ല നിശ്ചയിച്ചത്. പ്രതിജ്ഞ തൻ്റേതെങ്കിൽ അത് പാലിക്കുക തന്നെ വേണം. അന്യൻ്റേതെങ്കിലോ അത് പാലിക്കേണ്ടത് അയാളുടെ ചുമതല എന്ന ഭാവത്തിൽ രാമന് ആ ബദ്ധപ്പാടിൽ നിന്ന് സുഖമായി തലയൂരാമായിരുന്നു. രാമായണ കഥാനായകൻ പുരുഷോത്തമനാണ്. അതിനാൽ പിതാവിൻ്റെ സത്യം വീൺവാക്കാകാതെ നോക്കാൻ താൻ കടപ്പെട്ടിരിക്കുന്നു എന്ന സുവ്യക്തബോധത്തോടെ അദ്ദേഹം വനവാസം സ്വീകരിച്ചു. അതോടെ അന്യഥാ സംഭവിക്കാമായിരുന്ന വലിയ ഒരു കുടുംബകലഹവും മഹാദുരന്തവും ഒഴിഞ്ഞുകിട്ടി. രാവണവധം എന്ന രാമൻ്റെ അവതാരോദ്ദേശ്യവും യഥാവിധി നിറവേറ്റി. അച്ഛനെ ഈശനായി കാണും സ്വച്ഛന് ഗുണമേ വരൂ. ശ്രീരാമചന്ദ്രൻ വനവാസത്തിന് പുറപ്പെട്ടത് അച്ഛൻ്റെ നിർദ്ദേശ അനുസരണമല്ല, അദ്ദേഹത്തിൻ്റെ ആഗ്രഹപ്രകാരം പോലും അല്ല. പണ്ടെന്നോ കൈകേയി മാതാവിന് അദ്ദേഹം കൊടുത്ത വാക്ക് സാർത്ഥകമാകാൻ വേണ്ടി മാത്രം. അച്ഛൻ ഈശ്വരൻ തന്നെ എന്ന് കരുതി അദ്ദേഹത്തിൻ്റെ വാക്ക് ഫലവത്താകാൻ തക്കവണ്ണം പ്രവർത്തിക്കുകയാണ് രാമൻ ചെയ്തത്. ഇതെന്റെ നിയോഗം എന്ന പ്രയോഗത്തിന് ഇത് എനിക്ക് ഏതോ അദൃശ്യശക്തിയിൽ നിന്ന് കിട്ടിയ അനുജ്ഞ എന്നർത്ഥമാവുന്നത് ഇത്തരം സന്ദർഭങ്ങളിലാണ്. രാമനെ സംബന്ധിച്ചിടത്തോളം പ്രസക്ത സന്ദർഭത്തിൽ അച്ഛൻ ഈശ്വരതല്യൻ ആവുന്നു. സ്വച്ഛൻ എന്നാൽ സു അച്ഛൻ, അത്യന്തം നിർമ്മലൻ എന്നർത്ഥം.
1: രാമായണ പൊരുൾ അവതരിപ്പിച്ചത് ഡോക്ടർ വി ആർ പ്രബോധചന്ദ്രൻ നായർ.
2: രാമായണ പൊരുൾ, പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്.
3: അക്ഷരങ്ങളുടെ പവിത്രതയും വായനയുടെ പുണ്യവുമായി വിദ്യാരംഭം പബ്ലിഷേഴ്സ്, മുല്ലക്കൽ, ആലപ്പുഴ.

ചിന്താവിഷയം കേൾക്കൂ. ജീവിതം എന്നത് പാഠങ്ങളുടെ ഒരു പരമ്പരയാണ്. അത് മനസ്സിലാക്കാൻ ജീവിക്കണം. ഹെലൻ കെല്ലറുടെ ഈ വാക്കുകളാണ് ഇന്നത്തെ ചിന്താവിഷയം. ജീവിതമെന്നത് പാഠങ്ങളുടെ ഒരു പരമ്പരയാണ്. അത് മനസ്സിലാക്കാൻ ജീവിക്കണം. ഹെലൻ കെല്ലർ.

ഇനി ഇന്നത്തെ ചോദ്യം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഡിജിറ്റൽ സേവനങ്ങൾക്കായി കേരള സർക്കാർ ആവിഷ്കരിച്ച കെ സ്മാർട്ട് വഴി ഏറ്റവും കൂടുതൽ സേവനങ്ങൾ നൽകിയ കേരളത്തിലെ ജില്ല ഏതാണ്? ഈ ചോദ്യത്തിന്റെ ഉത്തരം പറയാം പതിവ് പോലെ FM ശുഭദിനത്തിന്റെ അവസാന ഭാഗത്തിൽ. ചോദ്യം ഒരിക്കൽ കൂടി ശ്രദ്ധിച്ചോളൂ. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഡിജിറ്റൽ സേവനങ്ങൾക്കായി കേരള സർക്കാർ ആവിഷ്കരിച്ച കെ സ്മാർട്ട് വഴി ഏറ്റവും

0: കൂടുതൽ സേവനങ്ങൾ നൽകിയ കേരളത്തിലെ ജില്ല ഏതാണ്?
1: ബുധൻ രാവിലെ 7:50 ഒറ്റപ്പാലം ഐ കെയർ ഹോസ്പിറ്റൽ ഒറ്റപ്പാലം ജീവിത പാഠം.
2: ആധുനിക രീതിയിൽ തുള്ളിമരുന്നൊഴിച്ചുള്ള താക്കോൽ ദ്വാര തിമിര ശസ്ത്രക്രിയയുമായി
3: ഒറ്റപ്പാലം കണ്ണാശുപത്രി തൊട്ടക്കര.
4: വെള്ളിയാഴ്ച രാവിലെ 7:50 ഐക്യു ഓപ്റ്റിക്കൽസ് സമകാലികം.
5: കണ്ണടകൾക്ക് നമ്പർ 1 ഓപ്റ്റിക്കൽ ഷോറൂം ഐക്യു ഓപ്റ്റിക്കൽസ്, കൊട്ടക്കൽ റോഡ്, ചട്ടിപ്പറമ്പ്.
1: ആസ്മ, അലർജി, മൈഗ്രെയിൻ കൂടാതെ വെള്ളപ്പോക്ക്, PCOS, ഫൈബ്രോയിഡ് തുടങ്ങിയ സ്ത്രീ രോഗങ്ങൾക്കും പഞ്ചകർമ്മ ചികിത്സയ്ക്കും
6: KP പത്രോസ് വൈദ്യൻസ് കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ.
1: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
6: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
1: ഫോൺ 9744550424.
7: റീഗൽ ജ്വല്ലേഴ്സ് പൊന്നാനി റോഡ്, എടപ്പാൾ സമർപ്പിക്കുന്നു മധുരം ഗീതം.
8: ആകാശവാണിയുടെ സമ്പന്നമായ ലളിതഗാന ശേഖരത്തിൽ നിന്ന് ഒരു ഗാനം.
9: പ്രായോജകർ
10: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
9: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
11: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
9: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
11: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
9: റീഗൽ ജ്വല്ലേഴ്സ്.
12: അശോക വനികാംഗമാടി ആത്മാരാമനെ തേടി. വി ദക്ഷിണാമൂർത്തി സംഗീതം പകർന്ന ഈ ഗാനത്തിന്റെ രചന ഭരണിക്കാവ് ശിവകുമാർ, പാടിയത് K. ഗിരിജാവർമ്മ.

0: ദക്ഷിണാമൂർത്തി സംഗീതം നൽകി. കെ ഗിരിജാവർമ്മ ആലപിച്ച ഗാനമാണ് കേട്ടത്.
1: റീഗൽ ജ്വല്ലേഴ്സ്, പൊന്നാനി റോഡ്, എടപ്പാൾ. മധുരം ഗീതം സമാപിക്കുന്നു.
2: പ്രായോജകർ റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
3: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
4: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
5: ഇന്നത്തെ ഗാനം
4: എന്നും രാവിലെ 7:35
5: മികച്ച ചികിത്സ, കുറഞ്ഞ ചിലവിൽ.
4: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ.
6: CH സെന്റർ മഞ്ചേരി, കരിയർ ടിപ്സ് എന്നും രാവിലെ 8:05.
4: ഡോക്ടർമാരുടെ സായാഹ്ന ഒപികൾക്ക് CH സെന്റർ മഞ്ചേരി. ഫോൺ 9495777174.
7: ട്രെയിൻ സമയം.
8: തിരൂർ സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 163:08. കണ്ണൂർ ആലപ്പുഴ എക്സ്പ്രസ് 7:33. ട്രെയിൻ നമ്പർ 195/78. ജാംനഗർ തിരുനെൽവേലി എക്സ്പ്രസ് 7:59 എത്തിച്ചേരും. അങ്ങാടിപ്പുറത്ത് ട്രെയിൻ നമ്പർ 5660/07 പാലക്കാട് നിലമ്പൂർ പാസഞ്ചർ 7:50. ട്രെയിൻ നമ്പർ 56322 നിലമ്പൂർ ഷൊർണൂർ പാസഞ്ചർ 7:51 എത്തിച്ചേരും.
1: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ സമർപ്പിക്കുന്നു ആരോഗ്യ ജാലകം.
9: പ്രായോജകർ മൗലാന ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
10: ഫോൺ 0499332622.
11: ആരോഗ്യ സംരക്ഷണത്തിന് അവധിയില്ല.
1: മൗലാന ഹോസ്പിറ്റലിൽ ഡോക്ടർമാരുടെ സേവനം OP വിഭാഗത്തിൽ ഞായറാഴ്ചകളിലും.
11: ENT, പീഡിയാട്രിക്സ്, ദന്തരോഗ ചികിത്സകൾ, വന്ധ്യതാ നിവാരണ ചികിത്സ, ജനറൽ മെഡിസിൻ, അസ്ഥിരോഗ ചികിത്സകൾ, കുട്ടികളുടെ ദന്തരോഗ ചികിത്സകൾ എന്നീ വിഭാഗങ്ങളിലെ ഡോക്ടർമാരുടെ സേവനം ഇനി ഞായറാഴ്ചകളിലും.
1: വിളിക്കൂ 0499332622.
12: കുട്ടികളുടെ പാൽപ്പല്ലുകളുടെ സംരക്ഷണവും ഗർഭകാലത്തെ ദന്താരോഗ്യവും സംസാരിക്കുന്നത് ദന്തരോഗ ചികിത്സാ വിദഗ്ധൻ ഡോക്ടർ KA ഹാഷ്മി.
13: രക്ഷിതാക്കൾക്ക് എപ്പോഴും ഉണ്ടാകുന്ന ഒരു സംശയമാണ്, അതായത് പെർമനന്റ് പല്ല്, അതായത് സ്ഥിരമായിട്ട് നമുക്ക് വരുന്ന പല്ല് മുൻവശത്തെ പല്ലായിരിക്കും ആദ്യം വരിക എന്നുള്ളത്. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഏകദേശം 6.5 വയസ്സിന്റെയും 7.5 വയസ്സിന്റെയും ഇടയിൽ ആദ്യത്തെ അണപ്പല്ലാണ് പെർമനന്റ് അണപ്പല്ല് നമുക്ക് മുളച്ചു വരും. അതിന് ഫസ്റ്റ് മോളാർ എന്ന് പറയും. ഈ പല്ല് വന്നതിന് ശേഷമാണ് മറ്റ് മുൻനിരയിലെ പല്ലുകളെല്ലാം സ്ഥിര പല്ലുകൾ വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളുടെ നാട്ടിൽ ഈ ഫസ്റ്റ് മോളാർ പല്ലുകൾ ഏകദേശം നമ്മളൊരു 10 കുട്ടികളെ എടുത്തു കഴിഞ്ഞാൽ ഏകദേശം 5 കുട്ടികളിലും ഇത് കേട് നമുക്ക് കാണാൻ കഴിയും. അതായത് ഫസ്റ്റ് മോളാർ. ഈ ഫസ്റ്റ് മോളാറിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ആദ്യത്തെ മുളച്ചു വരുന്ന ഈ ഫസ്റ്റ് മോളാർ കീഴ്ത്താടി മേൽത്താടി എല്ലിനെ ഗൈഡ് ചെയ്ത് കൊടുത്ത് അതിനെ പൂർണ്ണ വളർച്ചയിൽ എത്തിക്കുന്ന ഒന്നാണ്. അപ്പം ഈ പല്ല് നേരത്തെ നഷ്ടപ്പെടുന്നതോടുകൂടി ഒരു പൂർണ്ണ ദന്താരോഗ്യം ആ കുട്ടിക്ക് കൈവരിക്കാൻ കഴിയില്ല എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അതുകൊണ്ട് തന്നെ ഈ 7 to 8 വയസ്സിൻ്റെ ഇടയിൽ, ശരിക്കും 7 വയസ്സ് മുതലൊരു മിക്സഡ് ഡെൻഡീഷൻ പീരീഡ് നമുക്ക് വേണമെങ്കിൽ പറയാം. അതായത് പെർമനൻ്റ് പല്ലുകളും അതുപോലെ പാൽപ്പല്ലുകളും രണ്ടും വായിലുള്ള ഒരു സമയമാണ് ഈ 7 to 11 വയസ്സ്. ഈ സമയത്ത് രക്ഷിതാക്കൾ കുറച്ചുകൂടി ജാഗരൂകരാകണം എന്ന് വേണമെങ്കിൽ പറയാം. പല്ലിൻ്റെ ഇടയിൽ ഭക്ഷണം കെട്ടി നിൽക്കുന്നുണ്ടോ എന്നെല്ലാം ശ്രദ്ധിക്കണം. കാരണം പാൽപ്പല്ല് തീർച്ചയായിട്ടും ആ ഒരു പ്രായത്തിലൊക്കെ കേടുകൾ, 1-2 കേടുകളൊക്കെ എന്തായാലും എല്ലാവർക്കും കാണപ്പെടാറുണ്ട്. അത് അടയ്ക്കാത്തതായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിൽ ഭക്ഷണം നിൽക്കുമ്പോൾ പെർമനൻ്റ് പല്ലുകൾ മുളച്ചു വരുന്നത് കൂടി കേടുവരാൻ കാരണമാകും. അങ്ങനെ ഈ ഫസ്റ്റ് മോളാർ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഫസ്റ്റ് മോളാറിൻ്റെ അല്ലെങ്കിൽ ആദ്യത്തെ അണപ്പല്ലിൻ്റെ വേരിൻ്റെ വളർച്ച പൂർത്തിയാകാൻ വരെ ഏകദേശം 9 വയസ്സ് സമയമെടുക്കും. ഈ കാലയളവിൽ ഈ പല്ല് കേട് വന്നിട്ടുണ്ടെങ്കിൽ, അതായത് വേര് വളർച്ച പൂർത്തിയാകുന്നതിന് മുമ്പ് കേട് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് റൂട്ട് കനാൽ പോലെയുള്ള ചികിത്സയിലേക്ക് പോകാനും ചില ബുദ്ധിമുട്ടുകളുണ്ടാവും. അപ്പം ചിലവേറിയ ചില പ്രൊസീജിയറിലേക്ക് നമ്മൾ എത്തേണ്ടി വരും. അപ്പോൾ തീർച്ചയായിട്ടും തുടക്കത്തിലെ ആ ഫസ്റ്റ് മോളാറിനെ നമ്മൾ സംരക്ഷിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ചികിത്സാ ചെലവിൽ നിന്നും അതുപോലെ തന്നെ പൂർണ്ണമായ ദന്താരോഗ്യം കുട്ടിക്ക് നിലനിർത്താനും നമുക്ക് സാധിക്കുന്നതാണ്. പൊതുവെ നമുക്കിടയിൽ ഉണ്ടാകുന്ന സംശയമാണ് ഗർഭസ്ഥ കാലയളവിൽ സ്ത്രീകൾക്ക് ദന്തചികിത്സ എടുക്കുന്നതിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ, അല്ലെങ്കിൽ ദന്തചികിത്സ എടുക്കാൻ പറ്റുമോ എന്നുള്ള സംശയം. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഗർഭസ്ഥ കാലയളവിൽ അതിനെ നമുക്ക് 3 തിരിക്കാം. ഫസ്റ്റ് ട്രൈമസ്റ്റർ, സെക്കൻഡ് ട്രൈമസ്റ്റർ, തേർഡ് ട്രൈമസ്റ്റർ. ഇതിൽ സെക്കൻഡ് ട്രൈമസ്റ്ററിനെ നമ്മൾ ഏറ്റവും സേഫസ്റ്റ് പീരീഡ് എന്ന് പറയും. അതായത് 4, 5, 6 മാസങ്ങളിൽ ഏറ്റവും സേഫസ്റ്റ് പീരീഡ് എന്ന് പറയും. ആ കാലയളവിൽ നമുക്ക് ഏത് ചികിത്സ വേണമെങ്കിലും ചെയ്യാവുന്നതാണ്. ചിലർക്ക് എപ്പോഴുമുള്ള സംശയമാണ് എക്സ്റേ എടുക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ എക്സ്റേ എടുത്താൽ കുഞ്ഞിൻ്റെ വളർച്ചയ്ക്ക് എന്തെങ്കിലും പറ്റുമോ എന്നുള്ള സംശയങ്ങളൊക്കെ പലരും ചോദിക്കാറുണ്ട്. ദന്തചികിത്സയിൽ ഉപയോഗിക്കുന്ന എക്സ്റകൾ എന്നൊക്കെ പറഞ്ഞാൽ വളരെ കുറഞ്ഞ റേഡിയേഷൻസ് ഉപയോഗിച്ച എക്സ്റകളായിരിക്കും. അത് നമുക്ക് ഒരു ലെഡ് ആപ്രോണിൻ്റെ പ്രൊട്ടക്ഷൻ പേഷ്യൻറ്റിന് കൊടുത്തുകൊണ്ട് എടുക്കാവുന്നതാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഗർഭസ്ഥ കാലയളവിൽ പല്ലുകൾക്ക് വേദന തുടങ്ങിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡെലിവറി കഴിയുന്നതുവരെ കാത്തിരിക്കുക എന്നുള്ള ചിന്തയിലോട്ടൊന്നും എത്തേണ്ട ആവശ്യമില്ല. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ദന്ത ഡോക്ടറെ കണ്ട് നിങ്ങൾക്ക്

0: വേണ്ട ചികിത്സ എടുക്കാവുന്നതാണ്. എന്നിരുന്നാലും ഈ ഗർഭസ്ഥ കാലയളവിൽ സ്ത്രീകൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ഗർഭം ധരിച്ചു എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഒരു ഡെന്റിസ്റ്റിനെ കണ്ട്, നിങ്ങളുടെ ഗൈനക്കോളജിസ്റ്റിനെ കാണുന്ന അതേപോലെ തന്നെ അല്ലെങ്കിൽ അതേ ഇടവേളകളിൽ തന്നെ നിങ്ങൾ നിങ്ങളുടെ ദന്ത ഡോക്ടറെയും കൂടെ കണ്ട് വായിൽ കേടുകൾ ഏതെങ്കിലും തുടങ്ങുന്നുണ്ടോ, അല്ലെങ്കിൽ ഈ പ്രഗ്നൻസി പീരീഡ് കഴിയുമ്പോഴത്തേക്കിന് കേടുകൾ വഷളാവാൻ സാധ്യതകൾ ഏതെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് നിങ്ങൾ ദന്ത ഡോക്ടറെ കണ്ട് ഒരു ചെക്കപ്പ് നടത്തി വേണ്ട ചികിത്സകൾ ഉടൻ തന്നെ എടുത്തു കഴിഞ്ഞാൽ ഒത്തിരി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ചികിത്സ ഈ സമയത്ത് ചെയ്യുന്നത് നമുക്ക് ഒഴിവാക്കാം. എന്നിരുന്നാലും എമർജൻസി ആയിട്ട് ചെയ്യേണ്ട എല്ലാ പ്രൊസീജിയറുകളും ഈ പ്രഗ്നൻസി പീരീഡിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. പല സംശയങ്ങളാണ്, ആന്റിബയോട്ടിക്സ് കഴിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ ഇന്ന് മരുന്ന് കഴിക്കാൻ പറ്റുമോ എന്നുള്ള ഒരുപാട് സംശയങ്ങൾ ഉണ്ടാവാറുണ്ട്. ഒരു കാര്യം മനസ്സിലാക്കുക, ഏതൊരു അവസ്ഥയിലും നമുക്ക് അനുയോജ്യമായ കഴിക്കാൻ പറ്റുന്ന മരുന്നുകൾ നമുക്കുണ്ട്, അതായിരിക്കും നിങ്ങൾക്ക് ദന്ത ഡോക്ടർ എഴുതി തരിക. അതുകൊണ്ട് തന്നെ മരുന്ന് കഴിക്കാൻ പാടില്ല അങ്ങനെയൊന്നുമില്ല, നിങ്ങൾക്ക് ഉചിതമായ മരുന്ന് നിങ്ങളുടെ ദന്ത ഡോക്ടർ നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും.
1: കുട്ടികളുടെ പാൽപ്പല്ലുകളുടെ സംരക്ഷണവും ഗർഭകാലത്തെ ദന്താരോഗ്യവും ഇതുവരെ സംസാരിച്ചത് ദന്തരോഗ ചികിത്സാ വിദഗ്ധൻ ഡോക്ടർ കെ എ ഹാഷ്മി.
2: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ആരോഗ്യജാലകം സമാപിക്കുന്നു. പ്രായോജികർ
3: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
4: ഫോൺ 0493-262-262.
5: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി ആയുരാരോഗ്യം എന്നും രാവിലെ 7:40.
6: സ്പോർട്സ് മെഡിസിൻ ആൻഡ് അസ്ഥിരോഗ വിഭാഗത്തിൽ മുട്ടുമാറ്റിവെക്കൽ, ലിഗ്മെന്റ് സർജറികൾ, സ്പോർട്സ് ഇഞ്ചുറികൾക്കുള്ള ചികിത്സ എന്നിവ മിതമായ നിരക്കിൽ.
7: അൽറിഹാൻ കണ്ണാശുപത്രി ദൃഷ്ടി,
8: ദിവസവും കാലത്ത് 6:35.
9: സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും സമഗ്ര ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി മെഡിസെപ്പ് ഇപ്പോൾ അൽറിഹാൻ കണ്ണാശുപത്രിയിൽ.
10: എ ബി സി ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ കാലിക്കറ്റ് റോഡ് മഞ്ചേരി സമർപ്പിക്കുന്നു നോവൽ വായന.
11: സ്പോർട്സ് മെഡിസിൻ സേവനങ്ങളുമായി എ ബി സി ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ മഞ്ചേരി.
10: ഫോൺ 0483-280-5000.
12: എന്താ ചെങ്ങ എന്റെ കാൽമുരി കെട്ടൊക്കെ?
13: ഒന്നും പറയണ്ടോ, ഇന്നലെ പന്ത് കളിക്കാൻ പോയതാ, മിക്കവാറും സർജറി വേണ്ടി വരും.
12: ഈ എന്തിനാണോ പേടിക്കണേ, നമ്മളെ കേരള ബ്ലാസ്റ്റേഴ്സിൽ ഉണ്ടായിരുന്ന ഡോക്ടറല്ലേ നമ്മളെ മഞ്ചേരി എ ബി സി ഹോസ്പിറ്റലില്.
14: മുട്ടെന്ന് മാത്രമല്ല, മനുഷ്യന്റെ കൈ കാല് തുടങ്ങി എല്ലാ എല്ല് രോഗങ്ങൾക്കുള്ള ചികിത്സ എ ബി സി ഹോസ്പിറ്റലിലുണ്ട്.
15: എബിസി ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, കോഴിക്കോട് റോഡ്, മഞ്ചേരി.
16: എന്റെ പഞ്ചാര ഓറഞ്ച് മരം. യോസി മൗരോദേ വാസ്കോൺസെലോസ് എഴുതിയ ബ്രസീലിയൻ നോവൽ.
17: ഒന്നും ശരിയാവില്ല, അവസാനിക്കാത്ത തരം നിരാശ തോന്നും. പക്ഷേ ഇനി ഇല്ല, സാന്റോ അലക്സിയോ ഫാക്ടറിയിലെ മാനേജരായി എനിക്ക് പണി കിട്ടി. അടുത്ത ക്രിസ്മസിന് നിന്റെ ഷൂ ശൂന്യമായിരിക്കില്ല. അച്ഛൻ ഒന്ന് നിർത്തി. ജീവിതത്തിൽ ഒരിക്കലും ആ ക്രിസ്മസ് അച്ഛൻ മറക്കില്ല. നമ്മൾ കുറേ യാത്ര ചെയ്യും. നിന്റെ അമ്മയോ ചേച്ചിമാരോ ഒന്നും ഇനി ജോലി ചെയ്യേണ്ടി വരില്ല. ആ ഇന്ത്യന്റെ പടമുള്ള മെഡൽ നിന്റെ കയ്യിൽ ഇപ്പോഴും ഉണ്ടോ? ഞാൻ എന്റെ പോക്കറ്റിൽ പരതി അത് കണ്ടുപിടിച്ചു. ഞാനൊരു പുതിയ വാച്ച് വാങ്ങി, അതിൽ ഈ മെഡൽ കെട്ടും. ഒരു ദിവസം അത് നിന്റെയായിരിക്കും. പോർച്ചുഗ, നിങ്ങൾക്കറിയാമോ എന്താ കാർബോറാണ്ടമെന്ന്? അപ്പൻ സംസാരിച്ചുകൊണ്ടേയിരുന്നു. എന്റെ മുഖത്തുരസിയ ആ കുറ്റിത്താടി എന്നെ വിഷമിപ്പിച്ചു. പഴകിയ ആ ഷർട്ടിൽ നിന്ന് വന്ന മണം എനിക്ക് രോമാഞ്ചമുണ്ടാക്കി. ഞാൻ അച്ഛന്റെ മുട്ടിൽ നിന്നിറങ്ങി അടുക്കള വാതിൽക്കലേക്ക് പോയി. ഞാൻ പടികളിലിരുന്നു, മങ്ങുന്ന വെളിച്ചത്തിൽ പിൻമുറ്റം ഉറ്റുനോക്കി. എന്റെ ഹൃദയം ദേഷ്യത്തോടെ പ്രതിഷേധിച്ചു. ആരാണ് എന്നെ കാൽമുട്ടിലിരുത്തിയ ഈ മനുഷ്യൻ? ഇയാൾ എന്റെ അച്ഛനല്ല. എന്റെ അച്ഛൻ മരിച്ചു. മാംഗോ രാജിബ അദ്ദേഹത്തെ കൊന്നു. അപ്പൻ എന്റെ പിന്നാലെ വന്ന് എന്റെ കണ്ണു നിറഞ്ഞത് കണ്ടു. അപ്പൻ ശരിക്കും എന്റെ അടുത്ത് മുട്ടുകുത്തി എന്നോട് സംസാരിക്കാൻ. മോനെ, കരയരുത്, നമുക്കൊരു വലിയ വീടുണ്ടാകും. അതിന്റെ പിന്നിൽ ശരിക്കും ഒരു പുഴ ഒഴുകുന്നുണ്ട്. വലിയ മരങ്ങൾ ഒരുപാടുണ്ട്, ഒക്കെ നിന്റെയാവും. നിനക്ക് അവയിൽ ഊഞ്ഞാല് കെട്ടിയിരുന്ന ആട. അപ്പന് മനസ്സിലായില്ല, അദ്ദേഹത്തിന് മനസ്സിലായേയില്ല. ക്വീൻ കർലോട്ടയോളം സുന്ദരമായ ഒരു മരവും ഉണ്ടാവില്ല ഇനി. മരങ്ങളുടെ ആദ്യത്തെ പഴമൊക്കെ നിനക്കെടുക്കാം. ഞാൻ അച്ഛന്റെ കാലിൽ നോക്കി. ചെരുപ്പിന്റെ പുറത്തേക്ക് അച്ഛന്റെ വിരലുകൾ പൊന്തി നിന്നു. അച്ഛൻ ഇരുണ്ട വേരുകളുള്ള ഒരു വയസ്സൻ മരമാണ്. അദ്ദേഹം ഒരു വൃക്ഷ പിതാവാണ്. പക്ഷേ ഞാനറിയാത്ത ഒരു മരം. അതുമാത്രമല്ല, അവർ നിന്റെ ഓറഞ്ച് മരം വേഗം മുറിച്ച് വീഴ്ത്തില്ല. അവർ മുറിക്കുമ്പോൾ നീ ദൂരെയായിട്ടുണ്ടാകും, നീ അത് അറിയുക പോലുമില്ല. ഞാൻ അച്ഛന്റെ മുട്ടിൽ തൂങ്ങി തേങ്ങിക്കരഞ്ഞു. അത് കാര്യമില്ല അപ്പ, അത് കാര്യമില്ല.
16: എന്റെ പഞ്ചാര ഓറഞ്ച് മരം. മലയാള പരിഭാഷ വി എം ഗിരിജ, ശബ്ദം ബോബി. ഈ നോവൽ വായനയുടെ അവസാന

0: വിഭാഗം നാളെ രാവിലെ 7:15.
1: ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ കാലിക്കറ്റ് റോഡ് മഞ്ചേരി നോവൽ വായന സമാപിക്കുന്നു.
2: സമർപ്പിച്ചത് അസ്ഥിരോഗ സംബന്ധമായ എല്ലാ അസുഖങ്ങൾക്കും ABC ഹോസ്പിറ്റൽ കാലിക്കറ്റ് റോഡ് മഞ്ചേരി. ഫോൺ 0483280500.
3: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ തീവണ്ടി സമയം
4: എന്നും രാവിലെ 8:30.
3: കണ്ണട ഒഴിവാക്കാം. അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ്പിആർകെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ
4: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ.
5: വാത്സല്യം ഡേ കെയർ പുതുപ്പറമ്പ് റോഡ് കൊട്ടക്കൽ.
6: രംഗഗീതം
5: ബുധൻ രാവിലെ 8:20.
7: കുട്ടികളെ സ്വന്തം മക്കളെ പോലെ നോക്കി തിരികെ ഏൽപ്പിക്കുന്ന പകൽ വീട്.
5: 9847341588.
8: അസ്ഥി സംബന്ധമായ വേദനകൾ, നടുവേദന, സന്ധിവേദനകൾ, മുട്ടുവേദന, ആർത്രൈറ്റിസ്, ഫിസ്റ്റുല, ഫിഷർ തുടങ്ങിയ രോഗങ്ങൾക്ക് പ്രത്യേക ചികിത്സ.
9: ഹിജാമ തെറാപ്പി, അഗ്നികർമ്മ, ലീച്ച് തെറാപ്പി എന്നിവയ്ക്കും
8: KP പത്രോസ് വൈദ്യൻസ്, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
9: ഫോൺ 9744550424.
10: ന്യൂ വിഷൻ കണ്ണാശുപത്രി തൊഴിലവസര വാർത്തകൾ സമർപ്പിക്കുന്നത് തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ. ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
11: വിദഗ്ധ ഡോക്ടർമാരുടെ നേതൃത്വത്തിലുള്ള റെറ്റിന സർജറി ഇപ്പോൾ മഞ്ചേരി ന്യൂ വിഷൻ കണ്ണാശുപത്രിയിലും. വേദനരഹിത തിമിര ശസ്ത്രക്രിയ, ഗ്ലോക്കോമ, ഒക്യുലോപ്ലാസ്റ്റി തുടങ്ങിയ കണ്ണിന്റെ എല്ലാവിധ സൂപ്പർ സ്പെഷ്യാലിറ്റി ചികിത്സകളും ലഭ്യമാകുന്ന മഞ്ചേരിയിലെ ഏക കണ്ണാശുപത്രി ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
12: അപ്പൊ നേത്ര ചികിത്സക്ക് ഇനി വേറെ എവിടെയും പോകണ്ടല്ലേ?
13: പാലക്കാട് സർക്കാർ പോളിടെക്നിക് കോളേജിൽ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ട്രേഡ് ഇൻസ്ട്രക്ടർ തസ്തികയിലേക്ക് ദിവസ വേതനാടിസ്ഥാനത്തിൽ താൽക്കാലിക നിയമനം നടത്തുന്നതിന് ഈ മാസം 22 രാവിലെ 10 കൂടിക്കാഴ്ച നടക്കും. ബന്ധപ്പെട്ട വിഷയത്തിൽ ITI അല്ലെങ്കിൽ തത്തുല്യ യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം. വിദ്യാഭ്യാസ യോഗ്യത, പ്രവൃത്തി പരിചയം, മറ്റ് യോഗ്യതകൾ എന്നിവ തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകൾ കരുതേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കാം 0491-2571-2572640. കോഴിക്കോട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചെസ്റ്റ് ഡിസീസസ് ആശുപത്രി വികസന സൊസൈറ്റിക്കു കീഴിൽ IRCU നഴ്സിംഗ് ഓഫീസർമാരെ നിയമിക്കുന്നതിനുള്ള അഭിമുഖം നാളെ രാവിലെ 10:30 നടക്കും. യോഗ്യത BSc നഴ്സിംഗ്, GNM, തീവ്രപരിചരണ വിഭാഗത്തിൽ പ്രവൃത്തി പരിചയമുള്ളവർക്ക് മുൻഗണനയുണ്ട്. വിളിക്കാവുന്നതാണ് 0495-2359-6945 എന്ന നമ്പറിലേക്ക്. ഒരിക്കൽ കൂടി പറയാം, 0495-2359-645. കോട്ടയ്ക്കൽ ഗവൺമെന്റ് വനിതാ പോളിടെക്നിക് കോളേജിലെ CE സെല്ലിന് കീഴിൽ സ്ത്രീകൾക്ക് മാത്രമായി ആരംഭിക്കുന്ന സർട്ടിഫിക്കറ്റ് കോഴ്സ് ഇൻ കോസ്മെറ്റോളജി ആൻഡ് ബ്യൂട്ടി പാർലർ മാനേജ്മെന്റ് കോഴ്സിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. ഈ മാസം 22 അപേക്ഷിക്കേണ്ടതാണ്. 9526-13555 എന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്.
10: ന്യൂ വിഷൻ കണ്ണാശുപത്രി തൊഴിലവസര വാർത്തകൾ സമർപ്പിച്ചത് തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ. ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.

ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അക്ഷയ് ഷാജി. പ്രധാന വാർത്തകൾ. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ ത്രിരാഷ്ട്ര സന്ദർശനത്തിന് ഇന്ന് തുടക്കം. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായി കേന്ദ്ര സർക്കാർ വിളിച്ച സർവകക്ഷി യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ ചേരും. കൃത്രിമമായി നിർമ്മിച്ച ഒഎംആർ ഷീറ്റുകൾ പുനഃപരിശോധനയ്ക്കായി സമർപ്പിച്ചെന്ന കണ്ടെത്തലിനെ തുടർന്ന് വിദ്യാർത്ഥികൾക്ക് കർശന മുന്നറിയിപ്പ് നൽകി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. സിബിഎസ്ഇ രണ്ടാം ഘട്ട പത്താം ക്ലാസ് ബോർഡ് പരീക്ഷാ ഫലം പ്രസിദ്ധീകരിച്ചു. രണ്ട് ഘട്ടത്തിലുമായി വിജയം 96.78%. കേരളത്തിൽ വരും ദിവസങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 5 വടക്കൻ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഫിഫ ലോകകപ്പിൽ ഫ്രാൻസിനെ തകർത്ത് ഇംഗ്ലണ്ടിന്

0: മൂന്നാം സ്ഥാനം. ജപ്പാൻ ഓപ്പൺ ബാഡ്മിന്റൺ വനിതാ സിംഗിൾസ് ഫൈനലിൽ ഇന്ത്യൻ താരം പി വി സിന്ധു ഇന്നിറങ്ങും. വാർത്തകൾ വിശദമായി. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ വിദേശ പര്യടനത്തിന് ഇന്ന് തുടക്കമാകും. ഈ മാസം 25 വരെ മാൾഡോവ, നോർത്ത് മെസഡോണിയ, റൊമാനിയ എന്നീ രാജ്യങ്ങൾ സന്ദർശിക്കും. യൂറോപ്പുമായുള്ള ഇന്ത്യയുടെ വിപുലമായ സഹകരണത്തിനും യൂറോപ്യൻ യൂണിയനുമായുള്ള തന്ത്രപ്രധാന പങ്കാളിത്തത്തിനും സന്ദർശനം കൂടുതൽ കരുത്തുപകരുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായി ഇന്ന് ന്യൂഡൽഹിയിൽ സർവകക്ഷിയോഗം ചേരും. ഇരുസഭകളുടെയും സുഗമമായ പ്രവർത്തനം ഉറപ്പാക്കുന്നതിന് സർക്കാർ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും സഹകരണം തേടും. നാളെ മുതൽ അടുത്ത മാസം 13 വരെയാണ് വർഷകാല സമ്മേളനം. ഒഎംആർ ഷീറ്റുകൾ പുനഃപരിശോധനയ്ക്ക് സമർപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും ശക്തമായ മുന്നറിയിപ്പുമായി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. അടുത്തിടെ പരിശോധനയ്ക്കായി സമർപ്പിച്ച പല ഒഎംആർ ഷീറ്റുകളും വ്യാജമോ കൃത്രിമമായി നിർമ്മിച്ചതോ ആണെന്ന് കണ്ടെത്തിയതായും ഇതേ തുടർന്ന് ലഭിക്കുന്ന എല്ലാ പരാതികളും സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്നും ഏജൻസി വ്യക്തമാക്കി. വ്യാജമോ നിർമ്മിത ബുദ്ധി സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നിർമ്മിച്ചതോ ആയ ഒഎംആർ ഷീറ്റുകൾ സമർപ്പിക്കുന്നത് ഗുരുതരമായ നിയമ നടപടികൾക്ക് കാരണമാകുമെന്ന് ഏജൻസി മുന്നറിയിപ്പ് നൽകി. സിബിഎസ്ഇ രണ്ടാം ഘട്ട പത്താം ക്ലാസ് ബോർഡ് പരീക്ഷാ ഫലം പ്രസിദ്ധീകരിച്ചു. റിസൾട്ട്സ് ഡോട്ട് ഡിജി ലോക്കർ ഡോട്ട് ജിഒവി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിൽ ഫലം പരിശോധിക്കാം. ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമായി ഈ വർഷം മുതലാണ് സിബിഎസ്ഇ രണ്ട് ബോർഡ് പരീക്ഷകൾ നടത്തുന്നത്. രണ്ട് ഘട്ടത്തിലുമായി 96.78 ആണ് വിജയശതമാനമെന്ന് സിബിഎസ്ഇ അറിയിച്ചു. സംസ്ഥാനത്തെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലെ വോട്ടർ പട്ടിക സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുതുക്കുന്നു. കരട് പട്ടിക ജൂലൈ 21-നും അന്തിമ പട്ടിക ഓഗസ്റ്റ് 19-നും പ്രസിദ്ധീകരിക്കുമെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എൻ ശേഷാദ്രിനാഥൻ അറിയിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
1: തിരഞ്ഞെടുത്ത അംഗങ്ങളുടെ അയോഗ്യത, രാജി, മരണം എന്നിവ വഴിയുണ്ടായ ആകസ്മിക ഒഴിവുകളിലേക്ക് ഉപതെരഞ്ഞെടുപ്പ് നടത്തുന്നതിനാണ് വോട്ടർ പട്ടിക പുതുക്കുന്നത്. കരട് പട്ടികയിൽ പേരുൾപ്പെടാത്തവർക്ക് ഈ മാസം 21 മുതൽ അടുത്ത മാസം 5 വരെ അപേക്ഷ നൽകാം. 2026 ജനുവരി 1-നോ അതിനു മുൻപോ 18 വയസ്സ് തികഞ്ഞവർക്ക് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാം. പേര് ചേർക്കുന്നതിനായി www.scc.kerala.gov.in എന്ന വെബ്സൈറ്റിലൂടെ ഓൺലൈനായി അപേക്ഷിക്കാം. പട്ടികയിലെ ഉള്ളടക്കത്തിൽ ഭേദഗതി വരുത്തുന്നതിനും നിയോജകമണ്ഡലം, വാർഡ് എന്നിവയിൽ സ്ഥാനമാറ്റം വരുത്തുന്നതിനുള്ള അപേക്ഷകളും ഓൺലൈനായി നൽകാം.
0: 72nd ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. മികച്ച സിനിമയ്ക്കുള്ള പുരസ്കാരം ഹിന്ദി ചിത്രം ആർട്ടിക്കിൾ 370 നേടി. മികച്ച നടനുള്ള പുരസ്കാരം ഭ്രമയുഗം എന്ന ചിത്രത്തിലെ അഭിനയത്തിന് മമ്മൂട്ടിയും ചന്തു ചാമ്പ്യൻ എന്ന ചിത്രത്തിലെ അഭിനയത്തിന് കാർത്തികാര്യനും പങ്കിട്ടു. മികച്ച നടി യാമി ഗൌതം. മികച്ച സംവിധായകൻ രാജ്കുമാർ പെരിയസ്വാമി ചിത്രം അമരൻ. മികച്ച സംഗീത സംവിധായകനുള്ള പുരസ്കാരം ജി വി പ്രകാശ് കുമാർ നേടി. സംവിധായകൻ ജയരാജായിരുന്നു 11 പേരടങ്ങുന്ന ജൂറിയുടെ അധ്യക്ഷൻ. ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങളിൽ തിളങ്ങി മലയാള സിനിമ. മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം 4 തവണയാണ് മമ്മൂട്ടിക്ക് ലഭിക്കുന്നത്. മികച്ച മലയാള സിനിമയ്ക്കുള്ള പുരസ്കാരം ഫാസിൽ മുഹമ്മദ് സംവിധാനം ചെയ്ത ഫെമിനിച്ചി ഫാത്തിമയ്ക്ക് ലഭിച്ചു. ഭ്രമയുഗത്തിലൂടെ മികച്ച ഛായാഗ്രഹണത്തിനുള്ള പുരസ്കാരം ഷഹനാദ് ജലാൽ നേടി. അജയന്റെ രണ്ടാം മോഷണം എന്ന ചിത്രത്തിലെ അങ്ങ് വാനക്കോണില് എന്ന ഗാനത്തിലൂടെ വൈക്കം വിജയലക്ഷ്മി മികച്ച ഗായികയായി. പുരസ്കാര ജേതാക്കളെ മുഖ്യമന്ത്രി വി ഡി സതീശൻ അഭിനന്ദിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: ഔദ്യോഗിക സന്ദർശനത്തിന്റെ ഭാഗമായി എസ്റ്റോണിയയിലെത്തിയ കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ ടാലിനിൽ ഇന്ത്യ എസ്റ്റോണിയ ബിസിനസ് ഫോറത്തെ അഭിസംബോധന ചെയ്തു. വ്യാപാരം, നിക്ഷേപം, നൂതനാശയം, സാങ്കേതികവിദ്യ എന്നിവയിൽ ഇരുരാജ്യങ്ങളും തമ്മിൽ കൂടുതൽ ആഴത്തിലുള്ള സഹകരണത്തിന് അദ്ദേഹം ആഹ്വാനം ചെയ്തു. ഇരുരാജ്യങ്ങളിൽ നിന്നുമുള്ള മുതിർന്ന ഉദ്യോഗസ്ഥർ, വ്യവസായ പ്രമുഖർ, ബിസിനസ് പ്രതിനിധി സംഘങ്ങൾ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. പശ്ചിമബംഗാൾ, സിക്കിം, ഉത്തരാഖണ്ഡ്, ഹിമാലയൻ മേഖലകളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ അതിതീവ്രമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. അരുണാചൽ പ്രദേശ്, അസം, മേഘാലയ, ഛത്തീസ്ഗഡ്, കർണാടക, മാഹി, ഒഡീഷ, വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങൾ എന്നിവിടങ്ങളിലും ഇന്ന് ശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ട്. കേരളത്തിൽ വരും ദിവസങ്ങളിൽ ഇടിമിന്നലോടു കൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ 5 വടക്കൻ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. വടക്കൻ കേരളത്തിനും അതിനടുത്തുള്ള പ്രദേശങ്ങൾക്കും മുകളിലായി ചക്രവാത ചുഴി രൂപപ്പെട്ടതിനാൽ ഈ മാസം 22 വരെ മഴ തുടരുമെന്നും മുന്നറിയിപ്പുണ്ട്. ഇടിമിന്നലിനും ശക്തമായ കാറ്റ്

0: ും സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണം. ഫിഫ ലോകകപ്പിൽ ഇന്ന് പുലർച്ചെ നടന്ന ലൂസേഴ്സ് ഫൈനലിന്റെ ആവേശപ്പോരാട്ടത്തിൽ ഫ്രാൻസിനെ തകർത്ത് ഇംഗ്ലണ്ടിന് മൂന്നാം സ്ഥാനം. 4-6 ഗോളുകൾക്കാണ് ഇംഗ്ലണ്ട് വിജയം നേടിയത്. 1966 ലോകകിരീടം നേടിയ ശേഷം ലോകകപ്പ് ചരിത്രത്തിൽ ഇംഗ്ലണ്ടിന്റെ ആദ്യ മെഡലാണിത്. ഇംഗ്ലണ്ടിനുവേണ്ടി ബുക്കായോ സാക്ക ഹാട്രിക് നേടി. ഫ്രാൻസിനായി കിലിയൻ എംബാപ്പെ ഇരട്ട ഗോൾ നേടി. ഇതോടെ ഫ്രാൻസ് പരാജയപ്പെട്ടെങ്കിലും ഈ സീസണിലെ ഏറ്റവും വലിയ ഗോൾ വേട്ടക്കാരിൽ എംബാപ്പെ ഒന്നാമതെത്തി. ഈ സീസണിൽ 10 ഗോളും ലോകകപ്പിലാകെ 22 ഗോളുമാണ് എംബാപ്പെയുടെ നേട്ടം. അർജന്റീനയുടെ ലയണൽ മെസ്സിയാണ് തൊട്ടുപിന്നിൽ. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ കിരീട ജേതാക്കളെ അറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രം. അർജന്റീനയും സ്പെയിനും തമ്മിലുള്ള കലാശപ്പോരാട്ടം ഇന്ന് അർദ്ധരാത്രി 12:30 നടക്കും. ആകാശവാണി പ്രതിനിധി സുരേഷ് എടപ്പാൾ തയ്യാറാക്കിയ റിപ്പോർട്ട്.
1: ഇന്ന് രാത്രി ന്യൂയോർക്കിലെ മെറ്റ്ലൈഫ് സ്റ്റേഡിയത്തിലേക്ക് നോക്കി ഒരു രാജ്യവും ആരാധകരും ആഘോഷിക്കും, മറ്റൊരു രാജ്യം നിശബ്ദരാകും, കണ്ണീരണിയും. അതെ, ലോകകപ്പ് കേവലം ഒരു ട്രോഫിയല്ല, രാജ്യങ്ങൾക്ക് ഇത് അഭിമാനമാണ്, തലമുറകൾക്ക് അമരത്വമാണ്. ഈ ഫൈനൽ പോരാട്ടം രണ്ട് ഫുട്ബോൾ സംസ്കാരങ്ങൾ തമ്മിലാണ്. അവസാന വിസിൽ വരെ തോൽവി സമ്മതിക്കാത്ത അർജന്റീനിയൻ പോരാട്ടവീര്യവും ആസൂത്രിതവും സംഘടിതവുമായ ആക്രമണങ്ങളിലൂടെ എതിരാളികളെ മെരുക്കുന്ന സ്പാനിഷ് ശൈലിയും നേർക്കുനേർ വരുമ്പോൾ ലോകം ശ്വാസം അടക്കിപ്പിടിക്കും. മെസ്സിക്കൊപ്പം എൻസോ എമിലിയാനോ മാക്കലിസ്റ്റർ ലൗറ്റാര ആൽവാരസ് ഒരു കിടിലൻ ചാമ്പ്യൻസ് സ്ക്വാഡ്, യമാൽ പെഡ്രി വില്യംസ് കുക്കറയ പ്രതിഭാസമ്പന്നമായ ഒരു സ്പാനിഷ് താരനിര. അവസാന വിസിൽ മുഴങ്ങുമ്പോൾ ബലാബലത്തെ അതിജീവിച്ച് ആരാണ് കിരീടമുയർത്തുക? ആരാണ് ലോകത്തിന്റെ പുതിയ ഫുട്ബോൾ രാജാക്കന്മാർ? കാത്തിരിക്കാം, തീപാറും മുഖാമുഖം വിധി എഴുതും വരെ.
0: ജപ്പാൻ ഓപ്പൺ ബാഡ്മിന്റൺ വനിതാ സിംഗിൾസ് ഫൈനലിൽ ഇന്ത്യൻ താരം പി വി സിന്ധു ഇന്ന് ജപ്പാന്റെ അകാനി യമാഗുച്ചിയെ നേരിടും. ടോക്കിയോയിൽ നടക്കുന്ന ടൂർണമെന്റിൽ ചൈനീസ് താരം ചെൻ യുഫെയ് പരിക്കേറ്റ് പിന്മാറിയതോടെയാണ് സിന്ധു ഫൈനലിൽ എത്തിയത്. ബുഡാപെസ്റ്റ് റാങ്കിംഗ് സീരീസ് ഗുസ്തി ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യൻ താരം കാജൽ ദോച്ചക്കിന് സ്വർണം. 76 കിലോഗ്രാം വിഭാഗത്തിൽ അമേരിക്കയുടെ ഡയമണ്ട് ഗിൽഫോർഡിനെയാണ് കാജൽ പരാജയപ്പെടുത്തിയത്. ടൂർണമെന്റിലെ ഇന്ത്യയുടെ മൂന്നാം സ്വർണ്ണ മെഡൽ നേട്ടമാണിത്. ടൂർണമെന്റിലെ 53-57 കിലോഗ്രാം വിഭാഗങ്ങളിൽ ഇന്ത്യൻ താരങ്ങൾ വെള്ളി നേടിയിരുന്നു. ഗ്ലാസ്കോയിൽ നടക്കുന്ന കോമൺവെൽത്ത് ഗെയിംസിന്റെ ഉദ്ഘാടന ചടങ്ങിൽ ഒളിമ്പിക്സ് ജേതാക്കളായ മീരാബായ് ചാനുവും ലവ്ലിന ബർഗോഹെയ്നുമാകും ഇന്ത്യൻ പതാകയേന്തുകയെന്ന് ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ അറിയിച്ചു. ഈ മാസം 23-നാണ് ചടങ്ങുകൾ നടക്കുക. ഇരുവരും ഇന്ത്യൻ കായിക മേഖലയ്ക്ക് നൽകിയ മഹത്തായ സംഭാവനകൾക്കുള്ള ആദരവാണിതെന്ന് അസോസിയേഷൻ പ്രസിഡന്റ് പി ടി ഉഷ വ്യക്തമാക്കി. ജോർദാനിലെ സൈനിക താവളത്തിന് നേരെ ഇറാൻ നടത്തിയ ആക്രമണത്തിൽ 2 സൈനികർ കൊല്ലപ്പെട്ടതായി യുഎസ് സൈന്യം അറിയിച്ചു. ഒരു സൈനികനെ കാണാതായിട്ടുണ്ട്. ജോർദാനിൽ നടന്ന മിസൈൽ ഡ്രോൺ ആക്രമണത്തിലാണ് സൈനികർ കൊല്ലപ്പെട്ടത്. 4 സൈനികർക്ക് പരിക്കേറ്റിരുന്നു. മോശം കാലാവസ്ഥയെ തുടർന്ന് ജമ്മുകശ്മീരിലെ പഹൽഗാം ബാൽതാൽ റൂട്ടുകളിലൂടെയുള്ള അമർനാഥ് യാത്ര ഇന്നു മുതൽ താൽക്കാലികമായി നിർത്തിവയ്ക്കും. ഈ മാസം 3-ന് ആരംഭിച്ച യാത്ര ഓഗസ്റ്റ് 28-ന് സമാപിക്കും. പ്രതികൂല കാലാവസ്ഥ കണക്കിലെടുത്ത് ജമ്മുകശ്മീരിലെ വൈഷ്ണോദേവി യാത്രയും താൽക്കാലികമായി നിർത്തിവച്ചതായി ശ്രീമാതാ വൈഷ്ണോദേവി ക്ഷേത്ര ബോർഡ് അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136-ാം പതിപ്പ് ഈ മാസം 26-ന്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, മൈ ഗോവ് എന്നിവയിലൂടെയും 1-800-117-800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും ഈ മാസം 24 വരെ പങ്കുവയ്ക്കാം. പ്രധാന വാർത്തകൾ വീണ്ടും. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ ത്രിരാഷ്ട്ര സന്ദർശനത്തിന് ഇന്ന് തുടക്കം. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായി കേന്ദ്ര സർക്കാർ വിളിച്ച സർവകക്ഷി യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ ചേരും. കൃത്രിമമായി നിർമ്മിച്ച OMR ഷീറ്റുകൾ പുനഃപരിശോധനയ്ക്കായി സമർപ്പിച്ചെന്ന കണ്ടെത്തലിനെ തുടർന്ന് വിദ്യാർത്ഥികൾക്ക് കർശന മുന്നറിയിപ്പ് നൽകി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. CBSE 2-ാം ഘട്ട 10-ാം ക്ലാസ് ബോർഡ് പരീക്ഷാ ഫലം പ്രസിദ്ധീകരിച്ചു. 2 ഘട്ടത്തിലുമായി വിജയം 96.78%. കേരളത്തിൽ വരും ദിവസങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 5 വടക്കൻ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഫിഫ ലോകകപ്പിൽ ഫ്രാൻസിനെ തകർത്ത് ഇംഗ്ലണ്ടിന് 3-ാം സ്ഥാനം. ജപ്പാൻ ഓപ്പൺ ബാഡ്മിന്റൺ വനിതാ സിംഗിൾസ് ഫൈനലിൽ ഇന്ത്യൻ താരം പി വി സിന്ധു ഇന്നിറങ്ങും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.

0: പ്രസവം 6000 രൂപ, സിസേറിയൻ 12000 രൂപ.
1: കൂടുതൽ വിവരങ്ങൾക്ക് എം ഇ എസ് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
0: ഫോൺ 0493-298300.
2: ഇന്നത്തെ ഗാനം.
3: പ്രതിഭാസമ്പന്നരായ സംഗീത മാന്ത്രികരുടെ കൂട്ടുകെട്ടിൽ പിറന്ന ധാരാളം ഗാനങ്ങൾ മലയാള ചലച്ചിത്ര ഗാനശാഖയിലുണ്ട്. വരികളും ഈണവും നാദവുമെല്ലാം ഒരുപോലെ മികവാർന്നതാകുമ്പോൾ അപൂർവ സുന്ദരമായ ഗാനങ്ങൾ പിറവിയെടുക്കുന്നു. എന്നാൽ അപൂർവമായ ചില ഗാനങ്ങളിൽ സ്വന്തം വരികൾക്ക് സ്വയം സംഗീത സംവിധാനം നൽകുകയും ആലാപനം നടത്തുകയും ചെയ്യുന്ന അതുല്യരായ സംഗീതജ്ഞരുമുണ്ട്. അത്തരത്തിലുള്ള ഗാനങ്ങൾ മിക്കവയും ഏറെ ശ്രദ്ധേയവുമായിരുന്നു. സ്ഥിതി എന്ന ചിത്രത്തിനു വേണ്ടി ഉണ്ണിമേനോൻ സംഗീതം നൽകുകയും നാദം പകരുകയും ചെയ്ത ഒരു മനോഹര ഗാനമുണ്ട്. ഈ സിനിമയിലെ ഗാനരംഗത്തിൽ അഭിനയം കാഴ്ചവെക്കാനുള്ള അവസരവും അദ്ദേഹത്തിന് ലഭിച്ചു. പ്രഭാവർമ്മയുടെ വരികളിൽ വിടർന്ന ആ മനോഹര ഗാനം കേൾക്കാം ഇന്നത്തെ ഗാനമായി. ഒരു ചെമ്പനീർ പൂവിറുത്തു ഞാനോ മലേ.

0: സമയം 7 മണി കഴിഞ്ഞ് 35 മിനിറ്റും 49 സെക്കൻഡും.
1: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. ഇന്നത്തെ ഗാനം പ്രായോജകർ.
2: മികച്ച ചികിത്സ കുറഞ്ഞ ചെലവിൽ MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ
1: പെരിന്തൽമണ്ണ. MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിന്റെ ആരോഗ്യ പരിരക്ഷാ പദ്ധതി കരുതലിന് കീഴിൽ സ്ത്രീരോഗ വിഭാഗത്തിൽ ഗർഭിണികൾക്കായി പ്രത്യേക പാക്കേജ്.

0: ഇന്നത്തെ ഗാനം സമാപിക്കുന്നു. തയ്യാറാക്കിയത് പി കെ അഞ്ജലി കൃഷ്ണൻ.
1: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. ഇന്നത്തെ ഗാനം പ്രായോജകർ.
2: മികച്ച ചികിത്സ കുറഞ്ഞ ചിലവിൽ MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ.
3: മിക്സി വേണോ അതോ ഗ്യാസ് സ്റ്റൗ വേണോ?
4: ഇപ്പോഴത്തെ ഈ ഡബിൾ ഡോർ മാറ്റി കൂടുതൽ കപ്പാസിറ്റി ഉള്ള ഒരു ഡബിൾ ഡോർ ഫ്രിഡ്ജ് ആണ് വേണ്ടത്.
3: അതാ പറഞ്ഞത്, കൂടുതൽ കപ്പാസിറ്റി ഉള്ള ഡബിൾ ഡോർ റെഫ്രിജറേറ്റർ മൈജി ഹോം ഫെസ്റ്റിൽ നിന്നെടുത്താൽ മിക്സി, ഗ്ലാസ് ടോപ്പ്, ഗ്യാസ് സ്റ്റൗ ഇവയിൽ ഏതെങ്കിലും ഒന്ന് ഫ്രീ.
4: അത് കൊള്ളാലോ. ജൂലൈ 19 വരെ എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.

0: Senza play.
1: ഇന്ന് രാവിലെ എഫ് എം ശുഭദിനത്തിന് ശേഷം ചിത്രമഞ്ജരി തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടി. നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ് 2950 300, 2950 800 എന്ന നമ്പറുകളിലേക്ക്. ST D കോഡ് 0483. എഫ് എം ശുഭദിനത്തിന് ശേഷമുള്ള ചിത്രമഞ്ജരി.

0: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി ആയുരാരോഗ്യം പ്രായോജകർ
1: അത്യാധുനിക സൗകര്യങ്ങളോടെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഗൈനക്കോളജി വിഭാഗം
0: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി അലോഹ ഹോസ്പിറ്റലിൽ അത്യാധുനിക സൗകര്യങ്ങളോടെ

0: കീഴ്ശേരി. അലോഹ ഹോസ്പിറ്റലിൽ അത്യാധുനിക സൗകര്യങ്ങളോടെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഗൈനക്കോളജി വിഭാഗം.
1: നോർമൽ ഡെലിവറിക്ക് റൂം റെന്റ് ഉൾപ്പെടെ 9,000 രൂപയും സിസേറിയന് റൂം റെന്റ് ഉൾപ്പെടെ 19,000 രൂപയും മാത്രം.
0: മെഡിസെപ് ഉൾപ്പെടെ സർക്കാരിന്റേതടക്കമുള്ള വിവിധ ഇൻഷുറൻസ് പരിരക്ഷകൾ.
1: അമ്മയ്ക്ക് കരുതലായി,
0: കുഞ്ഞിന് കാവലായി.
1: അലോഹ ഹോസ്പിറ്റൽ, കീഴ്ശേരി.
2: വർഷകാലത്തെ ആഹാര രീതികളും ഔഷധവും സംസാരിക്കുന്നത് കോട്ടക്കൽ ആര്യവൈദ്യശാലയിലെ മുൻ ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ദേവികൃഷ്ണൻ.
3: കാർഷിക സംസ്കൃതിയിൽ നിന്ന് എന്ന് നാം അകന്നുവോ നമ്മുടെ ഭക്ഷണ രീതികളിലും മാറ്റം വന്നു. ശരിയായ ആഹാരമെന്തെന്ന് ആയുർവേദം നിർദ്ദേശിക്കുന്നുണ്ട്. കുടിക്കുവാൻ ചെറു ചൂടുവെള്ളം, ചുക്ക്, ജീരകം എന്നിവ ചതച്ചിട്ടത് ഉപയോഗിക്കാവുന്നതാണ്. തേൻ ചേർത്ത വെള്ളം കുടിക്കാവുന്നതാണ്. തൈര് വെള്ളം ഉപയോഗിക്കാവുന്നതാണ്. ആഹാരത്തിൽ യവം, ചെറുപയറ്, ആട്ടിൻമാംസരസം, ഞവരയരി, കയ്പ്പയ്ക്ക, കുമ്പളങ്ങ, വെളുത്തുള്ളി, പയറുവർഗ്ഗങ്ങൾ എന്നിവയെല്ലാം വർഷകാലത്ത് ഉപയോഗിക്കുന്നത് ആരോഗ്യ സംരക്ഷണത്തിന് ഉത്തമമാണ്. പഞ്ചകോല ചൂർണം മോരിലിട്ട് തിളപ്പിച്ച് ആറിയ ശേഷം കുടിക്കുന്നത് വിശപ്പ് വർദ്ധിപ്പിക്കാനും കഴിച്ച ആഹാരം യഥാവിധി ദഹിക്കാനും രോഗപ്രതിരോധ ശക്തി ഉണ്ടാക്കാനും നല്ലതാണ്. എന്നും ഒരു തുളസിയില ചവച്ചു തിന്നുന്നത് പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കാൻ ഉത്തമമാണ്. ഷഡ്രസ പ്രധാനമായിരിക്കണം ആഹാരം എന്നാണ് ആയുർവേദ വിധി. മധുരം, അമ്ലം, ലവണം, തിക്തം, കടു, കഷായം എന്നിവയാണ് ഷഡ്രസങ്ങൾ. കയ്പും എരിവും ചവർപ്പും അമിതമായി നിത്യവും ഉപയോഗിച്ചാൽ വാതദോഷം ശരീരത്തിൽ വർദ്ധിക്കുകയും അതു സംബന്ധമായ അസുഖങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. പുളി, ഉപ്പ്, എരിവ് എന്നിവയുള്ള ആഹാരം അമിതമായി ദീർഘകാലം കഴിച്ചാൽ പിത്തദോഷവും വർദ്ധിക്കും. കഫദോഷത്തെ വർദ്ധിപ്പിക്കുന്നവയാണ് മധുരം, പുളി, ഉപ്പ് എന്നിവയുടെ അമിത ഉപയോഗം. കേരളീയ രീതിയിലുള്ള ആഹാര ശീലങ്ങളാണ് നമ്മുടെ മുൻതറങ്ങളിലുള്ളവരുടെ ആരോഗ്യത്തിന് കാരണമെന്ന് കാണാം. എല്ലാ തരത്തിലുള്ള ഭക്ഷണ സംസ്കാരവും ഉൾക്കൊള്ളുന്നവരാണ് മലയാളികൾ. മഴക്കാലത്ത് പനി, വയറിളക്കം, മഞ്ഞപ്പിത്തം, ശ്വാസകോശ രോഗങ്ങളായ ചുമ, ശ്വാസം മുട്ടൽ, വാതസംബന്ധമായ വേദനകൾ, കൈകാൽ മരവിപ്പ്, തരിപ്പ്, ത്വഗ്രോഗങ്ങൾ എന്നിങ്ങനെ നിരവധി ശാരീരിക ബുദ്ധിമുട്ടുകൾ ബാധിക്കാൻ ഏറെ സാധ്യതയുള്ള കാലമാണ്. പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുന്ന കാലമാണ് മഴക്കാലം. ആയുർവേദ ഔഷധങ്ങൾ വൈദ്യനിർദ്ദേശാനുസൃതം ശീലിക്കുന്നത് രോഗബാധ ഇല്ലാതാക്കാനും ശരീരബലം വർദ്ധിക്കാനും ആരോഗ്യമുണ്ടാവാനും ഉത്തമമാണ്. രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുന്ന ഔഷധങ്ങളിൽ പ്രധാനപ്പെട്ടവയാണ് ഇന്ദുകാന്തം കഷായം, ദശമൂലാഷ്ടം, ചവനപ്രാശം എന്നിവയൊക്കെ. പക്ഷേ ഇത്തരം ഔഷധങ്ങൾ ഉപയോഗിക്കുമ്പോൾ ഒരു ഡോക്ടറുടെ കൃത്യമായ നിർദ്ദേശം ആവശ്യമാണ്. പനിക്ക് സാധാരണയായി ഉപയോഗിക്കാറുള്ള ഔഷധങ്ങളിൽ പ്രധാനപ്പെട്ടവയാണ് അമൃതാരിഷ്ടം, സുദർശനാസവം, വെട്ടുമാറൻ ഗുളിക, ശീതജ്വരാരി കുവാദം തുടങ്ങിയവ. രോഗാവസ്ഥയ്ക്കനുസരിച്ച് അനേകം ഔഷധങ്ങൾ ജ്വരചികിത്സയിൽ പറയുന്നുണ്ട്. ആഹാരം വളരെ ലഘുവായിരിക്കണം. കഞ്ഞി, ചെറുപയർ, മുതിര തുടങ്ങിയവ ആഹാരത്തിൽ ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതാണ്. ശരീരം വിയർപ്പിക്കുന്നതും ആവി കൊള്ളുന്നതും സ്രോതസ്സുകളിൽ ഉണ്ടാകുന്ന തടസ്സം മാറ്റുന്നു. വിശപ്പും ദഹനശക്തിയും വർദ്ധിപ്പിക്കാൻ അഷ്ടചൂർണം കാച്ചിയ മോരിൽ ചേർത്ത് കഴിക്കാവുന്നതുമാണ്. പനിയോടനുബന്ധിച്ച് ഉള്ള തൊണ്ടവേദനയ്ക്ക് വ്യോഷാദി വടകം, താലീസ് വത്രാദി ചൂർണം, മൃദ്യുകാദി ലേഹം എന്നിവയൊക്കെ ഫലപ്രദമാണ്. രാസ്നാദി ചൂർണം നെറുകയിൽ തിരുമുന്നത് നീർവീഴ്ച ഇല്ലാതാക്കാൻ നല്ലതാണ്.
2: വർഷകാലത്തെ ആഹാര രീതികളും ഔഷധവും ഇതുവരെ സംസാരിച്ചത് കോട്ടക്കൽ ആര്യവൈദ്യശാലയിലെ മുൻ ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ദേവികൃഷ്ണൻ.
1: അലോഹ ഹോസ്പിറ്റൽ, കിഴിശേരി. ആയുരാരോഗ്യം സമാപിക്കുന്നു. പ്രായോജകർ:
0: അമ്മയ്ക്ക് കരുതലായി,
1: കുഞ്ഞിന് കാവലായി.
0: അലോഹ ഹോസ്പിറ്റൽ, കിഴിശേരി.
1: ഫോൺ 9946680000.
4: റീഗൽ ജ്വല്ലേഴ്സ്, എടപ്പാൾ ആൻഡ് കുട്ടനാട്, മധുരം ഗീതം.
1: എന്നും രാവിലെ 7 മണിക്ക്.
4: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
5: മിക്സി വേണോ അതോ ഗ്യാസ് സ്റ്റവ് വേണോ?
6: ഇപ്പോഴത്തെ ഈ ഡബിൾ ഡോർ മാറ്റി കൂടുതൽ കപ്പാസിറ്റി ഉള്ള ഒരു ഡബിൾ ഡോർ ഫ്രിഡ്ജ് ആണ് വേണ്ടത്.
5: അതാ പറഞ്ഞത്, കൂടുതൽ കപ്പാസിറ്റി ഉള്ള ഡബിൾ ഡോർ റെഫ്രിജറേറ്റർ മൈജി ഹോം ഫെസ്റ്റിൽ നിന്നെടുത്താൽ മിക്സി, ഗ്ലാസ് ടോപ്പ്, ഗ്യാസ് സ്റ്റവ് ഇവയിൽ ഏതെങ്കിലും ഒന്ന് ഫ്രീ.
6: അത് കൊള്ളാലോ. ജൂലൈ 19 വരെ എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ.
0: ഐക്യ ഓപ്റ്റിക്കൽസ്, കോട്ടക്കൽ റോഡ്, ചട്ടിപ്പറമ്പ്, തേനീശൽ.
1: തിങ്കൾ രാവിലെ 8:20.
0: കണ്ണടകൾക്ക് വർഷങ്ങളുടെ പാരമ്പര്യവുമായി
1: നമ്പർ 1 ഓപ്റ്റിക്കൽ ഷോറൂം ഐക്യ ഓപ്റ്റിക്കൽസ്, ചട്ടിപ്പറമ്പ്.
7: ദൃശ്യം ഐ കെയർ ഹോസ്പിറ്റൽ, തൃശൂർ ആൻഡ് ചാവക്കാട്, കാവ്യധാര. പ്രായോജകർ: ദൃശ്യം കണ്ണാശുപത്രി, കോവിലകത്തും പാടം, തൃശൂർ ആൻഡ് ചേറ്റുവാ റോഡ്, ചാവക്കാട്. ദൃശ്യം കണ്ണാശുപത്രി.
0: ദൃശ്യം കണ്ണാശുപത്രിയിൽ മെഡിസെപ് ഉപഭോക്താക്കൾക്കും സീനിയർ സിറ്റിസൺസിനും സൗജന്യ നേത്ര പരിശോധന ക്യാമ്പ്
1: ഈ മാസം 31 വരെ.
0: ബുക്കിംഗിനായി വിളിക്കൂ 7025131199.
1: അത്യാധുനിക

0: തിമിർ ശസ്ത്രക്രിയയ്ക്ക് പ്രത്യേക ഇളവുകൾ.
1: പ്രമുഖ ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനികളുടെ ക്യാഷ്ലെസ് സേവനവും.
0: ദൃശ്യം ഐ കെയർ ഹോസ്പിറ്റൽ, കോവിലകത്തും പാടം, തൃശൂർ ആൻഡ് ചേറ്റുവ റോഡ്, ചാവക്കാട്.
1: ദൃശ്യം കണ്ണാശുപത്രി, കോവിലത്തും പാടം, തൃശൂർ ആൻഡ് ചേറ്റുവ റോഡ്, ചാവക്കാട്.
2: ഫോൺ 7025131199.
3: കാവ്യധാര.
4: മലയാളത്തിലെ കാലാതിവർത്തിയായ കവിതകളുടെ ആലാപന.
5: കാവ്യധാരയിൽ ഇന്ന് വള്ളത്തോൾ നാരായണമേനോൻ എഴുതിയ മലയാളത്തിന്റെ തല എന്ന കവിതയിൽ നിന്നൊരു ഭാഗം കേൾക്കാം. ചൊല്ലുന്നത് കീർത്തന ശിവൻ.

0: ഓട്ടം.
1: വള്ളത്തോൾ നാരായണമേനോൻ എഴുതിയ മലയാളത്തിന്റെ തല എന്ന കവിതയിൽ നിന്നൊരു ഭാഗമാണ് കേട്ടത്. ചൊല്ലിയത് കീർത്തന ശിവൻ.
2: കാവ്യധാര.
3: ദൃശ്യം ഐ കെയർ ഹോസ്പിറ്റൽ, തൃശൂർ ആൻഡ് ചാവക്കാട്. കാവ്യധാര. പ്രായോജകർ: ദൃശ്യം കണ്ണാശുപത്രി, കോവിലകത്തും പാടം, തൃശൂർ ആൻഡ് ചേറ്റുവാ റോഡ്, ചാവക്കാട്. ദൃശ്യം കണ്ണാശുപത്രി.
4: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, കൊണ്ടോട്ടി കാർഷിക വൃത്താന്തം. എന്നും രാവിലെ 6:30.
5: നടുവേദന, സന്ധിവേദന, അലർജി, പക്ഷാഘാതം, മാനസിക സമ്മർദ്ദം, മൈഗ്രെയിൻ തുടങ്ങിയ അസുഖങ്ങൾക്ക് വിദഗ്ധ ചികിത്സ.
6: ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീൻ വാങ്ങാൻ ഇതാണ് ബെസ്റ്റ് സമയം.
7: അതിന് അങ്ങനെ വല്ല സമയമുണ്ടോ?
6: ഉണ്ടല്ലോ.
7: മൈ ജി ഹോം ഫെസ്റ്റിൽ വാങ്ങുമ്പോൾ പ്രഷർ വാഷർ, ജ്യൂസർ, കൂളർ, എയർ ഫ്രയർ, മിക്സർ ഗ്രൈൻഡർ എന്നിവയിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സമ്മാനമായി തിരഞ്ഞെടുക്കാം.
6: മൈ ജി ഹോം ഫെസ്റ്റ് ജൂലൈ 19 വരെ എല്ലാ മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
8: വിദ്യാരംഭം പബ്ലിഷേഴ്സ്, രാമായണ പൊരുൾ. എല്ലാ ദിവസവും രാവിലെ 7 മണിക്ക്. പ്രായോജകർ: വിദ്യാരംഭം പബ്ലിഷേഴ്സ്, മുല്ലക്കൽ, ആലപ്പുഴ.
3: സൈമൺസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ റോഡ്, കുന്നംകുളം. ജാഗ്രത. പ്രായോജകർ:
9: സൈമൺസ് ഐ ഹോസ്പിറ്റൽ, ഫോർ യുവർ കംപ്ലീറ്റ് വിഷൻ, തൃശൂർ റോഡ്, കുന്നംകുളം. ഫോൺ 0488522701.
10: ടീച്ചറെ, നമുക്ക് എപ്പോഴാ വയസ്സായി തുടങ്ങി എന്നുള്ള ചിന്ത വരുന്നതെന്നറിയോ?
11: ഇല്ല.
10: നമ്മുടെ കാഴ്ച മങ്ങി തുടങ്ങുമ്പോ.
11: അപ്പൊ പിന്നെ ഞാൻ

0: പേടിക്കേണ്ടതില്ല മാഷേ.
1: അതെന്താ?
0: ഞാൻ കഴിഞ്ഞ കുറേ നാളായി സൈമൺസ് കണ്ണാശുപത്രിയെ വിശ്വസിക്കുന്നു, അതിനാൽ എനിക്ക് കാഴ്ച കുറയുന്നുള്ള ഭയമില്ല. അത്രയ്ക്ക് മികച്ചത് അവരുടെ സേവനം.
2: സൈമൺസ് ഐ ഹോസ്പിറ്റൽ, ഫോർ യുവർ കംപ്ലീറ്റ് വിഷൻ, തൃശൂർ റോഡ്, കുന്നംകുളം.

ആകാശവാണി മഞ്ചേരി എഫ് എം നിലയത്തിന്റെ എല്ലാ ശ്രോതാക്കൾക്കും ജാഗ്രതയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പണം അടിയന്തര സാഹചര്യം വന്നാൽ ഉപകാരപ്പെടും എന്ന വിശ്വാസത്തിൽ ഇൻഷുറൻസ് കമ്പനികളെ വിശ്വസിച്ച് ഏൽപ്പിക്കാറുണ്ട് അല്ലേ? എന്നാൽ കൃത്യമായ പ്രീമിയം അടച്ചിട്ടും അടിയന്തരമായി ഒരു ചികിത്സാ സഹായം ആവശ്യമായി വരുമ്പോൾ ഇൻഷുറൻസ് തുക അന്യായമായി നിഷേധിക്കപ്പെട്ടാലോ? അത്തരമൊരു സാഹചര്യത്തിൽ ഇൻഷുറൻസ് കമ്പനിക്കെതിരെയുണ്ടായ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷന്റെ ഒരു വിധിയാണ് ഇന്ന് ജാഗ്രതയിൽ. കേസിന് ആസ്പദമായ സംഭവം ഇങ്ങനെയാണ്. പത്തപ്പെരിയം സ്വദേശി മുജീബ് റഹ്മാൻ തന്റെ വയോധികയായ ഉമ്മയുടെ ചികിത്സാ ചെലവിനായാണ് ഇൻഷുറൻസ് കമ്പനിയെ സമീപിച്ചത്. 4 ആശുപത്രികളിലായി 20 ദിവസത്തിലധികം ഇവർ ചികിത്സയിലായിരുന്നു. എന്നാൽ പോളിസി എടുക്കുന്നതിന് മുമ്പ് തന്നെ രോഗിക്ക് ഹൃദയ ശ്വസന സംബന്ധമായ രോഗങ്ങൾ ഉണ്ടായിരുന്നുവെന്നും ഇത് മറച്ചുവെച്ചാണ് പോളിസി എടുത്തതെന്നും ആരോപിച്ച് കമ്പനി ആനുകൂല്യം നിഷേധിക്കുകയായിരുന്നു. നിലവിലില്ലാത്ത ചികിത്സാരേഖകൾ ആവശ്യപ്പെട്ടാണ് സ്റ്റാർ ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനി ആനുകൂല്യം നിഷേധിച്ചത്. ഇല്ലാത്ത ചികിത്സാരേഖകൾ ആവശ്യപ്പെട്ട് ഇൻഷുറൻസ് നിഷേധിക്കുന്നത് സേവനത്തിലെ വീഴ്ചയും അനുചിതമായ വ്യാപാര രീതിയുമാണെന്ന് കെ മോഹൻദാസ് പ്രസിഡന്റായ മലപ്പുറം ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ കണ്ടെത്തി. ചികിത്സാ ചെലവായ 2,848 രൂപയും നഷ്ടപരിഹാരമായി 20,000 രൂപയും കോടതി ചെലവിലേക്കായി 5,000 രൂപയും ഒരു മാസത്തിനകം പരാതിക്കാരന് നൽകാൻ കമ്മീഷൻ ഉത്തരവിട്ടു. വീഴ്ച വരുത്തിയാൽ 9% പലിശയും നൽകണം. നമ്മുടെ അവകാശങ്ങളെക്കുറിച്ച് അവബോധമുണ്ടാക്കുക, അനീതിക്കെതിരെ പ്രതികരിക്കുക.

0: ജാഗ്രത സമാപിക്കുന്നു. നിർവഹണം മുനീർ ആമയൂർ, നിർവഹണ സഹായം ശ്രീലത പുരുഷോത്തമൻ.
1: സൈമൺസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ റോഡ് കുന്നംകുളം. ജാഗ്രത. പ്രായോജകർ
2: സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഫോർ യുവർ കംപ്ലീറ്റ് വിഷൻ തൃശൂർ റോഡ് കുന്നംകുളം. ഫോൺ 0488522701.
1: ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ നോവൽ വായന എന്നും രാവിലെ 7:15 സ്പോർട്സ് മെഡിസിൻ സേവനങ്ങളുമായി ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ കോഴിക്കോട് റോഡ് മഞ്ചേരി.
3: അല്ല അറിഞ്ഞില്ലേ, മൈജി ഹോം ഫെസ്റ്റിൽ ഓഫറുകൾ വേറെ ഒരു ലെവലാ.
4: മൈജി ഹോം ഫെസ്റ്റോ? അതെന്താ സംഭവം?
3: റെഫ്രിജറേറ്ററോ വാഷിംഗ് മെഷീനോ വാങ്ങുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കിച്ചൺ ആൻഡ് സ്മോൾ അപ്ലയൻസസുകൾ ഉറപ്പ് സമാനമായി തിരഞ്ഞെടുക്കാം.
4: മൈജി ഹോം ഫെസ്റ്റ്
3: ജൂലൈ 19 വരെ എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
5: യോസേ മൌരോ ദേ വാസ്കോൺസിലോസ് എഴുതിയ വി എം ഗിരിജ പരിഭാഷപ്പെടുത്തിയ ബ്രസീലിയൻ നോവൽ എന്റെ പഞ്ചാര ഓറഞ്ച് മരം നാളെ അവസാനിക്കുന്നു. ഈ നോവൽ വായനയെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ പ്രതികരണങ്ങൾ നാളെ രാവിലെ 11 മുതൽ 12 വരെ ശബ്ദലേഖനം ചെയ്യുന്നു. ഇതിലേക്ക് ശ്രോതാക്കൾക്ക് വിളിക്കേണ്ട നമ്പറുകൾ പറയാം. 0483 2950 300 ശ്രോതാക്കളുടെ പ്രതികരണങ്ങൾ വാട്സ്ആപ്പ് വഴി ടൈപ്പ് ചെയ്തും അയക്കാവുന്നതാണ്. നമ്പർ പറയാം, 9495050600. മറക്കാതെ വിളിക്കുക. മറ്റന്നാൾ മുതൽ പ്രതികരണങ്ങൾ കേൾക്കാം. പുതിയ നോവൽ ഉടൻ ആരംഭിക്കും. കാത്തിരിക്കുക.

0: കൊരമ്പയിൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി. സമർപ്പിക്കുന്നു പാട്ടുപൊലിമ.
1: പ്രായോജകർ
2: കൊരമ്പയിൽ ഹോസ്പിറ്റൽ, മഞ്ചേരി.
3: 2017 മുതൽ തുടർച്ചയായി NABL അംഗീകാരം നേടിയ മലപ്പുറം ജില്ലയിലെ ആദ്യ ലാബോറട്ടറി.
4: എന്താ ഫാത്തിമ ആകെ വിഷമിച്ചിരിക്കണേ? നീയും ഉമ്മയാവാൻ പോവല്ലേ?
5: ആകെ പേടിയാവുന്നു ഡോക്ടർ.
4: ഡോക്ടറെ, അവൾ പറയാണ് അവൾക്ക് സിസേറിയൻ മതിയെന്ന്, പ്രസവിക്കാൻ പേടിയാണെന്ന്.
6: പേടിക്കാനൊന്നുമില്ല ഫാത്തിമ, വേദനയില്ലാത്ത പ്രസവം നമ്മുടെ കൊരമ്പയിൽ ഹോസ്പിറ്റലിൽ ഉണ്ടല്ലോ, പിറ്റേ ദിവസം തന്നെ വീട്ടിലേക്കും പോകാം.
4: വേദനരഹിത പ്രസവത്തിന് കൊരമ്പയിൽ ഹോസ്പിറ്റൽ.
0: കേരളത്തിൽ ആചാരങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെയും ഭാഗമായി പാടുന്ന പാട്ടുകളിലൊന്നാണ് കുത്തിയോട്ടപ്പാട്ടുകൾ. ഭദ്രകാളി ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ടാണ് പൊതുവെ ഈ കലാരൂപം അവതരിപ്പിക്കുന്നത്. താനവട്ടം എന്നറിയപ്പെടുന്ന താളത്തോടുകൂടിയാണ് പാട്ട് അവതരിപ്പിക്കുന്നത്. ചെറിയ വ്യത്യാസങ്ങളോടെയാണെങ്കിലും കൈകൊട്ടിക്കളി, കുമ്മികളി എന്നീ പേരുകളിലും ഈ കലാരൂപം അറിയപ്പെടുന്നു. ഇന്ന് കുത്തിയോട്ടപ്പാട്ട് അവതരിപ്പിക്കുന്നത് ശങ്കരക്കുറുപ്പും സംഘവും.

0: ശങ്കരക്കുറുപ്പും സംഘവും അവതരിപ്പിച്ച കുത്തിയോട്ടപ്പാട്ടാണ് കേട്ടത്. കൊരമ്പയിൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി. പാട്ടുപൊലിമ സമർപ്പിച്ചത്
1: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ആധുനിക സൗകര്യമുള്ള NABL ലാബ്, കൊരമ്പയിൽ ഹോസ്പിറ്റൽ. ദൃശ്യം കണ്ണാശുപത്രി, തൃശൂർ ആൻഡ് ചാവക്കാട്, കാവ്യധാര. തിങ്കൾ, ബുധൻ, വെള്ളി, ഞായർ രാവിലെ 7:45.
2: സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും മെഡിസെപ്പ് പദ്ധതി. ദൃശ്യം കണ്ണാശുപത്രി, കോവിലകത്തുമ്പാടം, തൃശൂർ ആൻഡ് ചേറ്റുവ റോഡ്, ചാവക്കാട്.
3: റയാൻസ് സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ സൈബർ ജാലകം എന്നും രാവിലെ 8:10.
4: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്,
3: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്.
5: ആകാശവാണി 102.7 മഞ്ചേരി FM. സമയം 8 മണി കഴിഞ്ഞ് 1:45.
6: FM പ്രധാന വാർത്തകൾ.

0: നാളെ ആരംഭിക്കുന്ന പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായി ഗവൺമെന്റ് വിളിച്ച സർവകക്ഷിയോഗം ഇന്ന് ന്യൂഡൽഹിയിൽ. ഇരുസഭകളുടെയും സുഗമമായ പ്രവർത്തനം ഉറപ്പാക്കുന്നതിന് ഗവൺമെന്റ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും സഹകരണം തേടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 26-ന്. പരിപാടിയുടെ 136-ാം പതിപ്പാണ് ഇത്. NCPIയിൽ ചേർന്ന 20 വിമത തൃണമൂൽ കോൺഗ്രസ് MPമാർക്ക് ലോക്സഭയിൽ പ്രത്യേക ഇരിപ്പിടം അനുവദിക്കാൻ സ്പീക്കർ ഓം ബിർള അനുമതി നൽകി. മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെയുടെ നേതൃത്വത്തിലെ ശിവസേനയിൽ 6 ശിവസേന MPമാർ ലയിക്കുന്നതിനും അദ്ദേഹം അംഗീകാരം നൽകി. ദേശീയ ചലച്ചിത്ര പുരസ്കാര ജേതാക്കളെ മുഖ്യമന്ത്രി VD സതീശൻ അഭിനന്ദിച്ചു. ദേശീയ പുരസ്കാരത്തിൽ മലയാള സിനിമ തല ഉയർത്തി നിൽക്കുന്നുവെന്നും മമ്മൂട്ടി മലയാളിക്ക് വെറുമൊരു പേരല്ല, ഒരു ശീലമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ആലപ്പുഴ ഗവൺമെന്റ് TD മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ജീവനക്കാരുടെ ഒഴിവുകൾ എത്രയും പെട്ടെന്ന് നികത്തുമെന്ന് മന്ത്രി കെ മുരളീധരൻ. മെഡിക്കൽ കോളേജിന്റെ പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്ത ശേഷം ആലപ്പുഴയിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. പത്തനംതിട്ടയിൽ ഷട്ടിൽ കളിക്കുന്നതിനിടയിൽ ടെറസിന്റെ മുകളിൽ നിന്ന് വീണ് 13 വയസ്സുകാരൻ മരിച്ചു. തട്ടാപടുവുങ്കൽ മേലേമുറി വിനോദ് ഭവനിൽ അർജുൻ ആണ് ഇന്നലെ വൈകിട്ട് മരിച്ചത്. ഇന്ത്യ ഇംഗ്ലണ്ട് 3 മത്സര ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരം ഇന്ന് ലോർഡ്സിൽ. ഉച്ചകഴിഞ്ഞ് 3:30-ക്കാണ് മത്സരം.
1: FM പ്രധാന വാർത്തകൾ.
2: ഫാൻ അല്ലെങ്കിൽ സോഡാ മേക്കർ, വേഗം എന്തെങ്കിലും തീരുമാനിക്കൂ.
3: അപ്പോൾ നമ്മൾ ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീൻ വാങ്ങുന്നില്ലേ?
2: YG ഹോം ഫെസ്റ്റിൽ ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീൻ വാങ്ങുമ്പോൾ സീലിംഗ് ഫാൻ, പെഡസ്റ്റൽ ഫാൻ, വോൾ ഫാൻ, സോഡാ മേക്കർ ഇവയിൽ ഏതെങ്കിലും ഒന്ന് സമ്മാനമായി തിരഞ്ഞെടുക്കാം.
3: YG ഹോം ഫെസ്റ്റ്.
4: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി ദിവസവും കാലത്ത് 6:35 സമർപ്പിക്കുന്നത് ഒരു കുഞ്ഞെന്ന സ്വപ്നം പൂവണിയെട്ടി ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനൊപ്പം. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
5: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി, ആയുരാരോഗ്യം എന്നും രാവിലെ 7:40.
6: സ്പോർട്സ് മെഡിസിൻ ആൻഡ് അസ്ഥിരോഗ വിഭാഗത്തിൽ മുട്ടുമാറ്റിവയ്ക്കൽ, ലിഗ്മെന്റ് സർജറികൾ, സ്പോർട്സ് ഇഞ്ചുറികൾക്കുള്ള ചികിത്സ എന്നിവ മിതമായ നിരക്കിൽ.
7: കേൾക്കൂ, വ്യാഴാഴ്ച രാവിലെ 8:20
8: വാക്കും
7: പൊരുളും പ്രായോജകർ,
8: പെരിഫറൽ വാസ്കുലർ ഡിസീസ് നേരത്തെ കണ്ടെത്താം,
7: മൗലാന ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
9: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ.
7: തീവണ്ടി സമയം, പ്രായോജകർ
9: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, തൃശൂർ. ബ്രാഞ്ചുകൾ ചേർപ്പാനിയർ, ന്യൂ ബസ് സ്റ്റാൻഡ്, കുന്നംകുളം.
7: ഷോ, ഈ കണ്ണട വെച്ച് മടുത്തു.
9: വിഷമിക്കേണ്ട, നമ്മുടെ ആര്യ കണ്ണാശുപത്രിയിൽ പോയാൽ കണ്ണട ഒഴിവാക്കാം, അതും അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
7: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ.
9: ഫോൺ 8129110087.
7: ബ്രാഞ്ചുകൾ ചേർപ്പാൻ, ന്യൂ ബസ് സ്റ്റാൻഡ്, കുന്നംകുളം.
9: ആര്യ ഐ കെയർ, സൂപ്പർ സ്പെഷ്യാലിറ്റി ഐ ഹോസ്പിറ്റൽ.
0: തിരൂർ സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 22610 കോയമ്പത്തൂർ മംഗലാപുരം ഇന്റർസിറ്റി എക്സ്പ്രസ്, കൃത്യസമയമായ 8:27. ട്രെയിൻ നമ്പർ 16607 കണ്ണൂർ കോയമ്പത്തൂർ എക്സ്പ്രസ് 9 വൈകി 8:42. 16609 തൃശൂർ കണ്ണൂർ എക്സ്പ്രസ് 8:46 എത്തിച്ചേരും അങ്ങാടിപ്പുറത്ത്. ട്രെയിൻ നമ്പർ 56323 ഷൊർണൂർ നിലമ്പൂർ പാസഞ്ചർ 9:44 എത്തിച്ചേരും.
9: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ.
7: തീവണ്ടി സമയം, പ്രായോജകർ
9: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, തൃശൂർ. ബ്രാഞ്ചുകൾ ചേർപ്പാനിയർ, ന്യൂ ബസ് സ്റ്റാൻഡ്, കുന്നംകുളം.
10: CH സെന്റർ നിയർ മെഡിക്കൽ കോളേജ് മഞ്ചേരി സമർപ്പിക്കുന്നു കരിയർ ടിപ്സ്.
11: പ്രായോജകർ, എല്ലാവിധ ലാബ് ടെസ്റ്റുകളും മരുന്നുകളും കുറഞ്ഞ നിരക്കിൽ.
10: CH സെന്റർ മഞ്ചേരി.
11: മഞ്ചേരി CH സെന്ററിൽ ഇനി ഡോക്ടർമാരുടെ സേവനവും ലഭ്യമാണ്.
10: കാർഡിയോളജിസ്റ്റ്, ഫിസിഷ്യൻ, ഡയബറ്റോളജിസ്റ്റ് എന്നീ ഡോക്ടർമാരുടെ സായാഹ്ന ഒപികൾ വൈകിട്ട് 4 മുതൽ 5 വരെ.
11: ബുക്കിംഗിന് വിളിക്കൂ 9495777174.
10: കുറഞ്ഞ നിരക്കിൽ ലാബ് ടെസ്റ്റുകളും ഡയാലിസിസ് ഉൾപ്പെടെയുള്ള എല്ലാവിധ മരുന്നുകളും.
11: CH സെന്റർ, മെഡിക്കൽ കോളേജിന് സമീപം, മഞ്ചേരി.

കരിയർ ടിപ്സ്. കരിയർ ടിപ്സിൽ ഇന്ന് കേൾക്കാം എക്സാം ക്യാപ്സ്യൂൾ. യു ജി സി നെറ്റ് പരീക്ഷയ്ക്ക് വേണ്ടി

0: തയ്യാറെടുക്കുമ്പോൾ പൊതുവായി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നു കരിയർ വിദഗ്ധൻ സിദ്ദീഖ് മേൽമുറി.
1: യു ജി സി കറക്റ്റ് ഒരു സിലബസ് പറയുന്നുണ്ട്. പേപ്പർ വണ്ണിനും പേപ്പർ ടുവിനും ഒരു സിലബസ് പറയുന്നുണ്ട്. ആ സിലബസ് പ്രിന്റ് ചെയ്ത് അതിൽ നമുക്ക് അറിയാത്ത ടോപ്പിക്കുകൾ ഷോർട്ട് നോട്ട് ഉണ്ടാക്കുക എന്നാണ് ഒന്നാമത് ചെയ്യേണ്ടത്. ഷോർട്ട് നോട്ട് ഉണ്ടാക്കിയതിന് ശേഷം ഇതൊന്ന് റിവിഷൻ നടത്തുന്ന കൂട്ടത്തിൽ ഇന്റർനെറ്റിൽ നോക്കി നമുക്ക് ഇഷ്ടം പോലെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് അവൈലബിൾ ആണ്, PDF അവൈലബിൾ ആണ്, സോൾവ്ഡ് ക്വസ്റ്റ്യൻസ് അവൈലബിൾ ആണ്. ഇത്തരം ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ UGC സൈറ്റിലും ഇത്തരം കാര്യങ്ങളുണ്ട്, NTA സൈറ്റിൽ. ഇത്തരം പ്രീവിയസ് ക്വസ്റ്റ്യൻസ് എടുത്തിട്ട് ലേറ്റസ്റ്റ് 5 സെറ്റ് ക്വസ്റ്റ്യൻ എങ്കിലും സോൾവ് ചെയ്ത് പോകാൻ ശ്രമിക്കുകയാണെങ്കിൽ ഇങ്ങനെ പോകുന്ന ഒരു UGC നെറ്റ് ആസ്പിരൻറ്റിന് JRF കിട്ടുമെന്നുള്ളത് ഉറപ്പാണ്. ആ രീതിയിലൊന്ന് പ്രിപ്പയർ ചെയ്ത് അതേപോലെ ഒരു മോക്ക് ടെസ്റ്റ് കൂടെ ചെയ്താൽ, പ്രീവിയസ് ക്വസ്റ്റ്യൻ മാത്രം ചെയ്താൽ പോരാ, UGC സൈറ്റിൽ മോക്ക് ടെസ്റ്റുകൾ അവൈലബിൾ ആണ്. പിന്നെ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ടൈം മാനേജ്മെൻറ്റ്. ഫസ്റ്റ് പേപ്പറിന് 60 മിനിറ്റും സെക്കൻഡ് പേപ്പറിന് 120 മിനിറ്റും, അങ്ങനെ 3 മണിക്കൂർ 180 മിനിറ്റാണ് നമുക്ക് തന്നിട്ടുള്ളത്. ആദ്യം ഫസ്റ്റ് പേപ്പർ നമ്മളെ മുന്നിൽ തെളിയുമ്പോൾ ഫസ്റ്റ് പേപ്പറിൽ ഒരുപാട് സമയം എല്ലാ കഥകളും വായിച്ചിരുന്ന് നമ്മൾ മാത്സൊക്കെ ചെയ്ത് കഴിയുമ്പോഴേക്ക് സെക്കൻഡ് പേപ്പറിൻ്റെ ടൈമും നമ്മൾ എടുക്കാൻ പാടില്ല. 150-ൽ നിന്നും 120-ലേക്ക് എത്തുമ്പോഴേക്ക് നമ്മൾ ഫസ്റ്റ് പേപ്പർ തീർത്തിരിക്കണം. ഇതിന് നെഗറ്റീവ് മാർക്ക് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഏകദേശം കിട്ടാത്തത് ഏതെങ്കിലും ഒന്ന് ഗസ് ചെയ്തെങ്കിലും ആൻസർ ചെയ്തിട്ട് പോവുകയാണ് ചെയ്യേണ്ടത്. പിന്നീട് സമയമുണ്ടെങ്കിൽ നോക്കാം എന്നുള്ള രീതിയിൽ അതിന് ആ രീതിയിൽ മാർക്ക് ചെയ്യാണ് വേണ്ടത്. ടൈം മാനേജ്മെൻ്റ് ആണ് ഏറ്റവും പ്രധാനം. പിന്നെ ഇതിൻ്റെ ഒരു റീഡിംഗ് എന്ന് പറഞ്ഞാൽ ഒരു കോൺസെപ്റ്റ് മനസ്സിലാക്കുകയാണ് ചെയ്യേണ്ടത്. ഒരിക്കലും UGC സെയിം ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്നില്ല. പക്ഷേ എപ്പോഴും ക്വസ്റ്റ്യനിൽ ഒരു നോവൽറ്റി ക്വസ്റ്റ്യനിൽ ക്രിയേറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് കോൺസെപ്റ്റ് മനസ്സിലാക്കിയിട്ട് പറ്റാവുന്നത്ര ഡെപ്തിലും വൈഡറായിട്ടും ഇതിനൊന്ന് വായിച്ചു പോവുകയാണെങ്കിൽ ഇത് നമുക്ക് വളരെയധികം എളുപ്പത്തിൽ ക്രാക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ക്വസ്റ്റ്യൻസിൻ്റെ ഒരു പ്രധാനപ്പെട്ട മോഡ് എന്ന് പറഞ്ഞാൽ 3 രീതിയിലാണ് മിക്കവാറും ക്വസ്റ്റ്യൻസ് നമുക്ക് കാണാം. ഒന്ന്, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ, ചെറിയ ക്വസ്റ്റ്യനും അതിൻ്റെ 4 ഓപ്ഷൻ രീതിയിൽ നമുക്ക് കാണാൻ പറ്റും. വേറൊരു രീതി സ്റ്റേറ്റ്മെൻറ്റും കോഡുകളും വെച്ചിട്ടാണ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറുള്ളത്. ഒരു 4, 5, 6 സ്റ്റേറ്റ്മെൻറ്റുകൾ തരും, ചിലപ്പോൾ അതിലധികം സ്റ്റേറ്റ്മെൻറ്റുകൾ തരും. എന്നിട്ട് നമുക്ക് താഴെ കോഡുകൾ ഉണ്ടാവും, വിച്ച് ഓഫ് ദി സ്റ്റേറ്റ്മെൻറ്റ് ആർ ട്രൂ എബൌട്ട് എന്ന് പറഞ്ഞാൽ എന്തിനെ കുറിച്ചാണോ അതുണ്ടാവും. അവിടെ നമ്മൾ നോക്കേണ്ടത് ലെങ്തി സ്റ്റേറ്റ്മെൻറ്റുകളായിരിക്കും. ഈ സ്റ്റേറ്റ്മെൻറ്റുകളെല്ലാം നമുക്ക് വായിച്ച് തീർന്ന് പരീക്ഷയ്ക്ക് പോകുമ്പോഴേക്ക് നമുക്ക് ഒരുപാട് സമയം, അടുത്ത ക്വസ്റ്റ്യൻ എത്തുമ്പോൾ ഒരുപാട് സമയം പോയിണ്ടായിരിക്കും. ഒന്നാമത്തെ ഓപ്ഷൻ നമ്മൾ വായിക്കുമ്പോൾ ആ ഓപ്ഷൻ ശരിയാണ് എന്ന് നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ നേരെ കോഡിലേക്ക് പോവുക, ഒന്ന് ശരിയുള്ള എത്ര ഓപ്ഷൻ ഉണ്ട് നോക്കുക. ഇനി അതല്ലാതെ തെറ്റാണെന്ന് നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ ഒന്നുള്ള എത്ര ഓപ്ഷൻ ഉണ്ട് നോക്കുക അപ്പോഴും. അപ്പോൾ തെറ്റാണെങ്കിൽ ആ ഒന്നുള്ളതൊന്നും പിന്നെ ശരിയായി വരില്ല. അപ്പോൾ അതല്ലാത്ത ഓപ്ഷൻ കട്ട് ചെയ്തിട്ട് അതല്ലാത്തത് മാത്രം നോക്കുക. ഇനി അതല്ല, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് ശരിയാണോന്നും അറിയില്ല തെറ്റാണോന്നും അറിയില്ല, കുറച്ചൊക്കെ പഠിച്ചു പോയ ഒരാളുടെ ഒരു മനോഭാവത്തിലാണ് ഞാനിത് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തിലേക്ക് നോക്കുക. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഒന്നാമത്തെ തെറ്റാന്ന് എനിക്ക് മനസ്സിലായി, ഞാൻ ഓപ്ഷൻ നോക്കുമ്പോൾ 1 ഉള്ള 2 ഓപ്ഷൻ ഉണ്ട്, അപ്പോൾ തന്നെ എനിക്ക് ഒരു ഉത്തരം കിട്ടി. ഈ 2 ഓപ്ഷനും ഉത്തരമല്ല, ബാക്കി 2ഉം ആയിരിക്കാം. 2 നോക്കുമ്പോൾ നിങ്ങൾ 2 ഓപ്ഷനിലും 2 ഉണ്ട് 3 ഉണ്ട് 4 ഉണ്ട്, 1-ൽ 5 ഇല്ല, മറ്റതിൽ 6 ഉണ്ട്. അങ്ങനെയാണെങ്കിൽ 2ഉം 3ഉം 4ഉം വായിക്കണ്ട എന്നാണ് അർത്ഥം. കാരണം എന്താ, ഇനി നമുക്ക് 2 ഓപ്ഷനേ ഉള്ളൂ. ഫോർ എക്സാമ്പിൾ BUM CA ഉള്ളൂ. ഈ BUM CA-യിലും 2ലും ഒരേപോലുള്ള ഒരു 3 എണ്ണം, 2 ഉണ്ട് 3 ഉണ്ട് 4 ഉണ്ട്. അതിൻ്റെ അർത്ഥം എന്താ, 2ൽ ഏതെങ്കിലും ഒന്ന് ഉത്തരമായിരിക്കും. അപ്പോൾ 2ഉം 3ഉം 4ഉം വായിച്ച് അർത്ഥം വെച്ച് സമയം കളയണ്ട, സെക്കൻഡുകൾ ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളതുകൊണ്ടാണ്. BUM 5 ഉണ്ട് 5 എന്നുള്ള സ്റ്റേറ്റ്മെൻറ് ഉണ്ട്, CUM 6 എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ് ഉണ്ട് സങ്കല്പിക്കുക. അങ്ങനെയാണെങ്കിൽ 5 വായിക്കുക അല്ലെങ്കിൽ 6 വായിക്കുക. 5 വായിച്ചിട്ട് ശരിയാണ് നമുക്ക് ഉറപ്പാണെങ്കിൽ ആ 5 ഉള്ളതായിരിക്കും ഉത്തരം. ഇനി 5 വായിച്ചിട്ട് തെറ്റാന്ന് ഉറപ്പാണെങ്കിൽ ഓപ്പോസിറ്റ് നമുക്ക് മനസ്സിലായല്ലോ, താഴെയുള്ളതായിരിക്കും ഉത്തരം. ഇങ്ങനെ ഒരു അപ്രോച്ച് എടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. എല്ലാം വായിച്ചു പോകുമ്പോഴാണ് സമയം തീരുന്നത്. വേറൊന്ന് അസേർഷൻ ആൻഡ് റീസണിംഗ് ടൈപ്പ് ക്വസ്റ്റ്യൻ ഉണ്ടാകും. അസേർഷൻ റീസണിംഗിൽ ഒരു സ്റ്റേറ്റ്മെന്റ്, അസേർഷൻ മീൻസ് ഒരു സ്റ്റേറ്റ്മെന്റ് തരും, ആ സ്റ്റേറ്റ്മെന്റുമായി ബന്ധമുള്ളതായിരിക്കണം റീസൺ. അസേർഷൻ ശരിയാണോ റീസൺ ശരിയാണോ, ഇനി രണ്ടും കണക്റ്റഡ് ആണെങ്കിലാണ് നമ്മൾ അതിന് ഉത്തരം എഴുതുന്നത്. ഇതിന് പ്രീവിയസ് ക്വസ്റ്റ്യൻ നല്ലവണ്ണം പ്രിപ്പയർ ചെയ്തിട്ട് വേണം നിങ്ങൾ പോവാൻ.
0: UGC നെറ്റ് പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുമ്പോൾ പൊതുവായി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് കരിയർ വിദഗ്ധൻ സിദ്ദീഖ് മേൽമുറി. അദ്ദേഹത്തിന്റെ ഫോൺ നമ്പർ പറയാം, 9947583655.
2: CH സെന്റർ നിയർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ മഞ്ചേരി. കരിയർ ടിപ്സ് സമാപിക്കുന്നു.
3: പ്രായോജകർ ഡോക്ടർമാരുടെ സായാഹ്ന ഒപ്പികൾക്ക് CH സെന്റർ മഞ്ചേരി.
2: ഫോൺ 9495777174.
3: കരിയർ ടിപ്സ്.

0: ആയിഷ ഗർഭിണിയാണോലേ,
1: മുനീർ ഉപ്പയാവാൻ പോകുന്നു.
0: ആയിഷ പ്രഗ്നന്റ് ആണോലും. എങ്ങനെ, ആയിഷന്റെ ഗർഭപാത്രത്തിൽ മുഴയാണ്, ഗർഭം ധരിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട്.
2: അതപ്പൊ നന്നായേ. നിങ്ങളേത് ലോകത്താ? അതിനല്ലേ ആയിഷു പെരിന്തൽമണ്ണയിലെ കിംസ് അൽഷിഫ ആശുപത്രിയിൽ നിന്ന് ഇന്റർവെൻഷനൽ റേഡിയോളജി സംവിധാനത്തിലൂടെ ചികിത്സ എടുത്തത്. വേദനയോ രക്തനഷ്ടമോ അഡ്മിറ്റോ ഒന്നുമില്ലാതെ യൂട്രസ് റിമൂവ് ചെയ്യാതെ മുഴ നീക്കം ചെയ്തു. വെരി സിമ്പിൾ.
0: തന്നെയോ? അതേതായാലും നന്നായി.
2: പിന്നെ അല്ല, ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ദാ ഈ നമ്പർ വിളിച്ചു നോക്ക്.
0: ജി, ആ നമ്പർ ഒന്ന് ഇങ്ങോട്ട് താ, നമ്മളെ നസീമാനെ ഒന്ന് കാണിക്കാനാ.
3: 8078777710 കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
4: ആസ്മ, അലർജി, മൈഗ്രെയിൻ കൂടാതെ വെള്ളപ്പോക്ക്, PCOS, ഫൈബ്രോയിഡ് തുടങ്ങിയ സ്ത്രീ രോഗങ്ങൾക്കും പഞ്ചകർമ്മ ചികിത്സയ്ക്കും
5: KP പത്രോസ് വൈദ്യൻസ് കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ.
4: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
5: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
4: ഫോൺ 9744550424.
6: ചൊവ്വ വ്യാഴം ശനി രാവിലെ 8:23
7: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി, ശങ്കരയ റോഡ്, തൃശൂർ. ഇന്നത്തെ ചോദ്യവും ഉത്തരവും.
6: നേത്രരോഗ ചികിത്സയിൽ വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം.
4: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, കൊണ്ടോട്ടി, കാർഷിക വൃത്താന്തം. എന്നും രാവിലെ 6:30.
6: നടുവേദന, സന്ധിവേദന, അലർജി, പക്ഷാഘാതം, മാനസിക സമ്മർദ്ദം, മൈഗ്രെയിൻ തുടങ്ങിയ അസുഖങ്ങൾക്ക് വിദഗ്ധ ചികിത്സ.
7: സ്പൈൻ ക്ലിനിക്, ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, മഞ്ചേരി, കാവിധാര.
6: ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:45.
7: നട്ടെല്ല് സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം.
6: ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, മഞ്ചേരി.
8: റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്, പെരിന്തൽമണ്ണ. സൈബർ ജാലകം. പ്രായോജകർ
4: അഴുക്കകറ്റും. റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്,
8: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്.
9: അപ്പൂ, നിന്നോട് എത്ര പറഞ്ഞു കളിച്ച് കളിച്ച് യൂണിഫോമിൽ അഴുക്കാക്കരുതെന്ന്. നോക്കൂ ഗോപേട്ട, എന്തൊരഴുക്ക.
10: നീ എന്തിനാ വിമല അവനെ ഇങ്ങനെ ചീത്ത വിളിക്കുന്നേ? യൂണിഫോം പുത്തൻ പോലെ തിളങ്ങാൻ റയാൻ ഡിറ്റർജന്റ് കമ്പനിയുടെ പിങ്ക് ഡ്രോപ്സ് വാഷിംഗ് ലിക്വിഡ് കൊണ്ട് അലക്കിയാൽ മതിയല്ലോ.
8: കുട്ടികൾ കളിക്കട്ടെ.
4: അഴുക്കകറ്റും റയാൻ ഡിറ്റർജന്റ് പിങ്ക് ഡ്രോപ്സ്,
8: ഒരു റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് ഉൽപ്പന്നം.
11: സൈബർ ജാലകം.
12: വാട്സാപ്പിൽ ചാറ്റ് ചെയ്തുകൊണ്ട് യൂട്യൂബ് വീഡിയോ കാണാമോ?
13: ഇതെന്ത് ചോദ്യം എന്നാണോ ചിന്തിക്കുന്നത്? യൂട്യൂബിൽ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് വാട്സാപ്പിലോട്ട് ചാറ്റ് ചെയ്യാൻ വന്നാൽ സ്വാഭാവികമായും യൂട്യൂബ് വീഡിയോ പോസാകും, തുടർന്ന് കാണാൻ പറ്റില്ല അല്ലേ? എന്നാൽ കേൾവിക്ക് പ്രാധാന്യമുള്ള തരത്തിലുള്ള ഒരു വീഡിയോ ആണ് നിങ്ങൾ കാണുന്നത് എന്ന് കരുതുക. അതാണെങ്കിൽ പോലും നിങ്ങൾ യൂട്യൂബിൽ നിന്ന് മാറി മറ്റൊരു അപ്ലിക്കേഷൻ തുറന്നാലുടനെ വീഡിയോ പോസാകും, നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം നടക്കാതെയാകും. എന്നാൽ ഇതിനൊരു പരിഹാരമുണ്ട്. ഇതിന് ചെയ്യേണ്ടത് ഇത്രമാത്രം: നിങ്ങൾ ഒരു ബ്രൗസറിൽ youtube.com ഓപ്പൺ ചെയ്യണം. ശ്രദ്ധിക്കുക, യൂട്യൂബ് ആപ്പല്ല ഓപ്പൺ ചെയ്യേണ്ടത്, ഒരു ബ്രൗസറിൽ youtube.com ഓപ്പൺ ചെയ്യുക. മാത്രമല്ല, ഇനി ഡെസ്ക്ടോപ്പ് സൈറ്റ് എന്നുള്ള ഓപ്ഷൻ ആ ബ്രൗസറിൽ എവിടെയാണോ അത് നോക്കി തിരഞ്ഞെടുക്കുക കൂടി ചെയ്യണം. ഇങ്ങനെ ചെയ്യുമ്പോൾ സാധാരണ കമ്പ്യൂട്ടർ സ്ക്രീനിൽ യൂട്യൂബ് കാണുന്നത് പോലെ നിങ്ങളുടെ മൊബൈൽ ഫോണിലും കാണാം. ഇനി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വീഡിയോ പ്ലേ ചെയ്യുക. ഇതിനുശേഷം ഹോം ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ സ്വാഭാവികമായും വീഡിയോ പോസാകും. ആ സമയത്ത് നിങ്ങൾക്ക് ചാറ്റ് ചെയ്യാം. പക്ഷേ ഈ വീഡിയോ ഇപ്പുറത്ത് കാണാനോ കേൾക്കാനോ പറ്റുന്നില്ലല്ലോ. ഇതിന് പരിഹാരമുണ്ട്. ഇതിന് നിങ്ങൾ മൊബൈൽ ഫോൺ സ്ക്രീൻ ലോക്കാക്കി കഴിഞ്ഞാൽ വീഡിയോ കൺട്രോൾ അവിടെ ഡിസ്പ്ലേ ആവും. അവിടെ പ്ലേ ബട്ടൺ ഉണ്ടാവും. ഇത് അമർത്തിക്കഴിഞ്ഞാൽ വീണ്ടും ആ വീഡിയോയിലെ ശബ്ദം നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും. അപ്പോൾ വീണ്ടും മൊബൈൽ ഫോൺ അൺലോക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് വാട്സപ്പോ മറ്റ് ഇഷ്ടമുള്ള ഏത് ആപ്പ് വേണമെങ്കിലും ഉപയോഗിക്കുവാനും പറ്റും. ഈ രൂപത്തിൽ ബാക്ക്ഗ്രൗണ്ടിൽ യൂട്യൂബ് വീഡിയോ കേട്ടുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതെല്ലാം മൊബൈൽ ഫോണിൽ ചെയ്യാം. സ്റ്റെപ്പുകൾ ഒന്നുകൂടി പറയാം. youtube.com എന്നത് മൊബൈൽ ഫോണിലെ ഒരു ബ്രൗസറിൽ ഓപ്പൺ ചെയ്യുക. ഡെസ്ക്ടോപ്പ് മോഡ് സെലക്ട് ചെയ്യുക. ശേഷം വീഡിയോ പ്ലേ ചെയ്യുക. ഹോം ബട്ടൺ അമർത്തുമ്പോൾ വീഡിയോ പോസാകും. എന്നിട്ട് സ്ക്രീൻ ലോക്ക് ചെയ്യുമ്പോൾ വീഡിയോ കൺട്രോൾ അവിടെ കാണും. അതിൽ ഒരിക്കൽ കൂടി പ്ലേ ബട്ടൺ അമർത്തിയാൽ ആ ബ്രൗസർ തുറക്കാതെ തന്നെ യൂട്യൂബ് വീഡിയോ പ്ലേ ആയിക്കൊണ്ടിരിക്കും. ശേഷം ഇഷ്ടമുള്ളതുപോലെ നിങ്ങൾക്ക് മൊബൈൽ ഫോൺ ഉപയോഗിക്കുകയും ചെയ്യാം.
11: സൈബർ ജാലകം.
8: റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്, പെരിന്തൽമണ്ണ. സൈബർ ജാലകം. പ്രായോജകർ
4: അഴുക്കകറ്റും. റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്,
8: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്.

0: പുതിയ ഫ്രിഡ്ജോ വാഷിംഗ് മെഷീനോ വാങ്ങാൻ പ്ലാൻ ചെയ്യുന്നുണ്ടോ?
1: എങ്കിൽ മൈജി ഹോം ഫെസ്റ്റിലേക്ക് സ്വാഗതം. റെഫ്രിജറേറ്റർ അല്ലെങ്കിൽ വാഷിംഗ് മെഷീൻ വാങ്ങുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കിച്ചൺ ആൻഡ് സ്മോൾ അപ്ലയൻസുകൾ ഉറപ്പ് സമ്മാനമായി തിരഞ്ഞെടുക്കാനുള്ള അവസരം.
2: മൈജി ഹോം ഫെസ്റ്റ് ജൂലൈ 19 വരെ എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
3: ന്യൂ വിഷൻ കണ്ണാശുപത്രി മഞ്ചേരി. തൊഴിലവസര വാർത്തകൾ എല്ലാ ദിവസവും രാവിലെ 7:20. തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ. ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
4: റയാൻസ് സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ സൈബർ ജാലകം എന്നും രാവിലെ 8:10.
5: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജൻ,
4: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്.
5: ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, നോവൽ വായന, എന്നും രാവിലെ 7:15. എല്ലാ അസ്ഥിരോഗ സംബന്ധമായ അസുഖങ്ങൾക്കും വിദഗ്ധ ചികിത്സ. ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി.
6: റേഡിയസ് ഹെൽത്ത് സെന്റർ, കച്ചേരിപ്പടി, വേങ്ങര, രസമുകുളം. പ്രായോജകർ
7: വേങ്ങരയുടെ ആരോഗ്യത്തിന്റെ പുതിയ മുഖം. റേഡിയസ് ഹെൽത്ത് സെന്റർ, ഫോൺ 7558852664.
6: 15 സ്പെഷ്യാലിറ്റി സൂപ്പർ സ്പെഷ്യാലിറ്റി വിഭാഗങ്ങളിലായി വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം.
7: ഏറ്റവും ആധുനിക ലാബ്, ഹൈപ്പർ ഫാർമസി, ഡിജിറ്റൽ എക്സ്റേ, ECG.
6: ചർമ്മ സംരക്ഷണത്തിന് പ്രത്യേക വിഭാഗം.
7: ജനറൽ OP, കാഷ്വാലിറ്റി ആൻഡ് ഒബ്സർവേഷൻ സൗകര്യം.
6: റേഡിയസ് ഹെൽത്ത് സെന്റർ, കച്ചേരിപ്പടി, വേങ്ങര. ഫോൺ 7558852664.
8: രസമുകുളം. എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും ഹൃദ്യമായ സ്വാഗതം. കർക്കിടക മാസം എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് തണുത്ത കാറ്റും മഴയും ഒപ്പം ശരീരത്തിന് ഉണർവ് നൽകുന്ന ചില നാടൻ ശീലങ്ങളുമൊക്കെയാണ്. ശരീരം പുത്തനുണർവോടെ ഇരിക്കാൻ പണ്ടുള്ളവർ ചില പ്രത്യേക ഔഷധക്കൂട്ടുകൾ കഴിക്കാറുണ്ടായിരുന്നു. അത്തരത്തിലുള്ള കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ കഴിക്കാൻ പറ്റുന്ന ഒരു സ്പെഷ്യൽ കർക്കിടക പൊടിയാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത്. അതിന് ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാം. നമുക്ക് വേണ്ടത് ഞവര അരി, ഇതില്ലെങ്കിൽ സാധാരണ മട്ട അരി ആയാലും മതിയാകും. ഒപ്പം കറുത്ത എള്ള്, റാഗി, മുതിര, ചുവന്ന മട്ട അവിൽ എന്നിവയും ഇതിനായിട്ട് കരുതി വയ്ക്കാം. ഇതുകൂടാതെ നല്ല പോഷക ഗുണം കിട്ടാനായിട്ട് ബദാം, വറുക്കാത്ത കപ്പലണ്ടി, അണ്ടിപ്പരിപ്പ് എന്നിവയും വേണം. പിന്നീട് കഴിക്കുന്ന സമയത്ത് ചേർക്കാനായി ഫ്രഷായി ചിരകിയ തേങ്ങയും കരിപ്പെട്ടിയോ ശർക്കരയോ കൂടി എടുക്കണം. ഇനി തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് പറയാം. ആദ്യം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഞവര അരി, എള്ള്, മുതിര, റാഗി എന്നിവ വെവ്വേറെ നന്നായി കഴുകി വെള്ളം വാർത്ത് കളയണം. അതിനുശേഷം ഒരു നല്ല കോട്ടൺ തുണിയോ തോർത്തോ ഉപയോഗിച്ച് ഇവ നന്നായി തുടച്ച് ഈർപ്പം പൂർണ്ണമായും കളയാം. ഇനി ചുവട് കട്ടിയുള്ള ഒരു പാൻ അടുപ്പത്ത് വെച്ച് ആദ്യം അവിൽ ചെറിയ തീയിൽ നന്നായി വറുത്തെടുക്കുക. അതിനുശേഷം ബദാം, കപ്പലണ്ടി, അണ്ടിപ്പരിപ്പ് എന്നിവയും വെവ്വേറെ ചെറിയ തീയിൽ എണ്ണ ചേർക്കാതെ വറുത്തെടുക്കണം. ഇനി നമ്മൾ ഈർപ്പം മാറ്റിവെച്ച മുതിര നിറം മാറുന്നതുവരെ വറുത്തെടുക്കാം. പിന്നീട് ഞവര അരി വലിയൊരു പാത്രത്തിലിട്ട് നന്നായി പൊട്ടി വരുന്നതുവരെ ഇടത്തരം തീയിൽ വറുത്തെടുക്കണം. ഒടുവിൽ എള്ളും റാഗിയും കൂടി ഇതുപോലെ വറുത്തെടുക്കാം. ഇനി വറുത്തുവെച്ച എല്ലാ ചേരുവകളും നന്നായി ചൂടാറിയ ശേഷം മിക്സിയുടെ ജാറിലിട്ട് വെവ്വേറെ നന്നായി പൊടിച്ചെടുക്കണം. നട്സ് ഒരുപാട് പൊടിയണമെന്നില്ല. മിക്സിയിലോ പാത്രത്തിലോ ഒന്നും ഒരു തുള്ളി വെള്ളം പോലും ഇല്ലാതെ ഇരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. പൊടിച്ച എല്ലാ ചേരുവകളും വലിയൊരു പാത്രത്തിലേക്ക് ഒരുമിച്ചിട്ട് ഒരു സ്പൂൺ കൊണ്ട് നന്നായി ഇളക്കി യോജിപ്പിക്കണം. ഈ തയ്യാറാക്കിയ പൊടി ഒരു ഈർപ്പമില്ലാത്ത ഗ്ലാസ് ഭരണിയിലിട്ട് സൂക്ഷിച്ചാൽ എത്ര നാൾ വേണമെങ്കിലും കേടുകൂടാതെ ഇരിക്കും. കഴിക്കുന്ന സമയത്ത് ആവശ്യമായ അത്ര പൊടി ഒരു പാത്രത്തിലെടുത്ത് അതിലേക്ക് ചെറുകിയ തേങ്ങയും ശർക്കര പൊടിയും ചേർത്തിളക്കി കഴിക്കാം. വേണമെങ്കിൽ തേങ്ങയും ശർക്കര പാനിയും ഒഴിച്ച് കുഴച്ച് ചെറിയ ഉണ്ടകളാക്കി ഉരുട്ടിയെടുത്തും ഉപയോഗിക്കാം. എല്ലുകൾക്ക് ബലമേകാനും ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ മാറ്റാനും ശരീരത്തിലെ രക്തക്കുറവ് പരിഹരിക്കാനും ഈ കർക്കിടകപ്പൊടി മികച്ചൊരു ഔഷധമാണ്. അപ്പോൾ ഈ മഴക്കാലത്ത് പുറത്തുനിന്നുള്ള ജങ്ക് ഫുഡുകളൊക്കെ ഒഴിവാക്കി ആരോഗ്യപൂർണമായ ഈ കർക്കിടകപ്പൊടി എല്ലാവരും വീട്ടിൽ തയ്യാറാക്കി നോക്കുമല്ലോ. ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായില്ലേ? ഇല്ലെങ്കിൽ ഒരിക്കൽ കൂടി പറഞ്ഞുതരാം. ആദ്യം ഞവര അരി.

0: എള്ള്, മുതിര, റാഗി എന്നിവ വെവ്വേറെ നന്നായി കഴുകി ഒരു നല്ല കോട്ടൺ തുണിയോ തോർത്തോ ഉപയോഗിച്ച് ഇവ നന്നായി തുടച്ച് ഈർപ്പം പൂർണ്ണമായും കളയാം. ഇനി ചുവട് കട്ടിയുള്ള ഒരു പാൻ അടുപ്പത്ത് വെച്ച് ആദ്യം അവിൽ ചെറിയ തീയിൽ നന്നായി വറുത്തെടുക്കുക. അതിനുശേഷം ബദാം, കപ്പലണ്ടി, അണ്ടിപ്പരിപ്പ് എന്നിവയും വെവ്വേറെ ചെറിയ തീയിൽ എണ്ണ ചേർക്കാതെ വറുത്തെടുക്കണം. ഇനി മുതിര നിറം മാറുന്നതുവരെ വറുത്തെടുക്കാം. പിന്നീട് ഞവര അരി വലിയൊരു പാത്രത്തിലിട്ട് നന്നായി പൊട്ടി വരുന്നതുവരെ ഇടത്തരം തീയിൽ വറുത്തെടുക്കണം. ഒടുവിൽ എള്ളും റാഗിയും കൂടി ഇതുപോലെ വറുത്തെടുക്കാം. ഇനി വറുത്തുവെച്ച എല്ലാ ചേരുവകളും നന്നായി ചൂടാറിയ ശേഷം മിക്സിയുടെ ജാറിലിട്ട് വെവ്വേറെ നന്നായി പൊടിച്ചെടുക്കണം. പൊടിച്ച എല്ലാ ചേരുവകളും വലിയൊരു പാത്രത്തിലേക്ക് ഒരുമിച്ചിട്ട് ഒരു സ്പൂൺ കൊണ്ട് നന്നായി ഇളക്കി യോജിപ്പിക്കണം. ഈ തയ്യാറാക്കിയ പൊടി ഒരു ഈർപ്പമില്ലാത്ത ഗ്ലാസ് ഭരണിയിലിട്ട് സൂക്ഷിച്ചാൽ എത്ര നാൾ വേണമെങ്കിലും കേടുകൂടാതെ ഇരിക്കും. കഴിക്കുന്ന സമയത്ത് ആവശ്യമായ അത്ര പൊടി ഒരു പാത്രത്തിലെടുത്ത് അതിലേക്ക് ചെറുകിയ തേങ്ങയും ശർക്കര പൊടിയും ചേർത്തിളക്കി കഴിക്കാം.
1: രസമുകുളം. റേഡിയസ് ഹെൽത്ത് സെന്റർ കച്ചേരിപ്പടി വേങ്ങര രസമുകുളം. പ്രായോജകർ
2: വേങ്ങരയുടെ ആരോഗ്യത്തിന്റെ പുതിയ മുഖം. റേഡിയസ് ഹെൽത്ത് സെന്റർ, ഫോൺ 7555852664.
3: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ആരോഗ്യജാലകം. തിങ്കൾ, ബുധൻ, വെള്ളി, ഞായർ രാവിലെ 7:10.
4: കുട്ടികളിലെ കാഴ്ച വൈകല്യങ്ങൾ, നേത്രരോഗങ്ങൾ എന്നിവ കണ്ടെത്തി ചികിത്സിക്കുന്ന കുട്ടികൾക്കായുള്ള നേത്രരോഗ ചികിത്സാ വിഭാഗം.
5: നടുവേദന, സന്ധിവേദന, പുറംവേദന, ഗർഭാശയ രോഗങ്ങൾ, പോളിസിസ്റ്റിക് ഓവറി, വിട്ടുമാറാത്ത തലവേദന, സൈനസൈറ്റിസ്, കോവിഡാനന്തര ബുദ്ധിമുട്ടുകൾ തുടങ്ങി എല്ലാതരം അസുഖങ്ങൾക്കും സ്പെഷ്യൽ IPOP ചികിത്സകൾ.
6: KP പത്രോസ് വൈദ്യൻസ്, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ.
5: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
6: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
7: FM ശുഭദിനത്തിൽ ഇനിയൊരു ലളിതഗാനം കേൾക്കാം. പാടിയത് ലീലാമ്മ മാത്യു. രചന പകൽക്കുറി വിശ്വൻ. സംഗീതം നൽകിയത് വെൺപകൽ സുരേന്ദ്രൻ.

0: ലീലാമ്മ മാത്യു പാടിയ ലളിത ഗാനമാണ് കേട്ടത്.
1: സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ വാങ്ങുന്നവർക്ക് മൈജി ഹോം ഫെസ്റ്റിൽ ഒരു സർപ്രൈസ്.
2: സീലിംഗ് ഫാൻ, ബിരിയാണി പോട്ട്, പ്രഷർ കുക്കർ, കടായി, മിക്സർ ഗ്രൈൻഡർ, ഇവയിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം.
1: മൈജി ഹോം ഫെസ്റ്റ്
2: ജൂലൈ 19 വരെ എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
3: അൽ റിഹാൻ കണ്ണാശുപത്രി, ദൃഷ്ടി,
4: ദിവസവും കാലത്ത് 6:35.
5: സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും സമഗ്ര ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി മെഡിസെപ്, ഇപ്പോൾ അൽ റിഹാൻ കണ്ണാശുപത്രിയിൽ.
6: വിദ്യാരംഭം പബ്ലിഷേഴ്സ്, രാമായണ പൊരുൾ, എല്ലാ ദിവസവും രാവിലെ 7 മണിക്ക്. പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്, മുല്ലക്കൽ, ആലപ്പുഴ.
7: സുപ്ന പാം മൾട്ടിറപ്പ് കായിക ലോകം എല്ലാ വ്യാഴാഴ്ചയും രാവിലെ 7:50.
8: സുപ്ന പാം ഉണ്ടെങ്കിൽ വീട്ടിൽ ഒരു ഡോക്ടറുണ്ട്.
9: ശ്രീകാന്ത് നേത്രാലയ, പട്ടാമ്പി പെരിന്തൽമണ്ണ റോഡ്, വിളയൂർ. ഇന്നത്തെ ചോദ്യവും ഉത്തരവും.
10: വേദനയോ തുന്നലോ ഇഞ്ചക്ഷനോ ഇല്ലാതെ പിൻഹോൾ തിമിര ശസ്ത്രക്രിയ.
9: ശ്രീകാന്ത് നേത്രാലയ, വിളയൂർ. നേത്രരോഗ ചികിത്സയിൽ വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം.
10: വേദനയോ തുന്നലോ ഇഞ്ചക്ഷനോ ഇല്ലാതെ പിൻഹോൾ തിമിര ശസ്ത്രക്രിയ.
9: ആധുനിക ചികിത്സാ സൗകര്യങ്ങൾ സാധാരണക്കാരന് താങ്ങാവുന്ന നിരക്കിൽ.
10: പ്രശസ്ത നേത്രരോഗ വിദഗ്ധന്റെ നേതൃത്വത്തിൽ കണ്ണു പരിശോധനയും ചികിത്സയും. ശ്രീകാന്ത് നേത്രാലയ, പട്ടാമ്പി പെരിന്തൽമണ്ണ റോഡ്, വിളയൂർ.
9: മാറുന്ന ലോകം, മങ്ങാത്ത കാഴ്ച.
10: ശ്രീകാന്ത് നേത്രാലയ.
0: FM ശുഭദിനത്തിന്റെ തുടക്കത്തിൽ ചോദിച്ചിരുന്ന ചോദ്യത്തിന്റെ ഉത്തരം പറയാം. ചോദ്യം ഇങ്ങനെയായിരുന്നു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഡിജിറ്റൽ സേവനങ്ങൾക്കായി കേരള സർക്കാർ ആവിഷ്കരിച്ച കെസ്മാർട്ട് വഴി ഏറ്റവും കൂടുതൽ സേവനങ്ങൾ നൽകിയ കേരളത്തിലെ ജില്ല ഏതാണ്? ഉത്തരം കേട്ടോളൂ. മലപ്പുറം. ജനങ്ങൾക്ക് തദ്ദേശ സ്വയംഭരണ ഓഫീസുകളിൽ പോകാതെ തന്നെ വിവാഹ രജിസ്ട്രേഷൻ, കെട്ടിട നിർമ്മാണ അനുമതി തുടങ്ങിയ വിവിധ സേവനങ്ങൾ വേഗത്തിൽ ലഭ്യമാക്കാൻ സഹായിക്കുന്ന സംവിധാനമാണ് കെസ്മാർട്ട്. 2026 കണക്കുകൾ പ്രകാരം ഈ സംവിധാനം വഴി ഏറ്റവും കൂടുതൽ അപേക്ഷകൾ കൈകാര്യം ചെയ്യുകയും സേവനങ്ങൾ നൽകുകയും ചെയ്തതിൽ ഒന്നാം സ്ഥാനത്ത് മലപ്പുറം ജില്ലയാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഡിജിറ്റൽ സേവനങ്ങൾക്കായി കേരള സർക്കാർ ആവിഷ്കരിച്ച കെസ്മാർട്ട് വഴി ഏറ്റവും കൂടുതൽ സേവനങ്ങൾ നൽകിയ കേരളത്തിലെ ജില്ല ഏത് എന്ന ചോദ്യത്തിന്റെ ഉത്തരം മലപ്പുറം.
10: ഇതുവരെ കേട്ടത്
9: ശ്രീകാന്ത് നേത്രാലയ, പട്ടാമ്പി പെരിന്തൽമണ്ണ റോഡ്, വിളയൂർ. ഇന്നത്തെ ചോദ്യവും ഉത്തരവും.
10: ശ്രീകാന്ത് നേത്രാലയ, വിളയൂർ.
9: മാറുന്ന ലോകം, മങ്ങാത്ത കാഴ്ച.
11: കൊരമ്പയിൽ ഹോസ്പിറ്റൽ, മഞ്ചേരി, പാട്ടുപൊലിമ. എന്നും രാവിലെ 7:55.
12: വേദനരഹിത പ്രസവത്തിന് കൊരമ്പയിൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി. ഫോൺ 7510733334.
13: അസ്ഥി സംബന്ധമായ വേദനകൾ, നടുവേദന, സന്ധിവേദനകൾ, മുട്ടുവേദന, ആർത്രൈറ്റിസ്, ഫിസ്റ്റുല, ഫിഷ തുടങ്ങിയ രോഗങ്ങൾക്ക് പ്രത്യേക ചികിത്സ.
14: ഹിജാമ തെറാപ്പി, അഗ്നികർമ്മ, ലീച്ച് തെറാപ്പി എന്നിവയ്ക്കും.
13: KP പത്രോസ് വൈദ്യൻസ്, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
14: ഫോൺ 9744550424.
15: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ, തീവണ്ടി സമയം.
16: എന്നും രാവിലെ 8:30.
15: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി, ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
16: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ.
17: ആശാ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ സമർപ്പിക്കുന്നത് ആശാ പവർ MPPT ചാർജ് കൺട്രോളർ. ഇനി കുറഞ്ഞ ചെലവിൽ എല്ലാ വീട്ടിലും സോളാർ.
18: സോളവന്റെ വീട്ടിൽ സോളാർ വെച്ചിട്ട് വൈദ്യുതി ബില്ല് കുറഞ്ഞത്രേ, നമുക്കും വേണ്ടേ സോളാർ?
19: അതിനൊക്കെ ലക്ഷങ്ങൾ വേണ്ടേ?
18: വീട്ടിൽ ഒരു ഇൻവെർട്ടർ ഉണ്ടെങ്കിൽ ചുരുങ്ങിയ ചെലവിൽ ഒരു സോളാർ പ്ലാന്റ് വെക്കാം.
19: അതെങ്ങനെ?
18: ഒരു ആശാ പവർ MPPT ചാർജ് കൺട്രോളറും ഇൻവെർട്ടറും പിന്നെ ഒരു സോളാർ പാനലും ഉണ്ടെങ്കിൽ ആർക്കും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാം. ആശാ പവർ ആയതുകൊണ്ട് ബാറ്ററി സേഫ് ആകും, ലൈഫും കൂടും.
19: കൂടുതൽ അറിയാൻ വിളിക്കൂ 7594821009.
0: ഷൊർണൂർ പെരിന്തൽമണ്ണ റോഡിൽ പട്ടാമ്പി സിഗ്നൽ ജംഗ്ഷന് സമീപം അറ്റകുറ്റ പണികൾ നടക്കുന്നതിനാൽ ഇന്നു മുതൽ പ്രവൃത്തി തീരുന്നതുവരെ ഒറ്റവരി ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. പെരിന്തൽമണ്ണ ഭാഗത്തുനിന്ന് വരുന്ന ഭാരം കൂടിയ വാഹനങ്ങൾ കൊപ്പത്തുനിന്ന് ഇടത്തോട്ട് തിരിഞ്ഞ് മുളയങ്കാവ്, വല്ലപ്പുഴ വഴി ചെർപ്പുളശ്ശേരി, പട്ടാമ്പി റോഡിലൂടെയും പെരിന്തൽമണ്ണ ഭാഗത്തുനിന്ന് വരുന്ന മറ്റു വാഹനങ്ങൾ ശങ്കരമംഗലത്തുനിന്ന് ഇടത്തോട്ട് തിരിഞ്ഞ് കൊടലൂർ, കുമ്പൻകല്ല് വഴി ചെർപ്പുളശ്ശേരി, പട്ടാമ്പി റോഡിലൂടെയും പോകേണ്ടതാണെന്ന് ഷൊർണൂർ പൊതുമരാമത്ത് വിഭാഗം അസിസ്റ്റന്റ് എഞ്ചിനീയർ അറിയിച്ചു. മലപ്പുറം ജില്ലയിലെ സൈനിക വിശ്രമ കേന്ദ്രത്തിൽ വിമുക്ത ഭടന്മാർക്കും അവരുടെ ആശ്രിതർക്കും മിതമായ നിരക്കിൽ AC ഡബിൾ റൂം, നോൺ AC സിംഗിൾ റൂം, സിംഗിൾ റൂം, ഡോർമെട്രി എന്നീ മുറികൾ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കാവുന്നതാണ് 0483.

0: 1 2 7 3 4 9 3 2 എന്ന നമ്പറിലേക്ക്. ഒരിക്കൽ കൂടി പറയാം, 0 4 8 3 2 7 3 4 9 3 2.
1: ആശ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ സമാപിച്ചു.

0: എഫ് എം ശുഭദിന പരിപാടികൾക്കു ശേഷം നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. ചിത്രമഞ്ജരിയിലേക്ക് വിളിക്കേണ്ട നമ്പറുകൾ പറയാം: 0483259300, 0483259800 എന്ന നമ്പറുകളിലേക്ക് നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെടുക, ചിത്രമഞ്ജരിയിലേക്ക് വിളിക്കുക.
1: മിക്സി വേണോ അതോ ഗ്യാസ് സ്റ്റൗ വേണോ?
2: ഇപ്പോഴത്തെ ഈ ഡബിൾ ഡോർ മാറ്റി കൂടുതൽ കപ്പാസിറ്റി ഉള്ള ഒരു ഡബിൾ ഡോർ ഫ്രിഡ്ജ് ആണ് വേണ്ടത്.
1: അതാ പറഞ്ഞത്, കൂടുതൽ കപ്പാസിറ്റി ഉള്ള ഡബിൾ ഡോർ റെഫ്രിജറേറ്റർ മൈജി ഹോം ഫെസ്റ്റിൽ നിന്നെടുത്താൽ മിക്സി, ഗ്ലാസ് ടോപ്പ്, ഗ്യാസ് സ്റ്റൗ ഇവയിൽ ഏതെങ്കിലും ഒന്ന് ഫ്രീ.
2: അത് കൊള്ളാലോ! ജൂലൈ 19 വരെ എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ.
0: എഫ് എം ശുഭദിന പരിപാടികൾ ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇന്ന് എഫ് എം ശുഭദിനത്തിൽ നിങ്ങൾക്കൊപ്പം ഉണ്ടായിരുന്നത് ഞാൻ സ്നേഹപ്രഭ, ഒപ്പം പി കെ വിനോദ്.

0: ആകാശവാണി 102.7 മഞ്ചേരി FM മലയാളത്തിന്റെ ഹൃദയത്താളം. സമയം 8 മണി കഴിഞ്ഞ് 34 മിനിറ്റും 20 സെക്കൻഡുമായി.
1: ചിത്രമഞ്ജരി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ, മലബാറിലെ സമ്പൂർണ്ണ ചികിത്സാലയം. കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
2: ചിത്രമഞ്ജരി.
3: ഇതിപ്പോ ആദ്യത്തെ അനുഭവം അല്ലല്ലോ, അതിനിപ്പോ സമയമായില്ല എന്ന് കരുതി നീ ഒന്ന് സമാധാനിക്കി.
4: എന്നാലും എത്രയാന്ന് വെച്ചാ എത്ര കാലമായി ശ്രമിക്കുന്നു, പോരാത്തതിന് നാട്ടുകാരുടെ ബന്ധുക്കളുടെയും വിശേഷമൊന്നും ആയില്ലെന്നുള്ള ചോദ്യങ്ങളും കുത്തുവാക്കുകളും.
3: അവരൊക്കെ അങ്ങനെ പലതും പറയും, അതിന് നീ ഇങ്ങനെ വിഷമിച്ചാലോ ഒക്കെ ശരിയാവൂടോ?
5: എന്താ രണ്ടാളും കൂടെ ഭയങ്കര ചർച്ചയിലാണല്ലോ.
3: എന്റെ ചേച്ചി ഒന്നും പറയണ്ട, ഇത്തവണയും പ്രഗ്നൻസി ടെസ്റ്റ് നെഗറ്റീവായി, അതിന്റെ വിഷമത്തിലാണ് ഞാൻ അവളെ പറഞ്ഞ് സമാധാനിപ്പിക്കുകയായിരുന്നു.
5: ഹാ, എന്നാ അതിനിപ്പോ സമയമായി എന്ന് കൂട്ടിക്കോ. അവിടെ മോൾക്കും കുറെ കാലമായിട്ടും കുട്ടികളില്ലാത്ത പ്രശ്നം ഉണ്ടായിരുന്നല്ലോ, കുറെ ചികിത്സിച്ചതുവാ, അതൊന്നും ഒരു ഫലവും കണ്ടില്ല. അവസാനം അവള് പെരിന്തൽമണ്ണ കിംസ് അൽഷിഫ ആശുപത്രിയിലെ ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിൽ പോയി ട്രീറ്റ്മെന്റ് നടത്തി. ഇപ്പൊ റിസൾട്ട് പോസിറ്റീവായി, അവളും മരുമോനും ഭയങ്കര സന്തോഷത്തിലാ, കൂടെ ഞങ്ങളും.
6: ഇനി വിശേഷങ്ങൾക്ക് സമയമായി. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. വിളിക്കൂ 9400-181-000.
0: നമസ്കാരം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ചിത്രമഞ്ജരി തുടങ്ങുകയാണ്. എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. സന്തോഷിക്കാൻ കുറേയധികം കാര്യങ്ങളുള്ള ദിനങ്ങളുണ്ടാകുന്നത് സന്തോഷകരമാണ് അല്ലേ? അത് തീർച്ചയായിട്ടും അത് സന്തോഷകരമായിരിക്കും. മലയാളത്തിന്റെ മഹാനടൻ മമ്മൂട്ടിക്ക് മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം 4ാമതും ലഭിച്ചിരിക്കുന്നു. ഗായികയായി വൈക്കം വിജയലക്ഷ്മി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. ആവേശകരമായ ലോകകപ്പ് ഫൈനലിന് ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കി. ചൂടിന്റെ ആധിക്യം കുറച്ച് അന്തരീക്ഷം തണുപ്പിച്ച് മഴ പെയ്യുകയാണ്. അങ്ങനെ സന്തോഷിക്കാൻ വകയുള്ള കുറേ കാര്യങ്ങളുണ്ട് ഇന്ന്. നിങ്ങളുടെ കുഞ്ഞു സന്തോഷങ്ങൾ പങ്കുവയ്ക്കാൻ ഇപ്പോൾ മുതൽ 9:20 വരെ മഞ്ചേരി FM-ലെ ചിത്രമഞ്ചേരിയിലേക്ക് വിളിക്കാം. 04-832-95-0300 എന്ന നമ്പറിലേക്കോ 2-950-800 എന്ന നമ്പറിലേക്കോ. നിങ്ങളോടൊപ്പം ഞാൻ വിനോദ്, കൂടെ സ്നേഹപ്രഭയുണ്ട്. സാങ്കേതിക സഹായം നിർവഹിക്കുന്നത് EM ഷജീർ, മുരുകേശൻ കോട്ടക്കൽ.

0: അപ്പൊ വിളിച്ചോളൂ. ഹലോ,
1: ഹലോ,
0: നമസ്കാരം. ചിത്രമഞ്ജരിയിലേക്ക് സ്വാഗതം. ആരാ വിളിക്കുന്നത്? ആരെങ്കിലും ഉണ്ടോ അപ്പുറത്ത്? പറയൂ, ആരാണ് സംസാരിക്കുന്നത്? ഹലോ, ഇത് ചിത്രമഞ്ജരിയാണ്. ആര് സംസാരിക്കുന്നു? ഒന്നും കേൾക്കുന്നില്ലല്ലോ, ഒന്നും പറയുന്നില്ലല്ലോ. ഹലോ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങൾ വിളിക്കുമ്പോൾ ഫോണിനരികിൽ നിന്ന് റേഡിയോ മാറ്റിവെക്കാൻ മറക്കരുത്. പിന്നെ സംസാരിക്കുക, ഫോൺ എടുത്തതിന് ശേഷം സംസാരിക്കുക. എനിക്ക് തോന്നുന്നു അപ്പുറത്ത് ആരോ ഉണ്ട്, ഒന്നും സംസാരിക്കാതെ നിൽക്കുന്നത് കൊണ്ടാണ്. അപ്പൊ നിങ്ങൾ പാട്ടൊക്കെ കണ്ടുവച്ച് ഏത് പാട്ടാണ് കേൾക്കേണ്ടത് എന്നൊക്കെ മനസ്സിൽ കരുതി എന്ത് കാര്യങ്ങളാണ് ആകാശവാണിയുമായിട്ട് ചിത്രമഞ്ജരിയുമായിട്ട് പങ്കുവയ്ക്കാൻ കരുതുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ മനസ്സിൽ ഉറപ്പിച്ച് വിളിക്കുക കേട്ടോ. അപ്പോ ആരോ ഒരാളും കൂടിയുണ്ട്. ഹലോ, നമസ്കാരം. ചിത്രമഞ്ജരിയിലേക്ക് സ്വാഗതം. ആ ആരാ സംസാരിക്കുന്നത്? ഷജീഷാണ്. പ്രജീഷ് ഒളകര. ആ, ഒളകരയിൽ നിന്ന് പ്രജീഷ് ഇടക്കാലത്തൊക്കെ വിളിക്കുന്നത് എനിക്ക് ഓർമ്മയുണ്ടായിരുന്നു. നേരത്തെയൊക്കെ ആകാശവാണിയിലേക്ക് വിളിച്ചിട്ടുള്ള ആളല്ലേ. എന്തൊക്കെയാ പ്രജീഷ്, സുഖമാണോ? ഒളകരയിൽ എന്താണ് വിശേഷം? ഒളകരയിൽ ഇപ്പൊ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാര്യം എന്തായിരിക്കും? കളിയെ പറ്റിയാണ്. ലോകം മുഴുവൻ ഒരു പന്തിന് പിന്നാലെ പായുകയാണ്. എല്ലാവരും കളിയെ കുറിച്ചായിരിക്കും സംസാരിക്കുന്നുണ്ടാവുക അല്ലേ? അതാണ് അതാണ് അതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞു, മണിക്കൂറുകൾ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ എന്ന്. പ്രജീഷ് കാണാറുണ്ടോ കളി? മഴ പെയ്യുന്നുണ്ടോ പ്രജീഷ അവിടെ? നല്ല വെയിലാണ്. കർക്കിടകത്തിൽ നല്ല വെയിൽ എന്നൊക്കെ പറഞ്ഞാലല്ലേ, കർക്കിടകത്തിൽ 10 വെയില് ഉണ്ടാവും എന്ന് പറയുന്നു. പക്ഷെ ഇത് തുടക്കത്തിൽ തന്നെ വെയിലാണ് അല്ലേ. പറഞ്ഞോളൂ, പുതിയ വിശേഷം എന്താ? കുറെ കാലത്തിന് ശേഷമാണല്ലോ ആകാശവാണിയിലേക്ക് വിളിക്കുന്നത് അല്ലേ. എന്താണ് പറയാനുള്ളത്? പിന്നെന്താ, സുഖമായിരിക്കുന്നു. പ്രജീഷ് എന്താ ചെയ്യുന്നത്? ആ, ബേക്കറിയിലാണ്. ഇന്ന് ഏത് പാട്ടാണ് പ്രജീഷ കേൾക്കേണ്ടത്? കേട്ടില്ല. മണിച്ചിത്രത്താഴിലെ ഏത് പാട്ടാ? മണിച്ചിത്രത്താഴില് ഒരു മുറൈ വന്നിട്ടുണ്ട്, വരുവാനില്ല ആരും ഉണ്ടല്ലേ. ചിത്ര പാടിയിട്ടുള്ള ഒരു പാട്ടുണ്ട്, നല്ല പാട്ടാണ്. എം ജി രാധാകൃഷ്ണന്റെ സംഗീതം അല്ലേ.
2: നല്ല
0: അടിപൊളി പാട്ടുമാണ്, സിനിമയാണ്, കലാതിവർത്തിയായ ഒരു സിനിമയാണതല്ലേ. പാട്ട് കേട്ടാലും മതി വരില്ല. അതാണ് ആ സിനിമ ഇടയ്ക്ക് പുതിയ സാങ്കേതിക വിദ്യയുടെ ഒക്കെ സഹായത്തോടുകൂടി സാങ്കേതിക തികവോടുകൂടി ഇറക്കിയിരുന്നു. കണ്ടിരുന്നു അത്?
2: അങ്ങനെ കണ്ടിട്ടില്ല, കാണലുണ്ട്.
0: അതെയോ?
2: അങ്ങനെ ഇറങ്ങിയിട്ടുണ്ട്.
0: ആ, ചില സിനിമകളൊക്കെ അങ്ങനെ ഇറങ്ങുന്നുണ്ട്. ഇപ്പൊ ഈയിടെ കിരീടം ഇറങ്ങിയല്ലോ, അങ്ങനെ അല്ലേ. കിരീടം പഴയ
2: കാലം,
0: അതെ, സ്ഫടികം ഇറങ്ങിയിരുന്നു മോഹൻലാലിന്റെ. ആവട്ടെ, അപ്പൊ നമുക്ക് ആ പാട്ട് കേൾക്കാം. പിന്നെന്താ, അന്വേഷണം പറയേണ്ട കാര്യമില്ല. പ്രജീഷ സംസാരിക്കുന്നത് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ എല്ലാവരും സ്നേഹപ്രഭ അപ്പുറത്ത് ഇരുന്നിരിക്കുന്നുണ്ട്, അപ്പുറത്ത് ഷജീർ ബായി ഒക്കെ ഉണ്ട്, എല്ലാവരും കേൾക്കുന്നുണ്ട്. എല്ലാ ശ്രോതാക്കളും കേൾക്കുന്നുണ്ട്. ഓ,
2: കൃഷ്ണപ്രസാദ്,
0: ഓ കൃഷ്ണപ്രസാദിനോട് എന്തായാലും അന്വേഷണം പറയാം കേട്ടോ. അപ്പൊ വളരെ സന്തോഷം, നമുക്ക് കേൾക്കാം പാട്ട്. ആണോ? അത് ശരി. ആ, ആയിക്കോട്ടെ ആയിക്കോട്ടെ, ഞാൻ എന്തായാലും പറയാം കേട്ടോ.
2: പിന്നെ അവിടെ ഉള്ളവർ കൊറേ ആൾക്ക് എന്നെ പരിചയം
0: ഉണ്ടാവും.
2: പിന്നെ പ്രമോദേട്ടൻ സുഖല്ലേ?
0: ഓ, പ്രമോദേട്ടന് സുഖമാണെന്ന് വെച്ചാൽ
2: വിനോദേട്ടന്,
0: സാരമില്ല സാരമില്ല, സുഖമാണ് സുഖമാണ്. പ്രതീക്ഷേ, നമുക്ക് പാട്ട് കേൾക്കാം കേട്ടോ.
2: ഓക്കേടാ.

0: ചിത്രമഞ്ജരിയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത് തൽസമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടി. പരിപാടിയുടെ ഈ ഭാഗം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കിംസ് അൽഷിഫ പെരിന്തൽമണ്ണ.
1: ഇതിപ്പോ ആദ്യത്തെ അനുഭവം ഒന്നല്ലല്ലോ, അതിനിപ്പോ സമയമായില്ല എന്ന് കരുതി നീ ഒന്ന് സമാധാനിക്കി.
2: എന്നാലും എത്രയാന്ന് വെച്ചാ എത്ര കാലമായി ശ്രമിക്കുന്നു, പോരാത്തതിന് നാട്ടുകാരുടെ ബന്ധുക്കളുടെയും വിശേഷം ഒന്നും ആയില്ലേ എന്നുള്ള ചോദ്യങ്ങളും കുത്തുവാക്കുകളും.
1: അവരൊക്കെ അങ്ങനെ പലതും പറയും, അതിന് നീ ഇങ്ങനെ വിഷമിച്ചാലോ? ഒക്കെ ശരിയാവൂടോ? ഇനി വിശേഷങ്ങൾക്ക് സമയമായി. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. വിളിക്കൂ 9400 1810.
3: ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീൻ വാങ്ങാൻ ഇതാണ് ബെസ്റ്റ് സമയം.
4: അതിന് അങ്ങനെ വല്ല സമയമുണ്ടോ?
3: ഉണ്ടല്ലോ.
5: മൈ ജി ഹോം ഫെസ്റ്റിൽ വാങ്ങുമ്പോൾ പ്രഷർ വാഷർ, ജ്യൂസർ, കൂളർ, എയർ ഫ്രൈയർ, മിക്സർ ഗ്രൈൻഡർ എന്നിവയിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സമ്മാനമായി തിരഞ്ഞെടുക്കാം.
3: മൈ ജി ഹോം ഫെസ്റ്റ് ജൂലൈ 19 വരെ എല്ലാ മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
6: നടുവേദന, സന്ധിവേദന, പുറം വേദന, ഗർഭാശയ രോഗങ്ങൾ, പോളിസിസ്റ്റിക് ഓവറി, വിട്ടുമാറാത്ത തലവേദന, സൈനസൈറ്റിസ്, കോവിഡാനന്തര ബുദ്ധിമുട്ടുകൾ തുടങ്ങി എല്ലാ തരം അസുഖങ്ങൾക്കും സ്പെഷ്യൽ IPOP ചികിത്സകൾ.
7: KP പത്രോസ് വൈദ്യൻസ്, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ.
6: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
7: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
8: നിലമ്പൂർ സ്നേഹാലയം 32 വയസ്സിലേക്ക്.
9: നിങ്ങളുടെ വീട്ടിലെ വിവാഹം, ജന്മദിനം, മരണാനന്തര ചടങ്ങുകൾ തുടങ്ങിയ വേളകളിൽ സാധുക്കൾക്ക് ഒരു നേരത്തെ അന്നദാനം ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടോ
8: എങ്കിൽ വിളിക്കൂ നിലമ്പൂർ സ്നേഹാലയം.
9: ഫോൺ 9895357069.

0: 9. ചിത്രമഞ്ജരിയിലേക്ക് വിളിക്കുന്ന അടുത്ത ശ്രോതാവിലേക്ക്. ഹലോ,
1: നമസ്കാരം.
0: നമസ്കാരം, ചിത്രമഞ്ജരിയാണ്. ആരാ സംസാരിക്കുന്നത്?
1: കോഴിക്കോട് ജില്ലയിലെ കൊയിലാണ്ടി.
0: കൊയിലാണ്ടിയിൽ നിന്ന് സജിത്താണ് വിളിക്കുന്നത്. പറഞ്ഞോളൂ സജിത്ത്, എന്തൊക്കെയാ? സുഖമായിരിക്കുന്നു. എന്ത് ചെയ്യുന്നു? ഫൈബർ ഡോറിന്റെ വർക്കാണ്. ഫൈബർ ഡോറിന്റെ വർക്ക് മാത്രമേ ഉള്ളത്? ഇപ്പോ അലുമിനിയം ഫാബ്രിക്കേഷന്റെ ഭാഗമായിട്ടുള്ള
1: ഫൈബർ ഡോറാണ് മെയിൻ ആയിട്ട് ചെയ്യുന്നത്. ഫൈബർ ഡോറും
0: ഫൈബർ ഡോർ എന്ന് പറയുമ്പോ ഏതായി ടോയ്ലറ്റുകൾക്കൊക്കെ ഫിറ്റ് ചെയ്യുന്നതാണോ?
1: ടോയ്ലറ്റിന്റെ.
0: ഓ ഓ ഓ, കൊയിലാണ്ടിയിൽ തന്നെയാണോ അത്?
1: കൊയിലാണ്ടി തന്നെ.
0: എങ്ങനെ പോകുന്നു സൈത്തെ കാര്യങ്ങൾ? അത്യാവശ്യം വർക്കെല്ലാം ഉണ്ട്. സ്വന്തമായിട്ടാണോ സംരംഭം അതോ? ഞാൻ അങ്ങനെ അത് മാത്രമായിട്ട് ചെയ്യുന്നതിനെ കുറിച്ച് കേട്ടിട്ടില്ല. ഇത് ഒരു സംയുക്ത സംരംഭമായിട്ട് ആളുകൾ കൊണ്ടുപോകുന്നതൊക്കെ ഇങ്ങനെ കേട്ടിട്ടുണ്ട്. വീട്ടിലിറക്കിയുള്ളത് ആവട്ടെ. വീട്ടിലിറക്കിയുള്ളത്
1: അച്ഛനും ഭാര്യയും കുട്ടികളും.
0: അമ്മ
1: അമ്മ മരിച്ചു.
0: നേരത്തെ മരിച്ച. ആയിക്കോട്ടെ. ഭാര്യ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ?
1: ഇല്ല, ഭാര്യ ജോലി ചെയ്യുന്നില്ല. പഠിച്ചു കഴിഞ്ഞാണ് ജോലി. ശരിയായിട്ടില്ല.
0: ഓ ഓ, ആയിക്കോട്ടെ. സജിത്തെ, എന്റെ പേര് വിനോദ് എന്നാണ്. അവിടുത്തെ സജിത്തെ, അപ്പൊ നമുക്ക് പാട്ട് കേൾക്കാം അല്ലേ?
1: ഓ കേൾക്കാം സാറേ. എന്റെ പിക് പോക്കറ്റ് എന്ന സിനിമയിലെ പ്രേമനസീറിന്റെ അല്ലാതെ സ്വപ്നഹാരം അണിഞ്ഞിട്ടും
0: ജയചന്ദ്രൻ പാടിയിട്ടുള്ള പാട്ട് അല്ലേ?
1: ജയചന്ദ്രൻ സാർ പാടിയ
0: പാപ്പനും കൂട് ലക്ഷ്മണന്റെ വരികൾക്ക് എം കെ അർജുന
1: ചന്ദ്രേട്ടൻ
0: ചന്ദ്രേട്ടന് വേണ്ടിയിട്ടാണ് ഈ പാട്ട് പ്രക്ഷേപണം ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നത്. ആയിക്കോട്ടെ. അപ്പൊ നമുക്ക് അദ്ദേഹത്തിന് വേണ്ടിയും ബാക്കിയുള്ള എല്ലാവർക്കും വേണ്ടി പാട്ടങ്ങ് കേൾക്കാം.
1: ഓ ശരി സാറേ.
0: ഓ ഓ ശരി.

0: ചിത്രമഞ്ജരിയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത് തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടി. പരിപാടിയുടെ ഈ ഭാഗം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കിംസ് അൽഷിഫ ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
1: പി എം ജയ് അബ് ഗരീബോ കേ ജയ് ബൻ ഗയി ഹേ.

0: ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 5 ലക്ഷം രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2 ലക്ഷം കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455 എന്ന നമ്പറിൽ വിളിക്കുക.
1: അല്ല, അറിഞ്ഞില്ലേ, മൈജി ഹോം ഫെസ്റ്റിൽ ഓഫറുകൾ വേറെ ഒരു ലെവലാ.
2: മൈജി ഹോം ഫെസ്റ്റോ? അതെന്താ സംഭവം?
1: റെഫ്രിജറേറ്ററോ വാഷിംഗ് മെഷീനോ വാങ്ങുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കിച്ചൺ ആൻഡ് സ്മോൾ അപ്ലയൻസസുകൾ ഉറപ്പ് സമാനമായി തിരഞ്ഞെടുക്കാം.
2: മൈജി ഹോം ഫെസ്റ്റ്
1: ജൂലൈ 19 വരെ എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
3: ഹലോ, നമസ്കാരം, ചിത്രമഞ്ജരിയാണ്. ഫോൺ വന്നിരുന്നു, കട്ടായിപ്പോയി. ഹലോ, നമസ്കാരം, ചിത്രമഞ്ജരിയാണ്. ഹലോ, പറഞ്ഞോളൂ, ആരാ സംസാരിക്കുന്നത്? താനൂരിൽ നിന്ന് ആര് വിളിക്കുന്നു? ജസീല. റേഡിയോയുടെ അടുത്ത് നിന്ന് മാറി നിൽക്കണം, എന്നാലും നമുക്ക് സംസാരിക്കാൻ പറ്റൂ. കേൾക്കുന്നുണ്ട്, പക്ഷെ ഒരു ഭയങ്കരമായ ഒരു ഹൗളിംഗ് കേൾക്കുന്നുണ്ട്. അത് ശ്രോതാക്കൾക്കും നമുക്കൊക്കെ ഒരു ബുദ്ധിമുട്ടാ. ജസീല എന്നാണ് പേര് പറഞ്ഞേ? ജസീല എന്ത് ചെയ്യുന്നു?
4: ഞാനൊന്നും ചെയ്യുന്നില്ല, വീട്ടിലാണ്.
3: എന്തെങ്കിലും ചെയ്തോട്ടെ ജസീല?
4: വീട്ടില് ജോലികളൊക്കെ ചെയ്ത് ഇങ്ങനെ പോണ്.
3: അതെയോ, വീട്ടിലെ ജോലിയൊക്കെ ചെയ്ത് ജീവിതം അങ്ങനെ കഴിഞ്ഞാ മതി എന്നാണ് ആഗ്രഹം അല്ലേ?
4: ഇല്ല, ചെറുതായിട്ട് ഇങ്ങനെ പാട്ട് പാടും അങ്ങനെ.
3: ആണോ? പാട്ട് പഠിച്ചിട്ടുണ്ടോ?
4: ഇല്ല.
3: നമ്മുടെ ഒരു സന്തോഷത്തിന് പാട്ട് പാടും അല്ലേ? അത് ശരിയാ, കല്യാണ പരിപാടികൾക്കൊക്കെ പാട്ട് പാടാൻ
4: പോകും.
3: അപ്പൊ ചെറിയ പ്രതിഫലമൊക്കെ നമുക്ക് കിട്ടും അതിന്?
4: അങ്ങനെ.
3: അപ്പൊ ജസീല, അതിനൊരു സാധ്യത ഉണ്ടെങ്കിൽ എന്തായാലും അത് പ്രയോജനപ്പെടുത്തണം. ഓരോരോ ആളുകൾക്ക് ഓരോരോ കഴിവല്ലേ? ആ കഴിവെല്ലാം നമ്മുടെ ജീവിതത്തിൽ പ്രയോജനപ്പെടുത്തുമ്പോഴല്ലേ അത് മറ്റുള്ളവർക്ക് കൂടി അത് അല്ലേ ഗുണകരമാവുകയുള്ളൂ. നമുക്കും ഗുണമാണ്, മറ്റുള്ളവർക്കും ഗുണമാണ്, അങ്ങനെയാണ്. ഓ, തീർച്ചയായിട്ടും വലിയ കാര്യമാണ്, വലിയ കാര്യമാണ്. എല്ലാവർക്കും കഴിയുന്ന ഒന്നല്ലല്ലോ അത്. അപ്പൊ അതുകൊണ്ട് എനിക്കൊരു അഭിപ്രായം പറയാനുള്ളത്, ആകാശവാണിക്ക് ഒരു അഭിപ്രായം പറയാനുള്ളത് ആ വിഷയത്തിൽ. ജസീല നന്നായിട്ട് പാട്ട് ഒന്നുകൂടി ഇന്ന് തയ്യാറെടുപ്പുകളൊക്കെ ഒന്ന് നടത്തി നന്നായി പരിശീലിച്ച് പ്രൊഫഷണലായി തന്നെ പാടാൻ ശ്രമിക്കണം. എന്നിട്ട് അതൊരു വരുമാന മാർഗമായിട്ട് കാണണം. വീട്ടിലിങ്ങനെ വെറുതെ ജോലി ചെയ്ത് കഴിയുക എന്നതിനപ്പുറത്തേക്ക് നമുക്ക് ഇഷ്ടമുള്ള ഒരു കാര്യം കൂടി അഡീഷണലായി ചെയ്ത് ഒരു വരുമാനമൊക്കെ കണ്ടെത്തുന്ന തരത്തിലേക്ക് മാറുക. തീർച്ചയായിട്ടും അത് വിചാരിച്ചാൽ പോലെ എന്തായാലും ചെയ്യണം. ഇപ്പൊ ജസീല ഒരു പാട്ട് പാടിക്കോളൂ, കേൾക്കട്ടെ. ആണോ? അത് ശരി, ഹിന്ദി പാട്ടിന്റെ ഒരു രണ്ടുപേര് ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് മോളു കേൾക്കട്ടെ.
4: सावन का महीना पवन करे शोर, जियर रजू में से

0: നന്നായി പാടുന്നുണ്ട് കേട്ടോ. ഒരു പരിഭ്രമവും ഇല്ലാതെ ഒരു പതർച്ചയും ഇല്ലാതെ ഇങ്ങനെ പാടുന്നു എന്നുള്ളത് വലിയ കാര്യമാണ്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞത് ഗൗരവത്തിൽ എടുക്കണം കേട്ടോ. ഇഷില, ഏത് പാട്ടാണ് ഇന്ന് ആകാശവാണിയിലൂടെ കേൾക്കേണ്ടത്?
1: പിന്നെ നമ്മുടെ ചിത്രം എന്ന് പറഞ്ഞ പഴയ മോഹൻലാലിന്റെ മുന്നിലത്തെ ഒരു പാട്ടുണ്ടല്ലോ, ശ്രീകുമാറും പിന്നെ വേറെ ആരോ ഒരാളും കൂടെ പാടിയിട്ടുണ്ട്.
0: വേറെ ആരോ ഒരാളല്ല, സുജാതയല്ലേ? ദൂരക്കിഴക്കുതിക്കാണോ?
1: അതല്ല അതല്ല.
0: പാടംപൂത്ത കാലമാണോ?
1: അല്ല അതല്ല. ഇതപ്പുറമല്ല. വേറെ
0: നെയ്യാറ്റിൻകര വാസുദേവൻ പാടിയിട്ടുള്ള പാട്ടാണോ? നഗുമോ?
1: ആ നഗുമോ. ഞാൻ ആദ്യമൊക്കെ കുറെ മുന്നേ റേഡിയോ എല്ലാം കേൾക്കായിരുന്നു. പിന്നെ കല്യാണം കഴിഞ്ഞതിന്റെ ശേഷം പിന്നെ അങ്ങനെ അങ്ങനെ അവിടെ വീട്ടിലൊക്കെ ആയതിന്റെ ശേഷം പിന്നെ കുറച്ച് റേഡിയോനോടൊരു ബന്ധം കുറഞ്ഞു. എല്ലാരും കൂടെ ആയിട്ട് ഇരിക്കുമ്പോഴേ പിന്നെ ഇപ്പൊ വീണ്ടും ഞങ്ങൾ ഒറ്റക്കായി. ഇനി ഞാൻ വീണ്ടും റേഡിയോയ്ക്ക് തന്നെ
0: അങ്ങനെ ഒറ്റപ്പെടുന്നവർക്ക് ആശ്രയമായിട്ടും സൗഹൃദം സുഹൃത്തായിട്ടും ഒക്കെ ആകാശവാണി ഉണ്ട്, റേഡിയോ ഉണ്ട് അല്ലേ? അതാണ്.
1: അന്നൊക്കെ ഒരുപാട് ശ്രോതാക്കളൊക്കെ അന്ന് ഉണ്ടായിരുന്നു. കോഴിക്കോട് ആകാശവാണി ഉണ്ടായിരുന്നു അന്ന്, ഒരുപാട് പേര് അങ്ങനെ കേട്ടിരുന്നു. അന്നത്തെ ആളുകളും ഇതിലില്ല. കോഴിക്കോടൊന്നും ആർ കെ മാമന്റെ പരിപാടിക്കൊക്കെ ഒരുപാട് വിളിച്ചിരുന്നു. അന്നൊന്നും കിട്ടിയിട്ടില്ല. ആർക്കാനൊറ്റത്തെ സംസാരിക്കാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു,
0: പക്ഷെ
1: സാധിച്ചില്ല. നല്ലൊരു നമ്മളൊരു വീട്ടിൽ തന്നെ അംഗം പോലെയായിരുന്നു ആകാശവാണി എന്ന് പറഞ്ഞാല്. വീട്ടുകാരെ പോലെയാണ്, നമ്മളെ വീട്ടിലുള്ള ഒരാളുകളെ പോലെയാണ്.
0: എന്നിട്ട് അങ്ങനെ ആയിരുന്നിട്ട് ജസീലക്ക് എങ്ങനെ അത് മാറ്റി നിർത്താൻ പറ്റി? കുറച്ചു കാലാണെങ്കിലും അത് വല്ലാത്ത ഒരു വിഷമകരമായി പോയത്. ഏതായാലും സാരമില്ല, ഇനിയിപ്പോ വീണ്ടും നമുക്ക് ആ ഒരു ബന്ധം പുനരാരംഭിക്കാം അല്ലേ? സജീവമായിട്ട് റേഡിയോ കൂടെ ഉണ്ടാവട്ടെ. വിനോദ് എന്നാണ് പേര്. എനിക്ക് വളരെ സന്തോഷമായി സംസാരിക്കാൻ പറ്റിയില്ല കേട്ടോ. അപ്പോ നമുക്ക് ആ പാട്ട് കേട്ടാലോ ജസീല. അപ്പൊ പാട്ടും വർത്തമാനങ്ങളൊക്കെ ആയിട്ട് തുടരുക ജീവിതം. ആ ശരി,
1: താങ്ക് യു.

0: ചിത്രമഞ്ജരി നിങ്ങൾക്കായി സമർപ്പിച്ചത് കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ, മലബാറിലെ സമ്പൂർണ്ണ ചികിത്സാലയം. കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
1: ചിത്രമഞ്ജരി.
2: ഇതിപ്പോ ആദ്യത്തെ അനുഭവം ഒന്നല്ലല്ലോ, അതിനിപ്പോ സമയമായില്ല എന്ന് കരുതി നീ ഒന്ന് സമാധാനിക്കി.
3: എന്നാലും എത്രയാന്ന് വെച്ചാ എത്ര കാലായി ശ്രമിക്കുന്നു, പോരാത്തതിന് നാട്ടുകാരുടെയും ബന്ധുക്കളുടെയും വിശേഷം ഒന്നും ആയില്ലെന്നുള്ള ചോദ്യങ്ങളും കുത്തുവാക്കുകളും.
2: അവരൊക്കെ അങ്ങനെ പലതും പറയും, അതിന് നീ ഇങ്ങനെ വിഷമിച്ചാലോ ഒക്കെ ശരിയാവൂടോ?
4: എന്താ രണ്ടാളും കൂടെ ഭയങ്കര ചർച്ചയിലാണല്ലോ.
2: എന്റെ ചേച്ചി ഒന്നും പറയണ്ട, ഇത്തവണയും പ്രഗ്നൻസി ടെസ്റ്റ് നെഗറ്റീവായി, അതിന്റെ വിഷമത്തിലാണ്. ഞാൻ അവളെ പറഞ്ഞ് സമാധാനിപ്പിക്കുകയായിരുന്നു.
4: ഹാ, എന്നാ അതിനിപ്പോ സമയായി എന്ന് കൂട്ടിക്കോ. അവിടെ മോൾക്കും കുറെ കാലമായിട്ടും കുട്ടികളില്ലാത്ത പ്രശ്നം ഉണ്ടായിരുന്നല്ലോ, കുറെ ചികിത്സിച്ചതുവാ, അതൊന്നും ഒരു ഫലവും കണ്ടില്ല. അവസാനം അവള് പെരിന്തൽമണ്ണ കിംസ് അൽഷിഫ ആശുപത്രിയിലെ ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിൽ പോയി ട്രീറ്റ്മെന്റ് നടത്തി. ഇപ്പൊ റിസൾട്ട് പോസിറ്റീവായി. അവളും മരുമോനും ഭയങ്കര സന്തോഷത്തിലാ, കൂടെ ഞങ്ങളും.
2: ഇനി വിശേഷങ്ങൾക്ക് സമയമായി. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. വിളിക്കൂ 9400181111.

0: സീറോ.
1: ഫാൻ അല്ലെങ്കിൽ സോഡ മേക്കർ, വേഗം എന്തെങ്കിലും തീരുമാനിക്കൂ.
2: അപ്പോൾ നമ്മൾ ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീൻ വാങ്ങുന്നില്ലേ?
1: മൈ ജി ഹോം ഫെസ്റ്റിൽ ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീൻ വാങ്ങുമ്പോൾ സീലിംഗ് ഫാൻ, പെഡസ്റ്റൽ ഫാൻ, വോൾ ഫാൻ, സോഡ മേക്കർ ഇവയിൽ ഏതെങ്കിലും ഒന്ന് സമ്മാനമായി തിരഞ്ഞെടുക്കാം.
2: മൈ ജി ഹോം ഫെസ്റ്റ്.
3: നമ്മുടെ ഭീമയിൽ ഇപ്പോൾ NRI ഡയമണ്ട് ഫെസ്റ്റ് നടക്കാട്ടോ. ഡയമണ്ട് ക്യാരറ്റിന് 20,000 രൂപ വരെ കിഴിവ് നേടാം. ഒപ്പം ഗോൾഡ് കോയിൻ സമ്മാനവും 100% ഡയമണ്ട് എക്സ്ചേഞ്ച് വാല്യൂ. കൂടാതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയത് വാങ്ങുമ്പോൾ ഗ്രാമിന് 100 രൂപ അധികം നേടാം.
4: ഭീമ ജ്വല്ലേഴ്സ്, TNC അപ്ലൈ.
5: ചിത്രമഞ്ജരിയിലേക്ക് വിളിക്കുന്ന അടുത്ത ശ്രോതാവിലേക്ക്. ഹലോ.
6: ഹലോ,
5: നമസ്കാരം. ചിത്രമഞ്ജരിയാണ് ആരാ സംസാരിക്കുന്നത്?
6: ഞാനേ വണ്ടൂരിന്ന്. എന്റെ പേര് സാജിതയാണ്.
5: സാജിത വണ്ടൂർ. എന്തൊക്കെയാ സാജിത, സന്തോഷമാണല്ലോ ഇന്ന്? സുഖമാണ്, സുഖമാണ് അല്ലേ? നല്ല ഉറപ്പിച്ചു തന്നെയാണ് സുഖമാണെന്ന് പറയുന്നത് അല്ലേ? ഒരാശങ്കയും ഇല്ല. സന്തോഷത്തോടു കൂടിയായിരിക്കുന്നത്, സുഖമായിട്ടാണ്.
6: പിന്നെ രാവിലെ തന്നെ സ്റ്റാർട്ട് ചെയ്യണല്ലോ.
5: പിന്നെന്താ, അങ്ങനെ തന്നെയാണ് വേണ്ടത്.
6: സാറിന്റെ വിശേഷം എന്താ? സുഖല്ലേ?
5: ഓ, സുഖമായിരിക്കുന്നു, സന്തോഷമായിട്ടിരിക്കുന്നു. എല്ലാരും അങ്ങനെ പറയുന്നത് കേൾക്കുമ്പോ എന്തൊരു സന്തോഷമാണല്ലേ. പിന്നെന്താ, ചായ എല്ലാം കുടിച്ചിരിക്കുന്നു, ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ചിരിക്കുന്നു. അവിടെയൊക്കെ കഴിഞ്ഞില്ലേ?
6: ഓ, കഴിഞ്ഞു കഴിഞ്ഞു.
5: ആ, കർക്കിടക മഴയൊക്കെ പെയ്യുന്നുണ്ടോ അവിടെ?
6: ആ, ഇന്നലൊക്കെ ഉണ്ടായിരുന്നു, ഇന്ന് വെയിലാണ്.
5: ആ, വണ്ടൂർ എവിടെയാ സ്ഥലം?
6: വണ്ടൂര്. പിന്നെന്താണ്, ഇവിടെ ഒരു VMC ഹയർ സെക്കൻഡറി സ്കൂൾ ഉണ്ട്.
5: പിന്നെന്താ, VMC ഒക്കെ എനിക്ക് അറിയുന്ന സ്ഥലമല്ലേ. ഞാൻ അവിടെ ഇഷ്ടംപോലെ തവണ വന്നിട്ടുണ്ട്. ആണോ? ഏത് ക്ലാസ്സിലാ?
6: പ്ലസ് ടു.
5: ഏതാ, സയൻസ് ആണോ?
6: അല്ല, ഓൾ ഹ്യൂമാനിറ്റീസ് ആണ്.
5: ഹ്യൂമാനിറ്റീസ് ആണ്.
6: പിന്നെ റിസൾട്ട് ഒക്കെ വന്ന് 5A+ വരെ ഒക്കെ ഉണ്ട്.
5: ആണോ? ഓ, നന്നായി. അപ്പൊ അവിടെ ഒരു വിനോദ് മാഷ് പഠിപ്പിക്കുന്നുണ്ടാവും എക്കണോമിക്സ്.
6: ഓ, വിനോദ്? എന്റെ കൂടെ വർക്ക് ചെയ്ത ടീച്ചറെ ഹസ്ബൻഡാണ്.
5: ആണോ? അത് ശരി, അത് ശരി. അപ്പൊ സാജിത ടീച്ചർ കൂടിയാണ്? അപ്പൊ
6: സാജിത
5: ടീച്ചർ. അത് ശരി.
6: പിന്നെന്താ,
5: അങ്ങനെ ഒരുപാട് പേര് ഇവിടെ അറിയുന്നവരൊക്കെ ഉണ്ടെന്നേ. പിന്നെന്താ,
6: ഞാൻ വിനോദ സാറെ, പിന്നെ വൈഫേ പ്രെഗ്നന്റ് ആയിരുന്ന സമയത്തൊക്കെ അവരെ ലീവിലൊക്കെ അവര് പോണ സ്കൂളിൽ ഞാൻ വർക്ക് ചെയ്തിട്ട്.
5: ഓഹോ, അത് ശരി, അത് ശരി.
6: ഞാൻ BTC ആനക്കയത്ത പഠിച്ചിന്.
5: അപ്പൊ സാജിത എന്താ, സ്ഥിരമായിട്ടൊരു ജോലിക്കൊന്നും ശ്രമിച്ചില്ലേ?
6: സ്ഥിരമായിട്ട് ജോലിക്ക് ശ്രമിച്ചാ, PSC എടുത്തൊന്നും കിട്ടിയിട്ടില്ല.
5: കിട്ടിയിട്ടില്ല.
6: പിന്നെ അതിന്റെ ഉള്ളിലൊരു 3 കൊല്ലത്തെ ഗ്യാപ്പൊക്കെ വന്നു. അങ്ങനെ.
5: അത് ശരി.
6: അടുത്ത വർഷം കഴിഞ്ഞ് നോക്കണം.
5: പിന്നെന്താ, സ്ഥിരമായിട്ട് നോക്കുന്ന, നിരന്തരം അങ്ങ് പരിശ്രമിക്കും, അപ്പൊ
6: ശരിയാവും.
5: അതെ
6: അതെ. വിനോദ സാർ മോൾക്ക് ഉണ്ട് എക്കണോമിക്സിനെ.
5: അത് ശരി. ആയിക്കോട്ടെ, അപ്പൊ വളരെ സന്തോഷം സംസാരിക്കാൻ സാധിച്ചല്ലോ. ഏത് പാട്ടാണ് കേൾക്കേണ്ടത്?
6: എനിക്ക് മോഹൻലാൽ സാറിന്റെ സിനിമയുടെ പേര് എനിക്കറിയാം, തുടർക്കിനാക്കളിൽ എന്നൊരു പാട്ടുണ്ടല്ലോ.
5: തുടർക്കിനാക്കളിൽ ഇല്ല ഇവിടെ, അത് ഞാൻ കുറെ നോക്കുന്നുണ്ട് ഇവിടെ, പക്ഷെ കിട്ടുന്നില്ല.
6: എന്നാ വേണ്ടി, ഏതെങ്കിലും ഒരു പാട്ട് മതി എനിക്ക്. അങ്ങനെയൊന്നും ഇല്ല, ഏത് പാട്ട് ഇഷ്ടാ?
5: ആണോ?
6: ആ, നിങ്ങൾ വെച്ചതിനൊരു പാട്ട് മതി എനിക്ക്. ഏത് പാട്ട് ഇഷ്ടാണ്?
5: അത് ശരി.
6: അങ്ങനെ എനിക്ക് റേഡിയോ പരിപാടി, ഞങ്ങൾ ഇപ്പന്നാരും റേഡിയോ വാങ്ങിയതാണ് അതിനായിട്ട്.
5: അതെയോ?
6: കൊറേ ടച്ച് കിട്ടി. നിന്റെ ഒപ്പൊക്കെയുള്ള കാലത്ത് റേഡിയോ ഭയങ്കരമായിട്ട് ഉപയോഗിച്ചിരുന്നു.
5: അത് ശരി.
6: പിന്നെ ഇപ്പം നേരെ എന്ന് പറഞ്ഞാൽ ഒരു മാസമൊക്കെ ആയിട്ടുള്ള റേഡിയോ ഇപ്പൊ വാങ്ങിയിട്ട്.
5: അത് ശരി. അപ്പൊ ഇനി റേഡിയോ കേട്ടുകൊണ്ടേയിരിക്കും.
6: രാവിലെ ഇങ്ങനെ കേട്ടോണ്ടിരിക്കുകയും.
5: ഓ, അത് ശരി.
6: ഭയങ്കര ഇഷ്ടം. അപ്പൊ ഇങ്ങനെ വിളിച്ചു നോക്കണേ ഞാന്.
5: നന്നായി, നന്നായി. ഏതായാലും വിളിച്ചു, കിട്ടി, സന്തോഷമായി.
6: ഓ, സന്തോഷം. എന്ത് കേട്ടാലും എനിക്ക് ഇഷ്ടം.
5: ശരി, കേൾക്കാം കേട്ടോ. ഒരു മോഹൻലാൽ ചിത്രത്തിലെ തന്നെ പാട്ടാവട്ടെ.
6: ഓ, ആയിക്കോട്ടെ.
5: ശരി.

0: ഫ്രിഡ്ജോ വാഷിംഗ് മെഷീനോ വാങ്ങാൻ പ്ലാൻ ചെയ്യുന്നുണ്ടോ?
1: എങ്കിൽ മൈജി ഹോം ഫെസ്റ്റിലേക്ക് സ്വാഗതം. റെഫ്രിജറേറ്റർ അല്ലെങ്കിൽ വാഷിംഗ് മെഷീൻ വാങ്ങുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കിച്ചൺ ആൻഡ് സ്മോൾ അപ്ലയൻസസുകൾ ഉറപ്പ് സമ്മാനമായി തിരഞ്ഞെടുക്കാനുള്ള അവസരം.
0: മൈജി ഹോം ഫെസ്റ്റ് ജൂലൈ 19 വരെ എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
2: Volkswagen Virtus, നാലാം വാർഷികം ആഘോഷിക്കുകയാണ്.
3: Volkswagen Virtusനോടൊപ്പം 1.3 lakhs രൂപ വരെ വിലമതിക്കുന്ന പ്രത്യേക ആനുകൂല്യങ്ങളും.
2: Phoenix Volkswagen ഷോറൂം സന്ദർശിക്കൂ.
4: ഇപ്പോൾ കണ്ണംകുളത്തി ആയുർവേദ ഹോസ്പിറ്റലിൽ 11 ദിവസത്തേക്ക് പ്രസവാനന്തര ശുശ്രൂഷ എടുക്കുന്നവർക്ക് 29,600 രൂപ മാത്രം.
5: കൂടാതെ 16 ദിവസം, 21 ദിവസം, 40 ദിവസം എന്നീ പാക്കേജുകളും ലഭ്യമാണ്.
4: വിവരങ്ങൾക്ക് KP പത്രോസ് വൈദ്യൻസ് കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
5: ഫോൺ 9744555-0424.
1: സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ വാങ്ങുന്നവർക്ക് മൈജി ഹോം ഫെസ്റ്റിൽ ഒരു സർപ്രൈസ്.
0: സീലിംഗ് ഫാൻ, ബിരിയാണി പോട്ട്, പ്രഷർ കുക്കർ, കടായി, മിക്സർ ഗ്രൈൻഡർ, ഇവയിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം.
1: മൈജി ഹോം ഫെസ്റ്റ്
0: ജൂലൈ 19 വരെ എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.

0: ഹലോ, നമസ്കാരം. ചിത്രമഞ്ജരിയാണ്. ആരാ സംസാരിക്കുന്നത്? സതിയാണ്. എവിടുന്നാ സതി?
1: ചങ്ങരംകുളം നല്ലമ്മക്കെന്ന് പറയും.
0: ചങ്ങരംകുളത്ത് നിന്ന് സതി വിളിക്കുന്നു. എന്തൊക്കെയാ സതി ചങ്ങരംകുളത്ത്?
1: നല്ല വർത്തമാനം.
0: ഭക്ഷണമൊക്കെ കഴിച്ചോ രാവിലെ?
1: ചായ കുടിക്കാൻ പോവാണ്. അപ്പഴാണിങ്ങനെ കേട്ടത്, മഞ്ജരി
0: ആണോ?
1: അപ്പൊന്ന് വിളിക്കാൻ തോന്നി.
0: ഒരുപാട് വൈകിയല്ലോ, 9 മണി കഴിഞ്ഞ് 17 മിനിറ്റ് ആയി. നമുക്ക്
1: അപ്പഴാണ് മോളെ എടുത്തതേ, നമുക്ക് അറിഞ്ഞില്ല.
0: അതല്ല, ഞാൻ രണ്ട് കാര്യങ്ങൾക്ക് വൈകിയിരിക്കുന്നു. ഒന്ന് വിളിക്കാൻ വൈകി, രണ്ട് ഭക്ഷണം കഴിക്കാനും വൈകി. ബ്രേക്ക്ഫാസ്റ്റ് ഇത്രയൊന്നും വൈകാൻ പാടില്ല. സാരമല്ല, ഇനി വൈകിപ്പിക്കേണ്ട, വേഗം പോയിട്ട് ഭക്ഷണം കഴിച്ചോളൂ. ഏത് പാട്ടാണ് കേൾക്കേണ്ടത്? പഴയ ഒരു പാട്ട്. നമുക്കൊരു കാര്യം ചെയ്യാം, ജാനകിയമ്മയുടെ ഒരു നല്ല പാട്ട് കേട്ടോ. നല്ല ഒരു പാട്ട്, ബാബുരാജ സംഗീതം കൊടുത്തൊരു പാട്ട് കേൾക്കാം കേട്ടോ. അപ്പൊ വീണ്ടും വിളിക്കാം, കേൾക്കാം.

പ്രിയ സുഹൃത്തുക്കളെ, ഇന്നത്തെ ചിത്രമഞ്ജരിയുടെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. ഇന്ന് വിളിച്ചിട്ട് കിട്ടാത്തവരൊക്കെ പിന്നീട് വീണ്ടും വിളിക്കണം. ആകാശവാണിയുമായിട്ടുള്ള ആ സൗഹൃദവും സ്നേഹവും ഒക്കെ കാത്തു സൂക്ഷിക്കുകയും വേണം. ഇത്ര നേരം നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് ഞാൻ വിനോദ്, കൂടെ സ്റ്റുഡിയോ സഹായമൊരുക്കിയത് സ്നേഹപ്രഭയാണ്, സാങ്കേതിക സഹായം നിർവഹിച്ചത് ഇ എം ഷജീറും മുരുകേശൻ കോട്ടക്കലും ചേർന്നു. അപ്പോൾ നല്ല പാട്ടുകളും വിശേഷങ്ങളുമൊക്കെയായി വീണ്ടും ഒത്തുചേരാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.

0: ആകാശവാണി 102.7 മഞ്ചേരി FM മലയാളത്തിന്റെ ഹൃദയത്താളം.
1: FM പ്രധാന വാർത്തകൾ.
0: രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ ത്രിരാഷ്ട്ര സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. ഈ മാസം 25 വരെ നീളുന്ന യാത്രയിൽ മാൾഡോവ, നോർത്ത് മാസിഡോണിയ, റൊമാനിയ എന്നീ രാജ്യങ്ങൾ രാഷ്ട്രപതി സന്ദർശിക്കും. സംസ്ഥാനത്ത് അടിസ്ഥാന സൌകര്യ വികസനം, കൃഷി, തുറമുഖ വികസനം തുടങ്ങി കോട്ടയം ജില്ലയുടെ സമഗ്ര പുരോഗതിക്ക് ഉപകരിക്കുന്ന നിരവധി പദ്ധതികൾ നടപ്പിലാക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. കോട്ടയം കടുത്തുരുത്തി ടൌൺ ബൈപ്പാസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആറന്മുള പാർത്ഥസാര

0: പ്രതി ക്ഷേത്രത്തിലെ വള്ളസദ്യയ്ക്ക് ഇന്ന് തുടക്കം. ഉച്ചയ്ക്ക് 12 മണിക്ക് മന്ത്രി കെ മുരളീധരൻ വള്ളസദ്യ ഉദ്ഘാടനം ചെയ്യും. നൂറ്റാണ്ടിലധികം പഴക്കമേറിയ കെട്ടിടങ്ങൾ നിലനിൽക്കുന്ന എല്ലാ റെയിൽവേ സ്റ്റേഷനുകളിലും അടിയന്തര സുരക്ഷ ഓഡിറ്റ് നടത്തണമെന്ന് കോൺഫെഡറേഷൻ ഓഫ് ഓൾ ഇന്ത്യ റെയിൽ യൂസേഴ്സ് അസോസിയേഷൻ. പ്രശ്നങ്ങൾ മുൻകൂട്ടി കണ്ട് കൃത്യമായ സുരക്ഷാ മുൻകരുതലുകൾ സ്വീകരിക്കാൻ അധികൃതർ തയ്യാറാകണമെന്ന് ഭാരവാഹികൾ കോഴിക്കോട് ആവശ്യപ്പെട്ടു. ദീൻദയാൽ ഉപാധ്യായ പ്രശിക്ഷൻ മഹാഭിയാൻ കോഴിക്കോട് ചെറുവണ്ണൂർ സരസ്വതി വിദ്യാനികേതനിൽ സംഘടിപ്പിച്ചു. ബിജെപി സംസ്ഥാന ജനറൽ സെക്രട്ടറി എം ടി രമേശ് ഉദ്ഘാടനം ചെയ്തു. പത്തനംതിട്ട അടൂരിൽ 1.5-വയസ്സുകാരന് തെരുവുനായ്ക്കളുടെ ആക്രമണത്തിൽ ഗുരുതര പരിക്ക്. ഏഴംകുളം പ്ലാന്റേഷൻ മുക്കിൽ മുഹമ്മദ് റംസാനാണ് കടിയേറ്റത്. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ കലാശ പോരാട്ടത്തിൽ ഇന്ന് രാത്രി 12:30 അർജന്റീന സ്പെയിനെ നേരിടും. ന്യൂയോർക്കിലെ ന്യൂജേഴ്സി സ്റ്റേഡിയത്തിലാണ് മത്സരം.
1: മൌലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ആരോഗ്യജാലകം തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 7:10.
2: കുട്ടികളിലെ കാഴ്ച വൈകല്യങ്ങൾ, നേത്രരോഗങ്ങൾ എന്നിവ കണ്ടെത്തി ചികിത്സിക്കുന്ന കുട്ടികൾക്കായുള്ള നേത്രരോഗ ചികിത്സാ വിഭാഗം.
3: ചൊവ്വ വ്യാഴം ശനി രാവിലെ 8:23.
4: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി, ശങ്കരയ്യ റോഡ്, തൃശൂർ. ഇന്നത്തെ ചോദ്യവും ഉത്തരവും.
3: നേത്രരോഗ ചികിത്സയിൽ വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം. ദൃശ്യം കണ്ണാശുപത്രി, തൃശൂർ ആൻഡ് ചാവക്കാട്, കാവ്യധാര. തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 7:45. സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും മെഡിസെപ് പദ്ധതി. ദൃശ്യം കണ്ണാശുപത്രി, കോവിലകത്തുമ്പാടം, തൃശൂർ ആൻഡ് ചേറ്റുവ റോഡ്, ചാവക്കാട്.
5: നമ്മുടെ ഭീമയിൽ ഇപ്പോൾ NRI ഡയമണ്ട് ഫെസ്റ്റ് നടക്കാട്ടോ. ഡയമണ്ട് ക്യാരറ്റിന് 20,000 രൂപ വരെ കിഴിവ് നേടാം. ഒപ്പം ഗോൾഡ് കോയിൻ സമ്മാനവും. 100% ഡയമണ്ട് എക്സ്ചേഞ്ച് വാല്യൂ. കൂടാതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയത് വാങ്ങുമ്പോൾ ഗ്രാമിന് 100 രൂപ അധികം
6: നേടാം.
7: വിദ്യാരംഭം പബ്ലിഷേഴ്സ്, രാമായണ പൊരുൾ, എല്ലാ ദിവസവും രാവിലെ 7:00. പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്, മുല്ലക്കൽ, ആലപ്പുഴ.
8: അല്ല ഭാസ്കരേട്ട, നിങ്ങളെ കുറെ ദിവസമായല്ലോ കണ്ടിട്ട്, പുറത്തേക്കൊന്നും ഇറങ്ങാറില്ലേ?
9: ഒന്നും പറയണ്ട, കാലിന്റെ മുട്ടിന് തീരെ വയ്യടോ. ഒരു 3-4 ഡോക്ടർമാരെ കാണിച്ചു, എല്ലാരും മുട്ടുമാറ്റി വെക്കണമെന്നാ പറയുന്നത്. ഓപ്പറേഷൻ ഇപ്പൊ എവിടുന്ന് ചെയ്യണമെന്നാ ആലോചിക്കുന്നത്.
8: അതിപ്പോ എന്താ ആലോചിക്കാനാ, നമ്മളെ കിംസ് അൽഷിഫേന്ന് ചെയ്താ പോരെ.
9: ഏത്? നമ്മളെ പെരിന്തൽമണ്ണയിലെ കിംസ് അൽഷിഫേന്നോ?
8: അതേന്ന്, നമ്മളെ ജോസേട്ടനും ഉന്റെ അച്ഛനും ഒക്കെ മുട്ടുമാറ്റി വെച്ചത് അവിടുന്നല്ലേ.
9: ആഹാ, ഓരൊക്കെ ഉഷാറായി നടക്കുന്നുണ്ടല്ലോ.
10: 20-ലധികം ഓർത്തോപീഡിക് സ്പെഷ്യലിസ്റ്റുകളുടെ പാനൽ, 10,000-ലധികം സന്ധി മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ, ഇടുപ്പ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ,
9: ഇൻഫെക്ഷൻ നന്നേ കുറവ്, ഉയർന്ന വിജയ ശതമാനം.
10: കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. വിളിക്കൂ 0499332992.
11: ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീൻ വാങ്ങാൻ ഇതാണ് ബെസ്റ്റ് സമയം.
12: അതിന് അങ്ങനെ വല്ല സമയമുണ്ടോ?
11: ഉണ്ടല്ലോ.
12: മൈ ജി ഹോം ഫെസ്റ്റിൽ വാങ്ങുമ്പോൾ പ്രഷർ വാഷർ, ജ്യൂസർ, കൂളർ, എയർ ഫ്രയർ, മിക്സർ ഗ്രൈൻഡർ എന്നിവയിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സമ്മാനമായി തിരഞ്ഞെടുക്കാം.
11: മൈ ജി ഹോം ഫെസ്റ്റ് July 19 എല്ലാ മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
0: നാട്ടുവൃത്താന്തം, വികസന വാർത്തകൾ. സംസ്ഥാനത്ത് തെരുവുനായ ശല്യത്താൽ വീട്ടമ്മമാരും വിദ്യാർത്ഥികളും കാൽനട യാത്രക്കാരും പൊറുതിമുട്ടുന്ന സാഹചര്യം സർക്കാരിന്റെ ശ്രദ്ധയിലുണ്ടെന്നും ഇതിന് അറുതി വരുത്താൻ കാര്യക്ഷമമായ സംവിധാനം ഉടൻ തയ്യാറാക്കുമെന്നും തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി KM ഷാജി. ഇക്കാര്യം ചർച്ച ചെയ്യാൻ വകുപ്പുതല ഉദ്യോഗസ്ഥരുടെ യോഗം അടുത്ത ആഴ്ച തിരുവനന്തപുരത്ത് ചേരും. സുപ്രീംകോടതിയുടെ മാർഗ്ഗനിർദ്ദേശങ്ങൾക്കനുസരിച്ച് കേരളത്തിൽ തെരുവുനായ്ക്കളുടെ ദയാവധവും നിയന്ത്രണവും നടപ്പിലാക്കാനുള്ള പ്രോട്ടോകോൾ തയ്യാറാക്കാനാണ് യോഗം ചേരുന്നതെന്ന് മന്ത്രി പറഞ്ഞു. ഇ ടി മുഹമ്മദ് ബഷീർ MP പ്രാദേശിക വികസന ഫണ്ട് ഉപയോഗവുമായി ബന്ധപ്പെട്ട അവലോകന യോഗത്തിൽ പദ്ധതികൾ സമയബന്ധിതമായി പൂർത്തിയാക്കാൻ MPയും ജില്ലാ കളക്ടർ ഡോ വിനയ് ഗോയലും കർശന നിർദ്ദേശം നൽകി. ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് വികസന പദ്ധതികളുടെ യോഗം പുരോഗതി യോഗം വിലയിരുത്തിയത്. പ്ലസ് വൺ പ്രവേശനത്തിനുള്ള ആദ്യ സപ്ലിമെന്ററി അലോട്ട്മെന്റ് പട്ടിക പ്രസിദ്ധീകരിച്ചപ്പോൾ മലപ്പുറം ജില്ലയിൽ 8,599 പേർക്ക് പ്രവേശനം ലഭിച്ചു. ജില്ലയ്ക്ക് പുറത്തുനിന്നുള്ള 2,150 വിദ്യാർത്ഥികൾ ഉൾപ്പെടെ 17,631 പേരാണ് സപ്ലിമെന്ററി അലോട്ട്മെന്റിന് അപേക്ഷിച്ചിരുന്നത്.

0: നാട്ടുവൃത്താന്തം വികസന വാർത്തകൾ.
1: റേഡിയസ് ഹെൽത്ത് സെന്റർ കച്ചേരിപ്പടി വേങ്ങര രസമുകുളം എന്നും രാവിലെ 8:15.
2: വേങ്ങരയുടെ ആരോഗ്യത്തിന് പുതിയ മുഖം റേഡിയസ് ഹെൽത്ത് സെന്റർ. ഫോൺ 7558852664.
3: Volkswagen Virtus nala varshikam aakarshikkukayanu.
4: Volkswagen Virtus nodoppum 1.3 lakhs rupa vare vilamadikkunna pratheeka aanukoolyangalum.
3: Phoenix Volkswagen showroom sandarshikkum.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: നടുവേദന, സന്ധിവേദന, പുറംവേദന, ഗർഭാശയ രോഗങ്ങൾ, പോളിസിസ്റ്റിക് ഓവറി, വിട്ടുമാറാത്ത തലവേദന, സൈനസൈറ്റിസ്, കോവിഡാനന്തര ബുദ്ധിമുട്ടുകൾ തുടങ്ങി എല്ലാതരം അസുഖങ്ങൾക്കും സ്പെഷ്യൽ IPOP ചികിത്സകൾ.
2: KP പത്രോസ് വൈദ്യൻസ്, കണ്ടംകുളത്തെ ആയുർവേദ ഹോസ്പിറ്റൽ.
1: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
2: കണ്ടംകുളത്തെ ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
3: PM ജയ് അബ് ഗരീബോ കേ ജയ് ബൻ ഗയി ഹൈ.

0: ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 5 ലക്ഷം രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2 ലക്ഷം കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455 എന്ന നമ്പറിൽ വിളിക്കുക.
1: CH സെന്റർ മഞ്ചേരി കരിയർ ടിപ്സ് എന്നും രാവിലെ 8:05
2: ഡോക്ടർമാരുടെ സായാഹ്ന ഒപികൾക്ക് CH സെന്റർ മഞ്ചേരി ഫോൺ 9495777174.
3: അല്ല, അറിഞ്ഞില്ലേ, മൈജി ഹോം ഫെസ്റ്റിൽ ഓഫറുകൾ വേറെ ഒരു ലെവലാ.
4: മൈജി ഹോം ഫെസ്റ്റോ? അതെന്താ സംഭവം?
3: റെഫ്രിജറേറ്ററോ വാഷിംഗ് മെഷീനോ വാങ്ങുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കിച്ചൺ ആൻഡ് സ്മോൾ അപ്ലയൻസസുകൾ ഉറപ്പ് സമാനമായി തിരഞ്ഞെടുക്കാം.
4: മൈജി ഹോം ഫെസ്റ്റ്
3: ജൂലൈ 19 വരെ എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
5: ട്രെയിൻ സമയം.
6: ട്രെയിൻ നമ്പർ 16649 മംഗളൂർ പരശുരാം എക്സ്പ്രസ് 9:47 16345 ലോകമാന്യ തിലക് തിരുവനന്തപുരം നേത്രാവതി എക്സ്പ്രസ് 10:28 തിരൂർ സ്റ്റേഷനിൽ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ട്രെയിൻ നമ്പർ 56323 ഷൊർണൂർ നിലമ്പൂർ പാസഞ്ചർ 9:44 അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ എത്തിച്ചേരുമെന്നാണ് പ്രതീക്ഷ.
5: ട്രെയിൻ സമയം.
3: ഫാൻ അല്ലെങ്കിൽ സോഡാ മേക്കർ, വേഗം എന്തെങ്കിലും തീരുമാനിക്കൂ.
4: അപ്പോൾ നമ്മൾ ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീൻ വാങ്ങുന്നില്ലേ?
3: മൈജി ഹോം ഫെസ്റ്റിൽ ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീൻ വാങ്ങുമ്പോൾ സീലിംഗ് ഫാൻ, പെഡസ്റ്റൽ ഫാൻ, വോൾ ഫാൻ, സോഡാ മേക്കർ ഇവയിൽ ഏതെങ്കിലും ഒന്ന് സമ്മാനമായി തിരഞ്ഞെടുക്കാം.
4: മൈജി ഹോം ഫെസ്റ്റ്.
7: നമ്മുടെ ഭീമയിൽ ഇപ്പോൾ NRI ഡയമണ്ട് ഫെസ്റ്റ് നടക്കാട്ടോ. ഡയമണ്ട് ക്യാരറ്റിന് 20,000 രൂപ വരെ കിഴിവ് നേടാം. ഒപ്പം ഗോൾഡ് കോയിൻ സമ്മാനവും 100% ഡയമണ്ട് എക്സ്ചേഞ്ച് വാല്യൂ. കൂടാതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയത് വാങ്ങുമ്പോൾ ഗ്രാമിന് 100 രൂപ അധികം നേടാം.
8: ഭീമ ജ്വല്ലേഴ്സ്, TNC അപ്ലൈ.
9: കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ, ചിത്രമഞ്ചേരി. ശനി ഞായർ ദിവസങ്ങളിൽ കാലത്ത് 8:25 ആകാശവാണി മഞ്ചേരി FM സമർപ്പിക്കുന്നത് മലബാറിലെ സമ്പൂർണ്ണ ചികിത്സാലയം.
10: ന്യൂ വിഷൻ കണ്ണാശുപത്രി മഞ്ചേരി. തൊഴിലവസര വാർത്തകൾ എല്ലാ ദിവസവും രാവിലെ 7:20. തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ. ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
4: പുതിയ ഫ്രിഡ്ജോ വാഷിംഗ് മെഷീനോ വാങ്ങാൻ പ്ലാൻ ചെയ്യുന്നുണ്ടോ?
3: എങ്കിൽ മൈജി ഹോം ഫെസ്റ്റിലേക്ക് സ്വാഗതം. റെഫ്രിജറേറ്റർ അല്ലെങ്കിൽ വാഷിംഗ് മെഷീൻ വാങ്ങുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കിച്ചൺ ആൻഡ് സ്മോൾ അപ്ലയൻസസുകൾ ഉറപ്പ് സമ്മാനമായി തിരഞ്ഞെടുക്കാനുള്ള അവസരം.
4: മൈജി ഹോം ഫെസ്റ്റ് ജൂലൈ 19 വരെ എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
6: ആകാശവാണി 102.7 മഞ്ചേരി FM.

0: പരസ്പരം
1: ശ്രോതാക്കളുടെ പ്രതികരണങ്ങൾ.
2: ജിഷ, സമയം എത്രയായി?
3: 9:30.
2: 9:30 ആയുള്ളൂ അല്ലേ? അയ്യോ, ഇനി രാത്രി 12:30 ആകുവാൻ ഒരുപാട് സമയം ബാക്കിയുണ്ടല്ലോ.
3: അതെ അതെ, അതിനു വേണ്ടിയിട്ടുള്ള ആകാംക്ഷയോടെയുള്ള കാത്തിരിപ്പിലാണ് ഞാനും.
2: ഇന്നല്ലേ ഫുട്ബോൾ മാമാങ്കത്തിന്റെ റിസൾട്ട് അറിയുന്ന ദിവസം?
3: അതെല്ലോ,
2: ഫൈനൽ ദിവസം.
3: അതെ,
2: ആരൊക്കെയാണ് ഏറ്റുമുട്ടുന്നത്?
3: അർജന്റീനയും സ്പെയിനും.
2: അതെ, ഇന്ന് രാത്രി ന്യൂയോർക്കിൽ ഏറ്റുമുട്ടുമ്പോൾ അത് കേവലം രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള കളി മാത്രമല്ല, ലോകമെങ്ങും നമ്മുടെ കേരളത്തിലും മലപ്പുറത്തുമെല്ലാമുള്ള കളി ആരാധകരുടെ ആവേശത്തിന്റെ പോരാട്ടം കൂടിയാണ്.
3: അതെ അതെ.
2: അല്ല, ഏതാണ് നിങ്ങളുടെ ഇഷ്ട ടീം?
3: അതൊക്കെ ഉണ്ട്, പക്ഷെ ടീം ഏതാണെന്നല്ലല്ലോ, കളി ആസ്വദിക്കുക എന്നുള്ളതല്ലേ ഏറ്റവും പ്രധാനം.
2: അങ്ങനെയും പറയാം, പക്ഷെ ഓരോ ടീമിനെയും ഓരോ കളിക്കാരെയും ഹൃദയത്തോട് ചേർത്ത് നിർത്തുന്ന അനേകായിരം ആളുകൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് മറക്കരുത്.
3: ഒരിക്കലും ഇല്ല.
2: പിന്നെ ഒരു കാര്യമുണ്ട് കേട്ടോ, ഇവിടെ ഒന്ന് ചിന്തിച്ചു നോക്കൂ. ബ്രസീൽ ആവട്ടെ, അർജന്റീന ആവട്ടെ, പോർച്ചുഗൽ ആവട്ടെ, അവർക്കൊക്കെ ധാരാളം ഫാൻസ് ഇവിടെയൊക്കെ ഉണ്ട് അല്ലേ?
3: ഉണ്ട്, തീർച്ചയായിട്ടും. ഈ മലപ്പുറത്ത്
2: കളി ഉണ്ടാകുന്ന സമയത്ത് പരസ്പരം വാഗ്വാദങ്ങളും കളിയാക്കലുകളും ട്രോളുകളും ഒക്കെ ഉണ്ടാവുകയും ചെയ്യും.
3: ഉണ്ടാവാറുണ്ട്.
2: എന്നാൽ അത് കഴിഞ്ഞാലോ പരസ്പരം തോളിൽ കൈയിട്ട് ഒരുമിച്ചൊരു സുലൈമാനി കുടിച്ച് ചിലപ്പോൾ ഒരു മന്തിയും അൽഫാമും കൂടെ കഴിച്ചവും പിരിയുന്നത്.
3: അതെ, അതാണ് അതിന്റെ ഒരു രസം.
2: എന്നാൽ ഈ ഒരു രസം നമ്മുടെ പ്രാദേശിക തലത്തിൽ മാത്രമല്ല ലോകവേദികളിൽ കൂടിയുണ്ട് എന്ന് തിരിച്ചറിയുമ്പോഴാണ് ഫുട്ബോളിന്റെ സൗന്ദര്യം അനാവൃതമാകുന്നത്.
3: എന്താണ് പറഞ്ഞു വരുന്നത്?
2: അർജന്റീന എന്ന് പറയുമ്പോൾ ആദ്യം മനസ്സിൽ വരുന്ന ഒരു പേര് പറയാമോ?
3: നമ്മുടെ മെസ്സി തന്നെ.
2: അതെ, 10-ാം നമ്പർ മെസ്സി.
3: അതെ.
2: സ്പെയിൻ എന്ന് കേൾക്കുമ്പോഴോ?
3: ലാമിൻ യമാൽ.
2: ഓക്കെ, ഈ ലാമിൻ യമാലും മെസ്സിയും തമ്മിൽ ഒരു ബന്ധമുണ്ട് എന്ന് പറഞ്ഞാൽ?
3: അവര് തമ്മിലോ, അതെന്ത് ബന്ധാ?
2: പറയാം. ലാമിൻ യമാലിന് ഇപ്പോൾ പ്രായം ഏതാണ്ട് 20 വയസ്സ്. മെസ്സിക്ക് ഏതാണ്ട് 40.
3: അതെ, ഇരട്ടി പ്രായം.
2: അതെ, 20 വർഷങ്ങൾക്ക് മുമ്പാണ് നമ്മുടെ കഥ നടക്കുന്നത്.
3: എന്താണ് ആ കഥ?
2: പറയാം. അന്ന് ബാഴ്സലോണയിൽ ഒരു ഫോട്ടോഷൂട്ട് നടക്കുന്നു, നറുക്കെടുപ്പുമുണ്ട്. യൂണിസെഫിന്റെ ആഭിമുഖ്യത്തിലായിരുന്നു ആ പരിപാടി. ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് ഫണ്ട് സമാഹരിക്കുകയായിരുന്നു ലക്ഷ്യം. അപ്പോൾ ഈ സമയത്ത് ഒരു കുടുംബത്തിന് നറുക്ക് കിട്ടുന്നു, അവരുടെ ഫോട്ടോ കലണ്ടറിൽ പ്രസിദ്ധീകരിക്കും എന്നുള്ളതാണ് ഓഫർ.
3: എന്നിട്ട്
2: ഈ സമയത്ത് സംഘാടകരുടെ ഭാഗത്ത് നിന്ന് ഒരു പ്രത്യേക അനൗൺസ്മെന്റ് ഒഴുകിയെത്തുന്നു, ഇതാ ഈ നറുക്കെടുപ്പിൽ വിജയിച്ചവരെ കാണുവാൻ, കൂടെ ഫോട്ടോ എടുക്കുവാൻ നിങ്ങൾ കാത്തിരിക്കുന്ന ഒരു സൂപ്പർ താരം ഇതാ വരുന്നു. എന്നിട്ട് ആരാ വന്നത് എന്നറിയാമോ?
3: മെസ്സി ആയിരിക്കും.
2: അതെ, മെസ്സി തന്നെയാണ് വന്നത്. മെസ്സിക്ക് അന്ന് പ്രായം 20 വയസ്സ്. അങ്ങനെ ഒരു നല്ല സുന്ദര കുട്ടപ്പനായ ഒരു കുഞ്ഞ്. ആ കുഞ്ഞ് ബാത്ടബിൽ ഇങ്ങനെ കിടക്കുകയാണ് കേട്ടോ, നീല കളറുള്ള ഒരു ബാത്ടബിലാണ് കേട്ടോ കിടക്കുന്നത്. മെസ്സി ആ കുഞ്ഞിന്റെ അരികിൽ നിന്ന് മുഖത്തേക്ക് നോക്കി പുഞ്ചിരിച്ചു. കുഞ്ഞ് പല്ലില്ലാത്ത മോണ കാട്ടി തിരിച്ചും പുഞ്ചിരിച്ചു. ആ ഫോട്ടോ കലണ്ടറിൽ ഇടം നേടി.
3: കേൾക്കാൻ നല്ല രസമുണ്ട്. ആ കുഞ്ഞാരാ?
2: ആ കുഞ്ഞ് ഇന്ന് രാത്രി ഫൈനലിൽ കളിക്കുന്നുണ്ട് സ്പെയിനിന് വേണ്ടി.
3: ഓ, ലാമിൻ യമാലാണോ?
2: അതെ, ലാമിൻ യമാലാണ്. ഒന്ന് ചിന്തിച്ചു നോക്കൂ, അന്ന് ആ ഫോട്ടോ എടുക്കുമ്പോൾ ആർക്കും അറിയില്ല ഈ കുഞ്ഞ് 20 വർഷങ്ങൾക്ക് ശേഷം അർജന്റീനയെ ഫൈനലിൽ നേരിടുവാനുള്ള സ്പെയിൻ ടീമിൽ അംഗമാകുമെന്ന് അല്ലെ?
3: ശരിക്കും അത്ഭുതപ്പെടുത്തുന്ന ഒരു കഥയായി പോയിട്ടോ ഇത്.
2: അതെ, ഇതിൽ എന്താണെന്നറിയോ ഒരു കാര്യം, പരസ്പരം കളിയുടെ പേരിൽ തർക്കങ്ങളാവാം, കളിയാക്കലുകളൊക്കെ പാകത്തിനാവാം, പക്ഷേ അതിനപ്പുറം മാനവികതയുടെ മഹത്തായ ചേർത്ത് നിർത്തൽ ഉണ്ടാകുമ്പോഴാണ് ജീവിതം കൂടുതൽ കൂടുതൽ മനോഹരമാകുന്നത് അല്ലെ?
3: അതെ.
2: നമുക്ക് വൈവിധ്യങ്ങൾക്കിടയിൽ, അഭിപ്രായ വ്യത്യാസങ്ങൾക്കിടയിൽ സ്നേഹത്തിന്റെ, ചേർത്ത് നിർത്തലിന്റെ ഉന്നതമായ തലങ്ങൾ കണ്ടെത്താം. പ്രിയപ്പെട്ടവരെ, ഇത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്നിച്ച് ക്രോഡീകരിക്കുവാനുള്ള ഇടം. സ്വാഗതം പരസ്പരത്തിലേക്ക്. നിങ്ങൾക്കൊപ്പം സ്റ്റുഡിയോയിൽ ഞാൻ മുനിരാമയൂർ,
3: ഞാൻ എം ജിഷ. ആദ്യത്തെ കത്ത് വായിക്കാം. അയച്ചിരിക്കുന്നത് കിഴിശ്ശേരിക്കടുത്ത് പുറ്റമണ്ണയിൽ നിന്ന് എം വേലായുധനാണ്. ജൂലൈ 8-ാം തീയതി ഉച്ചയ്ക്ക് 1 മണിക്ക് കേട്ട ഗാനാമൃതത്തിൽ ജോൺസൺ മാസ്റ്റർ ഈണം നൽകിയ ഗാനങ്ങളാണ് കേട്ടത്. ഞാൻ ഭക്ഷണം കഴിക്കുമ്പോഴാണ് ഈ പാട്ട് കേൾക്കുന്നത്. പാട്ടിലേക്ക് മുഴുകി എപ്പോഴാണ് പാത്രത്തിലെ ചോറ് കഴിഞ്ഞത് എന്ന് അറിഞ്ഞതേയില്ല. ജൂലൈ 9-ാം തീയതി രാവിലെ 7:45 കാവ്യധാരയിൽ ഇടശ്ശേരി ഗോവിന്ദൻ നായരുടെ കവിതയിൽ നിന്ന് ചെറിയൊരു ഭാഗം കേട്ടു. ആ കാവ്യധാര കേട്ടപ്പോൾ ഈ കവിത ഞാൻ 7-ാം ക്ലാസ്സിൽ പഠിച്ചത് ഓർമ്മ വന്നു.
2: 7-ാം ക്ലാസ്സിലേക്ക്, പഴയ വിദ്യാലയ മുറ്റത്തേക്ക് തിരിച്ചു പോകുവാൻ

0: ആകാശവാണി മഞ്ചേരി എഫ് എമ്മിന്റെ കാവ്യധാര വഴിയൊരുക്കി എന്നത് ഏറെ സന്തോഷം നൽകുന്ന കാര്യമാണ്. പിന്നെ ഗാനാവൃതം കേട്ടപ്പോൾ പ്ലേറ്റിലെ ചോറ് കഴിഞ്ഞത് അറിഞ്ഞില്ല എന്ന് പറഞ്ഞു അല്ലേ?
1: അതെ അതെ.
0: അങ്ങനെയാണെങ്കിൽ ഇന്ന് തൊട്ട് അരി അല്പം കൂടുതലിടാം. കാരണം കൂടുതൽ കൂടുതൽ നല്ല പാട്ടുകൾ ഗാനാമൃതത്തിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് അണിയറയിൽ.
1: മഞ്ചേരി എഫ് എമ്മിലൂടെ ഒഴുകിയെത്തുന്ന പാട്ടുകൾ കേട്ട് കേട്ട് എല്ലാവരും വയറ് നിറച്ചുണ്ണട്ടെ. ഇനി അടുത്ത കത്ത് വായിക്കാം. അയച്ചിരിക്കുന്നത് പാണ്ടിക്കാട് ഒറവംപുറത്ത് നിന്ന് സരോജിനി നാരായണനാണ്. അനശ്വര ഗായിക, പാട്ടിന്റെ പാലാഴി തീർത്ത എസ് ജാനകിയമ്മ ഇനി ഓർമ്മ. എങ്കിലും ആ നാദവിസ്മയം നിലനിൽക്കും. ആ അമ്മയ്ക്ക് ആദരാഞ്ജലി അർപ്പിക്കട്ടെ. ജൂലൈ 13-ാം തീയതി സിന്ധു സുധീർ അവതരിപ്പിച്ച സുഭാഷിതം വളരെ നന്നായിരുന്നു. ഏതൊരാളും സത്യസന്ധതയും സ്നേഹവും കൂടെ കൊണ്ട് നടക്കണം. സത്യസന്ധത ആദ്യം നമ്മുടെ മനസ്സിനോട് തന്നെ ആയിരിക്കണം. എന്നാലേ മറ്റുള്ളവരോടും സത്യസന്ധത പുലർത്താൻ നമുക്ക് കഴിയുകയുള്ളൂ. ബൈബിളും ഖുറാനും ഹിന്ദു പുരാണങ്ങളുമെല്ലാം പറയുന്നത് ഇതുതന്നെയാണ്. പാപചിന്ത നമ്മെ ഇരുട്ടിലേക്കാണ് നയിക്കുക. സത്യമേവ ജയതേ എന്നാണല്ലോ ആപ്തവാക്യം. റേഡിയോ ശ്രോതാക്കളെന്ന നിലയ്ക്ക് പരസ്പരത്തിലേക്ക് തുടർച്ചയായി കത്തയക്കാൻ ആഗ്രഹമുണ്ട്. പക്ഷേ കാർഡ് വാങ്ങാനും എഴുതി പോസ്റ്റ് ഓഫീസിൽ പോയി കൊടുക്കാനും 2 കിലോമീറ്റർ പോകണം. അതാണ് വിഷമം.
0: 2 കിലോമീറ്ററോളം പോയിട്ടാണെങ്കിലും ആകാശവാണി മഞ്ചേരി എഫ് എമ്മിലേക്ക് അഭിപ്രായങ്ങൾ അറിയിക്കണം എന്ന നിശ്ചയദാർഢ്യത്തിന് അഭിനന്ദനങ്ങൾ. ഇഷ്ടപ്പെടുന്ന വഴിയിൽ എത്ര ദൂരം വേണമെങ്കിലും നമുക്ക് സഞ്ചരിക്കാമല്ലോ. പിന്നെ നമ്മുടെ ജാനകിയമ്മയെ കുറിച്ച് ഇവരെ എഴുതിയിട്ടുണ്ടല്ലേ?
1: അതെ.
0: വല്ലാത്ത ദുഃഖത്തോടുകൂടി മാത്രമേ നമുക്ക് അവരെ കുറിച്ച് ഇപ്പോൾ ഓർക്കാനാകൂ. 20-ഓളം ഭാഷകളിലായി 48,000-ത്തോളം ഗാനങ്ങളാണ് അവരുടെ സംഗീത ജീവിതത്തിൽ അവർ ആലപിച്ചത്. വെയിലറിയാതെ, മഴയറിയാതെ, വർഷങ്ങൾ പോകുന്നതറിയാതെ ഈ സ്വരമാധുരി എന്നും നിലനിൽക്കും. മലയാളികളുടെ സ്വപ്നത്തിൽ എന്നും ഉണ്ടാകും ഈ ശബ്ദസൗകുമാര്യം.

0: അനീഷ് കൊല്ലമ്പടി ഇങ്ങനെ എഴുതിയിരിക്കുന്നു, മഞ്ചേരി ആകാശവാണിയോട് ഒരു സംശയം ചോദിക്കട്ടെ.
1: എന്താണ്?
0: എടക്കാട് ബറ്റാലിയൻ എന്ന ചിത്രത്തിലെ നീ ഹിമമഴയായി എന്ന ഗാനം കെ എസ് ഹരിശങ്കറിന്റെ കൂടെ പാടിയ ഗായിക ആരാണെന്ന് ഒന്ന് പറഞ്ഞു തരാമോ? നിത്യ മാമൻ എന്ന ഗായികയാണോ അതോ നിത്യ മേനോനാണോ? ഈ ഗാനം മഞ്ചേരി ആകാശവാണിയിൽ ജൂലൈ 14 ഉച്ചയ്ക്ക് 2:30 ചലച്ചിത്ര ഗാന പരിപാടിയിൽ ഉണ്ടായിരുന്നു. അന്ന് അവതാരക നിത്യ മേനോൻ എന്നാണ് ഗായികയുടെ പേര് പറഞ്ഞത്.
1: നിത്യ മാമനാണ് ആ ഗാനം ആലപിച്ചിട്ടുള്ളത്. നിത്യ മേനോൻ എന്ന് പറയാനിട വന്നത് കമ്പ്യൂട്ടറിലെ ഡാറ്റയിൽ ഉണ്ടായ പിഴവ് മൂലമായിരുന്നു. ഇങ്ങനെ പിഴവ് ഉണ്ടാകാനിട വന്നതിൽ ഖേദിക്കുന്നു.
0: ഇനി നീറാട് റേഡിയോ കുടുംബം അയച്ച സന്ദേശം വായിക്കാം. വെള്ളിയാഴ്ചയും പോത്തിറച്ചിയും, അത് വല്ലാത്തൊരു യോജിപ്പായിരുന്നു. എന്നാൽ കാലം മാറി ശ്രോതാക്കളെ അറിയുന്ന, ശ്രോതാക്കൾ സ്നേഹിക്കുന്ന ഒരു ജനകീയ FM നിലയം മഞ്ചേരിയിൽ വന്നു. പോത്തിറച്ചി വാങ്ങി വേണ്ട ചേരുവകളൊക്കെ ചേർത്ത് നല്ലോണം മിക്സ് ചെയ്തതിനു ശേഷം കുക്കറിലിട്ട് വേവിക്കുമ്പോൾ ഒന്നാമത്തെ വിസിലിനും രണ്ടാമത്തെ വിസിലിനും മൂന്നാമത്തെ വിസിലിനും ഇടയിൽ വരുന്ന ആ ഒരു സ്മെല്ലിനു വേണ്ടിയുള്ള കാത്തിരിപ്പും ആ ഒരു വാസനയും മറക്കാൻ കഴിയാത്ത അനുഭവങ്ങളായിരുന്നു.
1: അല്ല, ഇത് രസഗുളത്തിലേക്കുള്ള കത്താണോ?
0: അല്ലല്ല, പരസ്പരത്തിലേക്ക് തന്നെയാണ്. ബാക്കി കൂടെ വായിച്ചു നോക്കാം എന്താണെന്ന്.
1: ഓക്കെ.
0: എന്നാൽ ഇനി ഈ പറഞ്ഞതൊക്കെ ഒരു പഴങ്കഥയായി മാറുമോ എന്നൊന്നും അറിയില്ല. കാരണം നിലയത്തിന്റെ കഴിഞ്ഞ വെള്ളിയാഴ്ചയിലെ മൈൻഡ് റീചാർജിൽ ഒരു മുതിർന്ന ശ്രോതാവ് വിളിച്ചപ്പോൾ അതൊരു ഗാനം വെച്ചു കൊടുക്കുന്ന പരിപാടി അല്ലാഞ്ഞിട്ട് പോലും അദ്ദേഹത്തിന്റെ പ്രായത്തെയും അദ്ദേഹത്തിന് നിലയത്തോടുള്ള സ്നേഹത്തിന്റെയും ഒക്കെ ബഹുമാനത്താൽ അവിടെ നിന്ന് കേൾപ്പിച്ച അയല പൊരിച്ചതും കരിമീൻ വറുത്തതും കൊടമ്പുളിയിട്ട് വെച്ച നല്ല ചെമ്മീൻ കറിയും വെള്ളിയാഴ്ച രാവിലത്തെ ആ ചാറ്റൽ മഴയും, ആഹാ, വല്ലാത്തൊരനുഭൂതിയായി, രസമായി. വിളിച്ച ശ്രോതാവിനും ഞങ്ങൾക്കുമൊക്കെ ഇതിലും വലിയ റീചാർജ് ഇനി വേറെ കിട്ടാനുണ്ടാകുമോ എന്ന് ചിന്തിച്ചുപോയി. അത്രയ്ക്കും സന്തോഷമായി ആ പരിപാടി കേട്ടപ്പോൾ. പ്രിയ നിലയമേ, നന്ദി.
1: വളരെ സന്തോഷം. പിന്നെ വെള്ളിയാഴ്ച പോത്തിറച്ചി കിട്ടിയില്ലെങ്കിലും കിട്ടിയ അയലയും കരിമീനും വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു എന്നറിയുന്നതിൽ സന്തോഷം. മനസ്സുകൊണ്ട് വയറും കൂടി റീചാർജ് ചെയ്യുവാനുള്ള ഒരു പ്രത്യേക സ്കിൽ നിങ്ങൾ ആർജിച്ചിട്ടുണ്ടല്ലേ.
0: അടുത്ത കത്ത് അയച്ചിരിക്കുന്നത് ചീക്കോട് നിന്ന് കെ ഗോവിന്ദനാണ്. ജൂലൈ 5 വിഷ്ണുനാരായണൻ അവതരിപ്പിച്ച സുഭാഷിതം കേട്ടു. തടാകത്തിലെ വെള്ളം നിറഞ്ഞു കവിയുമ്പോൾ കൈവരി വയ്ക്കുകയാണ് ചെയ്യുക. മനുഷ്യ മനസ്സും തടാകം പോലെയാണ്. തടാക

0: ം കേടുവരാതിരിക്കാൻ ഒഴുക്കിനെ തടയാതിരിക്കുക കരച്ചിൽ സമാധാനത്തിനുള്ള ഉപാധിയാണ്. അമിത സന്തോഷം വരുമ്പോഴും കരയും, താങ്ങാനാവാത്ത ദുഃഖം വരുമ്പോഴും കരയും. ഏതാനും ദിവസം കഴിയുമ്പോൾ സാധാരണ ജീവിതത്തിലേക്ക് തന്നെ തിരിച്ചുവരും. പെൺകുട്ടികളെ കല്യാണം ചെയ്തയക്കുമ്പോൾ മാതാപിതാക്കൾ കരയും, കാരണം പോറ്റി വളർത്തിയ മകൾ അവരിൽ നിന്നും അകലുകയാണ്. എന്നാൽ സന്തോഷവുമുണ്ട്, അതിന് കാരണമുണ്ട്, അവൾ നല്ല ജീവിതത്തിലേക്ക് പോവുകയല്ലേ. അങ്ങനെ സന്തോഷമായാലും ദുഃഖമായാലും അല്പദിവസത്തേക്ക് മാത്രമേ ഉണ്ടാവൂ, അത് കഴിഞ്ഞാൽ എല്ലാം മറക്കുമെന്നാണ് ഈ സുഭാഷിതത്തിലൂടെ പറഞ്ഞു തന്നത്.
1: ഈ സമയവും കടന്നുപോകും എന്ന് പണ്ടൊരിക്കൽ ബീർബൽ ചുമരിൽ എഴുതിയത് പോലെ അല്ലേ?
0: അതെ അതെ, പക്ഷെ അത് എപ്പോഴാ പറഞ്ഞത് എന്ന് കേൾക്കാൻ ഒരു ആഗ്രഹം ഉണ്ടാവില്ലേ ശ്രോതാക്കൾക്ക്?
1: തീർച്ചയായും പറയാമല്ലോ. ഒരിക്കൽ രാജാവ് മന്ത്രി ബീർബലിനോട് പറഞ്ഞു,

0: നല്ല ജീവിതത്തിലേക്ക് പോവുകയല്ലേ. അങ്ങനെ സന്തോഷമായാലും ദുഃഖമായാലും അല്പ ദിവസത്തേക്ക് മാത്രമേ ഉണ്ടാവൂ, അത് കഴിഞ്ഞാൽ എല്ലാം മറക്കുമെന്നാണ് ഈ സുഭാഷിതത്തിലൂടെ പറഞ്ഞു തന്നത്.
1: ഈ സമയവും കടന്നുപോകും എന്ന് പണ്ടൊരിക്കൽ ബീർബൽ ചുമരിൽ എഴുതിയത് പോലെ അല്ലേ?
0: അതെ അതെ. പക്ഷേ അത് എപ്പോഴാ പറഞ്ഞത് എന്ന് കേൾക്കാൻ ഒരു ആഗ്രഹം ഉണ്ടാവില്ലേ ശ്രോതാക്കൾക്ക്?
1: തീർച്ചയായും പറയാമല്ലോ. ഒരിക്കൽ രാജാവ് മന്ത്രി ബീർബലിനോട് പറഞ്ഞു, നല്ല സന്തോഷം തോന്നുമ്പോൾ വിവേകവും നല്ല ദുഃഖമുള്ളപ്പോൾ ആശ്വാസവും തോന്നുന്ന ഒരു വാചകം കൊട്ടാര ചുമരിൽ എഴുതി വെക്കണമെന്ന്. ആ സമയത്ത് എഴുതിയതായിരുന്നു ഈ വാചകം, ഈ സമയവും കടന്നു പോകും.
0: അദ്ദേഹത്തിന്റെ കത്ത് തുടരുകയാണ്. ജൂലൈ 2 ഗോപാലകൃഷ്ണൻ അവതരിപ്പിച്ച സുഭാഷിതം കേട്ടു. ആകസ്മികവും അവിചാരിതവുമായ പ്രതിസന്ധികളെയും അതിജീവിച്ചുകൊണ്ടാണ് മനുഷ്യൻ മുന്നോട്ടു പോകുന്നത്. തോറ്റുപോകുമെന്ന ഉൾഭയം നമുക്കെല്ലാവർക്കും ഉണ്ടാകും. അത്തരത്തിലുള്ള വിപത്തുകളിൽ നിന്ന് മോചനം നേടാനാകണം. പ്രതിസന്ധികളിൽ നിന്ന് പിന്തിരിഞ്ഞോടുകയല്ല വേണ്ടത്, ജീവിത യാഥാർത്ഥ്യങ്ങളിൽ പതറാതെ പ്രയാസങ്ങളിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കണം. ഇതാണ് സുഭാഷിതകാരൻ നമുക്ക് പറഞ്ഞു തന്നത്. മനുഷ്യ സ്നേഹമാണ് ഉദാത്ത മാതൃക. ഡോക്ടർ മൻസൂർ ഒദായി അവതരിപ്പിച്ച സുഭാഷിതത്തിൽ ജൂലൈ 7 പറഞ്ഞു തന്നത് ഇതിനെക്കുറിച്ചായിരുന്നു. ബൈക്കിലോ സ്കൂട്ടറിലോ യാത്ര ചെയ്യുന്നവർ സ്റ്റാൻഡ് മാറ്റാൻ മറന്നാൽ ആ യാത്രക്കാരനെ ആ കാര്യം ഓർമ്മിപ്പിക്കുന്നത് പലപ്പോഴും റോഡിലൂടെ പോകുന്ന മറ്റുള്ളവരായിരിക്കും. ഇത് മനുഷ്യ സ്നേഹത്തിന്റെ പ്രതീകമാണ്. മാരക രോഗികളെ സഹായിക്കാൻ മിനിറ്റുകൾക്കകം ലക്ഷക്കണക്കിന് പണം പിരിച്ചു കൊടുക്കുന്നത് ചെറുപ്പക്കാരാണ് പലപ്പോഴും. അവിടെ ജാതിയോ മതമോ രാഷ്ട്രീയമോ ഒന്നുമില്ല. ജീവിതം നമുക്ക് വേണ്ടി മാത്രമല്ല, മറ്റുള്ളവർക്കു കൂടി വേണ്ടിയാകണം. അന്യരോട് കരുണ കാണിച്ചാൽ ദൈവം നമ്മെ തുണയ്ക്കും. ഒരു നല്ല പാഠമാണ് ഈ സുഭാഷിതത്തിലൂടെ പകർന്നു തന്നത്. 8 ആരോഗ്യജാലകത്തിൽ രക്തപരിശോധന എപ്പോഴാണ് എങ്ങനെയാണ് നടത്തേണ്ടതെന്ന് വളരെ വ്യക്തമാക്കിക്കൊണ്ടാണ് ഡോക്ടർ സംസാരിച്ചത്. വളരെ ഉപകാരപ്രദമായി ആ പരിപാടി. ജൂലൈ 13 ആരോഗ്യജാലകത്തിൽ മഞ്ചേരി മെഡിക്കൽ കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ഇ കെ രമേശൻ നടത്തിയ പ്രഭാഷണം കേട്ടു. സെർവിക്കൽ ക്യാൻസർ എങ്ങനെ ഉണ്ടാകുന്നു എന്നതിനെക്കുറിച്ചായിരുന്നു ആ പരിപാടി. വളരെ അറിവ് നൽകി ആ പരിപാടി. അധികം രോഗങ്ങളും വരുന്നത് നമ്മുടെ ജീവിതശൈലി ശരിയല്ലാത്തതുകൊണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ഇത്തരം പ്രഭാഷണങ്ങൾ നമുക്ക് ഏറെ ഉപകാരപ്രദമാവുന്നു. 11 ആയുരാരോഗ്യത്തിൽ ഡോക്ടർ മുഹമ്മദ് അസ്ലം സംസാരിച്ചത് മൂത്രാശയ രോഗങ്ങളും അവയ്ക്കുള്ള ഹോമിയോ ചികിത്സയും എന്നതായിരുന്നു. ഇത് നല്ലൊരു വിഷയമായിരുന്നു. കാരണം നമുക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ഡോക്ടറെ സമീപിക്കാനും ചികിത്സ ആവശ്യമുണ്ടോ എന്നൊക്കെ അറിയാനും സാധിക്കും. ആരോഗ്യത്തെക്കുറിച്ചുള്ള റേഡിയോ പ്രഭാഷണങ്ങൾ എല്ലാവരും കേൾക്കുന്നത് നല്ലതാണ് എന്നാണ് എന്റെ അഭിപ്രായം. തിരൂർ BP അങ്ങാടിയിലെ ആയുഷ് യുനാനി ആശുപത്രിയിലെ ഡോക്ടർ അസ്കർ ഷെഫീഖ് ജൂലൈ 9-10 ആയുരാരോഗ്യത്തിൽ നടത്തിയ പ്രഭാഷണം കേട്ടിരുന്നു. തലയിലെ താരൻ ഒരു വില്ലൻ തന്നെയാണ് എന്ന് അദ്ദേഹം പറഞ്ഞപ്പോഴാണ് മനസ്സിലായത്. പലർക്കും ബുദ്ധിമുട്ടുളവാക്കുന്ന ഒരു അസുഖം തന്നെയാണ് താരൻ. തലയിൽ വരുന്ന ഒരു രോഗമാണെങ്കിലും ഇതുകൊണ്ട് ശാരീരികമായ പ്രശ്നങ്ങളും ഉണ്ടാകുന്നുണ്ട് എന്ന് മനസ്സിലായത് ഈ പരിപാടി കേട്ടപ്പോഴാണ്. താരനുള്ളവർ പ്രത്യേകിച്ചും ഇല്ലാത്തവരും ഈ പ്രഭാഷണം കേൾക്കുന്നതും അദ്ദേഹത്തിന്റെ ചികിത്സാ നിർദ്ദേശങ്ങൾ അനുസരിക്കുകയും ചെയ്താൽ ഈ അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കും. 11 ജാഗ്രതയിൽ ഉപഭോക്തൃ കോടതിയിലെ വിധിയെക്കുറിച്ചുള്ള പ്രഭാഷണം എല്ലാവർക്കും അറിവ് പകരാനുള്ള വിഷയമായിരുന്നു. കച്ചവടക്കാരൻ ഷൂവിന്റെ വിലയിട്ടപ്പോൾ അത് ഇടാനുള്ള പേപ്പർ കവറിന് 10 ഈടാക്കിയതിനെ കുറിച്ചായിരുന്നു പരാമർശം. സാധാരണ നമുക്കൊക്കെ സംഭവിക്കുന്ന ഒരു സംഗതിയാണിത്. 10 സാരമില്ല എന്ന് കരുതുന്നത് കൊണ്ട് ആരും പൊല്ലാപ്പിനൊന്നും പോവാറില്ല എന്നതാണ് സത്യം. എന്നാൽ അതുപോരാ, ഇത്തരം അനീതിക്കെതിരെ നമ്മൾ ജാഗ്രത പാലിച്ചേ പറ്റൂ എന്നാണ് ഈ ജാഗ്രതാ പരിപാടിയിലൂടെ നമുക്ക് മനസ്സിലാക്കാനായത്. പ്രതികരണശേഷി ഉണ്ടെങ്കിലേ കാര്യങ്ങൾ നേരാം വണ്ണം നടക്കൂ. വ്യാപാരികൾക്ക് വലിയൊരു താക്കീതാണ് ഈ വിധി. 13 സിന്ധു സുധീർ അവതരിപ്പിച്ച സുഭാഷിതം കേട്ടു. സുപ്രഭാതത്തിൽ ഉണർവേകുന്ന ഇത്തരം വാക്കുകൾ നമുക്കേവർക്കും പ്രചോദനമാകട്ടെ. സത്യസന്ധത, ദയ, സ്നേഹം, ഇതാണ് നന്മയുടെ വഴി. ആനന്ദവും ആത്മസംതൃപ്തിയും ലഭിക്കാൻ ഒരു പുഞ്ചിരി മതി. പാപചിന്ത മനസ്സിനെ ഇരുട്ടിലേക്ക് നയിക്കും. പാപത്തിനെ തിരുത്തണം. സത്യത്തെ മുറുകെ പിടിച്ച് മുന്നോട്ടുള്ള യാത്ര സുഖകരമായിരിക്കട്ടെ.
1: വ്യത്യസ്തമായ പരിപാടികൾ സമാധാനത്തോടെ കേട്ട് ഓരോന്നും കൃത്യമായി വിലയിരുത്തി അഭിപ്രായങ്ങൾ പങ്കിട്ടതിൽ സന്തോഷം.
0: എവറസ്റ്റ് കീഴടക്കിയ 3 മലയാളി വനിത മഞ്ചേരി സ്വദേശി സി സുഹറയുമായി മുഖാമുഖത്തിൽ മുനിറാമയൂർ നടത്തിയ അഭിമുഖം കേട്ടു. എവറസ്റ്റ് കീഴടക്കി എന്ന് പറഞ്ഞു കേൾക്കുക എന്നല്ലാതെ അതിനു പിന്നിലുള്ള കഠിനാധ്വാനത്തെക്കുറിച്ചും എന്നുമുള്ള

0: പരിശീലനത്തെക്കുറിച്ചുമെല്ലാം ആ പരിപാടി കേട്ടപ്പോഴാണ് മനസ്സിലായത്. അത്ഭുതം തോന്നി അത് കേട്ടപ്പോൾ. ആ അഭിമുഖത്തിൽ നിന്ന് കുറേ കാര്യങ്ങൾ അറിയാൻ സാധിച്ചു എന്ന് ഷെരീഫ ബഷീർ കൊണ്ടോട്ടിയിൽ നിന്ന് അറിയിച്ചിട്ടുണ്ട്. കൂടാതെ പ്രണയവും മഴയും നല്ല പാട്ടുകളും അടിപൊളിയായിരുന്നു. ജൂലൈ 15 രാവിലെ കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് ശ്രീലക്ഷ്മി ഗംഗാധരൻ അവതരിപ്പിച്ച എന്റെ ഗാനം ഇഷ്ടമായി എന്നുകൂടി ഇവർ അറിയിച്ചിട്ടുണ്ട്.
1: പ്രണയമഴ പെയ്തിറങ്ങിയ എന്റെ ഗാനം ഇഷ്ടപ്പെട്ട ഷെരീഫയ്ക്ക് എവറസ്റ്റ് കൊടുമുടിയുടെ നെറുകയിലെത്തിയ സുഹ്റയുമായുള്ള അഭിമുഖവും പ്രിയപ്പെട്ടതായി എന്നറിയുന്നതിൽ സന്തോഷമുണ്ട്. ഇപ്പോൾ ശ്രോതാവ് ചൂണ്ടിക്കാണിച്ചതുപോലെ വലിയ നേട്ടങ്ങളൊന്നും തന്നെ ആരും ഒരൊറ്റ സുപ്രഭാതത്തിൽ നേടിയെടുക്കുന്നതല്ല. ആ നേട്ടങ്ങൾക്ക് പിന്നിൽ കഠിനമായ അധ്വാനത്തിൻ്റെ നാൾ വഴികളുണ്ട്. മനസ്സൊരുക്കി മണ്ണൊരുക്കി പ്രവർത്തിക്കുമ്പോൾ അത്ഭുതങ്ങൾ യാഥാർത്ഥ്യമാകുന്നു.
0: അടുത്ത സന്ദേശം അയച്ചിരിക്കുന്നത് കോട്ടയ്ക്കൽ പറങ്കിമൂച്ചിക്കൽ നിന്ന് രമേശൻ, അജിത, സൂരജ്, മൃദുല സൂരജ്, ഡോക്ടർ ജ്യോതിഷ്, ഡോക്ടർ ദേവി എന്നിവരാണ്. 8 ബീന ടീച്ചർ അവതരിപ്പിച്ച എന്റെ ഗാനം അവതരണ രീതി കൊണ്ടും തെരഞ്ഞെടുത്ത ഗാനങ്ങൾ കൊണ്ടും മികവ് പുലർത്തി. രസമുകുളത്തിൽ ഗോതമ്പ് പൊടിയും പാലും ചേർത്തുള്ള പാൽ പൊറോട്ട അടിപൊളിയായി. നോവൽ വായന വളരെ വളരെ രസത്തോടുകൂടി മുന്നേറുന്നു. അടുത്ത ഭാഗത്തിനായി കാത്തിരിക്കുന്ന ഒരു പരിപാടിയായി അത് മാറിയിരിക്കുന്നു. അത്രയും രസമാണത് കേട്ടിരിക്കാൻ. സസ്നേഹത്തിൽ മൺമറഞ്ഞുപോയ കലാകാരന്മാരെ പറ്റിയെല്ലാം, അവരുടെ കൂടപ്പിറപ്പുകളോ സുഹൃത്തുക്കളോ ഒക്കെ അവതരിപ്പിക്കുന്ന എല്ലാ ഭാഗങ്ങളും ഓർമ്മയിൽ സൂക്ഷിക്കാൻ നല്ലൊരു മുതൽക്കൂട്ടാണ്. MS ബാബുരാജിനെ ഓർമ്മിച്ചുകൊണ്ട് എല്ലാ ആഴ്ചയും നല്ല നല്ല ഓർമ്മകൾ ശ്രോതാക്കളിലേക്ക് എത്തിക്കുന്നു. ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പരിപാടിയായ മുഖാമുഖത്തിൽ എവറസ്റ്റ് കീഴടക്കിയ 3 മലയാളി വനിതയായ നമ്മുടെ സ്വന്തം നാട്ടുകാരി സി സുഹറയുമായി മുനീറാമയൂർ സംസാരിച്ചത് കേട്ടു. അവരുടെ ഓരോ അനുഭവവും വളരെ വ്യക്തമാക്കി ചോദിച്ചറിഞ്ഞ് ശ്രോതാക്കളിലേക്ക് എത്തിച്ചു ആ പരിപാടിയിലൂടെ. കൊടുമുടിയുടെ മുകളിൽ 30% മാത്രമുള്ള ഓക്സിജൻ ശ്വസിക്കുമ്പോഴാണ് ഓക്സിജന്റെ വില അറിയുന്നത്. ഒരു കുറ്റി ഓക്സിജന് $30 വേണമെന്നാണ് അവർ പറഞ്ഞത്. ഒരു ദിവസത്തെ കയറ്റം കൂടി കയറിയാൽ കൊടുമുടിയിൽ എത്താം. എന്നാൽ 40 മുതൽ 60 ഡിഗ്രി കാറ്റടിക്കുമ്പോൾ നിങ്ങളുടെ ഉദ്യമം പിന്നീടാക്കാൻ വേണ്ടി കോർഡിനേറ്റർ പറഞ്ഞപ്പോൾ അവർ അനുഭവിച്ച മാനസികാവസ്ഥ ഓരോ ശ്രോതാവിലേക്കും എത്തിച്ചു. എന്തൊരു റിസ്ക് ആണല്ലേ. എന്നാൽ ട്രക്കിംഗ് എന്നതൊരു ഹരമാണ്. അവരുടെ ജീവിതം അവർ അതിനായി മാറ്റിവെച്ചിരിക്കുന്നു. തൂലികയിൽ രവീന്ദ്രന്റെ അകലങ്ങളിലെ മനുഷ്യർ എന്ന പുസ്തകത്തെ TM ഹാരിസ് പരിചയപ്പെടുത്തിയത് ഹൃദ്യമായി. കണ്ണൂർ മട്ടന്നൂരിലുള്ള കാർത്തിക തയ്യാറാക്കിയ ചക്ക ഇഡ്ഡലി ഞങ്ങളും പരീക്ഷിച്ചു. ഉഷാറായി കേട്ടോ. ശ്രീലക്ഷ്മി ഗംഗാധരൻ അവതരിപ്പിച്ച 15 എന്റെ ഗാനം ഏറെ ഇഷ്ടമായി. ഫുട്ബോൾ ബീറ്റ്സ് ടി ജയയും പ്രവിതയും കൂടി ഭംഗിയാക്കി സന്തോഷവും സമാധാനവും തരുന്ന ആകാശവാണിക്ക് ഈ കുടുംബത്തിന്റെ 1000 ആശംസകൾ.
1: എന്റെ ഗാനത്തിൽ നിന്ന് തുടങ്ങി എവറസ്റ്റ് കയറുന്നത് പോലെ ഓരോ പരിപാടിയെക്കുറിച്ചും അഭിപ്രായങ്ങൾ പങ്കിട്ട് കയറി കയറി ദാ ഇന്ന് രാത്രി 12:30 നടക്കാനിരിക്കുന്ന ഫൈനൽ മത്സരമടക്കം ചർച്ചയിൽ വരുന്ന ഫുട്ബോൾ ബീറ്റ്സിൽ എത്തി നിൽക്കുകയാണ് ശ്രോതാവിന്റെ അഭിപ്രായ യാത്ര. യാത്ര തുടരുക അഭിമാനത്തോടെ.
0: അടുത്ത സന്ദേശം അയച്ചിരിക്കുന്നത് മൊയ്തീൻ കുഞ്ഞ് തൃക്കാക്കരയാണ്. കുട്ടികളിൽ പ്രകൃതി സ്നേഹവും പരിസ്ഥിതി അവബോധവും വളർത്തുന്നത് അവരുടെ മാനസികവും ശാരീരികവുമായ ആരോഗ്യത്തിന് അത്യന്താപേക്ഷിതമാണ്. അതിനായി വീട്ടുമുറ്റത്തോ സമീപത്തെ പാർക്കുകളിലോ ദിവസവും കുറച്ച് സമയം ചെലവഴിക്കുക. ഒപ്പം പ്രകൃതിയുമായി അവരെ ഇണക്കി വളർത്തുന്നതിനുള്ള ലളിതമായ വഴികൾ കണ്ടെത്തുക. ചെറിയ ചെടിച്ചട്ടികളിലോ മണ്ണിലോ കുട്ടികളെ കൊണ്ട് വിത്ത് മുളപ്പിക്കാനും നനയ്ക്കാനും സഹായിക്കുന്നത് അവരിൽ പ്രകൃതിയെക്കുറിച്ചുള്ള ഉത്തരവാദിത്തം വളർത്താൻ സഹായിക്കും. 7 ഹരിതം പരിപാടിയിൽ കുട്ടികൾ പ്രകൃതിയെ അറിയട്ടെ എന്ന അബ്ദുള്ളക്കുട്ടി എടവണ്ണ നടത്തിയ പ്രഭാഷണം ശ്രദ്ധേയമായി. എന്നാൽ ഈ പ്രഭാഷണത്തിന്റെ തുടക്കത്തിൽ മറ്റൊരു പ്രഭാഷണം കയറി വന്നിരുന്നു എന്നുകൂടി ഓർമ്മിപ്പിക്കട്ടെ.
1: ഹരിതം പരിപാടി ഇഷ്ടപ്പെട്ടു എന്നറിയുന്നതിൽ സന്തോഷം. അന്ന് സംഭവിച്ച ഒരു ഓപ്പറേഷണൽ മിസ്റ്റേക്ക് കാരണമായിരുന്നു മറ്റൊരു പ്രഭാഷണ ഭാഗം കയറി വന്നത്.
0: അദ്ദേഹത്തിന്റെ സന്ദേശം തുടരുന്നു. കൗമാരപ്രായം ശാരീരികവും മാനസികവുമായ വലിയ മാറ്റങ്ങളുടെ കാലഘട്ടമാണ്. കൗമാരക്കാരെ ശാന്തമായി കേൾക്കാനും അവരുടെ മാറ്റങ്ങൾ മനസ്സിലാക്കാനും മാതാപിതാക്കൾ തയ്യാറാവുക. കടുത്ത സ്വഭാവ ദൂഷ്യമോ വിഷാദമോ കണ്ടാൽ അവരെ ശിക്ഷിക്കുന്നതിനു പകരം വിദഗ്ധരായ ഡോക്ടർമാരുടെയോ കൗൺസിലർമാരുടെയോ സഹായം തേടുക. 7 ആയുരാരോഗ്യത്തിൽ കൗമാരക്കാരിലെ ശാരീരിക മാനസിക പ്രശ്നങ്ങളും പരിഹാരമാർഗങ്ങളും എന്ന വിഷയത്തെക്കുറിച്ച് ഡോക്ടർ TC അഞ്ജലി നടത്തിയ പ്രഭാഷണം വളരെ വിജ്ഞാനപ്രദമായിരുന്നു. ആരെയും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. എന്റെ മടിയാണ് തോൽവിക്ക് കാരണം. പരാജയപ്പെടുമ്പോഴൊക്കെ ഇങ്ങനെ സ്വയം കുറ്റപ്പെടുത്തുന്നവരാണ് ഏറെയും.

0: തോൽവി സംഭവിച്ചവർക്കൊക്കെ ഒരു കാര്യം ഉറപ്പാണ്, താൻ കുറെ കൂടി പരിശ്രമിച്ചിരുന്നുവെങ്കിൽ മെച്ചപ്പെട്ട ഫലം ലഭിച്ചേന്. എന്നാൽ ഈ ചിന്ത വരുന്നത് പരാജയം സംഭവിക്കുമ്പോൾ മാത്രമാണ്. ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് ചെയ്യുമ്പോൾ മാത്രമാണ് കാര്യക്ഷമത കൈവരിക്കാൻ കഴിയുക. 6ാം തീയതി അനീസ അനി അവതരിപ്പിച്ച സുഭാഷിതം ശ്രദ്ധേയമായി. സാഹസികവും അവിശ്വസനീയവുമായ ഒരു ഹിമാലയ പര്യടനത്തിന്റെ സ്നിഗ്ധമായ അനുഭവമാണ് രാജൻ കാക്കനാടന്റെ ഹിമവാന്റെ മുകൾ തട്ടിൽ എന്ന ഗ്രന്ഥം പകർന്നു തരുന്നത്. ഏകനായി തന്റെ നിഴലിനെ മാത്രം സഹയാത്രികനാക്കിക്കൊണ്ട് പർവ്വത ശൃംഖങ്ങളുടെ ഭയാനകവും ഗംഭീരവും അപകടപൂർണവുമായ പാതകളിലൂടെ 100ൽപരം മൈൽ ദൂരം നിർഭയനായി സഞ്ചരിച്ച ധീരനും സാഹസികനുമായ യാത്രികന്റെ ത്രസിപ്പിക്കുന്ന ഈ കൃതി വായനയേക്കാളേറെ അനുഭവിക്കാനുള്ളതാണ്. 6ാം തീയതി തൂലികയിൽ രാജൻ കാക്കനാടന്റെ ഹിമവാന്റെ മുകൾ തട്ടിൽ എന്ന സഞ്ചാരകൃതിയെ സിന്ധു നെച്ചിക്കാടൻ പരിചയപ്പെടുത്തിയത് പ്രസ്തുത കൃതിയെ വായിക്കാൻ ഏവരെയും പ്രേരിപ്പിക്കുന്നതായിരുന്നു. അന്ന് തന്നെ തേനിശലിൽ ഹസൻ നെടിയനാട് രചിച്ച് ചാന്ദ്പാഷ സംഗീതം നൽകി വി എം കുട്ടിയും ഇന്ദിരയും സംഘവും ആലപിച്ച ഗാനം ഇഷ്ടപ്പെട്ടു. എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി നടപ്പിലാക്കുന്ന സ്വയം തൊഴിൽ പദ്ധതികളായ മുതിർന്ന പൌരന്മാർക്ക് വേണ്ടിയുള്ള നവജീവൻ, അശരണരായ സ്ത്രീകൾക്ക് സംവരണം ചെയ്തിട്ടുള്ള ശരണ്യ, അംഗപരിമിതരായവർക്കുള്ള കൈവല്യ എന്നീ പദ്ധതികളെക്കുറിച്ച് വിശദീകരിച്ചുകൊണ്ട് ജാഗ്രതാ പരിപാടിയിൽ മലപ്പുറം ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിലെ സ്വയം തൊഴിൽ വിഭാഗത്തിന്റെ ചുമതലയുള്ള ഓഫീസർ നസീമ കപ്രക്കാടൻ നൽകിയ വിവരങ്ങൾ വളരെ ഉപകാരപ്രദമായിരുന്നു. 4ാം തീയതി പാട്ടുപൊലിമയിൽ നവീനും സംഘവും അവതരിപ്പിച്ച തായമ്പക ആസ്വാദ്യമായിരുന്നു. നമുക്ക് അവകാശപ്പെട്ടത് മാത്രം സന്തോഷത്തോടെ സ്വീകരിക്കുകയും അല്ലാത്തവയോട് വേണ്ട എന്ന് പറയാൻ ധൈര്യം കാണിക്കുകയും ചെയ്യുമ്പോൾ ജീവിതത്തിൽ സമാധാനവും സന്തോഷവും നിലനിർത്താൻ സാധിക്കും. ജീവിതത്തിൽ വ്യക്തമായ ലക്ഷ്യങ്ങൾ ഉണ്ടായിരിക്കുകയും ആ ലക്ഷ്യങ്ങളിലേക്ക് മറ്റുള്ളവരെ ദ്രോഹിക്കാതെ മുന്നേറുകയും ചെയ്യുമ്പോഴാണ് ജീവിതം അർത്ഥവത്താകുന്നത്. 3ാം തീയതി പി വി മോഹനൻ മണ്ണഴി അവതരിപ്പിച്ച സുഭാഷിതം ശ്രദ്ധേയമായി. ഒരു രാജ്യത്തെ ജനങ്ങളുടെ എണ്ണം, അവരുടെ സാമൂഹിക സാമ്പത്തികാവസ്ഥ, പാർപ്പിട സൗകര്യങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള ആധികാരിക വിവരശേഖരണമായ സെൻസസ്, കൃത്യമായ നയരൂപീകരണത്തിനും വികസന പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നതിനും അർഹരായവരിലേക്ക് ക്ഷേമ പദ്ധതികൾ എത്തിക്കുന്നതിനും അത്യന്താപേക്ഷിതമാണ്. കാലത്തിന്റെ മാറ്റമനുസരിച്ച് ഇത്തവണ സെൽഫ് എന്യൂമറേഷൻ സിസ്റ്റം ആരംഭിച്ചത് എല്ലാവർക്കും അനുഗ്രഹമാണ്. 3ാം തീയതിയിലെ സമകാലികം അവസരോചിതമായി.
1: പരിപാടികൾ ശ്രവിച്ച് അഭിപ്രായങ്ങൾ പങ്കിട്ടതിൽ സന്തോഷം. ദാ സമയം 10 മണി ആവാറായി.
0: രാത്രി 12:30 നമ്മുടെ ലക്ഷ്യം.
1: അതെ അതെ. എന്തായാലും കാത്തിരുന്ന് കാണാം ആരുയർത്തും കപ്പെന്ന്. പിന്നെ ആ കപ്പ് ഉയർത്താൻ പോകുന്നതിന് മുമ്പ് ചെറിയൊരു കാര്യം അറിയിക്കാനുണ്ടേ.
0: എന്താണ്?
1: 4 മുതൽ ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നത് വരെ ഞായറാഴ്ചകളിൽ രാവിലെ 8:20 പ്രക്ഷേപണം ചെയ്തിരുന്ന കളിക്കൂട്ടത്തിന്റെ സ്ഥാനത്ത് ഹൃദ്യമായ ഒരു ലളിത ഗാനം കേൾക്കാം.
0: അല്ല, പാട്ടിനെ കുറിച്ച് പറഞ്ഞ് രാത്രിയിലെ ഫുട്ബോളിനെ കുറിച്ച് മറക്കണ്ട കേട്ടോ.
1: അങ്ങനെ മറക്കാൻ പറ്റുമോ?
0: പറ്റില്ലല്ലോ.
1: അർജന്റീനയുടെ കളി ഇതുവരെ കണ്ടതൊക്കെ ആവേശത്തിന്റെ അങ്ങേ അറ്റമായിരുന്നില്ലേ?
0: അതെ.
1: കാണുന്നവർക്ക് തോന്നും അർജന്റീന ദാ തോറ്റു തോറ്റു തോറ്റു എന്ന്. അങ്ങനെ അവസാന 15 മിനിറ്റിൽ നിറഞ്ഞാടിക്കൊണ്ട് ഒരു തോൽവിയും ഞങ്ങൾ വഴങ്ങുവാൻ റെഡിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് അതുവരെയുള്ള പരാജയ ഭീതിയെ കാറ്റിൽ പറത്തി എതിർ പോസ്റ്റിലേക്ക് നിറയൊഴിച്ചുകൊണ്ടാണ് അർജന്റീന കടന്നു വന്നിട്ടുള്ളത് അല്ലേ.
0: അതെ. അപ്പോൾ സ്പെയിനോ? അവരും ഒട്ടും മോശക്കാരല്ലോ.
1: ഒട്ടും മോശക്കാരല്ല എന്നല്ല പറയേണ്ടത്, വളരെ കരുത്തരാണ് എന്നാണ് അല്ലേ.
0: അതെ.
1: വളരെ ക്ഷമയുള്ളവരുമാണ്, വളരെ ശ്രദ്ധയുള്ളവരുമാണ്. ഫ്രാൻസുമായി കളിച്ച സമയത്ത് അവർ 2 ഗോളുകൾക്ക് മുന്നിട്ട് നിൽക്കുമ്പോഴും വളരെ ശ്രദ്ധയോടെയായിരുന്നു അവരുടെ കളികൾ. അതായത് പണ്ട് ഒരു ഓട്ടമത്സരത്തിൽ ആമയും മുയലും നടത്തിയപ്പോൾ മുയൽ ഉറങ്ങിയ കഥയില്ലേ, അതുപോലെയല്ല സ്പെയിൻ. ഒരിക്കലും ഉറങ്ങാതെ ജാഗ്രതയോടെ പൊരുതുന്ന രക്തമാണ് അവരുടേത്, കാളക്കൂറ്റന്മാരുടെ നാട്ടിൽ നിന്നുള്ളവർ അല്ലേ.
0: അതെ അതെ.
1: അതുകൊണ്ട് ഇന്ന് രാത്രി തീപാറുമെന്നുറപ്പ്. കിരീടം ആർക്കൊപ്പം പോകുമെന്ന് കാത്തിരുന്ന് കാണാം അല്ലേ.
0: അതെ, ആ നിമിഷത്തിനായി കാത്തിരിക്കുകയാണ് എല്ലാവരും.
1: ഫുട്ബോൾ ബീറ്റ്സിലേക്ക് നാളെ കളിവിശേഷങ്ങൾ പറഞ്ഞുകൊണ്ട് വിളിച്ചോളൂ. ഒപ്പം പരസ്പരത്തിലേക്ക് നിങ്ങൾക്ക് എഴുതാം നിങ്ങളുടെ റേഡിയോ വിശേഷങ്ങളും. തൽക്കാലം വിടവാങ്ങട്ടെ. ഇതുവരെ നിങ്ങൾക്കൊപ്പം ഉണ്ടായിരുന്നത് ഞാൻ മുനിരാമയൂർ,
0: ഞാൻ എം ജിഷ.
1: ഗോളടിക്കുക പരസ്പരത്തിലേക്ക്.
0: വിലാസമിതാ പരസ്പരം, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി മഞ്ചേരി, മഞ്ചേരി കോളേജ് PO, പിൻകോഡ് 6761.
1: വാട്സാപ്പിലൂടെയും പാസ് ചെയ്യാം.
0: വാട്സാപ്പ് നമ്പർ 9495

0: 0505-056-00.
1: ഗോളടിക്കാം ഇലക്ട്രോണിക്കായും.
0: ഓൾ ഇന്ത്യ റേഡിയോ @mancheriafm@gmail.com.
1: പ്രതികരിച്ച എല്ലാ ശ്രോതാക്കൾക്കും നന്ദി,
0: നമസ്കാരം.
2: പരസ്പരം
3: ശ്രോതാക്കളുടെ പ്രതികരണങ്ങൾ.

0: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ കൊണ്ടോട്ടി കാർഷിക വൃത്താന്തം ഇന്നും രാവിലെ 6:30
1: നടുവേദന, സന്ധിവേദന, അലർജി, പക്ഷാഘാതം, മാനസിക സമ്മർദ്ദം, മൈഗ്രെയിൻ തുടങ്ങിയ അസുഖങ്ങൾക്ക് വിദഗ്ധ ചികിത്സ.
2: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി ദിവസവും കാലത്ത് 6:35 സമർപ്പിക്കുന്നത് ഒരു കുഞ്ഞെന്ന സ്വപ്നം പൂവണിയെട്ടി ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനൊപ്പം. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
1: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി, ആയുരാരോഗ്യം ഇന്നും രാവിലെ 7:40.
0: സ്പോർട്സ് മെഡിസിൻ ആൻഡ് അസ്ഥിരോഗ വിഭാഗത്തിൽ മുട്ടുമാറ്റിവയ്ക്കൽ, ലിഗ്മെന്റ് സർജറികൾ, സ്പോർട്സ് ഇഞ്ചുറികൾക്കുള്ള ചികിത്സ എന്നിവ മിതമായ നിരക്കിൽ.
3: എ ബി സി ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, നോവൽ വായന, ഇന്നും രാവിലെ 7:15. എല്ലാ അസ്ഥിരോഗ സംബന്ധമായ അസുഖങ്ങൾക്കും വിദഗ്ധ ചികിത്സ. എ ബി സി ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി.
4: എഫ്എം പ്രധാന വാർത്തകൾ.
5: ന്യൂഡൽഹിയിൽ സൺഡേ ഓൺ സൈക്കിൾ പരിപാടിയുടെ 82 പതിപ്പിൽ കേന്ദ്രമന്ത്രി ഡോക്ടർ മൻസുഖ് മാളവ്യ പങ്കെടുത്തു. ആയുഷ്മാൻ ആരോഗ്യമന്ദിരങ്ങളിലെ നിരവധി ജീവനക്കാരും പരിപാടിയുടെ ഭാഗമായി. മോശം കാലാവസ്ഥയെ തുടർന്ന് ജമ്മുകാശ്മീരിലെ പഹൽഗാം ബാൽതാൽ റൂട്ടുകളിലൂടെ അമർനാഥ് യാത്ര ഇന്ന് മുതൽ താൽക്കാലികമായി നിർത്തിവയ്ക്കും. ഈ മാസം 3 ആരംഭിച്ച യാത്ര ഓഗസ്റ്റ് 28 സമാപിക്കും. രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ഭക്ഷണം വിതരണം ചെയ്യുന്നതിന് ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ കമ്മ്യൂണിറ്റി കിച്ചൺ തുടങ്ങാൻ തീരുമാനിച്ചെന്ന് മന്ത്രി കെ മുരളീധരൻ. ബാനർ കിട്ടിയും കുടികിട്ടിയും ഭക്ഷണ വിതരണം വേണ്ടെന്നും മന്ത്രി ആലപ്പുഴയിൽ പറഞ്ഞു. 38 തദ്ദേശ ഭരണവാർഡുകളിലെ വോട്ടർ പട്ടിക സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുതുക്കുന്നു. കരട് പട്ടിക ഈ മാസം 21 അന്തിമ പട്ടിക അടുത്ത മാസം 19 പ്രസിദ്ധീകരിക്കുമെന്ന് കമ്മീഷൻ ശേഷാദ്രിനാഥൻ അറിയിച്ചു. CBSE 10th class 2nd ബോർഡ് പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. വിദ്യാർത്ഥികൾക്ക് റിസൾട്ട് digilocker.gov.in എന്ന ലിങ്ക് വഴി ഡിജിലോക്കർ പോർട്ടലിൽ ഫലം പരിശോധിക്കാം. ജോർദാനിലെ സൈനിക താവളത്തിന് നേരെ ഇറാന്റെ ആക്രമണത്തിൽ 2 സൈനികർ കൊല്ലപ്പെട്ടതായി. US സൈന്യം ഒരു സൈനികനെ കാണാതായി.
6: മിക്സി വേണോ അതോ ഗ്യാസ് സ്റ്റൗ വേണോ?
7: ഇപ്പോഴത്തെ ഈ ഡബിൾ ഡോർ മാറ്റി കൂടുതൽ കപ്പാസിറ്റി ഉള്ള ഒരു ഡബിൾ ഡോർ ഫ്രിഡ്ജ് ആണ് വേണ്ടത്.
6: അതാ പറഞ്ഞത്, കൂടുതൽ കപ്പാസിറ്റി ഉള്ള ഡബിൾ ഡോർ റെഫ്രിജറേറ്റർ മൈജി ഹോം ഫെസ്റ്റിൽ നിന്നെടുത്താൽ മിക്സി, ഗ്ലാസ് ടോപ്പ്, ഗ്യാസ് സ്റ്റൗ ഇവയിലേതെങ്കിലും ഒന്ന് ഫ്രീ.
7: അത് കൊള്ളാലോ. ജൂലൈ 19 വരെ എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ.

0: ലേഖനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
2: ഫോക്സ്വാഗൻ ബൂട്ടിസ് നാലാം വാർഷികം ആഘോഷിക്കുകയാണ്.
3: ഫോക്സ്വാഗൻ ബൂട്ടിസിനോടൊപ്പം 1.3 lakh രൂപ വരെ വില മതിക്കുന്ന പ്രത്യേക ആനുകൂല്യങ്ങളും.
2: ഫീനിക്സ് ഫോക്സ്വാഗൻ ഷോറൂം സന്ദർശിക്കൂ.
4: മൌലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ആരോഗ്യജാലകം, തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 7:10.
5: കുട്ടികളിലെ കാഴ്ച വൈകല്യങ്ങൾ, നേത്രരോഗങ്ങൾ എന്നിവ കണ്ടെത്തി ചികിത്സിക്കുന്ന കുട്ടികൾക്കായുള്ള നേത്രരോഗ ചികിത്സാ വിഭാഗം.
6: ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീൻ വാങ്ങാൻ ഇതാണ് ബെസ്റ്റ് സമയം.
7: അതിന് അങ്ങനെ വല്ല സമയമുണ്ടോ?
6: ഉണ്ടല്ലോ.
7: മൈജി ഹോം ഫെസ്റ്റിൽ വാങ്ങുമ്പോൾ പ്രഷർ വാഷർ, ജ്യൂസർ, കൂലർ, എയർ ഫ്രയർ, മിക്സർ ഗ്രൈൻഡർ എന്നിവയിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സമ്മാനമായി തിരഞ്ഞെടുക്കാം.
6: മൈജി ഹോം ഫെസ്റ്റ് ജൂലൈ 19 വരെ എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
8: ട്രെയിൻ സമയം.
9: ട്രെയിൻ നമ്പർ 1-6-3-4-5 ലോകമാന്യ തിലക് തിരുവനന്തപുരം നേത്രാവതി എക്സ്പ്രസ് 10:28 തിരൂർ സ്റ്റേഷനിൽ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു.

0: திரையின் சமயம்.
1: അല്ല, അറിഞ്ഞില്ലേ മൈജി ഹോം ഫെസ്റ്റിൽ ഓഫറുകൾ വേറെ ഒരു ലെവലാ.
2: മൈജി ഹോം ഫെസ്റ്റോ? അതെന്താ സംഭവം?
1: റെഫ്രിജറേറ്ററോ വാഷിംഗ് മെഷീനോ വാങ്ങുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കിച്ചൺ ആൻഡ് സ്മോൾ അപ്ലയൻസസുകൾ ഉറപ്പ് സമ്മാനമായി തിരഞ്ഞെടുക്കാം.
2: മൈജി ഹോം ഫെസ്റ്റ്
1: ജൂലൈ 19 വരെ എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
3: ഇപ്പോൾ ഈ നിലയം തുടർന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ് കേൾക്കാം. അറിയിപ്പിനെ തുടർന്ന് നവഗീതങ്ങൾ. 10:15 ഫുട്ബോൾ ബീറ്റ്സ്, ലോകകപ്പ് ഫുട്ബോളിനോടനുബന്ധിച്ചുള്ള തത്സമയ ഫോണിൻ പരിപാടി. 10:50 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം, നാട്ടുവൃത്താന്തം. 11:00 പാദമുദ്ര. നോവലിസ്റ്റും ചെറുകഥാകൃത്തും ചിത്രകാരനുമായ യു എ ഖാദറുമായി സംസ്കൃത സർവകലാശാല മലയാള വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ ഷംസാദ് ഹുസൈൻ നടത്തിയ അഭിമുഖം രണ്ടാം ഭാഗം. 11:15 മഴവില്ല്, 11:30 ബാലലോകം. എളങ്കൂർ ചേലേപ്പുറം ഗവൺമെന്റ് യു പി സ്കൂളിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികൾ ഒന്നാം ഭാഗം. 12:00 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. 12:10 നിശൽ, 12:25 ജാലകം, 12:40 പ്രകാശധാര. 1:00 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്, പഴം, പച്ചക്കറി, വില നിലവാരം, ചലച്ചിത്ര ഗാനങ്ങൾ. 1:55 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. 2:15 ഗാനമഞ്ജുഷ. 2:45 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്, FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. 3:00 ചലച്ചിത്ര ഗാനങ്ങൾ. 3:15 സ്നേഹദൂത്. 3:57 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. 4:00 നാലുമണിപ്പൂക്കൾ. 4:55 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം, നാട്ടുവൃത്താന്തം. 5:00 മുതൽ തിരുവനന്തപുരം നിലയം പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. 5:35 രാമായണ പാരായണം. 6:10 വയനാട് ജില്ലാ വൃത്താന്തം. 6:50 വയലും വീടും. ഇതുവരെ കേട്ടത് ഈ നിലയം തുടർന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. ആകാശവാണി 102.7 മഞ്ചേരി FM, മലയാളത്തിന്റെ ഹൃദയത്താളം.

0: മിക്സി വേണോ അതോ ഗ്യാസ് സ്റ്റൗ വേണോ?
1: ഇപ്പോഴത്തെ ഈ ഡബിൾ ഡോർ മാറ്റി കൂടുതൽ കപ്പാസിറ്റി ഉള്ള ഒരു ഡബിൾ ഡോർ ഫ്രിഡ്ജ് ആണ് വേണ്ടത്.
0: അതാ പറഞ്ഞത്, കൂടുതൽ കപ്പാസിറ്റി ഉള്ള ഡബിൾ ഡോർ റെഫ്രിജറേറ്റർ മൈജി ഹോം ഫെസ്റ്റിൽ നിന്നെടുത്താൽ മിക്സി, ഗ്ലാസ് ടോപ്പ്, ഗ്യാസ് സ്റ്റൗ ഇവയിൽ ഏതെങ്കിലും ഒന്ന് ഫ്രീ.
1: അത് കൊള്ളാലോ. ജൂലൈ 19 വരെ എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ.
2: നമ്മുടെ ഭീമയിൽ ഇപ്പോൾ NRI ഡയമണ്ട് ഫെസ്റ്റ് നടക്കാട്ടോ. ഡയമണ്ട് ക്യാരറ്റിന് 20,000 രൂപ വരെ കിഴിവ് നേടാം. ഒപ്പം ഗോൾഡ് കോയിൻ സമ്മാനവും 100% ഡയമണ്ട് എക്സ്ചേഞ്ച് വാല്യൂ. കൂടാതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയത് വാങ്ങുമ്പോൾ ഗ്രാമിന് 100 രൂപ അധികം നേടാം.
3: ഭീമ ജ്വല്ലേഴ്സ്, TNC അപ്ലൈ.
4: ഫോക്സ്വാഗൻ പർച്ചേസ് 4th anniversary ആഘോഷിക്കുകയാണ്.
5: ഫോക്സ്വാഗൻ പർച്ചേസിനോടൊപ്പം 1.3 lakh rupees വരെ വില മതിക്കുന്ന പ്രത്യേക ആനുകൂല്യങ്ങളും.
4: ഫീനിക്സ് ഫോക്സ്വാഗൻ ഷോറൂം സന്ദർശിക്കൂ.
6: ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീൻ വാങ്ങാൻ ഇതാണ് ബെസ്റ്റ് സമയം.
7: അതിന് അങ്ങനെ വല്ല സമയമുണ്ടോ?
6: ഉണ്ടല്ലോ.
7: മൈജി ഹോം ഫെസ്റ്റിൽ വാങ്ങുമ്പോൾ പ്രഷർ വാഷർ, ജ്യൂസർ, കൂലർ, എയർ ഫ്രയർ, മിക്സർ ഗ്രൈൻഡർ എന്നിവയിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സമ്മാനമായി തിരഞ്ഞെടുക്കാം.
6: മൈജി ഹോം ഫെസ്റ്റ് ജൂലൈ 19 വരെ എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
8: മസ്തിഷ്കമരണം എന്ന ചിത്രത്തിൽ വർക്കിയും ഇന്ദുലേഖ വാര്യരും ചേർന്ന് പാടിയ ഗാനം ഇനി കേൾക്കാം.

0: അല്ല, അറിഞ്ഞില്ലേ മൈജി ഹോം ഫെസ്റ്റിൽ ഓഫറുകൾ വേറെ ഒരു ലെവലാ.
1: മൈജി ഹോം ഫെസ്റ്റോ? അതെന്താ സംഭവം?
2: റെഫ്രിജറേറ്ററോ വാഷിംഗ് മെഷീനോ വാങ്ങുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കിച്ചൺ ആൻഡ് സ്മോൾ അപ്ലയൻസസുകൾ ഉറപ്പ് സമാനമായി തിരഞ്ഞെടുക്കാം.
1: മൈജി ഹോം ഫെസ്റ്റ്
2: ജൂലൈ 19 വരെ എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
3: നമ്മുടെ ഭീമയിൽ ഇപ്പോൾ NRI ഡയമണ്ട് ഫെസ്റ്റ് നടക്കാട്ടോ. ഡയമണ്ട് ക്യാരറ്റിന് 20,000 രൂപ വരെ കിഴിവ് നേടാം. ഒപ്പം ഗോൾഡ് കോയിൻ സമ്മാനവും 100% ഡയമണ്ട് എക്സ്ചേഞ്ച് വാല്യൂ. കൂടാതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയത് വാങ്ങുമ്പോൾ ഗ്രാമിന് 100 രൂപ അധികം നേടാം.
4: ഭീമ ജ്വല്ലേഴ്സ്, TNC Apply.
5: PM ജയ് അബ് ഗരീബോ കി ജയ് ബൻ ഗയി ഹൈ.

0: ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 500,000 രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2,00,000 കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455555 എന്ന നമ്പറിൽ വിളിക്കുക.
1: ഫാൻ അല്ലെങ്കിൽ സോഡാ മേക്കർ, വേഗം എന്തെങ്കിലും തീരുമാനിക്കൂ.
2: അപ്പോൾ നമ്മൾ ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീൻ വാങ്ങുന്നില്ലേ?
1: YG ഹോം ഫെസ്റ്റിൽ ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീൻ വാങ്ങുമ്പോൾ സീലിംഗ് ഫാൻ, പെഡസ്റ്റൽ ഫാൻ, വോൾ ഫാൻ, സോഡാ മേക്കർ ഇവയിലേതെങ്കിലും ഒന്ന് സമ്മാനമായി തിരഞ്ഞെടുക്കാം.
2: YG ഹോം ഫെസ്റ്റ്.

ആകാശവാണി 102.7 മഞ്ചേരി FM മലയാളത്തിന്റെ ഹൃദയതാളം. ഫുട്ബോൾ ബീറ്റ്സ്.

0: ഇത് ഫുട്ബോൾ ബീച്ചിന്റെ സമയമാണ് അല്ലേ?
1: അതെ.
0: ഇനി കലാശ പോരാട്ടത്തിന് വെറും മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ.
1: അതെ, നമുക്ക് നാളത്തെ നാളെ രാവിലെ പുലർച്ചെ
0: നാളെ നേരം പുലരുമ്പോഴേക്കും ആരാണ് ഒരു മാസം നീണ്ടതെന്ന പോരാട്ടം,
1: മാമാങ്കത്തിന്റെ അവസാനം, നമ്മുടെ വിജയിയാരെന്ന് ശരിക്കും അല്ലേ ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ
0: വിജയിയാരെന്ന് നാളെ അറിയാം. നാളെ രാവിലെ അത് കേട്ടുകൊണ്ടാണ് നേരം പുലരുന്നത്.
1: ശരിക്കും എല്ലാവരും ആവേശജ്വലമായിട്ട് കാത്തിരിക്കുകയാണ്. അത്യാവേശത്തിലാണ് എല്ലാവരും കാത്തിരിക്കുന്നത് നമ്മുടെ അർജന്റീനയും
0: സ്പെയിനും തമ്മിലുള്ള ഏറ്റുമുട്ടലിന് വേണ്ടിയിട്ട്. ഇന്ന് വിളിക്കൂ, ഫുട്ബോൾ ബീച്ച് ആണ്, ഫുട്ബോൾ ബീച്ചിലേക്ക് വിളിക്കാം. ഫുട്ബോൾ ബീച്ചിലേക്ക്, അതായത് ലോകകപ്പ് ഫൈനൽ വിജയി ആരെന്നറിയുന്നതിന് മുമ്പുള്ള അവസാനത്തെ ഫുട്ബോൾ ബീച്ചാണ്.
1: അതായത് ശരിക്കും അതിലേക്ക് വിളിക്കുക, വിളിക്കേണ്ട നമ്പറുകൾ,
0: നിങ്ങളുടെ പ്രതീക്ഷകളൊക്കെ പങ്കുവയ്ക്കാൻ അല്ലെ. നാളെ മുതൽ സത്യമാണ്.
1: അതെ, നാളെ മുതൽ സത്യമാണ്, ഇന്ന് പ്രതീക്ഷ. അപ്പൊ വിളിക്കേണ്ട നമ്പറുകൾ പറയാം. 04-83-2950-300

0: അല്ലെങ്കിൽ
1: 0483 2950300 എന്ന നമ്പറിലേക്കോ 0483 2950800 എന്ന നമ്പറിലേക്കോ വിളിക്കുക. പെട്ടെന്ന് തന്നെ വിളിക്കുക, നിങ്ങളുടെ ആവേശവും പ്രതീക്ഷകളും നിങ്ങളുടെ നിരീക്ഷണങ്ങളും എല്ലാം ഇവിടെ പങ്കുവയ്ക്കുക.
0: അപ്പോൾ ഇന്ന് ഫുട്ബോൾ ബീച്ചിൽ
1: നിങ്ങൾക്കൊപ്പം ഉള്ളത് സ്നേഹപ്രഭയാണ്,
0: ഞാൻ ശ്രീജ.
1: സ്റ്റുഡിയോ സഹായം നൽകുന്നത് പി കെ വിനോദ്.
0: സാങ്കേതിക സഹായം ലിജേഷ് കിഴിശ്ശേരി, മുരുകേശൻ കോട്ടക്കൽ.
1: അപ്പോൾ ആരംഭിക്കാം അല്ലേ നമുക്ക്? ഇപ്പോ നമ്മൾ നാളെ ഫൈനലാണ്, അല്ലെങ്കിൽ ഇന്ന് അർദ്ധരാത്രി ഫൈനലാണ്.
0: അപ്പൊ അതിനു മുമ്പ് തൊട്ട് മുൻപ് നമ്മുടെ
1: ഫൈനൽ,
0: അതായത് ബ്രോൺസ് മെഡൽ, അങ്ങനെ നമ്മുടെ ഇംഗ്ലണ്ട് നേടിയിരിക്കുന്നു.
1: അത് വെറും വിജയമൊന്നും
0: അല്ല, 6-4.
1: കർക്കിടക മഴ അവിടെയാണ് പെയ്തെന്ന് തോന്നുന്നു.
0: ശരിക്കും 10 ഗോളാണ്,
1: ആകെ 10 ഗോളാണ് അവിടെ പിറന്നത്.
0: അപ്പോ
1: അത്രല്ല, അവിടെ ഒരുപാട് റെക്കോർഡുകള്
0: ഭേദിക്കപ്പെട്ടു അല്ലേ.
1: ഒരുപാട് റെക്കോർഡുകൾ.
0: വീണ്ടും കിലിയൻ എംബാപ്പെ മുമ്പിലായി ഗോൾഡൻ ബൂട്ടിനായിട്ടുള്ള മത്സരത്തിൽ.
1: ലോകകപ്പ് ഗോൾ നേടിയതിന്റെ റെക്കോർഡും കൂടെ ആയിട്ടുണ്ട്.
0: അതെ, അപ്പോ കിലിയൻ എംബാപ്പെ ഇപ്പൊ മെസ്സിക്ക് മുന്നിലായി. ഇത്ര നാളായിട്ടുണ്ട് ഒറ്റയ്ക്ക് ഒരുമിച്ചായിരുന്നു, അവർ ഒപ്പത്തിനൊപ്പമായിരുന്നു, ഇപ്പൊ മെസ്സിക്ക് മുന്നിലായി.
1: ഇനി എങ്ങനെയാണ് അത് മറികടക്കുക എന്നുള്ളതൊക്കെ നമ്മൾ ഫൈനലിൽ കാണാം. ഫൈനൽ മത്സരം അവിടെ മെസ്സിക്ക് മുന്നിലുണ്ടല്ലോ.
0: അതെ,
1: അപ്പൊ വളരെ ആവേശകരമായിട്ടുള്ള ഒരു ഫൈനലായിരുന്നു. ബ്രോൺസ് മെഡലിനുള്ള അങ്ങനെ 3-ാം സ്ഥാനത്ത് ഇംഗ്ലണ്ടും,
0: ഇംഗ്ലണ്ടും 4-ാം സ്ഥാനത്ത്
1: ഫ്രാൻസും. നമുക്കൊരു കോളർ ഉണ്ടെന്ന് തോന്നുന്നു, പെട്ടെന്ന് തന്നെ സ്വീകരിക്കാം. ഹലോ,
2: ഹലോ,
0: നമസ്കാരം, ഫുട്ബോൾ ബീച്ചിലേക്ക് സ്വാഗതം. ആരാണ്?
2: ഞാന് സുനീർ ബാബു, പോർട്ടുഗലിൽ നിന്ന്.
0: കണ്ടോ ഇന്നലത്തെ കളി?
2: ഇന്നലെ കളി കണ്ടില്ല.
0: കളി കണ്ടില്ല,
1: എല്ലാ എനർജിയും നാളേക്ക് മാറ്റി വെച്ചെന്നാണോ?
2: ഇന്ന് കാണണ്ടേ? അപ്പൊ
0: പറ്റില്ല, പറ്റില്ല, അത് ശരി. ഇന്ന് എന്തൊക്കെയായാലും നമുക്ക് കാണണം, നമുക്ക് ആഘോഷിക്കേണ്ട ദിവസമാണിന്ന്.
2: നമ്മൾ അതിനു വേണ്ടി ഇങ്ങനെ കാത്തു നിൽക്കുകയല്ലേ.
0: അപ്പൊ ഒന്ന് പറയൂ, എങ്ങനെ ഉണ്ടായിരുന്നു ഈ ലോകകപ്പ് മാമാങ്കം
2: 32?
1: മൊത്തത്തിൽ എങ്ങനെയാണ്? അല്ല, ഇത് പറയട്ടെ, എന്താണ് സുനീർ ബാബു ആരുടെ കൂടെയാണ്?
2: ഞാന് കമ്മിറ്റി ടീമാണ്.
0: കമ്മിറ്റി ടീമാണ്. അർജന്റീനക്കാര് കളിച്ച് ജയിച്ചിട്ട് കമ്മിറ്റി ടീം അടുത്തല്ലേ? കമ്മിറ്റി ടീം ആയിക്കോട്ടെ,
1: അതങ്ങനെ സമ്മതിച്ചു
0: ആദ്യം തന്നെ നമ്മള് സമ്മതിച്ചു. പറയൂ എന്നിട്ട്, എങ്ങനെ ഉണ്ടായിരുന്നു?
2: കളികളൊക്കെ അടിപൊളിയായിട്ട് അങ്ങനെ കഴിയല്ലേ. ഇനിയിപ്പോ സ്പെയിനും അർജന്റീനയും ആയിട്ട് നമ്മള് യമാലും.
0: അതെ, യമാലിനെ കുറിച്ചാണ് എല്ലാവരും അല്ലെ, എന്താവും ആ ഒരു അവരുടെ രീതി എന്ന് നമ്മള്.
2: ഇനിയിപ്പോ അതല്ല, ഇനിയിപ്പോ അർജന്റീന ജയിച്ചു കഴിഞ്ഞാല് അവര് പറയും യമാല് അവിടെ ബാഴ്സലോണയില് അവിടെയൊക്കെ വളർത്തിക്കൊടുന്നതാണ്, മെസ്സി വളർത്തിക്കൊടുന്നതാണ്, അവര് ഒത്തു കളിച്ചു.
0: അതൊക്കെ
1: പക്ഷെ എന്തായാലും നല്ല കളി അഭിനന്ദിക്കുന്നില്ലേ? തീർച്ചയായിട്ടും ഇപ്പൊ കഴിഞ്ഞിട്ടുള്ള സെമിയിലൊക്കെ മെസ്സിയുടെ അസിസ്റ്റും എല്ലാ കാര്യങ്ങളും അല്ലേ.
0: വിവാദങ്ങൾ ഇഷ്ടം പോലെ ഉണ്ടാവാം, ഒരു ഭാഗത്ത് വിവാദങ്ങൾ എന്തായാലും ഉണ്ടാവും. നമ്മൾ അതല്ല, നമ്മൾ കളിയാണ് അല്ലെ, നമുക്ക് കളിയാണ് പ്രധാനം. എന്തൊക്കെയായാലും ഇത്രയധികം ആൾക്കാർ വീക്ഷിക്കുന്ന കളിയാണ്, സോഷ്യൽ മീഡിയ അത്രയധികം ഇതോടെ രംഗത്തുണ്ട്. അപ്പൊ ഒരു പരിധി കൂടുതൽ എന്തെങ്കിലും ഒരു ഇതുണ്ടെങ്കിൽ അല്ലെ, എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അതിന് സൊല്യൂഷൻ ഉണ്ടാവേണ്ടതാണ്. അപ്പൊ വലിയ കുഴപ്പമൊന്നും ഇല്ല എന്നാണ് ഇതുവരെ നമുക്ക് മനസ്സിലായേക്കുന്നത്. അതാണ് അപ്പൊ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരാളും നമ്മളെ അല്ലെ, അത്രയധികം പേര് കാണുകയാണ്, എങ്ങനെ വേണമെങ്കിലും കാണാം. ഇന്നിപ്പോ നമ്മുടെ കയ്യില് വീഡിയോയുടെ കംപ്ലീറ്റ് എല്ലാം നമ്മുടെ കയ്യിലുണ്ട്.
2: എന്തെങ്കിലും പറയണ പോലെ നല്ല സംഭവങ്ങളൊക്കെ എല്ലാവർക്കും അറിയാം, ഇങ്ങനെ പിടിച്ചു നിൽക്കാൻ വേണ്ടിട്ട് ഓരോ ഐഡിയകൾ കണ്ടുപിടിച്ചു.
0: അതൊക്കെ പറഞ്ഞോട്ടെ, എന്നാലും നമുക്ക്
1: എന്നാലും പൂർണ്ണ സപ്പോർട്ടായിട്ട് ഇവിടെ സുനീർ ബാബുവിനെ പോലുള്ള എത്രയോ ആളുകളുണ്ട്.
0: എന്താണ്
1: സ്പെയിനെ സ്പെയിനെ നേരിടുന്ന സമയത്ത് എന്തൊക്കെയാണ് ഒരു സ്പെയിന്റെ ശക്തി എന്തൊക്കെയാണ് കാണുന്നത്?
2: നല്ല പിന്നെ അവരുടെ ഡിഫൻസ് ആണെങ്കിൽ ഡിഫൻസും ഉണ്ട്, അറ്റാക്കിംഗ് അറ്റാക്കിംഗ് ഉണ്ട്.
0: ഫ്രാൻസിനെ ഫ്രാൻസ് എന്ന വമ്പന്മാരെ, അതെ, കിലിയൻ എംബാപ്പ, ഡംബെല്ല് അങ്ങനെയുള്ള അവരെ തോപ്പിച്ചവരാണ്. അത്രയും
1: അങ്ങനെ ഡിഫൻസ് മാത്രല്ല, അതില് ഒഫൻസും ഉണ്ട് അല്ലേ.
0: അതെ,
2: എംബാപ്പനെ ബോൾ എടുത്ത് മര്യാദക്ക് അടിക്കാൻ
0: അവരയച്ചിട്ടില്ല. അതാണ് അവര് എംബാപ്പ എന്ന് പറഞ്ഞാൽ അത്രയും പ്രോമിസിംഗ് ആയിരുന്നു, അത്രയും പ്രോമിസിംഗ് ആയിട്ടുള്ള ആളാണ്. അവര് പോലും ഒന്ന് പതറിപ്പോയി, എന്ത് ചെയ്യണം എന്നറിയാതെ കുറച്ച് നേരം നിന്നുപോയി എന്നുള്ളതാണ്.

0: അതൊന്നാമത് കാളപ്പൂട്ടിന് പ്രസിദ്ധമാണ് അല്ലേ സ്പെയിൻ എന്ന്
1: പറയുന്നത്. ചെറിയൊരു പരാജയ ഭീതി മണക്കണുണ്ടോന്നൊരു തോന്നലുണ്ട്.
0: നമുക്ക് നോക്കാം, നമുക്ക് കാത്തിരുന്ന് കാണാം. അതല്ലേ അതിന്റെ
1: കാത്തിരുന്ന് കാണാം,
0: അതാണ് അതിന്റെ മാധുര്യം.
1: നമുക്ക് ഇന്നത്തെ കളിയിൽ ഇവിടെ ഇംഗ്ലണ്ടും ഫ്രാൻസും
0: അവരങ്ങട്ട് പെരും മഴയായിരുന്നു, കാരണം അവർക്ക് ഒരു ടെൻഷനും ഇല്ല, അവരങ്ങട്ട് ആസ്വദിച്ച് കളിച്ചു,
1: അവരങ്ങട്ട് അടിപൊളിയാക്കി
0: അടിപൊളിയാക്കി, ഒരു ടെൻഷനും ഇല്ല.
2: പ്രത്യേകിച്ച് ഒരു വേറൊരു ഇതൊന്നുമില്ലല്ലോ, ടെൻഷന്റെ കാര്യമൊന്നും ഇല്ലല്ലോ,
0: ഒരു ബാധ്യത
2: ഭാരമില്ലല്ലോ, തലയ്ക്ക് വേറെ ഭാരമൊന്നും ഇല്ലാതെ കളിക്കും.
0: അവരങ്ങട്ട് ആറാടി കളിച്ചു ശരിക്കും,
1: അതന്നെ
0: ആറ് നാല് അങ്ങോട്ടും ഇങ്ങോട്ടും ഗോൾ അങ്ങോട്ട് അടിക്കട്ടെ എങ്ങോട്ട് അടിക്കട്ടെ എന്താന്നൊന്നും ഒരു പിടുത്തം കിട്ടാതെ.
2: എംബാപ്പെ ഗോൾഡൻ ബൂട്ടിലേക്കൊക്കെ എത്തിച്ചേരും എന്ന്
1: തോന്നുന്നത്.
0: മെസ്സിക്ക് ആ ഒരു ഒപ്പെത്താൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ അസിസ്റ്റുകളുടെ ഒക്കെ ആ അതെ അസിസ്റ്റുകളുടെ ഒരു പിൻബലത്തില് മെസ്സി തന്നെ അടിക്കുമെന്ന്.
1: രണ്ട് ഗോൾ ഉറച്ചു കഴിഞ്ഞാൽ ഇപ്പൊ നാല് അസിസ്റ്റ് എംബാപ്പെ കൊണ്ട് നാല്
0: മെസ്സിക്കുണ്ട്. അപ്പൊ അതാണ് പറഞ്ഞത്. അപ്പൊ അതൊക്കെ അങ്ങോട്ട് ഓവർകം ചെയ്താൽ മാത്രമേ മെസ്സിക്ക് ഗോൾഡൻ ബൂട്ട്.
1: അല്ല
0: അതാണ് അതിന്റെ മാധുര്യം. എന്താണ് അവസാനം
2: വേണമെങ്കിലും തിരിച്ചു വരാം.
0: അർജന്റീന എന്ന് പറയുന്നത് കളിയും കളിയും അത് കരുത്തും വേണം, അതോടൊപ്പം ബുദ്ധിയും പ്രവർത്തിക്കണം. തന്ത്രങ്ങളാണ് ഫുട്ബോൾ അല്ലേ.
1: ആദ്യം ഒരു ഗോള് സ്പെയിൻ അടിക്കണം,
2: അപ്പോഴെവിടെ വീര്യം ഉണ്ടാവുള്ളൂ,
0: അങ്ങോട്ടൊരു ഊർജ്ജം കിട്ടും. എന്തൊക്കെയായാലും
2: എന്തായാലും ഒരു ആരാധകൻ ആ രീതിയിലൊക്കെ നന്നായിട്ട് കണ്ടുവച്ചിട്ടുണ്ട്,
0: എല്ലാ നിരീക്ഷണങ്ങളും നടത്തിയിട്ടുണ്ട്.
2: എങ്ങനെയാണ് അവിടെ കളി കാണുന്നത്, എങ്ങനെയാണ്, ഒരുമിച്ചാണോ?
1: വലിയ ബിഗ് സ്ക്രീൻ ഉണ്ട്, പിന്നെ ചെറിയ ടി വി ഉണ്ട്, ക്ലബ്ബുകളുണ്ട്, ഒക്കെ എല്ലാം ഉണ്ട്. പക്ഷെ ഞാൻ കൂടുതലും ഹൈലൈറ്റ്സ് ആണ് ഞാൻ കൂടുതലും കാണുന്നത്. ഉറക്കം ഒഴിക്കാൻ വല്ലാതെ വയ്യ.
0: അപ്പൊ ഇന്ന് നമ്മൾ ഉറക്കം ഒഴിക്കും, ഇന്ന് ആഘോഷരാവാണ് നമുക്ക്.
2: എന്തായാലും സുനീർ ബാബുവിന്റെ പ്രതീക്ഷകളൊക്കെ സഫലമാവട്ടെ. നമുക്ക് നാളെ നാളെ
1: വരുമ്പോഴേക്കും
0: അപ്പൊ എല്ലാവരോടും പറഞ്ഞോളൂ ലോകകപ്പ് ആശംസകൾ. അപ്പൊ ലോകകപ്പ് ആശംസകൾ എല്ലാവരോടും പറഞ്ഞോളൂ.
1: ഞാൻ നേരത്തെ വിളിച്ചിരുന്നു.
0: ആയിക്കോട്ടെ, അപ്പൊ കാണാം.

0: അപ്പോ ആവേശ കൊടുമുടിയിൽ തന്നെയാണ്
1: അതെ എല്ലാവരും. ലോകം തന്നെ രണ്ടായിട്ട് ആകപ്പാടെ ഇനി ലോകത്ത് രണ്ട് വിഭാഗങ്ങളുള്ളൂ, ഒന്ന് സ്പെയിനും ഒന്ന് അർജന്റീനയും. അങ്ങനെ ഭൂമിയുടെ മഹോത്സവം അങ്ങനെ തുടങ്ങുകയാണ്. അപ്പൊ സ്പെയിന്റെ ഒരു
0: അല്ല ഫുട്ബോൾ എന്ന് പറയുന്നത് തന്നെ ആവേശം ഒപ്പം സന്തോഷം ഒക്കെ കൂടി നൽകുന്ന ഒരു ഗെയിമാണ്.
1: അപ്പൊ ഇത് കാര്യം പറയുമ്പോ തന്നെ സ്പെയിനിന്റെ ഒരു ടിക്കറ്റാക്ക ടിക്കറ്റാക്ക എന്നൊരു പാസിംഗ് വിപ്ലവം. ഓരോരുത്തർക്കും ഓരോ തന്ത്രങ്ങൾ ഉണ്ടല്ലോ. ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ ഗോളടിക്കുക, പന്തടിക്കുക, ഗോളടിക്കുക. അത് മാത്രമല്ല ഫുട്ബോള്, കരുത്ത് മാത്രമല്ല, അവിടെ പല തന്ത്രങ്ങൾ. ടിക്കറ്റാക്ക എന്ന് പറയുന്നത് സ്പെയിൻകാരുടെ, അതായത് അവര് താരതമ്യേന കൊറിയ മനുഷ്യരാണ്. അപ്പോ നമുക്ക് അതിനെ കുറിച്ച് പിന്നെ സംസാരിക്കാം. അടുത്ത ശ്രോതാവ് നമ്മളിലേക്ക് നമ്മുടെ നിരീക്ഷണങ്ങൾ പങ്കെടുക്കാൻ റെഡിയായിട്ടുണ്ട്, സ്വീകരിക്കാം നമുക്ക്. നമസ്കാരം,
0: ഇതാരാണ്?
1: പറയൂ.
2: ഏത് കളി ഇഷ്ടാണ്? അതായത് സമയത്ത് നടക്കുന്ന കളികളൊക്കെ നിരീക്ഷിക്കും, അത് മനസ്സുകൊണ്ട് തന്നെ ഒരു അഭിപ്രായം കണ്ടെത്തും, അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരാളാണ്. എല്ലാ കളിയും ഇഷ്ടമാണ്.
1: അതായത് ക്രിക്കറ്റും ഇഷ്ടമാണ്, ഫുട്ബോളും, എല്ലാ കായിക വിനോദങ്ങളും ഇഷ്ടമാണ്.
0: അപ്പൊ ഇപ്പൊ ഫുട്ബോൾ നടക്കുന്ന
1: ഫുട്ബോൾ വസന്താണ്. അപ്പൊ നമ്മള് ഫുട്ബോളിനോടൊപ്പം ഒരു പ്രയാസം ഉണ്ടാവും. മനസ്സിൽ എന്ത് ചെയ്യുന്നു?
0: വീട്ടില് മറ്റ് വീട്ടിൽ മറ്റ് ഫുട്ബോൾ പ്രേമികളൊക്കെ ഉണ്ടോ?
2: ഞാനും ഹസ്ബൻഡ് ഉള്ളത് ഞങ്ങള് ഫേസ്ബുക്കിലൊക്കെ നോക്കിയിട്ടാണ്, ഹൈലൈറ്റ്സ്
1: അതെല്ലാം നമ്മള് നിരീക്ഷിക്കാറുണ്ട്. അപ്പൊ ഇന്നത്തെ ഫുട്ബോൾ കളി കാണുമോ? ഇന്ന് പറഞ്ഞാൽ നാളെ രാവിലെ പുലർച്ചയ്ക്ക് 12:30, അതാണ് നമ്മൾ ഇന്ന് എന്ന് പറയുന്നത്. അപ്പൊ 20-ാം തീയതി. അപ്പൊ ആ കളി നമ്മള് മിസ്സാക്കരുത് അല്ലെ. അപ്പൊ ഫൈനൽ എന്തൊക്കെയായാലും നമ്മൾ ഉറക്കൊഴിക്കും, നെഞ്ചിടിപ്പ് ഏറിക്കൊണ്ട് നമ്മള്. ആദ്യം ടീം ചോദിക്കാലോ, ടീം ആരാണ്? അങ്ങനെയൊന്നും ഇല്ലേ,
2: അർജന്റീനയാണ്.
1: അർജന്റീനയാണ്
2: എപ്പോഴും

0: ഏത് കളി കാണുകയാണെങ്കിലും ആരാണോ നല്ലോണം കളിക്കുന്നത് അവര് ഒപ്പം കൂടാനാണ്
1: ഇഷ്ടം. ആയിക്കോട്ടെ, അർജന്റീന തീർച്ചയായും മികച്ച ടീം തന്നെയാണ്, അതിന് നമുക്കൊരു എതിരഭിപ്രായമല്ല. അതുപോലെ തന്നെ സ്പെയിനും, അതുപോലെ തന്നെ എന്താണ് അവരുടെ സാധ്യത എല്ലാവരും പറയുന്നത്,
2: നന്നായിട്ട് കളിക്കുന്നവര് വിജയിച്ചാൽ ആര് ഏത് ടീമാണെങ്കിലും മത്സരം ജയിച്ചിരിക്കുന്ന സന്തോഷമാണ് അല്ലേ.
1: അതെ, സ്പെയിൻ എന്ന് പറഞ്ഞാൽ കാളപ്പോരിന് പ്രസിദ്ധമായ നാടാണ്. 50-50 ചാൻസ് ആണ് എല്ലാ നിരീക്ഷകരും.
2: പിന്നെ അർജന്റീനയുടെ പോരാട്ട വീര്യവും കരുത്തും ഒന്നും നമ്മള് എവിടെ ആരും കുറച്ചു
1: കാണുന്നുണ്ട്, കാണണ്ട.
0: ഒരാള് പറഞ്ഞ പോലെ അർജന്റീനക്ക് ആദ്യം ഇത്
2: അവിടുന്നുള്ള ഉയർത്തെഴുന്നേൽപ്പാണ് ആ ടീമിന് കുറച്ച് താല്പര്യം. ഇതുവരെയുള്ള ഒരു ഹിസ്റ്ററി വെച്ച് നോക്കുമ്പോഴേ, ഈ ഒരു ലോകകപ്പ് ചരിത്രം വെച്ച് നോക്കുമ്പോ അങ്ങനെയാണ് തോന്നുന്നത്. പക്ഷെ ഒന്നും പറയാൻ പറ്റില്ല, ആ ദിവസത്തെ എന്താണ്, ആ ദിവസം എന്ത് നടക്കുന്നു അതിനനുസരിച്ചിരിക്കും.
0: കളിക്ക് പുറമേ നമ്മുടെ വേറെ ഓരോ ഇത് നോക്കുകയാണെങ്കിലും നമുക്ക് ഇങ്ങോട്ട് കിട്ടുന്ന ഓരോ നെഗറ്റീവ് നമ്മളെ കൂടുതൽ കൂടുതൽ നമ്മളെ
1: ശക്തരാക്കും. അതെ അതെ, കൂടുതൽ ചിന്തിക്കാനും കൂടുതൽ ഊർജ്ജസ്വലതയോടെ മുന്നേറാനും നമ്മളെ സഹായിക്കും.
2: അല്ലെങ്കിലും ഏത് കളിയാണെങ്കിലും പ്രത്യേകിച്ച് സ്പോർട്സിൽ നമ്മൾ ഒരുപാട് പാഠങ്ങൾ ഇന്ന് പഠിക്കാനുണ്ട്.
0: ഞാൻ മുന്നേ വേൾഡ് കപ്പൊക്കെ സ്ഥിരം
1: കാണുമായിരുന്നു.
0: ആ അതില് റിവാർഡോ ബെബറ്റോ ഇങ്ങനെ ഇങ്ങനെയുള്ള പിന്നെ ആളുകളൊക്കെ, അതൊന്നും പേര് മറക്കാതെ എപ്പോഴും ഇങ്ങനെ റൊണാൾഡോ ന്യൂ അങ്ങനെയുള്ള.
2: അതെ, ഒരു കാലത്ത് പിന്നെ വിപ്ലവം ഉണ്ടാക്കിയിട്ടില്ല എത്ര എത്ര കളിക്കാരാ, അവരൊന്നും ആരും മറന്നു പോകുന്നില്ലല്ലോ. ഇപ്പോഴത്തെ കുട്ടികൾക്കും അതെ കേട്ടോ, ഇപ്പൊ ചെറിയ കുട്ടികളോട് നമ്മൾ സംസാരിക്കുമ്പോഴാണെങ്കിലും
1: അതെ,
2: അവര് പഴയകാല കളിക്കാരെ കുറിച്ചൊക്കെ അവർ അപ്ഡേറ്റ് ചെയ്ത് അവർ വിവരങ്ങളൊക്കെ മനസ്സിലാക്കുന്നത്
1: അവർക്ക് ഏറ്റവും തുടക്കം മുതൽ അവസാനം വരെയുള്ളവരുടെ ഓരോ കളിക്കാരുടെയും ഓരോ രീതികളെ
2: കുറിച്ചൊക്കെ
1: മനസ്സിലാക്കുന്നുണ്ട്. നമ്മൾ തന്നെ പലപ്പോഴും ഞെട്ടിപ്പോവും. ഇപ്പൊ ചിലപ്പോ നമുക്ക് ചില പേരുകൾ നമ്മൾ കേട്ടിട്ടുണ്ടാവില്ല അത്രയും, എന്നാലും അവര് അത്രയധികം നിരീക്ഷിക്കുന്നവരാണ്, അത്രയധികം കളിയെ സ്നേഹിക്കുന്നവരാണ് പലപ്പോഴും.
0: ചെറിയ ചെറിയ പാസുകള് കുഞ്ഞു കുഞ്ഞു പാസ് വെച്ചിട്ടാണ് അവര് ബോള് കൈമാറി ഇങ്ങനെ പോണത്.
1: ആ അതെ അതെ, സ്പെയിൻകാരുടെ അതായത് നമ്മളിപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുന്നു ടിക്കി ടാക്ക, അതാണ് ഒരു പാസിംഗ് തന്ത്രമാണ് ടിക്കി ടാക്ക. അതായത് അവര് ചെറിയ ചെറിയ പാസ് ഒക്കെ കൊടുത്ത് ഇപ്പൊ സ്ട്രൈക്കേഴ്സ് ഇല്ലെങ്കിൽ പോലും ഗോൾ അടിക്കാം എന്നുള്ള ഒരു രീതിയിൽ, അങ്ങനത്തെ ഒരു അവരാണെങ്കിൽ ഒന്നും കൂടി ചെറിയ ആൾക്കാരാണ്, അതാണ് കൊറിയ മനുഷ്യരാണ്. അപ്പൊ അവർക്ക് ആ തന്ത്രം അവരുടെ പലപ്പോഴും അതാണ് അവരെ അജയ്യരായി മാറ്റിയിരിക്കുന്നത് അല്ലെ. ഇപ്പൊ യൂറോ കപ്പും എല്ലാം എടുത്തപ്പോ
0: നല്ലൊരു കളിയാട്ടെന്ന്
1: നമുക്ക് ആഗ്രഹിക്കാം. അതെ, നല്ലൊരു കളി നമുക്ക് കാണാം.
2: നമുക്ക് നല്ലൊരു എന്താ പറയാ നല്ലൊരു വിരുന്നാവട്ടെ അല്ലേ.
1: അതെ,
2: അതാണ് വേണ്ടത്. അപ്പോ ഫുട്ബോളിനെ സ്നേഹിക്കുന്ന വത്സല ചേച്ചിക്ക് അല്ലേ.
1: അതെ,
2: സന്തോഷം കേട്ടോ അങ്ങനെ സംസാരിക്കുന്നുണ്ടല്ലോ. അപ്പോ കളി കണ്ട് നമുക്ക് നാളെയും ഉള്ള ഫുട്ബോൾ ബീറ്റ്സിന്റെ ആവേശമൊക്കെ കേൾക്കുക, പറ്റുമെങ്കിൽ വിളിക്കൂ. എന്തായാലും ഫൈനലിന് മുന്നേയുള്ള ഒരു ഫുട്ബോൾ
1: അതെ അതെ, ശരിക്കും ഇന്നാണ് അല്ലെ. ഈ പറഞ്ഞ പോലെ നാളെ എന്ന് പറഞ്ഞാൽ അത് പിന്നെ വേറെ ഒന്നുമില്ല, നാളെ നമുക്കത് കിട്ടിക്കഴിഞ്ഞു.
2: അതിന്റെ വന്നല്ലോ
1: വന്നു അതിന്റെ, പക്ഷെ ഇന്നത്തെ ആ പ്രതീക്ഷ എന്ന് പറയുന്നത്
2: ഇന്ന് നമുക്ക് അതിനെ കുറിച്ച് ചർച്ച ചെയ്യാം, പ്രതീക്ഷിക്കാം, ടെക്നിക്സ് പറയാം.
1: അതെ,
2: നാളെ എല്ലാം അതെല്ലാം കഴിഞ്ഞു,
1: നാളെ അത് റിയാലിറ്റി ആയി.
0: നാളെ പറയാനുള്ളത് ഇങ്ങനെ കളിച്ചാൽ ഇങ്ങനെ നന്നായിരുന്നു, അല്ലെങ്കിൽ
1: ഒന്നും കൂടി കൂടുതൽ അല്ലേ.
2: അതായത് നമ്മള് പാസ്റ്റ് ടെൻസിൽ പറയാം, ഇന്ന് നമുക്കൊക്കെ അല്ലേ
1: ഫ്യൂച്ചറിൽ പറയാം. അപ്പൊ വിളിച്ചതിൽ ഏറെ സന്തോഷം. അപ്പൊ നല്ലൊരു ഫുട്ബോൾ ആശംസകൾ.
2: എന്തായാലും ഒരു മാസക്കാലം ഈ ഒരു ഫുട്ബോൾ ആവേശം ഒട്ടും ചോരാതെ ഫുട്ബോൾ ബീച്ചിന്റെ കൂടെ ഉണ്ടായിരുന്നില്ലേ വത്സല ചേച്ചി? ഉണ്ടായിരുന്നു. അപ്പോ ശരി, സന്തോഷം കേട്ടോ.
1: ഓക്കേ.

0: ഇപ്പൊ ഇന്നലെ ഒരു ഹാട്രിക് ഒക്കെ പറഞ്ഞിട്ടുണ്ട്.
1: ഓ
0: അതെ,
1: ബുക്കയോ
0: സാക്കയുടെ ഒരു ഹാട്രിക്ക്. അതാ പറഞ്ഞ ഇന്നലെ ആകെ ഒരു എന്താ പറയാ
1: ആറാട്ടം
0: റെക്കോർഡുകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു കളി തോന്നുന്നു അല്ലെ.
1: ശരിക്കും പറഞ്ഞാൽ

0: അത് ശരിക്കും പറഞ്ഞാൽ അഴിഞ്ഞാട്ടം, ആറാട്ട് അങ്ങനെയൊക്കെയല്ലേ ഇപ്പോഴത്തെ പുതിയ വാക്കുകൾ, തൂക്കി എന്നൊക്കെ പറയുന്നത്.
1: ശരിക്കും അതെ, നമ്മള് പ്രത്യേകിച്ചൊരു ഭാരങ്ങളൊന്നും ഇല്ലാതെ അല്ലെ, അല്ലെങ്കിൽ എന്താ പറയാ,
0: കാൽപന്തിന്റെ ഭാരം അല്ല, ലോക കിരീടഭാരമില്ല, അതാണ് കിരീടഭാരം ഇല്ലാതെ ഉള്ള ഒരു കളി. കളി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും, സൗഹൃദ മത്സരം, ബ്രോൺസ് മെഡൽ അതിനു വേണ്ടി
1: തുടക്കത്തിൽ തന്നെ.
0: മെഡലിന്റെ കാര്യം പറയുമ്പോഴാണ്
1: 4-0 പിന്നിൽ നിന്നിട്ട് പിന്നെയും അവര് ഗോളടിച്ചു. വിജയം എന്തായാലും ഇംഗ്ലണ്ടിന്റെ ഒപ്പമായിരുന്നു. എങ്കിലും നല്ലൊരു കളി.
0: അതെ, 4 കഴിഞ്ഞിട്ടാണ് പിന്നെ അവര് വീണ്ടും 4 എടുത്തത്.
1: 90 മിനിറ്റും ഏത് മിനിറ്റ് വേണമെങ്കിലും ഗോള് പിറക്കുക
0: എന്നുള്ള രീതിയിലേക്ക് വന്നു. അപ്പോൾ പിന്നെ ഇപ്പോൾ ഒരു പുതിയ കാര്യം, ഫിഫ ഇപ്പോൾ ലോകകപ്പ് കിരീടത്തോടൊപ്പം മറ്റൊരു കാര്യം കൂടി ഈ പ്രാവശ്യം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതായത് ഒരു റിങ് നൽകുന്നുണ്ട്, പുതിയതായി
1: കിരീടത്തിന്റെ കൂടെ തന്നെ
0: വിജയികൾക്ക് ഒരു റിങ് റിങ് നൽകുന്നുണ്ട്. അതായത് ഒരു വശത്ത് ഫിഫ ലോകകപ്പ് ലോകകപ്പ് കിരീടത്തിന്റെ ഒരു ചിത്രവും, മറുവശത്ത് ഏത് രാജ്യമാണോ ജയിച്ച് അതിന്റെ പ്രാധാന്യം ഉൾക്കൊള്ളുന്ന ഒരു ചിത്രവും കൂടി.
1: അതുപോലെ തന്നെ ഫൈനല്, സെമി ഫൈനൽ മുതൽ ഈ ലോകകപ്പിന് ഉപയോഗിക്കുന്ന ആ ഒരു പന്തിന് ഫുട്ബോള് ട്രയോണ്ട ഫൈനൽ എന്നാണ് അതിന്റെ പേര്. ആ ഒരു ബോളില് ഈ മത്സരങ്ങൾ നടന്നിട്ടുള്ള നഗരങ്ങളുടെ പേരൊക്കെ ആലേഖനം ചെയ്തിട്ടുള്ള ട്രയോണ്ട ഫൈനൽ എന്നുള്ള പേരിലുള്ള ബോളാണ് ഈ ഒരു ലോകകപ്പ് ഫൈനലിനൊക്കെ വേണ്ടിയിട്ട് കളിക്കാരുടെ കാലുകളിൽ ഉരുളുക.
0: അതുപോലെ തന്നെ കഴിഞ്ഞ പ്രാവശ്യത്തെ ആ ഒരു ഫുട്ബോൾ ഗാനം, അതായത് അർജന്റീന കളിക്കുമ്പോ മുജോച്ചോസ് എന്ന് പറഞ്ഞിട്ടൊരു മുജോച്ചോസ് അഹോരാനോസ് വോ ഇല്ലുസ്റ്റാർ എന്നൊക്കെ പറഞ്ഞിട്ടൊരു അവരങ്ങനെ പാടിയിട്ടാണ് അവർ അർജന്റീന ജയിച്ചപ്പോൾ ഉള്ളൊരു ഇത്. അതായത് 1986 കഴിഞ്ഞു 2022
1: കപ്പെടുത്താൽ
0: ആ ഒരു,
1: അതാണ് ഇന്ന് നമുക്ക് പ്രതീക്ഷകൾ പല രീതിയിൽ നമുക്ക് വാനോളം വെക്കാം. എന്തൊക്കെ ഗെയിം പ്ലാൻ ആണ് അർജന്റീനയും സ്പെയിനും കണ്ടുവച്ചിട്ടുള്ളത് എന്നുള്ളതിനനുസരിച്ചിരിക്കും നാളത്തെ, അല്ലെങ്കിൽ ഇന്ന് രാത്രി തന്നെ അല്ലേ എന്നൊന്നും പറയാനില്ല.
0: നമ്മൾ ഇന്ന് രാത്രി എന്നല്ലേ പറയൂ,
1: നാളെ രാവിലെ ആകുമ്പോഴേക്കും ഒക്കെ ഒരു
0: തീരുമാനമായിട്ടുണ്ടാവും.
1: എന്തായാലും രണ്ടുപേരും അത്യാവശ്യം നല്ല പ്രഷറിലൊക്കെ തന്നെ ആയിരിക്കും.
0: ഓ, എന്തൊക്കെയായാലും തന്ത്രങ്ങള്, അതായത് ഒരു കാര്യമുണ്ട്, രണ്ടും സൗഹൃദ അത്രയധികം സെക്കൻഡ്
1: പരിചിത രാജ്യങ്ങൾ,
0: പരിചിത രാജ്യം സെക്കൻഡ് കൺട്രി എന്നാ പറയുന്നത് രണ്ടു പേർക്ക്. ഇപ്പൊ സ്പെയിൻ
1: അതൊരു കാര്യമുണ്ട്, കാരണം ഭാഷ ഒന്നാണ്,
0: അതെ,
1: ഇവര് സംസാരിക്കുന്ന ഭാഷ ഒന്നാണ്,
0: അതാണ്. അപ്പൊ സെക്കൻഡ് കൺട്രി എന്ന് പറയുന്നത്, ഇപ്പം അർജന്റീനയുടെ സെക്കൻഡ് കൺട്രി ഏതാ? സ്പെയിൻ. സ്പെയിനിന്റെ സെക്കൻഡ് കൺട്രി എന്ന് പറയുന്നത് സെക്കൻഡ് മദർ കൺട്രി എന്ന് പറയുന്നത്,
1: കാരണം ബാഴ്സലോണ ആ ഒരു ക്ലബ് ഫുട്ബോളിന്റെ ഭാഗമായിട്ടൊക്കെ വളരെ പരിചിതമായതാണ്.
0: അപ്പൊ അടുത്ത ശ്രോതാവ് നമുക്ക് റെഡി ആയിട്ടുണ്ട്, നമുക്ക് സ്വീകരിക്കാം.
1: അതെ, തീർച്ചയായിട്ടും സ്വീകരിക്കാം. അപ്പോൾ ഫുട്ബോൾ ബീച്ചിലേക്കുള്ള മൂന്നാമത്തെ കോളർ ആരാണെന്ന് നോക്കാം. ഹലോ,
0: സ്വാഗതം ഫുട്ബോൾ ബീച്ചിലേക്ക്.
2: നമസ്കാരം.
0: നമസ്കാരം, റേഡിയോ അടുത്ത് നിന്ന് കുറച്ചങ്ങോട്ട് നീങ്ങിന്നോളൂ.
2: യെസ് മാഡം.
0: ഇതാരാണ്? നീങ്ങിക്കോളൂ.
2: മുരുകേഷ്.
0: മുരുകേഷ്
2: എവിടുന്നേരം?
0: പാണ്ടിക്കാട്.
2: പാണ്ടിക്കാട്.
0: എന്തൊക്കെയുണ്ട് മുരുകേഷ്, നമ്മുടെ ഫുട്ബോൾ മഹോത്സവം?
2: ഞാന് പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റിലാണ് വർക്കിന്, പെരിന്തൽമണ്ണ.
0: പെരിന്തൽമണ്ണയില്. ഓക്കെ, അപ്പൊ എല്ലാ കളിയും കാണാറുണ്ടോ അതോ?
2: സെലക്ടഡ് കളികൾ മാത്രം.
0: ഫസ്റ്റ് തന്നെ നമുക്ക് ഇനി ടീം പറയാലോ.
2: ഡ്യൂട്ടി
0: ഉള്ളത് കൊണ്ട് നമുക്ക്. അപ്പൊ ആരുടെ കൂടെയാണ്?
2: നമ്മള് മറഡോണയൊക്കെ കളിക്കുന്ന അന്ന് മുതല്
0: അർജന്റീന. നീലയും ആ നീലയും വെള്ളം കുപ്പായത്തോടുള്ള പ്രണയം അല്ലേ? അതെ.
2: മേഡം, ഭയങ്കര ഒരു ഡിസിപ്ലിൻ ആണ് ആദ്യം ടീമിന്.
0: അതെ, അല്ല നീലയും, അതായത് ഒരുമാതിരി, അതായത് ധാരാളം ലോകത്തെമ്പാടുമുള്ള ജനങ്ങൾക്ക് എത്രയോ, അതായത് ജനിച്ചു കഴിയുമ്പോഴേക്കും ഫുട്ബോൾ കളി അറിയില്ലെങ്കിൽ പോലും നീലയും വെള്ളയോടെ ഒരു പ്രണയാണ്. അതങ്ങനെയാണ് കൊറേ കാലമായിട്ട്.
2: എനിക്ക് ഇഷ്ടപ്പെട്ട കളറും കൂടിയാണ്
0: നീലയും വെള്ള.
2: പിന്നെ നമ്മളെ മലപ്പുറം ജില്ല വെച്ചാല് ഒരു ലോകത്ത് തന്നെ ഏറ്റവും ഫുട്ബോളിനെ ആരാധിക്കുന്ന സ്ഥലമല്ലേ?
0: അതെ, ഫുട്ബോളിനെ നെഞ്ചിലേറ്റിക്കൊണ്ട് നടക്കുന്ന, ആരാധിക്കുക മാത്രല്ല, നെഞ്ചെന്ന് പറയുന്നത് ഏത് ചെറിയ,
1: അത് എവിടെ നോക്കിയാലും കാണാലോ. കുറച്ചായിട്ട് ഇപ്പോ റോഡിന്റെ ഇരുവശത്തും കാണുന്ന ഫ്ലെക്സുകൾ, ജേഴ്സി, ജേഴ്സി മാത്രം എത്ര നാള് കാണുന്നത്.
0: അത് തന്നെ, ഓരോ ജേഴ്സി
2: ഫാൻസ് മോഹൻലാൽ സാറിന്ന് അവിടെ കളി കാണാനുണ്ട് എന്നുള്ളതാണ്.
0: അതെ, മോഹൻലാൽ ഇന്നുണ്ട്. മോഹൻലാൽ ഇപ്പൊ സെമി ഫൈനൽ അതിന് മുമ്പ് തുടങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നു. മോഹൻലാൽ അവിടെ തന്നെയാണ്. എന്തൊക്കെയായാലും കഴിഞ്ഞ പ്രാവശ്യം അദ്ദേഹം ഉണ്ടായിരുന്നു അർജന്റീന കപ്പടിക്കുന്നത് കാണാനായിട്ട്, അദ്ദേഹം ഉണ്ടായിരുന്നു ഇപ്രാവശ്യം.

0: ഉദ്ദേശവും അദ്ദേഹം ഉണ്ട്.
1: മാഡം, എനിക്ക് പറയാനുള്ളത് എന്താച്ചാല്, ഇപ്പൊ ഈ ഒരു ലഹരി ഇതിന്റെ തൂഫാന്റെ ഒക്കെ പരിപാടി നടക്കണല്ലോ.
0: അതെ, ആ പാണ്ടിക്കാടൊക്കെ ആ പരിപാടി ഗംഭീരമായിട്ട് നടന്നു കഴിഞ്ഞ ദിവസം. രമേശ് ചെന്നിത്തലയൊക്കെ നമ്മുടെ ആഭ്യന്തരമന്ത്രി വന്നിരുന്നു.
1: ആ, ഞാനൊരു സന്നദ്ധ സേവകനാണ്, പോലീസ് വളണ്ടിയർ ആണ് പാണ്ടിക്കാട് സ്റ്റേഷന്റെ.
0: ഓ,
1: പിന്നെ റോഡ് ആക്സിഡന്റ് ആക്ഷൻ ഫോറം അതിൽ മെമ്പറാണ്. അങ്ങനെ പൊതുവായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ഉള്ള ഒരു.
0: അപ്പോ
1: പറയാനുള്ളത്, നമുക്ക് ഫുട്ബോളിനോട് ലഹരി, പാട്ടിനോട് ലഹരി, എല്ലാരും ഇപ്പോഴത്തെ ഇതെന്ന് മയക്കുമരുന്ന് ഇതെന്ന് ഭവിഷ്യത്ത് നിങ്ങൾ മാറി നിന്നിട്ട് എല്ലാരും ഓരോ വായനയോട് ലഹരി, പാട്ടിനോട്,
0: ജീവിതത്തോട്, അതായത് ജീവിതത്തിൽ നമ്മൾ
2: ഇഷ്ടപ്പെടുന്നതാണ് ലഹരി വേണ്ടത്
0: എന്നുള്ളത്. അതായത് നമുക്ക് ഓരോ ഇഷ്ടങ്ങൾ ഉണ്ടാവും, ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങൾ ഉണ്ടാവും, അതിനോട് ലഹരി. അങ്ങനെയാണെങ്കിൽ നമുക്ക് തീർച്ചയായും ഉയരങ്ങളിലും എത്താൻ സാധിക്കും അതിലൂടെ.
1: അതായത് ഈ MDMA ഹൈബ്രിഡ് അതിനൊക്കെ ഒഴിവാക്കിയിട്ട് നമ്മളെ മക്കളും തുടക്കം മുതലേ നമ്മളെ ഒരു ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലക്ക് ബിഗ് സല്യൂട്ട്.
0: ആ, ബിഗ് സല്യൂട്ട് തന്നെ കൊടുക്കണം തീർച്ചയായും. അദ്ദേഹം വളരെയധികം ഇപ്പൊ തമിഴ്നാടിൽ നമ്മള് അതായത്
1: കർണാടക എല്ലാ അതിർത്തി
2: ശരിക്കും കുട്ടികളെ ചെറുപ്പത്തിൽ തന്നെ സ്പോർട്സിലേക്കൊക്കെ നന്നായിട്ട് തിരിച്ചുവിട്ടാൽ അല്ലെ, അവർക്ക് പിന്നെ ഈ
0: ഡിസിപ്ലിൻ ഉണ്ടാവും എന്ന് പറയുന്നത് അല്ലെ. അദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങൾ അല്ലെ, തമിഴ്നാടിലാണെങ്കിലും CMVJ
1: ചാർജ് എടുത്തുടനെ തന്നെ അവിടെയൊക്കെ മദ്യഷാപ്പുകളൊക്കെ പൂട്ടി.
0: അതെ, അതുപോലെ അദ്ദേഹം നമ്മളോടൊപ്പം സഹകരിക്കാം, അദ്ദേഹം കൊച്ചിയിൽ എത്താം. നമ്മുടെ മോഹൻലാലിന്റെ ഫേമസ് ഡയലോഗ് നാർക്കോട്ടിക്സ് ഇസ് എ ഡർട്ടി ബിസിനസ്, ആ അതിന്റെ കൂടെ അദ്ദേഹവും ചേരാമെന്ന് അദ്ദേഹം നമുക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട്. അത് മാത്രമല്ല, പല സംസ്ഥാനങ്ങളിലെയും പോലീസ് മേധാവികളായിട്ട് അദ്ദേഹം സംസാരിച്ചും അല്ലെ, അതൊക്കെ താങ്കൾക്ക് അറിയാമായിരിക്കും. അപ്പൊ
1: അതിനൊക്കെ ഈ റോഡ് ആക്സിഡന്റ് ആക്ഷൻ ഫോറം എല്ലാ സ്കൂളുകളിലും ചെന്നിട്ട് അവയർനെസ് മയക്കുമരുന്നിനും റോഡ് അപകടങ്ങളെ കുറിച്ചൊക്കെ ക്ലാസ് ഒക്കെ എടുത്തു കൊടുക്കാനൊക്കെ ഞങ്ങള് തയ്യാറാണ്. അപ്പോ റോഡ് ആക്സിഡന്റ് ആക്ഷൻ ഫോറമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് സ്കൂളില് ചെന്നിട്ട് ഇതിന്റെ ക്ലാസ്സുകളൊക്കെ ഉള്ളൊരു സംഭവങ്ങളൊക്കെ ഉണ്ട്.
2: ഇതപ്പോ നല്ലൊരു സമയമാണ്, കാരണം ഇപ്പോ കുട്ടികളുടെയും ഈ ഒരു യുവാക്കളുടെ ഒക്കെ ആവേശം ഫുട്ബോളിലേക്ക് മാറുമ്പോഴേ, അപ്പൊ നമുക്ക് ഇത്തരത്തിലുള്ള മോശം ആവേശങ്ങളിലൊക്കെ ഒന്ന് കുറയ്ക്കാം, അതിനുള്ള പ്രവർത്തനങ്ങൾ കൂടി നന്നായി നടക്കാൻ കഴിയട്ടെ.
0: അതെ അതെ, കുട്ടികള് ഒറ്റയ്ക്ക്, കുട്ടികളല്ല അതില് ശരിക്കും കുറ്റക്കാര്. നമ്മൾ ആ ഗൈഡ് ചെയ്യുന്ന രീതിയിൽ കുട്ടികൾ പോകും, നമ്മൾ മോൾഡ് ചെയ്യുന്ന രീതിയിൽ കുട്ടികൾ പോകുമെന്നാണല്ലോ ശരിക്കും. അപ്പൊ നമ്മൾ മോൾഡ്
1: ചെയ്യുന്നതനുസരിച്ച്,
0: അതായത് ഓരോ വീടുകളിൽ നിന്ന് തുടങ്ങണം, ഓരോ അംഗനവാടികളിൽ നിന്ന് തന്നെ തുടങ്ങണം എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ. നമ്മൾ അംഗനവാടിയിലെ കുട്ടിയല്ലേ, പറ്റില്ല അത്. അത്രയും നമ്മളെ നാടിനെ അത് വിഴുങ്ങാൻ കാത്തു നിൽക്കുകയാണ്. അപ്പൊ തീർച്ചയായും LP വിഭാഗത്തിൽ നിന്ന് തന്നെ അത് തുടങ്ങിയാൽ മാത്രമേ നമുക്കത് പൂർണ്ണമായും
1: പറയാറുണ്ട്. LP സ്കൂൾ അധ്യാപികയാണ്.
0: ഏത് സ്കൂളിലെ?
1: തമ്പാനങ്ങാടി
0: ഗവൺമെന്റ് LP.
1: അപ്പൊ ഞാൻ മോട്ടിവേഷൻ ചെയ്തൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ട്. പിന്നെ മോൻ നവീൻ +2 കഴിഞ്ഞപ്പോ JDCക്ക് കാലിക്കറ്റ് പഠിക്കുന്നു. മോൾ ശ്രീനന്ദ 8th class സ്റ്റാൻഡേർഡ് പാണ്ടിക്കാട് സ്കൂളില്. പിന്നെ അമ്മ കൂടെ ഉണ്ട്, ശരത്തമ്മ.
2: അപ്പൊ എന്തായാലും പുലർച്ചെ കളിയൊക്കെ കാണൂ.
1: നേരത്തെ കിടക്കണം,
0: നേരത്തെ കിടക്കണം,
2: നേരത്തെ കിടന്നിട്ട് നേരത്തെ എണീക്കണം,
0: നേരത്തെ എണീക്കണം. ഇന്നലത്തെ ആ ഫ്രാൻസിന്റെയും അതുപോലെ തന്നെ
1: എല്ലാ ടീമും നല്ല കളിയാക്കും.
2: അതെ, 48 ടീമായിട്ട് തുടങ്ങി, ഇപ്പൊ 2 ചുരുങ്ങി, ഇനി നാളെ അത് ഒറ്റൊരു വിന്നറായി മാറി.
1: എല്ലാരും നല്ല കളി, എല്ലാ വിദ്യാസംശങ്ങളും.
0: അപ്പൊ താങ്കളുടെ ഈ സന്ദേശം, ഈ ലഹരിക്കെതിരായ സന്ദേശവും ഞങ്ങൾക്ക് ഏറെ സന്തോഷമാണ്. നമുക്ക് ഈ ഒരു ദിവസത്തിൽ അതിനും പ്രാധാന്യം, അതിന്റെ പ്രാധാന്യം ഏറെയാണ്. അപ്പോ നന്ദി വിളിച്ചത്. അപ്പൊ ലോകകപ്പ് ആശംസ എല്ലാവരോടും അറിയിക്കൂ. അതെ, വിജയാശംസകൾ.
1: ഓക്കെ, താങ്ക് യു മാഡം.
3: We are ready.
4: We are ready.
5: We are ready.
6: We are ready.

0: സ്പെയിൻ ഇതിനു മുന്നേ 2010 കിരീടം നേടിയിട്ടുള്ളത്.
1: ഇപ്പൊ ഈ പ്രാവശ്യം പരിചയ സമ്പന്നരായ കളിക്കാരുണ്ട്, അതോടൊപ്പം
2: ചെറുപ്പക്കാർ ഒരുപാട് പേരുണ്ട്. ലോകമാഘോഷിക്കുന്ന യമാലൊക്കെ വെറും 18-19 വയസ്സായിട്ടേ ഉള്ളൂ.
1: ശരിക്കും അതൊരു അത്ഭുതമാണല്ലേ.
2: വേറെ ഒരുപാട് പേരുണ്ട്. അങ്ങനെ യമാൽ മാത്രമല്ല.

0: പേരുണ്ട് അങ്ങനെ. യമാൽ മാത്രമല്ല,
1: എന്നാലും അത്ഭുതം എന്ന് പറയാൻ കാരണം മെസ്സി കുളിപ്പിച്ച് അല്ലേ, മെസ്സി അത് വല്ലാത്തൊരു
0: ചിത്രമായിട്ടും ശില്പമായിട്ടും ഒക്കെ വരുന്നുണ്ട്. ഇപ്പൊ അതിന്റെ ഇഷ്ടം പോലെ വേർഷനുകളായിട്ട് നമുക്ക് കാണുന്നുണ്ട് അല്ല. അത് അത്രയും ഫുട്ബോൾ കുട്ടിക്കാലം മുതലേ അല്ലെ, ഇപ്പൊ ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ നമ്മള് കുട്ടിക്കാലം മുതലേ തന്നെ ഇവരൊക്കെ ഇതിലേക്കാണ്
1: വന്നത്. അതായത് മെസ്സിയുടെ കളി കണ്ടിട്ടാണ്. അപ്പൊ അതില് പറയുന്നത് അതാണ്,
0: നമ്മുടെ നാടിനൊക്കെ എന്താണ് അങ്ങനെ ഒരു ഭാഗ്യം കിട്ടുക.
1: ഇനിയിപ്പോ 64 ടീമാവും, ശരിയാണ്. അവരെന്ന് പറഞ്ഞാല് ഇപ്പം ഇപ്പൊ നമ്മള് കേപ്പ് വെർദേനെ പറയും, 5 ലക്ഷം അല്ലെങ്കിൽ 6 ലക്ഷം ആൾക്കാരുള്ള, അവരിൽ നിന്നും 11 പേര് നമ്മളുടെ എന്ന് പറഞ്ഞാൽ നമ്മളെന്ന് പറഞ്ഞാല് ലോകത്തിന്റെ പകുതിയായി.
0: നമ്മൾ കേരളത്തിലുള്ള അല്ലെങ്കിൽ ചിലപ്പോ നമ്മുടെ മലപ്പുറം ജില്ലയിലുള്ള
1: 11 പേര്
0: നാട്ടിൽ നിന്നൊക്കെ
1: കളിക്കുന്നത്. അപ്പൊ നമ്മുടെ ഇന്ത്യ പോലുള്ള ഒരു മഹാരാജ്യത്തിൽ നിന്ന് ഒരു 11 പേരെ അല്ലെങ്കിൽ വേണ്ട ഒരു 20 പേരെ കിട്ടാനായിട്ടാണ് നമ്മള് ശരിക്കും
0: അല്ല എന്ന് നടക്കുമെന്നുള്ള പ്രതീക്ഷ നമുക്ക് വെക്കാം.
1: അതെ, ഇനി 64 ഒക്കെ ആക്കുമെന്നുള്ളൊരു വാർത്തകൾ ഇങ്ങനെ നമ്മൾ കാണുന്നുണ്ട്
0: ടീമുകളെന്നുള്ളത്.
1: അപ്പൊ ഇന്ത്യക്ക് കയറാൻ പറ്റും എന്നുള്ളൊരു
0: അതെ
1: പ്രതീക്ഷ നമുക്ക് വെക്കാം. ശരിക്കും നമ്മള് മാത്രം ഉണ്ടെങ്കിൽ തന്നെ പകുതി അല്ലേ, നമ്മളും ചൈനയും കൂടിയും ചേർന്നാൽ ലോകം മൊത്തമായി എന്നല്ലേ പറയണേ, നമ്മൾ പോപ്പുലേഷൻ വൈസ് അങ്ങനെയല്ലേ പറയണേ. അപ്പൊ
0: അർജന്റീനയും സ്പെയിനും ഇത് 14 തവണയാണ് ഇതിനു മുന്നേ അവര്
1: അതായത് രീതികളൊക്കെ കൊറേ സാമ്യമല്ലെങ്കിൽ പോലും ഒന്നാമത് തന്നെ പറയണേക്കാം, ഇങ്ങനെ പറയുന്ന കേട്ടേക്കാണ് മെസ്സിയുടെ കളി കണ്ടിട്ടാണ് അതിൽ നിന്ന് മാർജവം ഉൾക്കൊണ്ടുകൊണ്ടാണ് സ്പെയിൻ കുട്ടികൾ കളിക്കാൻ ഇറങ്ങിയത്. അപ്പൊ ബാഴ്സലോണ ടീം
0: മെസ്സിയുടെ ജീവിതത്തിന്റെ ഒരു കുറേ ഭാഗം സ്പെയിനിൽ തന്നെയാണ് അദ്ദേഹം ചെലവഴിച്ചിട്ടുള്ളത്. അപ്പൊ അതുപോലെ ഒരു യൂറോപ്പ് ലാറ്റിൻ അമേരിക്കൻ പോരാട്ടത്തിന് വളരെ കുറഞ്ഞ മണിക്കൂറുകൾക്കുള്ളിൽ സാക്ഷ്യം വഹിക്കാൻ പോവുകയാണ് ലോകം.
1: അതായത് തുടങ്ങുമ്പോൾ 16% സാധ്യതയൊക്കെയാണ് ഇതിന് കൽപ്പിച്ചിരുന്നത്. എന്നിട്ട് അവർ ആ ഉയർന്ന
0: സാധ്യത എന്തായാലും രണ്ട് ടീമിനും, കാരണം നമ്മൾ
1: തുടങ്ങുമ്പോൾ ഈ നമ്മുടെ ലോകകപ്പ് കളി തുടങ്ങുമ്പോൾ 16% മാത്രം സാധ്യതയാണ് ഈ ടീമിന് നമ്മൾ
0: കണ്ടിട്ടുള്ളത്. ഒരൊറ്റ ഗോള് മാത്രമാണ് നമ്മുടെ സ്പെയിൻ ഇതുവരെ വഴങ്ങിയിട്ടുള്ളത് എന്നുള്ളൊരു
1: കാര്യം. അപ്പൊ അടുത്ത ശ്രോതാവ് നമുക്ക് ആരാണെന്ന് നോക്കാം.
0: മിക്കവാറും നമ്മുടെ അവസാനത്തെ ഫുട്ബോൾ ബീച്ചിലെ അവസാനത്തെ കോളർ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. നോക്കാം. ഹലോ, നമസ്കാരം.
2: ആ,
0: ഫുട്ബോൾ ബീച്ച് ആണ്, പേരൊന്ന് പറഞ്ഞോളൂ.
2: പ്രശാന്ത്.
1: അപ്പോ
0: എന്താണ് കൂടല്ലൂരൊക്കെ ഫുട്ബോൾ ആവേശം എങ്ങനെയുണ്ട്?
1: എങ്ങനെയാണ് കളി കാണുന്നത്? ക്ലബിലാണോ അതോ വീട്ടിലിരുന്നാണോ? ആ, എല്ലാ കളിയും കാണാറുണ്ടോ?
0: എന്താണെന്ന് പറയാനുള്ളത് ഇപ്പൊ ഈ ഒരു അവസാനത്തോടടുക്കുന്ന സമയത്ത് എന്താണെന്ന് പറയാനുള്ളത് പ്രശാന്തിന് പങ്കുവെക്കാനുള്ളത്?
2: രണ്ട് ടീമുകൾ തന്നെയാണ് എത്തിയിട്ടുള്ളത്. നല്ല പോരാട്ടം നടത്തിയിട്ട് വന്നത് തന്നെയാണ്. എങ്കിലും എനിക്ക് തോന്നുന്നത് സ്പെയിനാണ് കുറച്ചും കൂടി കടുത്ത പോരാട്ടം നേരിട്ടത്. ടീമുകളുടെ നോക്കുകയാണെങ്കിൽ കുറച്ചും നല്ല ടീമുകളായിട്ട് കളിച്ചു.
1: അതെ, ഫ്രാൻസിനോടൊക്കെ കളിച്ചിട്ടുണ്ട്.
2: അർജന്റീന നന്നായി പോരാടി, അതുപോലെ പല ഘട്ടങ്ങളിലും തോറ്റത് സ്ഥലത്ത് നിന്ന് തിരിച്ചത് വന്ന് ഈ ഫൈനൽ എത്തിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു സ്പെയിനാണ് കുറച്ചുകൂടി കറക്റ്റ് പോരാട്ടം. അതായത് ബെൽജിയം, അതുപോലെ പോർച്ചുഗല്, ഫ്രാൻസ് അങ്ങനെ കരുത്തരായ ടീമുകളൊക്കെ തോൽപ്പിച്ചിട്ടാണ്
1: സ്പെയിൻ എത്തിയിട്ടുള്ളത്.
2: മറ്റേ അർജന്റീന അത്ര കരുത്തല്ലാത്ത ടീമിനെ തോൽപ്പിച്ചു, പക്ഷെ തോൽപ്പിച്ച രീതി കടുത്ത പോരാട്ടമായിരുന്നു.
1: അതെ, ഫുട്ബോളിന് തീർച്ചയായും രീതിക്കും പ്രാധാന്യം ഒട്ടും കുറയാതെ തന്നെയുണ്ട്.
2: തീർച്ചയായിട്ടും
0: സെമിയിലൊക്കെ നല്ല പോരാട്ടം തന്നെയായിരുന്നു ഇംഗ്ലണ്ടുമായിട്ട്
1: ഒട്ടും. നമ്മൾ അവസാന നിമിഷങ്ങളിലാണ്
0: എല്ലാ കളിയും കണ്ട ഒരു കൂട്ടത്തിലാണോ പ്രശാന്ത്?
1: ആദ്യ കൂടിയാണ് നമുക്കൊരു ഇഷ്ടം. ആദ്യ ടീമാണ്
2: നെതർലൻഡ്സ്.
1: അത് കുഴപ്പമില്ല, അതൊക്കെ മുന്നേറും. അതായത് ഓരോ പരാജയവും ഓരോ ചവിട്ടുപടിയാണെന്നാ പറയുന്നത്. ഈ വന്നവരാരും
2: ഓൾമോസ്റ്റ് എല്ലാ പ്രാവശ്യം ഔട്ടായത് ഷൂട്ട് ഔട്ട് ആയിരിക്കും മാത്രം കപ്പാസിറ്റി ഇല്ല, ബാക്കി നന്നായി കളിക്കും.
1: അല്ല, അത് ഓരോ ഇത് അല്ല, എല്ലാവരും ഇങ്ങനെ ആദ്യം തന്നെ ജയിച്ചു വന്നവരല്ലല്ലോ. പല പ്രാവശ്യം പരാജയപ്പെട്ട് പിന്നെ ഒരു ടീമിന്റെ വിജയം.
0: ടീം എന്ന നിലയിൽ എന്തായാലും ഒരുപാട് ആരാധകരുടെ ശ്രദ്ധ പിടിച്ചു പറ്റിയ ഒരു ടീമാണ്.
1: അപ്പൊ ഒന്നാം തന്നെ വേൾഡ് കപ്പിൽ കയറാന്ന് പറഞ്ഞാൽ ചിലരെ കാര്യമൊന്നുമല്ല.

0: നന്നായിട്ട് കളിക്കുന്നവർ തന്നെയാണ്, വളരെ മികച്ച ടീമുകൾ തന്നെയാണ് കയറിയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയൊന്നും നമ്മൾ പറയേണ്ട കാര്യമില്ല, എല്ലാവരും എന്തായാലും മുന്നോട്ട് വരും.
1: ഇനി ഇപ്പോൾ ഒരു ഫൈനല് അല്ലേ, ഫൈനലും അങ്ങനെ ഒരുമിച്ച് ഫ്രണ്ട്സ് ഒക്കെ ആയിട്ടാണോ കാണാറുള്ളത്?
0: എല്ലാവരും ഫുട്ബോൾ പ്രേമികളാണോ? അത് തന്നെ. പക്ഷെ നാളെ ഇപ്പൊ വിദ്യാഭ്യാസ മന്ത്രിയോട് നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു, എല്ലാവരും ബാലാവകാശ കമ്മീഷൻ എല്ലാവരും അവധി നൽകണം. ഏതൊക്കെയോ സ്കൂളുകള് അവധി നൽകിയിട്ടുണ്ട്, ഏതൊക്കെയോ പബ്ലിക് സ്കൂളുകള് അവധി നൽകിയിട്ടുണ്ട്. പക്ഷെ അദ്ദേഹം പറഞ്ഞു അത് സാധ്യമല്ല എന്നുള്ള രീതിയിൽ അദ്ദേഹം പറഞ്ഞു. അപ്പൊ എന്തായാലും കുറെ പേരെങ്കിലും നാളെ ആബ്സെന്റ് ആയിരിക്കും. ഈ കളി എന്ന് പറഞ്ഞാൽ 4 വർഷത്തിൽ ഒരിക്കൽ വരുന്നതാണ്, കുട്ടികളേറെ സ്നേഹിക്കുന്ന ഫുട്ബോളാണ്.
1: ഏതായാലും ഇനി നമ്മള് കുറെയൊന്നും ഇതിനെ കുറിച്ച് സംസാരിക്കാതെ ഇനി കളി നമുക്ക് അങ്ങ് നേരിൽ കാണാം അല്ലേ? എന്താണ് നടക്കുക എന്നുള്ളതൊക്കെ ഇനി നമുക്ക് അങ്ങ് നേരിൽ കാണാം. എന്നിട്ട് ആരാണ് ആ അന്തിമ വിജയി എന്നുള്ളത് നമുക്ക് കണ്ടറിയാം. അപ്പോ അന്ന് ജയിക്കുന്ന ടീമിന്റെ ദിവസമായിരിക്കട്ടെ, അവരുടെ നല്ല കളികൾക്ക്, നല്ല കളി നന്നായി കളിച്ചവർക്ക് തന്നെ കിരീടം കിട്ടട്ടെ.
2: കഴിഞ്ഞ പ്രാവശ്യത്തെ ഫൈനല് പോലെ അത് ഗംഭീര കളിയായിരുന്നു,
0: അതേപോലെ തന്നെയാവട്ടെ.
1: ഒരു അടുത്തൊരു 4 വർഷത്തേക്ക് നമുക്ക് ആ ഒരു ഓർമ്മ കൊണ്ടു നടക്കാൻ പറ്റുന്ന രീതിയിൽ ഉള്ള ഒരു ഫൈനൽ തന്നെ ആവട്ടെ.
0: അതെ, മികച്ചതായിരുന്നു. നമ്മൾ അവസാന നിമിഷം,
1: അപ്പൊ ഇന്ന് അർദ്ധരാത്രി നമുക്ക് അതിനു വേണ്ടിയിട്ട് ഫുട്ബോൾ പ്രേമികൾക്കും കളികളുടെ ആ ഒരു സന്തോഷം ആവേശമൊക്കെ മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഒരു മാസക്കാലാണല്ലോ ഇപ്പൊ കഴിഞ്ഞു പോയിട്ടുള്ളത്. അപ്പൊ അതിന്റെ ഒരു ഉച്ചകോടിയിൽ എത്തുന്ന ഒരു മത്സരം തന്നെ ആവട്ടെ എന്നുള്ള ഒരു പ്രതീക്ഷയോടുകൂടി എന്തായാലും പ്രശാന്തിനോട് സംസാരിക്കാൻ കഴിഞ്ഞതിൽ സന്തോഷം.
0: അപ്പോ ശരി, അപ്പൊ ശരി, നന്ദി കേട്ടോ,
1: നന്ദി. അപ്പൊ നമ്മുടെ ഫുട്ബോൾ ആവേശത്തിന്റെ ഒരു ഫുട്ബോൾ ബീച്ചിന്റെ
0: സമയം പൂർണ്ണമാവുന്നു. ശരിക്കും സ്നേഹ, ഒരു കാര്യം തോന്നുന്നുണ്ടോ? എന്താ ആളൊഴിഞ്ഞ പൂരപ്പാണ്?
1: നമുക്കൊന്നും പറയാനില്ല. മറ്റു നമ്മളിപ്പോ ആളുകളെ കാണുമ്പോ വിശേഷം പറയുന്ന കൂട്ടത്തിൽ
0: ഇതാണ് നമുക്ക് മെയിൻ ആയിട്ട്.
1: മഴയുണ്ടോ അല്ലെ, വെയിലുണ്ടോ എന്നുള്ളത് പോലെ ചോദിക്കുന്നത് പോലെ കളി കണ്ടോ എന്നും ചോദിക്കുന്ന ഒരു രീതിയിലായിരുന്നു. എന്തായാലും ഫുട്ബോൾ ആവേശം ഒട്ടും ചോരാതെ തന്നെ ഇക്കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായിട്ട് നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഫുട്ബോൾ ബീറ്റ്സ് ഇതുവരെ കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി അറിയിക്കുകയാണ്. ഫുട്ബോൾ ബീറ്റ്സ് അവസാനിക്കാൻ പോകുന്നു. ഇന്ന് ഇതുവരെ നിങ്ങൾക്കൊപ്പം ഉണ്ടായിരുന്നത് ഞാൻ സ്നേഹപ്രഭ,
0: ഞാൻ ശ്രീജ.
1: സ്റ്റുഡിയോ സഹായം നൽകിയത് പി കെ വിനോദ്, സാങ്കേതിക സഹായം നൽകിയത്
0: മുരുകേശൻ കോട്ടക്കൽ,
1: ലിജേഷ് കിഴിശ്ശേരി.

0: ആകാശവാണി 102.7 മഞ്ചേരി FM മലയാളത്തിന്റെ ഹൃദയത്താളം.
1: FM പ്രധാന വാർത്തകൾ.
0: രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ ത്രിരാഷ്ട്ര സന്ദർശനം ആരംഭിച്ചു. ഈ മാസം 25 വരെ നീളുന്ന യാത്രയിൽ മാൾഡോവ, നോർത്ത് മാസിഡോണിയ, റൊമാനിയ എന്നീ രാജ്യങ്ങൾ അവർ സന്ദർശിക്കും. സ്വാതന്ത്ര്യസമര സേനാനി മംഗൾ പാണ്ഡെയുടെ ജന്മവാർഷിക ദിനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആദരമർപ്പിച്ചു. മാതൃരാജ്യത്തിന്റെ അഭിമാനവും ആദരവും ഉയർത്തിപ്പിടിക്കുന്നതിന് സ്വജീവൻ നൽകിയ വ്യക്തിയാണ് മംഗൾ പാണ്ഡെയെന്ന് പ്രധാനമന്ത്രി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. നാളെ ആരംഭിക്കുന്ന പാർലമെന്റ് വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായി ഗവൺമെന്റ് വിളിച്ച സർവകക്ഷി യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ ചേരും. ഇരുസഭകളുടെയും സുഗമമായ പ്രവർത്തനം ഉറപ്പാക്കുന്നതിന് ഗവൺമെന്റ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും സഹകരണം തേടും. ഉക്രൈന്റെ ഡ്രോൺ ആക്രമണത്തിൽ കിഴക്കൻ മോസ്കോയിൽ 9 പേർ കൊല്ലപ്പെട്ടു, 80 പേർക്ക് പരിക്കേറ്റു. സമൂഹത്തിൽ മതസൌഹാർദ്ദവും പരസ്പര വിശ്വാസവും കൂടുതൽ ദൃഢമാക്കാനും തെറ്റായ പ്രചാരണങ്ങളെ പ്രതിരോധിക്കാനും

0: കോഴിക്കോട് ജില്ലാ കളക്ടർ എം എസ് മാധവിക്കുട്ടിയുടെ അധ്യക്ഷതയിൽ മത സാമുദായിക സൌഹാർദ്ദ മൈത്രി യോഗം ചേർന്നു. പ്രാദേശിക തലത്തിൽ സമാധാനം ഉറപ്പാക്കാൻ താഴെത്തട്ടിൽ സമാധാന സമിതികൾ അടിയന്തരമായി രൂപീകരിക്കുമെന്ന് കളക്ടർ അറിയിച്ചു. സംസ്ഥാനത്തെ പട്ടികജാതി സമൂഹത്തിന്റെ വികസന ഫണ്ടുകൾ ദുരുപയോഗം ചെയ്യുന്നതും വകമാറ്റുന്നതും തടയാൻ നിയമനിർമ്മാണം വേണമെന്ന് പട്ടികജാതി മോർച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറി വി സി ബിനീഷ്. പട്ടികജാതി മോർച്ച കോഴിക്കോട് ജില്ലാ നേതൃത്വം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർകോട് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. ഇന്ത്യ ഇംഗ്ലണ്ട് ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരം ഇന്ന് ലോർഡ്സിൽ നടക്കും. ഉച്ചകഴിഞ്ഞ് 3:30-ക്കാണ് മത്സരം. ഇരു ടീമുകളും ഓരോ ജയം നേടി പരമ്പര സമനിലയിലാണ്.
1: എഫ്എം പ്രധാന വാർത്തകൾ.
2: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, കൊണ്ടോട്ടി കാർഷിക വൃത്താന്തം എന്നും രാവിലെ 6:30.
3: നടുവേദന, സന്ധിവേദന, അലർജി, പക്ഷാഘാതം, മാനസിക സമ്മർദ്ദം, മൈഗ്രെയിൻ തുടങ്ങിയ അസുഖങ്ങൾക്ക് വിദഗ്ധ ചികിത്സ.

0: ചെയ്യണം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ് നമ്മുടെ വികസനം.
2: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി ദിവസവും കാലത്ത് 6:35 സമർപ്പിക്കുന്നത് ഒരു കുഞ്ഞെന്ന സ്വപ്നം പൂവണിയെട്ടി ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനൊപ്പം. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
3: ഫോക്സ്വാഗൻ വേർട്ടിസ് 4 വാർഷികം ആഘോഷിക്കുകയാണ്.
4: ഫോക്സ്വാഗൻ വേർട്ടിസിനോടൊപ്പം 1.3 lakh രൂപ വരെ വിലമതിക്കുന്ന പ്രത്യേക ആനുകൂല്യങ്ങളും.
3: ഫീനിക്സ് ഫോക്സ്വാഗൻ ഷോറൂം സന്ദർശിക്കൂ.
5: റീഗൽ ജ്വല്ലേഴ്സ്, എടപ്പാൾ ആൻഡ് കുട്ടനാട്, മധുരം ഗീതം.
6: എന്നും രാവിലെ 7 മണിക്ക്
5: പരിപൂർണ 100% ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
6: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
7: ട്രെയിൻ സമയം.
8: ട്രെയിൻ നമ്പർ 1660 തിരുവനന്തപുരം മാംഗ്ലൂർ ഏറനാട് എക്സ്പ്രസ് 11:33, 1610 മാംഗ്ലൂർ ചെന്നൈ എക്സ്പ്രസ് 11:40, 1632 കോയമ്പത്തൂർ മാംഗ്ലൂർ എക്സ്പ്രസ് 11:48 തിരൂർ സ്റ്റേഷനിൽ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു.
7: ട്രെയിൻ സമയം.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ വാങ്ങുന്നവർക്ക് മൈജി ഹോം ഫെസ്റ്റിൽ ഒരു സർപ്രൈസ്.
2: സീലിംഗ് ഫാൻ, ബിരിയാണി പോട്ട്, പ്രഷർ കുക്കർ, കടായി, മിക്സർ ഗ്രൈൻഡർ, ഇവയിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം.
1: മൈജി ഹോം ഫെസ്റ്റ്
2: ജൂലൈ 19 വരെ എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
3: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി, ആയുരാരോഗ്യം, എന്നും രാവിലെ 7:40.
4: സ്പോർട്സ് മെഡിസിൻ ആൻഡ് അസ്ഥിരോഗ വിഭാഗത്തിൽ മുട്ടുമാറ്റിവെക്കൽ, ലിഗ്മെന്റ് സർജറികൾ, സ്പോർട്സ് ഇഞ്ചുറികൾക്കുള്ള ചികിത്സ എന്നിവ മിതമായ നിരക്കിൽ.
5: ഫാൻ അല്ലെങ്കിൽ സോഡാ മേക്കർ, വേഗം എന്തെങ്കിലും തീരുമാനിക്കൂ.
2: അപ്പോൾ നമ്മൾ ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീൻ വാങ്ങുന്നില്ലേ?
1: മൈജി ഹോം ഫെസ്റ്റിൽ ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീൻ വാങ്ങുമ്പോൾ സീലിംഗ് ഫാൻ, പെഡസ്റ്റൽ ഫാൻ, വോൾ ഫാൻ, സോഡാ മേക്കർ, ഇവയിൽ ഏതെങ്കിലും ഒന്ന് സമ്മാനമായി തിരഞ്ഞെടുക്കാം.
2: മൈജി ഹോം ഫെസ്റ്റ്.
3: അസ്ഥി സംബന്ധമായ വേദനകൾ, നടുവേദന, സന്ധിവേദനകൾ, മുട്ടുവേദന, ആർത്രൈറ്റിസ്, ഫിസ്റ്റുല, ഫിഷർ തുടങ്ങിയ രോഗങ്ങൾക്ക് പ്രത്യേക ചികിത്സ.
4: ഹിജാമ തെറാപ്പി, അഗ്നികർമ്മ, ലീച്ച് തെറാപ്പി എന്നിവയ്ക്കും.
3: കെ പി പത്രോസ് വൈദ്യൻസ്, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
4: ഫോൺ 9744555024.
6: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ, തീവണ്ടി സമയം,
7: എന്നും രാവിലെ 8:30.
6: കണ്ണട ഒഴിവാക്കാം. അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റ്.

0: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ.
1: നമ്മുടെ ഭീമയിൽ ഇപ്പോൾ NRI ഡയമണ്ട് ഫെസ്റ്റ് നടക്കാട്ടോ. ഡയമണ്ട് ക്യാരറ്റിന് 20,000 രൂപ വരെ കിഴിവ് നേടാം. ഒപ്പം ഗോൾഡ് കോയിൻ സമ്മാനവും 100% ഡയമണ്ട് എക്സ്ചേഞ്ച് വാല്യൂ. കൂടാതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയത് വാങ്ങുമ്പോൾ ഗ്രാമിന് 100 രൂപ അധികം നേടാം.
2: ഭീമ ജ്വല്ലേഴ്സ്, TNC അപ്ലൈ.
3: റയാൻസ് സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ സൈബർ ജാലകം എന്നും രാവിലെ 8:10.
4: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്,
3: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്.
5: നാട്ടുവൃത്താന്തം, വികസന വാർത്തകൾ.
6: മലപ്പുറം ജില്ലയിലെ ഭിന്നശേഷിക്കാർ, വയോജനങ്ങൾ, ക്ലേശകരമായ സാഹചര്യങ്ങളിൽ ഒറ്റപ്പെട്ട് കഴിയുന്നവർ, ഉപേക്ഷിക്കപ്പെട്ടവർ എന്നിവർക്ക് അടിയന്തര സഹായവും പുനരധിവാസവും ഉറപ്പാക്കുന്ന കെയർ പദ്ധതിയുടെ പ്രവർത്തനങ്ങൾ കൂടുതൽ വിപുലീകരിക്കുന്നു. മലപ്പുറം ജില്ലാ കളക്ടർ ഡോ വിനയ് ഗോയലിന്റെ അധ്യക്ഷതയിൽ ചേർന്ന കെയർ പദ്ധതി കമ്മിറ്റി യോഗത്തിലാണ് പദ്ധതി ജനകീയമാക്കുന്നതിനും ലഹരി വിരുദ്ധ പോരാട്ടങ്ങളിൽ പങ്കാളികളാക്കുന്നതിനുമുള്ള നിർണായക തീരുമാനങ്ങൾ കൈക്കൊണ്ടത്. ജില്ലാ ഭരണകൂടവും ജില്ലാ സാമൂഹ്യനീതി ഓഫീസും മലപ്പുറം ജില്ലാ ട്രോമാ കെയറുമായി സഹകരിച്ച് നടപ്പിലാക്കുന്ന ഈ പദ്ധതിയുടെ സേവനം താഴെത്തട്ടിലേക്ക് എത്തിക്കുകയാണ് ലക്ഷ്യം. ഇതിനായി ജില്ലയിലെ എല്ലാ ഗ്രാമപഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലും കെയർ യൂണിറ്റുകൾ ആരംഭിക്കാൻ യോഗം തീരുമാനിച്ചു.
5: വികസന വാർത്തകൾ.
7: ഇപ്പോൾ കണ്ണംകുളത്തി ആയുർവേദ ഹോസ്പിറ്റലിൽ 11 ദിവസത്തേക്ക് പ്രസവാനന്തര ശുശ്രൂഷ എടുക്കുന്നവർക്ക് 29,600 രൂപ മാത്രം.
8: കൂടാതെ 16 ദിവസം, 21 ദിവസം, 40 ദിവസം എന്നീ പാക്കേജുകളും ലഭ്യമാണ്.
7: വിവരങ്ങൾക്ക് KP പത്രോസ് വൈദ്യൻസ്, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
8: ഫോൺ 9744555-0424.
9: പുതിയ ഫ്രിഡ്ജോ വാഷിംഗ് മെഷീനോ വാങ്ങാൻ പ്ലാൻ ചെയ്യുന്നുണ്ടോ?
10: എങ്കിൽ മൈജി ഹോം ഫെസ്റ്റിലേക്ക് സ്വാഗതം. റെഫ്രിജറേറ്റർ അല്ലെങ്കിൽ വാഷിംഗ് മെഷീൻ വാങ്ങുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കിച്ചൺ ആൻഡ് സ്മോൾ അപ്ലയൻസസുകൾ ഉറപ്പ് സമ്മാനമായി തിരഞ്ഞെടുക്കാനുള്ള അവസരം.
9: മൈജി ഹോം ഫെസ്റ്റ് ജൂലൈ 19 വരെ എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
11: ന്യൂ വിഷൻ കണ്ണാശുപത്രി, മഞ്ചേരി. തൊഴിലവസര വാർത്തകൾ എല്ലാ ദിവസവും രാവിലെ 7:20. തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ. ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
12: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കൊണ്ടോട്ടി.
7: കാർഷിക വൃത്താന്തം
12: എന്നും രാവിലെ 6:30.
7: പ്രായോജകർ, നിങ്ങളുടെ പ്രിയതമയ്ക്കും മകൾക്കും ശരിയായ പ്രസവ ശുശ്രൂഷ ഉറപ്പാക്കുന്നു
12: കണ്ടംകുളത്തി പ്രസവരക്ഷ.
6: ആകാശവാണി 102.7 മഞ്ചേരി FM, മലയാളത്തിന്റെ ഹൃദയത്താളം.
13: പാദമുദ്ര

0: നോവലിസ്റ്റും ചെറുകഥാകൃത്തും ചിത്രകാരനുമായ യു എ ഖാദറുമായി സംസ്കൃത സർവകലാശാല മലയാള വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ ഷംഷാദ് ഹുസൈൻ നടത്തിയ അഭിമുഖത്തിന്റെ രണ്ടാം ഭാഗം കേൾക്കാം.
1: ഭാഷ കൊണ്ട് മെനഞ്ഞെടുത്തത്
2: എനിക്ക് സാറിന്റെ കഥകളിൽ ഏറ്റവും ഇഷ്ടമായതും അത് തന്നെയാണ്. അപ്പം കുറെ മനുഷ്യാതീത ശക്തികൾ ധാരാളമായിട്ട് ഇതിൽ കടന്നു വരുന്നുണ്ട്. ഇപ്പം കൂളി, പോതി, അങ്ങനെയുള്ള കാവിലുറയുന്ന ശക്തികള്, അതിൽ എനിക്ക് ഒന്ന് കുട്ടിമാണിയെ പോലെയുള്ള വീര നായികമാർ വരെയുണ്ട്. അപ്പോൾ അത്തരം കഥാപാത്രങ്ങള് സാറിന്റെ മനുഷ്യ സങ്കല്പത്തെ ശക്തമായ രീതിയിൽ സ്വാധീനിച്ചായിട്ട് നമുക്ക് ഈ കഥകളിൽ നിന്ന് മനസ്സിലാവും. ഞാൻ ചോദിക്കുന്ന അത് സാറിന്റെ ദൈവവിശ്വാസത്തെ അല്ലെങ്കിൽ ആധ്യാത്മിക ബോധത്തെ രൂപപ്പെടുന്നതിൽ പങ്കുവച്ചിട്ടുണ്ടോ?
1: ഉണ്ടാവാം. കാരണം എന്റേതായ ഒരു രീതിയിൽ ഒരു ഈശ്വര സങ്കല്പത്തിൽ വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അങ്ങനെ ഒരു മാനുഷിക ശക്തി ഉണ്ട്, നമ്മുടെ ശരീരത്തിനുണ്ട്, നമ്മുടെ ജീവിതാവസ്ഥകൾക്കുണ്ട്, നമ്മുടെ സാഹചര്യങ്ങൾക്കുണ്ട്, ഒക്കെ ഉണ്ട്. അപ്പൊ ആ ഒരു അമാനുഷികമായ, അലൗകികമായ, ദൈവികമായ ഒരു കാഴ്ചപ്പാടിലൂടെയാണ് ഞാൻ എൻ്റെ ജീവിതത്തെ തന്നെ നയിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ കഥാപാത്രങ്ങളിലൊക്കെ ഒരുതരം അമാനുഷികതയുടെ പൊടിപ്പും തൊങ്ങലും എങ്ങനെ വരുന്നു എന്നുള്ളതാണ്. വടക്കേ മലബാറിലെ ഗ്രാമീണ ജീവിതത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഞാൻ കഥകൾ എഴുതിയത്. അപ്പോൾ അവിടെ ഉണ്ടാവുന്ന സ്ത്രീ പുരുഷന്മാർ,

അവരുടെ കഥകൾ എഴുതുമ്പോൾ, തനി സാധാരണമായ ജീവിതത്തെക്കുറിച്ചുള്ള കഥകൾ എഴുതുമ്പോൾ, ആ കഥകളിലെ പ്രത്യേകമായ സ്ത്രീ അല്ലെങ്കിൽ പ്രത്യേകമായ ഒരു പുരുഷൻ, ആ പുരുഷന് അല്ലെങ്കിൽ ആ സ്ത്രീക്ക് എഴുതി എഴുതി പോകവേ ഞാൻ അറിയാതെ തന്നെ ആ സ്ത്രീയിലെ ആ ഒരു കഥയുടെ ക്ലൈമാക്സ് എന്ന് പറയുന്നിടത്ത് അതിനെ എൻ്റെ മനസ്സിൽ അതുവരെ സങ്കല്പിച്ചു വെച്ച എല്ലാ ദൈവിക പൊലിമകളും ആ കഥാപാത്രത്തിലേക്ക് വരികയാണ്. ആ കഥാപാത്രത്തിലേക്ക് ഒരുതരം ബാധ കണക്ക് കയറുകയാണ്. അപ്പോഴാണ് ഞാൻ ആലോചിക്കുന്നത് ഈ വടക്കൻ പാട്ടിലെ കഥകൾ, അതുപോലെ തന്നെ വടക്കേ മലബാറിലുള്ള ഒരുപാട് ഈ പഴംപുരാണങ്ങളിലെ കഥകൾ, അതൊക്കെ തന്നെ ഒരുതരം ദൈവീക സങ്കല്പത്തിൽ ഒരു അമാനുഷിക ശക്തിയായിട്ട് തീരുന്ന കഥാപാത്രങ്ങളാണ്. ഇപ്പോൾ കതിവന്നൂർ വീരൻ, നാട്ടുകാരൊക്കെ മന്നപ്പൻ എന്ന് പറഞ്ഞ ഒരു സാധാരണക്കാരൻ കുടകിപ്പോയി കുടരെ രാജവംശത്തെ നശിപ്പിച്ചു, ദൈവിക കരുത്ത് നേടി തിരിച്ചു വരികയാണ് കതിവന്നൂർ വീരനായിട്ട്. അതുപോലെ നാട്ടുകാർ മുഴുവനും പടിയടച്ച് പുറത്താക്കിയ പെണ്ണാണ് മുച്ചുലോട്ട അമ്മയായിട്ട് തിരിച്ചു വരുന്നത്. അപ്പൊ ആ കഥാപാത്രങ്ങൾക്കൊക്കെ അതിൻ്റെതായ ഒരു ദൈവ സങ്കല്പത്തിൽ അല്ലെങ്കിൽ ഒരുതരം ദൈവികമായ അമാനുഷികമായ ഒരു അന്ത്യത്തിലാണ് കഥ അവസാനിക്കുന്നത്. അപ്പൊ സ്വാഭാവികമായും ഞാൻ കഥ എഴുതിയപ്പോൾ, ഞാൻ ജാനകിയെ എഴുതിയപ്പോൾ അല്ലെങ്കിൽ അതുപോലെയുള്ള ഒരു കഥാപാത്രത്തെ സൃഷ്ടിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ഈ പറഞ്ഞ ദൈവിക പൊലിമയുള്ള അല്ലെങ്കിൽ അങ്ങനെയുള്ള സവിശേഷതകൾ ഒരുപാട് ആരോപിക്കാവുന്ന ഈ സ്ത്രീ കഥാപാത്രങ്ങൾ അല്ലെങ്കിൽ പുരുഷ കഥാപാത്രങ്ങൾ മനസ്സിലുണ്ട്. അത് ഇവരുടെ കാര്യങ്ങളെക്കുറിച്ച് പറയുമ്പോൾ അറിയാതെ അറിയാതെ അവരുടേതായി പിന്നെ അവരായി മാറുകയാണ്. ഉദാഹരണത്തിന് ചന്തയിൽ ചൂടി വിൽക്കുന്ന പെണ്ണ്, അത് ജാനകി എന്ന് പറഞ്ഞ സാധാരണ സ്ത്രീ. ജാനകി ചന്തയിൽ ചൂടി വിൽക്കാൻ വരുന്ന പെണ്ണാണ്. പക്ഷേ ചൂടി വിൽക്കാൻ വരുന്ന ആ പെണ്ണിന് താൻ ഒരു സുന്ദരിയാണെന്നും തൻ്റെ ആ ഒരു സൗന്ദര്യം പലരും ആഗ്രഹിക്കുന്നുണ്ട് എന്നും ഉള്ള ഒരു തൻപോരിമ ജാനകിക്കുണ്ട്. അപ്പം ജാനകി ചന്തയിൽ ചൂടി വിൽക്കാൻ വരുമ്പോൾ ഒരു അധികാരി, അക്കാലത്ത് ഇരിങ്ങൽ അംശം അധികാരി എന്ന് പറയുന്ന ഒരു അധികാരി, അധികാരി വന്നിട്ട് ഇവളുടെ കൈ പിടിക്കുകയാണ്. ഇവളെ സംബന്ധിച്ചിടത്തോളം ആൾക്കാരുടെ ഇടയിൽ വെച്ച് ഇവളെ അപമാനിക്കുന്നതിൻ്റെ തുല്യമാണ് കൈപിടിച്ചത്. അപ്പം ഉടനെ അവൾക്ക് പ്രതികരിക്കാൻ കഴിഞ്ഞത് അധികാരിയുടെ മുഖത്തേക്ക് ആട്ടി അടിക്കുകയാണ്. ആ അടി ഭയങ്കര ഒച്ചയിൽ അത് ചന്തയിലാകെ മുഴങ്ങുന്നു, ചന്തയിൽ അത് വലിയ ഒച്ചപ്പാടാകുന്നു. അതോടുകൂടി അവൾ സ്വാഭാവികമായി മാറുകയാണ്. പിന്നെ അവൾക്കറിയാം അധികാരിയുടെ ആളുകൾ കിങ്കരന്മാർ പ്രതികാരം ചെയ്യുന്നു, പിറ്റേന്ന് തന്നെ പ്രതികാരം ചെയ്ത് അവളുടെ കെട്ടിയവനെ കെട്ടിത്തൂക്കി, അങ്ങനെയൊക്കെയുള്ള പ്രതികാരങ്ങൾ. പക്ഷേ അപ്പോഴും ഇവളും താൻ പോരിമയോടുകൂടി നിന്നത് എൻ്റെ ശരീരം അതിനെ മതി, എൻ്റെ സൗന്ദര്യം, എൻ്റെതായ ഒരു കരുത്ത്, പെൺപോരിമ അത് അതുണ്ട്, അതിനെ വെച്ച് എൻ്റെ ശരീരം കൊണ്ട് തന്നെ ഇതിന് പ്രതികാരം ചെയ്യണം എന്നുള്ള ആ ഒരു സ്ത്രീയുടെ ഒരു വല്ലാത്ത പ്രതികാര വാഞ്ചയുണ്ടല്ലോ, ആ വാഞ്ചയാണ് പിന്നെ ജാനകിയായി മാറുന്നത്. അപ്പോൾ എനിക്ക് എൻ്റെ മനസ്സിൽ കടലുംകര നാടുവാഴി പുലയാട്ടോതി വടിയടച്ച് വിണ്ണം വെച്ച് മൂക്കും മുലയും അരിഞ്ഞ ഒരു പൂലുവപ്പെണ്ണുണ്ട്. ആ പൂലുവപ്പെണ്ണിൻ്റെ മനസ്സിൽ വരികയാണ്. ചുടലഭദ്രകാളിയായിട്ട് അവൾ തിരിച്ചു വന്നു എന്നാണ്, കടലുംകര മുഴുവൻ നശിപ്പിച്ചു എന്നാണ്. എൻ്റെ ആ ഒരു തരം സ്ത്രീ സങ്കല്പം, രക്ഷി സങ്കല്പത്തിലേക്ക് ജാനകി അറിയാതെ വളരുകയാണ്. അപ്പോൾ ജാനകി അവളുടെ ശരീരം കൊണ്ട് തന്നെ അധികാരിയുടെ എല്ലാ തകരാറുകളെയും ചവിട്ടി മെതിക്കുകയാണ്. അധികാരിയുടെ മകനെ ഒന്നുമല്ലാതാക്കി തീർക്കുന്നു, അങ്ങനെ പല പ്രതികാര. ഒടുവിൽ ഇവൾ താമസിക്കുന്ന ചേറ്റപ്പുരക്ക് അധികാരിയുടെ അക്കാലത്തെ കിങ്കരന്മാർ വന്ന് തീ കൊടുത്തപ്പോൾ ആ തീയിൽ നിന്നും മാറി അവൾ പോന്നു. അതേസമയത്ത് അധികാരിയുടെ മകൻ അതിൽ വെന്ത് മരിക്കുന്നു. പിറ്റേന്നൊന്നും അറിയാത്ത ഭാവത്തിൽ ഇവള് വടകര ചന്തയിലേക്ക് ചൂടി വിൽക്കാൻ വേണ്ടി പോകുന്നു. അപ്പോൾ ആ ഒരു ഒരു തരം അമാനുഷികത വേണം അങ്ങനെ ഒരു സ്ത്രീയെ സൃഷ്ടിക്കണമെങ്കിൽ. കാരണം എല്ലാ ശക്തിയും അവൾക്കില്ല, മറ്റ് സാമ്പത്തിക കഴിവില്ല. അപ്പോൾ അന്നത്തെ മേധാവികളെ അല്ലെങ്കിൽ അന്നത്തെ മേലാളന്മാരെ പ്രതികാരം ചെയ്യാൻ വേണ്ടി ഈ പൂലുവപ്പെണ്ണ് എങ്ങനെയാണോ ചുടലഭദ്രകാളിയായി തിരിച്ചു വന്ന് കടലുംകര നശിപ്പിച്ചത്, അത് ജാനകിയിലൂടെ എൻ്റെ മനസ്സ് അറിയാതെ അല്ലെങ്കിൽ അറിഞ്ഞോ പ്രവർത്തിക്കുകയാണ്. അതാണ്. അതുപോലെയാണ് പല കഥാപാത്രങ്ങളും. ഇപ്പോൾ ചിരിതക്കുട്ടിയുടെ തീയൽ, അങ്ങനെയുള്ള കഥകളിലൊക്കെ ഈ ചവിട്ടിക്കൊന്ന തീയെത്തി പിന്നെ തിരിച്ചു വന്നിട്ട് പേറ്റിച്ചയായിട്ട് ആളുകളുടെ പേർ എടുക്കുന്ന അതിലൊരു യക്ഷിസങ്കല്പം ഉണ്ടാക്കിയിട്ട് അതിലാണ് ഇവനെ തീയനെയും അതുപോലെയുള്ള ആളുകളെയും ഒക്കെ ഇവള് മാറ്റി തീർക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു അമാനുഷിക പരിവേഷം നൽകിയിട്ട് ഉള്ള കഥാപാത്രങ്ങളായിട്ട് വരുമ്പോൾ ശ്രദ്ധിക്കപ്പെടും അല്ലെങ്കിൽ ശ്രദ്ധിക്കണം എന്ന് എൻ്റെ കലാമനസ്സ് പറഞ്ഞു പോകുന്നത് അതുകൊണ്ടാണ്. അത് ബോധപൂർവ്വമല്ല ഇതൊന്നും. നമ്മളൊരു ഒരു സ്ത്രീ ഒരു കഥാ

0: കഥാപാത്രത്തെ പൂർണ്ണമായിട്ട് അങ്ങനെ മനസ്സിൽ കണ്ടുകൊണ്ടല്ലേ എഴുതുന്നത്. ജാനകി ഒരു സാധാരണ നമ്മൾ കഥ എഴുതുന്നത്, ചന്തയിൽ ചൂടി വിൽക്കുന്ന ജാനകി പോകുന്ന ആണുങ്ങളെ മുഴുവൻ ആകർഷിച്ചുകൊണ്ടാണ് പോകുന്നത്. അങ്ങനെയുള്ള ഒരു താൽപര്യമുള്ള പെണ്ണാണ്. അപ്പം അതിനെ മറ്റൊരു തരത്തിൽ ദ്രോഹിച്ചപ്പോൾ, മറ്റൊരു തരത്തിൽ അവരെ അപമാനിതയായപ്പോൾ, അവൾ ശരിയായ സ്ത്രീയുടെ പഴയ രൂപം വരികയാണ്. ആ ഒരു കൺസെപ്റ്റ് കഥാപാത്രങ്ങളെ സൃഷ്ടിക്കുമ്പോൾ എൻ്റെ മനസ്സിലുണ്ടാവുകയാണ്.
1: അതെ, അതും വളരെ വ്യക്തമാണ്. എപ്പോഴും ഇത്തരം ശക്തികള് സഹായിക്കുന്നത് അധികാര വ്യവസ്ഥയ്ക്ക് പുറത്തുള്ളവരെയാണ്. ഇപ്പൊ സ്ത്രീകളെ, അല്ലെങ്കിൽ ഏറ്റവും താഴെ ദളിതരെ, അങ്ങനെയുള്ളവരെയാണ് പലപ്പോഴും ഇത്തരം ശക്തികൾ. അതുകൊണ്ട് തന്നെ ഇതിനൊരു പ്രതിരോധം എന്നുള്ള നിലക്ക് വീണ്ടെടുക്കുകയായിരുന്നു എന്ന് പറയാലോ അല്ലെ.
0: അതെ. അപ്പൊ എന്റെ എഴുത്തിലൂടെ എനിക്ക്, ഞാൻ ജാനകിയെ മോശക്കാരിയായിട്ടല്ല പറയുന്നത്, ജാനകി ചെയ്യേണ്ടത് ചെയ്തിരിക്കുന്നു എന്നുള്ള ആ ഒരു, അത് കീഴാള വർഗത്തിൽ നിന്നായാലും ശരി, അവഗണിക്കപ്പെട്ടവരുടെ കൂട്ടത്തിൽ നിന്നായാലും ശരി, അങ്ങനെ താനുണ്ട്, തൻ്റെ ശക്തിയുണ്ട്, താൻ പോരുമ, ഈ കാലഘട്ടത്തിൽ ഒരു എഴുത്തുകാരന് ഉണ്ടാവണം. അങ്ങനെ ഉണ്ടാവുമ്പോൾ മാത്രമാണ് സ്വാഭാവികമായും അങ്ങനെയുള്ള രചനകളിൽ മുഴുകാൻ കഴിയും. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എഴുതുന്നത് ഈ രാജ്യം നേരെയാക്കാൻ പറഞ്ഞ അതല്ല, പക്ഷേ എവിടെ നമുക്ക് പറ്റാത്തത് കാണുന്നു, അല്ലെങ്കിൽ നമുക്ക് അഹിതം എന്ന് തോന്നുന്ന എന്തെങ്കിലും സംഭവങ്ങൾ കാണുന്നു, അപ്പോൾ അതിനെതിരായിട്ട് പ്രതികരിക്കണം എന്നുള്ളതൊരു എഴുത്ത് മനസ്സുകൊണ്ടോ, അല്ലെങ്കിൽ എൻ്റെ ഒരു മനുഷ്യപക്ഷത്ത് നിൽക്കുന്ന ഒരാളെന്ന നിലക്ക് എൻ്റെ മനസ്സിലുണ്ടാവുന്നുണ്ട്. അപ്പോൾ അത് ആര് എവിടെ ഒരു വല്ലാത്ത രീതിയിൽ അപമാനിക്കപ്പെടുന്നു, അല്ലെങ്കിൽ അവന് കിട്ടേണ്ടത് പലതും കിട്ടാതെ ചോർത്തപ്പെട്ടു പോകുന്നു, അതിനെതിരായിട്ട് പ്രതികരിക്കുക എന്നുള്ളത് ഒരു എഴുത്തുകാരൻ്റെ കടമ മാത്രമല്ല, ഒരു മനുഷ്യസ്നേഹിയുടെ കടമയാണ്. അപ്പോൾ ആ ഒരു പക്ഷത്ത് നിൽക്കാനുള്ള, ഒരു മനുഷ്യപക്ഷത്ത് നിൽക്കാനുള്ള, അല്ലെങ്കിൽ അനീതിക്കെതിരായിട്ട് നിൽക്കാനുള്ള ഒരു കരുത്ത് സ്വാഭാവികമായിട്ടും എനിക്കുണ്ട്, അല്ലെങ്കിൽ ഞാൻ ഉണ്ട് എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അത് ഉള്ള ഒരാൾക്ക് എഴുതുമ്പോൾ, അല്ലെങ്കിൽ തൻ്റെ സർഗാത്മകമായ മറ്റു കാര്യങ്ങളിൽ ഇടപെടുമ്പോൾ നീതിയുടെ പക്ഷത്ത് എന്ന് പറഞ്ഞാൽ ഞാൻ നീതി എന്ന് സങ്കല്പിക്കപ്പെടുന്ന പക്ഷത്ത് നിൽക്കാനേ പറ്റൂ. ആ പക്ഷം എപ്പോഴും എന്താണ് താഴെ ആയി പീഡനം അനുഭവിക്കുന്നവൻ്റെ കാഴ്ചപ്പാടിലൂടെയാണ്. അപ്പോൾ അവൻ്റെ ഭാഗത്ത് എനിക്ക് നിൽക്കാൻ പറ്റൂ. അപ്പോൾ ആ ഒരു തരം എന്താ പറയുക, ഒരു സദുദ്ദേശമോ അല്ലെങ്കിൽ ഒരു ലക്ഷ്യബോധമോ ഒക്കെ ഞാൻ അറിഞ്ഞോ അറിയാതെ എൻ്റെ കഥകളിൽ വന്നു പോകുന്നുണ്ട്, വരും. അത് ഇപ്പോൾ അനീതിക്കെതിരായി ശബ്ദം ഉയർത്തണം എന്നുള്ളതാണ് എൻ്റെ ഒരു ജീവിത വിശ്വാസമെങ്കിൽ, ആ വിശ്വാസത്തിൽ ഊന്നിയായിരിക്കും എപ്പോഴും കഥ എഴുതി. ആ ഒരു നിലപാട് തറ, അത് എഴുത്തുകാരനുണ്ടാവണം. ആ നിലപാട് തറയിൽ നിന്നാണ് ഞാൻ കാര്യങ്ങൾ കാണുന്നതെന്നാണ് എൻ്റെ ഒരു ഊറ്റം എന്ന് പറയാൻ.
1: ഇപ്പൊ സാറ് പറഞ്ഞ കാര്യം പല നിരൂപകരും എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഈ ശക്തരായിട്ടുള്ള സ്ത്രീ കഥാപാത്രങ്ങൾ എന്നുള്ളത്, അപ്പം എനിക്ക് തോന്നിയത് ഈ ശക്തി എന്ന് പറയുന്ന ഒരിക്കലും കായിക ബലമല്ല.
0: അപ്പൊ
1: ഈ ലൈംഗികത തന്നെ, ലൈംഗിക ആകർഷണം എന്ന് പറയുന്നത് തന്നെ അവരുടെ ദൗർബല്യാണ്. പക്ഷെ അതിനെ തന്നെ അവര് തിരിച്ച് ശക്തിയായിട്ട്
0: ഉപയോഗിക്കുന്നു.
1: ആ തരത്തിലുള്ള അതാണല്ലോ ഇപ്പൊ പറഞ്ഞ.
0: അതെ, ജാനകിക്കുള്ളത്. കാരണം പെണ്ണ് ഒരു കാഴ്ച വസ്തു മാത്രമല്ല, ആ കാഴ്ച വസ്തുവിന്റെ എല്ലാ ആകർഷണീയതയും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവൾക്ക് തൻ്റെതായി നിൽക്കാനുള്ള ഒരു കരുത്ത് നൽകുന്ന ഒരു തരം മാനസിക അവസ്ഥയും സ്ത്രീ ശരീരത്തിനുണ്ട്, ഉണ്ടാവണം എന്നുള്ള ഒരു അഭിപ്രായമുണ്ട്. സ്ത്രീ ശരീരത്തിനല്ല, പൊതുവെ മനുഷ്യർക്കുണ്ടാവണം എന്നുള്ള. അപ്പോൾ ഞാനൊന്നിനു വയ്യാത്തവനാണ്, എന്നെ കൊണ്ട് ഇതിനൊന്നും പറ്റില്ല എന്നൊരാൾ വിചാരിക്കുമ്പോൾ പരാജയം അവിടെ തുടങ്ങുന്നു. ഞാൻ മതി, എൻ്റെ കാര്യം പറയാൻ ഞാൻ മതി എന്നുള്ള ആ ഒരു ബോധ്യം ഒരാൾക്കുണ്ടെങ്കിൽ ഏതവസ്ഥയെ നേരിടാൻ കഴിയും? ചിലപ്പോൾ പരാജയപ്പെട്ടു പോകും. കായിക ബലം കുറവാണെങ്കിൽ സ്വാഭാവികമായിട്ടും പരാജയപ്പെട്ടു പോകും. പക്ഷേ പരാജയപ്പെട്ടു പോകും എന്നുള്ളൊരു മുൻവിധി കൊണ്ട് ഒരാൾക്ക് ജീവിക്കാൻ കഴിയില്ല. അപ്പോൾ ഞാൻ എൻ്റേത്, എൻ്റെ ഒരു നിലപാട് തറ, എൻ്റെ ഒരു നിലനിൽപ്പ്, എൻ്റേതായ ഒരു ലക്ഷ്യം, അതൊക്കെ ഒരു എഴുത്തുകാരന് ഉണ്ടാവുമെങ്കിൽ നിശ്ചയമായും ആ എഴുത്തുകാരൻ ഭയപ്പെടേണ്ട കാര്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്.
1: സാറിൻ്റെ ആദ്യത്തെ കഥ 1953 അല്ലേ പ്രസിദ്ധീകരിക്കുന്നത്? അപ്പോൾ വിവാഹ സമ്മാനമാണ് ആദ്യത്തെ പബ്ലിഷ് ചെയ്തിട്ടുള്ള കഥ. പക്ഷെ സാർ എപ്പോഴും എടുത്തു പറയുന്ന കണ്ണുനീർ കലർന്ന പുഞ്ചിരിയെ കുറിച്ചാണ്. അപ്പൊ വിവാഹ സമ്മാനം എഡിറ്റ് ചെയ്തോണ്ടാണോ?
0: അല്ല, വിവാഹ സമ്മാനം ഞാൻ എഴുതിയ കഥയല്ല യഥാർത്ഥത്തിൽ. അല്ല, വിവാഹ സമ്മാനം എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് ശരിയാണ്. എന്റേതായ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് ഒരു സ്നേഹിതന്റെ വിവാഹ സമ്മാനം കൊടുക്കാൻ. അതും അന്നത്തെ ആ കാലത്ത് പൈസ കിട്ടാത്ത കൊണ്ടുള്ള വിഷമവും ഈ സമ്മാനം കൊടുക്കാൻ കഴിയാത്തുള്ള ദുഃഖങ്ങളും ഒക്കെ പൊലിപ്പിച്ച് അതിൻ്റെ രക്ഷിതാക്കൾക്കെതിരായിട്ടുള്ള എല്ലാ ആമോഷവും ആ കഥയിൽ എഴുതി.

0: ഇത് ഒരു കഥയാണ്. ആ കഥയെ എന്റെ കഥാകൃഷ്ണയെ മനസ്സിലാക്കിയിട്ടോ അല്ലെങ്കിൽ എന്നെ മനസ്സിലാക്കിയിട്ടോ എന്തോ പറ്റ മാറ്റിയിട്ട് വിവാഹ സമ്മാനം കൊടുക്കുന്ന ആ ഒരു അവസ്ഥയിലേക്ക് എത്തിക്കുന്ന ഒരു ഒരു സദുദ്ദേശ കഥ ആക്കി രൂപപ്പെടുത്തിയത് സി എച്ച് മുഹമ്മദ് ബായാണ് പരേതനായ. അദ്ദേഹമാണ് എന്റെ ഒരു എഴുത്തിന്റെ ഒരു ആദ്യ ഗുരു എന്ന് പറയാം, അല്ലെങ്കിൽ തുടക്കക്കാരൻ അദ്ദേഹം തന്നെയാണ്. പിന്നീട് പല അവസ്ഥകളിലൂടെയും ജീവിച്ചതുകൊണ്ട് എഴുത്തുകാരൻ എന്നാൽക്ക് ഒരുപാട് ജീവിതാനുഭവങ്ങളും ജീവിത സൗകര്യങ്ങളും ഒക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അത് എൻ്റെ മനസ്സിലെപ്പോഴും ഉണ്ട്. അപ്പോൾ കണ്ണുനീർ കലർന്ന പുഞ്ചിരിയാണ് ശരിക്ക് ചെറുകഥയുടെ പങ്ക്തിയിൽ അച്ചടിച്ചു വരുന്ന ആദ്യത്തെ കഥ. അതും ആ ചന്ദ്രിക അയച്ച പതിപ്പിലായിരുന്നു അന്ന് വന്നത്.
1: കളിമുറ്റം അനുഭവക്കുറിപ്പിൽ എഴുതിയിട്ടുണ്ട്.
2: പാദമുദ്ര.
3: നോവലിസ്റ്റും ചെറുകഥാകൃത്തും ചിത്രകാരനുമായ യു എ ഖാദറുമായി സംസ്കൃത സർവകലാശാല മലയാള വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ ഷംഷാദ് ഹുസൈൻ നടത്തിയ അഭിമുഖത്തിന്റെ രണ്ടാം ഭാഗം സമാപിച്ചു.
2: നിർവഹണം ടി വി അശ്വതി.
4: മിക്സി വേണോ അതോ ഗ്യാസ് സ്റ്റൗ വേണോ?
5: ഇപ്പോഴത്തെ ഈ ഡബിൾ ഡോർ മാറ്റി കൂടുതൽ കപ്പാസിറ്റി ഉള്ള ഒരു ഡബിൾ ഡോർ ഫ്രിഡ്ജ് ആണ് വേണ്ടത്.
4: അതാ പറഞ്ഞത്, കൂടുതൽ കപ്പാസിറ്റി ഉള്ള ഡബിൾ ഡോർ റെഫ്രിജറേറ്റർ മൈജി ഹോം ഫെസ്റ്റിൽ നിന്നെടുത്താൽ മിക്സി, ഗ്ലാസ് ടോപ്പ്, ഗ്യാസ് സ്റ്റൗ ഇവയിൽ ഏതെങ്കിലും ഒന്ന് ഫ്രീ.
5: അത് കൊള്ളാലോ. ജൂലൈ 19 വരെ എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ.
6: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, കൊണ്ടോട്ടി കാർഷിക വൃത്താന്തം, എന്നും രാവിലെ 6:30.
7: നടുവേദന, സന്ധിവേദന, അലർജി, പക്ഷാഘാതം, മാനസിക സമ്മർദ്ദം, മൈഗ്രെയിൻ തുടങ്ങിയ അസുഖങ്ങൾക്ക് വിദഗ്ധ ചികിത്സ.
8: വിദ്യാരംഭം പബ്ലിഷേഴ്സ്, രാമായണപുരൻ. എല്ലാ ദിവസവും രാവിലെ 7 മണിക്ക്. പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്, മുല്ലക്കൽ.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: റേഡിയസ് ഹെൽത്ത് സെന്റർ കച്ചേരിപ്പടി വേങ്ങര രസമുകളം എന്നും രാവിലെ 8:15.
2: വേങ്ങരയുടെ ആരോഗ്യത്തിന് പുതിയ മുഖം റേഡിയസ് ഹെൽത്ത് സെന്റർ. ഫോൺ 7558852664.
3: നമ്മുടെ ഭീമയിൽ ഇപ്പോൾ NRI ഡയമണ്ട് ഫെസ്റ്റ് നടക്കാട്ടോ. ഡയമണ്ട് ക്യാരറ്റിന് 20,000 രൂപ വരെ കിഴിവ് നേടാം. ഒപ്പം ഗോൾഡ് കോയിൻ സമ്മാനവും 100% ഡയമണ്ട് എക്സ്ചേഞ്ച് വാല്യൂ. കൂടാതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയത് വാങ്ങുമ്പോൾ ഗ്രാമിന് 100 രൂപ അധികം നേടാം.
4: ഭീമ ജ്വല്ലേഴ്സ്, TNC അപ്ലൈ.
5: ആകാശവാണി 102.7 മഞ്ചേരി FM, മലയാളത്തിന്റെ ഹൃദയത്താളം.

0: ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീൻ വാങ്ങാൻ ഇതാണ് ബെസ്റ്റ് സമയം.
1: അതിന് അങ്ങനെ വല്ല സമയമുണ്ടോ?
0: ഉണ്ടല്ലോ.
2: മൈജി ഹോം ഫെസ്റ്റിൽ വാങ്ങുമ്പോൾ പ്രഷർ വാഷർ, ജ്യൂസർ, കൂളർ, എയർ ഫ്രൈയർ, മിക്സർ ഗ്രൈൻഡർ എന്നിവയിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സമ്മാനമായി തിരഞ്ഞെടുക്കാം.
0: മൈജി ഹോം ഫെസ്റ്റ് ജൂലൈ 19 വരെ എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
3: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി ദിവസവും കാലത്ത് 6:35 സമർപ്പിക്കുന്നത് ഒരു കുഞ്ഞെന്ന സ്വപ്നം പൂവണിയെട്ടിയ ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനൊപ്പം. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.

0: വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
2: നിലമ്പൂർ സ്നേഹാലയം 32 വയസ്സിലേക്ക്.
3: നിങ്ങളുടെ വീട്ടിലെ വിവാഹം, ജന്മദിനം, മരണാനന്തര ചടങ്ങുകൾ തുടങ്ങിയ വേളകളിൽ സാധുക്കൾക്ക് ഒരു നേരത്തെ അന്നദാനം ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടോ
2: എങ്കിൽ വിളിക്കൂ നിലമ്പൂർ സ്നേഹാലയം.
3: ഫോൺ 9895357069.
4: Volkswagen Virtus, Nala Varshikam Aghoshikkukayanu.
5: Volkswagen Virtus-നോടൊപ്പം 1.3 lakhs രൂപ വരെ വിലമതിക്കുന്ന പ്രത്യേക ആനുകൂല്യങ്ങളും.
4: Phoenix Volkswagen Showroom സന്ദർശിക്കൂ.
6: ഈ ഗാനം ആലപിച്ചത് ജി വേണുഗോപാൽ.

0: തൃശ്ശം കണ്ണാശുപത്രി തൃശൂർ അഞ്ചാവക്കാട് കാവ്യധാര തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 7:45
1: സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും മെഡിസെപ്പ് പദ്ധതി തൃശ്ശം കണ്ണാശുപത്രി കോവിലകത്തുംപാടം തൃശൂർ ആൻഡ് ചേറ്റുവ റോഡ് ചാവക്കാട്
2: മിക്സി വേണോ അതോ ഗ്യാസ് സ്റ്റൗ വേണോ?
3: ഇപ്പോഴത്തെ ഈ ഡബിൾ ഡോർ മാറ്റി കൂടുതൽ കപ്പാസിറ്റി ഉള്ള ഒരു ഡബിൾ ഡോർ ഫ്രിഡ്ജ് ആണ് വേണ്ടത്.
2: അതാ പറഞ്ഞത്, കൂടുതൽ കപ്പാസിറ്റി ഉള്ള ഡബിൾ ഡോർ റെഫ്രിജറേറ്റർ മൈജി ഹോം ഫെസ്റ്റിൽ നിന്നെടുത്താൽ മിക്സി ഗ്ലാസ് ടോപ്പ് ഗ്യാസ് സ്റ്റൗ ഇവയിൽ ഏതെങ്കിലും ഒന്ന് ഫ്രീ.
3: അത് കൊള്ളാലോ. ജൂലൈ 19 വരെ എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ.
4: ABC ഓർത്തോപ്പെഡിക് ഹോസ്പിറ്റൽ നോവൽ വായന എന്നും രാവിലെ 7:15 എല്ലാ അസ്ഥിരോഗ സംബന്ധമായ അസുഖങ്ങൾക്കും വിദഗ്ധ ചികിത്സ. ABC ഓർത്തോപ്പെഡിക് ഹോസ്പിറ്റൽ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി.
5: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ
6: ഇന്നത്തെ ഗാനം
5: എന്നും രാവിലെ 7:35
6: മികച്ച ചികിത്സ കുറഞ്ഞ ചിലവിൽ.
5: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ. പ്രസവശേഷമുള്ള 1.5 മാസക്കാലം, അതായത് സൂതികാലം, പ്രസവരക്ഷയിൽ ഏറെ നിർണായകമാണ്. പ്രസവത്തോടെ ദുർബലമായ ശരീരത്തിന്റെ ബലം വീണ്ടെടുക്കുന്നതിനും ശരീരവേദനകൾ ഇല്ലാതാക്കുന്നതിനും ഗുണസമൃദ്ധമായ മുലപ്പാലിന്റെ ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിനും പ്രസവ ശുശ്രൂഷ അനിവാര്യമാണ്.
6: നിങ്ങളുടെ പ്രിയതമയ്ക്കും മകൾക്കും ശരിയായ പ്രസവ ശുശ്രൂഷ ഉറപ്പാക്കുന്നു കണ്ടംകുളത്തി പ്രസവരക്ഷ.
7: പ്രിയ സുഹൃത്തുക്കളെ, ഇന്നുച്ചയ്ക്ക് 1 മണിക്ക് പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പിന് ശേഷം ശ്രോതാക്കൾ കത്തുകളിലൂടെയും വാട്സാപ്പിലൂടെയും ആവശ്യപ്പെട്ട മലയാള ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ഉച്ചയ്ക്ക് 2:15 ഗാനമഞ്ജുഷ, ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഹിന്ദി തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. വൈകിട്ട് 3 മണിക്ക് സ്നേഹദൂത്, ശ്രോതാക്കൾ കത്തുകളിലൂടെയും വാട്സാപ്പിലൂടെയും അയച്ച സന്ദേശങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള മലയാള ചലച്ചിത്ര ഗാനങ്ങൾ. വാട്സാപ്പ് നമ്പർ 9495050506. 9495050506.
8: യോ, ഇത്ത ആയിഷ ഗർഭിണിയാണോലേ.
9: മുനീർ ഉപ്പയാവാൻ പോകുന്നു.
8: ആയിഷ പ്രഗ്നന്റ് ആണോലും. എങ്ങനെ, ആയിഷന്റെ ഗർഭപാത്രത്തിൽ മുഴയാണ്, ഗർഭം ധരിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട്?
10: അതപ്പൊ നന്നായേ. നിങ്ങളേത് ലോകത്താ? അതിനല്ലേ ആയിഷു പെരിന്തൽമണ്ണയിലെ കിംസ് അൽഷിഫ ആശുപത്രിയിൽ നിന്ന് ഇന്റർവെൻഷനിൽ റേഡിയോളജി സംവിധാനത്തിലൂടെ ചികിത്സ എടുത്തത്. വേദനയോ രക്തനഷ്ടമോ അഡ്മിറ്റോ ഒന്നുമില്ലാതെ യൂട്രസ് റിമൂവ് ചെയ്യാതെ മുഴ നീക്കം ചെയ്തു. വെരി സിമ്പിൾ
8: തന്നെയോ? അതേതായാലും നന്നായി.
10: പിന്നെ അല്ല, ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ദാ ഈ നമ്പർ വിളിച്ചു നോക്ക്.
8: ജി, ആ നമ്പർ ഒന്ന് ഇങ്ങോട്ട് താ, നമ്മളെ നസീമാനെ ഒന്ന് കാണിക്കാനാ.
11: 8078777710 കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
7: ആകാശവാണി 102.7 മഞ്ചേരി FM, മലയാളത്തിന്റെ ഹൃദയത്താളം.
12: ആകാശവാണി 102.7 മഞ്ചേരി FM. ബാലലോകത്തിൽ ഇന്ന് എളങ്കൂർ പേലേപ്പുറം ഗവൺമെന്റ് UP സ്കൂളിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികൾ കേൾക്കാം.
13: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഇന്ന് ബാലലോകത്തിൽ പരിപാടികൾ അവതരിപ്പിക്കുന്നത് ഞങ്ങൾ എളങ്കൂർ പേലേപ്പുറം സ്കൂളിലെ വിദ്യാർത്ഥികളാണ്. നിങ്ങൾക്കൊപ്പം ഞാൻ അനുഷ്ക. GUPS എളങ്കൂർ എന്ന ഞങ്ങളുടെ വിദ്യാലയം 1913 സ്ഥാപിതമായത്. തൃക്കലങ്ങോട് പഞ്ചായത്തിലെ ഏക ഗവൺമെന്റ് UP സ്കൂൾ ആണിത്. എളങ്കൂർ ഗ്രാമത്തിൽ സ്ഥിതി ചെയ്യുന്ന ഞങ്ങളുടെ വിദ്യാലയം പേലേപ്പുറം സ്കൂൾ എന്ന ഓമനപ്പേരിലും അറിയപ്പെടുന്നു. ശാന്തസുന്ദരവും ഗ്രാമീണ സൗന്ദര്യവും നിറഞ്ഞു നിൽക്കുന്ന ഈ വിദ്യാലയം അനേകായിരങ്ങൾക്ക് അക്ഷരവിരുന്നൊരുക്കി ഒരു മുത്തശ്ശിയായി നിലകൊള്ളുന്നു. പഠനത്തിലും പാഠ്യേതര വിഷയങ്ങളിലും ഈ വർഷവും ധാരാളം സമ്മാനങ്ങൾ ഞങ്ങൾ നേടിയിട്ടുണ്ട്. ആദ്യമായി ഞങ്ങളുടെ കൂട്ടുകാരി നക്ഷത്ര പാടുന്ന ലളിതഗാനമാണ്. സബ്ജില്ലാ കലാമേളയിൽ A ഗ്രേഡ് നേടിയ ഗാനമാണിത്.

0: ഇനി നമുക്ക് മുഹമ്മദ് അംജദ് പാടുന്ന ഒരു മാപ്പിളപ്പാട്ട് കേൾക്കാം. കലാമേളയിൽ എ ഗ്രേഡോടുകൂടി രണ്ടാം സ്ഥാനം നേടിയ ഗാനമാണിത്.
1: പ്രശസ്ത മാപ്പിള കവി മർഹൂം മോയിൻകുട്ടി വധരുടെ ബദർ കിസ്സ കൃതിയിൽ നിന്നും ഏതാനും വരികൾ ഇശൽ പുകൽ തന്നെ.

0: ബദ്രിയമോൾ ആലപിക്കുന്ന ഒരു അറബി ഗാനം നമുക്ക് കേൾക്കാം. സബ്ജില്ലാ കലാമേളയിൽ എ ഗ്രേഡ് നേടിയ ഗാനമാണിത്.
1: رجاء عز للشاري أشرف الثابت في بحر طويل.

അടുത്തത് ഒരു ദേശഭക്തി ഗാനമാണ്. ആലപിക്കുന്നവർ ശ്വേതാകൃഷ്ണ, ആർദ്രാപി, അഭിരാമി, അനാമിക, ശ്രുതി, ബദരിയാമോൾ.

അടുത്തത് ഒരു ദേശഭക്തി ഗാനമാണ്. ആലപിക്കുന്നവർ ശ്വേതാകൃഷ്ണ, ആർദ്രാപി, അഭിരാമി, അനാമിക, ശ്രുതി, ബദരിയാമോൾ.

0: ഇനി ആർദ്ര പാടുന്ന ഉറുദു പദ്യം കേൾക്കാം. സബ്ജില്ലാ കലാമേളയിൽ എ ഗ്രേഡ് നേടിയ പദ്യമാണിത്.
1: ആദാബ് അല്ലാമ മുഹമ്മദ് ഇക്ബാൽ കി ഏക് നസർ മാം കാ ഗ്വാബ്.

0: അടുത്തതായി അനുഷ്ക വിഎസ് അവതരിപ്പിക്കുന്ന ഇംഗ്ലീഷ് റെസിറ്റേഷനാണ്. രണ്ടാം സ്ഥാനവും എ ഗ്രേഡും മഞ്ചേരി സബ്ജില്ലാ കലാമേളയിൽ ഈ റെസിറ്റേഷന് ലഭിക്കുകയുണ്ടായി.
1: An introduction by Kamala Suraya. I don't know politics, but I know the names of those in power and can repeat them like days of week or names of months, beginning with Nehru. I'm Indian, very brown, born in Malabar. I speak three languages, write in two, dream in one. Don't write in English, they said. English is not your mother tongue.

0: leave me alone. Critics, friends, visiting cousins, every one of you. Why not let me speak any language I like? The language I speak becomes mine. Its distortion, its curiousness, all mine, mine alone. It's half English, half Indian. Funny perhaps, but it's honest. It is as human as I'm a human. Don't you see? It voices my joys, my longings, my hopes, and it is useful to me as carving to crows or roaring to the lion. It is human speech, a speech of the mind that's here and not there, a mind that sees and hears and surveys, not the deaf, a blind speech of trees in storm or of monsoon clouds of rain, or the incoherent mutterings of the blazing funeral pyre. I was a child, and later they told me I grew. For I became tall, my limbs swelled, and wanted to place a sprouted hair. When I asked for love, not knowing what else to ask for, he drew a youth of 16 into the bedroom and closed at the door. He did not beat me, but my sad woman body felt so beaten. The weight of my breast and wombs crushed me. I shrank pitifully. Then I wore a shirt and my brother's trousers, cut my hair short and ignored my womanliness. Dress in saris, be girl, be wife, they said. Be embroiderer, be cook, be a quello with servants. Oh, fit in. Belong, cried the categorizers. Don't sit on walls or peeping through lace-draped windows. Be Amy or be Kamala. Or better still be Madhavi Kutty. It's time to choose a name, a role. Don't play pretending games. Don't play a schizophrenia or be a nympho. Don't cry embarrassingly loud when jilted in love. I met a man, loved him. Call him not by any name. He's every man who wants. A woman, just as I'm every woman who seeks in love. In him, the hungry haste of rivers. In me, the ocean's tireless waiting. Who are you? I ask each and everyone. The answer is, it's I. Anywhere and everywhere, I see one who call himself I in this world. He's tightly packed like the sony teeth. It's I who drinks lonely drinks at 12. Midnight, in hotels of train town. It's I who laugh. It's I who make love and then feel shame. It's I who lie dying with a rattle in my throat. I'm sinner, I'm saint, I'm the beloved and betrayed. I have no joys that are not yours, no aches which are not yours. I too call myself I. Thank you.
1: ഞങ്ങൾ അവതരിപ്പിക്കുന്ന പരിപാടികളുടെ ആദ്യ ഭാഗം ഇവിടെ പൂർണ്ണമാകുന്നു. കൂടുതൽ പരിപാടികളുമായി അടുത്തയാഴ്ച ഞങ്ങൾ വീണ്ടും എത്തും. അതുവരേക്കും തൽക്കാലം വിട.
2: എളങ്കൂർ പേലേപ്പുറം ഗവൺമെന്റ് യു പി സ്കൂളിലെ കുട്ടികൾ അവതരിപ്പിച്ച വിവിധ പരിപാടികളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഇതിന്റെ തുടർഭാഗം അടുത്ത ആഴ്ച ഇതേ സമയത്ത്.
3: ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീൻ വാങ്ങാൻ ഇതാണ് ബെസ്റ്റ് സമയം.
4: അതിന് അങ്ങനെ വല്ല സമയമുണ്ടോ?
3: ഉണ്ടല്ലോ.
4: മൈജി ഹോം ഫെസ്റ്റിൽ വാങ്ങുമ്പോൾ പ്രഷർ വാഷർ, ജ്യൂസർ, കൂലർ, എയർ ഫ്രയർ, മിക്സർ ഗ്രൈൻഡർ എന്നിവയിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സമ്മാനമായി തിരഞ്ഞെടുക്കാം.
3: മൈജി ഹോം ഫെസ്റ്റ് ജൂലൈ 19 വരെ എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
5: ചൊവ്വ, വ്യാഴം, ശനി രാവിലെ 8:23
6: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സസ് കണ്ണാശുപത്രി, ശങ്കരയ്യ റോഡ്, തൃശൂർ. ഇന്നത്തെ ചോദ്യവും ഉത്തരവും.
5: നേത്രരോഗ ചികിത്സയിൽ വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം.
7: സി എച്ച് സെന്റർ മഞ്ചേരി, കരിയർ ടിപ്സ് എന്നും രാവിലെ 8:05.
5: ഡോക്ടർമാരുടെ സായാഹ്ന ഒപികൾക്ക് സി എച്ച് സെന്റർ മഞ്ചേരി. ഫോൺ 9495777174.
8: റീഗൽ ജ്വല്ലേഴ്സ്, എടപ്പാൾ ആൻഡ് കുട്ടനാട്, മധുരം ഗീതം.
9: എന്നും രാവിലെ 7 മണിക്ക്
8: പരിപൂർണ പരിശോധി ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
9: 100% ഗവൺമെന്റ് അംഗീകൃത എച്ച് യു ഐ ഡി മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
4: അല്ല, അറിഞ്ഞില്ലേ, മൈജി ഹോം ഫെസ്റ്റിൽ ഓഫറുകൾ വേറെ ഒരു ലെവലാ.
3: മൈജി ഹോം ഫെസ്റ്റോ? അതെന്താ സംഭവം?
4: റെഫ്രിജറേറ്ററോ വാഷിംഗ് മെഷീനോ വാങ്ങുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കിച്ചൺ ആൻഡ് സ്മോൾ അപ്ലയൻസസുകൾ ഉറപ്പ് സമാനമായി തിരഞ്ഞെടുക്കാം.
3: മൈജി ഹോം ഫെസ്റ്റ്
4: ജൂലൈ 19 വരെ എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
10: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ, തീവണ്ടി സമയം.
9: എന്നും രാവിലെ 8:03.
10: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് പി ആർ കെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
9: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ.
11: ആസ്മ, അലർജി, മൈഗ്രെയിൻ കൂടാതെ വെള്ളപ്പോക്ക്, പി സി ഒ എസ്, ഫൈബ്രോയിഡ് തുടങ്ങിയ സ്ത്രീരോഗ

0: രോഗങ്ങൾക്കും പഞ്ചകർമ്മ ചികിത്സയ്ക്കും
1: കെ പി പത്രോസ് വൈദ്യൻ കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ.
0: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
1: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
0: ഫോൺ 9744550424.
2: കൊരമ്പയിൽ ഹോസ്പിറ്റൽ, മഞ്ചേരി, പാട്ടുപൊലിമ. എന്നും രാവിലെ 7:55.
1: വേദനരഹിത പ്രസവത്തിന് കൊരമ്പയിൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി. ഫോൺ 7510733334.
3: ഫാൻ അല്ലെങ്കിൽ സോഡാ മേക്കർ, വേഗം എന്തെങ്കിലും തീരുമാനിക്കൂ.
4: അപ്പോൾ നമ്മൾ ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീൻ വാങ്ങുന്നില്ലേ?
3: മൈജി ഹോം ഫെസ്റ്റിൽ ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീൻ വാങ്ങുമ്പോൾ സീലിംഗ് ഫാൻ, പെഡസ്റ്റൽ ഫാൻ, വോൾ ഫാൻ, സോഡാ മേക്കർ, ഇവയിൽ ഏതെങ്കിലും ഒന്ന് സമ്മാനമായി തിരഞ്ഞെടുക്കാം.
4: മൈജി ഹോം ഫെസ്റ്റ്.
5: ന്യൂ വിഷൻ കണ്ണാശുപത്രി, മഞ്ചേരി. തൊഴിലവസര വാർത്തകൾ എല്ലാ ദിവസവും രാവിലെ 7:20. തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ. ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
6: ആകാശവാണി 102.7 മഞ്ചേരി FM, മലയാളത്തിന്റെ ഹൃദയ താളം. മധ്യാഹ്ന പ്രക്ഷേപണത്തിൽ നിങ്ങളോടൊപ്പം ഞാൻ TP വിനയ്കുമാർ, കൂടെ ശ്രീജ റാവു. സമയം 12:00 കഴിഞ്ഞ് 16 സെക്കൻഡ്.

0: FM പ്രധാന വാർത്തകൾ.
1: രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ മാൾഡോവ, വടക്കൻ മാസ്റ്റോണിയ, റൊമാനിയ ത്രിരാഷ്ട്ര സന്ദർശനം ആരംഭിച്ചു. സന്ദർശനത്തിന്റെ ആദ്യഘട്ടത്തിൽ രാഷ്ട്രപതി മാൾഡോവ പ്രസിഡന്റ് മയ്യ സന്തുവുമായി കൂടിക്കാഴ്ച നടത്തും. മാൾഡോവ പാർലമെന്റ് പ്രസിഡന്റ് ഇഗോർ ഗ്രോസുമായും രാഷ്ട്രപതി ചർച്ചകൾ നടത്തും. മാൾഡോവ ഇന്ത്യ പാർലമെന്റ് ഫ്രണ്ട്ഷിപ്പ് ഗ്രൂപ്പിലെ അംഗങ്ങളുമായി ആശയവിനിമയം നടത്തിയ ശേഷം ബിസിനസ് ഫോറത്തെയും ഇന്ത്യൻ സമൂഹത്തെയും രാഷ്ട്രപതി അഭിസംബോധന ചെയ്യും. സ്വാതന്ത്ര്യസമരസേനാനിയും വിപ്ലവകാരിയുമായ മംഗൾ പാണ്ഡെയുടെ ജന്മവാർഷിക ദിനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശ്രദ്ധാഞ്ജലി നേർന്നു. മാതൃരാജ്യത്തിന്റെ അഭിമാനവും അന്തസ്സും ഉയർത്തിപ്പിടിക്കാനാണ് മംഗൾ പാണ്ഡെ ജീവൻ ബലിയർപ്പിച്ചതെന്ന് നരേന്ദ്രമോദി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. ജമ്മുകാശ്മീരിൽ കനത്ത മഴയും വെള്ളപ്പൊക്കവും ഉണ്ടായ സാഹചര്യം ആഭ്യന്തരമന്ത്രി അമിത്ഷാ ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹയുമായും മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ളയുമായും ചർച്ച ചെയ്തു. ദുരിത ബാധിതരുടെ സുരക്ഷ ഉറപ്പാക്കാൻ കേന്ദ്ര ഗവൺമെന്റ് സാധ്യമായ എല്ലാ സഹായവും ചെയ്യുമെന്ന് അമിത്ഷാ ഇരുവരെയും അറിയിച്ചു. ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ വള്ളസദ്യയ്ക്ക് ഇന്ന് തുടക്കം. അല്പസമയത്തിനകം മന്ത്രി കെ മുരളീധരൻ വള്ളസദ്യ ഉദ്ഘാടനം ചെയ്യും. പകൽ മിച്ചം വരുന്ന സൌരോർജ്ജ വൈദ്യുതി സംഭരിച്ച് പീക്ക് സമയങ്ങളിൽ ഗ്രിഡിലേക്ക് വിതരണം ചെയ്യാൻ കഴിയുന്ന ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റം നിലയത്തിന്റെ പ്രവൃത്തി കാസർകോട് മൈലാട്ടിയിൽ പുരോഗമിക്കുന്നു. 125 മെഗാവാട്ട് ശേഷിയോടെ നിലയത്തിൽ നിന്ന് പ്രതിദിനം 500,000 യൂണിറ്റ് വൈദ്യുതി വരെ വിതരണം ചെയ്യാനാകും. സേഡ് നാഗ്ജി മുൻ ഫുട്ബോൾ താരവും ഗോൾ കീപ്പറുമായ നാസർ കിനാശേരിയെ കോഴിക്കോട് കാളൂർ റോഡ് ഫുട്ബോൾ ഫാൻസിന്റെ ആഭിമുഖ്യത്തിൽ ആദരിച്ചു. ഫിഫ വേൾഡ് കപ്പിനോടനുബന്ധിച്ച് മാങ്കാവിലെ ചടങ്ങിലാണ് ആദരം. ജപ്പാൻ ഓപ്പൺ ബാഡ്മിന്റൺ വനിതാ സിംഗിൾസ് കിരീടം ഇന്ത്യൻ താരം പി വി സിന്ധുവിന്. ഫൈനലിൽ ജപ്പാന്റെ അഗാനി യമാഗുച്ചിയെയാണ് സിന്ധു പരാജയപ്പെടുത്തിയത്. FM പ്രധാന വാർത്തകൾ ഇനി ഉച്ചയ്ക്ക് 1:55.
0: FM പ്രധാന വാർത്തകൾ.
1: ട്രെയിൻ സമയം. തിരൂർ സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 1 6 1 5 9 ചെന്നൈ മംഗളൂരു എക്സ്പ്രസ് എത്തിച്ചേരുന്നു 1:08. 1 2 6 1 7 എറണാകുളം ഹസ്രത്ത് നിസാമുദ്ദീൻ മംഗള ലക്ഷദ്വീപ് എക്സ്പ്രസ് 1:48 എത്തിച്ചേരും. 1 2 0 7 5 കോഴിക്കോട് തിരുവനന്തപുരം ജനശതാബ്ദി എക്സ്പ്രസ് തിരൂരിൽ എത്തിച്ചേരുന്നത് 2:19. അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 5 6 6 0 9 ഷൊർണൂർ നിലമ്പൂർ പാസഞ്ചർ എത്തിച്ചേരുന്നു 2:54. മറ്റ് ട്രെയിനുകൾ 1 6 3 2 5 നിലമ്പൂർ കോട്ടയം എക്സ്പ്രസ് 4:01. 5 6 6 0 8 നിലമ്പൂർ പാലക്കാട് പാസഞ്ചർ 5:06. ട്രെയിൻ സമയം.

0: ഫ്രിഡ്ജോ വാഷിംഗ് മെഷീനോ വാങ്ങാൻ പ്ലാൻ ചെയ്യുന്നുണ്ടോ?
1: എങ്കിൽ മൈജി ഹോം ഫെസ്റ്റിലേക്ക് സ്വാഗതം. റെഫ്രിജറേറ്റർ അല്ലെങ്കിൽ വാഷിംഗ് മെഷീൻ വാങ്ങുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കിച്ചൺ ആൻഡ് സ്മോൾ അപ്ലയൻസസുകൾ ഉറപ്പ് സമ്മാനമായി തിരഞ്ഞെടുക്കാനുള്ള അവസരം.
2: മൈജി ഹോം ഫെസ്റ്റ് ജൂലൈ 19 വരെ എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
3: റയാൻസ് സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ സൈബർ ജാലകം എന്നും രാവിലെ 8:10.
4: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്,
3: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്.
5: Volkswagen Virtus നാലാം വാർഷികം ആഘോഷിക്കുകയാണ്.
6: Volkswagen Virtusനോടൊപ്പം 1.3 lakh രൂപ വരെ വിലമതിക്കുന്ന പ്രത്യേക ആനുകൂല്യങ്ങളും.
5: Phoenix Volkswagen ഷോറൂം സന്ദർശിക്കൂ.
7: സമയം 12 കഴിഞ്ഞ് 4:40. ഇനി 12:05 ഇംഗ്ലീഷിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹി റിലേ.

0: കാൽപന്തും കലക്കൻ ഓഫറുമായി പിട്ടാപ്പിള്ളി ഏജൻസീസ്
1: എൽ ജി ടിവികൾക്ക് ഞെട്ടിക്കുന്ന ഡീലുകൾ. 1 EMI ഫ്രീ, 21,000 രൂപ വരെ ക്യാഷ് ബാക്ക് ഓഫർ, 000 ഫിനാൻസ് സ്കീമുകൾ.
0: കൂടാതെ എല്ലാ LED ടിവി ഫിനാൻസ് പർച്ചേസിനും ഉറപ്പായ സമ്മാനങ്ങൾ.
1: പിട്ടാപ്പിള്ളി ഏജൻസീസ്. നമ്മുടെ ഭീമയിൽ ഇപ്പോൾ NRI ഡയമണ്ട് ഫെസ്റ്റ് നടക്കാട്ടോ. ഡയമണ്ട് ക്യാരറ്റിന് 20,000 രൂപ വരെ കിഴിവ് നേടാം. ഒപ്പം ഗോൾഡ് കോയിൻ സമ്മാനവും 100% ഡയമണ്ട് എക്സ്ചേഞ്ച് വാല്യൂ. കൂടാതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയത് വാങ്ങുമ്പോൾ ഗ്രാമിന് 100 രൂപ അധികം
2: നേടാം.
3: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി ആയുരാരോഗ്യം എന്നും രാവിലെ 7:40.
4: സ്പോർട്സ് മെഡിസിൻ ആൻഡ് അസ്ഥിരോഗ വിഭാഗത്തിൽ മുട്ടുമാറ്റിവെക്കൽ, ലിഗ്മെന്റ് സർജറികൾ, സ്പോർട്സ് ഇഞ്ചുറികൾക്കുള്ള ചികിത്സ എന്നിവ മിതമായ നിരക്കിൽ.
5: സൈമൺസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ റോഡ്, കുന്നംകുളം. ജാഗ്രത.
6: ശനിയും ഞായറും രാവിലെ 7:50.
5: തിമിരം, ഗ്ലൂക്കോമ, റെറ്റിന, ഒക്യുലോപ്ലാസ്റ്റി, കോർണിയ, ലോ വിഷൻ എയ്ഡ് തുടങ്ങിയ അസുഖങ്ങൾക്ക് വിദഗ്ധ ചികിത്സ.
7: സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ വാങ്ങുന്നവർക്ക് മൈജി ഹോം ഫെസ്റ്റിൽ ഒരു സർപ്രൈസ്.
8: സീലിംഗ് ഫാൻ, ബിരിയാണി പോട്ട്, പ്രഷർ കുക്കർ, കടായി, മിക്സർ ഗ്രൈൻഡർ, ഇവയിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം.
7: മൈജി ഹോം ഫെസ്റ്റ്
8: ജൂലൈ 19 വരെ എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
9: അല്ല ഭാസ്കരേട്ട, നിങ്ങളെ കൊറേ ദിവസമായല്ലോ കണ്ടിട്ട്, പുറത്തേക്കൊന്നും ഇറങ്ങാറില്ലേ?
10: ഒന്നും പറയണ്ട, കാലിന്റെ മുട്ടിന് തീരെ വയ്യടോ. ഒരു 3-4 ഡോക്ടർമാരെ കാണിച്ചു, എല്ലാരും മുട്ടുമാറ്റി വെക്കണമെന്നാ പറയുന്നത്. ഓപ്പറേഷൻ ഇപ്പൊ എവിടുന്ന് ചെയ്യണമെന്നാ ആലോചിക്കുന്നത്.
9: അതിപ്പോ എന്താ ആലോചിക്കാനാ, നമ്മളെ കിംസൽ ഷിഫേന്ന് ചെയ്താ പോരെ.
10: ഏത്? നമ്മളെ പെരിന്തൽമണ്ണയിലെ കിംസൽ ഷിഫേന്നോ?
9: അതേന്ന്, നമ്മളെ ജോസേട്ടനും ഉന്റെ അച്ഛനും ഒക്കെ മുട്ടുമാറ്റി വെച്ചത് അവിടുന്നല്ലേ.
10: ആഹാ, ഓരൊക്കെ ഉഷാറായി നടക്കുന്നുണ്ടല്ലോ.
11: 20-ലധികം ഓർത്തോപീഡിക് സ്പെഷ്യലിസ്റ്റുകളുടെ പാനൽ, 10,000-ലധികം സന്ധി മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ, ഇടുപ്പ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ,
10: ഇൻഫെക്ഷൻ നന്നേ കുറവ്, ഉയർന്ന വിജയ ശതമാനം.
11: കിംസൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. വിളിക്കൂ 0499332992.
12: ഇന്ന് ഉച്ചയ്ക്ക് 1 മണിക്കുള്ള പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പിന് ശേഷം ശ്രോതാക്കൾ കത്തുകളിലൂടെയും വാട്സപ്പിലൂടെയും ആവശ്യപ്പെട്ട മലയാള ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. വാട്സപ്പ് നമ്പർ 94 95 0 50 600.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: അൽ റിഹാൻ കണ്ണാശുപത്രി, ദൃഷ്ടി,
2: ദിവസവും കാലത്ത് 6:35.
3: സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും സമഗ്ര ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി മെഡിസെപ്, ഇപ്പോൾ അൽ റിഹാൻ കണ്ണാശുപത്രിയിൽ.
4: ഫോക്സ്വാഗൻ വേർട്ടിസ് 4 വാർഷികം ആഘോഷിക്കുകയാണ്.
5: ഫോക്സ്വാഗൻ വേർട്ടിസിനോടൊപ്പം 1.3 lakh രൂപ വരെ വിലമതിക്കുന്ന പ്രത്യേക ആനുകൂല്യങ്ങളും.
4: ഫീനിക്സ് ഫോക്സ്വാഗൻ ഷോറൂം സന്ദർശിക്കൂ.
6: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
7: ഇന്നത്തെ ഗാനം
6: എന്നും രാവിലെ 7:35.
7: മികച്ച ചികിത്സ കുറഞ്ഞ ചിലവിൽ
6: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ. പ്രസവശേഷമുള്ള 1.5 മാസക്കാലം, അതായത് സൂതികാലം, പ്രസവരക്ഷയിൽ ഏറെ നിർണായകമാണ്. പ്രസവത്തോടെ ദുർബലമായ ശരീരത്തിന്റെ ബലം വീണ്ടെടുക്കുന്നതിനും ശരീരവേദനകൾ ഇല്ലാതാക്കുന്നതിനും ഗുണസമൃദ്ധമായ മുലപ്പാലിന്റെ ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിനും പ്രസവ ശുശ്രൂഷ അനിവാര്യമാണ്.
7: നിങ്ങളുടെ പ്രിയതമയ്ക്കും മകൾക്കും ശരിയായ പ്രസവ ശുശ്രൂഷ ഉറപ്പാക്കുന്നു കണ്ടംകുളത്തി പ്രസവരക്ഷ.
8: മിക്സി വേണോ അതോ ഗ്യാസ് സ്റ്റൗ വേണോ?
9: ഇപ്പോഴത്തെ ഈ ഡബിൾ ഡോർ മാറ്റി കൂടുതൽ കപ്പാസിറ്റി ഉള്ള ഒരു ഡബിൾ ഡോർ ഫ്രിഡ്ജ് ആണ് വേണ്ടത്.
8: അതാ പറഞ്ഞത്, കൂടുതൽ കപ്പാസിറ്റി ഉള്ള ഡബിൾ ഡോർ റെഫ്രിജറേറ്റർ മൈജി ഹോം ഫെസ്റ്റിൽ നിന്നെടുത്താൽ മിക്സി, ഗ്ലാസ് ടോപ്പ്, ഗ്യാസ് സ്റ്റൗ ഇവയിൽ ഏതെങ്കിലും ഒന്ന് ഫ്രീ.
9: അത് കൊള്ളാലോ. ജൂലൈ 19 വരെ എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും. ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ.
10: റേഡിയസ് ഹെൽത്ത് സെന്റർ, കച്ചേരിപ്പടി, വേങ്ങര, രസമുകുളം. എന്നും രാവിലെ 8:15.
11: വേങ്ങരയുടെ ആരോഗ്യത്തിന്റെ പുതിയ മുഖം റേഡിയസ് ഹെൽത്ത് സെന്റർ. ഫോൺ 7558852664.
7: ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യ ജാലകം.
6: ചൊവ്വ, വ്യാഴം, ശനി രാവിലെ

0: 7:10 സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും മെഡിസെഫ് പദ്ധതി. ദൃശ്യം കണ്ണാശുപത്രി, കോവിലകത്തുംപാടം, തൃശൂർ ആൻഡ് ചേറ്റുവ റോഡ്, ചാവക്കാട്.
1: സ്പൈൻ ക്ലിനിക്, ABC ഓർത്തോപ്പീഡിക് ഹോസ്പിറ്റൽ, മഞ്ചേരി കാവിധാര.
2: ചൊവ്വ, വ്യാഴം, ശനി രാവിലെ 7:45.
1: നട്ടെല്ല് സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം.
2: ABC ഓർത്തോപ്പീഡിക് ഹോസ്പിറ്റൽ, മഞ്ചേരി.
3: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
4: എല്ലാ LED TV പർച്ചേസിനൊപ്പം 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ TVയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED TV ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
3: പിട്ടാപ്പള്ളി ഏജൻസീസ്.
5: ഇശൽ തുടരുന്നു. കണ്ണൂർ ഷെരീഫും സംഘവും ചേർന്ന് പാടിയ ഗാനമാണ്.

0: ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീൻ വാങ്ങാൻ ഇതാണ് ബെസ്റ്റ് സമയം.
1: അതിന് അങ്ങനെ വല്ല സമയമുണ്ടോ?
0: ഉണ്ടല്ലോ.
2: മൈജി ഹോം ഫെസ്റ്റിൽ വാങ്ങുമ്പോൾ പ്രഷർ വാഷർ, ജ്യൂസർ, കൂളർ, എയർ ഫ്രൈയർ, മിക്സർ ഗ്രൈൻഡർ എന്നിവയിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സമ്മാനമായി തിരഞ്ഞെടുക്കാം.
0: മൈജി ഹോം ഫെസ്റ്റ് ജൂലൈ 19 വരെ എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
3: ഇപ്പോൾ ജാലകം. മലപ്പുറം ജില്ലയിലെ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട അഭ്യസ്ത വിദ്യരായ യുവജനങ്ങൾക്ക് സർക്കാർ സ്ഥാപനങ്ങളിൽ തൊഴിൽ പരിശീലനം നൽകുന്ന പദ്ധതിയിലേക്ക് മലപ്പുറം ജില്ലാ പട്ടികജാതി വികസന ഓഫീസ് അപേക്ഷ ക്ഷണിച്ചു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ എഞ്ചിനീയറിംഗ് വിഭാഗം, ആശുപത്രികൾ, മറ്റ് സർക്കാർ സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിലാണ് 2 വർഷത്തേക്ക് പ്രവൃത്തി പരിചയം നൽകുന്നത്. തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് വിദ്യാഭ്യാസ യോഗ്യതയുടെ അടിസ്ഥാനത്തിൽ പ്രതിമാസ സ്റ്റൈപ്പൻഡ് ലഭിക്കും. PSC നഴ്സിംഗ്, ജനറൽ നഴ്സിംഗ്, പാരാമെഡിക്കൽ യോഗ്യതകൾ, BTech സിവിൽ അഥവാ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, പോളിടെക്നിക്കൽ സിവിൽ അഥവാ ഇലക്ട്രിക്കൽ, ITI, സ്റ്റെനോഗ്രഫി, കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ തുടങ്ങിയ യോഗ്യതകൾ ഉള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഈ പദ്ധതിയിലേക്ക് അപേക്ഷിക്കാം. പൂരിപ്പിച്ച അപേക്ഷകൾ ഈ മാസം 22 മലപ്പുറം ജില്ലാ പട്ടികജാതി വികസന ഓഫീസിൽ ലഭ്യമാക്കണം. ഫോൺ നമ്പർ 04832734901, 04832734901. ഇ ഗ്രാൻഡ് അർഹതയുള്ള സർക്കാർ എയ്ഡഡ് അംഗീകൃത അൺഎയ്ഡഡ് സ്കൂളുകളിൽ 9 ക്ലാസ്സിൽ പഠിക്കുന്ന പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് പ്രീ മെട്രിക് സ്കോളർഷിപ്പിന് അപേക്ഷിക്കാം. കുടുംബവാർഷിക വരുമാനം 2.50 ലക്ഷം രൂപയിൽ കുറവായിരിക്കണം. ജാതി വരുമാന സർട്ടിഫിക്കറ്റുകൾ, ഭിന്നശേഷി സർട്ടിഫിക്കറ്റ് ബാധകമെങ്കിൽ, ഹോസ്റ്റലർ ആണെങ്കിൽ ഹോസ്റ്റൽ ഇന്റിമേറ്റ് സർട്ടിഫിക്കറ്റ്, സ്ഥാപന മേധാവി മുഖാന്തരം ഇ ഗ്രാൻഡ് സൈറ്റിൽ ഇ ഡിസ്ട്രിക്ട് വാലിഡേഷൻ നടത്തി അപേക്ഷ ബന്ധപ്പെട്ട പട്ടികജാതി വികസന ഓഫീസുകളിൽ ഓൺലൈനായി സമർപ്പിക്കണം. അവസാന തീയതി 15 ആണ്. വിവരങ്ങൾ ബ്ലോക്ക് അഥവാ നഗരസഭാ പട്ടികജാതി വികസന ഓഫീസുകളിൽ ലഭിക്കുമെന്ന് ജില്ലാ പട്ടികജാതി വികസന ഓഫീസർ അറിയിച്ചിട്ടുണ്ട്. ഫോൺ നമ്പർ 04912505005, 04912505005. പ്രധാനമന്ത്രി മത്സ്യ സമ്പദ് യോജന സംയോജിത ആധുനിക മാതൃകാ മത്സ്യഗ്രാമം പദ്ധതിയുടെ ഭാഗമായി താനൂരിൽ കോൾഡ് സ്റ്റോറേജ് നടപ്പിലാക്കുന്നതിന് 5 അംഗങ്ങളുള്ള ഗ്രൂപ്പുകളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. താനൂർ മത്സ്യഭവൻ പരിധിയിലെ ചീരാൻ കടപ്പുറം, ഒസ്സാൻ കടപ്പുറം, എളാരൻ കടപ്പുറം മത്സ്യഗ്രാമങ്ങളിലെ സ്ഥിര താമസക്കാർക്കും മത്സ്യത്തൊഴിലാളി സഹകരണ സംഘങ്ങൾക്കും മുൻഗണന ഉണ്ടായിരിക്കും. അപേക്ഷകർ കേരള മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ അംഗത്വമുള്ളവരും ഫിംസിൽ രജിസ്റ്റർ ചെയ്തവരുമായിരിക്കണം. കഴിഞ്ഞ 5 വർഷത്തിനിടെ ഫിഷറീസ് വകുപ്പിൽ നിന്നോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്നോ ഈ പദ്ധതിയുടെ ആനുകൂല്യം ലഭിച്ചവർ ആകരുത്. താൽപ്പര്യമുള്ള ഗ്രൂപ്പുകൾ ഈ മാസം 22 താനൂർ മത്സ്യഭവനിൽ അപേക്ഷ ലഭ്യമാക്കണം. ഫോൺ നമ്പർ 88916856744, 88916856574. ഇതുവരെ കേട്ടത് ജാലകം.

0: കാൽപന്തും കലക്കൻ ഓഫറുമായി പിട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
1: എൽ ജി ടിവികൾക്ക് ഞെട്ടിക്കുന്ന ഡീലുകൾ. 1 EMI ഫ്രീ, 21,000 രൂപ വരെ ക്യാഷ് ബാക്ക് ഓഫർ, 000 ഫിനാൻസ് സ്കീമുകൾ.
0: കൂടാതെ എല്ലാ എൽ ഇ ഡി ടിവി ഫിനാൻസ് പർച്ചേസ്

ഇത് ആകാശവാണി 102.7 മഞ്ചേരി FM മലയാളത്തിന്റെ ഹൃദയ താളം. സമയം 12 മണി കഴിഞ്ഞ് 29:31. ഇനി 12:30 പ്രാദേശിക വാർത്തകൾ, 12:40 പ്രകാശധാര, 12:50 മലയാളത്തിൽ വാർത്തകൾ. തിരുവനന്തപുരം റിലേ.

0: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽകുമാർ. പ്രധാന വാർത്തകൾ. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ വിദേശ പര്യടനത്തിന് തുടക്കമായി. സന്ദർശനത്തിന്റെ ആദ്യപാദത്തിൽ രാഷ്ട്രപതി മാൾഡോവയിലെത്തും. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന്റെ മുന്നോടിയായി സർക്കാർ വിളിച്ചു ചേർത്ത സർവകക്ഷിയോഗം ന്യൂഡൽഹിയിൽ ആരംഭിച്ചു. സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കാൻ ശ്രമങ്ങൾ തുടരുകയാണെന്ന് മന്ത്രി സണ്ണി ജോസഫ്. അധിക വൈദ്യുതി വാങ്ങി പ്രതിസന്ധി മറികടക്കുമെന്നും മന്ത്രി. പ്രസിദ്ധമായ ആറന്മുള വള്ളസദ്യക്കാലത്തിന് തുടക്കമായി. മന്ത്രി കെ മുരളീധരൻ ഉദ്ഘാടനം നിർവഹിച്ചു. സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 5 വടക്കൻ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഫിഫ ലോകകപ്പ് ഫുട്ബോളിന്റെ കലാശപ്പോരാട്ടത്തിൽ ഇന്ന് അർജന്റീനയും സ്പെയിനും ഏറ്റുമുട്ടും. ജപ്പാൻ ഓപ്പൺ ബാഡ്മിന്റൺ വനിതാ സിംഗിൾസ് കിരീടം ഇന്ത്യൻ താരം പി വി സിന്ധുവിന്. വാർത്തകൾ വിശദമായി. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ വിദേശ പര്യടനത്തിന് തുടക്കമായി. ഈ മാസം 25 വരെ മാൾഡോവ, നോർത്ത് മാസിഡോണിയ, റൊമാനിയ എന്നീ രാജ്യങ്ങൾ സന്ദർശിക്കും. സന്ദർശനത്തിന്റെ ആദ്യഘട്ടത്തിൽ രാഷ്ട്രപതി മാൾഡോവയിലെത്തും. യൂറോപ്പുമായുള്ള ഇന്ത്യയുടെ വിപുലമായ സഹകരണത്തിനും യൂറോപ്യൻ യൂണിയനുമായുള്ള തന്ത്രപ്രധാന പങ്കാളിത്തത്തിനും സന്ദർശനം കൂടുതൽ കരുത്തുപകരുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായി സർക്കാർ വിളിച്ചു ചേർത്ത സർവകക്ഷിയോഗം പാർലമെന്റ് സമുച്ചയത്തിൽ ആരംഭിച്ചു. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗിന്റെ അധ്യക്ഷതയിലാണ് യോഗം ചേരുന്നത്. കേന്ദ്ര പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു, കേന്ദ്രമന്ത്രി ജെ പി നഡ്ഡ എന്നിവരും യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. സർവകക്ഷിയോഗം ആരംഭിച്ചതിന് തൊട്ടുപിന്നാലെ പ്രതിപക്ഷ പാർട്ടികൾ യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോയിരുന്നു. യോഗത്തിൽ പങ്കെടുക്കുന്ന നാഷണലിസ്റ്റ് സിറ്റിസൻസ് പാർട്ടി ഓഫ് ഇന്ത്യ അംഗീകൃത പാർലമെന്ററി പാർട്ടിയല്ലെന്നും അവർ ആരോപിച്ചു. എന്നാൽ പ്രതിഷേധം രേഖപ്പെടുത്തിയതിനു ശേഷം കോൺഗ്രസ് എംപി ജയറാം രമേഷ്, സിപിഐഎം നേതാവ് ജോൺ ബ്രിട്ടാസ് എന്നിവരുൾപ്പെടെയുള്ള പ്രതിപക്ഷാംഗങ്ങൾ നിലവിൽ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. സംസ്ഥാനത്തെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലെ വോട്ടർ പട്ടിക സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പുതുക്കുന്നു. കരട് പട്ടിക ജൂലൈ 21-നും അന്തിമ പട്ടിക ഓഗസ്റ്റ് 19-നും പ്രസിദ്ധീകരിക്കുമെന്ന് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണർ എൻ ശേഷാദ്രിനാഥൻ അറിയിച്ചു. 2026 ജനുവരി 1-നോ അതിന് മുൻപോ 18 വയസ്സ് തികഞ്ഞവർക്ക് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാവുന്നതാണ്. പേര് ചേർക്കുന്നതിനായി www.sec.kerala.gov.in എന്ന വെബ്സൈറ്റിലൂടെ ഓൺലൈനായി അപേക്ഷിക്കാം. ഉപതെരഞ്ഞെടുപ്പിന് മുന്നോടിയായി എറണാകുളം ജില്ലയിൽ 4 വാർഡുകളിലാണ് വോട്ടർ പട്ടിക പുതുക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി എറണാകുളം ജില്ലാ പ്രതിനിധി നഹീമ പി.
1: കൊച്ചി കോർപ്പറേഷനിലെ വാർഡ് 19 അയ്യപ്പൻകാവ്, വടക്കേക്കര പഞ്ചായത്തിലെ വാർഡ് 9 മടപ്പ്ളാതുരുത്ത്, പൂത്രക്ക പഞ്ചായത്തിലെ വാർഡ് 8 കോലഞ്ചേരി ഈസ്റ്റ്, ആറക്കടവ് പഞ്ചായത്തിലെ വാർഡ് 4 പുളിയനം തെക്ക് എന്നീ വാർഡുകളിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. 2026 ജനുവരി 1-നോ അതിനു മുമ്പോ 18 വയസ്സ് തികഞ്ഞവർക്ക് പേര് ചേർക്കാവുന്നതാണ്. ഇതിനായി ഓൺലൈനായി www.sec.kerala.gov.in എന്ന വെബ്സൈറ്റിലൂടെ അപേക്ഷിക്കാം. പട്ടികയിലെ ഉള്ളടക്കത്തിൽ ഭേദഗതി വരുത്തുന്നതിനും നിയോജക മണ്ഡലം, വാർഡ് എന്നിവയിൽ സ്ഥാനമാറ്റം വരുത്തുന്നതിനും
0: സെൻസസ് 2027 ഭാഗമായുള്ള വിവരശേഖരണം കേരളത്തിൽ പുരോഗമിക്കുന്നു. ഈ മാസം 30 വരെയാണ് എന്യൂമിനേറ്റർമാരുടെ ഭവന സന്ദർശനം. വീടുകളുടെ സെൻസസും പട്ടികപ്പെടുത്തലുമാണ് ഈ ഘട്ടത്തിൽ നടക്കുന്നത്. അടുത്ത വർഷം ഫെബ്രുവരിയിലാണ് ജനസംഖ്യാ കണക്കെടുപ്പ്. ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങളിൽ തിളങ്ങി മലയാള സിനിമ. മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം 4 തവണയാണ് മമ്മൂട്ടിക്ക് ലഭിക്കുന്നത്. മികച്ച മലയാള സിനിമയ്ക്കുള്ള പുരസ്കാരം ഫാസിൽ മുഹമ്മദ് സംവിധാനം

0: ചെയ്ത ഫെമിനിച്ചി ഫാത്തിമയ്ക്ക് ലഭിച്ചു. ഭ്രമയുഗത്തിലൂടെ മികച്ച ഛായാഗ്രഹണത്തിനുള്ള പുരസ്കാരം ഷഹനാദ് ജലാൽ നേടി. അജയന്റെ രണ്ടാം മോഷണം എന്ന ചിത്രത്തിലെ അങ്ങുവാന കോണില എന്ന ഗാനത്തിലൂടെ വൈക്കം വിജയലക്ഷ്മി മികച്ച ഗായികയായി. പുരസ്കാര ജേതാക്കളെ മുഖ്യമന്ത്രി വി ഡി സതീശൻ അഭിനന്ദിച്ചു. അവാർഡ് ലഭിച്ചതിൽ അതിയായ സന്തോഷമുണ്ടെന്ന് പുരസ്കാര ജേതാവ് വൈക്കം വിജയലക്ഷ്മി ആകാശവാണി വാർത്തകളോട് പറഞ്ഞു.
1: ഞാൻ വൈക്കം വിജയലക്ഷ്മി. ഞാൻ ആകാശവാണിയുടെ ഒരിക്കലും തിരിയാത്ത സുഹൃത്താണ്. ദേശീയ പുരസ്കാരം ലഭിച്ച എനിക്ക്, അപ്പൊ ആകാശവാണിയിൽ നിന്നും എനിക്ക് ഒരു അഭിനന്ദനം ലഭിച്ചതിൽ സന്തോഷം. അതില് ദൈവത്തിനും നന്ദി പറയുന്നു, മാതാപിതാക്കൾക്കും ഗുരുക്കന്മാർക്കും, AARMലെ ഫിലിം ഡയറക്ടർ, മ്യൂസിക് ഡയറക്ടർ ദീപു ചേട്ടൻ, മനു മഞ്ജി ചേട്ടൻ ലിറിക്സ്, പിന്നെ ആകാശവാണിയിലെ എല്ലാ പ്രേക്ഷകർക്കും എന്റെ ഹൃദയം നിറഞ്ഞ് നന്ദി അറിയിക്കുന്നു.
0: സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കാൻ ശ്രമങ്ങൾ തുടരുകയാണെന്ന് മന്ത്രി സണ്ണി ജോസഫ്. അധിക വൈദ്യുതി വാങ്ങി പ്രതിസന്ധി മറികടക്കും. പകൽ സമയവും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുമെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. ഫുട്ബോൾ ഫൈനലിന്റെ പശ്ചാത്തലത്തിൽ ഇന്ന് വൈദ്യുതി നിയന്ത്രണം ഉണ്ടാകില്ലെന്ന് മന്ത്രി അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ പ്രസിദ്ധമായ ആറന്മുള വഴിപാട് വള്ളസദ്യകാലത്തിന് തുടക്കമായി. മന്ത്രി കെ മുരളീധരൻ ഉദ്ഘാടനം നിർവഹിച്ചു. ആറന്മുള പള്ളിയോട സേവാ സംഘത്തിന്റെയും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെയും നേതൃത്വത്തിൽ സെപ്റ്റംബർ 16 വരെ സദ്യകൾ നടക്കും. ഇതുവരെ 500 വള്ളസദ്യകളാണ് ബുക്ക് ചെയ്തിട്ടുള്ളത്. ഉത്രട്ടാതി ജലോത്സവം ആഗസ്റ്റ് 30 നടക്കും. സെപ്റ്റംബർ 4 അഷ്ടമി രോഹിണി സമൂഹ വള്ളസദ്യ. കോഴിക്കോട് ജില്ലയിൽ പകർച്ചവ്യാധികൾക്കെതിരായ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി ആരോഗ്യവകുപ്പ്. ആരോഗ്യ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ 9,653 വീടുകൾ സന്ദർശിച്ച് പ്രതിരോധ നടപടികൾ ഉറപ്പാക്കി. വിശദാംശങ്ങളുമായി ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു.
3: ജലജന്യ രോഗങ്ങൾ തടയുന്നതിനായി 2,289 കിണറുകൾ ക്ലോറിനേഷനും 389 കുടിവെള്ള സ്രോതസ്സുകൾ സൂപ്പർ ക്ലോറിനേഷനും നടത്തി. 60 സാമ്പിളുകൾ ക്ലോറോസ്കോപ്പ് ഉപയോഗിച്ച് പരിശോധിക്കുകയും 49 സാമ്പിളുകൾ ലാബ് പരിശോധനയ്ക്ക് വിധേയമാക്കുകയും ചെയ്തു. കുട്ടികളുടെ ആരോഗ്യ സുരക്ഷ ഉറപ്പാക്കാൻ 168 അംഗൻവാടികളിലും 31 സ്കൂളുകളിലും പ്രത്യേക സന്ദർശനം നടത്തി. ബോധവൽക്കരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി 103 ആരോഗ്യ വിദ്യാഭ്യാസ ക്ലാസുകൾ സംഘടിപ്പിച്ചു. അതിഥി തൊഴിലാളികളുടെ 19 വാസസ്ഥലങ്ങൾ സന്ദർശിക്കുകയും അതിഥി തൊഴിലാളികൾക്ക് പകർച്ചവ്യാധി പരിശോധന.
0: സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ 5 വടക്കൻ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. വടക്കൻ കേരളത്തിനും സമീപ പ്രദേശങ്ങൾക്കും മുകളിലായി ചക്രവാത ചുഴി രൂപപ്പെട്ടതിനാൽ ഈ മാസം 22 വരെ മഴ തുടരുമെന്നും മുന്നറിയിപ്പുണ്ട്. ഇടിമിന്നലിനും ശക്തമായ കാറ്റിനും സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണം. ഫിഫ ലോകകപ്പിൽ ഇന്ന് പുലർച്ചെ നടന്ന ലൂസേഴ്സ് ഫൈനലിന്റെ ആവേശ പോരാട്ടത്തിൽ ഫ്രാൻസിനെ തകർത്ത് ഇംഗ്ലണ്ടിന് 3 സ്ഥാനം. 4 6 ഗോളുകൾക്കാണ് ഇംഗ്ലണ്ട് വിജയം നേടിയത്. 1966 ലോക കിരീടം നേടിയ ശേഷം ലോകകപ്പ് ചരിത്രത്തിൽ ഇംഗ്ലണ്ടിന്റെ ആദ്യ മെഡലാണിത്. ഒരു റിപ്പോർട്ട്.
4: ഫ്ലോറിഡയിൽ നടന്ന മത്സരത്തിൽ ആദ്യ പകുതിയിൽ സമ്പൂർണ്ണ ആധിപത്യം പുലർത്തിയ ഇംഗ്ലണ്ട് 4-0 മുന്നിലെത്തി. എന്നാൽ രണ്ടാം പകുതിയിൽ ഇംഗ്ലണ്ടിനെ ഞെട്ടിച്ച് ഫ്രാൻസ് തിരിച്ചടിച്ചു. അതും 3 ഗോളുകൾ. വിട്ടുകൊടുക്കാൻ തയ്യാറാകാതെ തൊട്ടുപിന്നാലെ ലഭിച്ച പെനാൽറ്റിയിൽ ഇംഗ്ലണ്ട് വീണ്ടും ഗോൾ വല ചലിപ്പിച്ചു. ഇഞ്ചുറി ടൈമിൽ ഉസ്മാൻ ഡെംബലെ ഫ്രാൻസിന്റെ 4 ഗോൾ കണ്ടെത്തിയെങ്കിലും ജൂഡ് ബെല്ലിംഗമിന്റെ 6 ഗോളോടെ ഇംഗ്ലണ്ട് വിജയമുറപ്പിച്ചു. ഇംഗ്ലണ്ടിനു വേണ്ടി ബുക്കായോ സാക്ക ഹാട്രിക് നേടിയപ്പോൾ ഡെക്ലാൻ റൈസ്, എസ്രി കൊൻസ, ജൂഡ് ബെല്ലിംഗാം എന്നിവർ ഓരോ ഗോൾ വീതം സ്വന്തമാക്കി. ഫ്രാൻസിനായി കിലിയൻ എംബാപ്പെ ഇരട്ട ഗോൾ നേടിയപ്പോൾ ബ്രാഡ്ലി ബർക്കോളയും ഉസ്മാൻ ഡെംബലെയും ഓരോ ഗോൾ വീതം നേടി. ഫ്രാൻസ് പരാജയപ്പെട്ടെങ്കിലും ഈ സീസണിലെ ഏറ്റവും വലിയ ഗോൾ വേട്ടക്കാരിൽ എംബാപ്പെ 1. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഫിഫ ലോകകപ്പ് ഫുട്ബോൾ കിരീട ജേതാക്കളെ അറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രം. അർജന്റീനയും സ്പെയിനും തമ്മിലുള്ള കലാശ പോരാട്ടം ഇന്ന് ഇന്ത്യൻ സമയം രാത്രി 12:30 നടക്കും. ഫുട്ബോൾ ഫൈനലിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്തെ പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള സ്കൂളുകൾക്ക് നാളെ അവധി പ്രഖ്യാപിച്ചതായി വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ അറിയിച്ചു. ജപ്പാൻ ഓപ്പൺ ബാഡ്മിന്റൺ വനിതാ സിംഗിൾസ് കിരീടം ഇന്ത്യൻ താരം പി വി സിന്ധുവിന്. ജപ്പാന്റെ അഗാനി യമാഗുച്ചിയെ നേരിട്ടുള്ള സെറ്റുകൾക്ക് പരാജയപ്പെടുത്തിയാണ് സിന്ധുവിന്റെ നേട്ടം. ജപ്പാൻ ഓപ്പൺ കിരീടം നേടുന്ന ആദ്യ ബാഡ്മിന്റൺ താരം എന്ന നേട്ടവും ഇതോടെ പി വി സിന്ധുവിന് സ്വന്തമായി. ലോർഡ്സിൽ നടക്കുന്ന ഇന്ത്യ ഇംഗ്ലണ്ട് ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ 3 മത്സരം ഇന്ന്. ഇന്ത്യൻ സമയം 3:30 മത്സരം. ഓരോ മത്സരങ്ങൾ വീതം ജയിച്ച ഇരു ടീമുകൾക്കും പരമ്പര സ്വന്തമാക്കാൻ ഇന്നത്തെ അവസരം.

0: അവസാന മത്സരം നിർണായകമാണ്. ഇന്ത്യൻ സാമ്പത്തിക മേഖലയുടെ മുഖഛായ മാറ്റിയ ബാങ്ക് ദേശസൽക്കരണത്തിന്റെ ഓർമ്മ പുതുക്കി രാജ്യം ഇന്ന് ബാങ്ക് ദേശസൽക്കരണ ദിനം ആചരിക്കുന്നു. 1969 ജൂലൈ 19-നാണ് അന്നത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി രാജ്യത്തെ പ്രമുഖരായ 14 സ്വകാര്യ ബാങ്കുകളെ ദേശസൽക്കരിച്ചുകൊണ്ടുള്ള ചരിത്രപരമായ പ്രഖ്യാപനം നടത്തിയത്. പ്രധാന വാർത്തകൾ വീണ്ടും. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ വിദേശ പര്യടനത്തിന് തുടക്കമായി. സന്ദർശനത്തിന്റെ ആദ്യപാദത്തിൽ രാഷ്ട്രപതി മാൾഡോവയിലെത്തും. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായി സർക്കാർ വിളിച്ചുചേർത്ത സർവകക്ഷിയോഗം ന്യൂഡൽഹിയിൽ ആരംഭിച്ചു. സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കാൻ ശ്രമങ്ങൾ തുടരുകയാണെന്ന് മന്ത്രി സണ്ണി ജോസഫ്. അധിക വൈദ്യുതി വാങ്ങി പ്രതിസന്ധി മറികടക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. പ്രസിദ്ധമായ ആറന്മുള വള്ളസദ്യക്കാലത്തിന് തുടക്കമായി. മന്ത്രി കെ മുരളീധരൻ ഉദ്ഘാടനം നിർവഹിച്ചു. സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 5 വടക്കൻ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഫിഫ ലോകകപ്പ് ഫുട്ബോളിന്റെ കലാശപ്പോരാട്ടത്തിൽ ഇന്ന് അർജന്റീനയും സ്പെയിനും ഏറ്റുമുട്ടും. ജപ്പാൻ ഓപ്പൺ ബാഡ്മിന്റൺ വനിതാ സിംഗിൾസ് കിരീടം ഇന്ത്യൻ താരം പി വി സിന്ധുവിന്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
1: ആകാശവാണി സമയം 12 കഴിഞ്ഞ് 40:15.
2: മുണ്ടിനീര്. അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് കൊല്ലം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗം പ്രൊഫസറും മേധാവിയുമായ ഡോക്ടർ സിനിയ ടി നുജൂം സംസാരിക്കുന്നു.
3: പണ്ടുകാലത്ത് വളരെ വ്യാപകമായി കുട്ടികളിൽ കണ്ടുവന്നിരുന്ന ഒരസുഖമാണ് മുണ്ടുനീര്. അത്രത്തോളം പിന്നീട് ഈ മംസ് ഉണ്ടായിരുന്നില്ല. പക്ഷെ 2-3 വർഷമായിട്ട് വളരെയധികം കേസുകൾ മംസ് അഥവാ മുണ്ടുനീര് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. നമ്മുടെ സംസ്ഥാനത്തിൽ 2026 കണക്ക് പരിശോധിക്കുകയാണെങ്കിൽ 5500 സ്ഥിരീകരിക്കപ്പെട്ട മംസ് കേസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഈ അസുഖത്തെക്കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ടതാണ്. കാര്യം എന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ടും ഒരു വാക്സിൻ എടുക്കുന്നതിലൂടെ നമുക്ക് പ്രതിരോധിക്കാൻ പറ്റുന്ന ഒരു അസുഖമാണ്. കൂടുതൽ ഇത് കുഞ്ഞുങ്ങളിലാണ് കാണുന്നത്. ഒരു കുട്ടിയിൽ നിന്ന് മറ്റൊരു കുട്ടിയിലേക്ക് പകരുന്നതും കുറച്ച് ശ്രദ്ധ എടുത്താൽ അത് കുറയ്ക്കാവുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനെക്കുറിച്ച് നമ്മൾ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടതാണ്. ആദ്യമായിട്ട് മംസ് അഥവാ മുണ്ടുനീര് എന്താണെന്നുള്ളതാണ്. ഇതൊരു വൈറൽ അണുബാധയാണ്. കൂടുതലും കുട്ടികളിലാണ് കാണപ്പെടുന്നത്. നമ്മുടെ ഒരു പഠനത്തിൽ 5 മുതൽ 9 വയസ്സ് വരെയുള്ള കുട്ടികളിലാണ് കൂടുതലായിട്ട് മംസ് കണ്ടത്. പാരാമിക്സോ വൈറസ് എന്ന ഗണത്തിൽപ്പെട്ട ഒരു വൈറസ് ആണ് ഇത്. കൂടുതലും നമ്മുടെ ഉമിനീർ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥികൾ, നമ്മുടെ സലൈവറി ഗ്ലാൻസ്, പ്രത്യേകിച്ച് പരോട്ടിഡ് എന്ന് പറയുന്ന ഗ്രന്ഥിയാണ് ബാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് കൂടുതലും മറ്റു പനിയിൽ നിന്നും തിരിച്ചറിയുന്നത് ഈ ഒരു ഗ്രന്ഥിയുടെ വീക്കം കാരണം നമുക്ക് താടിയെല്ലിന്റെ ഭാഗത്ത്, അതായത് ചെവിക്ക് പിറകിലുള്ള ഭാഗത്തായി കാണപ്പെടുന്ന ഒരു വീക്കം, അങ്ങനെയാണ് നമ്മൾ അതിനെ തിരിച്ചറിയുന്നത്. അപ്പൊ ഇതെങ്ങനെയാണ് ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലേക്ക് പകരുന്നത്? ഈ രോഗം ബാധിച്ച ഒരു വ്യക്തി ചുമയ്ക്കുകയോ തുമ്മുകയോ സംസാരിക്കുകയോ ചെയ്യുമ്പോൾ പുറപ്പെടുന്ന ചില ചെറിയ കണങ്ങൾ, അതുവഴിയാണ് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് ഈ അസുഖം പകരുന്നത്. കൂടാതെ തന്നെ ചെറുകണികകൾ ചെന്ന് പറ്റിപ്പിടിക്കുന്ന പ്രതലങ്ങൾ, ഉദാഹരണത്തിന് വ്യക്തി ഉപയോഗിക്കുന്ന വസ്ത്രങ്ങൾ, പാത്രങ്ങൾ, ഡോറിന്റെ നോബ്, സ്വിച്ച് ബോർഡ്, ഇങ്ങനെയൊക്കെയുള്ള പ്രതലങ്ങളിൽ ഈ കണികകൾ പറ്റിപ്പിടിക്കുകയും അത് മറ്റൊരു വ്യക്തി തൊടുമ്പോഴോ ഉപയോഗിക്കുമ്പോഴോ ആ വ്യക്തിയിലേക്ക് ഈ വൈറസ് കയറിപ്പറ്റുകയോ ചെയ്യും. അപ്പൊ ഇങ്ങനെയാണ് ഇതിന്റെ ഒരു വ്യാപനം നടക്കുന്നത്. രോഗലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്നുള്ള, ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരാളിലേക്ക് ഈ രോഗാണു കടന്നുകൂടിയാൽ ഏകദേശം ഒരു 2 മുതൽ 3 കാലയളവിനകത്താണ് മറ്റേ വ്യക്തിക്ക് രോഗലക്ഷണങ്ങൾ കണ്ടു തുടങ്ങുന്നത്. ഇതാണ് അതിന്റെ ഇൻക്യുബേഷൻ പീരീഡ്. കൃത്യമായി പറഞ്ഞാൽ 12 മുതൽ 25 ദിവസം കഴിഞ്ഞാണ് ആ വ്യക്തിക്ക് രോഗലക്ഷണങ്ങൾ കണ്ടുവരുന്നത്. അപ്പൊ ഈ രോഗലക്ഷണങ്ങൾ സാധാരണ ഒരു വൈറൽ അസുഖത്തിന് വരുന്ന പോലെയുള്ള പനി, തലവേദന, ദേഹമാസകലമുള്ള വേദന, വളരെയധികം ക്ഷീണം അനുഭവപ്പെടുക, ഇതൊക്കെ മറ്റു വൈറൽ പനികളിലുള്ളതുപോലെ തന്നെ ഈ മംസ് വരുന്ന ഒരു കുട്ടിക്കോ അല്ലെങ്കിൽ വ്യക്തിക്കോ ഉണ്ടാകാം. പക്ഷേ മറ്റു വൈറൽ പനികളിൽ നിന്ന് തിരിച്ചറിയുന്നത് ഉമിനീർ ഗ്രന്ഥിയിൽ വരുന്ന വീക്കം ആണ്. ചിലപ്പോൾ 2 ഈ വീക്കം കാണാം, അല്ലെങ്കിൽ 1 കാണുന്നത്. നമ്മളൊരു പഠനത്തിൽ കണ്ടത് ഒരു 65% ആൾക്കാരിലും 1 മാത്രമേ വീക്കം ഉണ്ടായിരുന്നുള്ളൂ, ബാക്കിയുള്ളവർക്കാണ് 2 വീക്കം ഉണ്ടായിരുന്നത്. പക്ഷെ എല്ലാവർക്കും തന്നെ ഇത്തരത്തിൽ ചെവിക്ക് പിറകിലുള്ള ഒരു വീക്കം ഉണ്ടായിരുന്നു. മറ്റ് രോഗ

ലക്ഷണങ്ങൾ കണ്ടത് പനി ഉണ്ടായിരുന്നു, പക്ഷെ അതോടൊപ്പം ചെവിയിലുള്ള ഒരു വേദന, പിന്നെ ആഹാരം ചവയ്ക്കാൻ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട്, ഇങ്ങനെയുള്ളതാണ് സാധാരണ ഗതിയിലുള്ള രോഗലക്ഷണങ്ങൾ. ഇപ്പൊ മിക്ക കുട്ടികളിലും ഈ ഒരു അസുഖം ഒരു നേരിയ തോതിൽ വന്ന് പോകാറുണ്ട്. ഒരു ഒന്ന് രണ്ടാഴ്ചക്കകം പൂർണ്ണമായും കുട്ടിക്ക് രോഗലക്ഷണങ്ങൾ ഇല്ലാതെയാവും. പക്ഷെ അപൂർവമായിട്ട് മംസ് അഥവാ മുണ്ടിനീര് കാരണം നമുക്ക് ഗുരുതരാവസ്ഥകൾ വരാറുണ്ട്. വരാവുന്ന ഗുരുതരാവസ്ഥകൾ എന്ന് പറയുന്നത്, ഒന്ന് മെനിഞ്ചൈറ്റിസ്, നമ്മുടെ ഈ തലച്ചോറിന്റെ ആവരണത്തിൽ വരുന്ന വീക്കം, അങ്ങനെ വരാം. പിന്നെ എൻസെഫലൈറ്റിസ് വരാം. എൻസെഫലൈറ്റിസ് എന്ന് പറഞ്ഞാൽ തലച്ചോറിന് വരുന്ന ഒരു വീക്കമാണ്. അതേപോലെ തന്നെ പാൻക്രിയറ്റൈറ്റിസ് വരാം, പാൻക്രിയാസിന്റെ വീക്കം. ഓർക്കൈറ്റിസ്, ഓർക്കൈറ്റിസ് എന്ന് പറഞ്ഞാൽ വൃഷ്ണങ്ങളുടെ വീക്കമാണ്. ഇങ്ങനെയുള്ള

0: എന്ന് പറഞ്ഞാല് വൃഷ്ണങ്ങളുടെ വീക്കമാണ്. ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വളരെ അപൂർവമായിട്ട് വരാം. പിന്നെ ചിലപ്പോൾ ചില കുട്ടികൾക്ക് പിന്നീട് കേൾവി കുറയുന്നതായിട്ടും കണ്ടുവരുന്നുണ്ട്. ഈ ഒരു അസുഖം കൂടുതലും പേർക്കും നേരിയ തോതിൽ വന്നു പോകുന്നു എങ്കിലും അപൂർവമായിട്ട് ഇത് ഗുരുതരാവസ്ഥയിലേക്ക് പോകാം എന്നുള്ളത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കൂടുതലും 5 മുതൽ 9 വയസ്സ് വരെ കുട്ടികളിലാണ് ഈ അസുഖം കണ്ടത്. ആ ഒരു പഠനത്തിൽ എനിക്ക് തോന്നുന്നു 1-2 ആൾക്കാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. 25 മുതൽ 35 വയസ്സിനിടയിലുള്ള കുറച്ച് പേരേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ കൂടുതലും 15 വയസ്സിന് താഴെയുള്ള കുട്ടികളിലായിരിക്കും മിക്കപ്പോഴും ഈ അസുഖം കാണുന്നത്. അപ്പോൾ ഒരു കുഞ്ഞിന് ഇത് വന്നാൽ മറ്റൊരു കുട്ടിയിലേക്ക് ഇത് പകരാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. ഈ ഒരു രോഗാണു മറ്റൊരാളിലേക്ക് പകരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാലയളവ് എന്ന് പറഞ്ഞാൽ ചെവിയുടെ പിറകിൽ വരുന്ന ഒരു വീക്കം കണ്ടു തുടങ്ങി ഒരു 5 ദിവസം. ഈ സമയമാണ് ഏറ്റവും കൂടുതൽ പകർച്ചയുള്ള ഒരു സമയം. ഇങ്ങനെ ഒരു കുട്ടിക്ക് അസുഖം ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ കുട്ടിയെ കഴിവതും മറ്റു കുട്ടികളുമായിട്ടുള്ള സമ്പർക്കം ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുക. അപ്പൊ അവരെ സ്കൂളിലേക്ക് വിടാതിരിക്കുക. ചിലപ്പോ ഒരു സ്കൂളിലൊക്കെ ഒരു കുട്ടിക്ക് ഈ അസുഖം വന്നിട്ടുണ്ടെങ്കിൽ മറ്റു കുട്ടികളിലേക്ക് ഇത് വ്യാപിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ആ സമയത്ത് അധ്യാപകർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഏതെങ്കിലും കുട്ടിക്ക് പനിയുണ്ടോ, കവിളിന്റെ ഭാഗത്ത് വീക്കമുണ്ടോ എന്നൊക്കെ ദിവസവും ശ്രദ്ധിക്കുക. അങ്ങനെ എന്തെങ്കിലും കണ്ടാൽ മാതാപിതാക്കളോട് അറിയിക്കുകയും അവരെ വീട്ടിൽ തന്നെ വേണ്ട രീതിയിൽ ശുശ്രൂഷിക്കുകയും ചെയ്യുക. അപ്പൊ ഇങ്ങനെയുള്ള കുട്ടികൾ ഉപയോഗിക്കുന്ന വസ്ത്രങ്ങളും പാത്രങ്ങളും ഒക്കെ ആണെങ്കിൽ സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന സോപ്പ് ഉപയോഗിച്ച് കഴുകിയാൽ മതിയാവും. പിന്നെ ഈ ഒരു കണികകൾ പറ്റിപ്പിടിക്കാൻ സാധ്യതയുള്ള പ്രതലങ്ങൾ അവയൊക്കെ നമുക്ക് ബ്ലീച്ച് സൊല്യൂഷൻ വെച്ചിട്ട്, ഇപ്പൊ നമ്മുടെ വീടുകളിലുള്ള ഒരു ഡിസ്ഇൻഫെക്റ്റന്റ് സൊല്യൂഷന്റെ അകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതിനകത്ത് എത്രത്തോളം സോഡിയം ഹൈപ്പോക്ലോറൈറ്റ് എന്നാണ് പറയുന്നത്, ബ്ലീച്ച് എത്രയാണ് അതിന്റെ കോൺസെൻട്രേഷൻ നോക്കണം. ഇപ്പൊ 1 ലിറ്റർ വെള്ളത്തിൽ ഒരു 20 ml ആ സൊല്യൂഷൻ മതിയാവും. അങ്ങനെ ഒരു ലായനി ഉണ്ടാക്കി വെച്ചാൽ ഈ പ്രതലങ്ങളൊക്കെ അതുപയോഗിച്ച് നമുക്ക് തുടയ്ക്കാം. പിന്നെ നമ്മൾ കൈകൾ ഇടയ്ക്കിടയ്ക്ക് സോപ്പിട്ട് കഴുകിപ്പിക്കണം. അതുവഴി തന്നെ ഈ രോഗാണു നശിച്ചു പോകും. അപ്പൊ ഈ സോപ്പ് ഉപയോഗിച്ച് വസ്ത്രങ്ങളും ഉപയോഗിക്കുന്ന പാത്രങ്ങളൊക്കെ വൃത്തിയാക്കുക. അതുപോലെ ഈ പ്രതലങ്ങൾ ബ്ലീച്ച് സൊല്യൂഷൻ വെച്ച് ക്ലീൻ ചെയ്യുക. അതുപോലെ തന്നെ കൈകൾ സോപ്പ് ഉപയോഗിച്ച് കഴുകിയില്ലെങ്കിൽ സാധാരണ ഹാൻഡ് റബ്ബ് ഉപയോഗിച്ച് ഇടയ്ക്കിടയ്ക്ക് ക്ലീൻ ചെയ്യുക. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്. കൃത്യമായിട്ട് ഇത്തരം കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഒരാൾക്ക് മംസം ഉണ്ടെങ്കിലും അത് മറ്റുള്ളവരിലേക്ക് പകരാതിരിക്കാനായിട്ട് മുൻകരുതലുകൾ എടുക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഇതിനൊക്കെ പുറമേ ശരിക്കും നമുക്ക് കുട്ടികൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു കാര്യം എന്ന് പറഞ്ഞാല് അവർക്ക് വാക്സിൻ കൊടുക്കുക എന്നുള്ളതാണ്. അപ്പം മംസിനെതിരെ വളരെ ഫലപ്രദമായിട്ടുള്ള ഒരു വാക്സിൻ ഉണ്ട്. ഇത് MMR വാക്സിൻ, അതായത് മംസിനോടൊപ്പം മീസൽസും റുബല്ലയും അങ്ങനെ 3 അസുഖങ്ങൾക്കെതിരെ പ്രതിരോധ ശക്തി നൽകുന്ന ഒരു MMR വാക്സിൻ നമുക്ക് ലഭ്യമാണ്. നമ്മുടെ ഒരു ദേശീയ പ്രതിരോധ കുത്തിവെപ്പിന്റെ പരിപാടിയിൽ പക്ഷേ നമുക്ക് ഈ MMR വാക്സിൻ ഇപ്പോൾ നിലവിലില്ല എന്നുള്ളത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മുടെ പരിപാടിയിലുള്ളത് MR വാക്സിൻ ആണ്. അതിൽ മീസിൽസും റുബല്ലയും വാക്സിൻ മാത്രമേ ഉള്ളൂ. അപ്പൊ മംസിനെതിരെയുള്ള കുത്തിവെപ്പ് നമുക്ക് കുഞ്ഞുങ്ങൾക്ക് നൽകണം എന്നുണ്ടെങ്കിൽ പ്രത്യേകം വാങ്ങി എടുക്കേണ്ടതാണ്. ഇന്ത്യൻ അക്കാഡമി ഓഫ് പീഡിയാട്രിക്സിന്റെ ഒരു റെക്കമെൻഡേഷൻ, അവര് നിർദ്ദേശിക്കുന്നത് 3 ഡോസ് MMR വാക്സിൻ എടുക്കണം എന്നാണ്. 9-ാം മാസത്തില് പിന്നെ 15-ാം മാസത്തിലും പിന്നെ അതിന്റെ ഒരു ബൂസ്റ്റർ 5 വയസ്സിൽ എടുക്കണം എന്നാണ്. അപ്പൊ ഈ 3 ഡോസ് എടുത്താൽ വളരെ ഫലപ്രദമാണ്. പക്ഷേ നമ്മുടെ ഒരു സർക്കാർ പരിപാടിയിൽ ഈ വാക്സിൻ ഇല്ല എന്നുള്ളത് പരിഗണിച്ച് 15 മാസം പ്രായമുള്ള കുഞ്ഞുങ്ങൾക്കെങ്കിലും മാതാപിതാക്കൾക്ക് ഈ MMR വാക്സിൻ കൊടുക്കാൻ കഴിഞ്ഞാൽ അതൊരു വലിയ കാര്യമാണ്. ഈ ഒരു വാക്സിൻ ഒരുപാട് വിലയുള്ള വാക്സിൻ അല്ല, ഒരു 100-150 രൂപ അതിന്റെ അകത്ത് തന്നെ നമുക്ക് ഈ വാക്സിൻ കിട്ടും. അതുകൊണ്ട് ഈ വാക്സിൻ വാങ്ങി 15 മാസം പ്രായമുള്ള കുഞ്ഞുങ്ങൾക്ക് 1 ഡോസ് എങ്കിലും മാതാപിതാക്കൾ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം.
1: മുണ്ടിനേര് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് കൊല്ലം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗം പ്രൊഫസറും മേധാവിയുമായ ഡോക്ടർ സിനിയ ടി നുജൂം സംസാരിക്കുകയായിരുന്നു ഇതുവരെ.

0: ഇനി 12:50 മലയാളത്തിൽ വാർത്തകൾ.
1: ആകാശവാണി, നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കരോൾ ത്രേസ്യാമ അബ്രഹാം. പ്രധാന വാർത്തകൾ. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ വിദേശ പര്യടനത്തിന് തുടക്കം. മാൾഡോവ, നോർത്ത് മാസിഡോണിയ, റൊമാനിയ എന്നീ രാഷ്ട്രങ്ങൾ സന്ദർശിക്കും. പാർലമെന്റ് സമ്മേളനത്തിന് മുന്നോടിയായി കേന്ദ്ര സർക്കാർ വിളിച്ചു ചേർത്ത സർവകക്ഷി യോഗം ന്യൂഡൽഹിയിൽ പുരോഗമിക്കുന്നു. വർഷകാല സമ്മേളനത്തിന് നാളെ തുടക്കമാകും. ജമ്മുകാശ്മീരിലെ രജൌരി ജില്ലയിൽ മിന്നൽ പ്രളയം. സ്ഥിതിഗതികൾ വിലയിരുത്തി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. കേരളത്തിൽ വരും ദിവസങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യത. 5 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ലോകകപ്പ് ഫുട്ബോൾ ആവേശത്തിൽ ലോകം. കിരീടത്തിനായി അർജന്റീനയും സ്പെയിനും ഏറ്റുമുട്ടും. മത്സരം കാണാൻ കേരളത്തിൽ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധി. ജപ്പാൻ ഓപ്പൺ ബാഡ്മിന്റൺ കിരീടം ഇന്ത്യയുടെ PV സിന്ധുവിന്. വാർത്തകൾ വിശദമായി. ത്രിരാഷ്ട്ര സന്ദർശനത്തിനായി രാഷ്ട്രപതി ദ്രൌപദി മുർമു ന്യൂഡൽഹിയിൽ നിന്ന് യാത്ര തിരിച്ചു. മാൾഡോവ, നോർത്ത് മാസിഡോണിയ, റൊമാനിയ എന്നിവിടങ്ങളാണ് രാഷ്ട്രപതി സന്ദർശിക്കുന്നത്. പര്യടനത്തിന്റെ ആദ്യഘട്ടത്തിൽ മാൾഡോവയിലെത്തുന്ന രാഷ്ട്രപതി പ്രസിഡന്റ് മായാ സന്ധുവുമായി കൂടിക്കാഴ്ച നടത്തുകയും പ്രതിനിധിതല ചർച്ചകളിൽ പങ്കെടുക്കുകയും ചെയ്യും. ഇതാദ്യമായാണ് ഒരു ഇന്ത്യൻ രാഷ്ട്രപതി മാൾഡോവ സന്ദർശിക്കുന്നത്. ചൊവ്വാഴ്ച നോർത്ത് മാസിഡോണിയയിലെത്തുന്ന രാഷ്ട്രപതി നോർത്ത് മാസിഡോണിയൻ അസംബ്ലിയെ അഭിസംബോധന ചെയ്യും. മാസിഡോണിയൻ പ്രസിഡന്റ്, പ്രധാനമന്ത്രി അടക്കമുള്ളവരുമായി ശ്രീമതി മുർമു കൂടിക്കാഴ്ച നടത്തും. സന്ദർശനത്തിന്റെ അവസാന പാദത്തിൽ വ്യാഴാഴ്ച ശ്രീമതി മുർമു റൊമാനിയയിലെത്തും. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായി സർക്കാർ വിളിച്ചു ചേർത്ത സർവകക്ഷി യോഗം പാർലമെന്റ് സമുച്ചയത്തിൽ ആരംഭിച്ചു. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗിന്റെ അധ്യക്ഷതയിലാണ് യോഗം ചേരുന്നത്. കേന്ദ്ര പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു, രാജ്യസഭയിലെ സഭാ നേതാവ് JP നദ്ദ എന്നിവരും യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. വിശദാംശങ്ങളിലേക്ക്.
2: സർവകക്ഷി യോഗം ആരംഭിച്ചതിന് തൊട്ടു പിന്നാലെ പ്രതിപക്ഷ പാർട്ടികൾ യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി. കോൺഗ്രസ്, സമാജ്വാദി പാർട്ടി, DMK, JMM, തൃണമൂൽ കോൺഗ്രസ്, ആം ആദ്മി പാർട്ടി എന്നിവരുൾപ്പെടെയുള്ള മുഴുവൻ പ്രതിപക്ഷ പാർട്ടികളും പ്രതിഷേധ സൂചകമായി യോഗം ബഹിഷ്കരിച്ചതായി തൃണമൂൽ കോൺഗ്രസ് MP മഹുവ മൊയ്ത്ര മാധ്യമങ്ങളോട് പറഞ്ഞു. യോഗത്തിൽ പങ്കെടുക്കുന്ന നാഷണലിസ്റ്റ് സിറ്റിസൺ പാർട്ടി ഓഫ് ഇന്ത്യ അംഗീകൃത പാർലമെന്ററി പാർട്ടിയല്ലെന്നും അവർ ആരോപിച്ചു. എന്നാൽ പ്രതിഷേധം രേഖപ്പെടുത്തിയതിനു ശേഷം കോൺഗ്രസ് MP ജയറാം രമേശ്, CPIM നേതാവ് ജോൺ ബ്രിട്ടാസ്, JMMന്റെ മഹുവ മാജി, തൃണമൂൽ കോൺഗ്രസ് MP മഹുവ മൊയ്ത്ര എന്നിവരുൾപ്പെടെയുള്ള പ്രതിപക്ഷാംഗങ്ങൾ നിലവിൽ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. വരുന്ന വർഷകാല സമ്മേളനത്തിൽ പ്രധാനപ്പെട്ട നിരവധി നിയമനിർമ്മാണങ്ങൾ ചർച്ച ചെയ്യുന്നതിനും പാസാക്കുന്നതിനുമായി നിശ്ചയിച്ചിട്ടുണ്ട്. ഈ യോഗത്തിലൂടെ പാർലമെന്റിന്റെ ഇരു സഭകളുടെയും സുഗമമായ നടത്തിപ്പ് ഉറപ്പാക്കാൻ സർക്കാർ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും സഹകരണം തേടും. വർഷകാല സമ്മേളനം നാളെ ആരംഭിച്ച് അടുത്ത മാസം 13 വരെ തുടരും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: സ്വാതന്ത്ര്യ സമര സേനാനി മംഗൾ പാണ്ഡെയുടെ ജന്മവാർഷികത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹത്തിന് ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. ജന്മനാടിന്റെ അഭിമാനവും അന്തസ്സും കാത്തുസൂക്ഷിക്കാൻ മംഗൾ പാണ്ഡെ ജീവൻ ബലി നൽകിയതായി പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. അദ്ദേഹത്തിന്റെ ധീരതയും ത്യാഗവും ഇന്നും ഓരോ ഇന്ത്യക്കാരനിലും അഭിമാനം നിറയ്ക്കുന്നുവെന്നും വരും തലമുറകൾക്കും പ്രചോദനമായി തുടരുമെന്നും പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു. ആഭ്യന്തരമന്ത്രി അമിത്ഷായും രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗും മംഗൾ പാണ്ഡെയ്ക്ക് ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. സാൻസിബാർ പ്രസിഡന്റുമായി വിദേശകാര്യമന്ത്രി S. ജയശങ്കർ ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ആഫ്രിക്കൻ രാഷ്ട്രമായ ടാൻസാനിയയിലെ അർദ്ധ സ്വയംഭരണ പ്രദേശമാണ് സാൻസിബാർ. ഉന്നത വിദ്യാഭ്യാസം, ജലവിതരണം, ആരോഗ്യം, നിർമ്മിത ബുദ്ധി അടക്കമുള്ള വിഷയങ്ങളിൽ ഇന്ത്യ ടാൻസാനിയ ബന്ധം വളർത്താനുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്തതായി ശ്രീ ജയശങ്കർ സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ആരോഗ്യമുള്ള അമ്മമാരിലും പോഷകാഹാരം ലഭിക്കുന്ന കുട്ടികളിലുമാണ് ഇന്ത്യയുടെ അടിത്തറ നിലകൊള്ളുന്നത് എന്ന് കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രി അന്നപൂർണദേവി. ശരിയായ പോഷകാഹാരം അമ്മയുടെ ആരോഗ്യം സംരക്ഷിക്കുക മാത്രമല്ല വരും തലമുറകൾക്ക് ശക്തമായ അടിത്തറ പാകുകയും ചെയ്യുന്നതായും കേന്ദ്രമന്ത്രി വീഡിയോ സന്ദേശത്തിൽ വ്യക്തമാക്കി.
3: ഗർഭാവസ്ഥ ബച്ചയ്ക്ക് 2 വർഷ പൂരെ ഹോനെ തക് പേലെ 1000 ദിൻ ഉസ്കെ പൂരെ ജീവൻ കി ദിശ തയ് കർത്തെ ഹൈ ക്യോംകി ആജ് കാ മാതൃ പോഷൺ ഹി കൽ കെ സ്വസ്ഥ സക്ഷം ഔർ വികസിത ഭാരത് കി സബ്സെ മജ്ബൂത് നീവ് ഹൈ. ആയിയെ ഹം സബ് മിൽകർ സങ്കൽപ് ലേ മാതൃ പോഷൺ കി ഡോർ ഉജ്ജ്വല ഭവിഷ്യ കി ഓർ.
1: 5 ദിവസത്തെ ഇന്ത്യ സന്ദർശനത്തിനായി പനാമയുടെ വിദേശകാര്യമന്ത്രി ന്യൂഡൽഹിയിലെത്തി. കേന്ദ്രമന്ത്രിമാരായ ഡോക്ടർ S. ജയശങ്കർ, പീയൂഷ് ഗോയൽ എന്നിവരുമായി അദ്ദേഹം നാളെ കൂടിക്കാഴ്ച നടത്തും. പൊതു താൽപര്യം

0: മൂല്യങ്ങൾ എന്നിവയിൽ അധിഷ്ഠിതമായ ഒരടുത്ത ബന്ധമാണ് ഇന്ത്യയ്ക്കും പനാമയ്ക്കും ഇടയിലുള്ളതെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: കേരളത്തിൽ വരും ദിവസങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ 5 വടക്കൻ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. വടക്കൻ കേരളത്തിനും അതിനടുത്തുള്ള പ്രദേശങ്ങൾക്കും മുകളിലായി ചക്രവാത ചുഴി രൂപപ്പെട്ടതിനാൽ ഈ മാസം 22 വരെ മഴ തുടരുമെന്ന് മുന്നറിയിപ്പുണ്ട്. മേഘവിസ്ഫോടനവും ശക്തമായ മഴയും മൂലം ജമ്മുകാശ്മീരിലെ രജൌരി ജില്ലയിൽ മിന്നൽ പ്രളയം. പ്രദേശത്തെ നദികളിൽ ജലനിരപ്പ് സാധാരണയിലും ഉയർന്ന നിലയിലാണ്. മൺവീടുകൾ തകരുകയും നിരവധി വാഹനങ്ങൾ ഒഴുകിപ്പോവുകയും ചെയ്തു. പ്രദേശത്തെ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. ജമ്മു ഡിവിഷനിൽ അതിശക്തമായ മഴ തുടരുമെന്ന് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. രജൌരി ജില്ലയിലുണ്ടായ പ്രളയ സാഹചര്യം വിലയിരുത്തുന്നതിനായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ജമ്മുകാശ്മീർ ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹ, മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള എന്നിവരുമായി സംസാരിച്ചു. ദുരന്തബാധിതരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനായി കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്നുള്ള എല്ലാവിധ സഹായങ്ങളും ശ്രീ ഷാ ഉറപ്പു നൽകി. മോശം കാലാവസ്ഥയെ തുടർന്ന് ജമ്മുകാശ്മീരിലെ പഹൽഗാം, ബാൽതാൽ റൂട്ടുകളിലൂടെയുള്ള അമർനാഥ് യാത്ര താൽക്കാലികമായി നിർത്തിവച്ചു. ഈ മാസം 3 ആരംഭിച്ച യാത്ര ഓഗസ്റ്റ് 28 സമാപിക്കും. പ്രതികൂല കാലാവസ്ഥ കണക്കിലെടുത്ത് ജമ്മുകാശ്മീരിലെ വൈഷ്ണോദേവി യാത്രയും താൽക്കാലികമായി നിർത്തിവച്ചിട്ടുണ്ട്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ വിജയികളെ അറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രം. ഇന്ന് അർദ്ധരാത്രി 12:30 അർജന്റീനയും സ്പെയിനും കലാശപ്പോരാട്ടത്തിൽ ഏറ്റുമുട്ടും. ആകാശവാണി പ്രതിനിധി സുരേഷ് എടപ്പാൾ തയ്യാറാക്കുന്ന റിപ്പോർട്ട്.
2: ന്യൂയോർക്കിലെ മെറ്റ്ലൈഫ് സ്റ്റേഡിയത്തിലെ ഇന്നത്തെ പോരാട്ടം വിശ്വ കിരീടത്തിന് വേണ്ടിയുള്ളതാണ്. ഈ ലോകകപ്പിലെ 104th മത്സരം. കിരീടം നിലനിർത്താൻ ഉറച്ച അർജന്റീന, 2010 ആവർത്തിക്കാൻ സ്പാനിഷ് ടീം. ഇരുവശത്തും ശക്തരും പ്രതിഭാസമ്പന്നരുമായ താരങ്ങൾ. ലോക ഫുട്ബോളിലെ എക്കാലത്തെയും സൂപ്പർ താരം മെസ്സി അർജന്റീനയുടെ പടനായകൻ. 19 ചുറുചുറുക്കും വേഗതയും കൈമുതലുള്ള ലെമീൻ യമാൽ സ്പെയിനിന്റെ കുന്തമുന. വിജയം നേടിയേ മടങ്ങൂ എന്ന് പ്രഖ്യാപിച്ച തുല്യശക്തികളുടെ മുഖാമുഖം ഇന്നത്തെ കലാശപ്പോരിന്റെ വീറും വാശിയും ഇരട്ടിയാക്കുന്നു.
0: ലോകകപ്പ് ഫുട്ബോൾ മത്സരം ഇന്ന് അർദ്ധരാത്രി നടക്കുന്നതിനാൽ കായിക പ്രേമികളായ വിദ്യാർത്ഥികളുടെ അഭ്യർത്ഥന പരിഗണിച്ച് കേരളത്തിൽ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധി പ്രഖ്യാപിച്ചു. പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി എൻ ഷംസുദ്ദീനും ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി എം ജോണും സമൂഹമാധ്യമത്തിലൂടെയാണ് ഇക്കാര്യം അറിയിച്ചത്. ഇന്ത്യൻ ബാഡ്മിന്റൺ താരം പി വി സിന്ധുവിന് കന്നി ജപ്പാൻ ഓപ്പൺ കിരീടം. ഇതോടെ ജപ്പാൻ ഓപ്പൺ കിരീടം നേടുന്ന ആദ്യ ഇന്ത്യൻ താരമായി സിന്ധു മാറി. ഫൈനലിൽ 3 തവണ ലോക ചാമ്പ്യനായ അഗാന യമഗുച്ചിയെ നേരിട്ടുള്ള ഗെയിമുകൾക്ക് തകർത്താണ് സിന്ധുവിന്റെ കിരീടനേട്ടം. ഇന്ത്യ ഇംഗ്ലണ്ട് ഏകദിന പരമ്പരയിലെ 3-ാമത്തെയും അവസാനത്തെയും മത്സരം ഇന്ന് ലണ്ടനിലെ ലോഡ്സിൽ നടക്കും. വൈകുന്നേരം 3:30 കളി. പരമ്പരയിൽ ഇരു ടീമുകളും ഓരോ മത്സരം വീതം ജയിച്ചിട്ടുള്ളതിനാൽ ഇന്നത്തെ ഫലം നിർണായകമാണ്. ആഴ്ചയിൽ 1 മണിക്കൂർ സൈക്കിൾ ചവിട്ടുന്നത് ശാരീരിക ക്ഷമത നിലനിർത്താനും വായുമലിനീകരണം കുറയ്ക്കാനും രാജ്യത്തിന്റെ ഇന്ധന സമ്പത്ത് സംരക്ഷിക്കാനും സഹായിക്കുമെന്ന് കേന്ദ്ര യുവജന കായികമന്ത്രി മൻസുഖ് മാണ്ഡവ്യ. ന്യൂഡൽഹിയിൽ 82nd സൺഡേ ഓൺ സൈക്കിൾ പരിപാടിയിൽ പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം. എല്ലാ ഞായറാഴ്ചയും 1 മണിക്കൂർ സൈക്കിൾ ചവിട്ടാനായി മാറ്റിവെക്കണമെന്ന് ശ്രീ മൻസുഖ് മാണ്ഡവ്യ ജനങ്ങളോട് അഭ്യർത്ഥിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136th പതിപ്പ് ഈ മാസം 26. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, മൈ GOV എന്നിവയിലൂടെയും 1800 11 7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും ഈ മാസം 24 വരെ പങ്കുവയ്ക്കാം. പശ്ചിമേഷ്യയിലെ വർദ്ധിച്ചുവരുന്ന സംഘർഷങ്ങൾ കണക്കിലെടുത്ത് അമേരിക്കൻ പൌരന്മാർക്കായി US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് ആഗോള യാത്രാ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചു. മേഖലയിൽ UNന്റെയും ഇറാന്റെയും ഭാഗത്തുനിന്നുള്ള വർദ്ധിച്ചുവരുന്ന സൈനിക നടപടികൾക്കിടയിൽ സങ്കീർണമായ സുരക്ഷാ സാഹചര്യത്തെക്കുറിച്ച് മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി. പ്രധാന വാർത്തകൾ വീണ്ടും. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ വിദേശ പര്യടനത്തിന് തുടക്കം. മാൾഡോവ, നോർത്ത് മാസിഡോണിയ, റൊമാനിയ എന്നീ രാഷ്ട്രങ്ങൾ സന്ദർശിക്കും. പാർലമെന്റ് സമ്മേളനത്തിന് മുന്നോടിയായി കേന്ദ്ര സർക്കാർ വിളിച്ചു ചേർത്ത സർവകക്ഷി യോഗം ന്യൂഡൽഹിയിൽ പുരോഗമിക്കുന്നു. വർഷകാല സമ്മേളനത്തിന് നാളെ തുടക്കമാകും. ജമ്മുകാശ്മീരിലെ രജൌരി ജില്ലയിൽ മിന്നൽ പ്രളയം. സ്ഥിതിഗതികൾ വിലയിരുത്തി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. കേരളത്തിൽ വരും ദിവസങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യത. 5 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ലോകകപ്പ് ഫുട്ബോൾ ആവേശത്തിൽ ലോകം. കിരീടത്തിനായി അർജന്റീനയും സ്പെയിനും ഏറ്റുമുട്ടും. മത്സരം കാണാൻ കേരളത്തിൽ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും

0: സമീപം നാളെ അവധി. ജപ്പാൻ ഓപ്പൺ ബാഡ്മിന്റൺ കിരീടം ഇന്ത്യയുടെ പി വി സിന്ധുവിന്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
1: ആകാശവാണി 102.7 മഞ്ചേരി എഫ് എം, മലയാളത്തിന്റെ ഹൃദയതാളം. ഇപ്പോൾ ഈ നിലയം ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ് കേൾക്കാം. അറിയിപ്പുകളെ തുടർന്ന് ചലച്ചിത്രഗാനങ്ങൾ. ശ്രോതാക്കൾ കത്തുകളിലൂടെയും വാട്സപ്പിലൂടെയും ആവശ്യപ്പെട്ടവ. 1:55 എഫ് എം പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. 2:15 ഗാനമഞ്ജുഷ. ശ്രോതാക്കൾ കത്തുകളിലൂടെയും വാട്സപ്പിലൂടെയും ആവശ്യപ്പെട്ട ഹിന്ദി തമിഴ് ഗാനങ്ങൾ. പ്രിയരെ, നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾക്കായി വാട്സപ്പ് ചെയ്യുക. വാട്സപ്പ് ചെയ്യേണ്ട നമ്പർ 9495050600. നമ്പർ ഒരിക്കൽ കൂടി 9495050600. പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്, എഫ് എം പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. 3:00 ചലച്ചിത്ര ഗാനങ്ങൾ. 3:15 സ്നേഹദൂത്. 3:57 എഫ് എം പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. നാല് അൻപത്തിയഞ്ചിന് എഫ് എം പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം, നാട്ടുവൃത്താന്തം. 5:00 മുതൽ തിരുവനന്തപുരം റിലേ പരിപാടികൾ. ഇതിൽ 5:35 രാമായണ പാരായണം. 6:10 വയനാട് ജില്ലാ വൃത്താന്തം. 6:50 വയലും വീടും എന്നിവ കേൾക്കാം. ഈ നിലയം ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ് സമാപിച്ചു. ആകാശവാണി 102.7 മഞ്ചേരി എഫ് എം, മലയാളത്തിന്റെ ഹൃദയതാളം.

ചലച്ചിത്രഗാനങ്ങൾ ശ്രോതാക്കൾ കത്തുകളിലൂടെയും വാട്സപ്പിലൂടെയും ആവശ്യപ്പെട്ടവ. പ്രിയരെ, നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾക്കായി വാട്സപ്പ് ചെയ്യുക. വാട്സപ്പ് ചെയ്യേണ്ട നമ്പർ 9495050600. നമ്പർ ഒരിക്കൽ കൂടി 9495050600. എന്നാൽ നമുക്ക് ആരംഭിക്കാം. ആദ്യം മേലാറ്റൂർ ചോള കുളത്തിൽ നിന്നും സരോജിനി ആവശ്യപ്പെട്ട ഗാനം കേൾക്കാം. ചിത്രം കൗരവർ. കൈതപ്രത്തിന്റെ വരികൾക്ക് SP വെങ്കടേഷിന്റെ ഈണം. ഗായകൻ യേശുദാസ്.

0: കാൽപന്തും കലക്കൻ ഓഫറുമായി പിട്ടാപ്പിള്ളിൽ ഏജൻസീസ്
1: എൽജി ടിവികൾക്ക് ഞെട്ടിക്കുന്ന ഡീലുകൾ 1 EMI ഫ്രീ 21,000 രൂപ വരെ ക്യാഷ് ബാക്ക് ഓഫർ 000 ഫിനാൻസ് സ്കീമുകൾ
0: കൂടാതെ എല്ലാ എൽഇഡി ടിവി ഫിനാൻസ് പർച്ചേസിനും ഉറപ്പായ സമ്മാനങ്ങൾ
1: പിട്ടാപ്പിള്ളിൽ ഏജൻസീസ്
2: ഇനി നാരായം എന്ന ചിത്രത്തിനു വേണ്ടി പി കെ ഗോപിയും ജോൺസണും ഒരുക്കി ചിത്രപാടിയ ഗാനം. ഈ ഗാനം കേൾക്കാൻ ഇഷ്ടപ്പെടുന്നത് പൂക്കോട്ടൂർ വെള്ളൂരിൽ നിന്നും മുരളീധരൻ പൂന്തല, മീര മുരളീധരൻ, രമണിഭായ്, മോഹൻദാസ് എന്നിവർ.

0: ഫ്രിഡ്ജോ വാഷിംഗ് മെഷീനോ വാങ്ങാൻ പ്ലാൻ ചെയ്യുന്നുണ്ടോ?
1: എങ്കിൽ മൈജി ഹോം ഫെസ്റ്റിലേക്ക് സ്വാഗതം. റെഫ്രിജറേറ്റർ അല്ലെങ്കിൽ വാഷിംഗ് മെഷീൻ വാങ്ങുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കിച്ചൺ ആൻഡ് സ്മോൾ അപ്ലയൻസസുകൾ ഉറപ്പ് സമ്മാനമായി തിരഞ്ഞെടുക്കാനുള്ള അവസരം.
0: മൈജി ഹോം ഫെസ്റ്റ് ജൂലൈ 19 വരെ എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
2: ടീച്ചറെ, എങ്ങോട്ടാ രാവിലെ തന്നെ?
3: മോളുടെ പ്രസവത്തീയത്തേക്ക് അടുത്ത് വരല്ലേ. കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റലിൽ പോയിട്ടേ നേരത്തെ തന്നെ കണ്ടംകുളത്തി പ്രസവരക്ഷാ പാക്കേജ് അങ്ങോട്ട് എടുക്കാന്ന് കരുതി. വിദേശത്തുള്ള മരുമാനും ഒരേ നിർബന്ധം, കണ്ടംകുളത്തി പ്രസവരക്ഷാ പാക്കേജ് തന്നെ എടുക്കണം.
2: ശരിയാ ടീച്ചറെ, അതാകുമ്പോ മോളുടെ ആരോഗ്യത്തെ കുറിച്ച് കൂടുതലൊന്നും ചിന്തിക്കണ്ടല്ലോ.
3: കണ്ടംകുളത്തി

0: ആയുർവേദ ഹോസ്പിറ്റൽ കൊണ്ടോട്ടി.
1: കണ്ണൂർ ജില്ലയിലെ ചിറ്റാരിപ്പറമ്പിൽ നിന്നും ബാബു ആവശ്യപ്പെട്ട ഗാനമാണ് അടുത്തത്. അപ്പു എന്ന ചിത്രത്തിനു വേണ്ടി ഈ ഗാനം പാടിയിരിക്കുന്നത് എം ജി ശ്രീകുമാർ. രചന ശ്രീകുമാരൻ തമ്പി. സംഗീതം പി സുന്ദരരാജൻ.

0: സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ വാങ്ങുന്നവർക്ക് മൈ ജി ഹോം ഫെസ്റ്റിൽ ഒരു സർപ്രൈസ്.
1: സീലിംഗ് ഫാൻ, ബിരിയാണി പോട്ട്, പ്രഷർ കുക്കർ, കടായി, മിക്സർ ഗ്രൈൻഡർ, ഇവയിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം.
0: മൈ ജി ഹോം ഫെസ്റ്റ്
1: ജൂലൈ 19 വരെ എല്ലാ മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.

0: വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
2: തവനൂർ കാക്കശ്ശേരിക്കുന്നിൽ നിന്നും ലക്ഷ്മി, രാജു, അൻവി എന്നിവരുടെ ഇഷ്ടഗാനം. ചിത്രം ഒരു മിന്നാമിനുങ്ങിന്റെ നുറുങ്ങുവെട്ടം. ഒ എൻ വിയുടെ വരികൾ ജോൺസന്റെ ഈണം, യേശുദാസിന്റെ ആലാപനം.

0: മിക്സി വേണോ അതോ ഗ്യാസ് സ്റ്റൗ വേണോ?
1: ഇപ്പോഴത്തെ ഈ ഡബിൾ ഡോർ മാറ്റി കൂടുതൽ കപ്പാസിറ്റി ഉള്ള ഒരു ഡബിൾ ഡോർ ഫ്രിഡ്ജ് ആണ് വേണ്ടത്.
0: അതാ പറഞ്ഞത്, കൂടുതൽ കപ്പാസിറ്റി ഉള്ള ഡബിൾ ഡോർ റെഫ്രിജറേറ്റർ മൈജി ഹോം ഫെസ്റ്റിൽ നിന്നെടുത്താൽ മിക്സി, ഗ്ലാസ് സ്റ്റോ, ഗ്യാസ് സ്റ്റൗ ഇവയിൽ ഏതെങ്കിലും ഒന്ന് ഫ്രീ.
1: അത് കൊള്ളാലോ. ജൂലൈ 19 വരെ എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും. ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ.
2: നമ്മുടെ ഭീമയിൽ ഇപ്പോൾ NRI ഡയമണ്ട് ഫെസ്റ്റ് നടക്കാട്ടോ. ഡയമണ്ട് ക്യാരറ്റിന് 20,000 രൂപ വരെ കിഴിവ് നേടാം. ഒപ്പം ഗോൾഡ് കോയിൻ സമ്മാനവും 100% ഡയമണ്ട് എക്സ്ചേഞ്ച് വാല്യൂ. കൂടാതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയത് വാങ്ങുമ്പോൾ ഗ്രാമിന് 100 രൂപ അധികം നേടാം.
3: ഭീമ ജ്വല്ലേഴ്സ്, TNC അപ്ലൈ.
4: പ്രിയപ്പെട്ടവരെ, ആകാശവാണി 102.7 മഞ്ചേരി FM നിങ്ങൾ കേൾക്കുന്നത് ചലച്ചിത്ര ഗാനങ്ങൾ. ശ്രോതാക്കൾ കത്തുകളിലൂടെയും വാട്സപ്പിലൂടെയും ആവശ്യപ്പെട്ട ഇഷ്ടഗാനങ്ങൾ വാട്സപ്പ് സന്ദേശമയക്കുമ്പോൾ ചിത്രത്തിൻ്റെ പേരും ആദ്യ വരിയോടും ഒപ്പം നിങ്ങളുടെ പേരും സ്ഥലവും വയ്ക്കാൻ മറക്കരുത്. ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. ഇനി സലീം കൊട്ടാരത്തിൽ അരീക്കോട് നിന്ന് ആവശ്യപ്പെട്ട ഗാനം കേൾക്കാം. അച്ചാണി എന്ന ചിത്രത്തിനു വേണ്ടി ഈ ഗാനം പാടിയിരിക്കുന്നത് യേശുദാസ്. രചന പി ഭാസ്കരൻ, സംഗീതം ജി ദേവരാജൻ.

0: അങ്ങനെ
1: വല്ല സമയമുണ്ടോ?
0: ഉണ്ടല്ലോ.
2: മൈ ജി ഹോം ഫെസ്റ്റിൽ വാങ്ങുമ്പോൾ പ്രഷർ വാഷർ, ജ്യൂസർ, കൂളർ, എയർ ഫ്രൈയർ, മിക്സർ ഗ്രൈൻഡർ എന്നിവയിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സമ്മാനമായി തിരഞ്ഞെടുക്കാം.
0: മൈ ജി ഹോം ഫെസ്റ്റ് ജൂലൈ 19 വരെ എല്ലാ മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
3: Volkswagen Virtus, 4 വാർഷികം ആഘോഷിക്കുകയാണ്.
4: Volkswagen Virtusനോടൊപ്പം 1.3 lakh രൂപ വരെ വിലമതിക്കുന്ന പ്രത്യേക ആനുകൂല്യങ്ങളും.
3: ഫീനിക്സ് ഫോക്സ്വാഗൻ ഷോറൂം സന്ദർശിക്കൂ.
5: വാടാനാം കുരിശിയിൽ നിന്നും അനി കൃഷ്ണന്റെ ഇഷ്ടഗാനം കേൾക്കാം. ചിത്രം ഇൻ ഹരിഹർ നഗർ. ബിച്ചു തിരുമലയുടെ വരികൾക്ക് എസ് ബാലകൃഷ്ണന്റെ ഈണം. എം ജി ശ്രീകുമാറും സംഘവും പാടിയിരിക്കുന്നു.

0: നമ്മുടെ ഭീമയിൽ ഇപ്പോൾ NRI ഡയമണ്ട് ഫെസ്റ്റ് നടക്കാട്ടോ. ഡയമണ്ട് ക്യാരറ്റിന് 20,000 രൂപ വരെ കിഴിവ് നേടാം. ഒപ്പം ഗോൾഡ് കോയിൻ സമ്മാനവും 100% ഡയമണ്ട് എക്സ്ചേഞ്ച് വാല്യൂ. കൂടാതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയത് വാങ്ങുമ്പോൾ ഗ്രാമിന് 100 രൂപ അധികം നേടാം.
1: ഭീമ ജ്വല്ലേഴ്സ്, TNC അപ്ലൈ.
2: കൈതപ്രവും ദീപക് ദേവും ഒരുക്കി NG ശ്രീകുമാറും സംഘവും പാടിയ ഗാനം കേൾക്കാം. നരൻ എന്ന ചിത്രത്തിലെ ഈ ഗാനത്തിനായി കാത്തിരിക്കുന്നത് കീഴാറ്റൂരിൽ നിന്നും അയന, അക്ഷിത് എന്നിവരാണ്.

0: ഈ കസ്റ്റമർ കെയർ എവിടെയാ? ആ മാഡം,
1: ആ പറയൂ.
0: ഈ KYC അപ്ഡേറ്റ് ചെയ്യാൻ എനിക്കെന്തിനാ ഇടയ്ക്കിടയ്ക്ക് മെസ്സേജ് വരുന്നേ?
1: കാരണം ബാങ്കിംഗ് സേവനങ്ങൾക്കായി കൃത്യസമയത്ത് KYC അപ്ഡേറ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്.
0: എങ്ങനെ ചെയ്യേണ്ടത്?
1: ഐഡന്റിറ്റിയിലോ അഡ്രസ്സിലോ മാറ്റങ്ങൾ ഇല്ലെങ്കിൽ നിങ്ങളുടെ ബാങ്കിലേക്കോ ATMലേക്കോ അല്ലെങ്കിൽ ബിസിനസ് കറസ്പോണ്ടന്റ് അതായത് BC അടുത്തോ ചെല്ലുക. അല്ലെങ്കിൽ ബാങ്കിൽ രജിസ്റ്റർ ചെയ്ത ഇമെയിൽ, മൊബൈൽ നമ്പർ, മൊബൈൽ ബാങ്കിംഗ് ആപ്പ് എന്നിവ മുഖേന അതിന്റെ സത്യവാങ്മൂലം കൊടുക്കുക.
0: അത് ശരി. മാറ്റങ്ങൾ ഉണ്ടെങ്കിലോ?
1: മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ ഐഡന്റിറ്റി, അഡ്രസ് എന്നിവയുടെ രേഖകൾ കാണിച്ച് KYC അപ്ഡേറ്റ് ചെയ്യാം.
0: ഇത്രയുള്ളൂ?
1: ഇത്രയുള്ളൂ.
0: ഇപ്പോൾ മനസ്സിലായി.
1: നിങ്ങളുടെ KYC അപ്ഡേറ്റ് ചെയ്യാനായി നിങ്ങളുടെ അടുത്തുള്ള ഗ്രാമപഞ്ചായത്തിലെ ക്യാമ്പോ ബാങ്ക് ശാഖയോ സന്ദർശിക്കൂ.
0: RBI പറയുന്നു,
1: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
2: കിഴിശ്ശേരിയിൽ നിന്നും ബിന്ദുവിന്റെ ഇഷ്ടഗാനമാണ് അടുത്തത്. ചിത്രം ചിരിയോ ചിരി. ബിച്ചു തിരുമലയും രവീന്ദ്രനും ഒരുക്കി യേശുദാസ് പാടിയിരിക്കുന്നു.

ലളിത മധുരമയഗാനം പോലും കരളിലമൃതമഴ ആരോ പാടും ലളിത മധുരമയഗാനം പോലും കരളിലമൃതമഴ ചൊരിയുമളവിലിളമിഴി

ഏതോ താളം മനസ്സിനണിയറയിലേതോ മേളം ഹൃദയ ധമനികളിലേതോ താളം മനസ്സിനണിയറയിലേതോ മേളം ഹൃദയ ധമനികളിൽ അവയിലുണരുമൊരു

0: അല്ല അറിഞ്ഞില്ലേ, മൈജി ഹോം ഫെസ്റ്റിൽ ഓഫറുകൾ വേറെ ഒരു ലെവലാ.
1: മൈജി ഹോം ഫെസ്റ്റോ? അതെന്താ സംഭവം?
2: റെഫ്രിജറേറ്ററോ വാഷിംഗ് മെഷീനോ വാങ്ങുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കിച്ചൺ ആൻഡ് സ്മോൾ അപ്ലയൻസസുകൾ ഉറപ്പ് സമാനമായി തിരഞ്ഞെടുക്കാം.
1: മൈജി ഹോം ഫെസ്റ്റ്
2: ജൂലൈ 19 വരെ എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
3: ഇനി പാലക്കാട് നിന്ന് മുഹമ്മദ് കുട്ടിയുടെ ഇഷ്ടഗാനം. ചിത്രം വർഷങ്ങൾ പോയതറിയാതെ. ഗായകൻ യേശുദാസ്.

0: നമ്മുടെ ഭീമയിൽ ഇപ്പോൾ NRI ഡയമണ്ട് ഫെസ്റ്റ് നടക്കാട്ടോ. ഡയമണ്ട് കാരറ്റിന് 20,000 രൂപ വരെ കിഴിവ് നേടാം. ഒപ്പം ഗോൾഡ് കോയിൻ സമ്മാനവും 100% ഡയമണ്ട് എക്സ്ചേഞ്ച് വാല്യൂ. കൂടാതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയത് വാങ്ങുമ്പോൾ ഗ്രാമിന് 100 രൂപ അധികം നേടാം.
1: ഭീമ ജ്വല്ലേഴ്സ്, TNC അപ്ലൈ.
2: പൂവച്ചൽ ഖാദറിന്റെ വരികൾക്ക് ഈണം പകർന്നിരിക്കുന്നു ജോൺസൺ. ദശരഥം എന്ന ചിത്രത്തിനു വേണ്ടി ഈ ഗാനം പാടിയിരിക്കുന്നത് MG ശ്രീകുമാറും ചിത്രയും. ഈ ഗാനം ഇഷ്ടപ്പെടുന്നത് മലപ്പുറത്ത് നിന്ന് നിത്യ, ഹരിത എന്നിവർ.

0: പ്രിയരേ, ഇന്നത്തെ ചലച്ചിത്രഗാനത്തിന്റെ സമയം ഇവിടെ പൂർണ്ണമാവുന്നു. സന്ദേശങ്ങൾ അയച്ച ഏവർക്കും നന്ദി.
1: FM പ്രധാന വാർത്തകൾ.
0: 4 ദിവസത്തെ സന്ദർശനത്തിന് ഇന്ത്യയിലെത്തിയ സാൻസിബാർ പ്രസിഡന്റ് ഹുസൈൻ അലി വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കറുമായി കൂടിക്കാഴ്ച നടത്തി. ഉന്നത വിദ്യാഭ്യാസം, ജലവിതരണം, ആരോഗ്യം, നിർമ്മിത ബുദ്ധി മേഖലകളിൽ സഹകരണം ശക്തിപ്പെടുത്തുന്ന കാര്യം ഇരു നേതാക്കളും ചർച്ച ചെയ്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 26-ന് പരിപാടിയുടെ 136-ാം പതിപ്പ്. നൂതന ആശയങ്ങളും ആഗോള പങ്കാളിത്തങ്ങളും വഴി പരമ്പരാഗത ഇന്ത്യൻ കരകൌശല വിദ്യയിലൂടെ എങ്ങനെ സാമ്പത്തിക വളർച്ച കൈവരിക്കാനാകുമെന്ന് വ്യക്തമാക്കുന്ന കേന്ദ്രമന്ത്രി നിർമ്മലാ സീതാരാമന്റെ ലേഖനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി സാമൂഹിക മാധ്യമത്തിൽ പങ്കുവച്ചു. ഒരു ജില്ല ഒരു ഉൽപ്പന്നം എന്ന ക്യാമ്പയിനിലൂടെ തദ്ദേശീയ ഉൽപ്പന്നങ്ങൾക്ക് വിപണി ലഭിച്ചെന്നും പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു. ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ വള്ളസദ്യയ്ക്ക് തുടക്കമായി. കേന്ദ്രസഹമന്ത്രി സുരേഷ് ഗോപിയും വള്ളസദ്യയിൽ പങ്കെടുത്തു. ആറന്മുള പള്ളിയാട സേവാസംഘത്തിന്റെയും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെയും നേതൃത്വത്തിൽ സെപ്റ്റംബർ 16 വരെയാണ് വള്ളസദ്യ. ലോകകപ്പ് ഫുട്ബോൾ ഫൈനൽ മത്സരമായതിനാൽ കായിക പ്രേമികളായ വിദ്യാർത്ഥികളുടെ അഭ്യർത്ഥന പരിഗണിച്ച് സംസ്ഥാനത്തെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധി. മന്ത്രിമാരായ എൻ ഷംസുദ്ദീനും റോജി എം ജോണുമാണ് ഇക്കാര്യം അറിയിച്ചത്. അവധിയാണെങ്കിലും മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്ക് മാറ്റമില്ലെന്ന് മന്ത്രി റോജി എം ജോൺ. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് അവധിയെന്നും മന്ത്രി ഫേസ്ബുക്കിൽ കുറിച്ചു. ജപ്പാൻ ഓപ്പൺ ബാഡ്മിന്റൺ വനിതാ സിംഗിൾസ് കിരീടം നേടിയ പി വി സിന്ധുവിനെ കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ അഭിനന്ദിച്ചു. ഇത് ചരിത്ര വിജയമാണെന്നും രാജ്യം മുഴുവൻ നേട്ടത്തിൽ അഭിമാനിക്കുന്നുവെന്നും മാണ്ഡവ്യ സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. ഇന്ത്യ ഇംഗ്ലണ്ട് ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരം ഇന്ന് ലോർഡ്സിൽ. ഉച്ചകഴിഞ്ഞ് 3:30-ക്കാണ് മത്സരം.
1: FM പ്രധാന വാർത്തകൾ.
2: അല്ല, അറിഞ്ഞില്ലേ, മൈജി ഹോം ഫെസ്റ്റിൽ ഓഫറുകൾ വേറെ ഒരു ലെവലാ.
3: മൈജി ഹോം ഫെസ്റ്റോ? അതെന്താ സംഭവം?
2: റെഫ്രിജറേറ്ററോ വാഷിംഗ് മെഷീനോ വാങ്ങുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കിച്ചൺ ആൻഡ് സ്മോൾ അപ്ലയൻസസുകൾ ഉറപ്പ് സമ്മാനമായി തിരഞ്ഞെടുക്കാം.
3: മൈജി ഹോം ഫെസ്റ്റ്
2: ജൂലൈ 19 വരെ എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
4: കാൽപന്തും കലക്കൻ ഓഫറുമായി പിട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
5: LED ടിവികൾക്ക് ഞെട്ടിക്കുന്ന ഡീലുകൾ. 1 EMI ഫ്രീ. 21,000 രൂപ വരെ ക്യാഷ് ബാക്ക് ഓഫർ. 000 ഫിനാൻസ് സ്കീമുകൾ.
4: കൂടാതെ എല്ലാ LED ടിവി ഫിനാൻസ് പർച്ചേസിനും ഉറപ്പായ സമ്മാനങ്ങൾ.
5: പിട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
6: പ്രസവശേഷമുള്ള 1.5 മാസക്കാലം, അതായത് സൂതികാലം, പ്രസവരക്ഷയിൽ ഏറെ നിർണായകമാണ്. പ്രസവത്തോടെ ദുർബലമായ ശരീരത്തിന്റെ ബലം വീണ്ടെടുക്കുന്നതിനും ശരീരവേദനകൾ ഇല്ലാതാക്കുന്നതിനും ഗുണസമൃദ്ധമായ മുലപ്പാലിന്റെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിനും പ്രസവ ശുശ്രൂഷ അനിവാര്യമാണ്.
7: നിങ്ങളുടെ പ്രിയതമയ്ക്കും മകൾക്കും ശരിയായ പ്രസവ ശുശ്രൂഷ ഉറപ്പാക്കുന്നു കണ്ടംകുളത്തി പ്രസവരക്ഷ.
0: ട്രെയിൻ നമ്പർ 16324 മംഗലാപുരം കോയമ്പത്തൂർ എക്സ്പ്രസ് 2:34-നും 2:21:13 ലോകമാന്യതിലക് തിരുവനന്തപുരം സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് 2:35-നും തിരൂർ സ്റ്റേഷനിൽ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ആകാശവാണി 102.7 മഞ്ചേരി FM.
8: Good afternoon. This is Akashvani and I am Abhishek Mukhopadhyay.

മലയാളത്തിൻ്റെ ഹൃദയ താളം. സമയം 2 മണി കഴിഞ്ഞ് 15 മിനിറ്റും 15 സെക്കൻഡും. ഇപ്പോൾ ഗാനമഞ്ജുഷ. ശ്രോതാക്കൾ കത്തുകളിലൂടെയും വാട്സപ്പിലൂടെയും ആവശ്യപ്പെട്ട ഹിന്ദി തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. ആദ്യ ഗാനം രമ ചെറാട്ടുകുഴി മലപ്പുറത്ത് നിന്നും ആവശ്യപ്പെട്ടിരിക്കുന്നു. ആനന്ദ് എന്ന ചിത്രത്തിനു വേണ്ടി കിഷോർ കുമാർ പാടിയ ഗാനം.

0: कभी तो हंसाए।
1: അപ്പോൾ നമ്മൾ ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീൻ വാങ്ങുന്നില്ലേ?
2: മൈജി ഹോം ഫെസ്റ്റിൽ ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീൻ വാങ്ങുമ്പോൾ സീലിംഗ് ഫാൻ, പെഡസ്റ്റൽ ഫാൻ, വോൾ ഫാൻ, സോഡ മേക്കർ ഇവയിൽ ഏതെങ്കിലും ഒന്ന് സമ്മാനമായി തിരഞ്ഞെടുക്കാം.
1: മൈജി ഹോം ഫെസ്റ്റ്.
3: പ്രസവശേഷമുള്ള ഒന്നര മാസക്കാലം, അതായത് സൂതികാലം, പ്രസവരക്ഷയിൽ ഏറെ നിർണായകമാണ്. പ്രസവത്തോടെ ദുർബലമായ ശരീരത്തിന്റെ ബലം വീണ്ടെടുക്കുന്നതിനും ശരീരവേദനകൾ ഇല്ലാതാക്കുന്നതിനും ഗുണസമൃദ്ധമായ മുലപ്പാലിന്റെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിനും പ്രസവ ശുശ്രൂഷ അനിവാര്യമാണ്.
4: നിങ്ങളുടെ പ്രിയതമയ്ക്കും മകൾക്കും ശരിയായ പ്രസവ ശുശ്രൂഷ ഉറപ്പാക്കുന്നു കണ്ടംകുളത്തെ പ്രസവരക്ഷ.
5: കാൽപന്തും കലക്കൻ ഓഫറുമായി പിട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
6: എൽജി ടിവികൾക്ക് ഞെട്ടിക്കുന്ന ഡീലുകൾ. 1 EMI ഫ്രീ, 21,000 രൂപ വരെ ക്യാഷ് ബാക്ക് ഓഫർ, 000 ഫിനാൻസ് സ്കീമുകൾ.
5: കൂടാതെ എല്ലാ എൽഇഡി ടിവി ഫിനാൻസ് പർച്ചേസിനും ഉറപ്പായ സമ്മാനങ്ങൾ.
6: പിട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
7: പിവി മുഹമ്മദ് വടക്കേവാവിനൂർ ആവശ്യപ്പെട്ട ഗാനമാണ് സൂര്യൻ എന്ന ചിത്രത്തിനു വേണ്ടി എസ് ജാനകി പാടിയ ഗാനം.

0: ഫ്രിഡ്ജ് വാഷിംഗ് മെഷീനോ വാങ്ങാൻ പ്ലാൻ ചെയ്യുന്നുണ്ടോ?
1: എങ്കിൽ മൈജി ഹോം ഫെസ്റ്റിലേക്ക് സ്വാഗതം. റെഫ്രിജറേറ്റർ അല്ലെങ്കിൽ വാഷിംഗ് മെഷീൻ വാങ്ങുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കിച്ചൺ ആൻഡ് സ്മോൾ അപ്ലയൻസസുകൾ ഉറപ്പ് സമ്മാനമായി തിരഞ്ഞെടുക്കാനുള്ള അവസരം.
0: മൈജി ഹോം ഫെസ്റ്റ് ജൂലൈ 19 വരെ എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.

0: ദർശനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ് നമ്മുടെ വികസനം.
2: മിസ്റ്റർ ഇന്ത്യ എന്ന ചിത്രത്തിനു വേണ്ടി കിഷോർ കുമാറും അലിഷയും ചേർന്ന് പാടിയ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നു. കരുവാരക്കുണ്ടപ്പൂരിൽ നിന്നും സത്യൻ, സോനു, അനു, മൂളൂട്ടി, ചാരു തുടങ്ങിയവർ.

0: Phoenix Volkswagen Showroom Sander Secure.
1: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
2: എല്ലാ LED ടിവി പർച്ചേസിനൊപ്പം 6000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
1: പിട്ടാപ്പള്ളി ഏജൻസീസ്.
0: Volkswagen Virtus, 4 വാർഷികം ആഘോഷിക്കുകയാണ്.
3: Volkswagen Virtusനോടൊപ്പം 1.3 lakhs രൂപ വരെ വില മതിക്കുന്ന പ്രത്യേക ആനുകൂല്യങ്ങളും.
0: Phoenix Volkswagen Showroom സന്ദർശിക്കൂ.
4: അടുത്ത ഗാനം വാട്സപ്പിൽ ആവശ്യപ്പെട്ടിരിക്കുകയാണ് അനീഷ് കൊല്ലമ്പടി. കാതൽ ഓവിയം എന്ന ചിത്രത്തിനു വേണ്ടി S. ജാനകി പാടിയ നാദം എൻ ജീവനെ എന്ന ഗാനം.

0: സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ വാങ്ങുന്നവർക്ക് മൈ ജി ഹോം ഫെസ്റ്റിൽ ഒരു സർപ്രൈസ്.
1: സീലിംഗ് ഫാൻ, ബിരിയാണി പോട്ട്, പ്രഷർ കുക്കർ, കടായി, മിക്സർ ഗ്രൈൻഡർ, ഇവയിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം.
0: മൈ ജി ഹോം ഫെസ്റ്റ്
1: ജൂലൈ 19 വരെ എല്ലാ മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
2: അടുത്ത ഗാനം രാജി മരത്തങ്കോട് ആവശ്യപ്പെട്ടത്. വേട്ടക്കാരൻ എന്ന ചിത്രത്തിനു വേണ്ടി ക്രിഷ്, സുചിത്ര, ബോൺ കില്ലർ, ദിനേഷ്, കനകരത്നം, രമ്യ എന്നിവർ ചേർന്ന് പാടിയത് ചിത്രം വേട്ടക്കാരൻ.

ഗാനം ജുഷയിൽ അവസാനമായി പാണ്ടിക്കാട് നിന്നും ചിങ്കാര കോയാക്ക, ഇണ്ണിപ്പ സി കെ ആർ എന്നിവർ ആവശ്യപ്പെട്ട ഗാനം ബൈജു ബാവ്ര എന്ന ചിത്രത്തിനു വേണ്ടി മുഹമ്മദ് റാഫി പാടിയത്.

मालूम होता है, ना क्या मालूम, नहीं मालूम जहाँ का।

ഗാനമഞ്ജുഷ സമാപിച്ചു.

ആകാശവാണി 102.7 മഞ്ചേരി എഫ് എം, മലയാളത്തിൻ്റെ ഹൃദയ താളം. ഇപ്പോൾ മഞ്ചേരി എഫ് എം നിലയം ഇന്ന് തുടർന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിനെ തുടർന്ന് ആദ്യം എഫ് എം പ്രധാന വാർത്തകൾ, തുടർന്ന് ട്രെയിൻ സമയം. 3 മണിക്ക് ചലച്ചിത്ര ഗാനങ്ങൾ, 3:15 സ്നേഹദൂത്, 3:57 എഫ് എം പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. തുടർന്ന് 4 മണിപ്പൂക്കൾ, 4:55 എഫ് എം പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം, നാട്ടുവൃത്താന്തം. 5 മണി മുതൽ തിരുവനന്തപുരം റിലേ പരിപാടികൾ. ഇതിൽ 5:35 രാമായണ പാരായണം, 6:10 വയനാട് ജില്ലാ വൃത്താന്തം, 6:50 വയലും വീടും. നാളെ രാവിലെ 6:10 സുഭാഷിതം, തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് കെ നജാത്തുള്ള. 6:15 രാമായണ പാരായണം. 6:25 ട്രെയിൻ സമയം. ഇന്നത്തെ വിശേഷം ചരിത്രബദ്ധം. 6:30 കാർഷിക വൃത്താന്തം. കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ എയർപോർട്ട് ജംഗ്ഷൻ കൊണ്ടോട്ടി കാർഷിക വൃത്താന്തത്തിൽ ചെണ്ടുമല്ലി കൃഷിയിലെ വിജയവഴികൾ. മഞ്ചേരി നെല്ലിക്കുത്ത് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ അഗ്രികൾച്ചറൽ വിഭാഗം അധ്യാപകനും കേരള കൃഷി വകുപ്പിലെ മുൻ കൃഷി ഓഫീസറുമായ ബി വി പ്രദീപ് സംസാരിക്കുന്നു. തുടർന്ന് കാലാവസ്ഥാ അറിയിപ്പ്. 6:35 അൽറേഹാനായി ഹോസ്പിറ്റൽ ബൈപ്പാസ് റോഡ് കൊണ്ടോട്ടി ദൃഷ്ടി. തുടർന്ന് ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ പെരുന്നൽമണ വിപണി. 6:55 എഫ് എം ശുഭദിനത്തിൽ ആദ്യം വിദ്യാഭ്യാസ വാർത്തകൾ. തുടർന്ന് 7 മണിക്ക് വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ. 7:05 ചിന്താവിഷയം. ഇന്നത്തെ ചോദ്യം റീഗൽ ജ്വല്ലേഴ്സ് പൊന്നാനി റോഡ് എടപ്പാൾ മധുരംഗീതം. തുടർന്ന് ട്രെയിൻ സമയം. 7:10 മൗലാന ഹോസ്പിറ്റൽ പെരുന്നൽമണ്ണ ആരോഗ്യജാലകം. പല്ലിനടിയിൽ വിടവുകൾ രൂപപ്പെടാനുള്ള കാരണവും അണപ്പല്ലുകൾ എടുത്തതിനു ശേഷം കൃത്രിമ പല്ലുകൾ വെക്കേണ്ടതിന്റെ ആവശ്യകതയും ദന്തരോഗ ചികിത്സാ വിദഗ്ധൻ കെ എ ഹാഷ്മി സംസാരിക്കുന്നു.

രാവിലെ 7:15 എ ബി സി ഓർത്തോപെഡിക്സ് ഹോസ്പിറ്റൽ കാലിക്കറ്റ് റോഡ് മഞ്ചേരി. നോവൽ വായന യോസെ മൗരോ ദേ വാസ്കോൺസലോസ് എഴുതിയ നോവൽ എന്റെ പഞ്ചാര ഓറഞ്ച് മരം. മലയാള പരിഭാഷ വി എം ഗിരിജ. അവതരണം ബോബി. 7:20 ന്യൂവിഷൻ കണ്ണാശുപത്രി പാണ്ടിക്കാട് റോഡ് മഞ്ചേരി. തൊഴിലവസര വാർത്തകൾ. 7:35 എം ഇ എസ് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ഇന്നത്തെ ഗാനം. 7:40 അലോഹ ഹോസ്പിറ്റൽ കിഴിശ്ശേരി ആയുരാരോഗ്യം. വർഷക്കാലത്തെ കുട്ടികളുടെ ആരോഗ്യം. കോട്ടക്കൽ ആര്യവേദശാലയിലെ മുൻ ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ദേവികൃഷ്ണൻ സംസാരിക്കുന്നു. 7:45 ദൃശ്യം ഐക്കെയർ ഹോസ്പിറ്റൽ തൃശൂർ ആൻഡ് ചാവക്കാട്. കാവ്യധാര എൻ വി കൃഷ്ണവാര്യരുടെ ഭഗവാൻ ഉറങ്ങുന്നു എന്ന കവിതയിൽ നിന്നൊരു ഭാഗം. ആലാപനം മീര പുഷ്പരാജൻ. 7:50 തൂലിക വിശ്വനാഥ് ഘോഷിന്റെ ഗോസിംഗ് അറ്റ് നൈബേഴ്സ് എന്ന പുസ്തകത്തെ പരിചയപ്പെടുത്തുന്നു ഹാരിസ് ടി എം. 7:55

കുറുമ്പിൽ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് റോഡ് മഞ്ചേരി പാട്ടുപുലിമ. 8 മണിക്ക് FM പ്രധാന വാർത്തകൾ. ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ ട്രെയിൻ സമയം. തുടർന്ന് CH കരിയർ നിയർ മെഡിക്കൽ കോളേജ്, CH സെന്റർ നിയർ മെഡിക്കൽ കോളേജ് മഞ്ചേരി കരിയർ ടിപ്സ്. കരിയർ വിദഗ്ധനും കാലിക്കറ്റ് സർവകലാശാല മുൻ PROയുമായ MV സക്കറിയ സംസാരിക്കുന്നു. 8:10 റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജന്റ് പെരുന്നൽമണ്ണ സൈബർ ജാലകം. തുടർന്ന് സേവന വാർത്തകൾ. 8:15 റേഡിയസ് ഹെൽത്ത് സെന്റർ കച്ചേരിപ്പടി വേങ്ങര രസമുകളും. 8:20 IQ ഒപ്റ്റിക്കൽസ് കോട്ടക്കൽ റൂട്ട് ചട്ടിപ്പറമ്പ് തേനീശൽ. 8:23 ശ്രീകാന്ത് നേത്രാലയ പട്ടാമ്പി പെരുന്നൽമണ്ണ റോഡ് വിളയൂർ ഇന്നത്തെ ചോദ്യം ഉത്തരം. 8:25 ആശാ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ. 8:30 കിംസ് ആരോഗ്യം സർവധനാൽ പ്രദാനം സ്പോൺസേഡ് പരിപാടി. 8:40 ചിത്രമഞ്ജരി തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടി. 9:20 FM പ്രധാന വാർത്തകൾ ട്രെയിൻ സമയം നാട്ടുവൃത്താന്തം.

0: നാട്ടുപത്താനത്തിന് ശേഷം മഴവില്. 9:55 ഇന്നത്തെ പരിപാടികൾ. FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം 10:00 റേഡിയോ സ്പോൺസേർഡ് പരിപാടി. 10:15 പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. നാളെ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. നാളെ രാവിലെ 10:15 ഫുട്ബോൾ വീക്സ്, ലോകകപ്പ് ഫുട്ബോളിനോടനുബന്ധിച്ചുള്ള തത്സമയ ഫോണിൻ ചലച്ചിത്രഗാനം, ക്ഷമിക്കും, തത്സമയ ഫോണിൻ പരിപാടി. 10:50 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം നാട്ടുവൃത്താന്തം. 11:00 സുവർണഗിരി. 12:00 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം 12:05. ഇംഗ്ലീഷിൽ വാർത്തകൾക്ക് ശേഷം ഇശ. 12:25 ജാലകം. 12:40 പ്രകാശധാര. 1:00 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. പഴം പച്ചക്കറി വില നിലവാരം. തുടർന്ന് ഗാനാവൃതം, പ്രമേയാധിഷ്ഠിത ചലച്ചിത്ര ഗാന പരിപാടി. ഒന്ന് 55 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം 2:15. തുടർ നാടകം. 2:30 ചലച്ചിത്ര ഗാനങ്ങൾ. 2:45 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം 3:00 എൻ്റെ ഗാനം. അവതരിപ്പിക്കുന്നത് കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് ശ്രീലക്ഷ്മി ഗംഗാധരൻ. 3:57 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. തുടർന്ന് 4:00 4:55 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം നാട്ടുവൃത്താന്തം. തുടർന്ന് 5:00 മുതൽ തിരുവനന്തപുരം റിലെ പരിപാടികൾ. ഇതിൽ 5:35 രാമായണ പാരായണം, 5:45 ഞാറ്റുവേല സ്പോൺസേർഡ് പരിപാടി, 6:10 ഇടുക്കി ജില്ലാ വൃത്താന്തം, 6:50 വയലും വീടും. ഇതുവരെ കേട്ടത് ആകാശവാണി മഞ്ചേരി FM. ഇന്ന് തുടർന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പ് സമാപിച്ചു.
1: കാൽപന്തും കലക്കൻ ഓഫറുമായി പിട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
2: LG ടിവികൾക്ക് ഞെട്ടിക്കുന്ന ഡീലുകൾ. 1 EMI ഫ്രീ. 21,000 രൂപ വരെ ക്യാഷ് ബാക്ക് ഓഫർ. 000 ഫിനാൻസ് സ്കീമുകൾ.
1: കൂടാതെ എല്ലാ LG ടിവി ഫിനാൻസ് പർച്ചേസിനും ഉറപ്പായ സമ്മാനങ്ങൾ.
2: പിട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
3: അൽ റിഹാൻ കണ്ണാശുപത്രി ദൃഷ്ടി.
4: ദിവസവും കാലത്ത് 6:35.
5: സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും സമഗ്ര ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി മെഡിസെപ്. ഇപ്പോൾ അൽ റിഹാൻ കണ്ണാശുപത്രിയിൽ.
6: റീഗൽ ജ്വല്ലേഴ്സ് എടപ്പാൾ ആൻഡ് കൂറ്റനാട്, മധുരം ഗീതം.
7: എന്നും രാവിലെ 7:00.
6: പരിപൂർണ പരിശോധന ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
7: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
8: ഫാൻ അല്ലെങ്കിൽ സോഡാ മേക്കർ, വേഗം എന്തെങ്കിലും തീരുമാനിക്കൂ.
9: അപ്പോൾ നമ്മൾ ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീൻ വാങ്ങുന്നില്ലേ?
8: മൈജി ഹോം ഫെസ്റ്റിൽ ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീൻ വാങ്ങുമ്പോൾ സീലിംഗ് ഫാൻ, പെഡസ്റ്റൽ ഫാൻ, വോൾ ഫാൻ, സോഡാ മേക്കർ, ഇവയിൽ ഏതെങ്കിലും ഒന്ന് സമ്മാനമായി തിരഞ്ഞെടുക്കാം.
9: മൈജി ഹോം ഫെസ്റ്റ്.
10: CH സെന്റർ മഞ്ചേരി, കരിയർ ടിപ്സ്. എന്നും രാവിലെ 8:05.
11: ഡോക്ടർമാരുടെ സായാഹ്ന ഒപികൾക്ക് CH സെന്റർ മഞ്ചേരി. ഫോൺ 9495777174.
12: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
13: എല്ലാ LED ടിവി പർച്ചേസിനൊപ്പം 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
12: പിട്ടാപ്പള്ളി ഏജൻസീസ്.
14: റേഡിയസ് ഹെൽത്ത് സെന്റർ, കച്ചേരിപ്പടി, വേങ്ങര, രസമുകുളം. എന്നും രാവിലെ 8:15.
15: വേങ്ങരയുടെ ആരോഗ്യത്തിന് പുതിയ മുഖം റേഡിയസ് ഹെൽത്ത് സെന്റർ. ഫോൺ 7558852664.
16: നമ്മുടെ ഭീമയിൽ ഇപ്പോൾ NRI ഡയമണ്ട് ഫെസ്റ്റ് നടക്കാട്ടോ. ഡയമണ്ട് ക്യാരറ്റിന് 20,000 രൂപ വരെ കിഴിവ് നേടാം. ഒപ്പം ഗോൾഡ് കോയിൻ സമ്മാനവും. 100% ഡയമണ്ട് എക്സ്ചേഞ്ച് വാല്യൂ. കൂടാതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയത് വാങ്ങുമ്പോൾ ഗ്രാമിന് 100 രൂപ അധികം നേടാം.
17: ഭീമ ജ്വല്ലേഴ്സ്.

0: ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ, തീവണ്ടി സമയം
1: എന്നും രാവിലെ 8:30
0: കന്നഡ ഒഴിവാക്കാം. അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് പി ആർ കെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ
1: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ.
2: ഫോക്സ്വാഗൻ വേർട്ടിസ് 4 വാർഷികം ആഘോഷിക്കുകയാണ്.
3: ഫോക്സ്വാഗൻ വേർട്ടിസിനോടൊപ്പം 1.3 lakh രൂപ വരെ വിലമതിക്കുന്ന പ്രത്യേക ആനുകൂല്യങ്ങളും.
2: ഫീനിക്സ് ഫോക്സ്വാഗൻ ഷോറൂം സന്ദർശിക്കൂ. സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ വാങ്ങുന്നവർക്ക് മൈജി ഹോം ഫെസ്റ്റിൽ ഒരു സർപ്രൈസ്.
3: സീലിംഗ് ഫാൻ, ബിരിയാണി പോട്ട്, പ്രഷർ കുക്കർ, കടായി, മിക്സർ ഗ്രൈൻഡർ, ഇവയിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം.
2: മൈജി ഹോം ഫെസ്റ്റ്
3: ജൂലൈ 19 വരെ എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
4: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി ദിവസവും കാലത്ത് 6:35 സമർപ്പിക്കുന്നത് ഒരു കുഞ്ഞെന്ന സ്വപ്നം പൂവണിയെട്ടി ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനൊപ്പം. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
5: FM പ്രധാന വാർത്തകൾ.
6: നാളെ ആരംഭിക്കുന്ന പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായി കേന്ദ്ര സർക്കാർ ന്യൂഡൽഹിയിൽ സർവകക്ഷി യോഗം വിളിച്ചു ചേർത്തു. സമ്മേളനം അടുത്ത മാസം 13 വരെ തുടരും. വർഷകാല സമ്മേളനം സുഗമമായി നടത്തുന്നതിന് പ്രതിപക്ഷത്തിന്റെ സഹകരണം തേടി കേന്ദ്ര പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജു. ജമ്മുകശ്മീരിലെ പൂഞ്ച് ജില്ലയിൽ കനത്ത മഴയെ തുടർന്നുണ്ടായ ഉരുൾപൊട്ടലിലും വെള്ളപ്പൊക്കത്തിലും 3 സ്ത്രീകൾ ഉൾപ്പെടെ 4 പേർ മരിച്ചു. രക്ഷാ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നു. സ്ഥിതിഗതികൾ വിലയിരുത്തി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. സംസ്ഥാനത്ത് മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. എറണാകുളം മുതൽ കാസർകോട് വരെയുള്ള 8 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിലെ തീരങ്ങളിൽ നാളെ പകൽ 8:30 മുതൽ രാത്രി 11:30 വരെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിന് സാധ്യതയെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം. ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ പ്രസിദ്ധമായ വള്ളസദ്യയ്ക്ക് തുടക്കമായി. മന്ത്രി കെ മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു. വള്ളസദ്യയിൽ പങ്കെടുത്ത് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയും. ലോകം ഫുട്ബോൾ ആവേശത്തിൽ. ഫിഫ ലോകകപ്പ് കിരീടത്തിനായി അർജന്റീനയും സ്പെയിനും ഏറ്റുമുട്ടും. മത്സരം ഇന്ത്യൻ സമയം അർദ്ധരാത്രി 12:30. ഫിഫ ലോകകപ്പ് ഫൈനൽ പ്രമാണിച്ച് സംസ്ഥാനത്തെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി പ്രഖ്യാപിച്ചു. ഇന്ത്യ ഇംഗ്ലണ്ട് ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ 3rd മത്സരം അല്പസമയത്തിനകം ലോർഡ്സിൽ. FM പ്രധാന വാർത്തകൾ ഇനി 3:57.
7: കാൽപന്തും കലക്കൻ ഓഫറുമായി പിട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
8: LED ടിവികൾക്ക് ഞെട്ടിക്കുന്ന ഡീലുകൾ. 1 EMI ഫ്രീ. 21,000 രൂപ വരെ ക്യാഷ് ബാക്ക് ഓഫർ. 000 ഫിനാൻസ് സ്കീമുകൾ.
7: കൂടാതെ എല്ലാ LED ടിവി ഫിനാൻസ് പർച്ചേസിനും ഉറപ്പായ സമ്മാനങ്ങൾ.
8: പിട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
0: വിദ്യാരംഭം പബ്ലിഷേഴ്സ്, രാമായണ പൊരുൾ. എല്ലാ ദിവസവും രാവിലെ 7 മണിക്ക്. പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്, മുല്ലക്കൽ, ആലപ്പുഴ.
9: ABC ഓർത്തോപേഡിക് ഹോസ്പിറ്റൽ, നോവൽ വായന, എന്നും രാവിലെ 7:15. എല്ലാ അസ്ഥിരോഗ സംബന്ധമായ അസുഖങ്ങൾക്കും വിദഗ്ധ ചികിത്സ. ABC ഓർത്തോപേഡിക് ഹോസ്പിറ്റൽ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി.
10: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, കൊണ്ടോട്ടി കാർഷിക വൃത്താന്തം, എന്നും രാവിലെ 6:30.
11: നടുവേദന, സന്ധിവേദന, അലർജി, പക്ഷാഘാതം, മാനസിക സമ്മർദ്ദം, മൈഗ്രെയിൻ തുടങ്ങിയ അസുഖങ്ങൾക്ക് വിദഗ്ധ ചികിത്സ.
12: ന്യൂ വിഷൻ കണ്ണാശുപത്രി, മഞ്ചേരി. തൊഴിലവസര വാർത്തകൾ എല്ലാ ദിവസവും രാവിലെ 7:20. തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ. ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
13: നമ്മുടെ ഭീമയിൽ ഇപ്പോൾ NRI ഡയമണ്ട് ഫെസ്റ്റ് നടക്കാട്ടോ. ഡയമണ്ട് ക്യാരറ്റിന് 20,000 രൂപ വരെ കിഴിവ് നേടാം. ഒപ്പം ഗോൾഡ് കോയിൻ സമ്മാനവും. 100% ഡയമണ്ട് എക്സ്ചേഞ്ച് വാല്യൂ. കൂടാതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയത് വാങ്ങുമ്പോൾ ഗ്രാമിന് 100 രൂപ അധികം
2: നേടാം. സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ വാങ്ങുന്നവർക്ക് മൈജി ഹോം ഫെസ്റ്റിൽ ഒരു സർപ്രൈസ്.
3: സീലിംഗ് ഫാൻ, ബിരിയാണി പോട്ട്, പ്രഷർ കുക്കർ, കടായി, മിക്സർ ഗ്രൈൻഡർ, ഇവയിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം.
2: മൈജി ഹോം ഫെസ്റ്റ്
3: ജൂലൈ 19 വരെ എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
6: ട്രെയിൻ സമയം. തിരൂർ സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 20909 തിരുവനന്തപുരം പോർബന്തർ എക്സ്പ്രസ് എത്തിച്ചേർന്നു 3:49. 16346 തിരുവനന്തപുരം ലോകമാന്യത്തിലക് നേത്രാവതി എക്സ്പ്രസ് എത്തിച്ചേരുന്നു 4:18. അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ 16325 നിലമ്പൂർ കോട്ടയം എക്സ്പ്രസ് എത്തിച്ചേരുന്നത് 4:01. 5608 നിലമ്പൂർ പാലക്കാട് പാസഞ്ചർ 5:06.

0: ട്രെയിൻ സമയം.
1: കൊരമ്പയിൽ ഹോസ്പിറ്റൽ മഞ്ചേരി പാട്ടുപൊലിമ എന്നും രാവിലെ 7:55.
2: വേദനരഹിത പ്രസവത്തിന് കൊരമ്പയിൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി. ഫോൺ 7510733334.
3: റയാൻസ് സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ സൈബർ ജാലകം എന്നും രാവിലെ 8:10.
2: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്,
3: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്.
4: ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യ ജാലകം
2: ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:10. സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും മെഡിസെപ്പ് പദ്ധതി. ദൃശ്യം കണ്ണാശുപത്രി, കോവിലകത്തുംപാടം, തൃശൂർ, ആൻഡ് ചേറ്റുവ റോഡ്, ചാവക്കാട്.
5: നമ്മുടെ ഭീമയിൽ ഇപ്പോൾ NRI ഡയമണ്ട് ഫെസ്റ്റ് നടക്കാട്ടോ. ഡയമണ്ട് ക്യാരറ്റിന് 20,000 രൂപ വരെ കിഴിവ് നേടാം. ഒപ്പം ഗോൾഡ് കോയിൻ സമ്മാനവും 100% ഡയമണ്ട് എക്സ്ചേഞ്ച് വാല്യൂ. കൂടാതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയത് വാങ്ങുമ്പോൾ ഗ്രാമിന് 100 രൂപ അധികം നേടാം.
6: ഭീമ ജ്വല്ലേഴ്സ്, TNC അപ്ലൈ.
7: സ്റ്റേഡിയം എഫക്ടിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
8: എല്ലാ LED TV പർച്ചേസിനൊപ്പം 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ TVയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED TV ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
7: പിട്ടാപ്പള്ളി ഏജൻസീസ്.
2: അസ്ഥി സംബന്ധമായ വേദനകൾ, നടുവേദന, സന്ധിവേദനകൾ, മുട്ടുവേദന, ആർത്രൈറ്റിസ്, ഫിസ്റ്റുല, ഫിഷ തുടങ്ങിയ രോഗങ്ങൾക്ക് പ്രത്യേക ചികിത്സ.
9: ഹിജാമ തെറാപ്പി, അഗ്നികർമ്മ, ലീച്ച് തെറാപ്പി എന്നിവയ്ക്കും
2: KP പത്രോസ് വൈദ്യൻസ്, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
9: ഫോൺ 9744550424.
10: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ആരോഗ്യ ജാലകം തിങ്കൾ, ബുധൻ, വെള്ളി, ഞായർ രാവിലെ 7:10.
11: കുട്ടികളിലെ കാഴ്ച വൈകല്യങ്ങൾ, നേത്രരോഗങ്ങൾ എന്നിവ കണ്ടെത്തി ചികിത്സിക്കുന്ന കുട്ടികൾക്കായുള്ള നേത്രരോഗ ചികിത്സാ വിഭാഗം.
12: കാൽപന്തും കലക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
13: LED TVകൾക്ക് ഞെട്ടിക്കുന്ന ഡീലുകൾ. 1 EMI ഫ്രീ, 21,000 രൂപ വരെ ക്യാഷ് ബാക്ക് ഓഫർ, 000 ഫിനാൻസ് സ്കീമുകൾ.
12: കൂടാതെ എല്ലാ LED TV ഫിനാൻസ് പർച്ചേസിനും ഉറപ്പായ സമ്മാനങ്ങൾ.
13: പിട്ടാപ്പള്ളി ഏജൻസീസ്.
0: സമയം 3:00 കഴിഞ്ഞ് 3:07. ഇപ്പോൾ മുതൽ 3:15 വരെ ചലച്ചിത്ര ഗാനങ്ങൾ. ആദ്യ ഗാനം എന്ന സ്വന്തം ജാനകിക്കുട്ടി എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസ് പാടിയത്. ഗാനരചനയും സംഗീത സംവിധാനവും കൈതപ്രം.

0: നമ്മുടെ ഭീമയിൽ ഇപ്പോൾ NRI ഡയമണ്ട് ഫെസ്റ്റ് നടക്കാട്ടോ. ഡയമണ്ട് ക്യാരറ്റിന് 20,000 രൂപ വരെ കിഴിവ് നേടാം. ഒപ്പം ഗോൾഡ് കോയിൻ സമ്മാനവും 100% ഡയമണ്ട് എക്സ്ചേഞ്ച് വാല്യൂ. കൂടാതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയത് വാങ്ങുമ്പോൾ ഗ്രാമിന് 100 രൂപ അധികം നേടാം.
1: ഭീമ ജ്വല്ലേഴ്സ്, TNC അപ്ലൈ.
2: സ്നേഹവീട് എന്ന ചിത്രത്തിനു വേണ്ടി ശ്രേയാ ഘോഷാൽ പാടിയ ഗാനം റഫീഖ് അഹമ്മദിന്റെ വരികൾക്ക് ഇളയരാജയുടെ ഇണം.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: Volkswagen Virtus, നാലാം വാർഷികം ആഘോഷിക്കുകയാണ്.
2: Volkswagen Virtusനോടൊപ്പം 1.3 lakh രൂപ വരെ വിലമതിക്കുന്ന പ്രത്യേക ആനുകൂല്യങ്ങളും.
1: Phoenix Volkswagen ഷോറൂം സന്ദർശിക്കൂ.
3: മിക്സി വേണോ അതോ ഗ്യാസ് സ്റ്റൗ വേണോ?
4: ഇപ്പോഴത്തെ ഈ ഡബിൾ ഡോർ മാറ്റി കൂടുതൽ കപ്പാസിറ്റി ഉള്ള ഒരു ഡബിൾ ഡോർ ഫ്രിഡ്ജ് ആണ് വേണ്ടത്.
3: അതാ പറഞ്ഞത്, കൂടുതൽ കപ്പാസിറ്റി ഉള്ള ഡബിൾ ഡോർ റെഫ്രിജറേറ്റർ മൈജി ഹോം ഫെസ്റ്റിൽ നിന്നെടുത്താൽ മിക്സി, ഗ്ലാസ് ടോപ്പ്, ഗ്യാസ് സ്റ്റൗ ഇവയിൽ ഏതെങ്കിലും ഒന്ന് ഫ്രീ.
4: അത് കൊള്ളാലോ. ജൂലൈ 19 വരെ എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും ടേംസ് ആൻഡ് കണ്ടീഷൻ അപ്ലൈ.
5: ചിറയൻകീഴ് രാമകൃഷ്ണന്റെ വരികൾക്ക് എം കെ അർജുനന്റെ ഈണം, യേശുദാസിന്റെ ആലാപനം. ചിത്രം കോരിത്തിരിച്ച നാൾ.

ಸ್ನೇಹ ದೂತ. ശ്രോതാക്കൾ, കത്തുകളിലൂടെയും വാട്സപ്പിലൂടെയും അയച്ച സന്ദേശങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള സന്ദേശഗാന പരിപാടി, ഏവർക്കും ഹൃദ്യമായ സ്വാഗതം.

പ്രിയപ്പെട്ടവരെ, നല്ല ഒരു സന്ദേശത്തോടൊപ്പം നിങ്ങളുടെ ഇഷ്ടഗാനം കൂടി വാട്സപ്പിൽ അയയ്ക്കും. വാട്സപ്പ് നമ്പർ 9495055006. വാട്സപ്പ് നമ്പർ ഒരിക്കൽ കൂടി 9495055006.

പ്രിയ സ്നേഹദൂതിന്, ഭൂലോകം മുഴുവൻ ഒരു ഗോളം രൂപത്തിൽ ഒരു പന്തായി മാറുന്ന അവസ്ഥയായിരുന്നു ഇന്ന് വരെ. ഇന്ന് ആ ഭൂഗോളം പന്ത് രൂപത്തിൽ സ്വർണ കപ്പായി പൊരുതി നേടിയവർ ഉയർത്തുന്നതോടെ ഇനി പ്രതീക്ഷ ഉണർത്തുന്ന 4 വർഷങ്ങൾ നമ്മെ കാത്തിരിക്കുന്നു. കാൽപന്ത് കളിയുടെ പെരുമ അത്രമാത്രം ഉൾക്കൊണ്ടവരാണ് ലോകജനത. കാൽപന്ത് കളിയെ ലോകജനതയിൽ ഭൂരിഭാഗം പേരും നെഞ്ചേറ്റാൻ കാരണം അതിന്റെ സമയമാണ്. പരമാവധി 150 മിനിറ്റിൽ എല്ലാം തീരുമാനമാവും. അതിലുപരി കളിയുടെ ചട്ടം ഏവർക്കും എളുപ്പത്തിൽ മനസ്സിലാവും. ഇത്രയും അഭിമാനിക്കാൻ, ഊറ്റം കൊള്ളാൻ മറ്റേതുണ്ട്? ഫുട്ബോൾ അല്ലാതെ. ഈയൊരു സന്ദേശത്തോടൊപ്പം സുഡാനി ഫ്രം നൈജീരിയ എന്ന ചിത്രത്തിനു വേണ്ടി ഷഹബാസ് അമൻ പാടിയ ഏതുണ്ടട കാൽപ്പന്തല്ലാതെ എന്ന ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നു.

സ്നേഹദൂതിലെ ആദ്യ സന്ദേശം വായിക്കാം. ഈ സന്ദേശം അയച്ചിരിക്കുന്നത് ശങ്കർ മണ്ണാർക്കാട് അരക്കുരിശിയിൽ നിന്നും.

0: ലോഡ് വാഷിംഗ് മെഷീൻ വാങ്ങാൻ ഇതാണ് ബെസ്റ്റ് സമയം.
1: അതിന് അങ്ങനെ വല്ല സമയമുണ്ടോ?
0: ഉണ്ടല്ലോ.
2: മൈ ജി ഹോം ഫെസ്റ്റിൽ വാങ്ങുമ്പോൾ പ്രഷർ വാഷർ, ജ്യൂസർ, കൂലർ, എയർ ഫ്രൈയർ, മിക്സർ ഗ്രൈൻഡർ എന്നിവയിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സമ്മാനമായി തിരഞ്ഞെടുക്കാം.
0: മൈ ജി ഹോം ഫെസ്റ്റ് ജൂലൈ 19 വരെ എല്ലാ മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
3: ഇനി ജയശ്രീ പോത്തുകളില് സ്നേഹദൂതിലേക്ക് അയച്ച സന്ദേശത്തിലേക്ക്. വിജയിച്ചേ അടങ്ങൂ എന്ന ദൃഢനിശ്ചയത്തോടെ വരുന്നവർക്ക് മുന്നിൽ പ്രതിസന്ധികളായിരിക്കും കീഴടങ്ങുക. ഒറ്റ മനസ്സോടെ മുന്നിട്ടിറങ്ങുന്നിടത്ത് പ്രകൃതിയും സാഹചര്യങ്ങളും വഴിമാറിത്തരികയും എല്ലാം നമുക്കനുകൂലമായി വരികയും ചെയ്യുന്നു. ആത്മവിശ്വാസം നൽകുന്ന കൂട്ടായ്മകൾ കരുത്തോടെ നിലനിൽക്കട്ടെ. ഈയൊരു സന്ദേശത്തോടൊപ്പം ഹൗ ഓൾഡ് ആർ യു എന്ന ചിത്രത്തിനു വേണ്ടി ശ്രേയ ഘോഷാൽ പാടിയ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നു.

ഇനി നിലമ്പൂർ കവളമുക്കട്ടയിൽ നിന്നും അബ്ദുൾ നാസർ സ്നേഹദൂതിലേക്ക് അയച്ച സന്ദേശം: ജീവിതം ഒരു സ്വപ്നമാണ്, ഒരിക്കലും കൈവിട്ടു പോവരുതേ എന്നാഗ്രഹിക്കുന്ന ഒരു വലിയ സ്വപ്നം. നിരാശയും ദുഃഖവും ജീവിതത്തിൽ ഉണ്ടായിക്കൊണ്ടേയിരിക്കും, എങ്കിലും ആശകളും സ്വപ്നങ്ങളും കൈവിടാതെ മുന്നോട്ടു പോവാൻ ശ്രമിക്കുക. തീർച്ചയായും ഇന്നല്ലെങ്കിൽ നാളെ സുഖവും സന്തോഷവും നമ്മെ തേടിയെത്തും. ഈയൊരു സന്ദേശത്തോടൊപ്പം ജീവിതം എന്ന ചിത്രത്തിനു വേണ്ടി പൂവച്ചൽ ഖാദറും ഗംഗയ്യ അമരനും ഒരുക്കി യേശുദാസ് പാടിയ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നു.

സ്നേഹദൂതിലേക്ക് അടുത്ത സന്ദേശം അയച്ചിരിക്കുന്നത് നിലമ്പൂരിൽ നിന്നും ആവണി. സ്വപ്നങ്ങളില്ലെങ്കിൽ ജീവിതത്തിന് എന്തർത്ഥമാണ്? വലിയ വലിയ സ്വപ്നങ്ങൾ കാണുക, അത് യാഥാർത്ഥ്യമാക്കാൻ പ്രയത്നിക്കുക, തീർച്ചയായും വിജയം കൈവരിക്കും. ഈയൊരു സന്ദേശത്തോടൊപ്പം പി ഭാസ്കരനും വിദ്യാധരനും ഒരുക്കി കാണാൻ കൊതിച്ച് എന്ന ചിത്രത്തിനുവേണ്ടി ചിത്ര പാടിയ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നു.

ഇനി പി വി മുഹമ്മദ് വടക്കേ വാവനൂർ സ്നേഹദൂതിലേക്ക് അയച്ച സന്ദേശത്തിലേക്ക്. വ്രതശുദ്ധിയുടെയും മനഃശുദ്ധിയുടെയും പുണ്യം നിറച്ച് വീണ്ടും ഒരു രാമായണ മാസം പിറവിയെടുത്തു. രാമം ദശരഥം വിധ്യം മാം വിധി ജനകാത്മജം. ഇത് രാമായണ മാസം, പുണ്യങ്ങളുടെ കർക്കിടക മാസം, മനഃശുദ്ധിയുടെ പരിവർത്തന ലക്ഷ്യമാക്കുന്ന രാമായണ മാസാചരണം ആത്മീയമായ ആനന്ദത്തിന്റെ ഈ നാളുകളിലേക്ക് ഉണരുകയാണ് മനസ്സും ശരീരവും ഒരിക്കൽ കൂടി. ഈ രാമായണ മാസത്തിൽ ആകാശവാണി മഞ്ചേരി എഫ് എമ്മിനും പ്രിയ ശ്രോതാക്കൾക്കും പ്രാർത്ഥനകളും നന്മകളും നേർന്നുകൊണ്ട് സ്നേഹദൂതിൽ അരയന്യങ്ങളുടെ വീട് എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസും ഗായത്രിയും പാടിയ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നു. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം

ഇതും യശോദ രവീന്ദ്രൻ. പണ്ടൊക്കെ കൂട്ടുകുടുംബ വ്യവസ്ഥിതിയായിരുന്നല്ലോ. ഒരച്ഛൻ്റെയും അമ്മയുടെയും മക്കളും അവരുടെ കുടുംബങ്ങളും എല്ലാവരും ഒരേ മേൽക്കൂരയ്ക്ക് കീഴിൽ എന്തിനും ഏതിനും പരസ്പരം താങ്ങും തണലുമായി. ആ ഒരു കാലം ഇനി തിരിച്ചു വരുമോ? എല്ലായിരിക്കാം. ആ ഒരു കാലത്തിൻ്റെ നല്ല ഓർമ്മകൾ ഒരുപക്ഷെ തിരിച്ചുകൊണ്ട്

ഓർമ്മകൾ ഒരുപക്ഷെ തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കുന്നുണ്ട് ഈ ഗാനത്തിൽ. കാര്യസ്ഥൻ എന്ന ചിത്രത്തിന് വേണ്ടി കൈതപ്രവും ബേണി ഇഗ്നേഷ്യസും ഒരുക്കി പ്രീത, മധു ബാലകൃഷ്ണൻ എന്നിവർ പാടിയ ഗാനം.

ഇനി എൻ കെ രാധാകൃഷ്ണൻ കാക്കൂരിന്റെ സന്ദേശം. മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല എന്നാണല്ലോ ചൊല്ല്. ഓരോ പ്രദേശത്തും കാടുകളും നീർത്തടങ്ങളുമുള്ള സ്ഥലങ്ങളുണ്ട്. ഈ പരിസ്ഥിതി വ്യവസ്ഥയെ സംരക്ഷിക്കാതെ ഏറിയ പേരും ദൂരേക്ക് മലകളും കാടുകളും പുഴകളും കാണുവാൻ വെമ്പൽ കൊള്ളുന്നു. ഓരോരുത്തരും പ്രകൃതി വീക്ഷണം വെച്ച് പുലർത്തിയാൽ അവശേഷിക്കുന്ന മണ്ണും പാറകളും സസ്യങ്ങളും സംരക്ഷിക്കുകയും പുതുതായി സസ്യവൽക്കരണം നടത്തുകയും ചെയ്താൽ ഓരോ നാട്ടിലും വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ സൃഷ്ടിക്കുവാൻ കഴിയും. കാശുമുടക്കാതെ വാഹനയാത്ര ചെയ്യാതെ പരമാവധി പ്രദേശങ്ങളിൽ നമുക്ക് ഭൂമിക്ക് കിട്ടിയ സ്ത്രീധനങ്ങളെ കാണാം, ആസ്വദിക്കാം. മലകൾ, പുഴകൾ,

പൂവനങ്ങൾ, വന്യമൃഗങ്ങൾ എന്നിവ മൂന്നാറിലോ വള്ളിയൂർക്കാവിലോ സൈലന്റ് വാലിയിലോ ഊട്ടിയിലോ ശ്രീനഗറിലോ മാത്രമല്ല സൃഷ്ടിക്കുവാൻ കഴിയുക. നമ്മുടെ നാട്ടിൽ മലകളിൽ മരം നട്ടുപിടിപ്പിക്കുക, പാറകളും മണ്ണും മാന്താതെ വറ്റിയ നീർച്ചാലുകൾ പുനർജീവിപ്പിക്കാം. മെലിഞ്ഞുണങ്ങിയ തോട്ടുകളിൽ മാലിന്യങ്ങൾ മാറ്റി തെളിനീർ പ്രവാഹമുണ്ടാക്കുക. ചെറുമൃഗങ്ങളെയും പക്ഷികളെയും ഇവിടെ ജീവിക്കാൻ അനുവദിക്കുക. വാഹനാപകടങ്ങളിൽ പെടാതെ ഓരോരുത്തർക്കും സ്വന്തം പഞ്ചായത്തിൽ വിനോദ കേന്ദ്രങ്ങൾ ഒരുക്കാൻ കഴിയട്ടെ. കാലാവസ്ഥയിൽ വന്ന മാറ്റങ്ങളെ അതിജീവിക്കാൻ ഒരു പരിധിവരെ സാധിക്കും. ചൂടിനെ നിയന്ത്രിക്കാനാകും. ഋതുക്കളെ പഴയ പടിയിലേക്ക് കൊണ്ടുപോകാൻ കഴിയും. വേണമെങ്കിൽ ചക്കവേരിലും കായ്ക്കും. മനസ്സ് വയ്ക്കണം എന്ന് മാത്രം. ഈ ഒരു സന്ദേശത്തോടൊപ്പം ഒളിയമ്പുകൾ എന്ന ചിത്രത്തിനു വേണ്ടി എം ജി ശ്രീകുമാറും സുജാതയും പാടിയ ഗാനം കേൾക്കാം. രചന ONV, സംഗീതം MS വിശ്വനാഥൻ.

0: സ്നേഹദൂതിന്റെ സമയം ഇവിടെ പൂർണ്ണമാവുന്നു. സന്ദേശങ്ങൾ അയച്ച ഏവർക്കും നന്ദി. ആകാശവാണി 102.7 മഞ്ചേരി FM.
1: FM പ്രധാന വാർത്തകൾ.
0: പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് നാളെ തുടക്കമാകും. സമ്മേളനം അടുത്ത മാസം 13 വരെ. സാൻസിബാർ പ്രസിഡന്റ് ഹുസൈൻ അലി ന്യൂഡൽഹിയിൽ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണനുമായി കൂടിക്കാഴ്ച നടത്തി. ജമ്മുകശ്മീരിലെ പൂഞ്ച് ജില്ലയിൽ കനത്ത മഴയെ തുടർന്നുണ്ടായ ഉരുൾപൊട്ടലിലും വെള്ളപ്പൊക്കത്തിലും 3 സ്ത്രീകൾ ഉൾപ്പെടെ 4 മരണം. സംസ്ഥാനത്ത് മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. എറണാകുളം മുതൽ കാസർഗോഡ് വരെയുള്ള 8 ജില്ലകളിൽ ഇന്ന് മഞ്ഞജാഗ്രത. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിലെ തീരങ്ങളിൽ നാളെ പകൽ 8:30 മുതൽ രാത്രി 11:30 വരെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം. ലോകം ഫുട്ബോൾ ആവേശത്തിൽ. ലോക കിരീടത്തിനായി അർജന്റീനയും സ്പെയിനും ഏറ്റുമുട്ടും. മത്സരം ഇന്ത്യൻ സമയം രാത്രി 12:30. ലോകകപ്പ് ഫൈനൽ പ്രമാണിച്ച് സംസ്ഥാനത്തെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി പ്രഖ്യാപിച്ചു. സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷന്റെ കീഴിലുള്ള തെരഞ്ഞെടുത്ത തിയേറ്ററുകളിൽ ലോകകപ്പ് ഫൈനൽ തത്സമയം പ്രദർശിപ്പിക്കുമെന്ന് മന്ത്രി PC വിഷ്ണുനാഥ്. ഇന്ത്യയ്ക്കെതിരായ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ 3 മത്സരത്തിൽ ടോസ് നേടിയ ഇംഗ്ലണ്ട് ബാറ്റിംഗ് തെരഞ്ഞെടുത്തു. ലോർഡ്സിലാണ് മത്സരം. കണ്ണൂർ പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്തെ കടയിൽ നിന്നും 1 ക്വിന്റലിലധികം വരുന്ന വ്യാജ ബയോ ക്യാരി ബാഗുകൾ പിടികൂടി.
1: FM പ്രധാന വാർത്തകൾ.
2: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
3: എല്ലാ LED TV പർച്ചേസിനൊപ്പവും 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ TVയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED TV ഫിനാൻസ് പർച്ചേസിനൊപ്പവും ഉറപ്പായ സമ്മാനങ്ങൾ.
2: പിട്ടാപ്പള്ളി ഏജൻസീസ്.
4: റീഗൽ ജ്വല്ലേഴ്സ് എടപ്പാൾ ആൻഡ് കുട്ടനാട് മധുരം ഗീതം
5: എന്നും രാവിലെ 7 മണിക്ക്
4: പരിപൂർണ 100% ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
5: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
6: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ
5: ഇന്നത്തെ ഗാനം
6: എന്നും രാവിലെ 7:35
5: മികച്ച ചികിത്സ കുറഞ്ഞ ചിലവിൽ
6: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ.
7: മിക്സി വേണോ അതോ ഗ്യാസ് സ്റ്റവ് വേണോ?
8: ഇപ്പോഴത്തെ ഈ ഡബിൾ ഡോർ മാറ്റി കൂടുതൽ കപ്പാസിറ്റി ഉള്ള ഒരു ഡബിൾ ഡോർ ഫ്രിഡ്ജ് ആണ് വേണ്ടത്.
7: അതാ പറഞ്ഞത്, കൂടുതൽ കപ്പാസിറ്റി ഉള്ള ഡബിൾ ഡോർ റെഫ്രിജറേറ്റർ മൈജി ഹോം ഫെസ്റ്റിൽ നിന്നെടുത്താൽ മിക്സി, ഗ്ലാസ് ടോപ്പ്, ഗ്യാസ് സ്റ്റവ് ഇവയിൽ ഏതെങ്കിലും ഒന്ന് ഫ്രീ.
8: അത് കൊള്ളാലോ. ജൂലൈ 19 വരെ എല്ലാ മൈജി ഫീച്ചർ ഷോറൂമുകളിലും ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ.
9: അല്ല ഭാസ്കരേട്ട, നിങ്ങളെ കുറെ ദിവസമായല്ലോ കണ്ടിട്ട്, പുറത്തേക്കൊന്നും ഇറങ്ങാറില്ലേ?
10: ഒന്നും പറയണ്ട, കാലിന്റെ മുട്ടിന് തീരെ വയ്യടോ. ഒരു 3-4 ഡോക്ടർമാരെ കാണിച്ചു, എല്ലാരും മുട്ടു മാറ്റി വെക്കണമെന്നാ പറയുന്നത്. ഓപ്പറേഷൻ ഇപ്പൊ എവിടുന്ന് ചെയ്യണം ആലോചിക്കുന്നത്?
9: അതിപ്പോ എന്താ ആലോചിക്കാനാ, നമ്മളെ കിംസ് അൽഷിഫ എന്ന് ചെയ്താ പോരെ.
10: ഏത്? നമ്മളെ പെരിന്തൽമണ്ണയിലെ കിംസ് അൽഷിഫ എന്നോ?
9: അതേന്ന്, നമ്മളെ ജോസേട്ടനും ഉന്റെ അച്ഛനും ഒക്കെ മുട്ട് മാറ്റി വെച്ചത് അവിടുന്നല്ലേ.
10: ആഹാ, ഓരൊക്കെ ഉഷാറായി നടക്കുന്നുണ്ടല്ലോ.
11: 20-ലധികം ഓർത്തോപീഡിക് സ്പെഷ്യലിസ്റ്റുകളുടെ പാനൽ, 10,000-ലധികം സന്ധി മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ, ഇടുപ്പ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ,
10: ഇൻഫെക്ഷൻ നന്നേ കുറവ്, ഉയർന്ന വിജയ ശതമാനം.
11: കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. വിളിക്കൂ 0499332992.
12: സ്പൈൻ ക്ലിനിക് ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ മഞ്ചേരി കാവിധാര.
13: ചൊവ്വ, വ്യാഴം, ശനി രാവിലെ 7:45.
12: നട്ടെല്ല് സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം
13: ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ മഞ്ചേരി.
14: ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീൻ വാങ്ങാൻ ഇതാണ് ബെസ്റ്റ് സമയം.
15: അതിന് അങ്ങനെ വല്ല സമയമുണ്ടോ?
14: ഉണ്ടല്ലോ.
16: മൈജി ഹോം ഫെസ്റ്റിൽ വാങ്ങുമ്പോൾ പ്രഷർ വാഷർ, ജ്യൂസർ, കൂലർ, എയർ ഫ്രയർ, മിക്സർ ഗ്രൈൻഡർ എന്നിവയിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സമ്മാനമായി തിരഞ്ഞെടുക്കാം.
14: മൈജി ഹോം ഫെസ്റ്റ് ജൂലൈ 19 വരെ എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
12: അൽ റിഹാൻ കണ്ണാശുപത്രി, ദൃഷ്ടി
17: ദിവസവും കാലത്ത് 6:35.
18: സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും സമഗ്ര ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി മെഡിസെപ്പ് ഇപ്പോൾ അൽ റിഹാൻ കണ്ണാശുപത്രിയിൽ.
12: ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യ ജാലകം.
19: ചൊവ്വ, വ്യാഴം, ശനി രാവിലെ 7:10. സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും മെഡിസെപ്പ് പദ്ധതി. ദൃശ്യം കണ്ണാശുപത്രി, കോവിലകത്തുംപാടം, തൃശൂർ ആൻഡ് ചേറ്റുവ റോഡ്, ചാവക്കാട്.
1: കാൽപന്തും കലക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
0: LED TVകൾക്ക് ഞെട്ടിക്കുന്ന ഡീലുകൾ. 1 EMI ഫ്രീ, 21,000 രൂപ വരെ ക്യാഷ് ബാക്ക് ഓഫർ, 000 ഫിനാൻസ് സ്കീമുകൾ.
1: കൂടാതെ എല്ലാ LED TV ഫിനാൻസ് പർച്ചേസിനും ഉറപ്പായ സമ്മാനങ്ങൾ.
0: പിട്ടാപ്പള്ളി ഏജൻസീസ്.
14: ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീൻ വാങ്ങാൻ ഇതാണ് ബെസ്റ്റ് സമയം.
15: അതിന് അങ്ങനെ

0: നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സമ്മാനമായി തിരഞ്ഞെടുക്കാം.
1: മൈ ജി ഹോം ഫെസ്റ്റ് ജൂലൈ 19 വരെ എല്ലാ മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
2: ട്രെയിൻ സമയം.
3: ട്രെയിൻ നമ്പർ 1634 തിരുവനന്തപുരം ലോകമാന്യ തിലക് നേത്രാവതി എക്സ്പ്രസ് 4:18, 1661 പാലക്കാട് കണ്ണൂർ എക്സ്പ്രസ് 4:20, 1636 കണ്ണൂർ എറണാകുളം എക്സ്പ്രസ് 4:50, 1668 കോയമ്പത്തൂർ കണ്ണൂർ എക്സ്പ്രസ് 5:19 തിരൂർ സ്റ്റേഷനിൽ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു.
2: ട്രെയിൻ സമയം.

ഭൂഗോളം ഒരു പന്തായി ചുരുങ്ങിയിരിക്കുകയാണല്ലേ. അഡിഡാസ് ട്രയോൻഡ എന്ന കളർഫുൾ ബോൾ നാളെ പുലർച്ചെ അറിയാം. ഒട്ടേറെ ചോദ്യങ്ങളാണ്. മെസ്സി ഗോൾഡൻ ബൂട്ട് അണിയുമോ, അതോ 10 ഗോളടിച്ച് നിൽക്കുന്ന എംബാപ്പെ തന്നെയോ? ഗോൾഡൻ ഗ്ലവ് ആർക്കായിരിക്കും? അർജന്റീനയോ സ്പെയിനോ, ആരാണ് കപ്പ് കയ്യേറുക? നാളെ പുലർച്ചെ അറിയാമെല്ലാം അല്ലേ. ഈ ഫുട്ബോൾ ലഹരിയിലാണ്, ഈ ഫുട്ബോൾ ലഹരിയിലും വിടരാൻ മറക്കുന്നില്ല നമ്മുടെ നാലുമണിപ്പൂക്കൾ. ഇന്ന് നാലുമണിപ്പൂക്കളിൽ നിങ്ങളോടൊപ്പം ഞാൻ TP വിനയ്കുമാർ.

0: പുതിയ നുറുങ്ങറിവുമായി ഇതാ മുനിരാമയൂർ.
1: യൂട്യൂബിൽ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് വാട്സാപ്പിലോട്ട് ചാറ്റ് ചെയ്യാൻ വന്നാൽ സ്വാഭാവികമായും യൂട്യൂബ് വീഡിയോ പോസാകും, തുടർന്ന് കാണാൻ പറ്റില്ല അല്ലേ. എന്നാൽ കേൾവിക്ക് പ്രാധാന്യമുള്ള തരത്തിലുള്ള ഒരു വീഡിയോ ആണ് നിങ്ങൾ കാണുന്നത് എന്ന് കരുതുക. അതാണെങ്കിൽ പോലും നിങ്ങൾ യൂട്യൂബിൽ നിന്ന് മാറി മറ്റൊരു അപ്ലിക്കേഷൻ തുറന്നാലുടനെ വീഡിയോ പോസാകും, നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം നടക്കാതെയാകും. എന്നാൽ ഇതിനൊരു പരിഹാരമുണ്ട്. ഇതിന് ചെയ്യേണ്ടത് ഇത്രമാത്രം, നിങ്ങൾ ഒരു ബ്രൗസറിൽ youtube.com ഓപ്പൺ ചെയ്യണം. ശ്രദ്ധിക്കുക, യൂട്യൂബ് ആപ്പ് അല്ല ഓപ്പൺ ചെയ്യേണ്ടത്, ഒരു ബ്രൗസറിൽ youtube.com ഓപ്പൺ ചെയ്യുക. മാത്രമല്ല, ഇനി ഡെസ്ക്ടോപ്പ് സൈറ്റ് എന്നുള്ള ഓപ്ഷൻ ആ ബ്രൗസറിൽ എവിടെയാണോ അത് നോക്കി തിരഞ്ഞെടുക്കുക കൂടി ചെയ്യണം. ഇങ്ങനെ ചെയ്യുമ്പോൾ സാധാരണ കമ്പ്യൂട്ടർ സ്ക്രീനിൽ യൂട്യൂബ് കാണുന്നത് പോലെ നിങ്ങളുടെ മൊബൈൽ ഫോണിലും കാണാം. ഇനി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വീഡിയോ പ്ലേ ചെയ്യുക. ഇതിനുശേഷം ഹോം ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ സ്വാഭാവികമായും വീഡിയോ പോസാകും. ആ സമയത്ത് നിങ്ങൾക്ക് ചാറ്റ് ചെയ്യാം. പക്ഷേ ഈ വീഡിയോ ഇപ്പുറത്ത് കാണാനോ കേൾക്കാനോ പറ്റുന്നില്ലല്ലോ. ഇതിന് പരിഹാരമുണ്ട്. ഇതിന് നിങ്ങൾ മൊബൈൽ ഫോൺ സ്ക്രീൻ ലോക്കാക്കി കഴിഞ്ഞാൽ വീഡിയോ കൺട്രോൾ അവിടെ ഡിസ്പ്ലേ ആവും. അവിടെ പ്ലേ ബട്ടൺ ഉണ്ടാവും. ഇത് അമർത്തി കഴിഞ്ഞാൽ വീണ്ടും ആ വീഡിയോയിലെ ശബ്ദം നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും. അപ്പോൾ വീണ്ടും മൊബൈൽ ഫോൺ അൺലോക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് വാട്സപ്പോ മറ്റ് ഇഷ്ടമുള്ള ഏത് ആപ്പ് വേണമെങ്കിലും ഉപയോഗിക്കുവാനും പറ്റും. ഈ രൂപത്തിൽ ബാക്ക്ഗ്രൗണ്ടിൽ യൂട്യൂബ് വീഡിയോ കേട്ടുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതെല്ലാം മൊബൈൽ ഫോണിൽ ചെയ്യാം. സ്റ്റെപ്പുകൾ ഒന്നുകൂടി പറയാം. youtube.com എന്നത് മൊബൈൽ ഫോണിലെ ഒരു ബ്രൗസറിൽ ഓപ്പൺ ചെയ്യുക, ഡെസ്ക്ടോപ്പ് മോഡ് സെലക്ട് ചെയ്യുക, ശേഷം വീഡിയോ പ്ലേ ചെയ്യുക. ഹോം ബട്ടൺ അമർത്തുമ്പോൾ വീഡിയോ പോസാകും. എന്നിട്ട് സ്ക്രീൻ ലോക്ക് ചെയ്യുമ്പോൾ വീഡിയോ കൺട്രോൾ അവിടെ കാണും. അതിൽ ഒരിക്കൽ കൂടി പ്ലേ ബട്ടൺ അമർത്തിയാൽ ആ ബ്രൗസർ തുറക്കാതെ തന്നെ യൂട്യൂബ് വീഡിയോ പ്ലേ ആയിക്കൊണ്ടിരിക്കും. ശേഷം ഇഷ്ടമുള്ളതുപോലെ നിങ്ങൾക്ക് മൊബൈൽ ഫോൺ ഉപയോഗിക്കുകയും ചെയ്യാം.
2: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
3: എല്ലാ LED ടിവി പർച്ചേസിനൊപ്പം 6000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
2: പിട്ടാപ്പള്ളി ഏജൻസീസ്.
4: ABC ഓർത്തോപ്പീഡിക് ഹോസ്പിറ്റൽ നോവൽ വായന എന്നും രാവിലെ 7:15 എല്ലാ അസ്ഥിരോഗ സംബന്ധമായ അസുഖങ്ങൾക്കും വിദഗ്ധ ചികിത്സ. ABC ഓർത്തോപ്പീഡിക് ഹോസ്പിറ്റൽ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി.
5: നമ്മുടെ ഭീമയിൽ ഇപ്പോൾ NRI ഡയമണ്ട് ഫെസ്റ്റ് നടക്കാട്ടോ. ഡയമണ്ട് ക്യാരറ്റിന് 20,000 രൂപ വരെ കിഴിവ് നേടാം. ഒപ്പം ഗോൾഡ് കോയിൻ സമ്മാനവും 100% ഡയമണ്ട് എക്സ്ചേഞ്ച് വാല്യൂ. കൂടാതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയത് വാങ്ങുമ്പോൾ ഗ്രാമിന് 100 അധികം
6: നേടാം.
2: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
3: എല്ലാ LED ടിവി പർച്ചേസിനൊപ്പം 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
2: പിട്ടാപ്പള്ളി ഏജൻസീസ്.
7: വിദ്യാരംഭം പബ്ലിഷേഴ്സ്, രാമായണപ്പൂർ. എല്ലാ ദിവസവും രാവിലെ 7:00. പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്, മുല്ലക്കൽ, ആലപ്പുഴ.
8: കൊരമ്പയിൽ ഹോസ്പിറ്റൽ, മഞ്ചേരി, പാട്ടുപൊലിമ എന്നും രാവിലെ 7:55.
9: വേദനരഹിത പ്രസവത്തിന് കൊരമ്പയിൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി. ഫോൺ 7510733334.
10: പുതിയ ഫ്രിഡ്ജോ വാഷിംഗ് മെഷീനോ വാങ്ങാൻ പ്ലാൻ ചെയ്യുന്നുണ്ടോ?
11: എങ്കിൽ മൈജി ഹോം ഫെസ്റ്റിലേക്ക് സ്വാഗതം. റെഫ്രിജറേറ്റർ അല്ലെങ്കിൽ വാഷിംഗ് മെഷീൻ വാങ്ങുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കിച്ചൺ ആൻഡ് സ്മോൾ അപ്ലയൻസസുകൾ ഉറപ്പ് സമ്മാനമായി തിരഞ്ഞെടുക്കാനുള്ള അവസരം.
12: മൈജി ഹോം ഫെസ്റ്റ് ജൂലൈ 19 വരെ എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.

0: സർപ്രൈസ്.
1: സീലിംഗ് ഫാൻ, ബിരിയാണി പോട്ട്, പ്രഷർ കുക്കർ, കടായി, മിക്സർ ഗ്രൈൻഡർ, ഇവയിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം.
0: മൈജി ഹോം ഫെസ്റ്റ്
1: ജൂലൈ 19 വരെ എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.

സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.

0: നിലമ്പൂർ സ്നേഹാലയം 32-ാം വയസ്സിലേക്ക്.
1: നിങ്ങളുടെ വീട്ടിലെ വിവാഹം, ജന്മദിനം, മരണാനന്തര ചടങ്ങുകൾ തുടങ്ങിയ വേളകളിൽ സാധുക്കൾക്ക് ഒരു നേരത്തെ അന്നദാനം ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടോ
0: എങ്കിൽ വിളിക്കൂ നിലമ്പൂർ സ്നേഹാലയം.
1: ഫോൺ 9895357069. കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, കൊണ്ടോട്ടി കാർഷിക വൃത്താന്തം, എന്നും രാവിലെ 6:30.
0: നടുവേദന, സന്ധിവേദന, അലർജി, പക്ഷാഘാതം, മാനസിക സമ്മർദ്ദം, മൈഗ്രെയിൻ തുടങ്ങിയ അസുഖങ്ങൾക്ക് വിദഗ്ധ ചികിത്സ.
2: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ, തീവണ്ടി സമയം,
1: എന്നും രാവിലെ 8:30.
2: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ്പിആർകെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
1: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ.
3: കാൽപന്തും കലക്കൻ ഓഫറുമായി പിട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
4: എൽജി ടിവികൾക്ക് ഞെട്ടിക്കുന്ന ഡീലുകൾ. 1 EMI ഫ്രീ, 21,000 രൂപ വരെ ക്യാഷ് ബാക്ക് ഓഫർ, 000 ഫിനാൻസ് സ്കീമുകൾ.
3: കൂടാതെ എല്ലാ എൽഇഡി ടിവി ഫിനാൻസ് പർച്ചേസിനും ഉറപ്പായ സമ്മാനങ്ങൾ.
4: പിട്ടാപ്പിള്ളിൽ ഏജൻസീസ്. നമ്മുടെ ഭീമയിൽ ഇപ്പോൾ NRI ഡയമണ്ട് ഫെസ്റ്റ് നടക്കാട്ടോ. ഡയമണ്ട് ക്യാരറ്റിന് 20,000 രൂപ വരെ കിഴിവ് നേടാം. ഒപ്പം ഗോൾഡ് കോയിൻ സമ്മാനവും, 100% ഡയമണ്ട് എക്സ്ചേഞ്ച് വാല്യൂ. കൂടാതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയത് വാങ്ങുമ്പോൾ ഗ്രാമിന് 100 രൂപ അധികം നേടാം.
5: ഭീമ ജ്വല്ലേഴ്സ്, TNC അപ്ലൈ.
6: നമ്മൾ പല ആവശ്യങ്ങൾക്കായി ഇൻഷുറൻസ് തുക അടയ്ക്കുന്നവരായിരിക്കും അല്ലേ? വാഹന ഇൻഷുറൻസ്, ലൈഫ് ഇൻഷുറൻസ്, അങ്ങനെ ഓരോന്നോരോന്നായിട്ട്. എന്നാൽ ചില സമയത്ത് നമ്മുടെ മെഡിക്കൽ ആവശ്യങ്ങൾക്ക് നമ്മൾ ഇൻഷൂർ ചെയ്തിട്ടും തുകകളൊക്കെ അടച്ചിട്ടും തുക ലഭിക്കാത്ത ഒരു അനുഭവം ഉണ്ടായിട്ടില്ലേ? ഇനി അങ്ങനെയാണെങ്കിൽ തന്നെ ചിലപ്പോൾ നമ്മുടെ ചികിത്സയ്ക്ക് ആവശ്യമായി വന്ന അത്രയും തന്നെ തുക ലഭിക്കാതെ വന്നിട്ടില്ലേ? ഇനി ഇതാ, ഇതൊന്ന് കേട്ടു നോക്കൂ.
7: നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പണം അടിയന്തര സാഹചര്യം വന്നാൽ ഉപകാരപ്പെടും എന്ന വിശ്വാസത്തിൽ ഇൻഷുറൻസ് കമ്പനികളെ വിശ്വസിച്ച് ഏൽപ്പിക്കാറുണ്ട് അല്ലേ? എന്നാൽ കൃത്യമായ പ്രീമിയം അടച്ചിട്ടും അടിയന്തരമായി ഒരു ചികിത്സാ സഹായം ആവശ്യമായി വരുമ്പോൾ ഇൻഷുറൻസ് തുക അന്യായമായി നിഷേധിക്കപ്പെട്ടാലോ? അത്തരമൊരു സാഹചര്യത്തിൽ ഇൻഷുറൻസ് കമ്പനിക്കെതിരെയുണ്ടായ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷന്റെ ഒരു വിധിയാണ് ഇന്ന് ജാഗ്രതയിൽ. കേസിന് ആസ്പദമായ സംഭവം ഇങ്ങനെയാണ്. പത്തപ്പെരിയം സ്വദേശി മുജീബ് റഹ്മാൻ തന്റെ വയോധികയായ ഉമ്മയുടെ ചികിത്സാ ചെലവിനായാണ് ഇൻഷുറൻസ് കമ്പനിയെ സമീപിച്ചത്. 4 ആശുപത്രികളിലായി 20 ദിവസത്തിലധികം ഇവർ ചികിത്സയിലായിരുന്നു. എന്നാൽ പോളിസി എടുക്കുന്നതിന് മുമ്പ് തന്നെ രോഗിക്ക് ഹൃദയ ശ്വസന സംബന്ധമായ രോഗങ്ങൾ ഉണ്ടായിരുന്നുവെന്നും ഇത് മറച്ചുവെച്ചാണ് പോളിസി എടുത്തതെന്നും ആരോപിച്ച് കമ്പനി ആനുകൂല്യം നിഷേധിക്കുകയായിരുന്നു. നിലവിലില്ലാത്ത ചികിത്സാരേഖകൾ ആവശ്യപ്പെട്ടാണ് സ്റ്റാർ ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനി ആനുകൂല്യം നിഷേധിച്ചത്. ഇല്ലാത്ത ചികിത്സാരേഖകൾ ആവശ്യപ്പെട്ട് ഇൻഷുറൻസ് നിഷേധിക്കുന്നത് സേവനത്തിലെ വീഴ്ചയും അനുചിതമായ വ്യാപാര രീതിയുമാണെന്ന് കെ മോഹൻദാസ് പ്രസിഡന്റായ മലപ്പുറം ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ കണ്ടെത്തി. ചികിത്സാ ചെലവായ 2,848 രൂപയും നഷ്ടപരിഹാരമായി 20,000 രൂപയും കോടതി ചെലവിലേക്കായി 5,000 രൂപയും ഒരു മാസത്തിനകം പരാതിക്കാരന് നൽകാൻ കമ്മീഷൻ ഉത്തരവിട്ടു. വീഴ്ച വരുത്തിയാൽ 9% പലിശയും നൽകണം. നമ്മുടെ അവകാശങ്ങളെക്കുറിച്ച് അവബോധമുണ്ടാക്കുക, അനീതിക്കെതിരെ പ്രതികരിക്കുക.

0: മിക്സി വേണോ അതോ ഗ്യാസ് സ്റ്റൗ വേണോ?
1: ഇപ്പോഴത്തെ ഈ ഡബിൾ ഡോർ മാറ്റി കൂടുതൽ കപ്പാസിറ്റി ഉള്ള ഒരു ഡബിൾ ഡോർ ഫ്രിഡ്ജ് ആണ് വേണ്ടത്.
0: അതാ പറഞ്ഞത്, കൂടുതൽ കപ്പാസിറ്റി ഉള്ള ഡബിൾ ഡോർ റെഫ്രിജറേറ്റർ മൈജി ഹോം ഫെസ്റ്റിൽ നിന്ന് എടുത്താൽ മിക്സി, ഗ്ലാസ് ടോപ്പ്, ഗ്യാസ് സ്റ്റൗ ഇവയിൽ ഏതെങ്കിലും ഒന്ന് ഫ്രീ.
1: അത് കൊള്ളാലോ. ജൂലൈ 19 വരെ എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും ടേംസ് ആൻഡ് കണ്ടീഷൻ അപ്ലൈ.
2: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ഗാനമാധുരി, ശനിയാഴ്ച രാവിലെ 8:20.
3: വന്ധ്യത നിവാരണ രംഗത്ത് വർഷങ്ങളുടെ സേവന പാരമ്പര്യം മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
4: നമ്മുടെ ഭീമയിൽ ഇപ്പോൾ NRI ഡയമണ്ട് ഫെസ്റ്റ് നടക്കാട്ടോ. ഡയമണ്ട് ക്യാരറ്റിന് 20,000 രൂപ വരെ കിഴിവ് നേടാം. ഒപ്പം ഗോൾഡ് കോയിൻ സമ്മാനവും 100% ഡയമണ്ട് എക്സ്ചേഞ്ച് വാല്യൂ. കൂടാതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയത് വാങ്ങുമ്പോൾ ഗ്രാമിന് 100 രൂപ അധികം നേടാം.
5: ഭീമ ജ്വല്ലേഴ്സ്, TNC Applied.

0: വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
2: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
3: ഇന്നത്തെ ഗാനം
2: എന്നും രാവിലെ 7:35
3: മികച്ച ചികിത്സ, കുറഞ്ഞ ചിലവിൽ.
2: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ.
4: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
5: എല്ലാ LED TV പർച്ചേസിനൊപ്പം 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ TVയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED TV ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
4: പിട്ടാപ്പള്ളി ഏജൻസീസ്.
6: PM ജയ് അബ് ഗരീബോ കെ ജയ് ബൻ.

0: ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 500,000 രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2,00,000 കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455555 എന്ന നമ്പറിൽ വിളിക്കുക.
1: നമ്മുടെ ഭീമയിൽ ഇപ്പോൾ NRI ഡയമണ്ട് ഫെസ്റ്റ് നടക്കാട്ടോ. ഡയമണ്ട് ക്യാരറ്റിന് 20,000 രൂപ വരെ കിഴിവ് നേടാം. ഒപ്പം ഗോൾഡ് കോയിൻ സമ്മാനവും 100% ഡയമണ്ട് എക്സ്ചേഞ്ച് വാല്യൂ. കൂടാതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയത് വാങ്ങുമ്പോൾ ഗ്രാമിന് 100 രൂപ അധികം നേടാം.
2: ഭീമ ജ്വല്ലേഴ്സ്, TNC അപ്ലൈ.
3: ഫോക്സ്വാഗൻ പർച്ചേസ് 4-ാം വാർഷികം ആഘോഷിക്കുകയാണ്.
4: ഫോക്സ്വാഗൻ പർച്ചേസിനോടൊപ്പം 1.3 lakh rupees വരെ വിലമതിക്കുന്ന പ്രത്യേക ആനുകൂല്യങ്ങളും.
3: ഫീനിക്സ് ഫോക്സ്വാഗൻ ഷോറൂം സന്ദർശിക്കൂ.
5: ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീൻ വാങ്ങാൻ ഇതാണ് ബെസ്റ്റ് സമയം.
6: അതിന് അങ്ങനെ വല്ല സമയമുണ്ടോ?
5: ഉണ്ടല്ലോ.
6: മൈ ജി ഹോം ഫെസ്റ്റിൽ വാങ്ങുമ്പോൾ പ്രഷർ വാഷർ, ജ്യൂസർ, കൂലർ, എയർ ഫ്രയർ, മിക്സർ ഗ്രൈൻഡർ എന്നിവയിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സമ്മാനമായി തിരഞ്ഞെടുക്കാം.
5: മൈ ജി ഹോം ഫെസ്റ്റ് ജൂലൈ 19 വരെ എല്ലാ മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
7: മിഠായി ഇഷ്ടപ്പെടാത്ത കുട്ടികൾ ആരുണ്ടല്ലേ? വലിയവരും കുറവല്ല. പക്ഷേ ചിലപ്പോൾ മിഠായി തിന്ന് കഷ്ടായി എന്ന അവസ്ഥ ഉണ്ടാകാറില്ലേ? കുട്ടികളുടെ പാൽപ്പല്ലുകളുടെ സംരക്ഷണത്തെക്കുറിച്ചും ഗർഭകാലത്തെ ദന്താരോഗ്യത്തെക്കുറിച്ചുമാണ് ദന്തരോഗ ചികിത്സാ വിദഗ്ധൻ കെ ഹാഷ്മി സംസാരിക്കുന്നത്.
8: രക്ഷിതാക്കൾക്ക് എപ്പോഴും ഉണ്ടാകുന്ന ഒരു സംശയമാണ്, അതായത് പെർമനന്റ് പല്ല്, അതായത് സ്ഥിരമായിട്ട് നമുക്ക് വരുന്ന പല്ല് മുൻവശത്തെ പല്ലായിരിക്കും ആദ്യം വരിക എന്നുള്ളത്. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഏകദേശം 6.5 to 7.5 years ഇടയിൽ ആദ്യത്തെ അണപ്പല്ലാണ് പെർമനന്റ് അണപ്പല്ല് നമുക്ക് മുളച്ചു വരും. അതിന് ഫസ്റ്റ് മോളാർ എന്ന് പറയും. ഈ പല്ല് വന്നതിന് ശേഷമാണ് മറ്റ് മുൻനിരയിലെ പല്ലുകളെല്ലാം സ്ഥിര പല്ലുകൾ വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളുടെ നാട്ടിൽ ഈ ഫസ്റ്റ് മോളാർ പല്ലുകൾ ഏകദേശം നമ്മളൊരു 10 കുട്ടികളെ എടുത്തു കഴിഞ്ഞാൽ ഏകദേശം 5 കുട്ടികളിലും ഇത് കേട് നമുക്ക് കാണാൻ കഴിയും, അതായത് ഫസ്റ്റ് മോളാർ. ഈ ഫസ്റ്റ് മോളാറിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ആദ്യത്തെ മുളച്ചു വരുന്ന ഈ ഫസ്റ്റ് മോളാർ കീഴ്ത്താടി മേൽത്താടി എല്ലിനെ ഗൈഡ് ചെയ്ത് കൊടുത്ത് അതിനെ പൂർണ്ണ വളർച്ചയിൽ എത്തിക്കുന്ന ഒന്നാണ്. അപ്പം ഈ പല്ല് നേരത്തെ നഷ്ടപ്പെടുന്നതോടുകൂടി ഒരു പൂർണ്ണ ദന്താരോഗ്യം ആ കുട്ടിക്ക് കൈവരിക്കാൻ കഴിയില്ല എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അതുകൊണ്ട് തന്നെ ഈ 7 to 8 years ഇടയിൽ, ശരിക്കും 7 മുതലൊരു മിക്സഡ് ഡെന്റീഷൻ പീരീഡ് നമുക്ക് വേണമെങ്കിൽ പറയാം, അതായത് പെർമനന്റ് പല്ലുകളും അതുപോലെ പാൽപ്പല്ലുകളും രണ്ടും വായിലുള്ള ഒരു സമയമാണ് ഈ 7 to 11 years. ഈ സമയത്ത് രക്ഷിതാക്കൾ കുറച്ചുകൂടി ജാഗരൂകരാകണമെന്ന് വേണമെങ്കിൽ പറയാം. പല്ലിന്റെ ഇടയിൽ ഭക്ഷണം കെട്ടി നിൽക്കുന്നുണ്ടോ എന്നെല്ലാം ശ്രദ്ധിക്കണം. കാരണം പാൽപ്പല്ല് തീർച്ചയായിട്ടും ആ ഒരു പ്രായത്തിലൊക്കെ കേടുകൾ, 1-2 കേടുകളൊക്കെ എന്തായാലും എല്ലാവർക്കും കാണപ്പെടാറുണ്ട്. അത് അടയ്ക്കാത്തതായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിൽ ഭക്ഷണം നിൽക്കുമ്പോൾ പെർമനന്റ് പല്ലുകൾ മുളച്ചു വരുന്നത് കൂടി കേടുവരാൻ കാരണമാകും. അങ്ങനെ ഈ ഫസ്റ്റ് മോളാർ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഫസ്റ്റ് മോളാറിന്റെ അല്ലെങ്കിൽ ആദ്യത്തെ അണപ്പല്ലിന്റെ വേരിന്റെ വളർച്ച പൂർത്തിയാകാൻ വരെ ഏകദേശം 9 years സമയമെടുക്കും. ഈ കാലയളവിൽ ഈ പല്ല് കേട് വന്നിട്ടുണ്ടെങ്കിൽ, അതായത് വേര് വളർച്ച പൂർത്തിയാകുന്നതിന് മുമ്പ് കേട് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് റൂട്ട് കനാൽ പോലെയുള്ള ചികിത്സയിലേക്ക് പോകാനും ചില ബുദ്ധിമുട്ടുകളുണ്ടാവും. അപ്പം ചിലവേറിയ ചില പ്രൊസീജിയറിലേക്ക് നമ്മൾ എത്തേണ്ടി വരും. അപ്പോൾ തീർച്ചയായിട്ടും തുടക്കത്തിലെ ആ ഫസ്റ്റ് മോളാറിനെ നമ്മൾ സംരക്ഷിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ചികിത്സാ ചെലവിൽ നിന്നും അതുപോലെ തന്നെ പൂർണ്ണമായ ദന്താരോഗ്യം കുട്ടിക്ക് നിലനിർത്താനും നമുക്ക് സാധിക്കുന്നതാണ്. പൊതുവെ നമുക്കിടയിൽ ഉണ്ടാകുന്ന സംശയമാണ്, ഗർഭസ്ഥ കാലയളവിൽ സ്ത്രീകൾക്ക് ദന്ത ചികിത്സ എടുക്കുന്നതിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ, അല്ലെങ്കിൽ ദന്ത ചികിത്സ എടുക്കാൻ പറ്റുമോ എന്നുള്ള സംശയം. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഗർഭസ്ഥ കാലയളവിൽ അതിനെ നമുക്ക് 3 തിരിക്കാം. ഫസ്റ്റ് ട്രൈമസ്റ്റർ, സെക്കൻഡ് ട്രൈമസ്റ്റർ, തേർഡ് ട്രൈമസ്റ്റർ. ഇതിൽ സെക്കൻഡ് ട്രൈമസ്റ്ററിനെ നമ്മൾ ഏറ്റവും സേഫസ്റ്റ് പീരീഡ് എന്ന് പറയും. അതായത് 4, 5, 6 ഏറ്റവും സേഫസ്റ്റ് പീരീഡ് എന്ന് പറയും. ആ കാലയളവിൽ നമുക്ക് ഏത് ചികിത്സ വേണമെങ്കിലും ചെയ്യാവുന്നതാണ്. ചിലർക്ക് എപ്പോഴുമുള്ള സംശയമാണ് എക്സ്റേ എടുക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ എക്സ്റേ എടുത്താൽ കുഞ്ഞിന്റെ വളർച്ചയ്ക്ക് എന്തെങ്കിലും പറ്റുമോ എന്നുള്ള സംശയങ്ങളൊക്കെ പലരും ചോദിക്കാറുണ്ട്. ദന്ത ചികിത്സയിൽ ഉപയോഗിക്കുന്ന എക്സ്റേകൾ എന്നൊക്കെ പറഞ്ഞാൽ വളരെ കുറഞ്ഞ റേഡിയേഷൻസ് ഉപയോഗിച്ച എക്സ്റേകളായിരിക്കും. അത് നമുക്ക് ഒരു ലെഡ് ആപ്രോണിന്റെ പ്രൊട്ടക്ഷൻ പേഷ്യന്റിന് കൊടുത്തുകൊണ്ട് എടുക്കാവുന്നതാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഗർഭസ്ഥ കാലയളവിൽ പല്ലുകൾക്ക് വേദന തുടങ്ങിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡെലിവറി കഴിയുന്നതുവരെ കാത്തിരിക്കുക എന്നുള്ള ചിന്തയിലോട്ടൊന്നും എത്തേണ്ട ആവശ്യമില്ല. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ദന്ത ഡോക്ടറെ കണ്ട് നിങ്ങൾക്ക് വേണ്ട ചികിത്സ എടുക്കാവുന്നതാണ്. എന്നിരുന്നാലും ഈ ഗർഭസ്ഥ കാലയളവിൽ സ്ത്രീകൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ഗർഭം ധരിച്ചു എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഒരു ഡെന്റിസ്റ്റിനെ കണ്ട്, നിങ്ങളുടെ ഗൈനക്കോളജിസ്റ്റിനെ കാണുന്ന അതേപോലെ തന്നെ, അല്ലെങ്കിൽ അതേ ഇടവേളകളിൽ തന്നെ നിങ്ങൾ നിങ്ങളുടെ ദന്ത ഡോക്ടറെയും കൂടെ കണ്ട് വായിൽ കേടുകൾ ഏതെങ്കിലും തുടങ്ങുന്നുണ്ടോ, അല്ലെങ്കിൽ ഈ പ്രഗ്നൻസി പീരീഡ് കഴിയുമ്പോഴത്തേക്കിന് കേടുകൾ വഷളാവാൻ സാധ്യതകൾ ഏതെങ്കിലും

എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് നിങ്ങൾ ദന്ത ഡോക്ടറെ കണ്ട് ഒരു ചെക്കപ്പ് നടത്തി വേണ്ട ചികിത്സകൾ ഉടൻ തന്നെ എടുത്തു കഴിഞ്ഞാൽ ഒത്തിരി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ചികിത്സ ഈ സമയത്ത് ചെയ്യുന്നത് നമുക്ക് ഒഴിവാക്കാം. എന്നിരുന്നാലും എമർജൻസി ആയിട്ട് ചെയ്യേണ്ട എല്ലാ പ്രൊസീജിയറുകളും ഈ പ്രഗ്നൻസി പീരീഡിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. പല സംശയങ്ങളാണ്, ആന്റിബയോട്ടിക്സ് കഴിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ ഇന്ന് മരുന്ന് കഴിക്കാൻ പറ്റുമോ എന്നുള്ള ഒരുപാട് സംശയങ്ങൾ ഉണ്ടാവാറുണ്ട്. ഒരു കാര്യം മനസ്സിലാക്കുക, ഏതൊരു അവസ്ഥയിലും നമുക്ക് അനുയോജ്യമായ കഴിക്കാൻ പറ്റുന്ന മരുന്നുകൾ നമുക്കുണ്ട്, അതായിരിക്കും നിങ്ങൾക്ക് ദന്ത ഡോക്ടർ എഴുതി തരിക. അതുകൊണ്ട് തന്നെ മരുന്ന് കഴിക്കാൻ പാടില്ല അങ്ങനെയൊന്നുമില്ല, നിങ്ങൾക്ക് ഉചിതമായ മരുന്ന് നിങ്ങളുടെ ദന്ത ഡോക്ടർ നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും.

0: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
1: എല്ലാ LED TV പർച്ചേസിനൊപ്പം 6000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED TV ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
0: പിട്ടാപ്പള്ളി ഏജൻസീസ്.
2: റേഡിയസ് ഹെൽത്ത് സെന്റർ കച്ചേരിപ്പടി വേങ്ങര രസമുകുളം എന്നും രാവിലെ 8:15.
3: വേങ്ങരയുടെ ആരോഗ്യത്തിന് പുതിയ മുഖം റേഡിയസ് ഹെൽത്ത് സെന്റർ. ഫോൺ 7558852664.
4: അൽറിഹാൻ കണ്ണാശുപത്രി ദൃഷ്ടി
5: ദിവസവും കാലത്ത് 6:35.
6: സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും സമഗ്ര ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി മെഡിസെപ്. ഇപ്പോൾ അൽറിഹാൻ കണ്ണാശുപത്രിയിൽ.
7: അല്ല ഭാസ്കരേട്ട, നിങ്ങളെ കുറെ ദിവസമായല്ലോ കണ്ടിട്ട്, പുറത്തേക്കൊന്നും ഇറങ്ങാറില്ലേ?
8: ഒന്നും പറയണ്ട, കാലിന്റെ മുട്ടിന് തീരെ വയ്യടോ. ഒരു 3-4 ഡോക്ടർമാരെ കാണിച്ചു, എല്ലാരും മുട്ടുമാറ്റി വെക്കണമെന്നാ പറയുന്നത്. ഓപ്പറേഷൻ ഇപ്പൊ എവിടുന്ന് ചെയ്യണമെന്നാ ആലോചിക്കുന്നത്.
7: അതിപ്പോ എന്താ ആലോചിക്കാനാ, നമ്മളെ കിംസ് അൽ ഷിഫയെന്ന് ചെയ്താ പോരെ.
8: ഏത്? നമ്മളെ പെരിന്തൽമണ്ണയിലെ കിംസ് അൽ ഷിഫയെന്നോ?
7: അതേന്ന്, നമ്മളെ ജോസേട്ടനും ഉന്റെ അച്ഛനും ഒക്കെ മുട്ടുമാറ്റി വെച്ചത് അവിടുന്നല്ലേ.
8: ആഹാ, ഓരൊക്കെ ഉഷാറായി നടക്കുന്നുണ്ടല്ലോ.
9: 20-ലധികം ഓർത്തോപീഡിക് സ്പെഷ്യലിസ്റ്റുകളുടെ പാനൽ, 10,000-ലധികം സന്ധി മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ, ഇടുപ്പ് മാറ്റിവെക്കൽ.

0: ശസ്ത്രക്രിയകൾ,
1: ഇൻഫെക്ഷൻ നന്നേ കുറവ്, ഉയർന്ന വിജയ ശതമാനം.
0: കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. വിളിക്കൂ 0499332999.
2: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
3: ഇന്നത്തെ ഗാനം
2: എന്നും രാവിലെ 7:35
3: മികച്ച ചികിത്സ കുറഞ്ഞ ചിലവിൽ.
2: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ.
3: റയാൻസ് സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്, പെരിന്തൽമണ്ണ സൈബർ ജാലകം. എന്നും രാവിലെ 8:10.
2: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്,
3: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്.
4: കാൽപന്തും കലക്കൻ ഓഫറുമായി പിട്ടാപ്പിളിൽ ഏജൻസീസ്.
5: LG ടിവികൾക്ക് ഞെട്ടിക്കുന്ന ഡീലുകൾ. 1 EMI ഫ്രീ, 21,000 രൂപ വരെ ക്യാഷ് ബാക്ക് ഓഫർ, 000 ഫിനാൻസ് സ്കീമുകൾ.
4: കൂടാതെ എല്ലാ LED ടിവി ഫിനാൻസ് പർച്ചേസിനും ഉറപ്പായ സമ്മാനങ്ങൾ.
5: പിട്ടാപ്പിളിൽ ഏജൻസീസ്.
6: റീഗൽ ജ്വല്ലേഴ്സ്, എടപ്പാൾ ആൻഡ് കൂറ്റനാട്, മധുരം ഗീതം.
1: എന്നും രാവിലെ 7:00.
6: പരിപൂർണ പരിശോധന ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
1: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
7: അറിഞ്ഞ് കൃഷി ചെയ്താൽ പ്രതിസന്ധികളെ അതിജീവിക്കാമെന്ന് മാത്രമല്ല കൃഷിയിൽ വിജയം കൈവരിക്കുകയും ചെയ്യാം. കേരള കൃഷിവകുപ്പിലെ മുൻ കൃഷി ഓഫീസറായിരുന്ന BV പ്രദീപിന്റെ വാക്കുകൾ ഇതിന് ദൃഷ്ടാന്തമാണ്. മഞ്ചേരി നെല്ലിക്കുത്ത് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകൻ കൂടിയായ അദ്ദേഹം ചെണ്ടുമല്ലി കൃഷിയിലെ വിജയ വഴികളെക്കുറിച്ച് ഇതാ സംസാരിക്കുന്നു.
8: കുറഞ്ഞ ചെലവിൽ കൂടുതൽ ലാഭം തരുന്ന ചെണ്ടുമല്ലി അഥവാ ബന്ദിപ്പൂ കൃഷിയെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. നമ്മുടെ നാട്ടിൽ വാണിജ്യാടിസ്ഥാനത്തിൽ വളരെ വിജയകരമായി ചെയ്യാൻ കഴിയുന്ന ഒരു പുഷ്പവിളയാണ് ചെണ്ടുമല്ലി അഥവാ ബന്ദി. ശാസ്ത്രീയമായി ഇതിനെ ടാജറ്റസ് സ്പീഷീസ് എന്ന് വിളിക്കുന്നു. വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ പൂക്കൾ ലഭിക്കുമെന്നതും വിപണിയിൽ എപ്പോഴും നല്ല ഡിമാൻഡ് ഉള്ളതും ആണ് ഈ കൃഷിയുടെ ഏറ്റവും വലിയ ആകർഷണം. അതുകൊണ്ടുതന്നെ കൃത്യമായ പരിചരണം നൽകിയാൽ കർഷകർക്ക് മികച്ച വരുമാനം ഇതിലൂടെ ഉറപ്പാക്കാം. നമുക്ക് പ്രധാനമായും 2 തരം ചെണ്ടുമല്ലി ഇനങ്ങളാണ് ഉള്ളത്. 1, വലിപ്പമുള്ള പൂക്കൾ തരുന്ന ആഫ്രിക്കൻ ഇനങ്ങളും. 2, അല്പം വലിപ്പം കുറഞ്ഞ കടും നിറങ്ങളുള്ള ഫ്രഞ്ച് ഇനങ്ങളും. ആഫ്രിക്കൻ മെരിഗോൾഡ്, ഫ്രഞ്ച് മെരിഗോൾഡ്, ഇങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയുന്നത്. ആഫ്രിക്കൻ വിഭാഗത്തിൽ ആപ്രിക്കോട്ട്, പ്രിംറോസ്, സൺ ജയന്റ്, ഡബിൾ, ഹവായി, ക്രൗൺ ഓഫ് ഗോൾഡ്, ഹണി കോംപ്, ക്യൂപ്പിഡ്, പ്യൂസ നാരങ്ങി ഗൈന്ത, പ്യൂസ ബസന്തി ഗൈന്ത തുടങ്ങിയ മികച്ച ഇനങ്ങളുണ്ട്. ഫ്രഞ്ച് ഇനങ്ങളിൽ റസ്റ്റി റെഡ്, നോട്ടി, മെരീറ്റ, ഫ്ലെയിം, സ്റ്റാർ ഓഫ് ഇന്ത്യ, ഹാർമണി തുടങ്ങിയവയാണ് പ്രധാനപ്പെട്ടവ. നമ്മുടെ നാട്ടിലെ നീർവാർച്ചയുള്ള എല്ലാ മണ്ണിലും ഇവ നന്നായി വളരും. ഗ്രോ ബാഗ് ആണെങ്കിൽ ലൂസ് ആയ മണ്ണ് ഒരുക്കിക്കൊടുക്കുവാൻ നമുക്ക് സഹായിക്കും. മണ്ണിന്റെ pH മൂല്യം 5.6 6.5 ഇടയിൽ ആയിരിക്കുന്നതാണ് ഏറ്റവും അനുയോജ്യം. വിത്ത് പാകി മുളപ്പിച്ചാണ് നമ്മൾ ഇതിന്റെ തൈകൾ തയ്യാറാക്കുന്നത്. വാരങ്ങൾ കോരി വിത്ത് പാകാം. സാധാരണയായി തൈകൾ പാകി 1 മാസം പ്രായമാകുമ്പോൾ അവ പറിച്ചു നടാൻ പാകമാവും. അടുത്തതായി നിലമൊരുക്കുന്നതിനെക്കുറിച്ചും നടീലിനെക്കുറിച്ചും നോക്കാം. നല്ലപോലെ വെയിൽ കിട്ടുന്ന, വെള്ളം കെട്ടിക്കിടക്കാത്ത സ്ഥലം വേണം കൃഷിക്കായി തെരഞ്ഞെടുക്കാൻ. വെള്ളക്കെട്ടും വരൾച്ചയും ഒരുപോലെ ചെണ്ടുമല്ലി കൃഷിക്ക് അപകടമാണ്. നിലമൊരുക്കുമ്പോൾ ഹെക്ടറിന് 20 ടൺ എന്ന തോതിൽ കാലിവളം ചേർത്ത് മണ്ണുമായി നന്നായി യോജിപ്പിക്കണം. അടിവളമായി ഹെക്ടറൊന്നിന് 112.5 kg നൈട്രജനും 60 kg വീതം ഫോസ്ഫറസും പൊട്ടാഷും മണ്ണിൽ ചേർക്കേണ്ടതുണ്ട്. തൈകൾ നടുമ്പോൾ ഇനങ്ങൾക്കനുസരിച്ച് അകലം പാലിക്കേണ്ടത് വളരെ പ്രധാനമാണ്. ചെറിയ ഇനങ്ങളായ ഫ്രഞ്ച് ചെണ്ടുമല്ലി 30 cm അകലത്തിലും വലിയ ഇനങ്ങളായ ആഫ്രിക്കൻ ചെണ്ടുമല്ലി 45 cm അകലത്തിലും വേണം നടാൻ. തൈകൾ നട്ടയുടൻ തന്നെ നന്നായി നനച്ചുകൊടുക്കുവാൻ ശ്രദ്ധിക്കണം.

0: ആഹാരം തന്നെയാണ് ഔഷധം എന്നാണല്ലോ പറയാറുള്ളത്. ഗുണം അറിഞ്ഞു കഴിക്കണം എന്ന് മാത്രം. കോട്ടകിൽ ആര്യവൈദ്യശാലയിലെ മുൻ ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ദേവികൃഷ്ണൻ ഇതാ നമ്മോട് സംസാരിക്കുന്നു.
1: കാർഷിക സംസ്കൃതിയിൽ നിന്ന് എന്ന് നാം അകന്നുവോ നമ്മുടെ ഭക്ഷണ രീതികളിലും മാറ്റം വന്നു. ശരിയായ ആഹാരമെന്തെന്ന് ആയുർവേദം നിർദ്ദേശിക്കുന്നുണ്ട്. കുടിക്കുവാൻ ചെറു ചൂടുവെള്ളം, ചുക്ക്, ജീരകം എന്നിവ ചതച്ചിട്ടത് ഉപയോഗിക്കാവുന്നതാണ്. തേൻ ചേർത്ത വെള്ളം കുടിക്കാവുന്നതാണ്. തൈര് വെള്ളം ഉപയോഗിക്കാവുന്നതാണ്. ആഹാരത്തിൽ യവം, ചെറുപയറ്, ആട്ടിൻമാംസരസം, ഞവരയരി, കയ്പ്പയ്ക്ക, കുമ്പളങ്ങ, വെളുത്തുള്ളി, പയറുവർഗ്ഗങ്ങൾ എന്നിവയെല്ലാം വർഷകാലത്ത് ഉപയോഗിക്കുന്നത് ആരോഗ്യ സംരക്ഷണത്തിന് ഉത്തമമാണ്. പഞ്ചകോല ചൂർണം മോരിലിട്ട് തിളപ്പിച്ച് ആറിയ ശേഷം കുടിക്കുന്നത് വിശപ്പ് വർദ്ധിപ്പിക്കാനും കഴിച്ച ആഹാരം യഥാവിധി ദഹിക്കാനും രോഗപ്രതിരോധ ശക്തി ഉണ്ടാക്കാനും നല്ലതാണ്. എന്നും ഒരു തുളസിയില ചവച്ചു തിന്നുന്നത് പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കാൻ ഉത്തമമാണ്. ഷഡ്രസ പ്രധാനമായിരിക്കണം ആഹാരം എന്നാണ് ആയുർവേദ വിധി. മധുരം, അമ്ലം, ലവണം, തിക്തം, കടു, കഷായം എന്നിവയാണ് ഷഡ്രസങ്ങൾ. കയ്പും എരിവും ചവർപ്പും അമിതമായി നിത്യവും ഉപയോഗിച്ചാൽ വാദദോഷം ശരീരത്തിൽ വർദ്ധിക്കുകയും അതു സംബന്ധമായ അസുഖങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. പുളി, ഉപ്പ്, എരിവ് എന്നിവയുള്ള ആഹാരം അമിതമായി ദീർഘകാലം കഴിച്ചാൽ പിത്തദോഷവും വർദ്ധിക്കും. കഫദോഷത്തെ വർദ്ധിപ്പിക്കുന്നവയാണ് മധുരം, പുളി, ഉപ്പ് എന്നിവയുടെ അമിത ഉപയോഗം. കേരളീയ രീതിയിലുള്ള ആഹാരശീലങ്ങളാണ് നമ്മുടെ മുൻതറങ്ങളിലുള്ളവരുടെ ആരോഗ്യത്തിന് കാരണമെന്ന് കാണാം. എല്ലാ തരത്തിലുള്ള ഭക്ഷണ സംസ്കാരവും ഉൾക്കൊള്ളുന്നവരാണ് മലയാളികൾ. മഴക്കാലത്ത് പനി, വയറിളക്കം, മഞ്ഞപ്പിത്തം, ശ്വാസകോശ രോഗങ്ങളായ ചുമ, ശ്വാസം മുട്ടൽ, വാതസംബന്ധമായ വേദനകൾ, കൈകാൽ മരവിപ്പ്, തരിപ്പ്, ത്വഗ്രോഗങ്ങൾ എന്നിങ്ങനെ നിരവധി ശാരീരിക ബുദ്ധിമുട്ടുകൾ ബാധിക്കാൻ ഏറെ സാധ്യതയുള്ള കാലമാണ്. പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുന്ന കാലമാണ് മഴക്കാലം. ആയുർവേദ ഔഷധങ്ങൾ വൈദ്യനിർദ്ദേശാനുസൃതം ശീലിക്കുന്നത് രോഗബാധ ഇല്ലാതാക്കാനും ശരീരബലം വർദ്ധിക്കാനും ആരോഗ്യമുണ്ടാവാനും ഉത്തമമാണ്. രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുന്ന ഔഷധങ്ങളിൽ പ്രധാനപ്പെട്ടവയാണ് ഇന്ദുകാന്തം കഷായം, ദശമൂലാഷ്ടം, ചവനപ്രാശം എന്നിവയൊക്കെ. പക്ഷേ ഇത്തരം ഔഷധങ്ങൾ ഉപയോഗിക്കുമ്പോൾ ഒരു ഡോക്ടറുടെ കൃത്യമായ നിർദ്ദേശം ആവശ്യമാണ്. പനിക്ക് സാധാരണയായി ഉപയോഗിക്കാറുള്ള ഔഷധങ്ങളിൽ പ്രധാനപ്പെട്ടവയാണ് അമൃതാരിഷ്ടം, സുദർശനാസവം, വെട്ടുമാരൻ ഗുളിക, ശീതജ്വരാരിക്വാദം തുടങ്ങിയവ. രോഗാവസ്ഥയ്ക്കനുസരിച്ച് അനേകം ഔഷധങ്ങൾ ജ്വരചികിത്സയിൽ പറയുന്നുണ്ട്. ആഹാരം വളരെ ലഘുവായിരിക്കണം.

0: കഞ്ഞി, ചെറുപയർ, മുതിര തുടങ്ങിയവ ആഹാരത്തിൽ ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതാണ്. ശരീരം വിയർപ്പിക്കുന്നതും ആവി കൊള്ളുന്നതും സ്രോതസ്സുകളിൽ ഉണ്ടാകുന്ന തടസ്സം മാറ്റുന്നു. വിശപ്പും ദഹനശക്തിയും വർദ്ധിപ്പിക്കാൻ അഷ്ടചൂർണം കാച്ചിയ മോരിൽ ചേർത്ത് കഴിക്കാവുന്നതുമാണ്. പനിയോടനുബന്ധിച്ച് ഉള്ള തൊണ്ടവേദനയ്ക്ക് വ്യോഷാദി വടകം, താലീസുപത്രാദി ചൂർണം, മൃദ്വികാദി ലേഹം എന്നിവയൊക്കെ ഫലപ്രദമാണ്. രാസ്നാദി ചൂർണം നെറുകയിൽ തിരുമുന്നത് നീർവീഴ്ച ഇല്ലാതാക്കാൻ നല്ലതാണ്.
1: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
2: എല്ലാ LED TV പർച്ചേസിനൊപ്പം 6000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED TV ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
1: പിട്ടാപ്പള്ളി ഏജൻസീസ്.

0: തിരുമുന്നത് നീർവീഴ്ച ഇല്ലാതാക്കാൻ നല്ലതാണ്.
1: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
2: എല്ലാ LED TV പർച്ചേസിനൊപ്പം 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ TVയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED TV ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
1: പിട്ടാപ്പള്ളി ഏജൻസീസ്.
3: ഈ കസ്റ്റമർ കെയർ എവിടെയാ? മാഡം,
4: ആ പറയൂ.
3: ഈ KYC അപ്ഡേറ്റ് ചെയ്യാൻ എനിക്കെന്തിനാ ഇടയ്ക്കിടയ്ക്ക് മെസ്സേജ് വരുന്നേ?
4: കാരണം ബാങ്കിംഗ് സേവനങ്ങൾക്കായി കൃത്യസമയത്ത് KYC അപ്ഡേറ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്.
3: എങ്ങനെ ചെയ്യേണ്ടത്?
4: ഐഡന്റിറ്റിയിലോ അഡ്രസ്സിലോ മാറ്റങ്ങൾ ഇല്ലെങ്കിൽ നിങ്ങളുടെ ബാങ്കിലേക്കോ ATMലേക്കോ അല്ലെങ്കിൽ ബിസിനസ് കറസ്പോണ്ടന്റ് അതായത് BC അടുത്തോ ചെല്ലുക. അല്ലെങ്കിൽ ബാങ്കിൽ രജിസ്റ്റർ ചെയ്ത ഇമെയിൽ, മൊബൈൽ നമ്പർ, മൊബൈൽ ബാങ്കിംഗ് ആപ്പ് എന്നിവ മുഖേന അതിന്റെ സത്യവാങ്മൂലം കൊടുക്കുക.
3: അത് ശരി. മാറ്റങ്ങൾ ഉണ്ടെങ്കിലോ?
4: മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ ഐഡന്റിറ്റി, അഡ്രസ് എന്നിവയുടെ രേഖകൾ കാണിച്ച് KYC അപ്ഡേറ്റ് ചെയ്യാം.
3: ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ മനസ്സിലായി.
4: നിങ്ങളുടെ KYC അപ്ഡേറ്റ് ചെയ്യാനായി നിങ്ങളുടെ അടുത്തുള്ള ഗ്രാമപഞ്ചായത്തിലെ ക്യാമ്പോ ബാങ്ക് ശാഖയോ സന്ദർശിക്കൂ.
3: RBI പറയുന്നു,
5: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
6: കൊരമ്പയിൽ ഹോസ്പിറ്റൽ മഞ്ചേരി പാട്ടുപൊലിമ എന്നും രാവിലെ 7:55.
7: വേദനരഹിത പ്രസവത്തിന് കൊരമ്പയിൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി. ഫോൺ 7510733334.
8: നമ്മുടെ ഭീമയിൽ ഇപ്പോൾ NRI ഡയമണ്ട് ഫെസ്റ്റ് നടക്കാട്ടോ. ഡയമണ്ട് ക്യാരറ്റിന് 20,000 രൂപ വരെ കിഴിവ് നേടാം. ഒപ്പം ഗോൾഡ് കോയിൻസ് സമ്മാനവും 100% ഡയമണ്ട് എക്സ്ചേഞ്ച് വാല്യൂ. കൂടാതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയത് വാങ്ങുമ്പോൾ ഗ്രാമിന് 100 രൂപ അധികം
9: നേടാം.
10: CH സെന്റർ മഞ്ചേരി, കരിയർ ടിപ്സ് എന്നും രാവിലെ 8:05.
11: ഡോക്ടർമാരുടെ സായാഹ്ന ഒപികൾക്ക് CH സെന്റർ മഞ്ചേരി. ഫോൺ 9495777174.
12: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ, ആരോഗ്യജാലകം. തിങ്കൾ, ബുധൻ, വെള്ളി, ഞായർ രാവിലെ 7:10.
13: കുട്ടികളിലെ കാഴ്ച വൈകല്യങ്ങൾ, നേത്രരോഗങ്ങൾ എന്നിവ കണ്ടെത്തി ചികിത്സിക്കുന്ന കുട്ടികൾക്കായുള്ള നേത്രരോഗ ചികിത്സാ വിഭാഗം.
14: കാൽപന്തും കലക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
15: LED TVകൾക്ക് ഞെട്ടിക്കുന്ന ഡീലുകൾ. 1 EMI ഫ്രീ. 21,000 രൂപ വരെ ക്യാഷ് ബാക്ക് ഓഫർ. 000 ഫിനാൻസ് സ്കീമുകൾ.
14: കൂടാതെ എല്ലാ LED TV ഫിനാൻസ് പർച്ചേസിനും ഉറപ്പായ സമ്മാനങ്ങൾ.
15: പിട്ടാപ്പള്ളി ഏജൻസീസ്.
16: യോസെമോരോ ദേ വാസ് കോൺസിലോസ് എഴുതിയ VM ഗിരിജ പരിഭാഷപ്പെടുത്തിയ ബ്രസീലിയൻ നോവൽ എന്റെ പഞ്ചാരോ ക്രിഞ്ചുമരം നാളെ അവസാനിക്കുന്നു. ഈ നോവൽ വായനയെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ പ്രതികരണങ്ങൾ നാളെ രാവിലെ 11 മുതൽ 12 വരെ ശബ്ദലേഖനം ചെയ്യുന്നു. ഇതിലേക്ക് ശ്രോതാക്കൾ വിളിക്കേണ്ട നമ്പറുകൾ 0483 295 0300 295 0800. ശ്രോതാക്കളുടെ പ്രതികരണങ്ങൾ വാട്സപ്പ് ടൈപ്പ് ചെയ്തും അയയ്ക്കാം. വാട്സപ്പ് നമ്പർ 9494950600. മറക്കാതെ വിളിക്കുക. ജൂലൈ 21 മുതൽ പ്രതികരണങ്ങൾ കേൾക്കാം. പുതിയ നോവൽ ഉടൻ ആരംഭിക്കും. കാത്തിരിക്കുക.
17: ഫോക്സ്വാഗൻ വേർട്ടിസ് 4 വാർഷികം ആഘോഷിക്കുകയാണ്.
18: ഫോക്സ്വാഗൻ വേർട്ടിസിനോടൊപ്പം 1.3 lakh rupees വരെ വില മതിക്കുന്ന പ്രത്യേക ആനുകൂല്യങ്ങളും.
17: ഫീനിക്സ് ഫോക്സ്വാഗൻ ഷോറൂം സന്ദർശിക്കൂ.
19: ഇപ്പോൾ കണ്ണംകുളത്തി ആയുർവേദ ഹോസ്പിറ്റലിൽ 11 ദിവസത്തേക്ക് പ്രസവാനന്തര ശുശ്രൂഷ എടുക്കുന്നവർക്ക് 29,600 രൂപ മാത്രം.
6: കൂടാതെ 16 ദിവസം, 21 ദിവസം, 40 ദിവസം എന്നീ പാക്കേജുകളും ലഭ്യമാണ്.
19: വിവരങ്ങൾക്ക് KP പത്രോസ് വൈദ്യൻസ്, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
6: ഫോൺ 9744555-0424.
4: ന്യൂ വിഷൻ കണ്ണാശുപത്രി മഞ്ചേരി. തൊഴിലവസര വാർത്തകൾ എല്ലാ ദിവസവും രാവിലെ 7:20. തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ. ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
0: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി, ആയുരാരോഗ്യം എന്നും രാവിലെ 7:40.
7: സ്പോർട്സ് മെഡിസിൻ ആൻഡ് അസ്ഥിരോഗ വിഭാഗത്തിൽ മുട്ടുമാറ്റിവയ്ക്കൽ, ലിഗ്മെന്റ് സർജറികൾ, സ്പോർട്സ് ഇഞ്ചുറികൾക്കുള്ള ചികിത്സ എന്നിവ മിതമായ നിരക്കിൽ.
2: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി ദിവസവും കാലത്ത് 6:35 സമർപ്പിക്കുന്നത് ഒരു കുഞ്ഞെന്ന സ്വപ്നം പൂവണിയെട്ടി ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനൊപ്പം. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
8: നമ്മുടെ ഭീമയിൽ ഇപ്പോൾ NRI ഡയമണ്ട് ഫെസ്റ്റ് നടക്കാട്ടോ. ഡയമണ്ട് ക്യാരറ്റിന് 20,000 രൂപ വരെ കിഴിവ് നേടാം. ഒപ്പം ഗോൾഡ് കോയിൻസ് സമ്മാനവും 100% ഡയമണ്ട് എക്സ്ചേഞ്ച് വാല്യൂ. കൂടാതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയത് വാങ്ങുമ്പോൾ ഗ്രാമിന് 100 രൂപ അധികം
9: നേടാം.
7: ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യ ജാലകം.
0: ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:10. സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും മെഡിസെപ്പ് പദ്ധതി. ദൃശ്യം കണ്ണാശുപത്രി, കോവിലകത്തുംപാടം, തൃശൂർ, ആൻഡ് ചേറ്റുവ റോഡ്, ചാവക്കാട്.
16: ചില അവസരങ്ങളിൽ നാം വല്ലാതെ വിഷമിച്ചിരിക്കാറില്ലേ? അപ്പോൾ നമ്മുടെ സുഹൃത്തുക്കളോ നാം ഇഷ്ടപ്പെടുന്ന മറ്റുള്ളവരോ നമുക്കായി പറയുന്ന വാക്കുകൾ നമുക്ക് എത്ര സാന്ത്വനം അരുളുന്നതാണല്ലേ. അമ്പിളി പാലൂരി.

0: എന്റെ വാക്കുകൾ ശ്രദ്ധിക്കൂ.
1: സ്നേഹത്തിന്റെ ഭാഷയാണ് പുഞ്ചിരി. പുഞ്ചിരിച്ച മുഖവുമായി സദാസമയവും ഇരിക്കാൻ കഴിയുക എന്നത് ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഏറെ ആനന്ദദായകമാണ്. ചിരി മനുഷ്യന്റെ ആയുസ് തന്നെ വർദ്ധിപ്പിക്കും. എന്നാൽ ഉള്ളു തുറന്ന് ചിരിക്കാൻ പലർക്കും കഴിയാറില്ല. സാഹചര്യങ്ങൾ തന്നെയാണിതിന് കാരണം. ഓരോ വ്യക്തിയുടെയും ജീവിത സാഹചര്യങ്ങൾ പല പ്രതിസന്ധികളിലൂടെയാണ് കടന്നുപോകുന്നത്. ആ പ്രതിസന്ധികൾ തരണം ചെയ്യാനുള്ള നെട്ടോട്ടത്തിനൊടുവിൽ മനസ്സ് തുറന്ന് ചിരിക്കാൻ പോലും നമുക്ക് കഴിയുന്നില്ല. പരാജയങ്ങളെ പുഞ്ചിരി കൊണ്ട് നേരിട്ട വ്യക്തിയായിരുന്നു മദർ തെരേസ. ഹൃദയം തുറന്നുള്ള ഒരു പുഞ്ചിരി മതി, അത് മുഖത്തിന്റെ ഭംഗി തന്നെ കൂട്ടും. പുഞ്ചിരി കൊണ്ട് മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അതിനാവും ഏറ്റവും സൗന്ദര്യം. മറ്റുള്ളവരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ഒരു പക്ഷേ നമ്മുടെ ഒരു പുഞ്ചിരിക്ക് കഴിഞ്ഞേക്കാം. അതിലൂടെ കിട്ടുന്ന ആനന്ദവും ഏറെ പ്രിയപ്പെട്ടതാവും. ഇന്നത്തെ കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും വീട്ടിലുള്ളവർക്ക് തന്നെ പരസ്പരം മനസ്സു തുറന്ന് സംസാരിക്കാൻ പോലും നേരമില്ലെന്നതാണ് വാസ്തവം. അച്ഛനും അമ്മയ്ക്കും മക്കൾക്കുമിടയിൽ സൗഹൃദ സംഭാഷണങ്ങൾക്ക് പോലും നേരമില്ലാതായി നമ്മുടെ സമൂഹം വഴിമാറിക്കഴിഞ്ഞു. അയൽവാസികൾ തമ്മിലുള്ള കുശലാന്വേഷണവും നമുക്ക് കാണാൻ കഴിയുന്നില്ല. കുടുംബാംഗങ്ങൾക്കിടയിൽ തന്നെയുള്ള മിക്ക അനുഗ്രഹീത ചടങ്ങുകളിലും നേരിട്ടുപോയി അഭിനന്ദിക്കുന്നതിനും അനുഗ്രഹിക്കുന്നതിനും നേരമില്ലെന്ന് മാത്രമല്ല, അതെല്ലാം വാട്സപ്പ് സന്ദേശങ്ങളായി മാറിക്കഴിഞ്ഞു. ഇതിനെല്ലാം സമയം കണ്ടെത്തേണ്ടത് നമ്മൾ തന്നെയല്ലേ? മറ്റുള്ളവരോട് മത്സരിച്ച് മുന്നിലെത്താനുള്ള തത്രപ്പാടിൽ നമ്മൾ നമ്മളെ തന്നെ മറന്നുപോകുന്നു. മനസ്സാണ് നമ്മുടെ ഏറ്റവും വലിയ ശത്രുവെന്നും അതേ മനസ്സാണ് നമ്മുടെ ഏറ്റവും വലിയ മിത്രമെന്നും ഭഗവത്ഗീതയിൽ ശ്രീകൃഷ്ണൻ അർജുനനോട് പറയുന്നുണ്ട്. മാതാ പിതാ ഗുരു ദൈവം എന്നു പറയുന്ന പോലെ ലോകാ സമസ്ത സുഖിനോ ഭവന്തു. എല്ലാവരോടും ചിരിച്ചും സന്തോഷിച്ചും സ്നേഹത്തോടെയും നമുക്ക് കഴിയാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മുടെ മിക്ക പ്രതിസന്ധികൾക്കും ഒരു മറുമരുന്നുണ്ടാവും. നമ്മൾ ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതും ഒരുപോലെയാവണം. ധനവും പദവിയും അധികാരവും ഒന്നുമല്ല, മനസ്സിന്റെ ശുദ്ധി തന്നെയാണ് പ്രധാനം. പ്രശ്നങ്ങളെല്ലാം സാധാരണമാണ്, പക്ഷേ അതിനോടുള്ള മനോഭാവമാണ് പരിഹാരങ്ങളിൽ വ്യത്യാസമുണ്ടാക്കുന്നത്. ഇന്ത്യൻ മിസൈൽ സ്വപ്നങ്ങൾക്ക് ചിറകുകൾ പാകിയ നമ്മുടെ മുൻ രാഷ്ട്രപതി ഡോക്ടർ APJ അബ്ദുൽ കലാമിന്റെ വാക്കുകൾ എത്ര അർത്ഥവത്താണ്! ചിരിയിലൂടെ ആനന്ദം കണ്ടെത്തുന്ന എത്രയോ പേർ നമുക്ക് ചുറ്റിലുമുണ്ടാവും. നമുക്കെല്ലാവർക്കും ചിരിക്കാനുള്ള കഴിവുണ്ട്. മാനസിക സമ്മർദ്ദം കുറയ്ക്കാനും രക്തസമ്മർദ്ദം കുറയ്ക്കാനും നമുക്ക് ചിരിയിലൂടെ സാധിക്കും. നമ്മൾ ചിരിക്കുമ്പോൾ എൻഡോർഫിൻ എന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. ഇത് മാനസിക സമ്മർദ്ദത്തെ കുറയ്ക്കാൻ സഹായിക്കുന്ന ഒന്നാണ്. സുഖവും സന്തോഷവും അനുഭവിക്കുന്ന വ്യക്തികളിൽ സാധാരണയായി എപ്പോഴും പുഞ്ചിരി പ്രകടമാവാറുണ്ട്. അപരിചിതരാണെങ്കിൽ പോലും അവരുടെ ചിരിയും പുത്തൻ ഉണർവാണ് നമുക്ക് നൽകുന്നത്. നമ്മുടെ നീണ്ട തിരക്കുകൾക്കിടയിലും ഒത്തിരി സമയം മാറ്റിവെച്ച് വീട്ടുകാരുമായി സംഭാഷണത്തിലേർപ്പെടാൻ പറ്റിയാൽ നമ്മുടെ ജീവിതത്തിലും അഴകാർന്ന മഴവില്ലുകൾ വിടരും. ചിരിച്ചുല്ലസിച്ച ആ മനോഹര നിമിഷങ്ങൾ എന്നും നമ്മുടെ ഓർമ്മയിലുണ്ടാവും. എല്ലാം നമുക്ക് പുഞ്ചിരിയോടെ നേരിടാം.
0: പ്രിയ ശ്രോതാക്കളെ, ഇന്ന് 4 മണിപ്പൂക്കളിൽ നമ്മോടൊപ്പം മഹാഗായിക S. ജാനകിയമ്മയുടെ ഗാനങ്ങളും ഉണ്ടായിരുന്നു. ശ്രദ്ധിച്ചിരുന്നോ?

പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് നാളെ തുടക്കമാകും. സമ്മേളനം അടുത്ത മാസം 13 വരെ. സാൻസിബാർ പ്രസിഡന്റ് ഹുസൈൻ അലി മിനി ന്യൂഡൽഹിയിൽ ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണനുമായി കൂടിക്കാഴ്ച നടത്തി. ജമ്മുകശ്മീരിലെ പൂഞ്ച് ജില്ലയിൽ കനത്ത മഴയെ തുടർന്നുണ്ടായ ഉരുൾപൊട്ടലിലും വെള്ളപ്പൊക്കത്തിലും 3 സ്ത്രീകൾ ഉൾപ്പെടെ 4 മരണം. സംസ്ഥാനത്തെ വൈദ്യുതി പ്രസിദ്ധി സന്ധിക്കുക, പരിഹാരം കാണാൻ ശ്രമം തുടരുകയാണെന്ന് മന്ത്രി സണ്ണി ജോസഫ്. സംസ്ഥാനത്ത് മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിൽ തീരങ്ങളിൽ നാളെ പകൽ 8:30 മുതൽ രാത്രി 11:30 വരെ കടലാക്രമണത്തിന് സാധ്യതയെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം.

0: ലോകകപ്പ് ഫുട്ബോൾ ഫൈനലിൽ ഇന്ന് സ്പെയിനും അർജന്റീനയും ഏറ്റുമുട്ടും. മത്സരം ഇന്ത്യൻ സമയം രാത്രി 12:30. ഫൈനൽ പ്രമാണിച്ച് സംസ്ഥാനത്തെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി പ്രഖ്യാപിച്ചു. ട്രെയിൻ നമ്പർ 1660 കോയമ്പത്തൂർ കണ്ണൂർ എക്സ്പ്രസ് 5:19 തിരൂർ സ്റ്റേഷനിൽ എത്തിച്ചേരും. 5660 നിലമ്പൂർ പാലക്കാട് പാസഞ്ചർ 5:11 5 മിനിറ്റ് വൈകി അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ എത്തിച്ചേരും.
1: നാട്ടുവൃത്താന്തം
0: വികസന വാർത്തകൾ വായിക്കുന്നത് വിനയ്കുമാർ. ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കായി നടത്തുന്ന പ്രത്യേക പരിപാടിയായ ഗിഫ്റ്റഡ് ചിൽഡ്രൻ പ്രോഗ്രാമിന്റെ 2026-27 വർഷത്തെ പാലക്കാട് വിദ്യാഭ്യാസ ജില്ലാതല പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. ജില്ലാ പഞ്ചായത്ത് ഹാളിൽ ജില്ലാ പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷ എം കെ ഷീലാദേവി പ്രവർത്തനങ്ങൾ ഉദ്ഘാടനം ചെയ്തു. ഓരോ വർഷവും 7-ാം തരത്തിൽ നടത്തുന്ന CM കിഡ് സ്കോളർഷിപ്പ് പരീക്ഷയിൽ ഓരോ വിദ്യാഭ്യാസ ജില്ലയിലും മികച്ച വിജയം നേടുന്ന 40 വീതം വിദ്യാർത്ഥികൾക്ക് പൊതുവിദ്യാഭ്യാസ വകുപ്പ് നടത്തുന്ന പ്രത്യേക പരിപോഷണ പദ്ധതിയാണ് ഗിഫ്റ്റഡ് ചിൽഡ്രൻ പ്രോഗ്രാം. തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് പ്രത്യേക പഠനാനുഭവങ്ങൾ ഒരുക്കാൻ 8, 9, 10 ക്ലാസുകളിൽ 3 വർഷം വിദഗ്ധ ക്ലാസുകൾ, സർഗശാലകൾ, പഠനയാത്രകൾ, സ്ഥാപക സന്ദർശനങ്ങൾ, സെമിനാറുകൾ, അഭിമുഖങ്ങൾ, പ്രൊജക്ടുകൾ, സഹവാസ ക്യാമ്പുകൾ മുതലായവ സംഘടിപ്പിക്കുന്നു. പാലക്കാട് ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ആസിഫ് അലിയാർ അധ്യക്ഷനായി.
1: നാട്ടുവൃത്താന്തം വികസന വാർത്തകൾ.
0: ആകാശവാണി 102.7 മഞ്ചേരി FM മലയാളത്തിന്റെ ഹൃദയതാളം. സമയം 4 മണി കഴിഞ്ഞ് 59:13. ഇനി 5 മണി മുതൽ തിരുവനന്തപുരം വരെ പരിപാടികൾ. ഇതിൽ 5:35 രാമായണ പാരായണം, 6:10 വയനാട് ജില്ലാ വൃത്താന്തം, 6:50 വയലും വീടും.

മൊഴി ഉറവകൾ. ആകാശവാണിയുടെ 90-ാം വാർഷികത്തോടനുബന്ധിച്ച് ആകാശവാണിയുടെ ശബ്ദശേഖരത്തിൽ നിന്നുള്ള പരിപാടികൾ ഉൾപ്പെടുത്തിക്കൊണ്ട് തിരുവനന്തപുരം നിലയം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടി മൊഴി ഉറവകൾ.

മൊഴി ഉറവകളിലേക്ക് ഏവർക്കും സ്വാഗതം. കേരളത്തിന്റെ സാംസ്കാരിക സാഹിത്യവേദികളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച നമ്മൾ ഒരിക്കലും മറക്കാത്ത രണ്ട് അതുല്യ പ്രതിഭകളാണ് ശബ്ദ സാന്നിധ്യമായി ഇന്ന് നമ്മോടൊപ്പമുള്ളത്. പുസ്തക പ്രസാധന രംഗത്ത് പകരം വയ്ക്കാനില്ലാത്ത സംഭാവനകൾ നൽകിയ ഡി സി കിഴക്കേമുറി, അധ്യാപകൻ, പ്രഭാഷകൻ, വിമർശകൻ എന്നീ നിലകളിൽ മലയാളികൾക്ക് ഏറെ പരിചിതനായ പ്രൊഫസർ എസ് ഗുപ്തൻ നായർ, ഇവരാണ് ഇന്ന് നമ്മോടൊപ്പമുള്ളത്. സാഹിത്യകാരനും അധ്യാപകനുമായ ഡൊമിനിക് ചാക്കോയെ ഡി സി എന്ന രണ്ടക്ഷരം കൊണ്ടാണ് മലയാളികൾക്ക് ഏറെ പരിചയം. കോട്ടയം

0: ജില്ലയിലെ കാഞ്ഞിരപ്പള്ളിയിൽ ജനനം. ESLC പാസ്സായതിനു ശേഷം 12 വർഷം അധ്യാപകനായി പ്രവർത്തിച്ചു. സ്വാതന്ത്ര്യസമരത്തിൽ പങ്കെടുത്ത DC കിഴക്കേമുറി 1946-47 കാലത്ത് ഡെറ്റിന്യു തടവുകാരനായി ജയിൽവാസം അനുഭവിച്ചു. ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന്റെ സ്ഥാപക അംഗമായിരുന്നു. പുസ്തക പ്രസാധന രംഗത്ത് തന്റേതായ സ്ഥാനമുറപ്പിച്ച DC കിഴക്കേമുറി നവീനമായ പല പ്രസാധന ആശയങ്ങളും അവതരിപ്പിച്ചു. കറുപ്പും വെളുപ്പും, ചിരിക്കാം ചിന്തിക്കാം, ജനങ്ങളുടെ രാജാവ്, കുറ്റിച്ചൂൽ തുടങ്ങിയവ പ്രധാന കൃതികൾ. 1999 രാഷ്ട്രം പത്മഭൂഷൺ നൽകി ആദരിച്ചു. സ്വാതന്ത്ര്യസമരത്തിൽ പങ്കെടുത്ത അനുഭവങ്ങൾ പങ്കുവച്ചുകൊണ്ട് DC കിഴക്കേമുറി. അദ്ദേഹവുമായി സംസാരിച്ചത് TT പ്രഭാകരൻ.
1: ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയതിന്റെ സുവർണ ജൂബിലി ആഘോഷിക്കുന്ന ഈ അവസരത്തിൽ സ്വാതന്ത്ര്യസമരത്തിന്റെ സ്മരണകൾ അയവിറക്കുക എന്നുള്ളത് വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഇന്നിവിടെ അതിനെക്കുറിച്ച് പറയാൻ സ്വന്തം അനുഭവങ്ങൾ നമ്മളോട് പങ്കിടാൻ എത്തിയിട്ടുള്ളത് DC കിഴക്കേമുറിയാണ്. അപ്പൊ ഞാൻ ആദ്യമായിട്ട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, ഈ സ്വാതന്ത്ര്യസമരത്തിലേക്ക് എങ്ങനെയായിരുന്നു ആകർഷിക്കപ്പെട്ടത്?
2: തിരുവിതാംകൂറിലെ 1938 ഫെബ്രുവരി മാസത്തിൽ തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് എന്ന സംഘടന വരുന്നതുവരെ സാധാരണ ജനങ്ങൾ ബോധവാന്മാരായിരുന്നില്ല. അതിനു മുമ്പ് നിവർത്തന പ്രസ്ഥാനവും സംയുക്ത രാഷ്ട്രീയ സഭയും ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും അതിൽ പലതും ഒരു വർഗീയ ഛായ ഉള്ളതായിരുന്നു. അത് കഴിഞ്ഞിട്ട് TM വർഗീസ് അന്നത്തെ നിയമസഭയിൽ ഒരു ഉത്തരവാദ ഭരണ പ്രമേയം അവതരിപ്പിച്ചു. ആ പ്രമേയം വന്നപ്പോൾ അതോടുകൂടിയാണ് മറ്റുള്ള ആളുകൾക്കും ഇതിന് പുറത്തു നിന്ന ആളുകൾക്കും സംയുക്ത രാഷ്ട്രീയ സഭയിലുള്ളതല്ലാത്ത ആളുകൾക്കുമൊക്കെ അതിനെപ്പറ്റി കുറച്ചുകൂടി ഒരു ബോധം വന്നിയ അവസരം അതായിരുന്നു. പിന്നെ ഈ നാട്ടുരാജ്യങ്ങളിൽ തിരുവിതാംകൂറും കൊച്ചിയും പോലെ രാജാക്കന്മാർ ഭരിക്കുന്ന രാജ്യങ്ങളിൽ കോൺഗ്രസ് നേരിട്ട് ഇടപെട്ടുകൂടാ, സമരവും ആവശ്യമില്ല അവിടെ എന്ന ഒരു നിലപാടായിരുന്നു ഗാന്ധിജിയുടേത്. അത് അത്ര ശരിയായ നടപടിയല്ലെന്ന് ഒരു തരം നേതാക്കന്മാർക്ക് അഭിപ്രായം ഉണ്ടായിരുന്നു. എങ്കിലും ഹരിപുര കോൺഗ്രസിന് ശേഷം അത് 1937 അപ്പോൾ അവിടെ വെച്ച് ഇതിൻ്റെ ഈ വിലക്ക് നീക്കി, അതായത് കോൺഗ്രസ് പ്രവർത്തനം അവിടെയും നടത്താമെന്ന്. അങ്ങനെ ഇവിടെ ഒരു കോൺഗ്രസിൻ്റെ ശാഖ 1938 തുടങ്ങിയെങ്കിലും അത് ശരിപ്പെട്ട് കൊണ്ടുപോകാൻ അതിൻ്റെ പ്രവർത്തകന്മാർക്ക് കഴിഞ്ഞില്ല. എങ്ങനെയോ അത് പരാജയപ്പെട്ടു. പക്ഷേ തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് എന്ന സംഘടന, അത് സംസ്ഥാനത്ത് മാത്രം, സംസ്ഥാനമെന്ന തിരുവിതാംകൂറും കൊച്ചിയും അതുമായിട്ട് ബന്ധമൊന്നുമില്ല, തിരുവിതാംകൂർ മാത്രമേ ഉള്ളൂ. തിരുവിതാംകൂർ ഒറ്റപ്പെട്ട് കിടക്കുന്നത്, തിരുവിതാംകൂർ, കൊച്ചി അതുപോലെ, പിന്നെ മലബാർ. അപ്പം തിരുവിതാംകൂറിലെ രാഷ്ട്രീയ കാര്യങ്ങൾ പരമാവധി ഫലവത്തായിട്ട് കൊണ്ടുവരണം എന്നുള്ള ഉദ്ദേശത്തിലുണ്ടാക്കിയ സംഘടനയാണ് തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ്. അന്നത്തേക്ക് മറ്റേ ആ വർഗീയമായിട്ട് ഉള്ള കാഴ്ചപ്പാടുകളൊക്കെ ഒന്ന് മാറിക്കിട്ടിയിരുന്നു ആ കാലത്തിന്. ആ അന്തരീക്ഷം തെളിഞ്ഞിരുന്നു കുറെ കൂടെ നന്നായിട്ട്. അപ്പം പട്ടന്താണ്ടുള്ളയും TM വർഗീസും സി കേശവനും നടരാജപിള്ളയും മാധവ് വാര്യരും അങ്ങനെ അങ്ങോട്ട് പോകുന്നൊരു വലിയ, അന്ന് നമ്മുടെ സമൂഹത്തിൽ ഏത് രംഗത്തായാലും അവരുടെ ജാതിയോ മതമോ ഒക്കെ വിട്ട് കളഞ്ഞിട്ട് ഏത് രംഗത്ത് പ്രവർത്തിക്കുന്നയാളായാലും ഇങ്ങനെയൊരു നമ്മൾ പ്രവർത്തിച്ചേ മതിയാവും, അല്ലാതെ ഈ ദിവാൻ ഭരണം ഇങ്ങനെ കൊണ്ടുപോകാൻ അനുവദിച്ചുകൂടാ എന്നൊരു ചിന്താഗതി നിലവിലുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ലക്ഷ്യങ്ങളിൽ തന്നെ തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിൻ്റെ ലക്ഷ്യങ്ങളിൽ പറയുന്നത് മഹാരാജാവ് തിരുവനസിലെ പരമാധികാരത്തിന് വിധേയമായ ഉത്തരവാദ ഭരണം വേണമെന്നാണ് പറയുന്നത്. പക്ഷേ CP രാമസ്വാമിയർ അക്കാലത്ത് ദിവാനാണ്. CP ഒരു നിർബന്ധ ബുദ്ധി തന്നെ ഉണ്ടായിരുന്നു, കോൺഗ്രസിനെ നശിപ്പിക്കണം. ഇദ്ദേഹം കോൺഗ്രസ്കാരനായിരുന്നു കൂടെ എന്ന് ഓർക്കണം. 1917 കോഴിക്കോട്ട് കൂടിയ മലബാർ ജില്ലാ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് CP രാമസ്വാമിയാണ്. അദ്ദേഹം പോയി ഇവിടെ വരികയായി.
1: ദേശീയ സമരത്തെക്കുറിച്ച് അതുപോലെ ദേശീയ നേതാക്കളെ കുറിച്ചൊക്കെ പിന്നെ അന്ന് ഇവിടെ അറിയപ്പെട്ടിരുന്നു?
2: ഉണ്ട്, അറിയപ്പെട്ടിരുന്നു എന്ന് പറഞ്ഞാൽ പത്രങ്ങളിൽ കൂടെയുള്ള വിവരം മാത്രമേ ഉള്ളൂ. പിന്നെ വ്യത്യാസമായിട്ടുള്ളത് ജവഹർലാൽ നെഹ്റു ചിലപ്പോഴേ കേരളത്തിൽ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരം പ്രധാനമായിട്ട് അങ്ങനെ വന്ന് ചിലതിനൊക്കെ പോകും. ഗാന്ധിജി 1924 തുടങ്ങിയ വൈക്കം സത്യാഗ്രഹത്തിൽ 25 ഗാന്ധി വന്നത്. അങ്ങനെ വന്നപ്പോൾ നമ്മുടെ ദേശീയ നേതാക്കന്മാരെ പറ്റി സാമാന്യ ജനങ്ങൾക്ക് കുറച്ചൊക്കെ ഒരു ബോധമുണ്ടായിരുന്നു, കുറച്ച്, വളരെ കൂടുതലെന്ന് പറയാൻ പാടില്ല. ആ ദേശീയ ബോധവും ശരിക്കുണ്ടാകുന്നത് ഇവിടെ സ്റ്റേറ്റ് കോൺഗ്രസ് പ്രവർത്തിക്കാൻ തുടങ്ങിയത് പിന്നെയാണ്. എന്ന് പറഞ്ഞാൽ ഗാന്ധിജി അതിലിടപെട്ടു, ഗാന്ധിജി ഉപദേശം തന്നു, ഗാന്ധിജി മെമ്മോറിയലിനെ പറ്റി അരിയലിൽ ഇങ്ങനെ എഴുതി അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞു എന്നൊക്കെ വരുമ്പോഴത്തേക്ക് വരുന്ന മാറ്റം ഉണ്ടല്ലോ. അങ്ങനെ ഒരു ബോധം ഉണ്ടാകാൻ സ്റ്റേറ്റ് കോൺഗ്രസ് വളരെയധികം സഹായിച്ചു.
1: കോൺഗ്രസിലേത് വർഷത്തിലാണ് അംഗമായത്?
2: ഞാൻ കോൺഗ്രസ്

0: വളരെ ഒരു 36 37 എങ്ങാണ്ട് അംഗമായി ഇവിടുത്തെ സ്റ്റേറ്റ് കോൺഗ്രസ് വരുന്നതിന് മുമ്പ്
1: തന്നെ.
0: അന്ന് എനിക്കൊരു 22 വയസ്സൊക്കെ വരുള്ളൂ.
1: അതിനുള്ളൊരു പ്രേരണ എന്തായിരുന്നു?
0: പ്രേരണ, ഞാനൊരു 4 ക്ലാസ്സിൽ പഠിക്കുന്ന കാലം മുതലെങ്കിലും കണിശമായിട്ട് പത്രം വായിക്കും, ഒരൊറ്റ ഇഷ്യൂ മുടങ്ങിയില്ല. അങ്ങനെ വായിക്കുന്ന പത്രങ്ങളിൽ നിന്ന് ദേശീയ നേതാക്കന്മാരെ കിട്ടുന്ന എന്ന് പറഞ്ഞാൽ, ഞാൻ ഒരു 18 വയസ്സിൽ വെജിറ്റേറിയൻ ആയിട്ട് മാറിയത് തന്നെ വർദ്ധായി താമസിക്കുന്ന ഗാന്ധിയുടെ ഇൻഫ്ലുവൻസ് കൊണ്ടാണ്. അപ്പം ആ ഗാന്ധി ചെയ്യുന്നത് അതങ്ങനെയാണ് ഇങ്ങനെയാണ്, അല്ലെങ്കിൽ പട്ടേലിൻ്റെയും നെഹ്റു ഇതാണ്, അങ്ങനെ നമുക്ക് ഓരോരുത്തരെ പറ്റി തോന്നുമല്ലോ, ഒരു മതിപ്പ് തോന്നുന്ന അവരുടെ ഉപദേശം സ്വീകരിക്കണം. പിന്നെ അവർ പ്രവർത്തിക്കുന്ന രംഗത്ത് ചെറിയ തോതിലായാലും നമുക്കും വല്ലതും പ്രവർത്തിക്കാം എന്നൊക്കെ തോന്നുന്നു. അങ്ങനെയാണ് ദേശീയബോധം എനിക്ക് അതിനെപ്പറ്റി ഉണ്ടായത്, അങ്ങനെയാണ് ആദ്യം.
1: അപ്പൊ അന്ന് കോൺഗ്രസിലൊക്കെ പ്രവർത്തിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് അപകടകരമായിരുന്നു.
0: അതെ, അപകടമൊക്കെ ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. പക്ഷെ ഞാൻ കാഞ്ഞിരപ്പള്ളിയിൽ ഉണ്ടായിരുന്ന കാലത്ത്, കാഞ്ഞിരപ്പള്ളിയിലാണ് എൻ്റെ വീട്, അക്കാലത്ത് വളരെ കുഴപ്പങ്ങളൊന്നും എൻ്റെ പേരിൽ എടുത്തിട്ടില്ല. കുറെ കൂടെ എന്നേക്കാൾ വലിയ നേതാക്കന്മാരെ മാത്രമേ അന്ന് അവർ ലക്ഷ്യമിട്ടിരുന്നുള്ളൂ, പോലീസ്. പക്ഷേ അത് കഴിഞ്ഞ് ഞാൻ കോട്ടയത്ത് വന്നു, 45 മാർ കോട്ടയത്തായിരുന്നു. അന്നേരം പോലീസ് കുറെ കൂടെ കാര്യമായിട്ട് എന്നെ ശ്രദ്ധിക്കാൻ തുടങ്ങി.
1: സ്കൂളിലൊക്കെ പഠിക്കുന്ന കാലത്ത് എന്തെങ്കിലും പ്രവർത്തനങ്ങളുണ്ടായില്ല?
0: പ്രവർത്തനമൊന്നുമില്ല അന്ന്, ഇതൊന്നുമില്ല, ഒരു പ്രവർത്തനമില്ല, സംഘടനകളൊന്നുമില്ല നമുക്ക്. പിന്നെ സ്കൂളിൽ പഠിക്കുമ്പോഴും ഞാൻ എനിക്ക് അല്പം വ്യത്യാസമുണ്ടെന്ന് പറയാനുള്ളത് പത്രം വായിക്കും എന്നുള്ളതാണ്. പത്രം വായിക്കുമ്പോഴും ഇവരെ പറ്റിയൊക്കെ ഞാൻ
1: വിവരങ്ങൾ അറിയും,
0: മറ്റുള്ളവരോട് ചിലപ്പോൾ താല്പര്യമുള്ളവരോട് പറയും, അത്രയേ ഉള്ളൂ.
1: പിന്നെ അന്നത്തെ പ്രവർത്തനങ്ങളൊക്കെ ഏത് രീതിയിലായിരുന്നു?
0: അന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് കേരളത്തിൽ ശാഖയില്ല. പക്ഷേ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിൽ മെമ്പർഷിപ്പ് എടുത്തിട്ടുള്ള ആളുകളുണ്ട്, ഞാൻ ഉൾപ്പെടെ. ഞാൻ ഇവിടെ തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് ഒക്കെ വരുന്നതിന് മുമ്പ് വളരെ ചെറുപ്പത്തിൽ തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിൽ 4 കൊടുത്ത് മെമ്പർഷിപ്പ് എടുക്കുക എന്ന് പറയുമ്പോൾ എൻ്റെ ഉദ്ദേശം എന്താണ്? ഓരോ ഭാരതീയൻ്റെയും ചുമതലയാണത്, എൻ്റെ അഭിമാനത്തിൻ്റെ പ്രശ്നമാണ്. ഞാൻ കോൺഗ്രസ്സിലെ ഒരു 4 മെമ്പറാണ് എന്ന് പറയുന്നത് അതിൽ കൂടുതൽ എനിക്കൊന്നും ചെയ്യാനില്ല. പക്ഷേ 4 വലിപ്പമല്ല, മറ്റേതിന് വലിപ്പമുണ്ടെന്ന് ഞാൻ യഥാർത്ഥത്തിൽ കണ്ടു. അത് അങ്ങനെ പ്രവർത്തിച്ചിരുന്നു. അപ്പോൾ അന്ന് മുതലേ എനിക്കൊരു ദേശീയ ബോധം കുറച്ചുകൂടി അടിയുറച്ചു എന്നാണ് അതിൻ്റെ അർത്ഥം.
1: ഈ ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ ഒക്കെ പങ്കെടുത്തിട്ടുണ്ട്?
0: ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ കാര്യമായിട്ടൊന്നും ചെയ്തിട്ടില്ല. ക്വിറ്റ് ഇന്ത്യ സമരത്തിന് പൊതുവെ പറഞ്ഞാൽ തിരുവിതാംകൂർ വിഭാഗത്തിൽ വളരെ കുറച്ച് ചെയ്തിട്ടുള്ള, ആരും തന്നെ കാര്യമായിട്ട് ചെയ്തിട്ടുള്ള ആളുകളില്ല, വളരെ കുറച്ച് പേരേ ഉള്ളൂ.
1: എന്തായിരുന്നു അതിനുള്ളൊരു കാരണം?
0: അത് കാരണം സ്റ്റേറ്റ് കോൺഗ്രസ് അക്കാര്യത്തിൽ വേണ്ടത്ര ശ്രദ്ധിച്ചില്ല, അത് തന്നെ അതിന്റെ കാരണം.
1: അതുപോലെ തന്നെ അന്ന് കുറെ പാട്ടുകളും അതുപോലെ തന്നെ കവിതകളും ഒക്കെ ഇതിന്റെ ഭാഗമായിട്ട് പ്രചരിച്ചിരുന്നല്ലോ, അതൊക്കെ നമ്മുടെ ജനങ്ങൾക്കിടയിലൊക്കെ ഒരുപാട് പ്രചരിച്ചിരുന്നു. അതുപോലെ തന്നെ സമരങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് അത്
0: ഉപയോഗിച്ചിട്ടുണ്ട്. വളരെ ശക്തിമത്തായ ഉപകരണമായിരുന്നു അതേ, വളരെ നന്നായിട്ട് പ്രവർത്തിച്ചിരുന്നു. അംശി എഴുതിയിട്ടുണ്ട്, ബോധേശ്വരന്റെ ഇതുണ്ട്, പിന്നെ പലരും പാട്ടുകളായിട്ട് തന്നെ എഴുതിയിട്ടുണ്ട്, ഇതെല്ലാം ഉണ്ടായിരുന്നു. പിന്നെ വേറൊരു കാര്യമുണ്ട്, നമ്മുടെ എപ്പോഴും ദേശീയ ബോധം ഉണ്ടാക്കുന്നതിനും സ്വാതന്ത്ര്യം കിട്ടുന്നതിനും ഒക്കെ നമ്മുടെ പത്രങ്ങളിൽ കുറേയധികം പ്രവർത്തിച്ചിട്ടുണ്ട്. പത്രാധികമാരെ പലരെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ.
1: ചർക്കയും അതുപോലെ തന്നെ ഉപ്പും ആയിരുന്നല്ലോ നമ്മുടെ ഈ സ്വാശ്രയ ബോധത്തിന്റെ പ്രധാനപ്പെട്ട രണ്ട്.
0: ചർക്കയും ഒറ്റപ്പെട്ട പലയിടത്തും ഒക്കെ ഉപയോഗിച്ചു എന്നല്ലാതെ മറ്റേ പറയാനൊക്കെയല്ല. അത് മലബാറിലുണ്ടായിരുന്നു ശക്തമായിട്ട്. ഗാന്ധിജിയുടെ ദണ്ഡിയാത്രയും ഉപ്പ് സത്യാഗ്രഹവും കഴിഞ്ഞതിനെ തുടർന്ന് പയ്യന്നൂരെ സമരമൊക്കെ വന്നപ്പോഴ് അതിലെ തിരുവിതാംകൂറിൽ നിന്ന് വല്ലവരും പോയി എന്ന് വരാം, ഒരുപക്ഷെ അത്രയേ ഉള്ളൂ.
1: അതുപോലെ ഈ നൂൽനൂൽപ്പൊന്നും ഉണ്ടായിരുന്നില്ല,
0: നൂൽനൂൽപ്പിനും ഇതുപോലെയുള്ള സാധനമേ ഉണ്ടായിരുന്നുള്ളൂ.
1: ജയിൽവാസം അനുഭവിച്ചിട്ടുണ്ടോ?
0: ഉണ്ട്, ഞാൻ 46-47 കാലങ്ങളിൽ ഇവിടെ പൂജപ്പുര ജയിലിലുണ്ടായി.
1: എവിടെ വെച്ച് അറസ്റ്റ് ചെയ്തു?
0: കോട്ടയത്ത് വെച്ച്
1: അറസ്റ്റ് ചെയ്തു.
0: ഒരു കോൺഗ്രസ് മീറ്റിംഗ് ഉണ്ടായിരുന്നു, വലിയ തോതിലൊരു മീറ്റിംഗ്. അപ്പോഴവിടെ വെച്ച് ഞാൻ കുമ്പളത്ത് ശങ്കുപിള്ളയെ പ്രസിഡന്റായിട്ട് എടുക്കണമെന്നും പട്ടത്തിനെ വേണ്ടെന്നും പറഞ്ഞു. അപ്പം കുമ്പളത്തിനെ വേണം എന്ന് പറയുന്നവര് CP രാമസ്വാമിയുടെ വിരോധികളായിട്ട് CP വ്യാഖ്യാനിക്കുന്നു. അങ്ങനെ പറഞ്ഞവരെ എല്ലാ ജില്ലയിൽ നിന്നും അറസ്റ്റ് ചെയ്യുകയും ചെയ്തു.
1: ഈ ജയിലിലൊക്കെ ഒരുപാട് പീഡനങ്ങളൊക്കെ ഉണ്ടായിരുന്നു.
0: ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞാൽ ജയിലിൽ ഞങ്ങൾ സുഖവാസം അനുഭവിക്കുകയായിരുന്നു, ഞങ്ങൾ 16 പേര്. ബാക്കി ABC അങ്ങനെ 3 ക്ലാസ്സും പിന്നെ A മുകളിലുള്ള ഡെറ്റിനിയുമാണ്. അപ്പം ഞങ്ങൾക്ക് പരിപൂർണ സ്വാതന്ത്ര്യം, എല്ലാ സൗകര്യങ്ങളും, ഫുഡ് തന്നെ ഇവിടെ കിട്ടുന്നതിന് വളരെ സ്പെഷ്യൽ ഫുഡിനുള്ള പണം, ഇങ്ങനെയൊക്കെ ഒരുപാട് ദിവസവും തേച്ച് വിളിക്കാനുള്ള സൗകര്യം, ഇതൊക്കെ ഉണ്ട്. പക്ഷേ C-ക്ലാസ്സുകാരുടെ സ്ഥിതി വരുമ്പോഴത്തേക്ക് വളരെ മോശമാണ്. നമ്മുടെ രാഷ്ട്രീയ തടവുകാരിൽ 98% C-യിലുമാണ്, വളരെ കുറച്ച് പേരെ മറ്റടുത്ത് വരുള്ളൂ. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞാൽ ഞാൻ ഇതിൻ്റെ യാതൊരു മർദ്ദനത്തിനും ഇരയായിട്ടില്ല.
1: അന്ന് കൂടെ പ്രവർത്തിച്ച ആൾക്കാർ ആരൊക്കെയാണ്?
0: അന്ന് ജയിലിൽ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന C-കേശവനും കുമ്പളത്ത് ശങ്കുപിള്ളയും GP നീലകണ്ഠപ്പിള്ളയും പൊൻകുന്നം വർക്കി, കോട്ടയം ഭാസി, ചെറിയാങ്കാപ്പൻ, മാത്യു മണിയങ്ങാടൻ, ഇതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കൂടെ പ്രവർത്തിച്ചത്, ജയിലിൽ പുറത്ത് പ്രവർത്തിച്ചത് PT ചാക്കോ ഉണ്ടായിരുന്നു. പിറ്റിച്ചാക്കോ കുറച്ച് കഴിഞ്ഞ് DCC പ്രസിഡന്റായി, പിന്നെ മറ്റേ MP

0: ായി മന്ത്രിയായി അങ്ങനെ പലതും ഉണ്ടല്ലോ. പിന്നെ എൻ്റെ കൂടെ പ്രവർത്തിച്ച ആളുകള് കാഞ്ഞിരപ്പള്ളിയിലായിരുന്ന കാലത്ത് മുഴുവൻ അക്കമയറിയാൻ എന്റെ കുടുംബം. അവിടെ കോൺഗ്രസിൽ മെമ്പറാകാതെ ആരുമില്ല.
1: അന്ന് സമരത്തിൽ പങ്കെടുത്തപ്പോ ഉണ്ടായിട്ടുള്ള മറക്കാനാവാത്ത ഏതെങ്കിലും ഓർമ്മകളുണ്ട്?
0: ഏറ്റവും ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു സംഗതി അക്കമയറിയാന്റെ കൊട്ടാരത്തിലേക്കുള്ള മാർച്ചായിരുന്നു. കൊട്ടാരത്തിലേക്കുള്ള മാർച്ച് എന്ന് പറഞ്ഞാൽ എല്ലാ നേതാക്കന്മാരും അറസ്റ്റ് ചെയ്ത് ജയിലിപ്പോയി. തിരുവിതാംകൂറിലെ ഒന്നാം റെഗുലേഷൻ 114 ഒന്നാം റെഗുലേഷൻ എന്ന് പറഞ്ഞൊരു ആക്ട് കൊണ്ടുവന്നു. അത് ലംഘിച്ച് ജയിലിൽ പോയാൽ മിക്കവാറും ആളുകളെല്ലാം തന്നെ. അപ്പോഴേ എം എം വർക്കി എന്നും പറഞ്ഞൊരു സൂത്രധാരൻ ഉണ്ടായിരുന്നു, കോൺഗ്രസിൻ്റെ ആഫീസ് സെക്രട്ടറി. അദ്ദേഹം എറണാകുളത്ത് ആഫീസുണ്ടാക്കി. എറണാകുളത്ത് ആഫീസുണ്ടാക്കിയിട്ട് കുറച്ച് സ്ത്രീകളെ വരുത്തി ഇൻ്റർവ്യൂ ചെയ്ത് ആരാണ് ഈ തൻ്റെ ഇടം കാണിക്കുന്നതെന്ന് നോക്കാൻ വേണ്ടി. അപ്പോഴേ അക്കമ്മച്ചെറിയാൻ അത് ജയിച്ചു. അക്കമേറിയാൻ ജയിച്ചു കഴിഞ്ഞപ്പോൾ അക്കമേറിയാൻ ഇതിലെവിടെയെങ്കിലും വിടാറില്ല. അന്ന് ട്രെയിനില്ല, നമ്മുടെ കോട്ടയം ഈ എറണാകുളം ലൈനിലൊന്നുമില്ല, കൊല്ലം വരെയേ ഉള്ളല്ലോ. അപ്പോഴേ ട്രെയിനിൽ യാത്ര ചെയ്താൽ അറസ്റ്റ് ചെയ്യാൻ പറ്റുകയില്ല സ്റ്റേറ്റ് ഗവൺമെൻറ് പോലീസുകാർക്ക്. ട്രെയിനകവും ഇതിൻ്റെ പരിസരവും ഒക്കെ ബ്രിട്ടീഷ് ഇവരുടെയല്ലേ. അപ്പോഴേ അക്കമയെ എറണാകുളത്ത് നിന്നില്ല ട്രെയിനിങ് എല്ലാം കഴിച്ച് ഇങ്ങോട്ട് വരുന്നത്. അവിടുന്ന് കോയമ്പത്തൂർ പോയി, അവിടുന്ന് മധുരയിൽ പോയിട്ട് കൊല്ലത്ത് വഴി ഇങ്ങനെ അവിടെ വരുന്നു. അപ്പോഴേ വളരെ രഹസ്യമായിട്ടുള്ള അറേഞ്ച്മെൻറ്റ്സ് ഉണ്ടായിരുന്നു. 10,000 ആളുകൾ ഇതെല്ലാം പൊതിഞ്ഞ് കെട്ടി, തൊപ്പിയൊക്കെ കെട്ടി വെക്കണം, ഒരിക്കൽ വെച്ച് കണ്ട് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകും. അപ്പോഴങ്ങനെ അവരെ എല്ലാം ഇന്ന ട്രെയിൻ വരുന്ന സമയത്ത് തമ്പാനൂരുണ്ടാക്കി പെട്ടെന്ന് വേഷമൊക്കെ മാറി കഥജുബായി എല്ലാം ഇട്ട് തൊപ്പിയും വെച്ച് ഇങ്ങനെ തയ്യാറാക്കിക്കോളാൻ പറഞ്ഞു. നമ്മുടെ തമ്പാനൂർ സ്റ്റേഷനിൽ നിന്ന് കിഴക്കേ കോട്ടയിലേക്ക് മാർച്ച് ചെയ്തു. കോട്ടയ്ക്കകത്ത് വന്നപ്പം പട്ടാളമൊക്കെ ഇറങ്ങി, വെടിവെയ്പ്പ് നടത്തുമെന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയൊക്കെ ചെയ്തു. വെടിവെയ്പ്പൊന്നും വന്നില്ല, പക്ഷേ വെടിവെയ്പ്പ് വരാത്തതിൻ്റെ കാരണം വെടിവെക്കെന്ന് പറഞ്ഞ ഉടനെ അക്കമേറിയാൻ കരുത്താൽ ഒരുപാട് മാലകളുണ്ടായിരുന്നു, ഇത് അതും കൂടെ പൊട്ടിച്ച് അങ്ങോട്ട് എറിഞ്ഞിട്ട് മുമ്പോട്ട് ചാടി വന്നു. ഞാനാണ് ഇവരുടെ നേതാവ്, എന്നെ വെടിവെക്കാൻ പറഞ്ഞ ആദ്യം എന്നും പറഞ്ഞ് ഇങ്ങനെ അങ്ങ് നിന്നു. അതോടുകൂടി വാട്ട്കിസ് അന്നത്തെ പട്ടാള മേധാവി, വാട്ട്കിസും ഒക്കെ കൈ മടക്കി തിരിച്ചുപോയി. പിന്നെയും ഇവരുമായിട്ട് ആ സംഭാഷണത്തിൽ പോയി യാതൊരു വിട്ടുവീഴ്ചയ്ക്കും. സി പി രാമസ്വാമി അവിടെയുണ്ട്, രാജാവുണ്ട്, പട്ടാള മേധാവിയുണ്ട്, പോലീസ് കമ്മീഷനുണ്ട്, കരീം സായിപ്പ മറ്റാണ് കമ്മീഷൻ. അപ്പോഴേ ഒരു തരത്തിൽ ഒത്തുതീർപ്പിന് വലിയ ഇവരിവിടുന്ന് പോവുകയല്ല, വളരെ വിഷമായി. ഒടുവിൽ ഒത്തുതീർപ്പുണ്ടായ സർവ്വ ആളുകളെയും ജയിൽ മോചിപ്പിക്കാനാ.
2: ഡി സി കിഴക്കേ മുറിയുമായി ടി ടി പ്രഭാകരൻ നടത്തിയ അഭിമുഖമാണ് ഇതുവരെ കേട്ടത്. മൊഴി ഉറവകളിൽ ഇനി പ്രൊഫസർ എസ് ഗുപ്തൻ നായരുടെ ശബ്ദം കേൾക്കാം. മലയാള സാഹിത്യത്തിലെ പ്രമുഖ വിമർശകനും പ്രഭാഷകനും അധ്യാപകനുമായിരുന്നു പ്രൊഫസർ എസ് ഗുപ്തൻ നായർ. 1919 ഓഗസ്റ്റ് 22 കൊല്ലം ജില്ലയിലെ ഓച്ചിറയിൽ ജനനം. 1941 തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്ന് ബി എ ഓണേഴ്സ് 2 റാങ്കോടെ ജയിച്ച അദ്ദേഹം 1945 അതേ കലാലയത്തിൽ അധ്യാപകനായി. 1978 കാലിക്കറ്റ് സർവകലാശാലയിലെ മലയാള വിഭാഗം തലവനായി ഔദ്യോഗിക ജീവിതത്തിൽ നിന്ന് വിരമിച്ചു. ആധുനിക സാഹിത്യം, മനസാ സ്മരാമി, അമൃതസ്മിതി, സൃഷ്ടിയും സ്രഷ്ടാവും തുടങ്ങിയവ പ്രധാന കൃതികൾ. കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം, കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം എന്നിവ നേടിയ പ്രൊഫസർ എസ് ഗുപ്തൻ നായർ 2006 ഫെബ്രുവരി 6 ഈ ലോകത്തോട് വിട പറഞ്ഞു. പ്രൊഫസർ എസ് ഗുപ്തൻ നായരുമായി ടി ടി പ്രഭാകരൻ നടത്തിയ അഭിമുഖം ഇപ്പോൾ കേൾക്കാം.
3: സാഹിത്യത്തിന്റെ സർഗാത്മക തലത്തിനും അതുപോലെ തന്നെ വൈജ്ഞാനിക മണ്ഡലത്തിനും ഒരുപോലെ സംഭാവന നൽകിയിട്ടുള്ള ഒരാളാണ് പ്രൊഫസർ എസ് ഗുപ്തൻ നായർ. അദ്ദേഹത്തെ നമുക്ക് പരിചയപ്പെടാം. സാറ് മലയാള ഗവേഷകരിൽ ആദ്യത്തെ ആളെന്നാണ് കേട്ടിട്ടുള്ളത്. അതായത് കേരള സർവകലാശാലയിൽ പ്രൊഫസർ എൻ കൃഷ്ണപിള്ളയോടൊപ്പം ആദ്യമായി ചേർന്ന ഗവേഷകനാന്നിലേക്ക് ആ ഗവേഷണ പ്രബന്ധത്തെക്കുറിച്ചും അത് പൂർത്തിയാക്കാതെ പോയ സാഹചര്യത്തെക്കുറിച്ചും പറഞ്ഞുകൊണ്ട് നമുക്ക് ആരംഭിക്കാം.
4: അതെ, ആദ്യത്തെ എന്ന് പറയുമ്പോൾ തിരുവിതാംകൂർ സർവകലാശാലയായിട്ട് മദ്രാസ് സർവകലാശാല മാറിയ ഒരു ട്രാൻസിഷൻ ഘട്ടമുണ്ടായിരുന്നു. ആ ഘട്ടത്തിലാണ് ഞാൻ ചേർന്നത്. മാറുന്നതിനല്പം മുമ്പോ മറ്റോ ആണ് കൃഷ്ണപിള്ള സാർ ചേർന്നത്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഏതാണ്ട് ആദ്യകാല വിദ്യാർത്ഥികളായിട്ട് വരുമ്പോൾ ഞങ്ങൾക്ക് മാത്രമല്ല ഞങ്ങളെ ഗൈഡ് ചെയ്ത അധ്യാപകന്മാർക്കും ഗവേഷണത്തെപ്പറ്റി വലിയ പിടിപാടൊന്നും ഇല്ലായിരുന്നു എന്നുള്ളതാണ് സത്യം. അന്ന് മലയാളം ബി എ ഓണേഴ്സ് എന്ന് പറയുന്ന ഈ ഡിഗ്രി എടുത്തും കൊണ്ട് പുറത്തേക്ക് ഇറങ്ങുന്നവർക്ക് ഇത്ര വളരെ കോളേജുകളൊന്നുമില്ല. അതുകൊണ്ട് അധ്യാപക വൃത്തി അല്ലാതെ മറ്റൊരു വൃത്തി

0: സാധാരണ പറ്റുകയുമില്ലല്ലോ. ഹൈസ്കൂളിൽ ജോലി അല്ലെങ്കിൽ കോളേജിൽ ജോലി. ഞാൻ ഏതായാലും ഭാഗ്യവശാൽ ഹൈസ്കൂളിൽ ജോലിക്ക് പോയില്ല. അപ്പോൾ പിന്നെ ഗവേഷണം ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ ചെയ്തു. ഞാൻ തിരഞ്ഞെടുത്ത വിഷയം, ഞാൻ കുറച്ചൊരു നാടകവേദിയിൽ കുറച്ചൊക്കെ പ്രവർത്തിച്ചിട്ടുള്ള ആളായതുകൊണ്ട് കുറച്ച് പഴയ കലകളൊക്കെ കാണുക നല്ല താല്പര്യമുള്ള ആളായിരുന്നതുകൊണ്ട് അതൊക്കെ കൂടി ചേർത്തിട്ടുള്ള ഒരു വിഷയമാണ് തിരഞ്ഞെടുത്തത്. പ്രാചീന നാട്യകല കേരളത്തിൽ എന്നായിരുന്നു വിഷയം. ഏതാണ്ട് 2 കൊല്ലം ചെയ്തു. സത്യത്തിൽ കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ താല്പര്യം കുറേശ്ശെ മങ്ങിത്തുടങ്ങി എന്നുള്ള പരമാർത്ഥം ഇനി പറയാമല്ലോ. എനിക്ക് തോന്നിയത് എനിക്കിഷ്ടമുള്ള വിഷയങ്ങളെ സംബന്ധിച്ച്, അനവധി വിഷയങ്ങളെ സംബന്ധിച്ച് കൂടുതൽ വായിക്കാൻ ഇതൊരു തടസ്സമായിത്തീരുന്നു. അതുകൊണ്ട് എനിക്കിഷ്ടമുള്ള പല വിഷയങ്ങളും വായിക്കുന്നതിന് കുറച്ചുകൂടെ പ്രയോജനം കിട്ടും. ഇതൊരു വിഷയം എന്ന് പറഞ്ഞിട്ടിങ്ങനെ അതേ ഗതി എന്ന് പറഞ്ഞിരുന്നാൽ ഒരു PhD എന്നൊരു ലാഭം ഉണ്ടെങ്കിലും വേറെ ചില നഷ്ടങ്ങളുണ്ടാകും എന്ന് തോന്നി ക്രമേണ അതിൽ നിന്ന് ഉത്സാഹം കുറഞ്ഞു മാറുകയാണ് ഉണ്ടായത്.
1: അത് കഴിഞ്ഞ് സാറ് നിരൂപണ രംഗത്താണല്ലോ ശ്രദ്ധ കൂടുതൽ കേന്ദ്രീകരിച്ചത്. നിരൂപണ രംഗത്തേക്ക് വരാൻ പ്രത്യേകം എന്തെങ്കിലും ഒരു പ്രചോദനം ഉണ്ടായിരുന്നു?
0: അത് ധാരാളം പുസ്തകം വായിക്കുന്ന ആളുകൾക്ക് പുസ്തകത്തെ സംബന്ധിച്ച്, അതായത് തീരെ ഒരു ചിന്തയും ഇല്ലാതെ ഒരു ആലോചനയില്ലാതെ നേരം കൊല്ലാൻ വായിക്കുന്നവർക്ക് വിശേഷിച്ചൊന്നും പുസ്തകത്തെ പറ്റി തോന്നുകയില്ല. പക്ഷേ അല്പം ഒരു വിചാരശീലന്മാര് പുസ്തകം വായിക്കുമ്പോൾ അല്പം നിരൂപണ ബുദ്ധിയോടുകൂടിയാണ് വായിക്കുക. അങ്ങനെ അല്ലാതെ വായിക്കാൻ പ്രയാസമാണ്. അപ്പം നമ്മൾ പുസ്തകം വായിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ ഉള്ളിലൊരു നിരൂപണം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരുന്നു എന്നാണ് എൻ്റെ അനുഭവം. അതായത് സാമാന്യം പുസ്തകം വായിക്കാൻ തുടങ്ങിയ കോളേജ് വിദ്യാഭ്യാസ കാലം മുതൽ, ഒരുപക്ഷെ അതിനു മുമ്പും മുതൽ ഇന്നുവരെയും സാമാന്യം പോലെ വായിക്കാറുണ്ട്. ഇംഗ്ലീഷും മലയാളവും ആണല്ലോ അറിയാവുന്ന ഭാഷകൾ. അതുകൊണ്ട് ആ രണ്ട് ഭാഷകളിലുള്ള ധാരാളം പുസ്തകങ്ങൾ രസത്തിനു വേണ്ടിയും വായിക്കാറുണ്ട്. ചിലപ്പോൾ ഈ രസത്തിനു വേണ്ടി വായിക്കാൻ ഒക്കാതെ വരും. അതായത് ഒരു അവതാരികയ്ക്ക് വേണ്ടി വായിക്കുമ്പോൾ ഈ രസം അങ്ങ് പോയിട്ട് അവതാരിക എഴുതണമല്ലോ എന്നുള്ള ഒരു വിചാരത്തോടു കൂടി വായിക്കേണ്ടി വരും. അതുപോലെ പത്രത്തിൽ എന്തെങ്കിലും എഴുതണമല്ലോ, അല്ലെങ്കിൽ ഇതിൽ നിന്ന് എന്തെങ്കിലും മോഷ്ടിക്കണമല്ലോ എന്നും ചിലപ്പോൾ തോന്നാമല്ലോ ആശയം. അങ്ങനെയൊക്കെയുള്ള വായന കുറച്ചൊക്കെ നിയന്ത്രിക്കും നമ്മളെ. അതൊന്നുമല്ല, വെറും ഉല്ലാസത്തിനു വേണ്ടിയും മനസ്സിൻ്റെ വികാസത്തിനു വേണ്ടിയും ഉള്ള വായന. അത് ഞാൻ ധാരാളം ചെയ്തിട്ടുണ്ട്. അങ്ങനെ ചെയ്തിട്ടുള്ള ആ വായന എന്നെ ഉത്തേജിപ്പിച്ചതിൻ്റെ ഫലമാണ് നിരൂപണം എഴുതാൻ പ്രേരിപ്പിച്ചത്.
1: അങ്ങനെയാണ് ഗൗരവമായിട്ട് പുസ്തക നിരൂപണം സാർ ആരംഭിച്ചത്. സമാലോചന മുതലായ
0: അവിടെ മുതൽ, സമാലോചന മുതൽ ഇങ്ങോട്ട്, അല്ലെങ്കിൽ ഇങ്ങോട്ടുള്ള എല്ലാ പുസ്തകങ്ങളും.
1: അപ്പൊ അതിൽ ഓരോ പുസ്തകങ്ങളെ എടുത്ത് വിമർശിക്കുകയാണല്ലോ ചെയ്തത്, അതിന്റെ ഗുണദോഷ നടത്തി ഭക്തഭവനം ഉള്ള. അപ്പൊ അത് എവിടെയാണ് സാർ ആദ്യം എഴുതി?
0: അത് സംഭവിച്ചത് വാസ്തവത്തിൽ അതിന്റെ ഒരു ചെറിയ യാദൃശ്ചികത്വം കൂടി ഉണ്ട്. ചങ്ങമ്പുഴ കൃഷ്ണപിള്ള പട്ടാളത്തിൽ നിന്നെല്ലാം തിരിച്ചു വന്ന് ജോലിയില്ലാതെ ഇരിക്കുമ്പോഴാണ് മംഗളോദയം 2 ആരംഭിച്ച് കുറച്ച് മുമ്പോട്ട് നീങ്ങി. മുണ്ടശ്ശേരിയൊക്കെ കൂടിയാണല്ലോ അത് റിവൈവ് ചെയ്ത്. അങ്ങനെ 2 ആരംഭിച്ച് നല്ല നിലയിൽ നടത്തിക്കൊണ്ട് വരുമ്പോൾ ചങ്ങമ്പുഴ എൻ്റെ സഹപാഠി, അല്ലെങ്കിൽ എൻ്റെ 1 കൊല്ലം ജൂനിയറായിട്ട് പഠിച്ച സുഹൃത്താണ്. ചങ്ങമ്പുഴ കൂടെ ആ മംഗളോദയത്തിൻ്റെ സ്റ്റാഫിൽ ചേർന്നിരുന്നു. അപ്പോൾ ചങ്ങമ്പുഴ എന്നിലുള്ള അല്പമായ ചില കഴിവുകൾ നേരത്തെ തന്നെ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം എന്നോട് പറഞ്ഞു, നിങ്ങളിവിടെ ഞങ്ങളുടെ ഈ വിമർശകന്മാരുടെ പങ്ക്തിയിൽ പതിവായിട്ട് എഴുതണം. എനിക്കതൊരു വലിയ അഭിമാനവും വലിയ ഒരു പ്രോത്സാഹനവുമായിരുന്നു. വിശേഷിച്ച് എൻ്റെ അന്നത്തെ ചെറുപ്രായത്തിൽ 1-ാമത്തെ പേരുകാരൻ എ ബാലകൃഷ്ണപിള്ളയാണ് ആ സമിതിയിൽ. മംഗളോദയം മാസിക മുണ്ടശ്ശേരി ചീഫ് എഡിറ്റർ ആയിരുന്നതുകൊണ്ട് അദ്ദേഹത്തിന് അതിനകത്ത് ഈ പുസ്തക നിരൂപണം എന്ന് പറയുന്നത് വളരെ ഗൗരവമായിട്ട് അന്തസ്സായിട്ട് ചെയ്യണം എന്നുള്ള ഒരു നിർബന്ധ ബുദ്ധി ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അങ്ങനെ ഒരു നിരൂപകന്മാരുടെ സമിതി ഉണ്ടാക്കിയത്. അതിൽ ബാലകൃഷ്ണപിള്ള മുതൽ ഞാൻ വരെ, എന്നുവെച്ചാൽ ഏറ്റവും പ്രായം കുറഞ്ഞ ആള് അന്ന് ഞാനായിരുന്നു, വരെയുള്ളവരെ ഉൾപ്പെടുത്തി. അങ്ങനെ ചങ്ങമ്പുഴ എനിക്ക് പുസ്തകം അയച്ചു. ആദ്യം അയച്ച പുസ്തകം എനിക്ക് ഓർമ്മയുണ്ട്, ബഷീറിൻ്റെ ജന്മദിനം എന്ന് പറയുന്ന ചെറുകഥാ സമാഹാരം ആണ്. അതുതന്നെ അതിലൊരു നേരം പോക്ക് കൂടി പറയാം. ചങ്ങമ്പുഴയുടെ കൈയക്ഷരത്തിൽ ടു ശ്രീ എ ബാലകൃഷ്ണപിള്ള എന്ന് എഴുതിയിട്ട് അത് വെട്ടിയിട്ടാണ് എസ് ഗുപ്തനായർ തിരുത്തിയത്. ഞാൻ ആ പുസ്തകം സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അങ്ങനെ അത് ഗൗരവമായിട്ട് എഴുതണം എന്ന് ഒരു എഴുത്തും കൂടെ അതിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. വിസ്തരിച്ചുള്ള ഒരു പഠനമായിരിക്കണം, ചെറുകഥയുടെ ടെക്നിക്കിനെ പറ്റിയും എഴുത്തുകാരൻ്റെ ഭാഷ പശ്ചാത്തലം എല്ലാം പറഞ്ഞിരിക്കണം എന്നൊക്കെ ഞാനത് കഴിയുന്നത്ര ന്യായമായിട്ട് ചെയ്തു. അങ്ങനെ കുറേ നിരൂപണങ്ങൾ മംഗളോദയത്തിൽ എഴുതി. അപ്പം മലയാള രാജ്യക്കാരും മാതൃഭൂമിക്കാരും പുസ്തക നിരൂപണങ്ങൾക്ക് ആയിട്ട് അയച്ചു തുടങ്ങി. എന്നാൽ അത് രണ്ടുമാണ് പ്രധാനപ്പെട്ട സാഹിത്യ വാരികകൾ. അതിലും രണ്ടിലും എഴുതി. അങ്ങനെയാണ് നിരൂപണത്തിലേക്ക് പ്രവേശിക്കുന്നത്.
1: അന്നീ പുരോഗമന സാഹിത്യ പ്രസ്ഥാനം

0: ഒരു വലിയ ശക്തിയായി നിലനിൽക്കുന്ന കാലമല്ലേ?
1: അതെ അതെ, 1943-44 തുടങ്ങിയെങ്കിലും ഏതാണ്ട് ശക്തി പ്രാപിച്ച ആദ്യത്തെ സമ്മേളനം നടക്കുന്നത് ഷൊർണൂരാണ്. ആ സമ്മേളനത്തിന് എനിക്ക് പങ്കെടുക്കാൻ സാധിച്ചില്ല, അതിനെപ്പറ്റി ഞാൻ അന്ന് ഗൗരവമായിട്ട് ആലോചിച്ചില്ല. രണ്ടാമത്തെ സമ്മേളനം കോട്ടയത്താണ് നടക്കുന്നത്. അതന്ന് NBS ഇന്നത്തെ പ്രവർത്തകന്മാർ, കാരൂര് DC, അതുപോലെ പോളിറ്റിക്സിലേക്ക് പിന്നെ വന്ന് PT ചാക്കോ, MB പോൾ എന്ന് കോട്ടയത്തെ ട്യൂട്ടോറിയൽ അവരൊക്കെ ആയിരുന്നു. അപ്പൊ അവിടെ മുതലാണ് പുരോഗമന സാഹിത്യ പ്രസ്ഥാനവുമായിട്ട് ഞാൻ ബന്ധപ്പെടുന്നത്. അന്നത്തെ ചങ്ങമ്പഴ അധ്യക്ഷനായിരുന്ന യുവജന സാഹിത്യ വിഭാഗത്തിലാണ് ഞാനും TN ഗോപിനാഥൻ നായരും നാഗവള്ളി RS കുറുപ്പും പ്രസംഗിച്ചത്. ഉള്ളൂരും വള്ളത്തോളും ആശംസ അയച്ചിട്ടുണ്ട് പുരോഗമന സാഹിത്യ പ്രസ്ഥാനത്തിന്. അതാണ് അന്നത്തെ.
0: പിന്നീട് ഈ പ്രസ്ഥാനം രാഷ്ട്രീയ തലത്തിലേക്ക് പോവുകയും
1: അതായത് ഏതാണ്ടൊരു 1948 മുതലാണ്. അതിന്റെ കാരണം റഷ്യയിലുണ്ടായ സ്റ്റാലിനിസത്തിന്റെ ആ ഒരു പ്രത്യേക കടുംപിടുത്തമാണെന്നാണ് ചരിത്രം പറയുന്നത്. അതിന് രേഖയുണ്ട്. രേഖ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, റഷ്യയിലെ കൾച്ചറൽ മിനിസ്റ്ററായിട്ട് ഷ്ദാനോവ് എന്ന് പറഞ്ഞ ആള് നിയമിക്കപ്പെടുകയും ഷ്ദാനോവിന്റെ നിയന്ത്രണത്തിൽ അവിടുത്തെ കൾച്ചറൽ പോളിസി, അതിൽ ലിറ്റററി പോളിസിയും ഉൾപ്പെടും, അത് ഇന്ന തരത്തിൽ വേണമെന്ന് വളരെ നിയന്ത്രിക്കപ്പെടുകയും ചെയ്തതോടുകൂടി അത് ഇവിടെയുള്ള കമ്മ്യൂണിസ്റ്റ് എഴുത്തുകാര് അത് സ്വീകരിച്ചു. അത് സ്വീകരിച്ചപ്പോൾ പലയിടത്തും ആ അഭിപ്രായത്തോട് ചേരാൻ ബുദ്ധിമുട്ടായിട്ട് വന്നു. നേരെ മറിച്ച് ഒരു ലെനിനിസ്റ്റ് ഗതിയോ ഒരു മാർക്സിസ്റ്റ് ഗതിയോ സ്വീകരിച്ചു പോയിരുന്നെങ്കിൽ വിയോജിപ്പിന് കാര്യമില്ല. നേരെ മറിച്ച് സ്റ്റാലിനിസ്റ്റ്, ഷ്ദാനോവിസ്റ്റ്, ഡോഗ്മാറ്റിസ്റ്റ് എന്ന് പറയാവുന്ന ഗതിയിലെത്തിയതാണ് സ്പ്ലിറ്റിന് കാരണം.
0: ഈ വിഭജനത്തിന് ശേഷം അതിൽ ചേരാത്ത ഒരു വിഭാഗവും ചേർന്ന വിഭാഗവും തമ്മിൽ ആശയപരമായിട്ട് എന്നും സംഘടന ഉണ്ടായല്ലോ. കഴിഞ്ഞ 40 വർഷക്കാലമായിട്ട് അങ്ങനെയാണല്ലോ പോവുക.
1: ഏകദേശം, പക്ഷെ ആദ്യത്തെ പോലെ രൂക്ഷമായ സംഘടനകളും അന്ന് പരസ്പരം ആക്ഷേപിക്കല് കലശലായിരുന്നു. കലശലായിരുന്നു പറഞ്ഞാൽ കഥയറിയാതെ പരസ്പരം ആക്ഷേപിച്ചിട്ടുണ്ട്. ഇപ്പൊ അതൊന്നും അത്ര ഉണ്ടെന്ന് തോന്നുന്നില്ല, എങ്കിലും കുറച്ചൊക്കെ ഉണ്ട്. സാരമില്ല, അന്നത്തെ രൂക്ഷതയില്ല.
0: എങ്കിലും സാറ് എപ്പോഴും ഈ സൗന്ദര്യത്തിന്റെ പക്ഷത്ത് നിന്ന ഒരാളെന്ന നിലയ്ക്ക് ആ ഒരു പാതയെ കുറിച്ച് എന്താണ് സാറിന് പറയാനുള്ളത്?
1: ഞാൻ എന്നോട് മുമ്പും ചിലർ ചോദിച്ചിട്ടുണ്ട്, അപ്പൊ ഇതിന്റെ അർത്ഥം താങ്കൾ ഒരു ഈസ്തെറ്റിക് ക്രിട്ടിക് ആണെന്നാണോ, സൗന്ദര്യാത്മക നിരൂപകൻ? ഈസ്തെറ്റിക് ക്രിട്ടിക് എന്ന അല്ലെങ്കിൽ സൗന്ദര്യാത്മക നിരൂപകൻ എന്നൊക്കെ പറയുമ്പോൾ ഈസ്തെറ്റിസിസം എന്ന് പറയുന്ന പ്രസ്ഥാനവുമായിട്ട് കൂട്ടിക്കുഴയ്ക്കരുത് എന്നുള്ളതാണ് ഒന്നാമതായിട്ട് എനിക്ക് പറയാനുള്ളത്. കാരണം 19th century അവസാന ഘട്ടത്തിൽ, അതായത് 1890s ഇംഗ്ലണ്ടില് ഫ്രാൻസില് ഒക്കെ ഈസ്തെറ്റിസിസം എന്നൊരു പ്രസ്ഥാനം ഉണ്ടായിരുന്നു. ആ പ്രസ്ഥാനക്കാരാണ് ആർട്ട് ഫോർ ആർട്ട് സേക്ക് എന്ന കലകലയ്ക്ക് വേണ്ടി എന്നുള്ളത് പ്രചരിപ്പിച്ചത്. അതും ആയിട്ട് ഇതിന് യാതൊരു ബന്ധവുമില്ല. സൗന്ദര്യാത്മക വിമർശനം എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് വന്നുകൂടുന്നത് ഇത്രയേ ഉള്ളൂ, കലയുടെ ആശയം എന്ന് പറയുന്ന അതിന് ഏതിലുണ്ട്, ആ ആശയത്തിന് പുറമേ അതിൻ്റെ അപ്പീൽ, അതിൻ്റെ ആകർഷണം, വശ്യത എന്ന് പറയുന്നത് അതിൻ്റെ കലാപരമായിട്ടുള്ള മേന്മയാണ്. ഈ രണ്ടു വശവുമുണ്ട്. ആശയത്തിന് പ്രാധാന്യം കൊടുക്കുമ്പോൾ സൗന്ദര്യപരമായിട്ടുള്ള അതിൻ്റെ ആകർഷകത്വത്തിന് പ്രാധാന്യം പലരും കൊടുക്കാതെ ഇരിക്കും. അതിൽ എനിക്ക് സമ്മതമില്ല. ആശയം എന്തും ആവട്ടെ, സമൂഹത്തിന് അനുഗുണമായിരിക്കണം, സമൂഹത്തിൻ്റെ ആരോഗ്യത്തിന് നന്നായിരിക്കണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷെ അത് സൗന്ദര്യത്തെ ബലി കഴിച്ചിട്ട് ആയിരിക്കരുത്, അതിനെ പ്രസന്റ് ചെയ്യുന്ന ആകർഷകമായിട്ട് വേണം അതിനെ ആവിഷ്കരിക്കാൻ എന്നുള്ളതിൽ വിട്ടുവീഴ്ചയില്ല. അതാണ് അതിന്റെ അർത്ഥം.
0: അപ്പൊ ഈ സൗന്ദര്യാത്മകമായ ഘടകം നമ്മൾ എടുക്കുമ്പോൾ ഇതിന്റെ ഈ സോഷ്യോളജിക്കൽ അംശം നമ്മൾ എങ്ങനെ, ഇപ്പൊ ആശാൻ കൃതികൾക്കൊക്കെ ഉള്ള ഒരു
1: അതെ
0: സാമൂഹിക അടിത്തറ എന്ന് പറയുന്നത്,
1: നമ്മുടെ വീക്ഷണത്തില് കുറച്ചൊരു വ്യത്യാസം വരും, സമീപനത്തിൽ വ്യത്യാസം വരും. ഉദാപ്പോ ആശാന്റെ ഉദാഹരണം പറഞ്ഞതുകൊണ്ട് ആശാന്റെ കാര്യം തന്നെ എടുത്തിപ്പോ ഉദാഹരിക്കാം. ആശാന്റെ കവിതയിലെ തീർച്ചയായിട്ടും ആശാൻ രണ്ട് തലത്തിൽ ഒരേ ശക്തിയോടുകൂടി ഒരേ സമയത്ത് പ്രവർത്തിച്ച ആളാണ്. അതായത് സോഷ്യൽ ലെവലിലും സാഹിത്യത്തിന്റെ ലെവലിലും. സോഷ്യൽ ലെവലിൽ അതേ SNDP യോഗത്തിന്റെ ഇത്രയും എന്ന ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞ ആക്ടിവിസ്റ്റ്, സോഷ്യൽ ആക്ടിവിസ്റ്റ് ആയിരുന്നു, സോഷ്യൽ വർക്കർ. അതിന്റെ ഔദ്യോഗിക ഭാരവാഹിത്വം വഹിച്ചും കൊണ്ട് 17 കൊല്ലം അദ്ദേഹം ജീവിച്ചു. ഒടുവിൽ എനിക്ക് കവിത എഴുതാൻ സമയം കിട്ടുന്നില്ല, എന്നെ ഇതിൽ നിന്നൊന്ന് മോചിപ്പിക്കണേന്ന് ഭാരവാഹികളോട് പറഞ്ഞ് രക്ഷപ്പെടുകയായിരുന്നു. അങ്ങനെ ഈ സാമൂഹികമായിട്ടുള്ള പ്രതിജ്ഞാബദ്ധതയോട് കൂടി ഇരിക്കുമ്പോഴാണ് അദ്ദേഹം കവിതകൾ എഴുതിയത്. പക്ഷെ ആ കവിതകളിൽ ഈ പറയുന്ന സാമൂഹികമായിട്ടുള്ള കമ്മിറ്റ്മെൻറ്റും ഉണ്ട്, സൗന്ദര്യാത്മകത്വവും ഉണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് നളിനി, ചിന്താവിഷ്ടയായ സീത, കരുണ മുതലായിട്ടുള്ളതിലെ സോഷ്യൽ കമ്മിറ്റ്മെന്റിനാണോ നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത്, അതോ അതിന്റെ സൗന്ദര്യാത്മകമായിട്ടുള്ള

0: ശീകരണ ആത്മകമായിട്ടുള്ള വശത്തിനാണോ പ്രാധാന്യം കൊടുക്കുന്നത്? അതേസമയത്ത് ചാണ്ടാല ഭിക്ഷയിൽ രണ്ടുമുണ്ട്, ഏതാണ്ട് ബാലൻസ് ചെയ്തിട്ടുണ്ട്. കാരണം ജാതിക്കെതിരായിട്ടുള്ള ഒരിതാണ്, അത് ബുദ്ധനെ കൊണ്ടാണ് പറയിക്കുന്നത്, അല്ലാതെ ഇന്ന് നടക്കുന്ന ഒരെണ്ണമല്ല. എങ്കിലും ആളുകൾക്കറിയാം ഇത് ഇന്നത്തേതിനും കൂടി പറ്റുന്നതാണ്. ദുരവസ്ഥയിൽ വന്നപ്പോഴത്തേക്ക് അത് വളരെ പ്രകടമായിട്ട് ഒരു വർത്തമാനകാല പ്രമേയം എടുക്കുകയും ചെയ്തു. അപ്പം ഇവിടെയൊക്കെ നമ്മൾ കാണുന്നത് ആശാൻ സൗന്ദര്യ പക്ഷപാതത്തിൻ്റെ കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയും ഇല്ലാതെ തന്നെ ആണ് അദ്ദേഹത്തിൻ്റെ സാമൂഹ്യമായിട്ടുള്ള ആശയങ്ങളും ആദർശങ്ങളും അദ്ദേഹത്തിൻ്റെ കൃതികളിൽ കൂടി ആവിഷ്കരിച്ചതെന്നുള്ളതാണ്. അപ്പം ഇതിന് പ്രാധാന്യം കൊടുക്കുന്നത് ഒരു കാലത്ത് അദ്ദേഹത്തിൻ്റെ ശ്ലോകത്തിലെ രചനയ്ക്ക് വൈകല്യമുണ്ട്, അല്ലെങ്കിൽ വധിയാക്ഷ പ്രാസത്തിന് വേണ്ടി ക്ലേശിച്ചിട്ടുണ്ട്, അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചില ക്ഷുദ്രങ്ങളായിട്ടുള്ള കാര്യങ്ങളിലായിരുന്നു പഴയ നിരൂപകന്മാർ. അതുപോയിട്ട് അദ്ദേഹത്തിൻ്റെ ചിന്താ ഗൗരവം, അദ്ദേഹത്തിൻ്റെ ക്രാന്തദർശിത്വം, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ക്ലേശങ്ങളുടെ നേർക്കുള്ള അനുകമ്പാമസൃണമായിട്ടുള്ള മനോഭാവം, ഈ വക കാര്യങ്ങളിലായി പിന്നീട് ഇങ്ങോട്ട് വരുമ്പോഴുള്ള പക്ഷപാതം. അതും കഴിഞ്ഞിട്ട് അദ്ദേഹം ഒരു ജാതികൊല്ലി പ്രസ്ഥാനക്കാരൻ എന്ന് ബാലകൃഷ്ണപിള്ള സാറിൻ്റെ ഭാഷയിൽ, അത് മാത്രമായിട്ട് അദ്ദേഹത്തെ കാണുന്നത് വളരെ സങ്കുചിതമായിട്ടുള്ള വീക്ഷണമാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാനത് എതിർത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ആശാൻ ജനകീയ കവിയാണ് എന്ന് പറഞ്ഞ് സ്ഥാപിക്കാൻ മുണ്ടശ്ശേരി തുടങ്ങിയപ്പോൾ അല്ല, അദ്ദേഹം എലീറ്റുകളുടെ അതായത് ഉപരിവർഗത്തിനും പണ്ഡിതവർഗത്തിനും എല്ലാം പറ്റിയ കവിയുമാണ് എന്ന് പറയാൻ ഞാൻ തുടങ്ങിയത്. അതെൻ്റെ പേരിലുള്ള വലിയ കുറ്റമാണ്. ഞാൻ ആശാനെ ഒന്നുകൂടി ഉയർത്തുകയാണ് ചെയ്തത്, പക്ഷെ അതൊരു ഭയങ്കര കുറ്റമായിപ്പോയി എന്ന് പറയുന്നവർ ചിലരുണ്ട്.
1: പ്രൊഫസർ എസ് ഗുപ്തൻ നായരുമായി ടി ടി പ്രഭാകരൻ നടത്തിയ അഭിമുഖമാണ് മൊഴി ഉറവകളിൽ ഇതുവരെ കേട്ടത്. മൊഴി ഉറവകൾ അവസാനിക്കുന്നില്ല. മൊഴി ഉറവകളുടെ പിന്നണിയിൽ സംഗീത പ്രദീപ്, അശ്വതി പ്രദീപ്, ഗ്രീഷ്മ എസ്, ഗായത്രി രാകേഷ്, ഷർജിത ജെ എ, ആര്യ രാജേഷ്, സ്നേഹ രഞ്ജിത്. തയ്യാറാക്കിയത് ധന്യ എം ഡി. നിർവഹണം എൻ ജെ ജോഷിലാൽ.

മൊഴി ഉറവകൾ. ആകാശവാണിയുടെ 90-ാം വാർഷികത്തോടനുബന്ധിച്ച് ആകാശവാണിയുടെ ശബ്ദശേഖരത്തിൽ നിന്നുള്ള പരിപാടികൾ ഉൾപ്പെടുത്തിക്കൊണ്ട് തിരുവനന്തപുരം നിലയം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടി.

0: ആകാശവാണി
1: രാമായണ പാരായണം മൂന്നാം ദിവസം.
2: ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ.
1: വിശ്വാമിത്രന്റെ യാഗരക്ഷ, താടകാവധം തുടങ്ങിയ കഥാഭാഗങ്ങൾ ഇന്ന് പാരായണം ചെയ്യുന്നത്

ചർച്ചിതമനുദിനം ക്ഷോണീ പാലേന്ദ്ര കുലജാതനാക്കിയ ഭവാൻ കാണണം മഹാസത്വമാക്കിയ ധനൂർ.

0: രാമായണ ഭാഗങ്ങൾ ഇന്ന് പാരായണം ചെയ്തത് ഡോക്ടർ ബി അരുന്ധതി.
1: ആകാശവാണി
2: മൂലമറ്റം കണ്ണിക്കൽ സെന്റ് തോമസ് സി എസ് ഐ ചർച്ച് സ്റ്റാൻലി ജോണും സംഘവും അവതരിപ്പിക്കുന്ന ഭക്തിഗാനങ്ങൾ ഇപ്പോൾ കേൾക്കാം. ആദ്യഗാനം നടത്തിടും വഴികൾ പുലർത്തിടും വിധങ്ങൾ.

ആകാശവാണി അറിയിപ്പുകൾ. ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. ഇന്ന് 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക് സ്മൈൽ പദ്ധതി, 6:10 വയനാട് ജില്ലാ വൃത്താന്തം, 6:30 പ്രാദേശിക വാർത്തകൾ, 6:40 സന്ധ്യാഗീതം, 6:50 വയലും വീടും, 400-ലേറെ ഇനവുമായി വാഴ കർഷകൻ ഉണ്ണികൃഷ്ണൻ എമ്മുമായി അഭിമുഖം, 7:20 കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ, തുടർന്ന് കമ്പോള വില നിലവാര വാരാന്ത്യാവലോകനം, 7:25 മലയാളത്തിൽ വാർത്തകൾ, 7:35 യുവാണി. മൂല്യമേറേണ്ട പ്രകൃതിബോധം, ഡോക്ടർ അബു പി എസുമായി സന്ദീപ് സുരേഷ് നടത്തിയ അഭിമുഖം, 8:00 നാട്ടുചിന്ത് ജി ബിന്ദുവും സംഘവും അവതരിപ്പിക്കുന്ന നാടൻ പാട്ടുകൾ, 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക് പ്രധാനമന്ത്രി സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജന, 8:35 വാർത്താ ബുള്ളറ്റിൻ, 9:15 പണ്ട്, 9:30 ഇഷ്യൂസ് ബിഫോർ പാർലമെന്റ്, 10:00 രവിവാസരി അഖില ഭാരതീയ സംഗീത സഭ, ഇതിൽ ബാലമണി ഈശ്വറിന്റെ കർണാട്ടിക് വോക്കൽ കേൾക്കാം ഡൽഹി റിലേ, 11:00 സുഭാഷിതം, 11:10 മുതൽ FM ഗോൾഡിലെ പ്രക്ഷേപണം ഡൽഹി റിലേ. ഇനി നാളത്തെ പരിപാടികൾ. രാവിലെ 5:55 സുഭാഷിതം അവതരിപ്പിക്കുന്ന ഡോക്ടർ കായംകുളം യൂനുസ്, 6:00 ഉഷമലരി കുട്ടമ്മത്ത് എഴുതിയ കവിത കേരളവിലാസം, ആലാപനം ആദർശ്, 6:15 മലയാള മനോരമ അധ്യാത്മ രാമായണ പാരായണം, 4 ദിവസം കാവാലം ശ്രീകുമാർ പാരായണം ചെയ്തത്, 6:25 ഉദയഗീതം വിമല മേനോൻ പാടിയത്, 6:30 പ്രഭാതഭേരി, 6:45 പ്രാദേശിക വാർത്തകൾ, 7:00 വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ ഡോക്ടർ AM ഉണ്ണികൃഷ്ണൻ അവതരിപ്പിക്കുന്നു, 7:05 മുതൽ 8:00 വരെ പുലർവട്ടം കാർഷിക മേഖലാ വാർത്തകൾ, റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന് ആയുരാരോഗ്യം, തൊഴിൽ ദർശനം, നല്ല മലയാളം, കാലം സാക്ഷി, ഗ്രാമകേരളം, നമുക്ക് ചുറ്റും, ഒപ്പം ചലച്ചിത്ര ഗാനങ്ങളും, 7:25 വാർത്തകൾ, 8:30 നോവൽ സഞ്ചാരം, ഉറുപെഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും 84-ാം ഭാഗം, 8:35 സ്മൃതി മധുരം, 8:45 യോഗ സൗഖ്യം, തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ, 9:00 വാർത്താ തരംഗിണി, 9:15 ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ, അധ്യാപികയും വിദ്യാഭ്യാസ വിചക്ഷണയുമായ ജോളി സക്കറിയ പങ്കെടുക്കുന്നു, 10:00 റേഡിയോ ഹെൽത്ത് സ്പോൺസേഡ് പരിപാടി, 10:15 രാഗാമൃതം ഡോക്ടർ എസ് രാമനാഥൻ പാടി കൃതികൾ കേൾക്കും, 11:00 ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി, ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി നടത്തുന്ന വിവിധ കോഴ്സുകളും സാധ്യതകളും, ശ്രോതാക്കളുടെ ചോദ്യങ്ങൾ

വൈസ് ചാൻസലർ പ്രൊഫസർ പി കെ ജഗതിരാജ് മറുപടി നൽകുന്നു. 12 മണിക്ക് ചലച്ചിത്ര ഗാനങ്ങൾ, 12:20 ലളിതഗാനങ്ങൾ രമ്യ രാഘവൻ പാടിയത്. 12:30 പ്രാദേശിക വാർത്തകൾ, 12:40 പ്രകാശധാര. പ്രായം കൂടുന്തോറും തലച്ചോറിനുണ്ടാകുന്ന വ്യതിയാനങ്ങളും അനുബന്ധ ആരോഗ്യ പ്രശ്നങ്ങളും ഡോക്ടർ രമ്യ പ്രകാശ് സംസാരിക്കുന്നു. 12:50 മലയാളത്തിൽ വാർത്തകൾ, 1 മണിക്ക് ഗാനസല്ലാപം, തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടി. 2:15 തുടർനാടകം മേഘയുടെ തിരോധാനം, ഒരു അന്വേഷണം, 16-ാം ഭാഗം, രചന അനിൽ തമ്പാൻ, സംവിധാനം റൂബി ബാബു. 2:30 ഉമംഗ് സിഐടി സ്പോൺസേർഡ് പരിപാടി. 3 മണിക്ക് ഗാനോപകാരം. 4 മണിക്ക് സായന്തനം പുനഃപ്രക്ഷേപണം. 4:30 മഴവില്ല്, വിവിധ ഭാഷാ ചലച്ചിത്ര ഗാന പരിപാടി. 5 മണിക്ക് അക്ഷരശ്ലോകം, കോട്ടയം വൈഖരി അക്ഷരശ്ലോക സമിതി അവതരിപ്പിക്കുന്നു. 5:30 ചലച്ചിത്ര ഗാനം. 5:35 അധ്യാത്മ രാമായണ പാരായണം, 4-ാം ദിവസം കാവാലം ശ്രീകുമാർ പാരായണം ചെയ്തത്. 5:45 പുരാണ പാരായണം. 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക് PM FME. 6:10 ഇടുക്കി ജില്ലാ വൃത്താന്തം. 6:30 പ്രാദേശിക വാർത്തകൾ. 6:40 വാർത്താ വീക്ഷണം. 6:50 വയലും വീടും. വിളകളിൽ കളനിയന്ത്രണത്തിന്റെ പ്രാധാന്യം ഡോക്ടർ ബിന്ദു ജയസുമായി അഭിമുഖം കേൾക്കാം. 7:20 കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ, തുടർന്ന് കമ്പോള വില നിലവാരം. 7:25 മലയാളത്തിൽ വാർത്തകൾ. 8:35 മായാമുദ്രകൾ, ആന്റൺ ചെക്കോവ് എഴുതിയ നോവൽ പെണ്ണിന്റെ സാമ്രാജ്യം. 8 മണിക്ക് ചലച്ചിത്ര ഗാനങ്ങൾ. 8:15 ടുഡേ ഇൻ പാർലമെന്റ്. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്, ദീനദയാൽ ഡിസേബിൾ റീഹാബിലിറ്റേഷൻ സ്കീം. 8:35 വാർത്താ ബുള്ളറ്റിൻ. 9:15 വിദ്യാഭ്യാസ രംഗം, അറബിക് ഭാഷാ പഠനം സാധ്യതകളും പഠനവും സാധ്യതകളും റഹ്മത് പി കെ സംസാരിക്കുന്നു. 9:30 ആറ്റുകാൽ ബാലസുബ്രഹ്മണ്യം വയലിൽ വായിച്ച കൃതികൾ, ശ്രീകാന്ത് കെ പുളിക്കൻ മൃദംഗം, വാഴപ്പള്ളി ആർ കൃഷ്ണകുമാർ ഘടം. 10 മണിക്ക് പാർലമെന്റിലെ ചോദ്യോത്തരവേളയുടെ ശബ്ദലേഖനം. 11 മണിക്ക് സുഭാഷിതം പുനഃപ്രക്ഷേപണം. 11:10 FM ഗോൾഡിലെ പ്രക്ഷേപണം ഡൽഹി റിലേ. അറിയിപ്പുകൾ. ഇനി കാലാവസ്ഥ. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളും ആകാശം പൊതുവെ മേഘാവൃതമായിരിക്കും. 1-2 തവണ മഴയോ ഇടിയോടുകൂടിയ മഴയോ ഉണ്ടാവാൻ സാധ്യത. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 32.7 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപം 24.2 ഡിഗ്രി സെൽഷ്യസ്. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 31 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24.6 ഡിഗ്രി സെൽഷ്യസ്. ഇതോടെ അറിയിപ്പുകൾ കഴിഞ്ഞു.

0: Aangeswani.
1: പദ്ധതികൾ ജനനന്മയ്ക്ക്.

0: യാചകരുടെയും ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽപ്പെട്ടവരുടെയും ക്ഷേമത്തിനായി സമഗ്ര പുനരധിവാസത്തിനുള്ള കേന്ദ്രമേഖലാ പദ്ധതിയാണ് സ്മൈൽ അഥവാ സപ്പോർട്ട് ഫോർ മാർജിനലൈസ്ഡ് ഇൻഡിവിജ്വൽ ഫോർ ലൈവ്ലിഹുഡ് ആൻഡ് എന്റർപ്രൈസ്. ഇതേക്കുറിച്ച് ഐഒബി മുൻ ചീഫ് മാനേജറും സാക്ഷരതാ കൌൺസിലറുമായ ശ്രീ ആർ ഗിരീഷ് കുമാർ സംസാരിക്കുന്നു.
1: കേന്ദ്ര സർക്കാർ യാചകരുടെയും ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽപ്പെട്ടവരുടെയും ക്ഷേമത്തിനായുള്ള പദ്ധതികൾ ഒരുമിച്ച് ചേർത്ത് 2021 ജൂലൈ മുതൽ നടപ്പിലാക്കി വരുന്ന ഒരു ക്ഷേമ പദ്ധതിയാണ് SMILE അഥവാ സ്മൈൽ, സപ്പോർട്ട് ഫോർ മാർജിനലൈസ്ഡ് ഇൻഡിവിജ്വൽ ഫോർ ലൈവ്ലിഹുഡ് ആൻഡ് എന്റർപ്രൈസ് എന്നാണ് SMILE എന്നതിന്റെ പൂർണ്ണരൂപം. ഈ പദ്ധതി പ്രകാരം ഭിക്ഷാടന പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന വ്യക്തികളുടെ സമഗ്ര പുനരധിവാസത്തിനുള്ള പദ്ധതികൾ കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ചിരിക്കുന്നു. ഇതനുസരിച്ച് അവരുടെ പുനരധിവാസം, മെഡിക്കൽ സൗകര്യങ്ങൾ ലഭ്യമാക്കൽ, അവർക്ക് വേണ്ടുന്ന കൌൺസിലിംഗ് നൽകുക, അടിസ്ഥാന ഡോക്യുമെന്റേഷൻ രൂപപ്പെടുത്തുക, അവർക്കുള്ള വിദ്യാഭ്യാസം, നൈപുണ്യ വികസനം, സാമ്പത്തിക സൗകര്യങ്ങൾ ലഭ്യമാക്കൽ തുടങ്ങിയവയാണ് ഈ പദ്ധതി കൊണ്ട് സർക്കാർ ഉദ്ദേശിക്കുന്നത്. വിവിധ സംസ്ഥാനങ്ങളുടെയും കേന്ദ്രഭരണ പ്രദേശങ്ങളുടെയും ഭരണ സംവിധാനങ്ങളുടെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും സന്നദ്ധ സംഘടനകളുടെയും ഒക്കെ സഹായത്തോടുകൂടി സഹകരണത്തോടും കൂടിയാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. ഇതിൽ വിവിധ പദ്ധതികൾ ഉൾപ്പെട്ടിരിക്കുന്നു. നിലവിലുള്ള ഷെൽട്ടർ ഹോമുകൾ ലഭ്യമല്ലാത്ത സാഹചര്യത്തിൽ പുതിയ ഷെൽട്ടറുകൾ സ്ഥാപിക്കുന്നതിന് വേണ്ടുന്ന സഹായം ഇതിൽ ലഭ്യമാക്കുന്നു. ഈ സ്കീമിന് കീഴിൽ അടുത്ത 5 വർഷത്തേക്ക് ഫണ്ടുകൾ അനുവദിച്ചിരിക്കുകയാണ്. ഇതുകൂടാതെ ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽപ്പെട്ടവർക്ക് വേണ്ടുന്ന ക്ഷേമപ്രവർത്തനങ്ങൾ നടത്തുന്ന ഉപപദ്ധതിയാണ് ട്രാൻസ്ജെൻഡർ വ്യക്തികളുടെ ക്ഷേമത്തിനായുള്ള സമഗ്ര പുനരധിവാസ കേന്ദ്ര മേഖലാ പദ്ധതി. വിവിധ ഘടകങ്ങൾ ഇതിൽ ഉൾക്കൊള്ളുന്നുണ്ട്. 9-ാം ക്ലാസ് മുതൽ ബിരുദാനന്തര ബിരുദം വരെ

0: പഠിക്കുന്ന ട്രാൻസ്ജെൻഡർ വിദ്യാർത്ഥികൾക്ക് അവരുടെ വിദ്യാഭ്യാസം പൂർത്തിയാക്കാൻ സ്കോളർഷിപ്പുകൾ ഈ പദ്ധതി പ്രകാരം ലഭ്യമാക്കുന്നുണ്ട്. അതുകൂടാതെ തന്നെ പി എം ദക്ഷ സ്കീമിന് കീഴിൽ ഇവർക്കുള്ള നൈപുണ്യം വികസിപ്പിക്കുന്നതിനും ഉപജീവനത്തിനുള്ള മാർഗങ്ങൾ ഉണ്ടാക്കുന്നതിനുമുള്ള വ്യവസ്ഥകൾ ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. കോമ്പോസിറ്റ് മെഡിക്കൽ ഹെൽത്ത് മുഖേന തിരഞ്ഞെടുത്ത ആശുപത്രികൾ വഴിയുള്ള ലിംഗ പുനർനിർണയ ശസ്ത്രക്രിയക്ക് വേണ്ടുന്ന എല്ലാ സഹായവും ഈ പദ്ധതി പ്രകാരം ലഭ്യമാക്കുന്നുണ്ട്. കൂടാതെ ഗരിമ ഗ്രേ എന്ന രൂപത്തിലുള്ള ഭവന സൗകര്യം ട്രാൻസ്ജെൻഡർ സമൂഹത്തിനും ഭിക്ഷാടനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കും ലഭ്യമാക്കുന്നു. അവർക്ക് വേണ്ടുന്ന ഭക്ഷണം, വസ്ത്രം, വിനോദ സൗകര്യങ്ങൾ, നൈപുണ്യ വികസന അവസരങ്ങൾ, വിനോദ പ്രവർത്തനങ്ങൾ, വൈദ്യ സഹായം എന്നിവ ലഭ്യമാക്കുന്നതിനുള്ള പരിപാടികൾ ഈ പദ്ധതികളിലുണ്ട്. ഓരോ സംസ്ഥാനത്തും ട്രാൻസ്ജെൻഡർ പ്രൊട്ടക്ഷൻ സെല്ലിന്റെ നേതൃത്വത്തിൽ അവർക്കെതിരെയുള്ള കുറ്റകൃത്യങ്ങൾ നിരീക്ഷിക്കുകയും കൃത്യസമയത്ത് അവർ രജിസ്റ്റർ ചെയ്യുകയും അന്വേഷണം നടത്തുകയും വേണ്ട നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുവാൻ ഈ പദ്ധതി വിഭാവന ചെയ്തിരിക്കുന്നു. സമൂഹത്തിൽ ഏറ്റവും താഴെക്കിടയിലുള്ള ഭിക്ഷാടനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കും അതുപോലെ തന്നെ വിവേചനം അനുഭവിക്കുന്ന ട്രാൻസ്ജെൻഡർ വിഭാഗത്തിനും വളരെ പ്രയോജനം ചെയ്യുന്ന പദ്ധതിയാണ് ഈ SMILE അഥവാ സ്മൈൽ എന്ന കേന്ദ്രാവിഷ്കൃത പദ്ധതി.
1: സ്മൈൽ പദ്ധതിയെക്കുറിച്ച് IOB മുൻ ചീഫ് മാനേജറും സാക്ഷരതാ കൌൺസിലറുമായ ശ്രീ ആർ ഗിരീഷ് കുമാർ സംസാരിക്കുകയായിരുന്നു. ഇതുവരെ പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.

0: During their meeting, they review the full spectrum of India-Tanzania relations and explore new avenues for future collaboration. The Vice President, in a social media post, said that the meeting reaffirmed the enduring India-Tanzania partnership and the special relationship India shares with Zanzibar, rooted in centuries-old maritime, cultural and people-to-people ties. The Ministry of Road Transport and Highways will develop over 160-kilometer-long Rameshwar-Paradip Highway along Odisha's coast at a cost of over 8,000 crore rupees. It will pass through Khurda, Puri, Kendrapada and Jagatsinghpur districts, providing seamless connectivity between key cultural, religious, tourism and economic destinations along the state's coastline. The minister said the project will transform Odisha's coastal region by improving road infrastructure and boosting tourism and economic activity. Goa's Talegaon MLA and former Revenue Minister Jennifer Monserrate has passed away after a prolonged illness. She had been battling cancer for some time. She was the wife of Revenue Minister Atanasio Monserrate. Prime Minister Narendra Modi has congratulated PV Sindhu on winning the women's singles title of the Japan Open 2026. He described the win as a historic feat for Indian badminton and said that her determination and exceptional skills were on full display throughout the tournament. The series deciding third ODI between India and England is being played at Lord's in London. Electing to bat first, England were 211 for 1 in 33.4 overs when reports last came in. India made three changes to the playing 11, bringing in KL Rahul, Arshdeep Singh and pacer Prince Yadav. Fast bowler Jasprit Bumrah missed the match due to a knee injury. Players from both the teams were wearing black armbands and observed a minute silence to honour the legendary West Indies all-rounder Sir Garfield Sobers, who recently passed away. Football's greatest stage is set for a blockbuster finale of the FIFA World Cup 2026 as defending champions Argentina take on Spain at New Jersey tonight. The match kicks off at 12:30 a.m. Indian time. Argentina is one of the most successful teams in the FIFA World Cup history, having won the title three times. Messi's team will be looking to become the first team to successfully defend the FIFA World Cup title after Brazil in 1958 and 1962. And with that, we end this news bulletin.
1: ആകാശവാണി കോഴിക്കോട്. വയനാട് ജില്ലാ വൃത്താന്തം.
2: സംസ്ഥാനത്തെ സ്വകാര്യ പൊതുമേഖലകളിലെ തരിശു നിലങ്ങളുടെ മാപ്പിംഗ് പൂർത്തിയാക്കി കർഷകയോഗ്യമാക്കുന്നതിലൂടെ സമഗ്ര ഭക്ഷ്യസ്വയം പര്യാപ്തതയാണ് ലക്ഷ്യമിടുന്നതെന്ന് കൃഷിവകുപ്പ് മന്ത്രി ടി സിദ്ദിഖ്. കൽപ്പറ്റ എസ് കെ എം ജെ ഹയർ സെക്കൻഡറി സ്കൂൾ ജൂബിലി ഹാളിൽ കൃഷിവകുപ്പും ഹോർട്ടികൾച്ചർ മിഷനും സംയുക്തമായി നടപ്പിലാക്കുന്ന കന്നിപ്പന്തൽ ഇനി വിദ്യാലയങ്ങളിലും പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പദ്ധതിക്ക് തുടക്കമിട്ട് സ്കൂൾ പരിസരത്ത് മന്ത്രി വൃക്ഷതൈയും നട്ടു. വിദ്യാലയങ്ങളിൽ ഫലവൃക്ഷത്തോട്ടങ്ങൾ വളർത്തി വിദ്യാർത്ഥികളെ കൃഷിയിലേക്ക് അടുപ്പിക്കാനും പോഷക സുരക്ഷ ഉറപ്പാക്കാനുമാണ് കന്നിപ്പന്തൽ പദ്ധതിയിലൂടെ സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ് ലക്ഷ്യമിടുന്നത്. സംസ്ഥാനത്തെ എല്ലാ വിദ്യാലയങ്ങളിലും കദർ ക്ലബ്ബുകൾ രൂപീകരിക്കും. ഇതിനായി ഓരോ സ്ഥാപനത്തിനും 10,000 രൂപ അനുവദിക്കും. ആദ്യഘട്ടത്തിൽ 500 സ്കൂളുകളിൽ കദർ ക്ലബ്ബുകൾ ആരംഭിക്കുമെന്നും കദർ ക്ലബ്ബ് പ്രവർത്തനങ്ങളിൽ ഭാഗമാകുന്ന വിദ്യാർത്ഥികൾക്ക് വെയിറ്റേജ് മാർക്ക് നൽകുവാൻ വിദ്യാഭ്യാസ വകുപ്പുമായി സംസാരിച്ചിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. ജില്ലയിലെ 85 സ്കൂളുകളിലായി 143 യൂണിറ്റ് ഫലവൃക്ഷത്തോട്ടങ്ങൾ സ്ഥാപിക്കും. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് പുറമെ റെസിഡൻസ് അസോസിയേഷനുകൾ, കുടുംബശ്രീ യൂണിറ്റുകൾ മുഖേന കൃഷി പ്രോത്സാഹന പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കും. കൽപ്പറ്റ എൽസ്റ്റേണസ്റ്റിലെ പുനരധിവാസ ടൗൺഷിപ്പിലെ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കൂട്ടിയിട്ട മണ്ണ് നീക്കം ചെയ്യുന്നത് പരിശോധിക്കാൻ നിയോഗിച്ച വിദഗ്ധ സമിതി അംഗങ്ങൾ സന്ദർശനം നടത്തി. കോഴിക്കോട് NIT പ്രൊഫസർ ഡോക്ടർ സന്തോഷ് ജി തമ്പി, കേന്ദ്ര ഭൌമശാസ്ത്ര പഠന കേന്ദ്രത്തിലെ ശാസ്ത്രജ്ഞൻ ശ്രീലേഷ് എന്നിവരടങ്ങിയ സംഘമാണ് കഴിഞ്ഞ ദിവസം ടൗൺഷിപ്പിലെത്തിയത്. മണ്ണ് നിക്ഷേപിച്ച ഓരോ സ്ഥലങ്ങളിലും സംഘാംഗങ്ങൾ നേരിട്ടെത്തി പരിശോധിച്ചു. നിർമ്മാണ ചുമതലയുള്ള കിഫ്കോൺ കരാറുകാരായ ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി പ്രതിനിധികളുമായി സംഘാംഗങ്ങൾ ചർച്ച നടത്തി. ടൗൺഷിപ്പ് നിർമ്മാണ മേഖലയിൽ കൂട്ടിയിട്ട മണ്ണ് മറ്റേതെങ്കിലും സ്ഥലത്തേക്ക് മാറ്റേണ്ടതുണ്ടോ എന്ന സ്ഥിതി പരിശോധിക്കുകയായിരുന്നുവെന്നും സംഘാംഗങ്ങൾ പറഞ്ഞു. മഴ പെയ്യുമ്പോൾ ടൗൺഷിപ്പ് ഭാഗത്തു നിന്നും വെള്ളം ഒഴുകി കൽപ്പറ്റ നഗരത്തിലെത്തുന്ന പ്രശ്നത്തിന് പരിഹാരം കാണുന്നതിനായുള്ള നിർദ്ദേശങ്ങൾ തയ്യാറാക്കും. വിശദമായി പഠനം നടത്തി ഒരാഴ്ചയ്ക്കകം സർക്കാരിലേക്ക് റിപ്പോർട്ട് സമർപ്പിക്കുമെന്നും സമിതി അംഗങ്ങൾ പറഞ്ഞു. വയനാട്ടിൽ വീണ്ടും പശുക്കളിൽ ചർമ്മമുഴ. മാനന്തവാടി, പിലാക്കാവിലും പരിസരങ്ങളിലുമാണ് പശുക്കളിൽ ചർമ്മരോഗം കണ്ടെത്തിയത്. ഇതോടെ ജില്ലയിലെ ക്ഷീരകർഷകർ വീണ്ടും ആശങ്കയിലാണ്. മാനന്തവാടി പിലാക്കാവ് അടിവാരം 2 വയസ്സ് പ്രായമുള്ള പശുക്കിടാവാണ് കഴിഞ്ഞ ദിവസം ചത്തത്. 1 വയസ്സുള്ള പശുക്കിടാവിനും രോഗം ബാധിച്ചിട്ടുണ്ട്. മണിയൻകുന്ന് നടുതൊട്ടിയിൽ ഗർഭിണിയായ 3

0: ുള്ള പശു ചർമ്മമുഴ ബാധിച്ച് ശരീരത്തിൽ വ്രണം രൂപപ്പെട്ട് തീർത്തും അവശ നിലയിലാണ്. ഈച്ചകളിലൂടെയും മറ്റുമാണ് രോഗം പടർന്നു പിടിക്കുന്നത്. പശുക്കളുടെ ചർമ്മത്തിൽ മുഴകൾ രൂപപ്പെട്ട് വ്രണമായി മാറി മരണപ്പെടുകയാണ് ചെയ്യുന്നത്. പ്രതിരോധ കുത്തിവെപ്പ് എടുക്കുക മാത്രമാണ് പ്രതിവിധി. പ്രതിരോധ കുത്തിവെപ്പ് സൗജന്യമായി നൽകണമെന്നാണ് ക്ഷീര കർഷകരുടെ ആവശ്യം. പല ക്ഷീര കർഷകരും പശുക്കളെ ഇൻഷുർ ചെയ്യുക പോലും ചെയ്തിട്ടില്ല. രോഗം ബാധിച്ച് പശുക്കൾ ചത്തോടെ വയനാട്ടിലെ ക്ഷീര കർഷകർ വലിയ ആശങ്കയിലാണ്. കഴിഞ്ഞ വർഷം പുൽപ്പള്ളി മേഖലയിലും ഈ രോഗം പടർന്നു പിടിച്ചിരുന്നു. അതേസമയം മൃഗസംരക്ഷണ വകുപ്പിന്റെ നേതൃത്വത്തിൽ കർഷകരുടെ വീടുകളിലെത്തി പശുക്കളുടെ രക്ത സാമ്പിളുകൾ ശേഖരിക്കുകയും പ്രതിരോധ മരുന്നുകൾ നൽകുകയും ചെയ്തു. ലോകോത്തര വിപണിക്കൊപ്പം മികച്ച ഉൽപ്പന്നങ്ങൾ വിപണിയിലെത്തിച്ച് കുടുംബശ്രീ അഭിവൃദ്ധിപ്പെട്ടതെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് ഉപദ്രി കെ എം ഷാജി. ജില്ലയിലെ തദ്ദേശ സ്ഥാപന അധ്യക്ഷന്മാർക്ക് കുടുംബശ്രീ മുഖേന നടപ്പിലാക്കുന്ന പദ്ധതികൾ പരിചയപ്പെടുത്തുന്നതിന് കുടുംബശ്രീ ജില്ലാ മിഷൻ മുട്ടിൽ MRO ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച ഏകദിന സെമിനാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഓരോ കുടുംബത്തിലെയും സ്ത്രീകൾ സമ്പാദിച്ചാൽ കേരളം സാമ്പത്തിക അതിജീവനത്തിൽ വലിയ വിപ്ലവം സൃഷ്ടിക്കുമെന്ന് മനസ്സിലാക്കിയാണ് കുടുംബശ്രീ പ്രസ്ഥാനം ആരംഭിച്ചത്. കാലത്തിനനുസൃതമായ മാറ്റങ്ങൾ നിരന്തരമായി പ്രവർത്തിക്കണം. തദ്ദേശ സ്ഥാപനങ്ങളും കുടുംബശ്രീയും ഒത്തൊരുമിച്ച് പ്രവർത്തിക്കണമെന്നും കൂട്ടായ്മ തെറ്റായ പ്രചാരണത്തോടെ നയിക്കുന്ന ഏതൊരു പ്രവൃത്തിയും കർശനമായി നേരിടുമെന്നും മന്ത്രി പറഞ്ഞു. ഇത്തരം ജാഗ്രതയുടെ ഭാഗമായിട്ടാണ് തദ്ദേശ സ്ഥാപന അധ്യക്ഷന്മാർക്കും കുടുംബശ്രീക്കും സംയുക്തമായി ശില്പശാല സംഘടിപ്പിച്ചത്. സുൽത്താൻ ബത്തേരി താലൂക്കിലെ വിവിധ പട്ടികവർഗ ഉന്നതികളിൽ നിന്നും SSLC പരീക്ഷയിൽ വിജയിച്ച വിദ്യാർത്ഥികളുടെ തുടർ പഠനം ഉറപ്പാക്കാൻ MLA IC ബാലകൃഷ്ണന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ തീരുമാനം. 10ാം ക്ലാസ് വിജയിച്ച ഒരു വിദ്യാർത്ഥി പോലും പഠനം മുടങ്ങരുതെന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച കൂട് പദ്ധതിയുടെ അവലോകന യോഗത്തിലാണ് തുടർ നടപടികൾ തീരുമാനിച്ചത്. +1 പ്രവേശനത്തിന് അലോട്ട്മെന്റ് ലഭിച്ചിട്ടും വിവിധ കാരണങ്ങളാൽ പ്രവേശനം നേടാൻ കഴിയാത്ത 46 വിദ്യാർത്ഥികളെയും സപ്ലിമെന്ററി അലോട്ട്മെന്റിൽ അപേക്ഷ സമർപ്പിക്കാനാകാത്ത 3 വിദ്യാർത്ഥികളെയും അവരുടെ രക്ഷിതാക്കളോടൊപ്പം July 25-26 തീയതികളിൽ അതത് പഞ്ചായത്തുകളിൽ ജനപ്രതിനിധികളുടെയും ഉദ്യോഗസ്ഥരുടെയും സാന്നിധ്യത്തിൽ നേരിൽ കേൾക്കുവാനും തുടർന്ന് ആവശ്യമായ സർക്കാർ തല ഇടപെടലുകൾ നടത്തിയും +1 പ്രവേശനം ഉറപ്പാക്കാൻ യോഗം തീരുമാനിച്ചു. ഇതോടൊപ്പം സപ്ലിമെന്ററി അലോട്ട്മെന്റിൽ അപേക്ഷ നൽകിയിട്ടില്ലാത്ത 142 വിദ്യാർത്ഥികളുടെയും തുടർ പഠനം ഉറപ്പാക്കുന്നതിനായി അലോട്ട്മെന്റ് പ്രസിദ്ധീകരിച്ച ശേഷം പ്രത്യേക തുടർ നടപടികൾ സ്വീകരിക്കാനും തീരുമാനമായി.
1: വയനാട് ജില്ലാ വൃത്താന്തം സമാപിക്കുന്നു. തയ്യാറാക്കി അവതരിപ്പിച്ചത് ആകാശവാണി വയനാട് പ്രതിനിധി അരുൺ വിൻസെന്റ്.

കച്ചവടം തുടങ്ങാൻ ചെറിയൊരു മൂലധനം ആവശ്യമുണ്ടോ? നഗരങ്ങളിലെ തെരുവ് കച്ചവടക്കാർക്കായി PM സ്വനിധി അഥവാ പ്രധാനമന്ത്രി സ്ട്രീറ്റ് വെൻഡേഴ്സ് ആത്മനിർഭർ നിധി വഴി ആദ്യ 10,000 രൂപ വരെ വായ്പ ലഭിക്കും. ഈ വായ്പ ഒരു വർഷം കൊണ്ട് പ്രതിമാസ തവണകളായി തിരിച്ചടച്ചാൽ മതി. ഈടില്ലാതെയാണ് ഈ തുക ലഭ്യമാകുന്നത്.

ഇന്ന് രാത്രി 7:35 യുവവാണിയിൽ മൂല്യമേറേണ്ട പ്രകൃതി ബോധം ഡോക്ടർ അഞ്ജു പി എസുമായി സന്ദീപ് സുരേഷ് നടത്തിയ അഭിമുഖം കേൾക്കാം രാത്രി 7:35. ഇന്ന് രാത്രി 8 നാട്ടുചിന്ത് ജി ബിന്ദുവും സംഘവും അവതരിപ്പിക്കുന്ന നാടൻ പാട്ടുകൾ രാത്രി 8.

0: നാളെ രാവിലെ 9:15 ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ അധ്യാപികയും വിദ്യാഭ്യാസ വിചക്ഷണയുമായ ഡോക്ടർ ജോളി സക്കറിയ അതിഥിയായി പങ്കെടുക്കുന്നു.
1: ഗുപ്തനായർ സാറായിരുന്നു ഡോക്ടർ കമ്മിറ്റിയുടെ ചെയർമാൻ. ഞങ്ങള് എഴുതി ഡോക്ടർ കമ്മിറ്റി ചെന്നപ്പം അവിടെ കമ്മിറ്റിയിലെല്ലാം ഉണ്ടായിരുന്ന ചിലർ ചോദിച്ചു, ഇതെന്താ ഫിസിക്സുമായിട്ട് ബന്ധപ്പെട്ടതാണോ വർണ്ണം അതോ ഗ്രാമറുമായിട്ട് ബന്ധപ്പെട്ടതാണോ എന്ന്.
0: ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ നാളെ രാവിലെ 9:15.

നാളെ രാവിലെ 11:02 പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി നടത്തുന്ന വിവിധ കോഴ്സുകളും സാധ്യതകളും ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് പ്രൊഫസർ പി കെ ജഗതിരാജ് മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321, 9495563

0: 2 1 9 4 9 6 5 9 6 3 2 1. ഓർക്കുക, നാളെ രാവിലെ 11:00 മുതൽ 12:00 വരെ ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി.
1: പ്രകാശധാര, ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40. മറക്കാതെ കേൾക്കുക പ്രകാശധാര.

നാളെ ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ പ്രായം കൂടുന്തോറും തലച്ചോറിനുണ്ടാകുന്ന വ്യതിയാനങ്ങളും അനുബന്ധ ആരോഗ്യ പ്രശ്നങ്ങളും ഡോക്ടർ രമ്യ പ്രകാശ് സംസാരിക്കുന്നു. നാളെ ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ. നാളെ ഉച്ചതിരിഞ്ഞ് 2:15 തുടർ നാടകം മേഘയുടെ തിരുവധാനം ഒരു അന്വേഷണം 16-ാം ഭാഗം. രചന അനിൽ തമ്പാൻ, സംവിധാനം റൂബി ബാബു.

പ്രധാനമന്ത്രിയുടെ പ്രതിമാസ പ്രക്ഷേപണ പരമ്പര മൻ കി ബാത്തിൽ നിങ്ങൾക്കും പങ്കെടുക്കാം. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ ജൂലൈ 24 വരെ 1800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് റെക്കോർഡ് ചെയ്യാം. 1922 എന്ന നമ്പറിലും വിളിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമോ ആപ്പിലോ മൈ GOVയിലോ ഓപ്പൺ ഫോറത്തിൽ പോസ്റ്റ് ചെയ്യാം. പോസ്റ്റ് ബോക്സ് നമ്പർ 111 ആകാശവാണി ദില്ലി എന്ന വിലാസത്തിലേക്ക് എഴുതാവുന്നതുമാണ്.

0: സമയം 6 മണി കഴിഞ്ഞ് 19:52. അല്പസമയത്തിനുള്ളിൽ സംസ്കൃതത്തിൽ വാർത്തകൾ ഡൽഹിറിലെ.
1: ഇയം ആകാശവാണി. സമ്പ്രതി വാർത്താഃ ശ്രൂയന്താം പ്രവാചകഃ പുനീത ത്രിപാഠി. ആദൌ മുഖ്യ വാർത്താഃ. ശ്വഃ ആരഭ്യമാണസ്യ സംസദഃ പ്രാബ്രിഡ് സത്രാത് പ്രാക് സർവകാരേണ സർവദലീയ സഭാം ആഹൂതം. സഭായാം NCPI ദലം ആമന്ത്രണേ വിപക്ഷേണ പ്രതീകാത്മകരൂപേണ ബഹിഷ്കാരം കൃതം. സംസദീയ കാര്യമന്ത്രി കിരൻ റിജിജുഃ സർവാൻ രാജനൈതിക ദലാൻ സംസദഃ സുഗമതയാ സഞ്ചാലനം സുനിശ്ചേതും പ്രാർത്ഥിതവാൻ. രാഷ്ട്രപതി ദ്രൌപദി മുർമു മോൾദോവ ഉത്തര മെസിഡോനിയ റോമാനിയ ഇത്യതേഷാം ത്രിരാഷ്ട്രാണാം ഭ്രമണാർത്ഥം പ്രസ്ഥിതവതി. ജമ്മുകശ്മീരപ്രദേശേ അനേകേഷു സ്ഥാനേഷു ആകസ്മിക് ജലപ്ലാവനേന ഭൂസ്ഖലനേന ച നൈകേ ജനാഃ മൃതാഃ സമ്പത്തിനാം ക്ഷതിഃ ചാഭവത്. ഉദ്ധാരകാര്യാണി പ്രചലന്തി കേന്ദ്രേണ സർവവിധ സഹായതായൈ ആശ്വാസിതം. ബാഡ്മിന്റൺ ക്രീഡായാം PV സിന്ധു ഇത്യേസാ പ്രഥമാ ഭാരതീയ മഹിളാ അഭവത് യയാ ജാപ്പാൻ ഓപ്പൺ ബാഡ്മിന്റൺ സ്പർധ വിജിത്യ ഐതിഹ്യം വിരചിതം. അപി ച അദ്യ രാത്രൌ ഫിഫ വിശ്വകപ് അന്തിമ സ്പർധായാ കൃതെ അർജന്റീന സ്പെയിൻ ദേശൌ സജ്ജൌ സ്തഃ. അഥ വാർത്താഃ വിസ്തരേണ. ശ്വഃ ആരഭ്യമാണസ്യ സംസദഃ പ്രാവൃട് സത്രം ആഗാമി മാസസ്യ ത്രയോദശ ദിനാങ്കം യാവത് പ്രചലിഷ്യതി. അസ്മിൻ സത്രെ അനേകാനി മഹത്വപൂർണാനി വിധേയകാനി പ്രസ്തൂയന്തേ. പ്രാവൃട് സത്രസ്യ പൂർവസന്ധ്യായാം കേന്ദ്ര സർവകാരേണ അദ്യ സംസദി സർവദലീയ സഭ ആയോജിതാ. അസ്യാഃ സഭായാഃ അധ്യക്ഷത രക്ഷാമന്ത്രി രാജ്നാഥ് സിംഹഃ കേന്ദ്രീയ സംസദീയ കാര്യമന്ത്രി കിരൻ റിജിജുഃ രാജ്യസഭായാ സദന നേതാ ജഗത് പ്രകാശ നഡ്ഡ ച അകുർവൻ. സംസദീയ കാര്യ രാജ്യമന്ത്രി അർജുൻ രാമമേഘവാല തഥാ ഡോക്ടർ എൽ മുരുഗന അപ്പി സഭായാം ഉപസ്ഥിതൌ ആസ്താം. സഭായാം അപ്നാ ദലസ്യ നേത്രീ അനുപ്രിയ പട്ടേല JDU ദലസ്യ നേതാ സഞ്ജയ ഝാ TDP ദലസ്യ നേതാ ലാവു ശ്രീകൃഷ്ണ ദേവരായലു കോൺഗ്രസ് ദലസ്യ നേതാ ജയറാം രമേശ സമാജവാദി ദലസ്യ നേതാ ധർമ്മേന്ദ്ര യാദവ ജാർഖണ്ഡ് മുക്തിമോർച്ച ദലസ്യ രാജ്യസഭാ

0: मूलाधारः शताब्दशः पुरातनः समुद्रीयः सांस्कृतिकः च सम्बन्धः अस्ति। व्यापारस्य निवेशस्य विकाससहभागित्वस्य पर्यटनस्य नीलार्थव्यवस्थायाः शिक्षायाः तन्त्रज्ञानस्य बहुपक्षीयसहभागित्वस्य च क्षेत्रेषु सहकारं सुदृढं कर्तुम् उपायेषु चर्चा जाता। राष्ट्रपतिमुनि चेन्नईनगरस्य आईआईटी मद्रास परिसरस्य भ्रमणे आनन्दं प्रकटितवान् तथा च द्वैपाक्षिक शैक्षणिक सहयोगस्य ऐतिहासिक उपक्रमस्य आईआईटी मद्रास जांजीवार परिसरस्य स्थापनायाम् अपि च जल परियोजनानां कृते भारतस्य साहाय्यस्य भारतीय सांस्कृतिक सम्बन्ध छात्रवृत्तेः भारतीय तान्त्रिक आर्थिक सहयोग प्रशिक्षण कार्यक्रमस्य च कृते भारतस्य समर्थनस्य प्रशंसाम् अकरोत्। विदेश मंत्री डॉक्टर एस जयशंकर अपि अद्य प्रातः राष्ट्रपतिना म्यूने इत्यनेन सह मेलनं कृतवान्। जांजीबार देशस्य राष्ट्रपतिः सम्प्रति उपराष्ट्रपतेः सीपी राधाकृष्णन वर्यस्य आमन्त्रणे भारतस्य चतुर्दिवसीयायाम् आधिकारिक यात्रायाम् अस्ति। जम्मू कश्मीर प्रदेशे अद्य बहुषु स्थानेषु प्रचण्ड वृष्ट्या भूस्खलनेन आकस्मिक जलप्लावनेन च त्रिभिः महिलाभिः सह न्यूनातिन्यूनं चत्वारः जनाः मृताः, अन्य च नैके लुप्ताः सन्ति। सर्वाधिकं बाधितं क्षेत्रं पूंछमण्डलस्य सुरानकोट उपमण्डलमस्ति। प्रभाविताः निवासिनः निष्कासयितुं प्रभावित परिवारेभ्यः उपशमनं प्रदातुं च क्षेत्रे रक्षादलानि संलग्नानि सन्ति। नूनाबन्दी ग्रामे गृहपतनेन एका महिला मृता, तस्य व्रणिताः पति त्रयः बालकाः च रक्षिताः। मुख्यमंत्री उमर अब्दुल्ला अपि प्राणहानिं प्रति शोकं प्रकटितवान् तथा च आश्वासितवान् यत् सर्वाः संस्थाः उद्धारकार्ये सहायकार्ये च निमग्नाः सन्ति। केन्द्रीय गृहमन्त्री अमितशाहः जम्मूकश्मीरस्य उपराज्यपालेन मनोज सिन्हावर्येण मुख्यमन्त्रिणा उमर अब्दुल्ला इत्यनेन च सह वार्तालापं कृत्वा जलप्रलयस्य स्थितिं समीक्षितवान्। द्विवारं ओलंपिक पदक विजेत्री पीवी सिंधु जापान देशे स्वप्रथमं विजयम् उपाधिम् अलभत। सा अद्य जापान ओपन स्पर्धां विजित्यम्। अद्य रात्रौ फीफा विश्वकप अंतिम स्पर्धायाः कृते अर्जेंटीना स्पेन देशौ सज्जौ स्तः इति वार्ताः।
1: आकाशवाणी समयं 6:30 അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
2: സാമ്പത്തിക അടിയന്തരാവസ്ഥകൾ എപ്പോഴും അപ്രതീക്ഷിത സമയങ്ങളിലാണ് വരുന്നത്. അത്തരം സമയങ്ങളിൽ നിങ്ങൾ ബുദ്ധിപൂർവമായ തീരുമാനങ്ങൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും എളുപ്പത്തിൽ പുറത്തുവരാൻ കഴിയും.
3: ബുദ്ധിപൂർവമായ തീരുമാനങ്ങൾ എടുക്കുന്ന ആളുകൾക്ക് മണപ്പുറം ഫിനാൻസിൽ ഒരു എളുപ്പ EMI ഗോൾഡ് ലോൺ സ്കീം ഉണ്ട്. അവിടെ നിങ്ങൾക്ക് പ്രതിമാസ തവണകളായി പലിശ അടയ്ക്കാം. അങ്ങനെ നിങ്ങൾക്ക് കൂടുതൽ ബുദ്ധിമാനാകാം.
2: കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങളുടെ അടുത്തുള്ള മണപ്പുറം ബ്രാഞ്ച് സന്ദർശിക്കുക അല്ലെങ്കിൽ 1-800-420-2233 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിക്കുക.
4: മൂന്ന് കോളേജിലെയും
5: Don't worry.
4: ഫീസ് നോക്ക്.
6: എന്തുണ്ടോ വിശേഷം?
4: എന്തു പറ്റി?
5: ഫീസിന്റെ ടെൻഷൻ.
6: രാഹുലിന് ബാങ്ക് അക്കൗണ്ട് ഉണ്ടല്ലോ, അപ്പോ വഴി തെളിഞ്ഞു. ബാങ്കിൽ നിന്ന് ആവശ്യമുള്ള സ്റ്റുഡന്റ് എഡ്യൂക്കേഷൻ ലോൺ ഈസിയായി കിട്ടും. അതിൽ 400,000 രൂപ വരെ നോ കൊളാറ്ററൽ. അപ്പൊ അതവിടെ സ്വീറ്റ്സ്.
7: RBI പറയുന്നു,
8: ശരിയായി തുടങ്ങൂ, ഫൈനാൻഷ്യലി സ്മാർട്ട് ആകൂ.
9: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് കരോൾ ത്രേസ്യാമ അബ്രഹാം. പ്രധാന വാർത്തകൾ. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് നാളെ തുടക്കം. സമ്മേളനം സുഗമമായി നടത്താൻ പ്രതിപക്ഷത്തിന്റെ സഹകരണം തേടി കേന്ദ്ര സർക്കാർ. സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധി മറികടക്കാൻ തീവ്ര ശ്രമമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. ഇന്ന് വൈദ്യുതി നിയന്ത്രണം ഉണ്ടാകില്ലെന്നും മന്ത്രി. ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ പ്രസിദ്ധമായ വള്ളസദ്യയ്ക്ക് തുടക്കമായി. വള്ളസദ്യ സെപ്റ്റംബർ 16 വരെ നീണ്ടു നിൽക്കും. സംസ്ഥാനത്ത് മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. എറണാകുളം മുതൽ കാസർഗോഡ് വരെയുള്ള 8 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. തെക്കൻ ജില്ലകളിലെ തീരങ്ങളിൽ നാളെ കള്ളക്കടൽ പ്രതിഭാസത്തിന് സാധ്യത. ലോകം ഫുട്ബോൾ ആവേശത്തിൽ. ഫിഫ ലോകകപ്പ് കിരീടത്തിനായി അർജന്റീനയും സ്പെയിനും ഏറ്റുമുട്ടും. ഫുട്ബോൾ കലാശപ്പോരാട്ടം ആഘോഷമാക്കാൻ കേരളവും. ലോകകപ്പ് മത്സരം പ്രമാണിച്ച് സംസ്ഥാനത്തെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി. കൈരളി ശ്രീ തിയേറ്ററുകളിൽ പ്രദർശനമൊരുക്കി സംസ്ഥാന സർക്കാർ. വാർത്തകൾ വിശദമായി. ത്രിരാഷ്ട്ര സന്ദർശനത്തിനായി രാഷ്ട്രപതി ദ്രൌപദി മുർമു

0: ഡൽഹിയിൽ നിന്നും യാത്ര തിരിച്ചു. മാൾഡോവ, നോർത്ത് മാസിഡോണിയ, റൊമാനിയ എന്നിവിടങ്ങളാണ് രാഷ്ട്രപതി സന്ദർശിക്കുന്നത്. പര്യടനത്തിന്റെ ആദ്യഘട്ടത്തിൽ മാൾഡോവയിലെത്തുന്ന രാഷ്ട്രപതി പ്രസിഡന്റുമായി പ്രതിനിധിതല ചർച്ചകളിൽ പങ്കെടുക്കും. നാളെ ആരംഭിക്കുന്ന പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായി കേന്ദ്ര സർക്കാർ ഇന്ന് ന്യൂഡൽഹിയിൽ സർവകക്ഷി യോഗം വിളിച്ചു ചേർത്തു. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗിന്റെ അധ്യക്ഷതയിലാണ് യോഗം ചേർന്നത്. യോഗം ആരംഭിച്ചതിന് തൊട്ടു പിന്നാലെ നാഷണലിസ്റ്റ് സിറ്റിസൻസ് പാർട്ടി ഓഫ് ഇന്ത്യ യോഗത്തിൽ പങ്കെടുക്കുന്നതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷ പാർട്ടികൾ പ്രതീകാത്മകമായി ഇറങ്ങിപ്പോക്ക് നടത്തി. അതേസമയം സമ്മേളനത്തിന്റെ സുഗമമായ പ്രവർത്തനം ഉറപ്പാക്കാൻ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും സഹകരിക്കണമെന്ന് കേന്ദ്ര പാർലമെന്ററികാര്യമന്ത്രി കിരൺ റിജിജു അഭ്യർത്ഥിച്ചു. സമ്മേളനം അടുത്ത മാസം 13 അവസാനിക്കും. സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധിക്ക് പരിഹാരം കാണാൻ ശ്രമം തുടരുകയാണെന്ന് വൈദ്യുതി മന്ത്രി സണ്ണി ജോസഫ്. മഴ ലഭ്യതയിലെ കുറവാണ് നിലവിലെ പ്രതിസന്ധിക്ക് കാരണമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. നിലവിലെ വൈദ്യുതി സ്റ്റോറേജ് സംവിധാനത്തെപ്പറ്റി പഠിക്കുകയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. കർണാടക വൈദ്യുതി മന്ത്രിയുമായി ചർച്ചകൾ നടത്തിയതായും ലോകകപ്പ് ഫൈനൽ ദിവസമായ ഇന്ന് വൈദ്യുതി മുടങ്ങില്ലെന്നും മന്ത്രി അറിയിച്ചു. സൌരോർജ്ജ വൈദ്യുതി സംഭരിച്ച് പീക്ക് സമയങ്ങളിൽ ഗ്രിഡിലേക്ക് വിതരണം ചെയ്യാൻ കഴിയുന്ന ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റം നിലയം നിർമ്മാണം കാസർഗോഡ് മൈലാട്ടിയിൽ പുരോഗമിക്കുന്നു. രാജ്യത്തെ ഏറ്റവും വലുതും സംസ്ഥാനത്തെ ആദ്യത്തേതുമായ ബാറ്ററി സംഭരണ സംവിധാനമാണ് ഇത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കാസർഗോഡ് ജില്ലാ പ്രതിനിധി പി ജഗന്നിവാസൻ.
1: 125 മെഗാവാട്ട് ശേഷിയുള്ള ഈ നിലയത്തിൽ നിന്ന് പ്രതിദിനം 500,000 യൂണിറ്റ് വൈദ്യുതി വരെ വിതരണം ചെയ്യാനാകും. JSW ന്യൂ എനർജി ലിമിറ്റഡുമായാണ് ഇതിന് KCB കരാറിൽ ഏർപ്പെട്ടിട്ടുള്ളത്. കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള പൊതുമേഖലാ സ്ഥാപനമായ സോളാർ എനർജി കോർപ്പറേഷൻ ഓഫ് ഇന്ത്യക്കാണ് പദ്ധതിയുടെ നിർവഹണ ചുമതല. മഴക്കുറവ് മൂലം വർദ്ധിച്ചു വരുന്ന വൈദ്യുതി പ്രതിസന്ധി കണക്കിലെടുത്ത് അടിയന്തര പ്രാധാന്യത്തോടെ നിർമ്മാണം പൂർത്തിയാക്കാൻ നിർദ്ദേശമുള്ളതിനാൽ മൈലാട്ടി 220 KV സബ്സ്റ്റേഷൻ വളപ്പിലെ പദ്ധതി പ്രദേശത്ത് പ്രവൃത്തി യുദ്ധകാലാടിസ്ഥാനത്തിൽ നടന്നുവരികയാണ്.
0: പൊതുജനങ്ങൾക്ക് സർക്കാർ സേവനങ്ങൾ കൂടുതൽ വേഗത്തിലും സുതാര്യമായും ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇ കേരളം പദ്ധതി ആവിഷ്കരിച്ചതെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ. കൊല്ലത്ത് ഇ കേരളം ഡിജിറ്റൽ ഹബിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. ഡിജിറ്റൽ സേവനങ്ങളുടെ വ്യാപനത്തിനും ജനകീയ സേവന വിതരണത്തിനും ഈ സംരംഭം കൂടുതൽ കരുത്ത് നൽകുമെന്നും മന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ആറന്മുളയ്ക്കിനി 2 മാസം വള്ളസദ്യക്കാലം. പമ്പയിലെ ഓളങ്ങളിൽ വഞ്ചിപ്പാട്ടിന്റെ ശീലുകൾ ഉണർത്തി പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ പ്രസിദ്ധമായ ആറന്മുള വഴിപാട് വള്ളസദ്യക്കാലത്തിന് തുടക്കമായി. വിശദാംശങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ.
2: കൊടിമരച്ചുവട്ടിലെ പ്രത്യേകമൊരുക്കിയ സ്ഥലത്ത് മന്ത്രി കെ മുരളീധരൻ നിലവിളക്ക് കത്തിച്ച് സദ്യ വിളമ്പി. കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയും വള്ളസദ്യയിൽ പങ്കെടുത്തു. റാന്നി പള്ളിയോടം ഒഴികെ ഇക്കുറി 51 പള്ളിയോടങ്ങളാണ് 2 മാസക്കാലം നടക്കുന്ന സദ്യയിൽ പങ്കെടുക്കുക. വഴിപാട് വള്ളസദ്യയിൽ 44 വിഭവങ്ങൾ ഇലയിൽ വിളമ്പുകയും വള്ളക്കാർ പാടിച്ചോദിക്കുന്ന മുറയ്ക്ക് 20 വിഭവങ്ങൾ വഴിപാടുകാർ വിളമ്പി നൽകുകയും ചെയ്യും എന്നതാണ് ആറന്മുള വഴിപാട് വള്ളസദ്യയുടെ പ്രത്യേകത. ഉത്രട്ടാതി ജലോത്സവം ഓഗസ്റ്റ് 30 നടക്കും. സെപ്റ്റംബർ 4 അഷ്ടമിരോഹിണി സമൂഹ വള്ളസദ്യ നടക്കുക. KSRTC ബജറ്റ് ടൂറിസം വഴി ദിവസേന 8 ബസുകൾ വീതം ഒരുക്കിയിട്ടുണ്ട്. ഇലയൊന്നിന് 300 രൂപ പ്രകാരം ഭക്തർക്ക് സ്പെഷ്യൽ പാസ് മൂലമുള്ള സദ്യയും ക്രമീകരിച്ചിട്ടുണ്ട്.
0: ഐസറിന്റെ 14th ബിരുദദാന ചടങ്ങ് തിരുവനന്തപുരം വിതരയിലെ ക്യാമ്പസിൽ സംഘടിപ്പിച്ചു. ചടങ്ങിൽ നിതി ആയോഗ് അംഗവും ശാസ്ത്ര സാങ്കേതിക വകുപ്പ് മുൻ സെക്രട്ടറിയുമായ പ്രൊഫസർ അഭയ് കരന്തികർ മുഖ്യാതിഥിയായി പങ്കെടുത്തു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ ഇന്നും നാളെയും ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിലെ തീരങ്ങളിലും കന്യാകുമാരി തീരത്തും നാളെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. കടൽക്ഷോഭം രൂക്ഷമാകാൻ സാധ്യതയുള്ളതിനാൽ അപകട മേഖലയിലുള്ളവർ ജാഗ്രത പാലിക്കണം. ചെറിയ വള്ളങ്ങളും ബോട്ടുകളും കടലിലേക്ക് ഇറങ്ങുന്നത് ഈ സമയത്ത് ഒഴിവാക്കണമെന്നും നിർദ്ദേശമുണ്ട്. കൈപ്പാട് കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിനായി കണ്ണൂർ 7th വയലിൽ കൈപ്പാട് ഫെസ്റ്റ് തുടങ്ങി. മറ്റന്നാൾ വരെയാണ് ഫെസ്റ്റ്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
4: പുഴയോട് ചേർന്ന് കിടക്കുന്ന നെൽപ്പാടങ്ങളാണ് കൈപ്പാട് നിലങ്ങൾ. തികച്ചും ജൈവിക കൃഷിരീതിയാണ് ഇവിടെ അനുവർത്തിച്ചു വരുന്നത്. കൈപ്പാട് കൃഷിയുടെ പ്രാധാന്യം ജനങ്ങളിലേക്ക് കൂടുതലായി എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കൈപ്പാട് ഫെസ്റ്റ് സംഘടിപ്പിക്കുന്നത്. കൈപ്പാട്

0: കായലിലൂടെ തോണിയാത്ര ഈ ഫെസ്റ്റിന്റെ ഏറ്റവും ആകർഷണമാണ്. അപൂർവമായ പക്ഷികളെത്തുന്ന പ്രദേശം കൂടിയാണ് കൈപ്പാട് നിലങ്ങൾ. ഭൗമസൂചിക പദവി നേടിയെടുത്ത കൈപ്പാടരി പ്രാധാന്യം ഏറെയുണ്ട്.
1: ലോകമെങ്ങും ലോകകപ്പ് ഫുട്ബോൾ ആവേശത്തിൽ. പുതിയ ഫുട്ബോൾ ലോക ചാമ്പ്യന്മാർ ആരെന്നറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രം. ഇന്ന് അർദ്ധരാത്രി 12:30 നടക്കുന്ന കലാശ പോരാട്ടത്തിൽ അർജന്റീനയും സ്പെയിനും ഏറ്റുമുട്ടും. സെമിയിൽ ഇംഗ്ലണ്ടിനെ 2-1 കീഴടക്കിയാണ് നിലവിലെ ജേതാക്കളായ അർജന്റീനയുടെ ഫൈനൽ പ്രവേശം. ഫ്രാൻസിനെ ഏകപക്ഷീയമായ 2 പരാജയപ്പെടുത്തിയാണ് 2010 ജേതാക്കളായ സ്പെയിൻ കലാശ പോരാട്ടത്തിന് യോഗ്യത നേടിയത്. ലോകകപ്പ് ഫുട്ബോൾ മത്സരം ഇന്ന് അർദ്ധരാത്രി നടക്കുന്നതിനാൽ കായിക പ്രേമികളായ വിദ്യാർത്ഥികളുടെ അഭ്യർത്ഥന പരിഗണിച്ച് കേരളത്തിൽ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധി പ്രഖ്യാപിച്ചു. മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്ക് മാറ്റമില്ല. ലോകകപ്പ് ഫുട്ബോൾ ആവേശം സംസ്ഥാനത്തെ തിയേറ്ററുകളിലും. സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷന്റെ കീഴിലുള്ള തിരഞ്ഞെടുത്ത തിയേറ്ററുകളിൽ ലോകകപ്പ് ഫുട്ബോൾ ഫൈനൽ മത്സരം തത്സമയം പ്രദർശിപ്പിക്കുമെന്ന് മന്ത്രി പി സി വിഷ്ണുനാഥ് അറിയിച്ചു. തിരുവനന്തപുരം, കോഴിക്കോട് ജില്ലകളിലെ കൈരളി ശ്രീ കോംപ്ലക്സുകളിലാണ് പ്രദർശനം. ആരാധകരുടെ അഭ്യർത്ഥന മാനിച്ചാണ് നടപടിയെന്നും സാധാരണ ടിക്കറ്റ് നിരക്കിലാകും പ്രദർശനമെന്നും അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ലോകകപ്പ് ഫുട്ബോൾ ഫൈനലിനോടനുബന്ധിച്ച് കൊച്ചി നഗരത്തിൽ സുരക്ഷാ ക്രമീകരണങ്ങൾ ശക്തമാക്കി പോലീസ്. നഗരത്തിലെ പ്രധാന സ്ഥലങ്ങളിൽ അധിക പോലീസ് ഉദ്യോഗസ്ഥരെ വിന്യസിച്ചതായും വാഹന പരിശോധന ഉൾപ്പെടെയുള്ള നടപടികൾ ശക്തമാക്കിയതായും പോലീസ് പറഞ്ഞു. എല്ലാവരും നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്നും സിറ്റി പോലീസ് കമ്മീഷണർ ആവശ്യപ്പെട്ടു. പ്രധാന വാർത്തകൾ വീണ്ടും. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് നാളെ തുടക്കം. സമ്മേളനം സുഗമമായി നടത്താൻ പ്രതിപക്ഷത്തിന്റെ സഹകരണം തേടി കേന്ദ്ര സർക്കാർ. സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധി മറികടക്കാൻ തീവ്ര ശ്രമമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. ഇന്ന് വൈദ്യുതി നിയന്ത്രണം ഉണ്ടാകില്ലെന്ന് മന്ത്രി. ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ പ്രസിദ്ധമായ വള്ളസദ്യയ്ക്ക് തുടക്കമായി. വള്ളസദ്യ 16 വരെ നീണ്ടുനിൽക്കും. സംസ്ഥാനത്ത് മഴ തുടരുമെന്ന കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. എറണാകുളം മുതൽ കാസർഗോഡ് വരെയുള്ള 8 ഇന്ന് മഞ്ഞ ജാഗ്രത. തെക്കൻ ജില്ലകളിലെ തീരങ്ങളിൽ നാളെ കള്ളക്കടൽ പ്രതിഭാസത്തിന് സാധ്യത. ലോകം ഫുട്ബോൾ ആവേശത്തിൽ. ഫിഫ ലോകകപ്പ് കിരീടത്തിനായി അർജന്റീനയും സ്പെയിനും ഏറ്റുമുട്ടും. ഫുട്ബോൾ കലാശപ്പോരാട്ടം ആഘോഷമാക്കാൻ കേരളവും. ലോകകപ്പ് മത്സരം പ്രമാണിച്ച് സംസ്ഥാനത്തെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി. കൈരളി ശ്രീ തിയേറ്ററുകളിൽ പ്രദർശനമൊരുക്കി സംസ്ഥാന സർക്കാർ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
2: ആകാശവാണി സന്ധ്യാഗീതം. ഇന്നത്തെ സന്ധ്യാഗീതത്തിൽ ആദ്യം കെ എസ് ചിത്ര പാടിയൊരു ഗാനം കേൾക്കാം. നാരായം എന്ന ചിത്രത്തിനു വേണ്ടി വരികൾ എഴുതിയത് പി കെ ഗോപി, ഈണമിട്ടത് ജോൺസൺ.

ഇനി യേശുദാസും സംഘവും പാടിയ ഈ ഗാനം കേൾക്കൂ. ചിത്രം ചെമ്പരത്തി, ഗാനശില്പികൾ വയലാർ ദേവരാജൻ.

0: പ്രധാനമന്ത്രിയുടെ പ്രതിമാസ പ്രക്ഷേപണ പരമ്പര മൻ കി ബാത്തിൽ നിങ്ങൾക്കും പങ്കെടുക്കാം. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ ജൂലൈ 24 വരെ 1800 11 7800 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് റെക്കോർഡ് ചെയ്യാം. 1922 എന്ന നമ്പറിലും വിളിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമോ ആപ്പിലോ മൈ GOVയിലോ ഓപ്പൺ ഫോറത്തിൽ പോസ്റ്റ് ചെയ്യാം. പോസ്റ്റ് ബോക്സ് നമ്പർ 111 ആകാശവാണി ദില്ലി എന്ന വിലാസത്തിലേക്ക് എഴുതാവുന്നതുമാണ്. ശ്രദ്ധിക്കുക, ഈ മാസത്തെ മൻ കി ബാത്തിൽ പങ്കെടുക്കാൻ ജൂലൈ 24 മുൻപായി നിർദ്ദേശങ്ങൾ അറിയിക്കുക. കേൾക്കുക മൻ കി ബാത്ത് ജൂലൈ 26 ഞായറാഴ്ച രാവിലെ 11 മണിക്ക് ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ ചാനലുകളിലും പ്രസാർ ഭാരതിയുടെ OTT പ്ലാറ്റ്ഫോം വേവ്സിലും. മൻ കി ബാത്ത്
1: ആകാശവാണി.
2: വയനും വേണം.

0: നമസ്കാരം പ്രിയ വയലും വീടും ശ്രോതാക്കളെ, നമ്മുടെ ഓരോ പുഞ്ചിരിക്കും വാക്കിനും പ്രവൃത്തിക്കും എത്രയോ പേരുടെ ജീവിതത്തിൽ പ്രകാശം പരത്താനുള്ള ശക്തിയുണ്ട്. ഈ ഒരു നല്ല വാക്കിനെ സ്മരിച്ചുകൊണ്ട് ഇന്നത്തെ വയലും വീടും പരിപാടി ആരംഭിക്കാം. ആദ്യമായി ഇന്നത്തെ ചോദ്യമാണ്, സാധാരണയായി വിത്തടയ്ക്ക ശേഖരിക്കുന്നത് എങ്ങനെയുള്ള കവുങ്ങിൽ നിന്നാണ്? ഈ ചോദ്യത്തിനുള്ള ഉത്തരം ഈ പരിപാടിയുടെ അവസാനം കേൾക്കാം. നമ്മൾ മലയാളികളുടെ പ്രഭാത ഭക്ഷണത്തിൽ ഒരു പ്രത്യേക സ്ഥാനം വാഴപ്പഴത്തിനുണ്ട്. മിതമായ അളവിൽ വാഴപ്പഴം കഴിക്കുന്നത് അതിലെ നാരുകൾ ഹൃദയാരോഗ്യത്തെ വർദ്ധിപ്പിക്കുവാൻ സഹായിക്കുന്നു. ഗ്രാമമെന്നോ നഗരമെന്നോ വ്യത്യാസമില്ലാതെ ഒരുപക്ഷെ വ്യാപാരം നടക്കുന്ന കാർഷികോൽപ്പന്നവും വാഴപ്പഴം തന്നെയാവണം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് വാഴകൃഷിയുമായി ബന്ധപ്പെട്ടുള്ള ഒരു കർഷകന്റെ അനുഭവ സാക്ഷ്യമാണ്. നാല് വാഴയില്ലാത്ത പുരയിടം ഒരുപക്ഷെ നമ്മുടെ കേരളത്തിലുണ്ടാവില്ല. നാലോ അഞ്ചോ സെന്റിൽ വീട് വയ്ക്കുന്നവർക്ക് പോലും ഓരോ മൂലയിലും ഓരോ വാഴ വയ്ക്കുവാൻ സാധിക്കും. ഇതാ വാണിജ്യാടിസ്ഥാനത്തിൽ 400+ ഇനങ്ങൾ വാഴ കൃഷി ചെയ്ത് മെച്ചപ്പെട്ട വരുമാനം നേടി അതിലൂടെ ജീവിതഭദ്രത ഊട്ടിയുറപ്പിച്ച കർഷകൻ ശ്രീ ഉണ്ണികൃഷ്ണന്റെ കാർഷിക വിശേഷങ്ങൾ ശ്രദ്ധിക്കൂ. അദ്ദേഹവുമായി സംസാരിക്കുന്നത് ശ്രീ ഷിബു ജോർജ്.
1: ഉണ്ണികൃഷ്ണൻജി, പരിപാടിയിലേക്ക് സ്വാഗതം. താങ്കളൊരു വാഴ കർഷകനാണ്. വാഴ കർഷകൻ എന്ന് പറഞ്ഞാല് നിരവധി വാഴ ഇനങ്ങൾ താങ്കളുടെ അടുത്തുണ്ടല്ലേ. എത്ര സ്ഥലത്താണ് ഈ വാഴ കൃഷി ചെയ്യുന്നത്?
2: ഇന്ന് ഏകദേശം 1.5 ഏക്കറോളം സ്ഥലത്ത് അപൂർവ ഇനങ്ങളിൽപ്പെട്ട വാഴകളും വിദേശ വാഴകളും ഒക്കെ കൃഷി ചെയ്യുന്നുണ്ട്.
1: അപ്പൊ ഇതിന്റെ അകത്ത് ചെയ്യുന്നത് അപൂർവ ഇനങ്ങളിൽപ്പെട്ട തന്നെയാണോ അതോ നമ്മുടെ നോർമലായിട്ടുള്ളതും
2: ഉണ്ട്?
1: അതുകൊണ്ട്
2: നമ്മള് സാധാ നോർമലും ഉണ്ട്, നമ്മളെ കേരളത്തിൽ തന്നെ അന്യം നിന്ന് പോയ വാഴകളുണ്ട്.
1: ഇപ്പൊ എത്ര ഇനങ്ങളുണ്ട് നിങ്ങളുടെ കയ്യിൽ?
2: ഇന്നിപ്പോ എന്റെ കയ്യിൽ 400 കൂടുതൽ വരാനേ ഉള്ളൂ, കുന്തൽ കുറയില്ല. 400+ ഇനം എന്നാണ് നമ്മളിപ്പോ പറയുന്നുള്ളു.
1: അപ്പൊ ഇതൊരു തുടക്കം എങ്ങനെയായിരുന്നു ഇത്ര ഇങ്ങനെ നമ്മൾ വിവിധ ഇനം വാഴകൾ നടണോന്നുള്ള ഒരു

0: വാശി വന്ന്
1: ആശയം വരാൻ കാര്യം, ഞാൻ ആദ്യമായിട്ട് വാഴച്ചേട്ടൻ്റെ ഒരു പ്രോഗ്രാം കണ്ടിരുന്നു. അപ്പോൾ വാഴച്ചേട്ടനെ തിരക്കി ഞാൻ വാഴച്ചേട്ടനത് വീട്ടിൽ പോവുകയും അവിടെ നിന്ന് എനിക്ക് ഒരു മൂന്നിനം വാഴ എനിക്ക് തരികയുണ്ടായി.
0: അപ്പൊ ഈ മൂന്നെണ്ണം അപൂർവ ഇനത്തിൽപ്പെട്ടതാണ്.
1: ആയിരം കാണ ആയിരം കാപ്പുവാനാണ് എനിക്ക് ആദ്യമായിട്ട് കിട്ടുന്നത്. അതിൽ നിന്നാണ് ഞാൻ തുടങ്ങുന്നത്. അപ്പൊ അന്ന് വാഴച്ചേട്ടൻ എൻ്റെ പൈസയോ ഒന്നും മേടിച്ചിട്ടില്ല. ഇന്നും എനിക്ക് ഭയങ്കര ഒരു പ്രോത്സാഹനം. നമ്മൾ ഗുരുക്കന്മാരും നമ്മൾ പറയണമെങ്കിൽ വാഴച്ചേട്ടനാണ് നമ്മളെ ഗുരു.
0: അപ്പൊ ഇത് ആദ്യം ഒരു മൂന്നിനം കൊണ്ട്
1: തുടങ്ങിയതാണ്.
0: പിന്നെ 400 എന്ന് പറഞ്ഞാൽ അത്രയും വരെ എങ്ങനെയാണ് എത്തിച്ചത്?
1: 10 വർഷത്തോളം ആയി ഞാൻ. അത് കഴിഞ്ഞിട്ട് എന്നും നമ്മൾ ഒരാളെടുത്ത് പോയി വാഴ എടുത്തുകൊണ്ടിരുന്ന ശരിയല്ലാത്തതുകൊണ്ട് പിന്നെ ഓരോരുത്തരോരോരുത്തരുമായിട്ട് ഇങ്ങനെ കോൺടാക്റ്റുകൾ ചെയ്ത് കേരളത്തിൽ തന്നെ ഒരുവിധമുള്ള എല്ലാ സ്ഥലങ്ങളിലും പോവുകയും അവിടെ ഉള്ളതൊക്കെ ശേഖരിക്കുകയും പിന്നെ കേരളം വിട്ട് ബെൽഗാം, ആന്ധ്ര, കർണാടക അങ്ങനെയുള്ള എല്ലാ സ്ഥലങ്ങളിലും വാഴകൾ തിരക്കി പോയി കൊണ്ടുവരികയാണുണ്ട്.
0: അപ്പോൾ ഇനങ്ങളെല്ലാം നമ്മുടെ ഇന്ത്യയിലുള്ള ഇനങ്ങളാണ്?
1: അല്ല, വിദേശ വാഴകളുടെ ഇനം ഉണ്ട്. വിദേശ ഇനങ്ങൾ തിരക്കി പോയെന്ന് പറഞ്ഞാൽ വയനാടുള്ള ഒരാളെ കയ്യിൽ നിന്ന് ഒരു വാഴയ്ക്ക് വേണ്ടി 3 ട്രിപ്പ് ഞാൻ എൻ്റെ നിലമേ നിന്നും പോവുകയുണ്ടായി. 3 ട്രിപ്പ് പോയപ്പോഴത്തേക്ക് ഏകദേശം 10,000 രൂപയ്ക്ക് മുകളിൽ എനിക്ക് ചിലവായിരുന്നു.
0: ആയിരുന്നു.
1: പക്ഷെ ചോദിച്ചു പോയിട്ട് ആളെനിക്ക് തന്നില്ല. അവസാനം വേറൊരാൾക്ക് വെളിയിലുള്ള ഒരാൾക്കെന്ന് പറഞ്ഞ് ചോദിച്ചപ്പോൾ ആൾ വില പറഞ്ഞു. അന്നേരം ആ വില അതിനേക്കാൾ വില എനിക്ക് വണ്ടിക്കാശ് ചിലവായി കഴിഞ്ഞു. അപ്പം ഞാൻ നോക്കി എനിക്ക് വേണ്ട. അതിനുശേഷമാണ് മറ്റുള്ള സ്റ്റേറ്റുകളിൽ പോകാൻ തുടങ്ങിയത്. അപ്പോൾ പലരും വിദേശ വാഴകൾ വച്ചിരിക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു, അവരിൽ നിന്നും ഒക്കെയാണ് ഞാൻ വാങ്ങി.
0: അപ്പോൾ ഈ വിദേശ വാഴകൾ എന്ന് പറയുമ്പോൾ അതിൻ്റെ പഴം ഒരു ഡിഫറെൻ്റാണോ?
1: ഡിഫറെൻ്റാണ്.
0: ഇങ്ങനെ കാണാനും
1: കാണാനും ഡിഫറെൻ്റാണ്, കഴിക്കാനും ടേസ്റ്റിൽ ഡിഫറെൻ്റാണ്. നമ്മൾ ഇന്നും വരെ കഴിക്കാത്ത ഇനം പഴങ്ങളാണ് നമുക്ക് കഴിക്കാൻ കഴിയുന്നത്. ഇപ്പോൾ ഇവിടെ ഫേമസ് ഒരു വിനവാഴകളിൽ നട്ടിരിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ ഫേമസ് ഇവിടെ ആൾക്കാർ പറഞ്ഞുകൊണ്ടിരിക്കും ബ്ലൂ ജാവ. ഇവിടെ എല്ലാവരും പറയും ഐസ്ക്രീം ബനാനയാണ് എന്ന് പറയും. ഞാൻ ഒരാൾക്കും ഞാൻ ഐസ്ക്രീം ബനാന എന്ന് പറഞ്ഞ് കൊടുക്കാറില്ല. കാര്യം അത് ഐസ്ക്രീം ബനാന അല്ല. ഐസ്ക്രീം എന്ന് പറഞ്ഞാൽ നമ്മൾ വായിൽ വെച്ചാൽ അലിഞ്ഞു പോകണം. ഒരിക്കലും അത് അലിഞ്ഞു പോകില്ല, ഒരു പഴവും അലിഞ്ഞു പോകില്ല.
0: അപ്പോൾ ഈ ബ്ലൂ ജാവ എന്ന് പറയുന്നത്,
1: ബ്ലൂ ജാവ എന്ന് പറയുന്നത് അത് വ്യക്തമായിട്ട് അതിൽ തന്നെ ഉണ്ട്. ബ്ലൂ ജാവ, ജാവ ദ്വീപില നീല കളറുള്ള വാഴ.
0: അപ്പോൾ ഇതിന് പഴത്തിൻ്റെ കളർ,
1: പഴത്തിൻ്റെ കളർ നീല. നമ്മളെ കാലാവസ്ഥയിൽ ആ നീല വരില്ല, ഇളം നീല വരുള്ളൂ,
0: പൂർണ്ണമായിട്ട് വരും
1: വരില്ല. അതേപോലെ തന്നെ ഉണ്ട് വേറെ ഒന്നും ഉണ്ട്, ബ്ലാക്ക് ജാവ. ഇന്ന് മറ്റുള്ളവരിൽ ഇല്ലാത്തൊരു വാഴയാണ് ബ്ലാക്ക് ജാവ. അതായത് വിളഞ്ഞ് വരുമ്പോൾ ഇളം കറുപ്പ് കളറും ഇളം പച്ചയും ചേർന്ന പഴം.
0: പിന്നെ കഴിക്കുന്ന ടേസ്റ്റ്,
1: കഴിക്കുന്ന ടേസ്റ്റിൽ വ്യത്യാസമുണ്ട്. കഴിക്കാൻ നല്ല സോഫ്റ്റ് പഴമാണെന്നേ ഉള്ളൂ. പഴത്തിൻ്റെ ടേസ്റ്റ് പറയണേ പേയം പഴം, നമ്മുടെ ഒറിജിനൽ പറഞ്ഞ മലക്കറി കടയിൽ കിട്ടുന്ന പേയം പഴം അതിൻ്റെ ടേസ്റ്റാണ്. എലിഫൻറ്റ് പൊപ്പു, നമ്മളെ ഏത്തപ്പഴമൊന്നും അതിൻ്റെ മുമ്പ് ഒന്നുമല്ല,
0: അതൊരു ഇനമാണോ?
1: ഒരു ഇനമാണ് എലിഫൻറ്റ് പൊപ്പു. പക്ഷെ കണ്ടാൽ നമ്മളെ മൊന്തപ്പഴത്തിനേക്കാളും വലിയ പഴമാണ്. പഴം വലിയ വലുപ്പമുണ്ട്. പക്ഷെ ആൾക്കാരെ മുമ്പ് നമ്മൾ കൊണ്ടുവന്നിരുത് ഇങ്ങനൊരു പഴമാണെന്ന് പറഞ്ഞാൽ ആരും മേടിക്കില്ല ഇവിടെ, കാരണം അറിയില്ല. ആ പഴം ഒന്ന് തിന്നു കഴിഞ്ഞാൽ നമ്മുടെ ഏത്തപ്പഴം വേണ്ട അവർക്ക്.
0: അപ്പം ഇങ്ങനെ ആവശ്യക്കാർ കഴിച്ചിട്ട് പിന്നെ വരാറുണ്ടോ?
1: ഉണ്ട്. കഴിച്ചിട്ട് വരുന്ന ഒരു ആന്ധ്രയിലെ എൻ്റെ ഒരു സുഹൃത്തിനാണ് കൂടെ കൂടെ പഴം കൂടെ വന്ന് കഴിക്കുന്നത് കൊണ്ടാണ് അവൻ കൂടുതലും മേടിക്കുന്നത്. ഏതെനം വന്നാലും ആദ്യം അവൻ വിളിച്ചിട്ട് പറയും എനിക്ക് ഒരു കൊല എന്നാണ് അവൻ പറയുന്നത്. നമുക്ക് അങ്ങനെ ഒരു കൊല കൊടുക്കാൻ കഴിയാതെ വരുമ്പോൾ ഞാൻ 2-3 കൊലയേറെ പടലകൾ വെച്ച് കട്ട് ചെയ്ത് റെയിൽവേ വഴി അയച്ചു കൊടുക്കും.
0: അപ്പോൾ ഇങ്ങനെ ആവശ്യക്കാർ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ പുറത്താടുള്ള ആൾക്കാരും
1: ഇഷ്ടം പോലെയുണ്ട്. മഹാരാഷ്ട്രയിൽ നിന്നൊക്കെ ആൾക്കാർ വന്ന് മേടിക്കുന്നുണ്ട്.
0: അത് ഏതൊക്കെ പഴമാണ് അവർക്ക്
1: അവർക്ക് പിന്നെ ആവശ്യം ഏറ്റവും കൂടുതൽ വരണം എന്ന് പറഞ്ഞാൽ ഈ ഫെസ്റ്റിവൽ ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയാണ് മെയിനായിട്ട് ഈ മഹാരാഷ്ട്ര അങ്ങൊന്നൊക്കെ വരുന്നത്,
0: ഉത്സവത്തിന്,
1: ഉത്സവം പോലെ. അപ്പോൾ അതിന് അവർക്ക് മെയിനായിട്ട് വേണ്ട 1,000 കാപ്പുവാൻ, പിന്നെ അത് വേണ്ട ഗോത്തിയ. ഗോത്തിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വർഷം നമുക്കൊരു വാഴ കന്ന് വെച്ചു, ആ വാഴ കൊലയ്ക്കുമ്പോൾ അതിന് കൂമ്പ് കാണില്ല, കൂമ്പില്ല കണ. അതേസമയം അതിൻ്റെ കന്ന് കൊലയ്ക്കുമ്പോൾ കൂമ്പുണ്ടാവും.
0: പഴം എങ്ങനെയാണ്? ചെറിയ
1: പഴമാണ്, ഏത്തപ്പഴം കണക്കാണ്. നല്ല ടേസ്റ്റാണ്, നല്ല മധുരവും, നല്ല കഴിക്കാൻ നല്ല ആയിട്ടുള്ള പഴമാണ്.
0: അപ്പോൾ ഇവരൊക്കെ ഇത്രയും ദൂരെ നിന്ന് വന്ന് ഈ കൊലയൊക്കെ കൊണ്ടുപോകാൻ വരുമ്പോൾ അതിൻ്റെ റേറ്റൊക്കെ എങ്ങനെയായിരിക്കും? വിലയും
1: പലതും പല റേറ്റുകളാണ്. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ എൻ്റെ കയ്യിൽ നല്ല വില, ഏറ്റവും നല്ല വിലയെന്ന് പറഞ്ഞാൽ വെരിയേറ്റിൻ്റെ ഫ്രൈ ഹാൻസിനാണ്. ഇന്ത്യയിൽ തന്നെ അപൂർവമായിട്ടേ ഉള്ളൂ ഈ വെരിയേറ്റ് ഫ്രൈ ഹാൻസ് എന്ന് പറഞ്ഞ സാധനം. അപ്പം ഞാൻ മേടിക്കുമ്പോൾ തന്നെ നല്ല എമൗണ്ടായി. ഞാൻ എനിക്ക് 1 മാസത്തെ ശമ്പളമാണ് ഞാൻ കൊടുത്ത് ഈ ഒരു വാഴ ഞാൻ മേടിക്കുന്നത്,
0: കന്ന് മേടിച്ചത്.
1: ഇതിൻ്റെ പഴം എന്ന് പറയുമ്പോൾ തൊഴുതാണ് നിൽക്കുന്നത്, ഫ്രൈ ഹാൻഡ്സ്. അതിന് തന്നെ പേര് തന്നെ ഉണ്ട്, ഫ്രൈ ഹാൻഡ്സ് എന്നാണ്. കൈ കൂപ്പുന്നു, വാഴയുടെ കൈ കൂപ്പൂല. വാഴപ്പഴങ്ങൾ ഒരു കാത്ത് ഇളക്കാൻ വെക്കില്ല, തൊഴുതിരിക്കും. ഒരു പടല 2 വരിയാണ് ഒരു പടല, ഈ 2 വരിയും ഒറ്റയായി തൊഴുതിരിക്കും. അതിൽ 2 കളറ്.
0: ഏതൊക്കെ കളറാണ്?
1: അതിന് മഞ്ഞയും പച്ചയാണ്. കാണാൻ തന്നെ ഒരു പ്രത്യേക ഒരു ഇതാണ്. വാഴയ്ക്ക് കളർ 2, വാഴ തടക്കി കളർ 2, അതേ കളർ കൊലക്കി 2 കളർ. പഴം വരണമെന്ന് പറഞ്ഞാൽ വാനിലയുടെ ടേസ്റ്റാണ്
0: പഴുത്തു കഴിഞ്ഞാൽ.
1: അതേ സ്ഥിതിക്ക് സാധാ ഫ്രൈ ഹാൻസിന് ഏത്തപ്പഴത്തിൻ്റെ ടേസ്റ്റാണ്.
0: ഇപ്പോൾ ഉണ്ണികൃഷ്ണൻജി, ഒരു സംശയം.

0: ഇത്രയും വരുന്നത്, ഇത്രയും ഇനങ്ങൾ താങ്കളുടെ കയ്യിലുണ്ട്, വിദേശ ഇനങ്ങളും ഉണ്ട്. അപ്പൊ ഇതൊക്കെ നമ്മുടെ കാലാവസ്ഥയിൽ ഇതൊക്കെ നടുമ്പം ഇതെല്ലാം കൊലയ്ക്കുന്നുണ്ടോ, നല്ലപോലെ വരുന്നുണ്ടോ? ഇത്
1: കൊലയ്ക്കുകയൊക്കെ ചെയ്യും. ചില വാഴകൾ നമ്മുടെ കാലാവസ്ഥ പിടിക്കില്ല. എൻ്റെ ഒരു വാഴ ഉണ്ടായിരുന്നു, ഇപ്പൊ എൻ്റെ സുഹൃത്തിൻ്റെ ഒരു നിപ്പുണ്ട്, എൻ്റെ നിന്നത് പോയെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ കാലാവസ്ഥ ചൂട് കൂടുതലാണ്. ആ വാഴ കൊലച്ചു കഴിഞ്ഞാൽ പഴം തിന്നാൻ കിട്ടില്ല, അത് മുകളിലോട്ടാണ് കൊലയ്ക്കുന്നത്. നല്ല കടും ചുവപ്പ്, രക്തത്തിനേക്കാളും ചുവപ്പാണ് അതിൻ്റെ കൂമ്പിൻ്റെ കളർ. എവിടെ നിന്ന് ഒരാൾ കണ്ടാലും അത് ആകർഷിച്ച് വരികയും ചെയ്യും. പക്ഷെ ആ പഴം തിന്നാൻ പറ്റിയ പഴമാണ്. അത് വിയറ്റ്നാമിലെ കാട്ടിലുള്ള ഒരു വാഴയാണ്. ആ വാഴ നമ്മൾ ദൂരെ നോക്കുമ്പോൾ ചെടി വാഴയാണ്, പഴം തിന്നാൻ പറ്റും എല്ലാം. പക്ഷെ നമുക്കിവിടെ ചൂടായതുകൊണ്ട് കാ വരുമ്പോഴേ അത് പൊഴിഞ്ഞങ്ങ് പോവുകയാണ്.
0: നല്ലപോലെ കൊലയ്ക്കുന്നില്ല,
1: കൊലയ്ക്കുന്നില്ല, തണുപ്പില്ല.
0: അപ്പൊ ഇങ്ങനെ ഈ വാഴ കൃഷി ചെയ്യുമ്പോൾ ഇതിന്റെ ഒരു പരിപാലന രീതികളൊക്കെ കാണുമല്ലോ. അപ്പൊ നമ്മൾ സാധാരണ കന്ന് നടന്ന് പിന്നെ വളപ്രയോഗമൊക്കെ ചെയ്യുന്ന, താങ്കൾ എങ്ങനെയാണ് ഇതിനെയൊക്കെ പരിചരിക്കുന്നത്?
1: എനിക്കുള്ള പരിചരണം കണ്ടു കഴിഞ്ഞാൽ ഇന്നത്തെ കർഷകർക്ക് പറ്റിയ പരിചരണം അല്ല എൻ്റെ. ഞാൻ നട്ടു കഴിഞ്ഞാൽ വളം ചെയ്യില്ല. അന്ന് ചോദിച്ചാൽ വളം ചെയ്യത്തില്ലേന്ന് വെച്ചാൽ വളം ചെയ്യുന്നുണ്ട്. ചില വാഴകൾ ചിലപ്പം ഒരു 5000 രൂപയോ 10000 രൂപയൊക്കെ കൊടുത്തു കൊണ്ടുവരുന്ന ഒരു വാഴ തന്ന് നമുക്കത് ഒരു തവണ നഷ്ടപ്പെട്ടു പോയാൽ വീണ്ടും നമ്മുടെ കാശ് കൊടുത്താണ് വാങ്ങുന്നത്. അപ്പോൾ വാങ്ങാൻ നേരത്ത് നമ്മുടെ അടുത്ത് ചോദിക്കും, നീ ഇന്ന സാധനം കൊണ്ടുപോയതല്ലേ എന്ന്, നീ മേടിച്ചതല്ലേ എന്ന്. അവർക്കറിയാം നമുക്ക് ഏത് സാധനം തന്നിട്ടുണ്ടെന്ന്. അപ്പം ഞാൻ മേടിച്ചിട്ടുണ്ട്, പക്ഷെ എനിക്കത് പൊടിച്ചിട്ടില്ല എന്ന് പറയും. അപ്പോൾ അവർ എന്തേ പൊടിക്കാതെ വന്ന്, അപ്പം ഞാൻ വളം ചെയ്യുന്നില്ല എന്നുള്ള ഒരു വിധമുള്ളവർക്ക് അറിയാം. അപ്പോൾ അവർ പറയും, ഇത് കൊണ്ടുപോയാൽ ആദ്യം നിങ്ങൾ രാസവളം ചെയ്തേ പറ്റൂ. കാര്യം ഇതൊക്കെ അവർ രാസവളങ്ങളും കീടനാശിനിയൊക്കെ കൊടുത്തു വച്ചിരിക്കുന്ന സാധനങ്ങൾ, നമ്മളെ തറയെ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കയറി വരില്ല. അപ്പം നമ്മൾ ആദ്യത്തെ ഒരു ട്രിപ്പ് നമ്മൾ രാസവളം ചെയ്യണം. പിന്നെ രണ്ടാമെന്ന് പറഞ്ഞാൽ ജൈവവളം. ഞാൻ ജൈവവളം ഉപയോഗിക്കില്ല. പിന്നെ ജൈവവളം ഉപയോഗിക്കില്ലെന്ന് വെച്ചാൽ അത് നമ്മുടെ സുഹൃത്തുക്കൾക്കൊക്കെ പശുക്കളുണ്ട്. അപ്പം അവർക്കൊക്കെ ഈ ചാണം ഒഴിവാക്കേണ്ട സമയമാകുമ്പോൾ എൻ്റെ അടുത്ത് പറയും, ഒന്ന് ഒഴിവാക്കി തരാമോ,
0: ചാണകം ഏറ്റവും നല്ല ജൈവവളമാണ്.
1: അപ്പം ഞാൻ പറയും, എന്തിനാ അത് ജോലിക്കാരെ നിർത്തിക്കൊണ്ടുവരുന്ന മുതലാവൂല എന്ന് പറയും. എന്നാലും എടുത്തൊന്ന് ഒഴിവാക്കി തന്നാൽ മതി എന്ന് പറയുമ്പോൾ അത് കൊണ്ടുവന്ന് കുറേയൊക്കെ വാഴയൊക്കെ ഇടും. ബാക്കി വാഴയൊക്കെ ചെയ്യുന്ന വളം ആ വാഴ തറയിലുള്ള പുല്ല്
0: വൃത്തിയാക്കി ഇടും.
1: ആ ഇത് വൃത്തിയാക്കി ഇട്ടു. ഇതാണ് എൻ്റെ കൃഷി, അല്ലാതെ രാസവളം ചെയ്ത് ഞാൻ കഴിക്കില്ല.
0: പിന്നെ നമ്മൾ ഈ പുതിയ വാഴ ഇത്രയും വിലയൊക്കെ കൊടുത്ത് കന്ന് കൊണ്ടുവന്ന് നട്ടൊക്കെ വലുതായിട്ട് വരുമ്പം ഈ കീടങ്ങളും രോഗങ്ങളും ഒക്കെ പ്രത്യേകമായിട്ട് ഉണ്ടാവാറുണ്ടല്ലോ,
1: അതിന് നമ്മൾ അതിനെ മരുന്ന് ചെയ്തേ പറ്റൂ.
0: അപ്പം നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ ചെയ്യുമ്പം ഇത്രയും 400 ഇനങ്ങൾ വാഴ നിങ്ങളുടെ കയ്യിലുണ്ട്, എല്ലാ വാഴയും നല്ലപോലെ കൊലയ്ക്കത്തില്ല, വിദേശ ഇനമൊക്കെ ആവുമ്പോൾ അതിൻ്റെ കൊലയൊക്കെ ചെറുതായിരിക്കും. അപ്പോൾ ഇതിലൊരു വാണിജ്യാടിസ്ഥാനത്തിൽ നമ്മൾ ചെയ്യുമ്പോൾ നമുക്കൊരു വരുമാനവും കൂടെ വേണമല്ലോ. അപ്പോൾ വരുമാനത്തിന് വേണ്ടി എങ്ങനെയാണ്, എന്തുവാണ് നിങ്ങൾ ചെയ്യുന്നത്?
1: നമ്മൾ കന്ന് കൊടുക്കുക എന്നുള്ളൊരു ഇത്.
0: ഓക്കെ, കന്ന് നമ്മൾ വെക്കുന്നുണ്ടല്ലേ. അപ്പോൾ ഇത് ഡിമാൻഡുണ്ടോ, ആൾക്കാർ ചോദിച്ചു വരാറുണ്ടോ?
1: ചോദിച്ചു വരാറുണ്ട്. കന്ന് ഇന്ത്യക്കകത്തുനിന്ന് ഫുള്ള് ആൾക്കാർ വരുന്നുണ്ട്. അത് ചിലർ വരുന്നുണ്ട്, ചിലവർക്ക് എടുത്ത് അയച്ചു കൊടുക്കുന്നുണ്ട്.
0: അപ്പോൾ ഈ ഡിമാൻഡ് ഏതൊക്കെ ഇനത്തിനാണ്?
1: വിദേശ ഇനങ്ങൾക്കാണ് ഡിമാൻഡ് കൂടുന്നത്. വിദേശ ഇനങ്ങളിൽ പഴങ്ങൾ ഒരു തവണ കഴിച്ചു കഴിഞ്ഞാൽ ആ പഴത്തിൻ്റെ കന്നുകൾ മിക്കവാറുള്ളവരും കൊടുക്കില്ല. അതാണ് അതിൻ്റെ പ്രത്യേകത. നമ്മുടെ നാട്ടിലെ ഞാലിപ്പൂനൊന്നും ഒന്നുമല്ല അതിൻ്റെ മുമ്പ്.
0: ടേസ്റ്റ്
1: അത്രയ്ക്ക് ടേസ്റ്റാണ്.
0: അപ്പോൾ ഇങ്ങനത്തെ ഈ കന്നുകൾ നിങ്ങൾ പുറത്തോട്ട് അയക്കുമ്പം കൊറിയറിൽ അല്ലെങ്കിൽ പാർസൽ ചെയ്തല്ലേ അയക്കുന്നത്? ഇതെങ്ങനെയാണ്, അത് വല്ലതും പരിചരണമൊക്കെ ചെയ്തിട്ടാണോ അയക്കുന്നത്?
1: അല്ല, നമ്മൾ കന്നിളക്കിയിട്ട് നേരെ ഞങ്ങൾ അതിൻ്റെ വേര് കാര്യങ്ങൾ കളഞ്ഞ് വൃത്തിയാക്കി പാക്ക് ചെയ്ത് അയച്ചു കൊടുക്കുകയാണ്. അപ്പോൾ കൊടുക്കുമ്പോഴേ ഞങ്ങൾ പറയും, ഇവിടെ നിൽക്കുന്ന കീടമല്ല അവിടെ വരുമ്പോൾ, പലയിടത്തും പല ഇതാണ്. അപ്പം നിങ്ങൾ അത് എന്തെങ്കിലും ഒരു കീടനാശിനിയിൽ മുക്കി വെച്ചിട്ട്, വേറെ ഒന്നും വേണമെന്നില്ല, നമ്മുടെ സാഫ് എന്ന് പറയണ അത് മേടിച്ച് കലക്കി വെക്കാം.
0: പരിചരണം ചെയ്തിട്ട് നടാൻ നിങ്ങൾ
1: ഒരു 10 മിനിറ്റ് നമ്മൾ ഇട്ട് വെച്ചിട്ട് എടുത്ത് നട്ട് കഴിഞ്ഞാൽ പിന്നെ ഉള്ള ഒരു ഇട്ട് ഇതേ ഉള്ളൂ. നമ്മുടെ വാഴ ഏത് രീതിക്ക് നടാം, നമ്മുടെ നാട്ടിലെ വാഴകൾ ഞാലിപ്പൂവിന് വാഴ എന്ന് പറഞ്ഞാൽ ഏത് മഴയത്തും ഏത് ഉണക്കത്തും നമുക്ക് നടാം. വിദേശ വാഴകൾ നടാനൊക്കില്ല. നമ്മുടെ വിദേശ വാഴകളാകുമ്പോൾ നമ്മൾ ഒഴിക്കുന്ന വെള്ളം തന്നെ വാഴയുടെ മണ്ടയിൽ വീണാൽ ഇതിൻ്റെ സെൻറ്ററിൽ നിന്നാണ് അഴുകി പോകുന്നത്. നമ്മുടെ വാഴയിൽ ഒന്ന് വെള്ളം നനച്ചു നോക്കിയാൽ പുറം സൈഡ് ആണ് അഴുകുന്നത്, പക്ഷെ അകം സൈഡ് കൊണ്ട് പൊടിച്ചു വരും. ഇത് സെൻറ്റർ കൊണ്ട് അഴുകി പോകുന്നതുകൊണ്ട് പൊടിക്കില്ല. അപ്പം നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ മണ്ട കട്ട് ചെയ്ത് കൊടുക്കുമ്പോഴേ പറയുന്നുണ്ട്, നിങ്ങൾ കവറിനകത്ത് വെച്ച് സൈഡിൽ വെള്ളം ഒഴിച്ച് പൊടിച്ചതിന് ശേഷം നടുക എന്ന് പറയും.
0: അപ്പം ഇത്രയും വാഴ ഇനം താങ്കളുടെ കയ്യിലുണ്ട്, വാഴക്കൊല ഡിഫറെൻറ്റ് ഡിഫറെൻറ്റ് ടൈപ്സിലൊക്കെ ഉണ്ട്. അപ്പം ഇതൊക്കെ എവിടെയെങ്കിലും വെളിയിലൊക്കെ കൊണ്ട് പ്രദർശനമൊക്കെ ചെയ്യാറുണ്ടോ?
1: ഉണ്ട്. ഇത് പ്രദർശനം ചെയ്യുന്നത് മെയിനായിട്ട് നമ്മുടെ വാഴച്ചേട്ടനാണ് അതിന് പോണത്.
0: പുള്ളിക്കാരൻ്റെ കൂടാണ് നിങ്ങളും പോകുന്നത്?
1: ഞാൻ മാക്സിമം പോവില്ല, വാഴച്ചേട്ടനാണ് പോണത്. ആ വാഴച്ചേട്ടൻ പോണ സമയത്ത് വാഴക്കൊലകൾ വാഴച്ചേട്ടന് കൊടുക്കും.
0: വാഴക്കൊലയുടെ ഡിമാൻഡ് ഉണ്ടോ? അതും പുറത്തു നിന്ന് ആൾക്കാരൊക്കെ വാങ്ങിക്കാൻ വരാറ്
1: വരും. അതിൽ ഏറ്റവും കൂടുതൽ നമ്മുടെ നാട്ടിൽ അറിയാതെ പോണതെന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് കുറുക്കി കൊടുക്കുന്ന, നമ്മുടെ കേരളത്തിൽ കുട്ടികൾക്ക് കുറുക്കി കൊടുക്കുന്ന ഏത്തപ്പഴമാണ്. കൊടുക്കേണ്ടത് കുന്നം പഴമാണ്. അതിനും കണക്കുണ്ട്. ഒരു വയസ്സ് ആവുന്നതിന് മുമ്പ്

0: കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ അതിൻ്റെ തൊലി മൊത്തത്തിൽ കളഞ്ഞ് വേണം കുറുക്കി കൊടുക്കാൻ. ഒരു വയസ്സ് കഴിഞ്ഞ കുട്ടികൾക്ക് തൊലി വിരിഞ്ഞ് ഉണക്കി പൊടിച്ചു കൊടുക്കുക എന്നാണ്. അതിൻ്റെ കറയ്ക്കാണ് ഔഷധം. നമ്മുടെ നാട്ടിൽ അൾസറിൻ്റെ അസുഖക്കാറുണ്ട്. അൾസറിൻ്റെ അസുഖം എന്ന് പറഞ്ഞാൽ വയറുവേദന ഭയങ്കരമായിട്ട് വരും. ആ സമയത്ത് ഈ കുന്നംപഴം കൊടുക്കുകയാണെങ്കിൽ ഒത്തിരി ശമനം കിട്ടും. കുറയുമെന്ന് ഞാൻ പറയില്ല, ശമനം കിട്ടും. അതിനുവേണ്ടി തന്നെ ഇവിടെ ആൾക്കാർ തിരക്കി വരുന്നുണ്ട്.
1: കുന്നംപഴം
0: ആന്ധ്രയിൽ നിന്നൊക്കെ വിളിച്ചു ചോദിക്കും, പഴം ഉണ്ടെങ്കിൽ കൊലയുണ്ടെങ്കിൽ കൊലയോടുകൂടി അയക്കാനാണ് പറയണത്. നമ്മൾ ആ ഒരു കുന്നംപഴം ഇവിടെ കൊണ്ടുവന്ന് കൊടുത്താൽ 30 രൂപ നമുക്ക് കിലോയ്ക്ക് തരില്ല. അതിസിക്ക് കുന്നംപഴം നമ്മൾ ആന്ധ്രയ്ക്ക് അയക്കുകയാണെങ്കിൽ ഒരു കൊലയുണ്ട് ഇത്ര കിലോയാണ്, ഓക്കെ ഇത്ര രൂപ ഞാൻ തരാം, ഇതാണ് പറയണത്.
1: ചോദിക്കുന്ന
0: പൈസയാ.
1: പിന്നെ ഈ പൂജയ്ക്കൊക്കെ വേണ്ടിയും ആൾക്കാർ വന്ന് ഈ കൊലയൊക്കെ
0: പൂജയ്ക്ക് കൊണ്ടുപോകണം. പൂജക്കതളിയാണ് മെയിനായിട്ട് എടുക്കണ, പൂജക്കതളിയാണ്. പിന്നെ പൂജയ്ക്കായിട്ട് അങ്ങനെ എടുക്കില്ല. പിന്നെ എടുക്കണമെന്ന് പറഞ്ഞാൽ വിരൂപാക്ഷി, പളനിയിൽ പഞ്ചാമൃതത്തിന് എടുക്കണ പഴം. എല്ലായിടത്തും പ്രത്യേകത ഉണ്ട്. കരിങ്കതളി ഏറ്റവും വലിയ ഔഷധമുള്ള പഴമാണ്. കരിങ്കതളി എന്ന് പറയുമ്പോൾ കാട്ടിലുള്ള ഇറച്ചി വാഴ എന്നാണ് അറിയപ്പെടുന്നത്. നമ്മൾ ഇറച്ചി കറി വയ്ക്കുമ്പോൾ വിളഞ്ഞ കാ അതിനകത്തിട്ട് കറി വെച്ചാൽ വയറ്റിന് വരെ ക്ലിയറാണ്. ആ കറിക്കും ടേസ്റ്റ് വ്യത്യാസമാണ്.
1: ഇങ്ങനെ വ്യത്യസ്ത വാഴകൾക്ക് വ്യത്യസ്ത
0: ഓരോ വാഴയ്ക്കും ഓരോ ഗുണങ്ങളുണ്ട്. ഏതൊരു വാഴയ്ക്കും അതിൻ്റെതായ ഗുണങ്ങളുണ്ട്.
1: അപ്പോൾ ഇപ്പോൾ 400 ഇനങ്ങൾ ഉണ്ടെന്ന് പറയുന്നത്, ഇനിയും കൂട്ടാനുള്ള വല്ലതും പ്ലാൻ ഉണ്ടോ, അതോ ഉള്ളതൊക്കെ ഇനി നല്ലപോലെ മുന്നോട്ട് കൊണ്ടുപോകാനാണോ?
0: ഇപ്പം ഞാനൊക്കെ വാഴയിലിറങ്ങുമ്പോൾ 400 ഇനം ഉണ്ടെന്നോ അല്ലെങ്കിൽ എന്നെ കൊണ്ട് ഇത്രയും കഴിയുമെന്നോ ഒന്നും ഞാൻ പ്രതീക്ഷയില്ല. ഞാനൊരു ടാപ്പിംഗ് തൊഴിലാളിയായിരുന്നു. ടാപ്പിങ്ങിന് പോയിട്ട് വന്ന് ആ പൈസ കൊണ്ട് എൻ്റെ വീട്ടിലെ കാര്യങ്ങൾ നടത്തുക എന്നാണ് നമ്മൾ സാധാരണ നടത്തുന്നത്. അവസാനം വീട്ടിൽ വരെ എനിക്കെതിരെ വഴക്കും പ്രശ്നമായി. കാരണം ഞാൻ ജോലി ചെയ്ത് കിട്ടുന്ന മൊത്തവും ഈ വാഴക്കന്ന് വാങ്ങാൻ ഉപയോഗിച്ചു. നല്ല എമൗണ്ടുകൾ കൊടുത്തു എടുത്തുകൊണ്ട് വന്നു. പിന്നെ കുറേയൊക്കെ ആൾക്കാർ വന്ന് എടുക്കുമ്പോൾ നമ്മൾ ഒന്ന് കൊടുത്തിട്ട് വേറെ ഒന്ന് വാങ്ങാൻ ഒക്കുള്ളൂ എന്നുള്ളൊരു സാഹചര്യം നമുക്ക് വന്നപ്പോൾ അത് കൊടുത്ത് വേറെ ഒന്ന് മേടിക്കുക. അങ്ങനെ അങ്ങനെ ആയി. ഇപ്പം 400 ഇനമായി. ഇപ്പോഴും ശേഖരിക്കുന്നുണ്ട്.
1: ഇപ്പം ഉണ്ണികൃഷ്ണൻജി, താങ്കളുടെ അടുത്ത് ഇത്രയും നല്ലൊരു ചർച്ച ചെയ്യാൻ സാധിച്ച് നല്ലൊരു ചർച്ചയായിരുന്നു. വളരെ നന്ദി.
0: താങ്ക് യു.
2: ശാസ്ത്രീയമായ രീതിയിൽ വാഴ കൃഷി ചെയ്ത് നേട്ടമുണ്ടാക്കിയ കർഷകൻ ശ്രീ ഉണ്ണികൃഷ്ണന്റെ അനുഭവ സാക്ഷ്യം എല്ലാവരും ശ്രദ്ധിച്ചുവല്ലോ. കാർഷിക മേഖലയിൽ ഉറച്ചു നിൽക്കുന്നവർക്കും കൃഷിയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവർക്കും പുതുതലമുറയ്ക്കും ഇദ്ദേഹത്തിന്റെ വാക്കുകൾ ഒരു പ്രേരണയും പ്രചോദനവുമാകുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. ശ്രീ ഉണ്ണികൃഷ്ണന്റെ ഫോൺ നമ്പർ 7736 2671. നമ്പർ ഒരിക്കൽ കൂടി 7736 2671. ഇനി കേരള കാർഷിക സർവകലാശാലയുടെ ഈ ആഴ്ചത്തെ വിള പരിപാലന നിർദ്ദേശങ്ങളാണ്. അതിനു മുൻപായി ഒരു ഗാനം ആസ്വദിച്ച് നമുക്ക് തിരിച്ചു വരാം.

കേരള കാർഷിക സർവകലാശാല നൽകുന്ന വിള പരിപാലന നിർദ്ദേശങ്ങൾ കേൾക്കാം. കുരുമുളകിന്റെ കൊടിത്തലകൾ ഇളകി വീണിട്ടുള്ളവ പിടിച്ചുകെട്ടണം. തണൽ കൂടിയാൽ പൊള്ളുവണ്ടിന്റെ ആക്രമണവും കുമിൾ രോഗങ്ങളും കൂടും. തന്മൂലം കായ്പിടുത്തം കുറയും. അതുകൊണ്ട് താങ്ങുമരത്തിന്റെ ചില്ലകൾ മുറിച്ചുമാറ്റി കഴിയുന്നത്ര സൂര്യപ്രകാശം കൊടിയിൽ പതിക്കാൻ ആവശ്യമായ സൌകര്യം ചെയ്യണം. കുരുമുളക് തോട്ടങ്ങളിൽ ദ്രുതവാട്ടത്തിനെതിരെ മുൻകരുതലുകൾ എടുക്കണം. ദ്രുതവാട്ടം വന്ന് ഉണങ്ങിയതും കേടുവന്നതുമായ വള്ളികൾ മുറിച്ചുമാറ്റി തീയിട്ട് നശിപ്പിക്കണം. ദ്രുതവാട്ടത്തിനെതിരെ ട്രൈക്കോഡെർമ എന്ന കുമിളിന്റെ കൾച്ചർ ഉപയോഗിക്കുന്നത് ഫലപ്രദമായിരിക്കും. 1 കിലോഗ്രാം ട്രൈക്കോഡെർമ, 10 കിലോഗ്രാം വേപ്പിൻ പിണ്ണാക്ക്, 90 കിലോഗ്രാം ഉണക്കിപ്പൊടിച്ച ചാണകം എന്നിവ ചേർത്ത് നല്ല തണലുള്ളതും വെള്ളം കയറാത്തതുമായ സ്ഥലത്ത് കൂട്ടിക്കലർത്തി ചാക്കുകൊണ്ടോ ന്യൂസ് പേപ്പർ കൊണ്ടോ പൊതിഞ്ഞ് 2 ആഴ്ച ഇടുക. ഇടയ്ക്ക് ഇളക്കിക്കൊടുക്കുകയും ചെറിയ ഈർപ്പം നിലനിർത്താൻ വെള്ളം തളിക്കുകയും വേണം. ഈ മിശ്രിതം കുരുമുളക് ചെടിയുടെ ചുവട്ടിൽ ചേർത്ത് കൊടുത്താൽ ദ്രുതവാട്ട രോഗം വരാതിരിക്കുന്നതിന് ഒരു പരിധിവരെ സഹായിക്കും. അല്ലെങ്കിൽ സ്യൂഡമോണസ് 1 കിലോഗ്രാം 20 കിലോഗ്രാം ചാണകപ്പൊടിയുമായി കൂട്ടിക്കലർത്തി ഇട്ടുകൊടുക്കുന്നതും രോഗം നിയന്ത്രിക്കാൻ നല്ലതാണ്. വാഴയിൽ പിണ്ടിപ്പുഴുവിന്റെ ആക്രമണം തടയുന്നതിനായി പ്രതിരോധ നടപടികൾ സ്വീകരിക്കണം. വണ്ടുകൾ ചെടിയുടെ അവശിഷ്ടഭാഗങ്ങളിലും അഴുകിയ വസ്തുക്കളിലുമാണ് ഒളിച്ചിരിക്കുന്നത്. ഇവയുടെ ആക്രമണം തടയുന്നതിന് ആദ്യമായി ചെയ്യേണ്ടത് കൃഷിയിടം വൃത്തിയാക്കി വയ്ക്കുക എന്നതാണ്. വേപ്പിൻ സത്തടങ്ങിയ കീടനാശിനി രൂപികകൾ 4 മില്ലിലിറ്റർ 1 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ കലക്കി വാഴയുടെ തടഭാഗത്തും ഇലക്കവിളുകളിലും തളിക്കുന്നത് നല്ലതാണ്. ആക്രമണം രൂക്ഷമാകുമ്പോൾ ക്ലോർപൈറിഫോസ് എന്ന കീടനാശിനി 2.5 മില്ലി 1 ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ച് ഇലക്കവിളിലും വാഴത്തടയിലും ഒഴിക്കുക. നേന്ത്രവാഴയ്ക്ക് ചിലയിടങ്ങളിൽ ബാക്ടീരിയ മൂലമുണ്ടാകുന്ന മാണമഴുകൽ രോഗം കാണുന്നുണ്ട്. വാഴയുടെ ഇലകൾ മഞ്ഞളിക്കുകയും വാഴക്കൈകൾ ഒടിയുകയും ക്രമേണ വാഴ കടയോടെ മറിഞ്ഞു വീഴുകയും ചെയ്യും. വാഴയുടെ മാണം ചീഞ്ഞഴുകിയതായും കാണാം. മണ്ണിലൂടെയാണ് രോഗം പകരുന്നത് എന്നതുകൊണ്ട് ഇത് നിയന്ത്രിക്കുന്നതിനായി നീർവാർച്ച ഉറപ്പുവരുത്തണം. സ്ട്രെപ്റ്റോസൈക്ലിൻ ആന്റിബയോട്ടിക് 2 ഗ്രാം, കോപ്പർ ഹൈഡ്രോക്സൈഡ് 20 ഗ്രാം ഇവയിലേതെങ്കിലും ഒന്ന് 10 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ കലക്കി രോഗം വന്ന വാഴയുടെയും

0: യും ചുറ്റും നിൽക്കുന്നവയുടെയും കടക്കൽ മണ്ണ് കുതിരുന്ന വിധത്തിൽ ഒഴിച്ചുകൊടുക്കുകയും ചെയ്യുക. വാഴയിൽ ഇലത്തീനി പുഴുവിന്റെ ആക്രമണം കാണാൻ സാധ്യതയുണ്ട്. പുഴുവിന്റെ ആക്രമണം ബാധിച്ച വാഴയുടെ ഇലകൾ പുഴുവിനോടുകൂടി തന്നെ നശിപ്പിച്ചു കളയുക. ആക്രമണം അധികമായാൽ 2 മില്ലി ഫ്ലൂബെൻഡാമിഡ് 10 ലിറ്റർ വെള്ളത്തിൽ കലക്കി തളിക്കുക. കാലവർഷത്തിൽ ജാതിത്തോട്ടങ്ങളിൽ ക്രമാതീതമായി ഇലകൊഴിച്ചിൽ കണ്ടുവരാറുണ്ട്. 1% വീര്യമുള്ള ബോർഡോ മിശ്രിതം മുൻകരുതൽ എന്ന നിലയ്ക്ക് തളിക്കാവുന്നതാണ്. കോപ്പറോക്സിക്ലോറൈഡ് 2 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിന് എന്ന കണക്കിൽ നേർപ്പിച്ച് തളിക്കുന്നതും ചുവട്ടിലൊഴിക്കുന്നതും ഈ രോഗം നിയന്ത്രിക്കാൻ സഹായിക്കും. കേരള കാർഷിക സർവകലാശാല നൽകിയ വിള പരിപാലന നിർദ്ദേശങ്ങളാണ് കേട്ടത്.
1: പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി. കർഷകരുടെ സാമ്പത്തിക സുരക്ഷ ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സർക്കാർ ആരംഭിച്ച പ്രധാന ക്ഷേമ പദ്ധതികളിലൊന്നാണ് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി. ചുരുക്കത്തിൽ PM കിസാൻ കൃഷി രാജ്യത്തിന്റെ അടിത്തറയാണെന്ന തിരിച്ചറിവിലാണ് ഈ പദ്ധതി നടപ്പിലാക്കപ്പെട്ടത്. ഈ പദ്ധതി പ്രകാരം യോഗ്യതയുള്ള ചെറുകിടയും അതിചെറുകിടയുമായ കർഷകർക്ക് വർഷം 6,000 രൂപ ധനസഹായം നൽകുന്നു. ഈ തുക 2,000 രൂപ വീതം 3 ഗഡുക്കളായി നേരിട്ട് കർഷകരുടെ ബാങ്ക് അക്കൌണ്ടുകളിലേക്കാണ് കൈമാറുന്നത്. വിത്ത്, വളം, കീടനാശിനികൾ തുടങ്ങിയ കൃഷിയുമായി ബന്ധപ്പെട്ട ചെലവുകൾക്കായി ഈ സഹായം കർഷകർക്ക് ഏറെ പ്രയോജനകരമാണ്. PM കിസാൻ പദ്ധതിയുടെ ഏറ്റവും പ്രധാന പ്രത്യേകത നേരിട്ടുള്ള ആനുകൂല്യ കൈമാറ്റം എന്ന സംവിധാനമാണ്. ഇടനിലക്കാരില്ലാതെ പൂർണമായും സുതാര്യമായി സഹായധനം കർഷകരുടെ അക്കൌണ്ടിലെത്തുന്നു. ഇതുവഴി കർഷകന്റെ ആത്മവിശ്വാസവും സാമ്പത്തിക സ്വാതന്ത്ര്യവും വർദ്ധിക്കുന്നു. ഈ പദ്ധതിയുടെ പ്രയോജനം ലഭിക്കുവാൻ കർഷകർ അവരുടെ ഭൂമി സംബന്ധമായ രേഖകളും ആധാർ നമ്പറും ബാങ്ക് അക്കൌണ്ട് വിവരങ്ങളും ശരിയായി രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. കൂടാതെ EKYC പൂർത്തിയാക്കുന്നതും അനിവാര്യമാണ്. ഇതിലൂടെ അർഹരായ കർഷകർക്ക് സമയബന്ധിതമായി ആനുകൂല്യം ലഭ്യമാകുന്നു. PM കിസാൻ ഒരു വലിയ തുക നൽകുന്ന പദ്ധതിയല്ലെങ്കിലും കർഷകർക്ക് സ്ഥിരമായി ഒരു സാമ്പത്തിക പിന്തുണയായി ഇത് പ്രവർത്തിക്കുന്നു. വിളവെടുപ്പിന് മുൻപ് ആവശ്യമായ ചെലവുകൾ നേരിടാൻ ഈ സഹായം സഹായകമാകുന്നു. അതോടൊപ്പം കൃഷിയിൽ തുടർന്ന് നിൽക്കുവാനുള്ള പ്രചോദനവും ഇത് നൽകുന്നു. പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി കർഷകന്റെ അധ്വാനത്തോടുള്ള രാഷ്ട്രത്തിന്റെ ആദരത്തിന്റെ പ്രതീകമാണ്. യോഗ്യതയുള്ള എല്ലാ കർഷകരും ഈ പദ്ധതിയുടെ പ്രയോജനം ഉറപ്പാക്കാൻ മുന്നോട്ട് വരണം. കർഷകൻ ശക്തനായാൽ രാജ്യം ശക്തമാകും എന്ന സന്ദേശം ഈ പദ്ധതിയിലൂടെ നമുക്ക് ഉറപ്പിക്കാം.
2: ഇന്നീ പരിപാടിയുടെ തുടക്കത്തിൽ ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരം പറയാനുള്ള സമയമാണ്. അതിനു മുൻപായി ചോദ്യം ഒന്നുകൂടി പറയാം. സാധാരണയായി വിത്തടയ്ക്കാ ശേഖരിക്കുന്നത് എങ്ങനെയുള്ള കവുങ്ങിൽ നിന്നാണ്? ഉത്തരം, കായ്ഫലം തുടങ്ങി 4 മുതൽ 5 വർഷം വരെ കഴിഞ്ഞ കവുങ്ങിൽ നിന്നുമാണ് വിത്തടയ്ക്ക ശേഖരിക്കുന്നത്. ഇന്നത്തെ വയലും വീടും പരിപാടി ഇവിടെ പൂർണ്ണമാകുന്നു. വ്യത്യസ്തമായ മറ്റൊരു വിഷയത്തിനായി നമുക്ക് കാത്തിരിക്കാം. അതുവരെ എല്ലാവർക്കും ആശംസകളോടെ നന്ദി, നമസ്കാരം.
3: ഇതാ കാർഷിക വിജ്ഞാനം വീട്ടുപഠിക്കൽ. എല്ലാ ദിവസവും രാവിലെ കാർഷിക മേഖലാ വാർത്തകൾ.
4: കർഷകരും കൃഷിയെ സ്നേഹിക്കുന്നവരും ദൈനംദിനം അറിയേണ്ട വാർത്തകളും അറിയിപ്പുകളും സന്ദേശങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള കാർഷിക മേഖലാ വാർത്തകൾ.
5: എല്ലാ ദിവസവും വൈകുന്നേരം 7:20 കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ. നാട്ടിൻപുറം വാർത്തകളും കർഷകർ അറിയേണ്ട വിവരവിജ്ഞാനവുമായി കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ.
6: നിർവഹണം ഷിബു ജോർജ്, നിർവഹണ സഹായം രജിത് ആറ്റിങ്ങൽ.

0: നഗരങ്ങളിലെ തെരുവ് കച്ചവടക്കാർക്കായുള്ള വായ്പാ പദ്ധതി PM സ്വനിധി. വായ്പ കൃത്യസമയത്ത് തിരിച്ചടയ്ക്കുന്നവർക്ക് 7% പലിശ സബ്സിഡി നേരിട്ട് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ലഭിക്കുന്നു. ആദ്യ വായ്പ വിജയകരമായി തിരിച്ചടച്ചാൽ 2ാം തവണ 20,000 രൂപ വരെ വായ്പ നേടാം. തുടർന്ന് 3ാം തവണ 50,000 രൂപ വരെ ഉയർന്ന വായ്പയും ലഭിക്കുന്നതാണ്.
1: നാളെ രാവിലെ 9:15 ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ അധ്യാപികയും വിദ്യാഭ്യാസ വിചക്ഷണയുമായ ഡോക്ടർ ജോളി സക്കറിയ അതിഥിയായി പങ്കെടുക്കുന്നു.
2: ഗുപ്തനായർ സാറായിരുന്നു ഡോക്ടർ കമ്മിറ്റിയുടെ ചെയർമാൻ. ഞങ്ങള് എഴുതി ഡോക്ടർ കമ്മിറ്റി ചെന്നപ്പം അവിടെ കമ്മിറ്റിയിലെല്ലാം ഉണ്ടായിരുന്ന ചിലര് ചോദിച്ചു, ഇതെന്താ ഫിസിക്സുമായിട്ട് ബന്ധപ്പെട്ടതാണോ വർണ്ണം അതോ ഗ്രാമറുമായിട്ട് ബന്ധപ്പെട്ടതാണോ എന്ന്.
1: ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ നാളെ രാവിലെ 9:15.

ആകാശവാണി കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ. വളം, സസ്യ സംരക്ഷണ രാസവസ്തുക്കളുടെ വിൽപ്പന കേന്ദ്രം ആരംഭിക്കാൻ ആവശ്യമായ നിയമപരമായ യോഗ്യത നേടുന്നതിനുള്ള ദേശീയ ഡിപ്ലോമ കോഴ്സ് കൃഷി വിജ്ഞാൻ കേന്ദ്ര പത്തനംതിട്ടയിൽ ഉടൻ ആരംഭിക്കുന്നു. മാനേജ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ മാർഗനിർദ്ദേശത്തിൽ നോളജ് ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടായ KVK പത്തനംതിട്ട, ആത്മ പത്തനംതിട്ട എന്നിവയുടെ സഹകരണത്തോടെ നടത്തുന്ന 48 ആഴ്ചത്തെ കോഴ്സാണിത്. കോഴ്സ് ഫീസ് 28,000 രൂപ. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും ബന്ധപ്പെട്ട പഞ്ചായത്തിലെ ബന്ധപ്പെട്ട കൃഷിഭവൻ, പ്രോജക്ട് ഡയറക്ടർ, ആത്മ അല്ലെങ്കിൽ KVK പത്തനംതിട്ട എന്നിവരുമായി ബന്ധപ്പെടുക. ഫോൺ നമ്പർ 0469-2662094. ഒരിക്കൽ കൂടി 0469-2662094. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള കമ്മ്യൂണിക്കേഷൻ സെന്ററിൽ പ്രവർത്തിച്ചു വരുന്ന ഭക്ഷ്യ സംസ്കരണശാലയിൽ പഴങ്ങളും പച്ചക്കറികളും സംസ്കരിച്ച് ഉപഭോക്താവിന്റെ ആവശ്യാനുസരണം വിവിധ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി നൽകുന്നു. കൂടുതൽ വിവരങ്ങൾക്കായി ഈ പറയുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക. നമ്പർ 8547-07-07-73. മൊബൈൽ നമ്പർ ഒരിക്കൽ കൂടി 8547-07-07-07-73. കേരള ഖാദി ഗ്രാമവ്യവസായ ബോർഡ് നടത്തുന്ന 6 മാസം ദൈർഘ്യമുള്ള ബീ കീപ്പിംഗ് ട്രെയിനിംഗ് കോഴ്സിലേക്ക് അപേക്ഷിക്കാം. യോഗ്യത SSLC അല്ലെങ്കിൽ തത്തുല്യം. പ്രായപരിധി 18-30 വയസ്സിനും മധ്യേ. കോഴ്സ് ഫീസ് 30,000 രൂപ. അവസാന തീയതി July 31. അപേക്ഷ khadi.kerala.gov.in സമർപ്പിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് 9747321760 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക. ഒരിക്കൽ കൂടി 9747321760. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള ഈ പഠന കേന്ദ്രം പഴം, പച്ചക്കറി സംസ്കരണവും വിപണനവും എന്ന ഓൺലൈൻ പഠന സർട്ടിഫിക്കറ്റ് കോഴ്സിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 3 മാസമാണ് കോഴ്സിന്റെ ദൈർഘ്യം. മലയാളം ഭാഷയാണ് മാധ്യമം. 50% മാർക്കോടുകൂടി SSLC തത്തുല്യ വിദ്യാഭ്യാസമാണ് ഏറ്റവും കുറഞ്ഞ യോഗ്യത. കോഴ്സ് ആരംഭിക്കുന്ന തീയതി August 17. താല്പര്യമുള്ളവർ www.celku.in എന്ന വെബ്സൈറ്റിലെ ഈ കൃഷി പാഠശാല മുഖേന രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ്.

0: കാർഷിക ഗ്രാമക്ഷേമ വാർത്തകളാണ് കേട്ടത്. ഇനി ഈ മാസം 17-ാം തീയതി അവസാനിച്ച ആഴ്ചയിലെ കമ്പോള മൊത്തവ്യാപാര വില നിലവാര അവലോകനം. വെളിച്ചെണ്ണ, കൊപ്ര, നാളികേരം തൊണ്ടില്ലാത്തത്, കാപ്പിക്കുരു, അടയ്ക്ക, റബ്ബർ, മഞ്ഞൾ, കോഴിമുട്ട എന്നിവയുടെ വിലയിൽ വർധനവ്. തേങ്ങാപ്പിണ്ണാക്ക്, ചുക്ക്, വാട്ടുകപ്പ എന്നിവയുടെ വിലയിൽ കുറവ്. ഏലം, കുരുമുളക്, നേന്ത്രക്കായ, പച്ചക്കപ്പ, കൊക്കോ എന്നിവയുടെ വിലയിൽ ഏറ്റക്കുറച്ചിൽ. കയർ, കശുവണ്ടിപ്പരിപ്പ്, പുൽത്തൈലം, മൈസൂർ പൂവൻ, കൊട്ടപ്പാക്ക് എന്നിവയുടെ വിലയിൽ മാറ്റമില്ല. അവലോകന വാരം. വെളിച്ചെണ്ണ ക്വിന്റലിന് 100 രൂപ വർദ്ധിച്ച് കോട്ടയം 25,900, 300 രൂപ വർദ്ധിച്ച് വടക്കൻപുറം 24,300, 600 രൂപ വർദ്ധിച്ച് കൊച്ചിറെഡി 23,100, 800 രൂപ വർദ്ധിച്ച് പാല 24,700 രൂപയ്ക്ക് വിപണനം നടന്നു. കൊപ്ര ക്വിന്റലിന് 600 രൂപ വർദ്ധിച്ച് ആലപ്പുഴ പുകരാശി 14,250, ആലപ്പുഴ തെളിവ് 14,300 രൂപയ്ക്ക് വിപണനം നടന്നു. തേങ്ങാപ്പിണ്ണാക്ക് ക്വിന്റലിന് 100 രൂപ കുറഞ്ഞ് എറണാകുളം 3,800 രൂപയ്ക്ക് വിപണനം നടന്നപ്പോൾ മറ്റ് കേന്ദ്രങ്ങളിൽ വില മാറ്റമില്ലാതെ തുടർന്നു. ഏലം കിലോഗ്രാമിന് 100 രൂപ കുറഞ്ഞ് തൊടുപുഴ 3,000, 150 രൂപ വർദ്ധിച്ച് കട്ടപ്പന 2,850 രൂപയ്ക്ക് വിപണനം നടന്നപ്പോൾ കൊച്ചിയിലെ വില മാറ്റമില്ലാതെ തുടർന്നു. കാപ്പിക്കുരു ക്യൂണ്ടലിന് 500 രൂപ വർദ്ധിച്ച് കോട്ടയം 38,000 രൂപയ്ക്ക് വിപണനം നടന്നപ്പോൾ കട്ടപ്പനയിൽ വില മാറ്റമില്ലാതെ തുടർന്നു. ചുക്ക് ക്യൂണ്ടലിന് 100 രൂപ കുറഞ്ഞ് അടൂർ 28,600 രൂപയ്ക്ക് വിപണനം നടന്നപ്പോൾ മറ്റ് കേന്ദ്രങ്ങളിലെ വില മാറ്റമില്ലാതെ തുടർന്നു. ഈ മാസം 17-ാം തീയതി അവസാനിച്ച ആഴ്ചയിലെ കമ്പോള മൊത്ത വ്യാപാര വില നിലവാര അവലോകനമാണ് ഇപ്പോൾ കേട്ടത്. സമയം 7 മണി കഴിഞ്ഞ് 24:50. അല്പസമയത്തിനുള്ളിൽ മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ലിൻസ സിറാജ്. പ്രധാന വാർത്തകൾ. ത്രിരാഷ്ട്ര സന്ദർശനത്തിനായി രാഷ്ട്രപതി ദ്രൌപദി മുർമു യാത്ര തിരിച്ചു. മാൾഡോവ, നോർത്ത് മാസിഡോണിയ, റൊമാനിയ എന്നിവിടങ്ങൾ സന്ദർശിക്കും. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് നാളെ തുടക്കമാകും. നിരവധി സുപ്രധാന നിയമനിർമ്മാണങ്ങൾക്ക് സമ്മേളനകാലം വേദിയാകും. സാൻസിബാർ പ്രസിഡന്റ് ഡോ ഹുസൈൻ അലി മിൻവി ന്യൂഡൽഹിയിൽ ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണനുമായി കൂടിക്കാഴ്ച നടത്തി. ജമ്മുകാശ്മീരിൽ കനത്ത മഴയെ തുടർന്നുണ്ടായ ഉരുൾപൊട്ടലിലും മിന്നൽ പ്രളയത്തിലും 11 മരണം, നിരവധി പേരെ കാണാതായി. കേരളത്തിൽ 8 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിൽ കടലാക്രമണത്തിന് സാധ്യത. സ്പെയിൻ അർജന്റീന സ്വപ്ന ഫൈനൽ കാത്ത് ലോകം. ലോകകപ്പ് ഫുട്ബോൾ കലാശ പോരാട്ടം ഇന്ന് രാത്രി 12:30 ന്യൂയോർക്കിൽ. വാർത്തകൾ വിശദമായി. ത്രിരാഷ്ട്ര സന്ദർശനത്തിനായി രാഷ്ട്രപതി ദ്രൌപദി മുർമു ന്യൂഡൽഹിയിൽ നിന്ന് യാത്ര തിരിച്ചു. മാൾഡോവ, നോർത്ത് മാസിഡോണിയ, റൊമാനിയ എന്നിവിടങ്ങളാണ് രാഷ്ട്രപതി സന്ദർശിക്കുന്നത്. പര്യടനത്തിന്റെ ആദ്യഘട്ടത്തിൽ രാഷ്ട്രപതി മാൾഡോവ പ്രസിഡന്റുമായി പ്രതിനിധിതല ചർച്ചകളിൽ പങ്കെടുക്കും. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് നാളെ തുടക്കമാകും. അടുത്തമാസം 13 വരെ സമ്മേളനം തുടരും. നിരവധി പ്രധാന നിയമനിർമ്മാണങ്ങൾ പാസാക്കുന്നത് അജണ്ടയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സമ്മേളനത്തിന് മുന്നോടിയായി കേന്ദ്രമന്ത്രി രാജ്നാഥ് സിംഗിന്റെ അധ്യക്ഷതയിൽ സർക്കാർ ഇന്ന് സർവകക്ഷി യോഗം വിളിച്ചു ചേർത്തു. യോഗം ആരംഭിച്ചയുടൻ യോഗത്തിൽ പങ്കെടുത്ത NCPI അംഗീകൃത പാർലമെന്ററി പാർട്ടിയല്ലെന്നാരോപിച്ച് പ്രതിപക്ഷ പാർട്ടികൾ യോഗത്തിൽ നിന്ന് പ്രതീകാത്മകമായി ഇറങ്ങിപ്പോയി. പിന്നീട് പ്രതിപക്ഷാംഗങ്ങൾ യോഗത്തിൽ പങ്കെടുത്തു. സമ്മേളന നടപടികൾ സുഗമമായി മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രതിപക്ഷ പിന്തുണ അഭ്യർത്ഥിച്ച് കേന്ദ്ര പാർലമെന്ററികാര്യമന്ത്രി കിരൺ റിജിജു. സമ്മേളനം തടസ്സപ്പെടുത്തുന്നതുകൊണ്ട് രാഷ്ട്രീയ നേട്ടം ഉണ്ടാകില്ലെന്നും പ്രതിപക്ഷത്തിന്റെ അഭിപ്രായങ്ങൾ കേൾക്കാൻ സർക്കാർ തയ്യാറാണെന്നും ശ്രീ റിജിജു പറഞ്ഞു.
2: There are various demands by various political parties for discussion. We have said that let parliament function smoothly. Exactly what are the issues to be discussed? That has to be decided in the business advisory committee. Government will definitely take the steps whatever is necessary, but we can't force each other.
1: സാൻസിബാർ പ്രസിഡന്റ് ഡോക്ടർ ഹുസൈൻ അലി മിൻവി ന്യൂഡൽഹിയിൽ ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണനുമായി കൂടിക്കാഴ്ച നടത്തി. 4 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായാണ് സാൻസിബാർ പ്രസിഡന്റ് ഇന്ത്യയിലെത്തിയത്. ടാൻസാനിയയിലെ സ്വയംഭരണ പ്രദേശമാണ് സാൻസിബാർ. കേന്ദ്രമന്ത്രി അമിത്ഷായുടെ പശ്ചിമബംഗാൾ സന്ദർശനം തുടരുന്നു. കൊൽക്കത്തയിൽ ലോകത്തിലെ ഏറ്റവും വലിയ അമൂൽ

0: തൈര് ഉൽപാദന കേന്ദ്രത്തിന്റെ തറക്കല്ലിടൽ അദ്ദേഹം നിർവഹിച്ചു. പശ്ചിമബംഗാളിലെ ക്ഷീരകർഷകർക്ക് ഇതിലൂടെ ഏറെ പ്രയോജനമുണ്ടാകുമെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു. ജമ്മുകശ്മീരിൽ കനത്ത മഴയെ തുടർന്നുണ്ടായ ഉരുൾപൊട്ടലിലും മിന്നൽ പ്രളയത്തിലും 11 പേർ മരിച്ചു, നിരവധി പേരെ കാണാതായി. മോശം കാലാവസ്ഥ തുടരുന്നതിനാൽ വൈഷ്ണോദേവി തീർത്ഥയാത്ര നിർത്തിവച്ചിരിക്കുകയാണ്. കേരളത്തിൽ വിവിധയിടങ്ങളിൽ ഇന്നും നാളെയും ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിലെ തീരങ്ങളിലും കന്യാകുമാരി തീരത്തും നാളെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. കുവൈറ്റിലെ അമേരിക്കൻ സൈനിക താവളങ്ങൾക്കുനേരെ ഇറാൻ മിസൈൽ ഡ്രോൺ ആക്രമണം നടത്തി. കുവൈറ്റ് സിറ്റിയിൽ അപായ സൈറണുകൾ മുഴങ്ങുകയും വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ സജീവമാക്കുകയും ചെയ്തു. ജോർദനിൽ രണ്ട് അമേരിക്കൻ സൈനികർ കൊല്ലപ്പെട്ടതിന് മറുപടിയായി ഇറാനിൽ ഇന്ന് പുലർച്ചെ അമേരിക്ക ബോംബാക്രമണം നടത്തിയിരുന്നു. അതിന് തുടർച്ചയായാണ് ഇറാൻ കുവൈറ്റിൽ ആക്രമണം നടത്തിയത്. സെൻസസ് 2027 ഭാഗമായുള്ള വിവരശേഖരണം കേരളത്തിൽ പുരോഗമിക്കുന്നു. ഈ മാസം 30 വരെയാണ് എന്യൂമറേറ്റർമാരുടെ ഭവന സന്ദർശനം. വീടുകളുടെ സെൻസസും പട്ടികപ്പെടുത്തലുമാണ് ഈ ഘട്ടത്തിൽ നടക്കുന്നത്. അടുത്ത വർഷം ഫെബ്രുവരിയിലാണ് ജനസംഖ്യാ കണക്കെടുപ്പ്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AARNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AARNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136 പതിപ്പ് ഈ മാസം 26. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, മൈ GOV എന്നിവയിലൂടെയും 1800117800 എന്ന ടോൾ ഫ്രീ നമ്പരിലൂടെയും ഈ മാസം 24 വരെ പങ്കുവയ്ക്കാം. സ്വാതന്ത്ര്യസമരസേനാനി മംഗൾ പാണ്ഡെയുടെ ജന്മവാർഷിക ദിനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. അദ്ദേഹത്തിന്റെ ധീരമായ ജീവിതം രാജ്യത്തെ ഓരോ തലമുറയ്ക്കും പ്രചോദനം നൽകുന്നതായി ശ്രീ മോദി സാമൂഹ്യമാധ്യമത്തിൽ കുറിച്ചു. ജപ്പാൻ ഓപ്പൺ ബാഡ്മിന്റൺ വനിതാ സിംഗിൾസ് കിരീടം നേടിയ PV സിന്ധുവിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. സിന്ധുവിന്റെ വിജയം രാജ്യത്തെ യുവ കായിക താരങ്ങൾക്ക് പ്രചോദനമാകുമെന്ന് അദ്ദേഹം സാമൂഹ്യമാധ്യമത്തിൽ കുറിച്ചു. ലോകം കാത്തിരുന്ന സ്വപ്ന ഫൈനലിന് മണിക്കൂറുകൾ മാത്രം. ലോകകപ്പ് ഫുട്ബോൾ കലാശ പോരാട്ടത്തിൽ സ്പെയിനും അർജന്റീനയും ഏറ്റുമുട്ടും. ഇന്ത്യൻ സമയം ഇന്ന് രാത്രി 12:30 ന്യൂയോർക്കിലാണ് മത്സരം. ലയണൽ മെസ്സി നയിക്കുന്ന അർജന്റീന 4 കിരീടമാണ് ലക്ഷ്യമിടുന്നത്. ലോക ഫുട്ബോളിൽ മെസ്സിയുടെ പിൻഗാമിയെന്ന് വാഴ്ത്തപ്പെടുന്ന 19-കാരൻ ലമീൻ യമാലാണ് സ്പാനിഷ് നിരയിലെ ശ്രദ്ധാകേന്ദ്രം. അതേസമയം ഇന്ന് പുലർച്ചെ നടന്ന മത്സരത്തിൽ ഫ്രാൻസിനെ 4-6 തകർത്ത് ഇംഗ്ലണ്ട് ലോകകപ്പിലെ 3 സ്ഥാനം സ്വന്തമാക്കി. ഫൈനൽ അർദ്ധരാത്രിയിലായതിനാൽ വിദ്യാർത്ഥികളുടെ അഭ്യർത്ഥന പരിഗണിച്ച് കേരളത്തിൽ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധി പ്രഖ്യാപിച്ചു. മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്ക് മാറ്റമില്ല. ഫൈനൽ വലിയ സ്ക്രീനിൽ കാണാനും ആരാധകർക്ക് അവസരമൊരുക്കിയിട്ടുണ്ട്. ചലച്ചിത്ര വികസന കോർപ്പറേഷന്റെ കീഴിലുള്ള തെരഞ്ഞെടുത്ത തിയേറ്ററുകളിലാണ് പ്രദർശനം. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
2: ലോകമെമ്പാടുമുള്ള കോടിക്കണക്കിന് ഫുട്ബോൾ ആരാധകർ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന അർജന്റീന സ്പെയിൻ പോരാട്ടം കേരളത്തിലെ ആരാധകർക്കും കൂട്ടായ അനുഭവമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പ്രത്യേക പ്രദർശനം ഒരുക്കിയിരിക്കുന്നത്. തിരുവനന്തപുരം കൈരളി ശ്രീ കോംപ്ലക്സിലെയും കോഴിക്കോട് കൈരളി ശ്രീ കോംപ്ലക്സിലെയും തിയേറ്ററുകളിലാണ് ഫൈനൽ മത്സരത്തിന്റെ പ്രദർശനം. സാധാരണ ടിക്കറ്റ് നിരക്കിലാകും തത്സമയം പ്രദർശിപ്പിക്കുക. ഇതുകൂടാതെ തിരുവനന്തപുരം ജില്ലയിൽ മാനവീയം വീഥി, വിവിധ ഫുട്ബോൾ ക്ലബ്ബുകൾ, കഫേകൾ എന്നിവിടങ്ങളിലും വലിയ LED സ്ക്രീനുകൾ ഒരുക്കിയിട്ടുണ്ട്.
0: ഇംഗ്ലണ്ടിനെതിരായ പുരുഷ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ 3 മത്സരത്തിൽ ഇന്ത്യയ്ക്ക് 388 റൺസ് വിജയലക്ഷ്യം. ആദ്യം ബാറ്റ് ചെയ്ത ഇംഗ്ലണ്ട് 3 വിക്കറ്റ് നഷ്ടത്തിൽ 387 റൺസ് നേടി. ആറന്മുളയിൽ പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ പ്രസിദ്ധമായ വഴിപാട് വള്ളസദ്യകാലത്തിന് തുടക്കമായി. വള്ളസദ്യ സെപ്റ്റംബർ 16 വരെ തുടരും. വൈഗ അണക്കെട്ടിൽ ജലനിരപ്പ് കുത്തനെ കുറഞ്ഞതോടെ തമിഴ്നാടിന്റെ തെക്കൻ ജില്ലകളിലെ കാർഷിക മേഖല കടുത്ത പ്രതിസന്ധിയിൽ. കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് അണക്കെട്ട് നിറഞ്ഞ് കാർഷിക ആവശ്യങ്ങൾക്കായി വെള്ളം തുറന്നുവിട്ടിരുന്നെങ്കിലും ഇത്തവണ സ്ഥിതി തികച്ചും വ്യത്യസ്തമാണ്. വിശദാംശങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
3: നിലവിൽ അണക്കെട്ടിൽ സംഭരണശേഷിയുടെ ഏകദേശം 20% വെള്ളം മാത്രമാണുള്ളത്. ഇതോടെ

0: ഹിന്ദുക്കൾ ശിവഗംഗ, രാമനാഥപുരം തുടങ്ങി വൈഗ ജലസേചന പദ്ധതിയെ ആശ്രയിക്കുന്ന നിരവധി പ്രദേശങ്ങളിൽ കൃഷി മുടങ്ങിയിരിക്കുകയാണ്. വൈഗ അണക്കെട്ടിലേക്ക് മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ നിന്ന് സ്പിൽവേയിലൂടെ എത്തുന്ന വെള്ളവും പ്രധാന ആശ്രയമാണ്. എന്നാൽ മുല്ലപ്പെരിയാറിലും ജലനിരപ്പ് കുറഞ്ഞതിനാൽ ആവശ്യമായ അളവിൽ വെള്ളം ലഭിക്കാത്തതും നിലവിലെ പ്രതിസന്ധി രൂക്ഷമാക്കുന്നു.
1: ലിത്വാനിയയിൽ നടന്ന 37-ാമത് അന്താരാഷ്ട്ര ബയോളജി ഒളിമ്പ്യാഡിൽ ഇന്ത്യയ്ക്ക് 4 മെഡലുകൾ, 1 സ്വർണവും 3 വെള്ളിയുമാണ് ഇന്ത്യൻ വിദ്യാർത്ഥികൾ നേടിയത്. 5 ദിവസത്തെ ഇന്ത്യ സന്ദർശനത്തിനായി പനാമയുടെ വിദേശകാര്യമന്ത്രി ന്യൂഡൽഹിയിലെത്തി. കേന്ദ്രമന്ത്രിമാരായ ഡോ എസ് ജയശങ്കർ, പീയൂഷ് ഗോയൽ എന്നിവരുമായി അദ്ദേഹം നാളെ കൂടിക്കാഴ്ച നടത്തും. അബുദാബിയിലെ സായിദ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് ഇന്ത്യയിലേക്കുള്ള വിമാന സർവ്വീസുകളുടെ എണ്ണം അടുത്ത മാസം വർദ്ധിപ്പിക്കും. പുതുതായി 5 നഗരങ്ങളിലേക്ക് കൂടിയാണ് സർവ്വീസ് ആരംഭിക്കുക. നിലവിൽ 17 നഗരങ്ങളിലേക്ക് നേരിട്ട് സർവ്വീസ് നടത്തുന്നുണ്ട്. ഏകീകൃത സിവിൽ കോഡ് സംബന്ധിച്ച ബില്ലിന്റെ കരടിന് മധ്യപ്രദേശ് മന്ത്രിസഭ ഇന്ന് അംഗീകാരം നൽകി. നാളെ ആരംഭിക്കുന്ന മധ്യപ്രദേശ് നിയമസഭാ സമ്മേളനത്തിൽ ബിൽ അവതരിപ്പിക്കും. ഏകീകൃത സിവിൽ കോഡിന്റെ പ്രധാന വ്യവസ്ഥകൾ പ്രകാരം ഒരാൾക്ക് ഒന്നിലധികം വിവാഹങ്ങൾക്ക് സാധുതയുണ്ടാകില്ല. ലിവ് ഇൻ ബന്ധങ്ങൾ 1 മാസത്തിനുള്ളിൽ രജിസ്റ്റർ ചെയ്യുന്നത് നിർബന്ധമാക്കും. വിവാഹമോചനത്തിന് നിയമപരമായ നടപടിക്രമങ്ങൾ പാലിക്കേണ്ടതുണ്ട്. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും തുല്യമായ സ്വത്തവകാശം ലഭിക്കും. ഗോത്രവിഭാഗങ്ങളെ നിയമത്തിന്റെ പരിധിയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. ത്രിരാഷ്ട്ര സന്ദർശനത്തിനായി രാഷ്ട്രപതി ദ്രൌപദി മുർമു യാത്ര തിരിച്ചു. മാൾഡോവ, നോർത്ത് മാസിഡോണിയ, റൊമാനിയ എന്നിവിടങ്ങൾ സന്ദർശിക്കും. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് നാളെ തുടക്കമാകും. നിരവധി സുപ്രധാന നിയമനിർമ്മാണങ്ങൾക്ക് സമ്മേളനകാലം വേദിയാകും. സാൻസിബാർ പ്രസിഡന്റ് ഡോക്ടർ ഹുസൈൻ അലി മിനുവി ന്യൂഡൽഹിയിൽ ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണനുമായി കൂടിക്കാഴ്ച നടത്തി. ജമ്മുകാശ്മീരിൽ കനത്ത മഴയെ തുടർന്നുണ്ടായ ഉരുൾപൊട്ടലിലും മിന്നൽ പ്രളയത്തിലും 11 മരണം, നിരവധി പേരെ കാണാതായി. കേരളത്തിൽ 8 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിൽ കടലാക്രമണത്തിന് സാധ്യത. സ്പെയിൻ അർജന്റീന സ്വപ്ന ഫൈനൽ കാത്തുലോകം. ലോകകപ്പ് ഫുട്ബോൾ കലാശപ്പോരാട്ടം ഇന്ന് രാത്രി 12:30 ന്യൂയോർക്കിൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.
2: യുവവാണി.

0: പ്രിയപ്പെട്ട കൂട്ടുകാരെ, യുവവാണിയിലേക്ക് സ്വാഗതം. മൂല്യമേറേണ്ട പ്രകൃതിബോധം എന്ന വിഷയത്തിൽ അധ്യാപികയും ഗവേഷകയുമായ ഡോക്ടർ അഞ്ജു പി എസുമായി സന്ദീപ് സുരേഷ് നടത്തുന്ന അഭിമുഖമാണ് ഇന്ന് യുവവാണിയിൽ.
1: ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രകൃതി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഫലമായി ഉണ്ടാകുന്ന പ്രകൃതി ദുരന്തങ്ങൾ ഇന്ത്യയിലാകട്ടെ, അമേരിക്കയിലാകട്ടെ, ആഫ്രിക്കയിലാകട്ടെ പല രൂപത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൂടാതെ മറ്റൊരു വശത്ത് പകർച്ചവ്യാധികളുടെ രൂപത്തിൽ അത് മനുഷ്യരാശിയെയും അതുപോലെ തന്നെ പല ജന്തു ജീവവിഭാഗങ്ങളെയൊക്കെ ബാധിക്കുന്ന വിവിധ തരം പകർച്ചവ്യാധികളുടെ രൂപത്തിലും ഇതുപോലെ ദുരന്തങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ലോകവ്യാപകമായി തന്നെ പ്രകൃതി ബോധം അല്ലെങ്കിൽ പ്രകൃതി അറിഞ്ഞ് പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുക എന്നുള്ളൊരു കൺസെപ്റ്റ് ഒരു പുതിയ ഒരു കാഴ്ചപ്പാടല്ല, വളരെ പഴക്കമുള്ള ഒരു കാഴ്ചപ്പാട് തന്നെയാണ്. പക്ഷെ അതിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, പ്രത്യേകിച്ച് ഇന്നത്തെ തലമുറ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇന്നത്തെ യുവവാണിയിൽ ആ വിഷയമാണ് നമ്മൾ കൈകാര്യം ചെയ്യുന്നത്. ഈ വിഷയത്തിൽ നമ്മളോട് സംസാരിക്കുവാനായി ഗവേഷകയും അധ്യാപികയും ഒക്കെയായ ഡോക്ടർ അഞ്ജു പി എസ് നമ്മളോടൊപ്പം സ്റ്റുഡിയോയിലുണ്ട്. സ്വാഗതം.
2: നന്ദി.
1: നമ്മൾ ആദ്യം തന്നെ ഈ വിഷയത്തിൽ പ്രകൃതി ബോധം എന്താണെന്ന് അറിയേണ്ടതുണ്ട്. എന്താണ് താങ്കളുടെ കാഴ്ചപ്പാടിൽ പ്രകൃതി ബോധം?
2: പ്രകൃതി ബോധം എന്ന് പറയുമ്പോൾ നമ്മൾ ഇന്ത്യയിൽ പ്രകൃതി ബോധത്തെ കുറിച്ച് സംസാരിച്ച് തുടങ്ങിയത് 1990 ശേഷമാണ്. ഒരു രാംദേവ് മിശ്ര എന്ന് പറയുന്ന ഒരു എക്കോളജിസ്റ്റ്, ഒരു പരിസ്ഥിതി ശാസ്ത്രജ്ഞന്റെ അദ്ദേഹത്തിന്റെ കണ്ടെത്തലുകളും കാഴ്ചപ്പാടും ബേസ് ചെയ്തിട്ടാണ് നമ്മൾ പ്രകൃതി ബോധത്തിനെ കുറിച്ച്, അതിലും എക്കോളജിയാണ് പരിസ്ഥിതിയാണ് വന്നത്, പിന്നെയാണ് നമ്മൾ പരിസ്ഥിതി ശാസ്ത്രത്തിനെ കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടി തുടങ്ങിയത്. അപ്പോഴാണ് നമുക്ക് പരിസ്ഥിതി ശാസ്ത്രത്തിന്റെ ഏറ്റവും കൂടിയ പ്രശ്നങ്ങൾ അനുഭവിക്കാൻ തുടങ്ങിയത്. ലോകത്തിൽ വന്നത് തന്നെ പല പ്രശ്നങ്ങളും മുൻകൂട്ടി കണ്ട് നമ്മളിപ്പോൾ റേച്ചൽ കർസന്റെ സൈലന്റ് സ്പ്രിംഗ് തൊട്ട് അവിടം തൊട്ടേ നമ്മുടെ ഒരു 1980s 1960s 1980s തൊട്ട് 1970s 1980s ഇങ്ങനെ പരിസ്ഥിതിയെ കുറിച്ച് ചർച്ച ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ആളുകൾ അതിനെക്കുറിച്ച് അവബോധം വളരെ കുറവായിരുന്നു. 1972 സ്റ്റോക്ക്ഹോമിൽ നടന്ന ഒരു കോൺഫറൻസ് ഉണ്ട്, യു എന്നിന്റെ നേതൃത്വത്തിൽ നടന്ന ഹ്യൂമൻ എൻവയോൺമെന്റ് എന്ന് പറയുന്ന കോൺഫറൻസ്.

0: മുൻനിർത്തിയിട്ടാണ് നമ്മൾ കൂടുതലായിട്ട് പരിസ്ഥിതിയെ സംരക്ഷിക്കണം എന്നൊരു കാഴ്ചപ്പാട് മുന്നോട്ട് വന്നത്. അതിൽ ഇന്ത്യയും പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇന്ത്യയിലും അതിന്റെ ബേസിസിലാണ് പുതിയ ആക്ടുകൾ കൊണ്ടുവരാൻ തുടങ്ങിയത്. അതിന്റെ ബേസിസിൽ ആദ്യം കൊണ്ടുവന്ന വാട്ടർ ആക്ട് ആണ്. വാട്ടറിനെ സംരക്ഷിക്കുവാനുള്ളൊരു നിയമങ്ങളുണ്ട്. ആ നിയമം നിലവിൽ വന്നത് 1974. അപ്പോഴാണ് നമ്മുടെ ഗവൺമെന്റ് പരിസ്ഥിതിയെ സംരക്ഷിക്കേണ്ട ആവശ്യകതയെ കുറിച്ച് കൂടുതൽ ചിന്തിക്കുന്നത്. അതിനുശേഷം പരിസ്ഥിതി ശാസ്ത്രം എന്നൊരു കോഴ്സ് രൂപപ്പെടാൻ വേണ്ടിയിട്ട് 90 വരെ കാത്തിരിക്കേണ്ടി വന്നു. രാംദേവ് മിശ്രയുടെ പരിശ്രമങ്ങൾക്കൊടുവിലാണ് ഈ പരിസ്ഥിതി ശാസ്ത്രം എന്ന കോഴ്സ് രൂപപ്പെട്ടത്. അപ്പൊ നമുക്കറിയുമ്പോൾ 90 കഴിഞ്ഞിട്ട് ഇപ്പം 30 വർഷമേ ആയിട്ടുള്ളൂ അല്ലെ. അപ്പൊ നമ്മുടെ അവബോധം പരിസ്ഥിതിക്ക് വേണ്ടിയിട്ടുള്ള അവബോധം കുറച്ചു കാലമേ ആയിട്ടുള്ളൂ നിലനിന്ന് തുടങ്ങിയിട്ട് മുന്നോട്ട് വന്നിട്ട് തുടങ്ങിയത്. അതിനുശേഷമാണ് ഒരു കോഴ്സ് തന്നെ സ്റ്റാർട്ട് ചെയ്തത്, പരിസ്ഥിതി ശാസ്ത്രം എന്ന കോഴ്സ്. ഇപ്പൊ നമ്മുടെ കൊച്ചു കുട്ടികളെ തൊട്ട് നമ്മൾ ആ കോഴ്സ് പഠിപ്പിക്കുന്നുണ്ട്. എന്തിനു പഠിപ്പിക്കുന്നു എന്ന് ചോദിച്ചാൽ, നാളെ വളർന്നു വരുന്ന നമ്മുടെ സമൂഹത്തിന് വേണ്ടിയിട്ട് ബോധമുള്ളവരാക്കണം അല്ലെ. പരിസ്ഥിതി അവർക്ക് സംരക്ഷിക്കണം, എങ്ങനെ സംരക്ഷിക്കണം എന്ന ബോധത്തിന് വേണ്ടിയിട്ടാണ് അവരെ നമ്മൾ കൊച്ചു ക്ലാസ്സിൽ തന്നെ. നമുക്ക് നമ്മുടെ സ്കൂളിൽ ഞാൻ പഠിച്ച സമയത്ത് ഒരു EVS എന്ന് പറയുന്ന ഒരു സബ്ജക്ട് ഇല്ലായിരുന്നു. പക്ഷേ ഇന്ന് വളർന്നു വരുന്ന കൊച്ചു കുട്ടിക്ക് വരെ പരിസ്ഥിതി ശാസ്ത്രം എന്ന സബ്ജക്ട് എന്ന വിഷയം ആ കുട്ടി നല്ല ബോധവാനാണ്. ഒരു ചെടികളെ കുറിച്ചോ അതിന്റെ പൂക്കളെ കുറിച്ചും മണ്ണിനെ കുറിച്ചോ ഒക്കെ ആ കുട്ടി അവബോധമുള്ള വ്യക്തിയാണ്. കാരണം ഇന്ന് ആ വിഷയം പഠിപ്പിക്കുന്നത് കൊണ്ട്. അപ്പൊ ഇന്ന് നമ്മൾ കാണുന്ന ഒരു 30, 35, 40 വയസ്സൊക്കെ ഉള്ള ഒരു ആൾക്ക് അയാൾ കോളേജിൽ പഠിച്ചു വന്ന വിഷയങ്ങളോട് മാത്രമേ പ്രതിബദ്ധത കാണുള്ളൂ. അല്ലാതെ നമ്മൾ പത്രങ്ങളിൽ വായിക്കുന്നുണ്ട്, ടെലിവിഷനിൽ കാണുന്നുണ്ട്, ബാക്കി സോഷ്യൽ മീഡിയാസിലെല്ലാം ഇത് ബേസ് ചെയ്തിട്ടുള്ള പല ന്യൂസുകളും കാണുന്നുണ്ടെങ്കിലും ആ വ്യക്തിക്ക് പരിസ്ഥിതി ശാസ്ത്രത്തിനെ കുറിച്ച് അവബോധം വളരെ കുറവാണ്. പക്ഷെ നമ്മൾ അതിൽ ബോധവാന്മാരല്ല. ഓക്കെ, കുട്ടികൾക്ക് എടുത്ത് ചോദിച്ചാൽ അവർക്കൊരു ചെടി നടണം എന്നൊരു ആഗ്രഹമുണ്ട്, കുട്ടികൾക്ക് അതിനുള്ള താല്പര്യം ഉണ്ടാകും. പക്ഷേ ഇപ്പം ഫോർ എക്സാമ്പിൾ എന്റെ അച്ഛനും അമ്മയും അപ്പൊ ഒരുപാട് മാവിന്റെ മാങ്ങയൊക്കെ കഴിച്ച് ഒരുപാട് അത്ര അന്ന് ആ കാലഘട്ടത്തില് അത്രയും നമ്മുടെ വെജിറ്റേഷൻ, നമ്മുടെ പരിസ്ഥിതി ഭയങ്കര ഫ്ലർഷഡ് ആണെന്ന് പറയാം അല്ലെ, ഒത്തിരിയും വൈവിധ്യപൂർണമായിരുന്നു. പക്ഷെ നമ്മുടെ കാലഘട്ടം എത്തിയപ്പോൾ എന്ത് ചെയ്ത്, ഒത്തിരിയും മരംമുറിയായി, അതുപോലെ പല ആക്ടിവിറ്റീസ് നമ്മുടെ പരിസ്ഥിതിയിൽ ഉണ്ടായി, ബിൽഡിംഗ്സ് കൺസ്ട്രക്ഷൻ നടന്നു. അതുപോലെ തന്നെ പോപ്പുലേഷൻ ഗ്രോത്ത് ഭയങ്കരമായിട്ട് മാസീവായിട്ടുള്ള ഒരു പോപ്പുലേഷൻ ഗ്രോത്ത് ആണ് ഉണ്ടായത്.
1: അതെ, അവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ നേരത്തെ പ്രകൃതി ദുരന്തങ്ങളെ കുറിച്ച് പറഞ്ഞു. പക്ഷെ ആ പ്രകൃതി ദുരന്തങ്ങൾ സൃഷ്ടിക്കുന്നതിൽ മനുഷ്യന്റെ ഇത്തരം ഇടപെടലുകൾ വലിയ പങ്ക് വഹിക്കുന്നില്ലേ?
0: ഇപ്പോ ഉണ്ടാകുന്ന പ്രകൃതി ദുരന്തങ്ങൾ പ്രധാനപ്പെട്ട കാരണം, പ്രകൃതി ദുരന്തങ്ങൾ എന്ന് പറയുമ്പോൾ അത് നാച്ചുറൽ കോസ് ആണ്, മീൻസ് പരിസ്ഥിതിയിൽ ഉണ്ടാകുന്ന, പ്രകൃതി സ്വയമേ ഉണ്ടാക്കുന്ന കാരണമാണ്. പക്ഷെ അതിന്റെ പിന്നിലുള്ള ആഘാതം ഉണ്ടാക്കുന്നതിന്റെ കാരണം മനുഷ്യന്റെ കൈകടത്തലുകളാണെന്ന് പറയാം അല്ലെ. നമ്മൾ ഗ്ലോബൽ വാർമിംഗ് എന്ന് പറയും. ഗ്ലോബൽ വാർമിംഗ് എന്ന് പറയുമ്പോൾ ആഗോളതാപനം. ആഗോളതാപനം എന്തുകൊണ്ട് ഉണ്ടാകുന്നു എന്ന് വെച്ചാൽ അതൊരു നാച്ചുറൽ കോസ് ആണ്. കാരണം കാലാകാലങ്ങളായി നമ്മുടെ പരിസ്ഥിതി, നമ്മുടെ പ്രകൃതിയിൽ അന്തരീക്ഷം നിലനിൽക്കുന്നുണ്ടെങ്കിൽ ഗ്ലോബൽ വാർമിംഗും ഉണ്ട്. ഗ്ലോബൽ വാർമിംഗ് ഇല്ലെങ്കിൽ നമുക്ക് ഇത്രയും പ്രകൃതിയിലുള്ള ജൈവ വൈവിധ്യം നിലനിൽക്കത്തില്ല. നമ്മുടെ ജൈവ വൈവിധ്യം നിലനിൽക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആഗോളതാപനം ആവശ്യമാണ്. പക്ഷെ അതിലുള്ള ഏറ്റക്കുറച്ചിലുകളാണ് നമ്മുടെ പരിസ്ഥിതിക്ക് ആഘാതമുണ്ടാകും. അപ്പൊ ആ ആഘാതം കുറച്ചു കൊണ്ടുവരുന്ന എന്ന് പറയുന്നത് മനുഷ്യന്റെ ഡ്യൂട്ടിയാണ്. കാരണം മനുഷ്യൻ ചെയ്യുന്ന ഓരോ ആന്ത്രോപോജനിക് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് വഴിയാണ് ഈ ആഗോളതാപനം കൂടുന്നത്. ഇപ്പൊ 1.5 ഡിഗ്രി സെൽഷ്യസ് കൂടിയിട്ടുണ്ട്. നമ്മുടെ നോർമൽ അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 14 മുതൽ 15 ഡിഗ്രി സെൽഷ്യസ് ആണ്. അതിൽ 1 ഡിഗ്രി സെൽഷ്യസ് കൂടുമ്പോൾ തന്നെ പല സ്ഥലങ്ങളിൽ പല തരത്തിലുള്ള പരിസ്ഥിതി ദുരന്തങ്ങൾ ഉണ്ടാകും. ഫോർ എക്സാമ്പിൾ ഐസ് ഗ്ലേസിയേഴ്സ് എല്ലാം തന്നെ മെൽറ്റ് ആകും. അപ്പൊ നമുക്കറിയാം, ഒരു സ്ഥലത്ത് മെൽറ്റ് ആകുമ്പോൾ മറ്റൊരിടത്ത് കടല് ഉയർന്നു വരും. കടൽ മുകളിലോട്ട് കയറി വരുമ്പോൾ അവിടെ അധിവസിക്കുന്ന ആൾക്കാരുടെ, കോസ്റ്റൽ ഏരിയയിലാണ് ഏറ്റവും കൂടുതൽ ആളുകൾ അധിവസിക്കുന്നത്. ഇപ്പൊ കേരളത്തിലെടുത്താലും ഡെൻസിലി പോപ്പുലേറ്റഡ് ആണ് നമ്മുടെ കോസ്റ്റൽ ഏരിയ. അപ്പൊ അത്രയും ആൾക്കാർ അധിവസിക്കുന്നു, തിങ്ങി നിറഞ്ഞ് അധിവസിക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പൊ അവിടെ എന്ന് വെച്ചാൽ അവർക്ക് നമ്മൾ ഏറ്റവും കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്നതും കടലിനെയാണെന്ന് പറയാം ഒരു തരത്തിൽ. അപ്പൊ അവരുടെ ഹാബിറ്റാറ്റ് അവിടെ നഷ്ടപ്പെടുകയാണ്. അവരുടെ ജീവിത ഉപാധി എന്ന് പറയുന്നത് തന്നെ കടലായിരിക്കും. അപ്പൊ അത് നഷ്ടപ്പെടുമ്പോൾ അവർക്ക് മാറിപ്പോകാനായിട്ടൊരിടം ഇല്ല, അത് കുറഞ്ഞു വരികയാണ് അല്ലെ. അപ്പൊ നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവർത്തനങ്ങളുമാണ് നമ്മുടെ പരിസ്ഥിതിയിൽ നിന്ന് നമ്മൾ തിരിച്ചു തരുന്നത്. അതുപോലെ തന്നെ അസുഖങ്ങൾ അല്ലെ, നമ്മുടെ പരിസ്ഥിതിക്ക് ഒരു നല്ല ആരോഗ്യകരമായ ഒരു കണ്ടീഷൻ ആണെങ്കിൽ നമ്മളും ആരോഗ്യമുള്ള വ്യക്തിയായിരിക്കും. കാർബൺ ഡയോക്സൈഡ് ഒരു അന്തരീക്ഷ മലിനീകാരി അല്ല, അതിന്റെ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് 0.038% ആണ്. ഈ കോൺസെൻട്രേഷൻ കൂടിയാൽ മാത്രമേ ഇത് ഒരു നമ്മുടെ അന്തരീക്ഷ മലിനീകാരി ആയി മാറത്തുള്ളൂ. അപ്പൊ ഈ കോൺസെൻട്രേഷൻ കറക്റ്റ് ആണെങ്കിൽ ഇത് നമുക്കൊരു പ്രശ്നവും ഉണ്ടാക്കുന്നില്ല. പക്ഷെ ബയോമാസ് ഒക്കെ, ജൈവ വസ്തുക്കൾ കത്തിക്കുമ്പോൾ ഒരുപാട് കാർബൺ മോണോക്സൈഡ്, അതായത് കംപ്ലീറ്റ് കമ്പസ്റ്റിംഗ് പ്രോസസ് അല്ലെങ്കിൽ പാർഷ്യൽ ആയിട്ടുള്ള കമ്പസ്റ്റിംഗ് പ്രോസസ് ആണെങ്കിൽ കാർബൺ മോണോക്സൈഡ് നമ്മുടെ അന്തരീക്ഷത്തിൽ ബഹിർഗമിക്കും. ഈ കാർബൺ മോണോക്സൈഡ് ഒക്കെ നമ്മൾ അറിയുന്നില്ല. ഇതെല്ലാം തന്നെ ഹാർട്ട് അറ്റാക്കിന്റെ ഒരു കാരണമാണ്, ഒരു സെക്കൻഡറി കോസ് ആണ്. ഇതുപോലെ ഹാർട്ട് അറ്റാക്ക്, നമ്മുടെ സ്ട്രെസ്, അതുപോലെ ബ്ലഡ് പ്രഷർ, ഇന്ന് ആൾക്കാർ കൂടുതൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ക്യാൻസർ, ഇതിന്റെ എല്ലാം തന്നെ

0: മൂലകാരണം എന്ന് പറയുന്നത് ഈ വായു മലിനീകാരികളും അതുപോലെ തന്നെ നമ്മുടെ മണ്ണിലുള്ളതും അതുപോലെ നമ്മൾ കുടിക്കുന്ന ജലത്തിൽ നിന്നുമാണ്. അതുപോലെ തന്നെ നമ്മൾ ഭക്ഷിക്കുന്ന ഭക്ഷണത്തിലും ഉണ്ട്. ഇപ്പൊ മൈക്രോ പ്ലാസ്റ്റിക്കിന്റെ അളവ് അല്ലെ, നമ്മളിപ്പം ദിവസം ചെല്ലന്തോറും ന്യൂസിൽ വായിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. നമ്മുടെ മൈക്രോ പ്ലാസ്റ്റിക്സ് കടലിലും നമ്മുടെ ഭക്ഷണത്തിലും എല്ലാം കണ്ടുപിടിച്ചിട്ടുണ്ട്. എല്ലായിടത്തും മൈക്രോ പ്ലാസ്റ്റിക്, നമ്മുടെ ബ്ലഡിൽ പോലും മൈക്രോ പ്ലാസ്റ്റിക്സിന്റെ അളവ് കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പൊ ഈ അളവ് കണ്ടുപിടിക്കുക മീൻസ് അത് നേരത്തെ ഉണ്ടായിരുന്നിരിക്കാം, നമ്മളിപ്പോഴാണ് അത് അതിലോട്ട് എത്തിയത്. അപ്പൊ അത് കണ്ടുപിടിക്കേണ്ട സമയം വൈകിപ്പോയിരിക്കാം. അപ്പൊ അത്രയും കടന്ന് നമ്മുടെ ബ്ലഡിൽ വരെ ഈ മൈക്രോ പ്ലാസ്റ്റിക്സിന്റെ അളവ് ബയോ മാഗ്നിഫൈഡ് ആയിട്ട് എത്തിയിട്ടുണ്ട്. അപ്പൊ അത് നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് ഫലമായിട്ടാണ് നമ്മൾ ഓരോ ദിവസവും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അസുഖങ്ങൾ, ഈ കൊറോണ വൈറസ് വരെ. അപ്പൊ എപ്പോഴാണോ നമ്മുടെ അന്തരീക്ഷത്തിന് രോഗം വരുന്നത്, അപ്പോ അത് നമ്മുടെ മനുഷ്യനെയും അഫക്റ്റ് ചെയ്യും പലതരത്തിലാണെന്നേ ഉള്ളു അല്ലെ. നമ്മൾ അറിയുന്നില്ല, നമ്മൾ മനസ്സിലാക്കുന്നില്ല, നമ്മുടെ അന്തരീക്ഷത്തിന് വയ്യാത്തത് കൊണ്ടാണ്, അതുകൊണ്ടാണ് നമുക്കും ഈ രോഗം ഉണ്ടാക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നില്ല.
1: അതെ,
0: നമുക്ക് തിരിച്ചു കിട്ടുന്നത് നമ്മൾ എന്തങ്ങോട്ട് കൊടുക്കുന്നുണ്ട് അത് നമ്മൾ തിരിച്ചു വാങ്ങിക്കുന്നു. അതുപോലെ തന്നെ നമ്മളെ മൂല്യബോധം പറയുമ്പോൾ നമ്മൾ ആൾക്കാർ മനസ്സിലാക്കേണ്ടത്, യുവാക്കൾ പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ടത്, യുവാക്കളും അതുപോലെയുള്ള നമ്മുടെ എല്ലാ മനുഷ്യരും എല്ലാ വ്യക്തികൾക്കും ഒരു മൂല്യബോധം വേണം അല്ലെ. നമ്മൾ മൂല്യബോധം എന്ന് പറയുന്നത് നമ്മൾ വീട്ടിൽ നിന്ന് പഠിച്ചു കൊണ്ടുവരുന്ന ഒരു മോറൽ സയൻസ് ആണ്, നമ്മുടെ പ്രകൃതിയെ എങ്ങനെ സംരക്ഷിക്കും എന്നത്. അപ്പൊ നമ്മൾ പ്രകൃതിയിൽ നിന്ന് നമുക്ക് മൂന്ന് തരത്തിലുള്ള ഒരു വാല്യൂ സിസ്റ്റം ഉണ്ട്. ഒന്ന് പ്രൊഡക്റ്റീവ് വാല്യൂ, നമുക്ക് പ്രകൃതി എല്ലാം തരുന്നുണ്ട്, നല്ല വായു, നല്ല ജലം, നല്ല മണ്ണ്, നമുക്ക് അത്രയും സന്തോഷം നൽകുന്ന ഒന്നാണ്, അതാണ് പ്രൊഡക്റ്റീവ് വാല്യൂ. ഇപ്പൊ നമുക്ക് പല അസുഖങ്ങളും ഉണ്ട് പ്രകൃതിയിൽ നിന്ന് തന്നെ നമുക്ക് വരുന്നുണ്ട്, കാരണം നമ്മൾ ചെയ്യുന്നതിന്റെ ഓരോ ഭവിഷ്യത്തുകളായിട്ടാണ് ഈ വരുന്ന അസുഖങ്ങളെ. അപ്പൊ അതിന് വരെ മെഡിസിൻസ് പ്രകൃതി സൂക്ഷിച്ച് സംരക്ഷിച്ച് കാത്തു വെച്ചിട്ടുണ്ട്. അത് പ്രകൃതിയുടെ പ്രൊഡക്റ്റീവ് വാല്യൂ ആണ്, നമുക്ക് തരുന്ന ഓരോ സാധനങ്ങളും പ്രകൃതിയുടെ ആ പ്രൊഡക്റ്റീവ് വാല്യൂ. രണ്ടാമതെന്ന് പറയുന്ന ഒരു റിക്രിയേഷണൽ വാല്യൂ ഉണ്ട് അല്ലെ, സൗന്ദര്യാത്മകപരമായ ഒരു മൂല്യം ഉണ്ട് നമ്മുടെ പ്രകൃതി നമുക്ക് തരുന്നത്. നമ്മൾ പ്രകൃതിയിലോട്ട് ഇറങ്ങി പോകുമ്പോൾ നമ്മൾ ഒരിക്കലും അടച്ചിട്ട മുറികളിൽ നമുക്ക് അധികം നേരം സ്പെൻഡ് ചെയ്യാൻ കഴിയത്തില്ല. നമ്മളെപ്പോഴും പുറത്തു പോകാൻ വേണ്ടി നമ്മൾ കുറച്ച് നമ്മൾ പല എന്റർടൈൻമെന്റ് ആയിട്ടകത്ത് ഒതുങ്ങിക്കൂടും ചിലപ്പോൾ, പക്ഷെ നമുക്ക് പ്രകൃതിയോട് ഏറ്റവും കൂടുതൽ ഇഷ്ടം പ്രകൃതിയിലോട്ട് ഇറങ്ങാനായിരിക്കും. അതൊക്കെയാണ് നമ്മൾ ഈ ടൂറിസം ഒക്കെ ഇങ്ങനെ ഇത്രയും വികസിച്ച് വരുന്നത്. അപ്പൊ ആ പ്രകൃതി നമുക്ക് തരുന്ന സന്തോഷം എന്ന് പറയുന്ന പോസിറ്റീവ് എനർജി പ്രവചനാതീതമാണ് അല്ലെ. നമുക്ക് എത്ര പറഞ്ഞാലും നമുക്ക് അത് തീരത്തില്ല, അത്രയും മനോഹരമാണ് നമ്മുടെ പ്രകൃതി. നമുക്ക് മനസ്സിന് തരുന്ന ഉല്ലാസവും അതുപോലെ തന്നെ നമ്മുടെ ശുദ്ധവായും കണ്ണിന് കുളിരേകുന്ന കാഴ്ചയും എല്ലാം തന്നെ പ്രകൃതി നമുക്ക് തരുന്ന ആ ഒരു റിക്രിയേഷണൽ വാല്യൂ ആണ്, അല്ലെങ്കിൽ എസ്തെറ്റിക് വാല്യൂ എന്ന് പറയാം, ഒരു സൗന്ദര്യാത്മകപരമായ നമുക്ക് ലഭിക്കുന്ന ഒരു വാല്യൂ ആണ് പ്രകൃതിയുടെ വാല്യൂ ആണ്. മൂന്നാമത്തെ വാല്യൂ എന്ന് പറയുന്നത് ഓപ്ഷൻ വാല്യൂ ആണ്. ഓപ്ഷൻ വാല്യൂ മീൻസ് പ്രകൃതി എന്തൊക്കെ സേവനങ്ങൾ തരുന്നുണ്ട്, നമുക്ക് പലതരത്തിലുള്ള സേവനങ്ങൾ തരുന്നുണ്ട്. ശുദ്ധവായു, ശുദ്ധജലം, നല്ല പരിസ്ഥിതി അല്ലെ, നമുക്ക് പ്രൊഡക്ടിവിറ്റി ഉണ്ടാകും. നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് നമ്മുടെ പ്രകൃതിയിൽ ഉണ്ടാകുന്ന ഭക്ഷണമാണ് നമ്മൾ ഓരോ വ്യക്തിയും ഓരോ ദിവസവും കഴിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ധരിക്കുന്ന വസ്ത്രം നമ്മൾ പ്രകൃതിയിൽ നിന്ന് കിട്ടുന്നതാണ്. അങ്ങനെ നമ്മൾ ഉപയോഗിക്കുന്ന നാനാ വസ്തുക്കളും ഓരോ ജീവജാലങ്ങൾക്കും ഒരുപോലെ അവകാശപ്പെട്ടതാണ്. ഈ ഓപ്ഷൻ വാല്യൂ എന്ന് പറഞ്ഞതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് പ്രകൃതി എന്ത് നമ്മൾക്ക് തരുന്നു, നമ്മൾക്ക് പ്രകൃതി എന്തൊക്കെ നൽകുന്നുണ്ടോ അതിന് നമ്മൾ തിരിച്ചൊരു മൂല്യം കൊടുക്കണം, മൂല്യം കൽപ്പിക്കണം. നമ്മളിപ്പോ നമ്മൾ ശുദ്ധവായു ശ്വസിക്കുന്നുണ്ടെങ്കിൽ അതിന് പേ ചെയ്യേണ്ടതായിട്ടുണ്ട്, നമ്മൾ പേ ചെയ്യുന്നില്ല. അപ്പൊ നമ്മൾ വിചാരിക്കും ഇതെല്ലാം ഫ്രീ ആയിട്ട് കിട്ടുന്ന വസ്തുവാണെന്ന്. അല്ല, പ്രകൃതി നമുക്ക് നൽകുന്ന ഓരോ വസ്തുക്കൾക്കും മൂല്യമുണ്ട്. അപ്പൊ അതിനൊരു ഉദാഹരണം പറയട്ടെ, നമ്മളിപ്പം ഡൽഹിയിലൊക്കെ ഇപ്പൊ ഓക്സിജൻ പാർലേഴ്സ് ഉണ്ട് അല്ലെ. ഇപ്പൊ നമുക്ക് സൗജന്യമായിട്ടാണ് നമുക്കത് ഉപയോഗിക്കാൻ പറ്റുന്നത് വിന്റർ സീസണിലൊക്കെ സ്മോഗ് കണ്ടീഷൻ കൂടുന്ന സമയത്ത്. അപ്പൊ അത് കുറച്ച് കാലം കഴിയുമ്പോൾ നമുക്ക് സിറ്റുവേഷൻ കുറച്ചുകൂടി ഡ്രാസ്റ്റിക് ആയിട്ട് വരുമ്പോൾ നമ്മൾ അതിന് പേ ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെ നമ്മുടെ നഗരങ്ങളിലും ഈ ഓക്സിജൻ പാർലറുകളുടെ ആവശ്യം വരും. അപ്പൊ അങ്ങനെ നമ്മൾ ചിന്തിച്ചാൽ നമുക്ക് ഇപ്പൊ തന്നെ അതിനെ സംരക്ഷിച്ചുകൂടെ, നമുക്ക് നാളെ നമ്മൾ ഓക്സിജൻ പാർലറിൽ പോയി പൈസ കൊടുത്ത് ശുദ്ധമായി ശ്വസിക്കുന്നതിന് പകരം നമ്മൾ ഓരോ വ്യക്തിയും നമ്മുടെ വീട്ടിന് ചുറ്റും 10 മരങ്ങൾ ഓരോ ജൂൺ മാസം 5-ാം തീയതി നട്ടുപിടിപ്പിച്ചാൽ മതി അല്ലെ. 10 മരങ്ങൾ, 10 ചെറിയ തൈകൾ നമ്മുടെ ചുറ്റും നട്ടുപിടിപ്പിച്ചാൽ നമുക്ക് ഇങ്ങനെ നഷ്ടപ്പെടുന്ന ഓക്സിജനെ നിലനിർത്തിക്കൊണ്ടു വരാൻ സാധിക്കും. അതുപോലെ തന്നെ അതിന് പിന്നിൽ ഒരുപാട് ബെനഫിറ്റ്സ് ഉണ്ട്. ഓക്കെ, നമ്മൾ ഫലവൃക്ഷ തൈകൾ നട്ടുപിടിപ്പിച്ചാൽ അത് മറ്റ് ജീവജാലങ്ങൾക്ക് കൂടി ഭക്ഷണമാകും. അപ്പൊ വളർന്നു വരുന്ന സസ്യങ്ങൾക്കും അതുപോലെ തന്നെ ജന്തുജാലങ്ങൾക്കും എല്ലാവർക്കും നമുക്കൊരു പേ ചെയ്യാൻ പറ്റും. നമ്മൾ പൈസ കൊടുക്കണമെന്നില്ല, നമുക്ക് എന്താണോ ചെറിയ കാര്യം ചെയ്യാൻ പറ്റുന്നത്. നിങ്ങളിപ്പോ നഗരത്തിലാണോ അതുപോലെ ഗ്രാമത്തിലാണോ ജീവിക്കുന്നത് എന്നതല്ല പ്രശ്നം. നമുക്കൊരു നമ്മളിപ്പോ ഒരു ഫ്ളാറ്റിലാണ് ജീവിക്കുന്നതെങ്കിൽ തന്നെയും എന്താണ്, നമുക്ക് ബോൺസായി പോലുള്ള ചെടികൾ അവിടെ നട്ടുപിടിപ്പിക്കാം. നമുക്ക് ആവശ്യം വേണ്ട കുറച്ച് ചെടികൾ അവിടെ നട്ടുപിടിപ്പിക്കാം. നമ്മുടെ പ്രകൃതിക്ക് ചെയ്യുന്ന ഒരു സർവീസാണ്, പ്രകൃതി നമുക്കൊരു സർവീസ് ചെയ്യുന്നുണ്ട്, അതിന് നമ്മൾ കൃത്യമായിട്ടും പേ ചെയ്യണം. അതുപോലെ നമ്മൾ പ്രകൃതിക്കൊരു പേ ചെയ്യുന്നില്ലെങ്കിൽ ഒരു സർവീസ് ചെയ്ത് കൊടുക്കാം അല്ലെ. അപ്പൊ നമുക്ക് പ്രകൃതി അത്രയും എന്ത് ചെയ്യും, നമുക്ക് ബെനഫിറ്റ്സ് നൽകും, തിരിച്ച് ബെനഫിറ്റ്സ് നൽകും. അതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്.
1: നമുക്ക് എല്ലാവർക്കും വേണ്ടതെല്ലാം പ്രകൃതിയിലുണ്ട്, പക്ഷെ നമ്മുടെ ഒരു ആർത്തി ശമിപ്പിക്കാൻ വേണ്ടത് ഒരു പക്ഷെ ഉണ്ടാവില്ല.
0: ഗാന്ധിജി പറഞ്ഞ പോലെ നമ്മുടെ ആർത്തി ശമിപ്പിക്കാനുള്ള വസ്തുക്കളൊന്നും നമുക്കില്ല, കാരണം നമ്മൾ ഒരു നേരത്തെ ഭക്ഷണം പാഴാക്കി കളയുന്നത് വേറൊരാളുടെ ഭക്ഷണമാണ്, അയാൾ അവിടെ

പട്ടിണി കിടക്കുകയാണ്. ആ മൂല്യം ബോധമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മുടെ വീട്ടിൽ നമ്മൾ അല്ലെങ്കിൽ ഒരു ഹോട്ടലിൽ പോയിട്ട് നമ്മൾ അമിതമായി ഭക്ഷണം വാങ്ങിച്ച് പാഴിക്കളയുക എന്ന് പറയുമ്പോൾ അവിടെ വേറെ എത്രയോ ആൾക്കാർ പട്ടിണി കിടക്കുന്ന അവസ്ഥയിലാണ് നമ്മുടെ രാജ്യം. അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു വ്യക്തിയുടെ മൂല്യബോധമാണ്. അപ്പൊ കുഞ്ഞുങ്ങൾ പഠിച്ചു വരുന്നുണ്ട്, അതുപോലെ നമ്മുടെ അച്ഛനും അമ്മമാരും അതുപോലെ പ്രായമുള്ള ആൾക്കാരും കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നതിനോടൊപ്പം തന്നെ അവരത് പാലിക്കുകയും കൂടെ ചെയ്യണം. എന്നാൽ മാത്രമേ കുട്ടികൾ ഇത് കണ്ടു പഠിക്കൂ. നമ്മൾ സ്കൂളിൽ പഠിപ്പിക്കുന്നത് കോളേജിൽ പഠിപ്പിക്കുക എന്ന് പറയുമ്പോൾ അടിസ്ഥാനപരമായി അതിന് ഒരു ഫൗണ്ടേഷൻ ഇല്ല അല്ലെ. നമ്മളും ചെയ്ത് പഠിക്കണം, ഒരു കുട്ടിയും ചെയ്ത് പഠിക്കണം. അപ്പൊ ഇന്ന് കോളേജിലും സ്കൂളിലൊക്കെ നടപ്പാക്കുന്ന ഒരു എന്റെ മരം പദ്ധതിയൊക്കെ അത് നല്ലൊരു പദ്ധതിയാണ്. കാരണം ഇൻസ് കുട്ടികൾ അതിനെക്കുറിച്ച് അവബോധം ഉണ്ടാക്കും. പലരും ഇന്ന് ജന്മദിനങ്ങളിൽ കേക്ക് കട്ടിങ്ങിന് പകരം ഒരു ചെടി നടുന്നുണ്ട് അല്ലെ. അപ്പൊ എന്റെ അഭിപ്രായം പറഞ്ഞാൽ അത് ഓരോ അച്ഛനും അമ്മയും തങ്ങളുടെ കുഞ്ഞുങ്ങളെ കൊണ്ട് അവരുടെ ഓരോ ജന്മദിനത്തിലും ഒരു ചെറിയ തുളസിയെങ്കിലും ഇപ്പൊ സ്ഥലമില്ല

0: അവരുടെ ഓരോ ജന്മദിനത്തിലും ഒരു ചെറിയ തുളസിയെങ്കിലും, ഇപ്പൊ സ്ഥലമില്ലാത്തവരും ഒരു ചെറിയ തുളസിയെങ്കിലും വെച്ച് അതിനെ കൊണ്ട് തൈ നട്ടു പിടിപ്പിച്ചു കഴിഞ്ഞാൽ നാളെ നമ്മുടെ പരിസ്ഥിതിയിൽ എന്തോരം ചെടികളായിരിക്കും ഉണ്ടാകുന്നത്, എത്രമാത്രം ഓക്സിജൻ ആയിരിക്കും റിലീസ് ചെയ്യുന്നത്, എത്രമാത്രം കാർബൺ ഡൈ ഓക്സൈഡ് ആയിരിക്കും നമ്മുടെ പ്രകൃതി വെജിറ്റേഷൻ അബ്സോർബ് ചെയ്യുന്നത്. അപ്പൊ ഓരോ ദിവസവും ഈ ഗ്ലോബൽ വാർമിംഗ്, ആ ടെമ്പറേച്ചർ റൈസിംഗ് അങ്ങനെയുള്ള ഇഷ്യൂസ് എല്ലാം തന്നെ നമുക്ക് കുറച്ചു കൊണ്ടുവരാൻ സാധിക്കും.
1: ഇതുമായി ബന്ധപ്പെട്ട് മറ്റൊരു കാര്യം പറയുകയാണെങ്കിൽ, ഒന്ന് ഒരു കാഴ്ചപ്പാടെന്ന് വെച്ചാൽ വാല്യൂവിനെ കാണുന്നത് ഇതിനൊക്കെ വിലയായിട്ട് കാണുന്ന ഒരു അവസ്ഥ വരുന്നുണ്ട്. അതായത് വെള്ളം എന്നൊരു പ്രോഡക്റ്റായി മാറിക്കഴിഞ്ഞു. അപ്പൊ തീർച്ചയായും വില കൊടുത്ത് വാങ്ങേണ്ട ഉൽപ്പന്നമായി മാറിക്കഴിഞ്ഞു. അപ്പൊ അവിടെ ഈ മൂല്യബോധം വരുന്ന മറ്റൊരു തരത്തിലാണെന്ന് തോന്നുന്നു. അതായത് എനിക്ക് ഇത്രയും പൈസയുണ്ട്, ഞാൻ എനിക്ക് ഇത്രയും വാങ്ങിക്കാൻ പറ്റും, അതുകൊണ്ട് എനിക്ക് ഇത്രയും വാങ്ങിച്ചാലും കുഴപ്പമില്ല, ഞാൻ പൈസ കൊടുത്തല്ലേ. അതേസമയത്ത് പൈസ കൊടുക്കാനില്ലാത്ത ഒരുപാട് പേർക്ക് ഇത് നിഷേധിക്കപ്പെടുന്നുമുണ്ട്. നമ്മൾ വെള്ളത്തിന്റെ കേസ് ഞാൻ ഒരു ഉദാഹരണമായി പറഞ്ഞാണ്, പല കാര്യത്തിലും ഇത് കണ്ടുവരാറുണ്ട്, ഈ ഒരു മനോഭാവം കണ്ടുവരാറുണ്ട്. അത് എത്രത്തോളം അപകടമാവുന്നുണ്ട്?
0: നമ്മൾ ഇത് വരുന്നതെന്ന് വെച്ചാൽ ആൾക്കാരെ രണ്ട് തട്ടിലായിട്ട് കാണുന്നതുകൊണ്ടാണ്. അത് നമ്മുടെ ഗവൺമെന്റിന്റെ ഒരു സർവീസാണ്, എല്ലാവർക്കും ഒരുപോലെയല്ല ശുദ്ധജലവും ശുദ്ധവായും എല്ലാം നൽകേണ്ടതെന്ന് പറയുന്നത് നമ്മുടെ ഗവൺമെന്റിന്റെ ഒരു സർവീസാണ്, അവർ ചെയ്യേണ്ട കർത്തവ്യമാണ്. അപ്പൊ അങ്ങനെ ചെയ്യാൻ പാടില്ല. അത് നമ്മളെന്ന് വെച്ചാൽ ഇപ്പം അതിനുള്ള നടപടികൾ എടുക്കുന്നുണ്ട്. നമ്മളിവിടെ പരിസ്ഥിതി മലിനീകരണം, പ്ലാസ്റ്റിക് വേസ്റ്റ് ഒക്കെ നമ്മളിപ്പം ഫ്ലഡിന്റെ സമയത്തൊക്കെ നമ്മൾ കെട്ടിക്കിടക്കുന്ന, നമ്മൾക്ക് എന്ത് പ്രകൃതിയിലോട്ട് കൊടുക്കുന്ന അത് പ്രകൃതി നമുക്ക് അതുപോലെ തിരിച്ചു തരും അല്ലെ. ആ ഒരു അവസ്ഥയാണ് നമ്മൾ കണ്ടത്. ഉള്ള പ്ലാസ്റ്റിക് വേസ്റ്റ് എല്ലാം നമ്മൾ പ്രകൃതിയിലോട്ട്, എന്റെ അനുഭവത്തിൽ പറയട്ടെ, ഞാൻ ഇങ്ങനെ ഒരാളോട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു അവർ യൂസ് ചെയ്യുന്ന ഈ സാനിറ്ററി നാപ്കിൻസ് അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം തന്നെ അത് ഡിസ്പോസൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, നമുക്കറിയാവുന്ന കാര്യം. ഇവരതെല്ലാം എടുത്തുനിന്ന് അടുത്തുള്ള അക്വാട്ടിക് എക്കോസിസ്റ്റം ഏതാണോ, ഏത് ജലാശയമാണോ അടുത്തുള്ളത് അതിലോട്ട് എടുത്ത് തള്ളുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇത് ഒരാളുടെ കാര്യമല്ല, ഇങ്ങനെ നമ്മുടെ നദികളുടെയും തോടുകളുടെയും കായലിന്റെ അരികിൽ ജീവിക്കുന്ന ആൾക്കാരുടെ മനോഭാവം ഇതാണ്. എന്ത് വേസ്റ്റ് ഉണ്ടെങ്കിലും അത് ഈ ഒഴുകിപ്പോകുന്ന വെള്ളത്തിൽ തള്ളിയാൽ അത് അതിന്റെ കടലിൽ പോയി അതങ്ങ് പൊയ്ക്കോളും എന്നൊരു മനോഭാവമാണ്. ആൾക്കാർക്ക് ബോധമില്ലാത്തത് കൊണ്ടും വിവരമില്ലാത്തത് കൊണ്ടുമല്ല, ആൾക്കാർ ശീലിച്ചു വരുന്ന ഒരു രീതി അതാണ്. അതിനാണ് നമ്മൾ പറയുന്നത് മൂല്യബോധം വേണമെന്ന്. ഓരോ വ്യക്തിക്കും ഞാൻ ഉപയോഗിക്കുന്ന വസ്തുക്കൾ, ഞാൻ ഉപയോഗിക്കുന്ന വേസ്റ്റ് എന്റെ കർത്തവ്യമാണ്, ഞാൻ അത് ഡിസ്പോസൽ എന്ന് പറയുന്നത് എന്റെ കർത്തവ്യമാണ്. അപ്പൊ എനിക്ക് അത് ഡിസ്പോസ് ചെയ്യാനുള്ള മാർഗമില്ലെങ്കിൽ ഞാൻ കടയിൽ പോയി ഈ വസ്തുക്കൾ വാങ്ങാതിരിക്കുക, അതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം. അപ്പൊ നമ്മൾ ശുദ്ധജലവും ശുദ്ധവായും എല്ലാം ഒരുപോലെ എല്ലാവർക്കും അനുഭവവേദ്യമാകണം. ഒരുപോലെ മീൻസ് മനുഷ്യന് മാത്രമല്ല, ബാക്കി എല്ലാ ജീവജാലങ്ങൾക്കും ഒരുപോലെ അവകാശം ഈ പ്രകൃതിയിലുണ്ട്. അപ്പൊ അവർക്കും അതുപോലെ തന്നെ അതിനുള്ള ശുദ്ധജലവും ശുദ്ധവായും എല്ലാം അവർക്കും തുല്യമായി എടുക്കേണ്ട അവകാശമുണ്ട്. അത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. അപ്പൊ നമ്മുടെ ഇന്ന് കാണപ്പെടുന്ന നമ്മുടെ നദികളും അതുപോലെ നമ്മുടെ കായലും എല്ലാം അധികമായിട്ട് മലിനീകരണം കൊണ്ട് വീർപ്പ് മുട്ടുന്ന ഒരവസ്ഥയാണ്. അപ്പൊ നമുക്കറിയാം അത്രയും എന്ന് വെച്ചാൽ, നമ്മളിപ്പം ഇവിടെ അടുത്ത് തന്നെ കൊല്ലത്തോട്ട് പോയാൽ അഷ്ടമുടിക്കായലിൽ നിന്ന്, അല്ലെങ്കിൽ ഇവിടെ അടുത്ത് നമ്മുടെ പാർവതി പുത്തനാറിന് ഭയങ്കര ദുർഗന്ധം വമിക്കുന്ന ഒരവസ്ഥയാണ് അല്ലെ, നമുക്ക് നടക്കാൻ പറ്റുന്നില്ല ഈ ദുർഗന്ധം കാരണം. അപ്പൊ നമ്മൾ ആലോചിച്ചൊന്ന് നോക്കാം, അതിൽ ജീവിക്കുന്ന ജീവജാലങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും? ഇത് ഒഴുകി നേരെ കടലിലോട്ടാ പോകുന്നത് അല്ലെ, ഈ വേസ്റ്റ് എല്ലാം തന്നെ. ഇങ്ങനെ പോകുന്നതെല്ലാം തന്നെ അവിടുത്തെ ജീവജാലങ്ങളുടെ ബോഡിയിൽ അക്യുമുലേറ്റ് ചെയ്യുകയാണ് അല്ലെ. അക്യുമുലേറ്റ് ചെയ്യുന്ന ആ വസ്തുക്കളെയാണ് നമ്മൾ ഭക്ഷിക്കുന്നത് അല്ലെ. മീനും ദിവസം ദിവസം നമ്മൾ എല്ലാ ദിവസവും ഇന്ന് നമ്മൾ മലയാളികൾ മീൻ ഭക്ഷിക്കും, അവരുടെ പ്രധാന ആഹാരമാണ്. അപ്പൊ നമ്മൾ അറിയുന്നില്ല, നമുക്ക് കുറെ ബെനഫിഷ്യൽ എഫക്ട്സ് ഉണ്ട്. മീൻ ഭക്ഷിക്കുന്നത് കൊണ്ട് ഒത്തിരി പ്രോട്ടീൻ കിട്ടും, അങ്ങനെയൊക്കെ നമുക്ക് അത്യാവശ്യം ഏറ്റവും രുചികരമായ ഒരു ഭക്ഷണമാണ് മീൻ എന്ന് പറയുന്നത്. പക്ഷെ ഇത് ഭക്ഷിക്കുന്നത് മൂലം നമ്മുടെ ശരീരത്തിൽ എത്രമാത്രം ടോക്സിക് കമ്പോണൻസ് അല്ലെങ്കിൽ ഹെവി മെറ്റൽസ് വന്ന് അക്യുമുലേറ്റ് ചെയ്യുന്നു എന്ന സത്യം നമ്മൾ മനസ്സിലാക്കുന്നില്ല. അപ്പൊ നമ്മൾ മൈക്രോ പ്ലാസ്റ്റിക് ആയാലും നമ്മളിങ്ങനെ ഭക്ഷിക്കുന്ന, നമ്മൾ വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക്കിൽ നിന്നാണ്, നമ്മൾ കായലിലോ കടലിലോ വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക്കിൽ നിന്ന് ആണ് ഇത് നമ്മുടെ ശരീരത്തിലോട്ട് വരുന്നത്.
1: നമ്മൾ ഈ പറഞ്ഞതിനകത്ത് ഒരു പ്രധാനപ്പെട്ട ഘടകം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഉണ്ടാക്കുന്ന ഇത്ര മാലിന്യം എന്ന് പറയുന്നത് അത് കൈകാര്യം ചെയ്യേണ്ടതുണ്ടെന്ന് പറയാം. പക്ഷെ നമ്മൾ കേരളം പോലെ വളരെ തിങ്ങി നിറഞ്ഞ ആൾ പാർക്കുന്ന ഒരു പ്രദേശത്ത് വീടുകൾക്ക് ചുറ്റും ആവശ്യം സ്ഥലം പോലും ഉണ്ടാവണമെന്നില്ല. പല രണ്ട് സെന്റിലും മൂന്ന് സെന്റിലൊക്കെ വീടുകൾ താമസിക്കേണ്ട അവസ്ഥ പലയിടത്തും ഉണ്ട്. അവിടെ ഈ എല്ലാ വേസ്റ്റും നമുക്ക് പലപ്പോഴും പലതും നമുക്ക് വേണ്ടെന്ന് വെക്കാൻ പറ്റില്ല. ഇപ്പൊ ഈ പറഞ്ഞതുപോലെ കുട്ടികളെ നാപ്കിനായാലും വേണ്ട എന്ന് വെക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല ഇന്നത്തെ കാലത്ത്. പക്ഷെ അത് ഡിസ്പോസ് ചെയ്യാൻ പലപ്പോഴും ചെയ്യുന്ന ഒരേ ഒരു മാർഗം എന്ന് പറയുന്നത് കത്തിച്ച് കളയുക എന്നുള്ളതാണ്. അത്ര പാടില്ല എന്ന് പറഞ്ഞാൽ പോലും നിവൃത്തിയില്ലാതെ അത് ചെയ്യേണ്ടി വരുന്ന അവസ്ഥ ഉണ്ടാകുന്നുണ്ട്. ഇത് നമുക്ക് എങ്ങനെ മറികടക്കാൻ പറ്റും?
0: നമ്മളിപ്പോ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ, ഇത് നമുക്ക് നമ്മൾ യൂസ് ചെയ്യുന്ന പ്രോഡക്ട്സ്, ഇപ്പം ഫോർ എക്സാമ്പിൾ നാപ്കിൻസ് അല്ലെ, നമ്മൾ സ്ത്രീകളും കുട്ടികളും എല്ലാം യൂസ് ചെയ്യുന്ന നാപ്കിൻസ്, അത് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെ കൂടി മനസ്സിലാക്കണം. പലർക്കും അതിന്റെ പ്രശ്നങ്ങൾ അറിഞ്ഞുകൂടാ. അത് നമുക്ക് പരിസ്ഥിതിക്ക് മാത്രമല്ല, അത് മനുഷ്യന് കൂടി ഏറ്റവും ഒരു അപകടകാരിയാണ്. കാരണം എന്തെന്ന് വെച്ചാൽ, അതിൽ ഉണ്ടാക്കിയിരിക്കുന്ന നമ്മൾ നൂറിരട്ടി ജലം അബ്സോർബ് ചെയ്യുന്ന സൂപ്പർ അബ്സോർബൻ പോളിമേഴ്സ് എന്ന് പറയുന്ന സാധനമാണ് ഈ നാപ്കിൻസിനകത്തെല്ലാം കാണുന്ന ജെൽസ്. അത് ഒരിക്കലും നമുക്ക് യൂസ് ചെയ്തുകൂടാ. അത് ആൾക്കാരെ അവബോധം ഇല്ലാത്തത് കൊണ്ടാണോ, അല്ലെങ്കിൽ ഉണ്ടെങ്കിലും വീണ്ടും അത് ആവർത്തിക്കുന്നത് കൊണ്ടാണോ എന്ന് അറിയത്തില്ല.
1: ഇപ്പൊ നമ്മൾ
0: അത് ഒരിക്കലും യൂസ് ചെയ്തുകൂടാ. അതിന് പകരമായിട്ട് ഇപ്പൊ പുതിയ പ്രോജക്ട് ICDS വഴി പുതിയ പ്രോജക്ട് നടപ്പാക്കും. നടക്കുന്നുണ്ട്. അതായത് നമ്മുടെ

0: സിലിക്കൺ കപ്പുകൾ സ്ത്രീകൾക്ക് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ റീയൂസ് ചെയ്യാൻ പറ്റുന്ന കോട്ടൺ നാപ്കിൻസ് ഇപ്പൊ നമുക്ക് വാങ്ങാൻ കിട്ടും. അതുപോലെ കുട്ടികൾക്കുള്ള റീയൂസ് ചെയ്യാൻ പറ്റുന്ന പുതിയ പുതിയ പ്രോഡക്ട്സ് ഇപ്പൊ നിലവിൽ വന്നിട്ടുണ്ട്, നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. കോട്ടൺ കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന, അത് ചിലപ്പോൾ നമ്മുടെ അതിനകത്ത് വരുന്ന പ്രോഡക്റ്റ് ജെല്ലിന് പകരം ഇപ്പം കൂടുതലായിട്ട് വരുന്ന കോട്ടൺസ് ആയിരിക്കും. പിന്നെ നമ്മുടെ അത് വരുന്നത് വുഡിന്റെ വുഡ് വേസ്റ്റ് ആയിരിക്കും, വുഡ് പൗഡർ ആയിരിക്കും. അപ്പൊ ഇങ്ങനെയുള്ള പ്രോഡക്ട്സ് നമ്മൾ വാങ്ങി യൂസ് ചെയ്യണം, കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും. ഇങ്ങനെയുള്ള പ്രോഡക്ട്സ് മാത്രം, നമ്മൾ മാർക്കറ്റിൽ കിട്ടുന്ന ഏത് പ്രോഡക്ട്സും നമ്മുടെ ശരീരത്തിന് ഗുണം ചെയ്യുന്നതായിരിക്കത്തില്ല. ആദ്യം നമ്മൾ അതാ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ പരിസ്ഥിതിയിലോട്ട് ഇട്ടിട്ട് വർഷങ്ങളായിട്ടും ഇത് നശിച്ചു പോകുന്നില്ലെങ്കിൽ ഈ പ്രോഡക്ട്സ് എന്തോരം കെമിക്കൽ കോമ്പൗണ്ട്സ് കൊണ്ടായിരിക്കും ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ അത് നമ്മുടെ ബോഡിയുമായിട്ട് കോണ്ടാക്ട് ഉണ്ടാകുമ്പോൾ നമുക്ക്, നമ്മുടെ സ്കിൻ ഭയങ്കരമായ ലോലമായ ഒരു സ്കിൻ അല്ലെ, നമ്മുടെ ബോഡിയുമായിട്ട് കോണ്ടാക്ട് ഉണ്ടാകുമ്പോൾ നമുക്ക് എത്രയധികം അത് ടോക്സിക് ആയിട്ട് മാറും എന്ന് നമ്മൾ മനസ്സിലാക്കണം. സ്ത്രീകളിൽ നമ്മുടെ RCCയുടെ പുതിയ റിപ്പോർട്ട് അനുസരിച്ച് യൂട്രസ് ക്യാൻസർ കൂടി കൊണ്ടുവരുന്നുണ്ട്, അതുപോലെ നമുക്ക് ഫൈബ്രോയിഡ്സ് ഉണ്ടാകുന്നുണ്ട്. ഇതെല്ലാം തന്നെ നമ്മൾ ടോക്സിക് കെമിക്കൽസുമായിട്ടുള്ള കോണ്ടാക്ട്സ് വഴിയാണ്. അപ്പൊ നമ്മൾ ഇത് ചെയ്യേണ്ടതെന്ന് പറയുന്നത് ഇതിന്റെ യൂസ് കുറയ്ക്കണം. ഇതിന്റെ യൂസ് കുറയ്ക്കുക മീൻസ് നമ്മൾ ഇങ്ങനെ സൂപ്പർ അബ്സോർബന്റ് പോളിമേഴ്സ് ഉള്ള പ്രോഡക്ട്സ് ഇപ്പൊ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഇപ്പൊ നമ്മൾ ഒരു ബിസിനസ് മൈൻഡോട് നോക്കിയാൽ ഒരുപാട് പ്രോഡക്ട്സ് നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആയിരിക്കും. അപ്പൊ നമ്മൾ അതിനെ സമീപിക്കേണ്ടത് നമുക്ക് ആവശ്യമുള്ള, നമ്മുടെ ആരോഗ്യത്തിന് ബെനഫിഷ്യൽ ആയിട്ടുള്ളത് മാത്രമേ നമ്മൾ ചൂസ് ചെയ്യാൻ പാടുള്ളൂ.
1: തീർച്ചയായിട്ടും പറഞ്ഞ പ്രധാന പോയിന്റ് എന്ന് പറയുന്നത് റീയൂസ് എന്നൊരു കൺസെപ്റ്റ്, അത് പരമാവധി വീണ്ടും പ്രയോഗത്തിൽ കൊണ്ടുവരിക. പണ്ടൊരു പക്ഷേ നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന കാര്യം അതായിരുന്നു.
0: അതെ, നമ്മൾ പണ്ട് യൂസ് ചെയ്തിരിക്കുന്നത് നമ്മൾക്ക് അറിയാം, നമ്മുടെ അമ്മൂമ്മമാരൊക്കെ കോട്ടൺ ക്ലോത്ത് യൂസ് ചെയ്തിട്ടുണ്ട്, കഴുകി യൂസ് ചെയ്യും. കുട്ടികൾക്കായാലും ഇപ്പോഴും കുട്ടികൾക്ക് ഒരുപാട് വീടുകളിൽ ഉപയോഗിക്കുന്നുണ്ട് കോട്ടൺ ക്ലോത്ത് കഴുകി യൂസ് ചെയ്യുന്നത്. അതുപോലെ ആൾക്കാരും ഉപയോഗിക്കുന്നുണ്ട്, നാപ്കിൻസിന് പകരം കോട്ടൺ ക്ലോത്ത് ഉപയോഗിക്കുന്നുണ്ട്. അതൊരു മോശമല്ല, അതൊരു വളരെ നല്ല കാര്യമാണ്. പല നല്ല സംസ്കാരങ്ങളും കാലാന്തരത്തിൽ അത് മോശം സംസ്കാരമായിട്ട് മാറുന്നുണ്ട്. പിന്നെയാണ് ആൾക്കാർ അതിനെ തിരിച്ചറിഞ്ഞിട്ട് അതൊരു നല്ല സംസ്കാരമായിരുന്നല്ലോ. അത് പണ്ട് നമ്മൾ ഉമിക്കരി യൂസ് ചെയ്യുമ്പോൾ വിദേശികളൊക്കെ നമ്മളെ കളിയാക്കുന്ന ഒരവസ്ഥ വരെ എത്തിയിട്ടുണ്ട്. എന്നാൽ ഇപ്പൊ അവര് തന്നെ ചാർക്കോൾ യൂസ് ചെയ്യുന്നുണ്ട്. ചാർക്കോളിന് അത്രയും ക്ലീനൈസിങ് കപ്പാസിറ്റി ഉണ്ടെന്ന് മനസ്സിലാക്കാൻ കുറെ സമയമെടുത്തു എന്നതാണ്. നമ്മുടെ മണ്ണിൽ ലയിച്ചു ചേർന്ന വസ്തുക്കൾ ഉപയോഗിക്കുക, അത് റീയൂസ് ചെയ്യുക, വീണ്ടും വീണ്ടും ഉപയോഗിക്കുക. ഇപ്പം വരുന്ന കോട്ടൺ നാപ്കിൻസ് എല്ലാം തന്നെ ഇപ്പം റീയൂസ് ചെയ്യാൻ തക്ക വിധത്തിലുള്ളതാണ്.
1: വരുന്ന ഈ കാര്യത്തിൽ മനസ്സിലാവുന്ന വെച്ചാൽ പ്രകൃതി ബോധം എന്ന് പറയുന്നത് വ്യക്തി എന്നതിനപ്പുറത്തേക്ക് സമൂഹത്തിന്റെ മൊത്തമായി ഉള്ളൊരു കാഴ്ചപ്പാടിലേക്ക് കൊണ്ടുവരികയും പ്രായോഗിക തലത്തിലേക്ക് അതിനെ വ്യാപിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. ഇത് മുൻനിർത്തിക്കൊണ്ട് നമ്മൾ ഇപ്പോൾ നിലനിൽക്കുന്ന ഇത് നിൽക്കട്ടെ, നമ്മളിപ്പോഴത്തെ വളർന്നു വരുന്ന യുവതലമുറയോട് ഒരു പ്രകൃതി ശാസ്ത്രജ്ഞ എന്ന നിലയ്ക്ക് അഞ്ജുന് എന്താണ് പറയാനുള്ളത്?
0: നമ്മുടെ യുവാക്കളുടെ കൂട്ടായ ഉത്തരവാദിത്തമാണ് നമ്മുടെ പ്രകൃതി സംരക്ഷണം. നമ്മുടെ ഓരോ വ്യക്തിയുടെ ഉത്തരവാദിത്തമാണ്, നമ്മുടെ ഓരോ വീട്ടിൽ നിന്ന് തുടങ്ങേണ്ടതാണ് പ്രകൃതി സംരക്ഷണവും നമ്മുടെ മൂല്യബോധവും. മൂല്യബോധം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഒരു നല്ല വ്യക്തിയായിട്ട് വളർന്നു വരുള്ളൂ. അപ്പൊ നമ്മൾ പ്രകൃതിയെ സ്നേഹിക്കണം, നമ്മുടെ അച്ഛനും അമ്മേനെയും സ്നേഹിക്കണം, നമ്മുടെ അധ്യാപകരെയും സ്നേഹിക്കണം, മുതിർന്നവരെയും സ്നേഹിക്കണം. അതുപോലെ ഏറ്റവും പ്രധാനം അപ്പം നമ്മുടെ പ്രകൃതിയെ സ്നേഹിക്കുക എന്നതാണ്. അപ്പോൾ ഓരോ കുഞ്ഞുങ്ങളും ഓരോ യുവാക്കളും ഓരോ മുതിർന്ന ആൾക്കാരും പ്രകൃതി അമ്മയായി കണ്ട് മുന്നോട്ട് പോകേണ്ടതാണ്. നമ്മൾ അമ്മയെ എങ്ങനെ സ്നേഹിക്കുന്നു, അമ്മയെ എങ്ങനെ സംരക്ഷിക്കുന്നു, അമ്മയ്ക്ക് കൊടുക്കുന്ന ഒരു കരുണയും കടമയും നമ്മൾ പ്രകൃതിയോടും ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. പ്രകൃതിയിലെ ഓരോ ജീവജാലങ്ങളെ, ഒരു ഉറുമ്പ് മുതൽ ആനയെ വരെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തം മനുഷ്യനാണ് അല്ലെ. മനുഷ്യനാണ് വിവേചന ശക്തിയുള്ള ജന്തു. ബാക്കിയുള്ള ജീവജാലങ്ങൾക്കെല്ലാം ബുദ്ധി ഉണ്ടെങ്കിലും വിവേചന ശക്തിയില്ല. അപ്പൊ വിവേചന ശക്തിയുടെ അതിന്റെ ഒരു ഫലമായിട്ടായിരിക്കും നമ്മൾ ഇത്രയും നമ്മുടെ വസ്തുക്കളെ, നമ്മുടെ പ്രകൃതിയിലെ വരുന്ന വസ്തുക്കളെ നമ്മളിങ്ങനെ ചൂഷണം ചെയ്യുന്നത്. അപ്പൊ അത് കുറച്ചു കൊണ്ടുവരിക. നമ്മൾ ആവശ്യമില്ലാതെ വസ്തുക്കൾ വാങ്ങി കൂട്ടാതിരിക്കുക. നമ്മുടെ ഒരു വസ്ത്രമാണെങ്കിൽ തന്നെ നമ്മൾ അത് വീണ്ടും വീണ്ടും യൂസ് ചെയ്യുക എന്ന് പറയുന്നത് അതൊരു കടമയാണ് നമുക്ക് പ്രകൃതിയിൽ ചെയ്യുന്നത്. അതൊരു മോശം കാര്യമല്ല, നമ്മുടെ പ്രകൃതിക്ക് ചെയ്യുന്ന ഏറ്റവും വലിയൊരു നേട്ടമാണ്. നമ്മൾ ഒരു സാധനമുണ്ട് നമ്മുടെ കയ്യിൽ, ഒരു ഭക്ഷണമുണ്ട്, നമ്മൾ ഒരാൾക്ക് കൂടി പങ്കുവെക്കുകയാണെങ്കിൽ നമുക്ക് അത് അഭിമാനിക്കാം. കാരണം നമ്മുടെ ഭക്ഷണം വേറൊരാൾക്ക് കൂടി ഉള്ളതാണ്, നമുക്ക് മാത്രം ഉള്ളതല്ല, നമ്മൾ ആവശ്യത്തിന് മാത്രം കഴിക്കുക. അതുപോലെ തന്നെ നമ്മുടെ കയ്യിലുള്ള വസ്തുക്കൾ ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കുക, ഇല്ലാത്ത മനുഷ്യന് കൊടുക്കുക, ഇല്ലാത്ത ആൾക്കാർക്ക് അത് ദാനം ചെയ്യുക. അപ്പൊ നമ്മൾ ഒരു വസ്തു നമ്മൾ വീണ്ടും വീണ്ടും ഉപയോഗിക്കുക എന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും അഭിമാനിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. നമ്മുടെ പ്രകൃതിയോട്, നമ്മുടെ അമ്മയോട് ചെയ്യുന്ന ഏറ്റവും വലിയ കടമയാണ്, നമ്മുടെ ഉത്തരവാദിത്തമാണ് പ്രകൃതി സംരക്ഷണം. അത് ഓരോ വ്യക്തിയും മനസ്സിലാക്കി നമ്മുടെ പ്രകൃതി ഏറ്റവും നല്ല രീതിയിൽ അതിനെ സംരക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ നാളെ നല്ലൊരു ജനതയെ നമുക്ക് വാർത്തെടുക്കാൻ സാധിക്കും. നല്ലൊരു ജനത എന്ന് പറയുമ്പോൾ ആരോഗ്യമുള്ള ഒരു ജനതയെ വാർത്തെടുക്കാൻ സാധിക്കും.
2: മൂല്യമേറേണ്ട പ്രകൃതിബോധം എന്ന വിഷയത്തിൽ അധ്യാപികയും ഗവേഷകയുമായ ഡോക്ടർ അഞ്ജു PSമായി സന്ദീപ് സുരേഷ് നടത്തിയ അഭിമുഖമാണ് ഇതുവരെ കേട്ടത്. യുവവാണി സമാപിക്കുന്നു.

0: നഗരങ്ങളിലെ തെരുവ് കച്ചവടക്കാർക്കായുള്ള വായ്പാ പദ്ധതി PM സ്വനിധി, നഗര തദ്ദേശ സ്ഥാപനങ്ങളുടെ വെൻഡിംഗ് സർട്ടിഫിക്കറ്റോ തിരിച്ചറിയൽ കാർഡോ ഉണ്ടെങ്കിൽ ഉടൻ അപേക്ഷിക്കാം. PM സ്വനിധി .mohua.gov.in എന്ന വെബ്സൈറ്റിലൂടെയോ അടുത്തുള്ള കോമൺ സർവീസ് സെന്റർ വഴിയോ അപേക്ഷ നൽകൂ. മൊബൈൽ നമ്പർ ആധാറുമായി ബന്ധിപ്പിക്കാൻ മറക്കരുത്.
1: പ്രിയ ശ്രോതാക്കളെ, നാളെ രാവിലെ 11:30 പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി നടത്തുന്ന വിവിധ കോഴ്സുകളും അതിൻ്റെ സാധ്യതകളെയും സംബന്ധിച്ച ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് പ്രൊഫസർ VP ജഗതി രാജ് മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പർ 9495964321, 9496551, 9496551. ഓർക്കുക, ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി നാളെ രാവിലെ 11:30. ആകാശവാണി
2: നാട്ടുചിന്ത. നാട്ടുചിന്തയിൽ ഇന്ന് ജി ബിജു ശാസ്താംകോട്ടയും സംഘവും അവതരിപ്പിക്കുന്ന നാടൻ പാട്ടുകൾ കേൾക്കാം.
3: അത്തിന്തോ തിന്താരോ തക തിന്തകത്താരോ തകതിമിതാര, അത്തിന്തോ തിന്താരോ തക തിന്തകത്താരോ തകതിമിതാര, അത്തിന്തോ തിന്താരോ തക തിന്തകത്താരോ തകതിമിതാര, അത്തിന്തോ തിന്താ

ജി ബിജു ശാസ്താംകോട്ടയം സംഘവും അവതരിപ്പിച്ച നാടൻ പാട്ടുകളാണ് ഇതുവരെ കേട്ടത്. പങ്കെടുത്തവർ ശ്രീകുട്ടൻ ശാസ്താംകോട്ട, പ്രിൻസ് കടമ്പനാട്, സജീവ് ശൂരനാട്, ഹരീഷ് ശാസ്താംകോട്ട, സംഗീത് സാമ്പൻ.

0: നാളെ രാവിലെ 9:15 ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ അധ്യാപികയും വിദ്യാഭ്യാസ വിചക്ഷണയുമായ ഡോക്ടർ ജോളി സക്കറിയ അതിഥിയായി പങ്കെടുക്കുന്നു.
1: അന്ന് കെ എ ബീനെ ഞാനും ആയിരുന്നു അവിടെ എഡിറ്റേഴ്സായിട്ടുണ്ടായിരുന്നു. അവിടെ രണ്ട് പെൺകുട്ടികൾ ഇരുന്നതിന്

0: ഇപ്പത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, നിങ്ങളൊന്ന് പോയി കണ്ടുപഠിക്കണം അവര് എന്ന്. അപ്പം അത് ജീവിതത്തിൽ കിട്ടിയ ഒരു വലിയ അനുഭവമാണ്.
1: ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ നാളെ രാവിലെ 9:15.
2: പ്രകാശധാര ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40. മറക്കാതെ കേൾക്കുക പ്രകാശധാര.
3: മായാമുദ്രകൾ,
4: കാലത്തെ മറികടക്കുന്ന പുസ്തകങ്ങളിലൂടെ ഒരു യാത്ര.
1: നാളെ രാത്രി 7:35 മായാമുദ്രകളിൽ
5: ആന്റൺ ചെക്കോവ് എഴുതിയ നോവൽ പെണ്ണിന്റെ സാമ്രാജ്യം, രചന ജേക്കബ് എബ്രഹാം.
3: മായാമുദ്രകൾ എല്ലാ തിങ്കളാഴ്ചയും രാത്രി 7:35.

0: ആകാശവാണി.
1: പദ്ധതികൾ ജനനന്മയ്ക്ക്. പ്രധാനമന്ത്രി സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജന.
2: ഇന്ത്യയുടെ ഊർജ ഭൂപടം മാറ്റിമറിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ള ഒരു ചരിത്രാത്മക പദ്ധതിയാണ് പ്രധാനമന്ത്രി സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജന. 2024 ഫെബ്രുവരിയിൽ കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച ഈ പദ്ധതി സോളാർ പാനലുകൾ സ്ഥാപിക്കുന്നതിനായി സബ്സിഡി നൽകുന്നു. സബ്സിഡിയോടെ മേൽക്കൂര സോളാർ പാനലുകൾ സ്ഥാപിക്കുന്നതിലൂടെ വീടുകളുടെ വൈദ്യുതി ചെലവുകളും അതുവഴി സർക്കാരിന്റെ വൈദ്യുതി ചെലവുകളും കുറയ്ക്കാൻ കഴിയുമെന്നും പദ്ധതി വിഭാവന ചെയ്യുന്നു. ഇങ്ങനെ രാജ്യത്ത് സോളാർ ഊർജ്ജത്തിന്റെ വ്യാപക ഉപഭോഗം പ്രോത്സാഹിപ്പിച്ച് ഏകദേശം 75,000 കോടി രൂപയുടെ ലാഭമാണ് സർക്കാർ പ്രതീക്ഷിക്കുന്നത്. രാജ്യത്ത് സുസ്ഥിരവും പരിസ്ഥിതി സൌഹൃദവുമായ ഊർജ്ജ മാർഗ്ഗങ്ങൾ ഉൾപ്പെടുത്തുന്നതിനും പദ്ധതി സഹായിക്കുന്നു. സോളാർ ഊർജ്ജത്തിലേക്ക് മാറുന്നതിലൂടെ ഇന്ത്യയുടെ കാർബൺ പാദമുദ്ര കുറയ്ക്കാമെന്നും സർക്കാർ ലക്ഷ്യമിടുന്നു. 2026-27 സാമ്പത്തിക വർഷം വരെയാണ് പദ്ധതി നടപ്പാക്കുക. പദ്ധതിക്ക് മൊത്തം 75,021 കോടി രൂപയുടെ നിക്ഷേപമാണ് ഉള്ളത്. പദ്ധതി ദേശീയ തലത്തിൽ ദേശീയ പ്രോഗ്രാം ഇംപ്ലിമെന്റേഷൻ ഏജൻസിയും സംസ്ഥാന തലത്തിൽ സ്റ്റേറ്റ് ഇംപ്ലിമെന്റേഷൻ ഏജൻസികളും മുഖേന നടപ്പാക്കും. പദ്ധതി പ്രകാരം 2 കിലോവാട്ട് വരെ ശേഷിയുള്ള സിസ്റ്റങ്ങൾക്ക് യൂണിറ്റ് വിലയുടെ 60% സബ്സിഡിയും 2 കിലോവാട്ട് മുതൽ 3 കിലോവാട്ട് ശേഷിയുള്ള അധിക വിഭാഗത്തിന് 40% സബ്സിഡിയും ലഭിക്കും. 3 കിലോവാട്ട് വരെ ശേഷിയുള്ള റെസിഡൻഷ്യൽ റൂഫ് ടോപ്പ് സോളാർ RTS സംവിധാനം സ്ഥാപിക്കുന്നതിനായി വീടുകൾക്ക് ബാധ്യതാരഹിതവും കുറഞ്ഞ പലിശ നിരക്കിലുമായ വായ്പയും ലഭ്യമാകും. ഇവ വഴി പദ്ധതിയിൽ പങ്കെടുക്കുന്ന വീടുകൾക്ക് തുടക്ക ചെലവിൽ വലിയ ആശ്വാസം ലഭിക്കും. സോളാർ സംവിധാനം എളുപ്പത്തിൽ ഇൻസ്റ്റാൾ ചെയ്യാനുമാകും. സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജനയുടെ പ്രയോജനം ലഭിക്കാൻ ഇനി പറയുന്ന നിബന്ധനകൾ ബാധകമാണ്. അപേക്ഷകൻ ഭാരതീയ പൌരനായിരിക്കണം. സൌരോർജ്ജ പാനലുകൾ സ്ഥാപിക്കാൻ അനുയോജ്യമായ ടെറസ് അഥവാ റൂഫ് ഉള്ള വീട് ഉണ്ടായിരിക്കണം. വൈദ്യുതി കണക്ഷൻ ഉണ്ടായിരിക്കണം. മുൻപ് മറ്റേതെങ്കിലും സോളാർ സബ്സിഡി പ്രയോജനപ്പെടുത്തിയിട്ടില്ലെങ്കിൽ മാത്രമേ അപേക്ഷിക്കാൻ കഴിയൂ. പദ്ധതിയിൽ അപേക്ഷിക്കാൻ ഉപഭോക്താവ് PM സൂര്യഘർ.gov.in എന്ന ഔദ്യോഗിക പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യണം. അതിൽ സംസ്ഥാനവും വൈദ്യുതി വിതരണ ഏജൻസി അഥവാ ഡിസ്കോം തിരഞ്ഞെടുക്കണം. ദേശീയ പോർട്ടലിലൂടെ ഉപഭോക്താക്കൾക്ക് ഉചിതമായ യൂണിറ്റ് വലിപ്പം, ആനുകൂല്യ കാൽക്കുലേറ്റർ, വെഞ്ചർ റേറ്റിംഗുകൾ ഇങ്ങനെയുള്ള വിവരങ്ങൾ ലഭ്യമാകും. ഉപഭോക്താവിന് തനിക്കിഷ്ടപ്പെട്ട വെൻഡറും സൌരോപാധിയും തെരഞ്ഞെടുക്കാം. അങ്ങനെ ദേശീയ പോർട്ടൽ വഴി സബ്സിഡിക്ക് അപേക്ഷിക്കാം. പ്രധാനമന്ത്രി സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജന എന്ന പദ്ധതിയിലെ മോഡൽ സോളാർ വില്ലേജ് ഘടകത്തിന്റെ ലക്ഷ്യം ഇന്ത്യയിലെ ഓരോ ജില്ലയിലും ഒന്നുവീതം മോഡൽ സോളാർ ഗ്രാമം സ്ഥാപിക്കുക എന്നതാണ്. ഈ പദ്ധതിയിലൂടെ ഗ്രാമസമൂഹങ്ങളെ സോളാർ ഊർജ്ജം സ്വീകരിക്കാൻ പ്രോത്സാഹിപ്പിക്കുകയും ഊർജ്ജ സ്വയം പര്യാപ്തത നേടാൻ അവരെ ശക്തമാക്കുകയും ചെയ്യും. ഇതിനായി 800 കോടി വകയിരുത്തലോടെ ഓരോ തെരഞ്ഞെടുക്കപ്പെടുന്ന ഗ്രാമത്തിനും 1 കോടി രൂപ വീതം ധനസഹായം നൽകും. മോഡൽ ഗ്രാമം അർഹതയാർജിക്കാൻ ജനസംഖ്യ 5,000 കൂടുതലായിരിക്കണം. പ്രത്യേക വിഭാഗത്തിൽപ്പെടുന്ന സംസ്ഥാനങ്ങളിൽ ഈ പരിധി 2,000. ഗ്രാമങ്ങൾ മത്സരാത്മകമായ രീതിയിൽ തെരഞ്ഞെടുക്കപ്പെടുന്നു. പിന്നീട് ജില്ലാതല കമ്മിറ്റി അഥവാ DLC തിരിച്ചറിയുന്ന തീയതിയോട് അനുബന്ധിച്ച് ഗ്രാമത്തിന്റെ ആകെ പുനരുപയോഗയോഗ്യ ഊർജ്ജശേഷി

0: അടിസ്ഥാനമാക്കി അവ പരിശോധിക്കുകയും റാങ്ക് ചെയ്യുകയും ചെയ്യും. ജില്ലയിൽ ഏറ്റവും കൂടുതൽ പുനരുപയോഗ ഊർജ്ജശേഷിയുള്ള ഗ്രാമത്തിനാണ് 1 കോടി രൂപ ധനസഹായം ലഭിക്കുക. ബന്ധപ്പെട്ട സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും പുനരുപയോഗ ഊർജ്ജ വികസന ഏജൻസികൾ വഴി ജില്ലാതല കമ്മിറ്റിയുടെ മേൽനോട്ടം നടക്കും. ഇങ്ങനെ മോഡൽ ഗ്രാമങ്ങൾ സ്വയം സോളാർ ഊർജ്ജ ഉൽപാദനത്തിലേക്ക് മാറുകയും രാജ്യത്തെ മറ്റ് ഗ്രാമങ്ങൾക്ക് മാതൃകയാവുകയും ചെയ്യുമെന്ന് സർക്കാർ പ്രതീക്ഷിക്കുന്നു. പ്രധാനമന്ത്രി സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജന ഇന്ത്യയുടെ സുസ്ഥിര ഊർജ്ജത്തിന്റെയും സാമ്പത്തിക ശാക്തീകരണത്തിന്റെയും ദിശയിൽ ഒരു പരിവർത്തനാത്മക ചുവടുവെപ്പാണ്. മോഡൽ സോളാർ വില്ലേജുകളെ പോലുള്ള നൂതന ഘടകങ്ങൾക്കായി പ്രത്യേക ധനവിഹിതം ഉൾപ്പെടുത്തിയിരിക്കുന്നത് പദ്ധതിയുടെ ദൃഢമായ പ്രതിബദ്ധതയുടെയും ദീർഘകാല പ്രത്യാശകളുടെയും തെളിവാണ്.
1: പ്രിയ ശ്രോതാക്കൾ, ഇതുവരെ കേട്ടത് പ്രധാനമന്ത്രി സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജനയെക്കുറിച്ചുള്ള പരിപാടിയാണ്. പദ്ധതികൾ ജനനന്മയ്ക്ക്.
2: സമയം 8 മണി കഴിഞ്ഞ് 35 മിനിറ്റ്. ഇപ്പോൾ പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ.
3: ആകാശവാണി, നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് കാർത്തിക വിശ്വംഭരൻ. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ ത്രിരാഷ്ട്ര സന്ദർശനത്തിന് തുടക്കമായി. മാൾഡോവ, നോർത്ത് മാസിഡോണിയ, റൊമാനിയ എന്നിവിടങ്ങളാണ് രാഷ്ട്രപതി സന്ദർശിക്കുന്നത്. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് നാളെ തുടക്കമാകും. അടുത്ത മാസം 13 വരെ സമ്മേളനം തുടരും. സമ്മേളനത്തിന് മുന്നോടിയായി കേന്ദ്രമന്ത്രി രാജ്നാഥ് സിംഗിന്റെ അധ്യക്ഷതയിൽ സർക്കാർ ഇന്ന് സർവകക്ഷി യോഗം വിളിച്ചു ചേർത്തു. സാൻസിബാർ പ്രസിഡന്റ് ഡോക്ടർ ഹുസൈൻ അലി മിന്നി ന്യൂഡൽഹിയിൽ ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണനുമായി കൂടിക്കാഴ്ച നടത്തി. 4 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായാണ് സാൻസിബാർ പ്രസിഡന്റ് ഇന്ത്യയിലെത്തിയത്. ലോകം കാത്തിരുന്ന സ്വപ്ന ഫൈനലിന് മണിക്കൂറുകൾ മാത്രം. ലോകകപ്പ് ഫുട്ബോൾ കലാശപ്പോരാട്ടത്തിൽ സ്പെയിനും അർജന്റീനയും ഏറ്റുമുട്ടും. ഇന്ത്യൻ സമയം ഇന്ന് രാത്രി 12:30 ന്യൂയോർക്കിലാണ് മത്സരം. ഫൈനൽ അർദ്ധരാത്രിയിലായതിനാൽ വിദ്യാർത്ഥികളുടെ അഭ്യർത്ഥന പരിഗണിച്ച് കേരളത്തിൽ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധി പ്രഖ്യാപിച്ചു. ഫൈനൽ വലിയ സ്ക്രീനിൽ കാണാനും ആരാധകർക്ക് അവസരമൊരുക്കിയിട്ടുണ്ട്. മണിപ്പൂർ, മേഘാലയ, മിസോറാം എന്നീ സംസ്ഥാനങ്ങളിലും അവധി പ്രഖ്യാപിച്ചു. ഫൈനൽ മത്സരത്തിനായി കാത്തിരിക്കുകയാണ് ലക്ഷദ്വീപിലെ കുട്ടികളും മുതിർന്നവരും ഉൾപ്പെടെയുള്ള ഫുട്ബോൾ ആരാധകർ. ലക്ഷദ്വീപിലെ ഫുട്ബോൾ ആവേശത്തെക്കുറിച്ച് ആകാശവാണി പ്രതിനിധി അബ്ദുൾ സലാം തയ്യാറാക്കിയ റിപ്പോർട്ട്.
4: കൂറ്റൻ കട്ടൌട്ടുകളും മഴക്കാല മുൻകരുതലുകളുടെ ഭാഗമായി വലിയ സ്ക്രീനുകളിൽ കളികൾ പ്രദർശിപ്പിക്കാനായി വിശാലമായ പന്തലുകളും നേരത്തെ തന്നെ തയ്യാറായി കഴിഞ്ഞിരുന്നു. വേൾഡ് കപ്പ് ആരംഭിച്ചതു മുതൽ എല്ലാ ടർഫുകളും കവരത്തുദ്വീപിലെ ഏക ഗ്രൌണ്ടായ സ്കൂൾ സ്റ്റേഡിയത്തിലും എല്ലാ പ്രായത്തിലുമുള്ള ഫുട്ബോൾ കളിക്കാരെ കൊണ്ട് നിറഞ്ഞു കവിഞ്ഞ സാന്നിധ്യമാണ്. ഗ്രൌണ്ടിൽ ഇറങ്ങിയവരെക്കാളും പുറത്ത് തങ്ങളുടെ അവസരങ്ങൾ കാത്തുനിൽക്കുന്നവരാണ് കൂടുതലും. ഫുട്ബോൾ കളിയിൽ ആൺകുട്ടികളെക്കാളും ഒട്ടും മോശക്കാരല്ല തങ്ങളെന്ന് തെളിയിച്ചുകൊണ്ട് ഇന്റർനാഷണൽ വനിതാ സുബ്രതോ മുഖർജി ക്വാളിഫയിംഗ് മത്സരങ്ങൾ കളിക്കാനായി ലക്ഷദ്വീപിലെ പെൺകുട്ടികളുടെ ഫുട്ബോൾ ടീം അംഗങ്ങളും ഗ്രൌണ്ടിൽ പരിശീലനത്തിലാണ്. ലോക ഫുട്ബോളിന്റെ നിലവാരത്തിലേക്ക് ഇന്ത്യൻ ഫുട്ബോൾ മേഖലയും ഉയർണമെന്നും അതിലേക്ക് ലക്ഷദ്വീപിൽ നിന്നും നല്ല കളിക്കാരെ സംഭാവന ചെയ്യാൻ സാധിക്കുമെന്ന പ്രതീക്ഷയിലാണ് ലക്ഷദ്വീപിലെ ഫുട്ബോൾ ആരാധകർ.
3: ലോകകപ്പ് ആവേശം പങ്കിട്ട് ഫുട്ബോൾ പരിശീലകൻ ബിബി തോമസ്.
5: മത്സരങ്ങളുടെ രാജാവായ ഫുട്ബോൾ മത്സരത്തെ നെഞ്ചിലേറ്റി അതിനെ വേണ്ട വിധത്തിൽ സപ്പോർട്ട് ചെയ്യുന്നത് വർഷങ്ങളോളമായിട്ട് പിന്തുടരുന്ന ഒരു കാര്യമാണ്. തീർച്ചയായിട്ടും 2026 വേൾഡ് കപ്പ് ഫിഫ വരെ അംഗീകരിച്ച ഒരു കാര്യമാണ് ഇന്ത്യയിലെ ഫാൻ ബേസ് വേൾഡ് കപ്പിനെയും ഫുട്ബോളിനെയും സപ്പോർട്ട് ചെയ്യുന്നത്. മലയാളികളുടെ ആരാധകരുടെ ഒരു കൂട്ടായ്മ ഇന്നത്തെ മത്സരം കണ്ടതിന് ശേഷം കുട്ടികൾക്ക് അവധി കൊടുത്തിരിക്കുന്നു. അതായത് ഒരു പോസിറ്റീവ് മെസ്സേജ് ആണ് നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുന്നത്. നിങ്ങൾ കളി കാണണം, കളിയെ ലഹരിയായി മാറ്റണം എന്നുള്ളൊരു പോസിറ്റീവ് മെസ്സേജ് ആണ് നമ്മൾ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ കൊടുക്കുന്നത്.
3: ഇംഗ്ലണ്ടിനെതിരായ പുരുഷ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ 3rd മത്സരത്തിൽ ഇന്ത്യക്ക് 388 റൺസ് വിജയലക്ഷ്യം. ആദ്യം ബാറ്റ് ചെയ്ത ഇംഗ്ലണ്ട് 3 വിക്കറ്റ് നഷ്ടത്തിൽ 387 റൺസ് നേടി. ജമ്മുകശ്മീരിൽ കനത്ത മഴയെ തുടർന്നുണ്ടായ ഉരുൾപൊട്ടലിലും മിന്നൽ പ്രളയത്തിലും 11 പേർ മരിച്ചു, നിരവധി പേരെ കാണാതായി. മോശം കാലാവസ്ഥ തുടരുന്നതിനാൽ വൈഷ്ണോദേവി തീർത്ഥയാത്ര നിർത്തിവച്ചിരിക്കുകയാണ്. കേരളത്തിൽ വിവിധയിടങ്ങളിൽ ഇന്നും നാളെയും ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്.

0: ഇന്ന് എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിലെ തീരങ്ങളിലും കന്യാകുമാരി തീരത്തും നാളെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. സെൻസസ് 2027 ഭാഗമായുള്ള വിവരശേഖരണം കേരളത്തിൽ പുരോഗമിക്കുന്നു. ഈ മാസം 30 വരെയാണ് എന്യൂമറേറ്റർമാരുടെ ഭവന സന്ദർശനം. വീടുകളുടെ സെൻസസും പട്ടികപ്പെടുത്തലുമാണ് ഈ ഘട്ടത്തിൽ നടക്കുന്നത്. അടുത്ത വർഷം ഫെബ്രുവരിയിലാണ് ജനസംഖ്യാ കണക്കെടുപ്പ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136 പതിപ്പ് ഈ മാസം 26. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, മൈ ഗവ് എന്നിവയിലൂടെയും 1800 11 7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും ഈ മാസം 24 വരെ പങ്കുവയ്ക്കാം. ആറന്മുളയിൽ പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ പ്രസിദ്ധമായ വഴിപാട് വള്ളസദ്യ കാലത്തിന് തുടക്കമായി. വള്ളസദ്യ സെപ്റ്റംബർ 16 വരെ തുടരും. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
1: ആകാശവാണി. ഇപ്പോൾ ഒരു ചലച്ചിത്രഗാനം കേൾക്കാം.

0: plan. U.S. military launches airstrikes targeting Iran's paramilitary Islamic Revolutionary Guard Corps in retaliation of killing of American troops in Jordan. And in sports, football frenzy grips world as Argentina and Spain prepare for the final battle of FIFA World Cup tonight. And in men's cricket, hosts England set 388 runs target for India in the third and the final ODI at Lord's. And that's all in the news at 9. Good night.
1: Agashwani. പണ്ട് പണ്ട് പണ്ട് പണ്ട് പണ്ട് പണ്ട്
2: ഗ്രീക്ക് പുരാണ കഥകൾ. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഗ്രീക്ക് പുരാണ കഥയിലെ ഇതിഹാസ തുല്യനായ ഒരു കഥാപാത്രമാണ് ഒഡീസിയൂസ്. ആ ഒഡീസിയൂസിന്റെ സാഹസിക യാത്രകളെക്കുറിച്ചുള്ള കഥകളാണ് ഗ്രീക്ക് പുരാണത്തിൽ കൂട്ടുകാർ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഒഡീസിയൂസിന്റെ യാത്രയിൽ തുടർന്ന് എന്താണുണ്ടായതെന്ന് കേൾക്കണ്ടേ? നമുക്ക് കഥ പറഞ്ഞു തരുന്നത് സുഷമ അനിൽ.
3: കൂട്ടുകാരെ, സൈഴ്സി എന്ന മഹാമന്ത്രവാദിനിയുടെ കൊട്ടാരത്തിലേക്ക് പോയ ഒഡീസിയൂസിന്റെ അനുചരന്മാരെ അവൾ പന്നികളാക്കി മാറ്റി പന്നിക്കൂട്ടിലടച്ചു. ഇതറിഞ്ഞ ഒഡീസിയൂസ് അവരെ മോചിപ്പിക്കാനായി ഹെർമസ് ദേവന്റെ സഹായത്തോടെ സൈഴ്സിയുടെ കൊട്ടാരത്തിലേക്ക് പോവുകയാണ്. ഇതുവരെ കഥ ഓർമ്മയുണ്ടല്ലോ അല്ലേ? ഇനി എന്ത് സംഭവിക്കുമെന്ന് നോക്കാം. ഒഡീസിയൂസ് സൈഴ്സിയുടെ കൊട്ടാരത്തിലെത്തി. അവൾ വസ്ത്രം നെയ്യുന്നതും മധുരമായി പാടുന്നതും കണ്ട് വിസ്മയിച്ചു. അദ്ദേഹം സൈഴ്സിയെ വിളിച്ചു. അവൾ കടന്നുവന്ന് വാതിൽ തുറന്ന് ഒഡീസിയൂസിനെ സ്വീകരിച്ചു. വെള്ളികൊണ്ട് വിചിത്ര വേലകൾ ചെയ്തിട്ടുള്ള ദന്തനിർമ്മിതമായ ഇരിപ്പിടത്തിൽ ഒഡീസിയൂസിനെ അവൾ ഇരുത്തി. നറുതേനും വീഞ്ഞും അതോടൊപ്പം വിഷവും കലർത്തിയ പാനീയം അദ്ദേഹത്തിന് കൊടുത്തു. അത് ഒഡീസിയൂസിനെ ലഹരി പിടിപ്പിക്കുകയോ മയക്കുകയോ ചെയ്തില്ല. സൈഴ്സി മാന്ത്രിക ദണ്ടുകൊണ്ട് ഒഡീസിയൂസിനെ തടവിക്കൊണ്ട് പറഞ്ഞു, കൊള്ളാം, നിങ്ങൾക്കുള്ള സമയമായി, ഇനി പന്നിക്കൂട്ടത്തിലേക്ക് പോയിക്കൊള്ളുക. ഇത് കേട്ട കോപാകുലനായ ഒഡീസിയൂസ് ചാടിയെണീറ്റു. മൂർച്ചയേറിയ വാൾ ഉറയിൽ നിന്നൂരി സൈഴ്സിയെ കൊല്ലുവാനായി അവളുടെ നേരെ പാഞ്ഞു. ഭയപരവശയായി ഉച്ചത്തിൽ നിലവിളിച്ചുകൊണ്ട് സൈഴ്സി ഒഡീസിയൂസിന്റെ പാദങ്ങളിൽ വീണു. അവൾ ചോദിച്ചു, അങ്ങ് ആരാണ്? എവിടെ നിന്ന് വരുന്നു? ഞാൻ തന്ന മാന്ത്രിക ഔഷധം അങ്ങക്ക് യാതൊരു മാറ്റവും വരുത്തിയില്ലല്ലോ. ഒരിക്കലും കീഴടക്കാൻ കഴിയാത്ത ഉറച്ച മനസ്സുള്ള അങ്ങ് ആരാണെന്ന് പറയൂ. തീർച്ചയായും ശക്തനും മഹാനുമായ ഒഡീസിയൂസാണ് അങ്ങെന്ന് ഞാൻ കരുതുന്നു. സ്വർണദണ്ഡധാരിയായ ഹെർമസ് ഒരിക്കൽ അങ്ങയെപ്പറ്റി പ്രവചിച്ചിരുന്നു. ട്രോയ് യുദ്ധം കഴിഞ്ഞ് അങ്ങ് ഇവിടെ വരുമെന്ന്. അങ്ങ് വാളുറയിലിടുക, നമുക്ക് ശയനമഞ്ചം പൂകി പരസ്പര വിശ്വാസത്തോടെ ആനന്ദിക്കാം. ഒഡീസിയൂസ് കോപത്തോടെ അവൾക്ക് മറുപടി കൊടുത്തു, സൈഴ്സി, നീ എന്റെ അനുചരന്മാരെ പന്നികളാക്കി രൂപാന്തരപ്പെടുത്തി കൂട്ടിലടച്ചിട്ട് ഇപ്പോ എന്നോട് സ്നേഹഭാവത്തിൽ പെരുമാറുന്നു. എന്തിനാണ് നിന്നോടത്ത് ശയിക്കുവാൻ എന്നെ വിളിച്ചത്? എന്റെ വീര്യം കെടുത്താനും എന്നെ നികൃഷ്ടജീവിയായി രൂപാന്തരപ്പെടുത്തുവാനുമല്ലേ? കൊള്ളാം, നിന്റെ ആ സൂത്രമൊക്കെ മനസ്സിലിരിക്കട്ടെ. എനിക്കെതിരായി യാതൊരു ദ്രോഹവും ചെയ്യുകയില്ലെന്ന് അനശ്വര ദേവകളെ മുൻനിർത്തി സത്യം ചെയ്തു. സത്യം ചെയ്താലല്ലാതെ നിന്റെ അപേക്ഷ ഞാൻ സ്വീകരിക്കുകയില്ല. സൈഴ്സി ഒളിമ്പസിലെ ദേവകളെ മുൻനിർത്തി സത്യം ചെയ്തു. അതിനുശേഷം ഒഡീസിയൂസ് സൈഴ്സിയോടൊത്ത് ശയനമഞ്ചത്തിൽ പ്രവേശിച്ചു. അതേസമയം സൈഴ്സിയെ പരിചരിച്ചിരുന്ന തോഴിമാർ ഓരോ കൃത്യങ്ങൾ നിർവഹിക്കുകയായിരുന്നു. അവർ നാലു പേരാണ്. അരുവികളുടെയും വൃക്ഷങ്ങളുടെയും പുത്രിമാരായ അവർ സൗന്ദര്യവതികളായിരുന്നു. നാലു പേരിൽ ഒന്നാമത്തവൾ വിശിഷ്ടമായ ഇരിപ്പിടത്തിൽ സൂര്യപടവിരിപ്പ് വിരിച്ചു. മറ്റൊരുവൾ ഇരിപ്പിടങ്ങൾക്ക് മുൻപിലായി വെള്ളിമേശകൾ സജ്ജീകരിച്ച് അവയ്ക്ക് മുകളിൽ സ്വർണ്ണക്കട്ടകൾ വെച്ചു. മൂന്നാമത്തെ തോഴി സ്വർണ്ണക്കപ്പുകളിൽ തേനും വീഞ്ഞും കലർത്തിയ മധുരപാനീയം നിരത്തി. നാലാമത്തവൾ കുളിക്കുവാൻ വേണ്ടി ഇളം ചൂടുവെള്ളം തയ്യാറാക്കി. സൈഴ്സി ഒഡീസിയൂസിനെ സുഗന്ധതൈലം പൂശി. മനോഹരമായ ഉടയാടകൾ അവൾ ഒഡീസിയൂസിനെ ധരിപ്പിച്ചു. സൈഴ്സി വിഭവങ്ങളെല്ലാം ഒരുക്കിയ ശേഷം ഒഡീസിയൂസിനെ ഭക്ഷണം കഴിക്കുവാനായി ക്ഷണിച്ചു. അദ്ദേഹം ദന്തസിംഹാസനത്തിൽ ഇരിക്കുകയോ ഭക്ഷ്യപാനീയങ്ങളിൽ തൊടുകയോ ചെയ്തില്ല. സൈഴ്സി പറഞ്ഞു, എന്താണ് അങ്ങ് മരിച്ചവനെ പോലെ ഇരിക്കുന്നത്? ഞാൻ എന്തെങ്കിലും വഞ്ചന ഇതിൽ ചെയ്തിട്ടുണ്ടെന്ന് അവിടുന്ന് വിശ്വസിക്കുന്നുണ്ടോ? ഒട്ടും ഭയപ്പെടേണ്ട, ഒരിക്കലും

മാറ്റം വരാത്ത സത്യപ്രതിജ്ഞയാണ് ഞാൻ നടത്തിയിട്ടുള്ളത്. എന്നെ വിശ്വസിക്കൂ, ഒഡീസിയസ് മറുപടി പറഞ്ഞു. ഹാ സെർസി, എന്റെ ഉറ്റ അനുചരന്മാർ പന്നികളോടൊപ്പം രൂപം ധരിച്ച് പന്നികൾക്കുള്ള തവിടും പയറും തിന്നുന്നു. അപ്പോ ഞാനീ വിഭവങ്ങൾ ആശിക്കുന്നത് ഹൃദയശൂന്യതയല്ലേ? ഈ വിരുന്നിൽ ഞാൻ പങ്കുചേരണമെന്ന് നീ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവരെ സ്വതന്ത്രരാക്കുക, അവരെ ഞാൻ കൺമുമ്പിൽ കാണട്ടെ. സെർസി ഉടനെ തന്നെ മാന്ത്രിക വടിയുമായി പുറത്തേക്ക് വന്നു, പന്നിക്കൂട് തുറന്നു. അവൾ ആ പന്നികളെ തലോടിയപ്പോ അവർക്ക് രൂപഭേദം വന്നു തുടങ്ങി. മറ്റൊരൌഷധം അവരുടെ ശരീരത്തിൽ അവൾ പൂശി. അടുത്ത നിമിഷത്തിൽ രോമവും തേറ്റയും അപ്രത്യക്ഷമായി അവർ മനുഷ്യജീവികളായി മാറി. പൂർവാധികം ആരോഗ്യവും സൗന്ദര്യവുമുള്ള യുവാക്കന്മാരായി അവർ വീണ്ടും മാറി. ഒഡീസിയുസിനെ അനുചരന്മാർ തിരിച്ചറിഞ്ഞു. അദ്ദേഹത്തെ അവർ കെട്ടിപ്പിടിച്ചു, സന്തോഷം കൊണ്ട് കണ്ണുനീർ പൊഴിച്ചു. അത് കണ്ടപ്പോ ആ മായാമോഹിനിയുടെ ഹൃദയവും തരളമായി. സെർസി ഒഡീസിയുസിനെ സമീപിച്ചു പറഞ്ഞു, ലയാർട്ടീസസ് രാജകുമാരാ, ഒരിക്കലും തെറ്റുപറ്റാത്ത ഒഡീസിയസ്, അങ്ങ് ഉടനെ തന്നെ കപ്പൽ കിടക്കുന്ന സ്ഥലത്തേക്ക് പോവുക. അത് കരയോടടുപ്പിച്ച് അതിലുള്ള സർവ്വസാധനങ്ങളും ഏതെങ്കിലും ഒരു ഗുഹയിൽ ഒളിച്ചു വയ്ക്കുക. അതിനുശേഷം ഇവിടെ വരിക. ഒഡീസിയസ് കപ്പലിന്റെ സമീപത്തെത്തി. അവിടെ ഉണ്ടായിരുന്നവർ അദ്ദേഹത്തെ കണ്ട് സന്തോഷിച്ചു. കന്നുകാലികൾ മേച്ചിൽ കഴിഞ്ഞ് തിരിച്ചെത്തുമ്പോൾ അത്യാർത്ഥിയോടെ പാഞ്ഞെത്തുന്ന കന്നുകുട്ടികളെ പോലെ ഒഡീസിയസിന്റെ അടുക്കിലേക്ക് അവർ പാഞ്ഞു ചെന്നു. ആനന്ദബാഷ്പം അവരുടെ കണ്ണുകളിൽ നിന്ന് അരുവി പോലെ ഒഴുകി. അവർ പറഞ്ഞു, ആരാധ്യനായ നേതാവേ, അങ്ങ് തിരിച്ചു വന്നല്ലോ. ഈ അവസരത്തിൽ ഞങ്ങൾക്കുള്ള സന്തോഷം വിവരിക്കുവാൻ പോലും കഴിയില്ല. ഇഥാകയിൽ തിരിച്ചെത്തിയാലുള്ള ആനന്ദമാണ് ഞങ്ങൾക്കുള്ളത്. നമ്മുടെ മറ്റു കൂട്ടുകാരൊക്കെ രക്ഷപ്പെട്ടോ? അവരെവിടെയാണ്? ഒഡീസിയസ് പറഞ്ഞു, ആദ്യമായി നമുക്ക് നമ്മുടെ കപ്പലിലെ വസ്തുക്കളെല്ലാം ഏതെങ്കിലും ഒരു ഗുഹയിൽ ഒളിച്ചു വയ്ക്കാം. അതിനുശേഷം എല്ലാവരും എന്നോടൊപ്പം വരിക. നിങ്ങളുടെ കൂട്ടുകാരെല്ലാം സെർസിയുടെ ഭവനത്തിലിരുന്ന് യഥേഷ്ടം ഭക്ഷണപാനീയങ്ങൾ കഴിച്ച് സന്തോഷിക്കുന്നത് ഞാൻ കാണിച്ചുതരാം. ഉടനെ തന്നെ അനുചരന്മാർ ഒഡീസിയുസിന്റെ നിർദ്ദേശമനുസരിച്ചു. പക്ഷേ ഇത് കണ്ടുകൊണ്ട് നിന്ന യൂറിലോക്കസ് അവരുടെ ഉദ്യമങ്ങളെ ബലം പ്രയോഗിച്ച് തടഞ്ഞു. അയാൾ തുറന്നു പറഞ്ഞു, മരമണ്ടന്മാരെ, നിങ്ങൾ എവിടേക്കാണ് പോകുന്നത്? സിംഹത്തിന്റെ ഗുഹയിൽ ചെന്ന് തലയിടാനോ? അവിടെ ചെന്നാ സഴ്സി നിങ്ങളെയെല്ലാം സിംഹമോ ചെന്നായോ ആക്കി രൂപാന്തരപ്പെടുത്തി വീട്ടുകാവലിന് നിർത്തും. സൈക്ലോപ്സിന്റെ ഗുഹയ്ക്കകത്ത് കയറി ചെന്ന് കുരുത്തക്കേട് കാണിച്ചത് ഒഡീസിയസ് അല്ലേ? നമ്മുടെ കൂട്ടുകാർ എത്ര പേരാണ് അവിടെ മരിച്ചു വീണത്! ഇപ്പോ വീണ്ടും കൊലയറയിലേക്ക് നമ്മെ കൊണ്ടുപോകുന്നു. ഇദ്ദേഹത്തിന്റെ ഭ്രാന്താണ് ഈ ദുരന്തങ്ങൾക്കെല്ലാം കാരണം. ഇനിയും ഒഡീസിയസിനെ അനുഗമിക്കാനാണോ നിങ്ങളുടെ ഭാവം? ഒഡീസിയസ് കോപം കൊണ്ട് ജ്വലിച്ചു. വാളുറയിൽ നിന്ന് ഊരി ഒറ്റ വെട്ടിനെ യൂറിലോക്കസിന്റെ തല താഴെയിടാൻ അദ്ദേഹം ഒരുങ്ങി. കൂട്ടുകാർ അദ്ദേഹത്തെ തടഞ്ഞു. അവർ പറഞ്ഞു, പ്രഭു, ആ മനുഷ്യന് അതാണ് ഇഷ്ടമെങ്കിൽ അയാൾ ഇവിടെ നിൽക്കട്ടെ, അങ്ങ് മുമ്പിൽ നടക്കുക, ഞങ്ങൾ ഇതാ സഴ്സിയുടെ ഭവനത്തിലേക്ക് പുറപ്പെടാൻ തയ്യാറായിരിക്കുന്നു. എല്ലാവരും നടന്നു. തനിയെ നിൽക്കാൻ തയ്യാറാകാതെ മടിച്ചു മടിച്ചാണെങ്കിലും യൂറിലോക്കസും സംഘത്തെ അനുഗമിച്ചു. സഴ്സിയുടെ ഭവനത്തിൽ അവരെത്തി. വിരുന്നും ആഘോഷങ്ങളുമായി കഴിയുന്ന കൂട്ടുകാരെ കണ്ട് അവർ സന്തോഷിച്ചു. പുതിയതായി ചെന്നവർക്കും കുളിക്കാനുള്ള ഏർപ്പാടുകൾ സെർസി ചെയ്തു. സുഗന്ധ തൈലം പൂശി വിലപിടിപ്പുള്ള പുതുവസ്ത്രങ്ങൾ അവരെ ധരിപ്പിച്ചു. സെർസി പറഞ്ഞു, വിലപിക്കാനുള്ള സമയമല്ല ഇത്. ഇഷ്ടം പോലെ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുക. സമുദ്രത്തിൽ എത്രയധികം അപകടങ്ങളും ക്ലേശങ്ങളും നിങ്ങൾ സഹിച്ചു എന്നത് എനിക്കറിയാം. ഇഥാക്കയിൽ നിന്നും പുറപ്പെട്ട അവസരത്തിൽ എന്നതുപോലെ സന്തോഷമുള്ളവരും ഉല്ലാസവാന്മാരുമായിരിക്കുക. അവളുടെ ഉപദേശം സ്വീകരിച്ച് ഒന്നാന്തരം വീഞ്ഞും വിഭവങ്ങളും അനുഭവിച്ച് ഉല്ലാസവാന്മാരായി ഒരു കൊല്ലം അവർ അവിടെ കഴിഞ്ഞു. ആ കൊല്ലം അവസാനിക്കുകയും ഋതുക്കൾ മാറുകയും ചെയ്തപ്പോൾ കൂട്ടുകാർ ഒഡീസിയസിനോട് പറഞ്ഞു, പ്രിയങ്കരനായ നേതാവേ, അങ്ങ് നാടും വീടും മറന്നോ? അങ്ങയുടെ പ്രിയപ്പെട്ട ഭവനത്തിലേക്കും നാട്ടിലേക്കും പോകുവാൻ വിധി അനുവദിച്ചിട്ടുണ്ടെങ്കിൽ ഇനിയെങ്കിലും അക്കാര്യം ഓർമ്മിക്കുക. ഒഡീസിയസ് ഒരു ദിവസം തന്റെ ആഗ്രഹം സെർസിയോട് പറഞ്ഞു. ജന്മദേശത്തേക്ക് മടങ്ങിയെത്തുക എന്നതാണ് ലക്ഷ്യം. അതിനുവേണ്ടി തനിക്കും അനുയായികൾക്കും സഹായം ചെയ്തു തരണമെന്ന് അദ്ദേഹം സെർസിയോട് അഭ്യർത്ഥിച്ചു. സെർസി പറഞ്ഞു, ഒഡീസിയസേ, അങ്ങയുടെ ഇംഗിതം ഇഥാക്കയിലേക്ക് തിരിച്ചു പോകണമെന്നുള്ളതാണെങ്കിൽ അതിന് ഞാൻ തടസ്സമാകുന്നില്ല. മടക്കയാത്രയുടെ വിശദവിവരം നൽകുവാൻ കഴിവുള്ള ഒരാൾ മാത്രമേയുള്ളൂ. അന്ധനായ ടൈറിസിയാസ് എന്ന പ്രവാചകനാണ് അദ്ദേഹം. ഒഡീസിയസ് ചോദിച്ചു, ടൈറിസിയാസ് എവിടെയാണ്? ടൈറിസിയാസിനെ കാണണമെങ്കിൽ പ്രേതലോകത്ത് പെർസോഫോണിയയുടെ സമീപത്തെത്തണം.
സൂര്യപ്രകാശം

0: ആർക്കും കടന്നു ചെല്ലാത്ത പ്രേതലോകമായ പാതാളത്തിൽ ഭയങ്കര രൂപിണിയായ പെർസോഫോണിയയുടെ പക്കലെത്തിയാലേ ടൈരിസിയാസിനെ കാണാൻ കഴിയൂ എന്ന വാക്കുകൾ ഒഡീസിയൂസിന്റെ മനസ്സിൽ വെള്ളിടി പോലെ പതിച്ചു. പ്രേതലോകത്തിലേക്കുള്ള യാത്രയെക്കുറിച്ച് ചിന്തിക്കുക കൂടി വയ്യ. പക്ഷേ അവിടെ എത്താതെ ടൈരിസിയാസിനെ കാണാനാവില്ല. അന്ധപ്രവാചകനായ ടൈരിസിയാസിന്റെ വാക്കുകളെ ആശ്രയിച്ചാണ് ഭാവി നിലകൊള്ളുന്നത്. ദുസ്സഹമായ ഹൃദയവേദനയാണ് ഈ കാര്യങ്ങൾ ചിന്തിക്കവേ ഒഡീസിയൂസിനുണ്ടായത്. സഴ്സേ, ഭയങ്കരമായ പാതാള ലോകത്തിലേക്ക് ആരെന്നെ നയിക്കും? ഇന്ന് വരെ ഒരുത്തരും കപ്പലിൽ അവിടേക്ക് പോയിട്ടില്ലല്ലോ. മായാമോഹിനിയായ സഴ്സി മറുപടി പറഞ്ഞു, ഒഡീസിയോസേ, അങ്ങ് ഭയപ്പെടേണ്ട. ആരോടും വഴി ചോദിക്കേണ്ടതുമില്ല. കപ്പലിന്റെ പായ്മരങ്ങളും പായകളും സജ്ജീകരിച്ച് അങ്ങ് കപ്പലിൽ ഉറച്ചിരുന്നു കൊള്ളുക. വടക്കൻ കാറ്റ് അങ്ങയെ നിർദ്ദിഷ്ട സ്ഥാനത്തെത്തിക്കും. മഹാസമുദ്രം തരണം ചെയ്ത് കഴിയുമ്പോൾ താഴ്ന്ന ഒരു സമുദ്രതീരം കാണാം. അവിടെയാണ് പാതാളരാജ്ഞിയായ പെർസോഫോണിയയുടെ തോട്ടം. ഓഷ്യാനസിൽ അപ്പോൾ എത്തിച്ചേരും. വേദനയുടെ നദിയായ എക്രോണിലേക്ക് രണ്ട് പോഷക നദികൾ വരുന്നത് കാണാം. ഒന്ന് അഗ്നിനദിയാണ്, രണ്ടാമത്തേത് പ്രലാപനദിയും. മരണനദിയായ സ്റ്റിക്സിലേക്ക് പ്രലാപനദി ചേരുന്നു. അവിടെ കാണുന്ന ഒരു പാറയുടെ സമീപം നിന്ന് ഞാൻ പറയുന്ന കാര്യങ്ങൾ അങ്ങ് നിർവഹിക്കണം. സഴ്സി തുടർന്നു, അവിടെ അങ്ങ് ഒരടി സമചതുരത്തിൽ ഒരു കുഴിയുണ്ടാക്കുക. മരിച്ചവർക്ക് അർച്ചന നടത്തണം. മൂന്ന് പ്രാവശ്യം തേനും പാലും ശുദ്ധമായ വീഞ്ഞും ശുദ്ധമായ ജലവുമാണ് അർച്ചന ചെയ്യേണ്ടത്. അവയ്ക്കെല്ലാം മുകളിലായി ബാർലിമാവ് വിതറുക. മരിച്ചവരുടെ ശൂന്യ ജഡങ്ങളെ ധ്യാനിച്ച് പ്രാർത്ഥിക്കണം. പിന്നീട് ഒരു കറുത്ത ആണാടിനെയും കറുത്ത പെണ്ണാടിനെയും തലകീഴായി പിടിച്ചുകൊണ്ട് പുറംതിരിഞ്ഞ് സമുദ്രതീരം ലക്ഷ്യമാക്കി പ്രയാണം ചെയ്യുക. പാതാളത്തിലെ പ്രേതാത്മാക്കളെല്ലാം അങ്ങേ പിന്തുടരും. കൊന്ന മൃഗങ്ങളെയെല്ലാം അഗ്നിയിൽ പൊരിച്ചെടുക്കാൻ അനുചരന്മാരോട് പറയണം. പാതാളരാജാവായ ഹെയ്ഡസിനോടും പെർസോഫോണിയയോടും പ്രാർത്ഥിക്കുക. അങ്ങയുടെ പിന്നിൽ പ്രേതാത്മാക്കൾ കൂട്ടം കൂട്ടമായി നിൽക്കുന്നത് കാണാം. അങ്ങ് വാളൂരിപ്പിടിച്ച് നിലകൊള്ളണം. പരേതാത്മാക്കളെ ഓരോരുത്തരായി വരാൻ അനുവദിക്കുക. അങ്ങ് അനുവദിക്കുമ്പോൾ അവരുടെ പൊള്ളത്തലയോട്ടികൾ പിന്നാലെ വരും. ആദ്യമെത്തുന്നത് ടൈരിസിയാസാണ്. അദ്ദേഹം ഭാവി കാര്യങ്ങളെല്ലാം വെളിപ്പെടുത്തും. ഓരോരുത്തരോടും ചോദിച്ചറിയേണ്ട കാര്യം ചോദിച്ചറിഞ്ഞതിനു ശേഷമേ അവരെ ബലിമൃഗങ്ങളുടെ രക്തം കുടിക്കാൻ അനുവദിക്കാവൂ. വാളും ഉയർത്തിപ്പിടിച്ച് അങ്ങ് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് പരേതാത്മാക്കൾ ഉത്തരം നൽകും. എല്ലാം അറിഞ്ഞതിനു ശേഷം സമുദ്രം തരണം ചെയ്ത് അങ്ങയ്ക്ക് സസുഖം നാട്ടിലെത്താം. സഴ്സി ഇവയെല്ലാം പറഞ്ഞു തീർന്നപ്പോൾ പ്രഭാതമായി. സഴ്സി ഒഡീസിയൂസിന് മനോഹരമായ ഒരു കഞ്ചുകവും അംഗവസ്ത്രവും കൊടുത്തു. ഒഡീസിയൂസ് കൂട്ടുകാരെ വിളിച്ചു പറഞ്ഞു, നിദ്ര മധുരമാണ്, പക്ഷേ ഇപ്പോൾ മധുരവിസ്മൃതിയിൽ ആണ്ടുകിടക്കേണ്ട സമയമല്ല. നമുക്ക് നാട്ടിലേക്ക് മടങ്ങാം. അതിനെന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് വിശദമായി സഴ്സി എന്നെ പറഞ്ഞു കേൾപ്പിച്ചിട്ടുണ്ട്. എല്ലാവർക്കും സന്തോഷമായി. എത്രയും വേഗം ഇഥാക്കയിൽ തിരിച്ചെത്തുവാൻ അവരെല്ലാം ആഗ്രഹിച്ചു. യാത്രാരംഭത്തിൽ ഒരു ദുരന്ത അനുഭവം ഉണ്ടായി. കൂട്ടത്തിൽ ഏറ്റവും പ്രായം കുറഞ്ഞവനായ എൽപിനോർ തണുപ്പ് കിട്ടുന്നതിനായി വീടിന്റെ മട്ടുപാവിൽ കിടക്കുകയായിരുന്നു. അമിതമായി മദ്യം കുടിച്ചതുകൊണ്ട് അയാൾ ബോധം കെട്ടുകിടക്കുകയായിരുന്നു. ആളുകൾ പുറപ്പെടാൻ തയ്യാറാകുന്നതിന്റെ ബഹളം കേട്ട് അയാൾ മെല്ലെ ഉണർന്നു. ഗോവണി വഴി താഴേക്കിറങ്ങുമ്പോൾ കാൽ വഴുതി വീണ് താഴെ ശിരസ് വേർപെട്ട് കിടന്നു. അങ്ങനെ ഒഡീസിയൂസിന് മുൻപ് തന്നെ അവൻ പാതാള ലോകത്തേക്ക് യാത്രയായി. അനുയായികൾ ഒരുങ്ങിക്കഴിഞ്ഞപ്പോൾ ഒഡീസിയൂസ് അവരോട് പറഞ്ഞു, നേരെ ഇഥാക്കയിലേക്ക് നാം മടങ്ങുകയാണെന്ന് നിങ്ങൾ ധരിക്കരുത്. സഴ്സി മറ്റൊരു മാർഗമാണ് പറഞ്ഞിട്ടുള്ളത്. അതനുസരിക്കുകയേ നിവർത്തിയുള്ളൂ. ആദ്യമായി പാതാള ലോകത്ത് നാം പോകണം. ഭാവി മാർഗങ്ങൾ എന്താണെന്നറിയാൻ ടൈരിസിയാസിന്റെ പ്രവചനം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. പാതാള ലോകത്തേക്കുള്ള യാത്ര എന്ന് കേട്ടപ്പോൾ ഒഡീസിയൂസിന്റെ അനുചരന്മാർ നടുങ്ങി വിറച്ചു. കൊടും ഭീതിയും നിരാശയും മൂടൽ മഞ്ഞുപോലെ അവരെ പൊതിഞ്ഞു നിന്നു. അവർ നിശബ്ദമായി വിധിയെ പഴിക്കുകയും ദുഃഖം കൊണ്ട് തലമുടി വലിച്ചു പറിക്കുകയും ചെയ്തു. ദുഃഖവും സംഭ്രമവും നിറഞ്ഞവരായി അവർ കപ്പലിലെത്തി. നാവികർ ഊർജ്ജസ്വലരായി. യാതൊരു പ്രതിബന്ധവുമില്ലാതെ കപ്പൽ ലക്ഷ്യസ്ഥാനത്തേക്ക് കുതിച്ചു പാഞ്ഞുകൊണ്ടിരുന്നു.
1: ഒഡീസിയൂസിന്റെ സാഹസിക യാത്ര. ഈ കഥ നമുക്ക് പറഞ്ഞു തന്നത് സുഷമ അനിൽ.
2: പണ്ട്

സമയം 9 മണി കഴിഞ്ഞ് 29:45. അല്പസമയത്തിനുള്ളിൽ ഇഷ്യൂസ് ബിഫോർ പാർലമെന്റ് ഡൽഹിയിലെ

0: ആകാശവാണി സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിച്ചത് പ്രൊഫസർ ഹരീന്ദ്രനാഥ് കുറുപ്പ്.
1: നിങ്ങൾക്ക് വേണ്ടാത്തത് മറ്റൊരാൾക്ക് കൊടുക്കുന്നത് ദാനമല്ല എന്ന ചൊല്ല് പ്രസിദ്ധമാണ്. പക്ഷേ അതിൽ അന്തർഭവിച്ചിരിക്കുന്ന ആശയം ശരിക്കും മനസ്സിലാക്കിയിട്ടുള്ളവരും അതിനനുസരിച്ച് പ്രവർത്തിക്കുന്നവരും പരിമിതമാണെന്ന് പറയാതെ വയ്യ. ദാനത്തിന് നിഖണ്ഡുവിൽ കൊടുത്തിട്ടുള്ള അർത്ഥം കൊടുക്കൽ എന്നാണ്. അപ്പോൾ പ്രതിഫലം വാങ്ങാതെ ആർക്കെന്തു കൊടുത്താലും അത് ദാനമാകുമെന്ന് അവർക്ക് വാദിക്കുകയും സമർത്ഥിക്കുകയും ചെയ്യാം. സമാനാർത്ഥങ്ങളായ ഇതര പദങ്ങളിൽ നിന്ന് ഉയർത്തി നിർത്തുന്ന ഒരു മഹത്വ

0: ത്തിൻ്റെ പരിവേഷം ദാനത്തിനുണ്ട് എന്നറിയുന്നവർ ചുരുക്കമാണ്. ആ മഹത്വമാണ് ഈ ചൊല്ലിൻ്റെ പ്രതിപാദ്യം. മനുഷ്യർ പലതരക്കാരാണ്. ആവശ്യക്കാരൻ്റെ യാചനകൾക്കും അഭ്യർത്ഥനകൾക്കും നേർക്ക് പുറംതിരിഞ്ഞു നിൽക്കുന്നവരാണ് നല്ലൊരു പങ്കും. അഭ്യർത്ഥന യാഥാർത്ഥ്യമോ വ്യാജമോ എന്നൊന്നും അന്വേഷിക്കാതെ തന്നെ അതിനെ നിരസിക്കുന്നവർ. യഥാർത്ഥമാണെന്നറിഞ്ഞാലും അതിനോടവർ ആഭിമുഖ്യം പ്രദർശിപ്പിച്ചു എന്ന് വരില്ല. സ്നേഹവും ദയവും സഹതാപവും ഒന്നും അവരുടെ മനസ്സിൻ്റെ ഭാഗമല്ല എന്നർത്ഥം. അഭ്യർത്ഥന യഥാർത്ഥമാണെന്നറിയുകയും അതിൻ്റെ ഫലമായി സ്നേഹമോ സഹതാപമോ മനസ്സിൽ ഉദിക്കുകയും ചെയ്യുന്നവർ തന്നെ പലതരക്കാരായിരിക്കും. ക്ലേശവും ബുദ്ധിമുട്ടും അനുഭവിക്കുന്നവരല്ലേ എന്തെങ്കിലും കൊടുത്തേക്കാം എന്ന് വിചാരിക്കുന്നവരിൽ തന്നെ നല്ലൊരു ശതമാനവും തങ്ങൾക്ക് ആവശ്യമില്ലാത്തതോ പ്രയോജനമില്ലാത്തതോ ആയതെന്തെങ്കിലും കൊടുക്കാം എന്ന് വിചാരിക്കുന്നവരാണ്. ഭൂമിയാണ് കൊടുക്കുന്നതെങ്കിൽ അത് ഫലഭൂയിഷ്ഠമായതോ ആദായമുള്ളതോ ആയിരിക്കുകയില്ല. പാറയോ ചെങ്കല്ലോ നിറഞ്ഞ തരിശുഭൂമിയോ ദുഷ്പ്രാപ്യമായ വിദൂരസ്ഥലത്ത് എവിടെയെങ്കിലും സ്ഥിതി ചെയ്യുന്ന ഭൂമിയോ ആവും അത്. ഉടുവസ്ത്രമാണ് കൊടുക്കുന്നതെങ്കിൽ അതിൻ്റെ തുണിയും തയ്യലും തരം താണതായിരിക്കും. അതണിഞ്ഞുകൊണ്ട് ആളുകളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാൻ പ്രയാസമായിരിക്കും. അന്നമാണ് കൊടുക്കുന്നതെങ്കിൽ അത് സ്വാദില്ലാത്തതോ ശരിക്കു വേവാത്തതോ വളിച്ചതോ ആവും. തങ്ങൾക്കിഷ്ടമുള്ളതോ പ്രയോജനമുള്ളതോ ആയ എന്തെങ്കിലും മറ്റുള്ളവർക്ക് കൊടുക്കാൻ സ്നേഹവും സഹതാപവും തോന്നുന്നവർ പോലും സാധാരണഗതിയിൽ സന്നദ്ധരാവുകയില്ല. ഇതാണ് മനോഭാവമെങ്കിൽ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ആവശ്യക്കാർക്ക് എന്തെങ്കിലും നൽകുന്നതിനെ ദാനം എന്ന് വിശേഷിപ്പിക്കുന്നത് ശരിയല്ലെന്നാണ് പറഞ്ഞു വച്ചത്. കൊടുക്കൽ സ്നേഹസഹതാപങ്ങളാൽ പ്രേരിതനായി വിവേചനങ്ങളൊന്നും കാണിക്കാതെ ആത്മാർത്ഥമായി ചെയ്യുന്ന മഹത്തായ ഒരു കർമ്മമാകുമ്പോഴാണ് അത് ദാനം എന്ന പേരിന് അർഹമായി ഭവിക്കുന്നത്. നമുക്കിതുകൊണ്ട് പ്രയോജനമൊന്നുമില്ലല്ലോ, ഇതെടുത്ത് കൊടുത്തേക്കാം എന്ന് കണ്ണിറുക്കി പറഞ്ഞുകൊണ്ട് എന്തെങ്കിലും ഒന്ന് എടുത്തു കൊടുക്കുമ്പോൾ അത് ആവശ്യക്കാരന് പ്രയോജനപ്രദമായി തോന്നിയാൽ തന്നെയും മഹത്തായ ഒരു കർമ്മമാകുന്നില്ല. നേരെ മറിച്ച് അത്യന്തം പ്രയോജനകരമെന്ന് തോന്നുന്ന ഒരു വസ്തു അന്യന് നൽകാനുള്ള വിശാല മനസ്കതയും ദയാദാക്ഷിണ്യങ്ങളും നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങളുടെ കൊടുക്കൽ ദാനം എന്ന മഹത്തായ പേരിൽ അറിയപ്പെടും. സ്വധനം അന്യന് കൊടുക്കുക, അന്യൻ്റെ ധനസമ്പാദനത്തിൽ സന്തോഷം തോന്നുക, അപൂർവ വസ്തുക്കൾ അന്യന് കൊടുക്കുക എന്നിവയെല്ലാം ദാനത്തിൽ ഉൾപ്പെടുന്നുവെന്ന് നിഘണ്ടുകാരൻ പറയുന്നു. എന്നാൽ കൊടുക്കുന്നയാളിൻ്റെ മാനസികാവസ്ഥയാണ് കൊടുക്കലിൻ്റെ മഹത്വത്തെ അളക്കാനുള്ള മാനദണ്ഡമെന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ആളിൻ്റെ മനസ്സിൽ നിന്ന് അത് വായിച്ചെടുക്കാൻ പ്രയാസമാണെങ്കിലും സാഹചര്യങ്ങൾ കൊണ്ട് അത് ഏറെക്കുറെ നിർണ്ണയിക്കാൻ സാധിക്കും. പൂർണ്ണ മനസ്കനായാണ്, യാതൊരു പ്രതിഫലേച്ഛയും കൂടാതെയാണ് കൊടുക്കുന്നതെന്നുകൂടി അറിഞ്ഞു കഴിയുമ്പോൾ ആ കർമ്മത്തിൻ്റെ വിശുദ്ധിയും മഹത്വവും തിരിച്ചറിയാനും അതിന് ദാനമെന്ന് പേരിടാനും കഴിയുന്നു. സൂക്ഷ്മമായ അർത്ഥമറിയാതെയാണ് നാം പലപ്പോഴും പദങ്ങൾ പ്രയോഗിക്കുന്നത്. അത്തരം പ്രയോഗങ്ങൾ വ്യാപകമാവുകയും മാധ്യമങ്ങളിലൂടെ പ്രചരിക്കുകയും ചെയ്തു കഴിയുമ്പോൾ അത് ശരിയാണ്, അതാണ് ശരി എന്നീ മട്ടിലുള്ള തോന്നലുകൾ നമ്മിൽ സുദൃഢമാകുന്നു. കൊടുക്കുന്നത് എന്തായാലും ഏത് മനോഭാവത്തോടെ ആയാലും അത് ദാനമാണെന്ന തോന്നൽ നമ്മിൽ വേരുറച്ചത് ഈ സാഹചര്യത്തിലാണ്.
1: സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിച്ചത് പ്രൊഫസർ ഹരീന്ദ്രനാഥ് കുറുപ്പ്.